0: ആണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ഇടപഴകുകയും യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അതിൽ പായ വിരിച്ച് കിടക്കുക എന്നാ പറയാ, ആ ഒരു അവസ്ഥയിലാണ് കുട്ടികളെ ബാല്യം, കൗമാരമൊക്കെ. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, അതോടൊപ്പം അതിൻ്റെ ഒരു അഡിക്ഷൻ കുട്ടികളിലുണ്ട്. ഈ അഡിക്ഷനിലൂടെയാണ് കുട്ടികൾ ഇന്ന് കാണുന്ന പല ഈ MDMA മയക്കുമരുന്ന് ആ ലോകത്തേക്കൊക്കെ എത്തുന്നത്. ഈ സത്യാസത്യ വിവേചനമില്ലാത്ത രീതിയിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിൻ്റെ ഒരു പിന്നെ അള്ളിപ്പിടുത്തലത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ വായനയിലൂടെ കുട്ടികൾ അവരെ മനസ്സ് പിന്നെ ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തും. അവർക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം കിട്ടുന്നതും അവരെ ദിശണ പിന്നെ വർദ്ധിക്കുന്നതും ഭാവന വികസിക്കുന്നതൊക്കെ വായനയിലൂടെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കുറേ സിനിമകൾ ഈ പുസ്തകങ്ങൾ സിനിമ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആട് ജീവിതമൊക്കെ പുസ്തകം വായിച്ച ആ ഒരു പിന്നെ അനുഭൂതിയോ ആ ഒരു ആസ്വാദ്യതയോ അത് പിന്നെ സിനിമയായപ്പം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയോ ബാല്യകാല സഖിയോ അല്ലെങ്കിൽ ചെമ്മീൻ പിന്നെ കടലോര ജീവിതത്തെ പ്രതിപാദിച്ച ചെമ്മീൻ എന്ന വിഖ്യാതമായ കൃതി, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി അത് സിനിമയിലൂടെ ലഭിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വായിക്കുമ്പം ഒരാൾ കാണുന്ന ലോകം വളരെ വ്യത്യസ്തമാണ്.
1: അതെ.
0: ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ മാവിൻ്റെ മുകളിൽ കയറുന്ന നായകൻ ആ മാങ്ങ പറിച്ചു കൊടുക്കുന്ന ആ ചിത്രം എൻ്റെ മനസ്സിൽ തെളിയുന്ന പോലെ അല്ല നിങ്ങളെ മനസ്സിൽ തെളിയുന്നത്.
1: ഓരോ വായനക്കാരൻ
0: വൈവിധ്യമുണ്ട്, വൈവിധ്യമുണ്ട്. അതേ സ്ഥാനത്ത് എവിടെയോ പ്രോഗ്രാം ചെയ്ത് വെച്ച കൃത്രിമമായ കുറേ പിന്നെ ഈ നിറക്കൂട്ടുകളും ചായക്കൂട്ടുകളൊക്കെ തൂകി കൃത്രിമമാക്കി ഉണ്ടാക്കി വെക്കുന്ന എപ്പിസോഡ് പോലെ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയുടെ പരിമിതി ലംഘിക്കുന്നതാണ് വായന.
1: അപ്പോൾ ശരിക്കും അവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഭാവനാ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നതിന് പകരം ഒരു സെറ്റിട്ടതിലേക്ക് മാറും.
0: അതെ അതെ, കുട്ടികളെ ഭാവനയ്ക്കും അവരുടെ പിന്നെ സ്വതന്ത്ര ബുദ്ധിക്കുമൊക്കെ പലപ്പോഴും ഈ പിന്നെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഈ പിന്നെ ഈ സാഹിത്യത്തെ സിനിമാവൽക്കരിക്കുമ്പോൾ അത് എവിടെയൊക്കെയോ സംഭവം നഷ്ടപ്പെടുന്നുണ്ട്. പ്രസിദ്ധമായൊരു വചനമുണ്ട്, പിന്നെ ഈ വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണോ അതാണ് കവിത എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഒരു സാഹിത്യകാരൻ പറഞ്ഞതാണ്. അപ്പം വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന യഥാർത്ഥത്തിൽ ഒരു മൂല കൃതി അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ തനത് രൂപത്തിൽ കാണുമ്പോഴോ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സവിശേഷമായ ഒരു ആസ്വാദ്യത ഉണ്ടാകുക.
1: തീർച്ചയായും.
0: അത് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൃത്രിമത്വം വല്ലാത്ത അരോചകത്വം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
1: ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് അപ്പോൾ അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ നിലനിൽക്കുന്നു എന്നാണ് സാർ പറഞ്ഞു വരുന്നത്.
0: പുസ്തകം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ വെച്ചാൽ നമുക്കറിയാം, കുട്ടികൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മളറിയാത്ത ഒരുപാട് മേഖലകളുണ്ടാവും. ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കടലിനെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ വായിച്ച ഒരുപാട് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ മരുഭൂമിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആട് ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ മരുഭൂമിയുടെ ഒരുപാട് ഇരുണ്ട വശങ്ങൾ ആ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന് പറഞ്ഞ യാത്രാ വിവരം നമ്മൾ വായിച്ചാൽ ഹിമവാൻ അല്ലെങ്കിൽ പിന്നെ ഹിമാലയ പർവ്വതം എവറസ്റ്റ് ഇതൊക്കെയായി ബന്ധപ്പെട്ട മഞ്ഞ് മൂടിയ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് ജീവിത പരിസരങ്ങളുണ്ട്. അങ്ങനെയുള്ള പരിസരങ്ങളെ നമുക്ക് ശരിക്കും അനുഭവിപ്പിക്കാവുന്ന അത്രയും നമ്മൾക്ക് പിന്നെ ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ലഭിക്കുന്നത് പുസ്തക വായനയിലൂടെയാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ.
1: അതെ അതെ.
0: നമ്മളറിയാത്ത ഉദാഹരണമായിട്ട് മാതൃത്വത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഒരമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ വഴിയൊന്നുമില്ല. പക്ഷെ പുസ്തക വായനയിലൂടെ ആ ഒരു പുസ്തകം, ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ ബഷീറിൻ്റെ ഒരു പുസ്തകം ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മാക്സിം ഗോർക്കിയുടെ മദർ എന്ന് പറഞ്ഞ ആ ഒരു വിശ്വപ്രഖ്യാതമായ ആ ഒരു നോവല് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അമ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് അമ്മയുടെ ഔന്നിത്യം, എന്താണ് അമ്മയുടെ പ്രസക്തി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇതൊന്നും വായനയിലൂടെ കിട്ടാത്ത പലതും പിൽക്കാലത്ത് അവർ കണ്ടെത്തുന്നത് ഈ മയക്കുമരുന്നിലൂടെയും അതിന്റെ അടിമയൊക്കെ ആയി അവർ മാറുന്നൊരവസ്ഥ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്.
1: അപ്പൊ സാറേ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ്സിൽ മാത്രം അവർ ഒതുങ്ങി പോകുമ്പോൾ ഈ ഇമാജിനേഷൻ പവർ കുറയുന്നു, ഇത്തരം വൈകാരിക തലങ്ങൾ ഇല്ലാതെയാവുന്നു.
0: അതെ അതെ
1: അല്ലെ,
0: ശരിയാണ്.
1: അപ്പോൾ അതുകൊണ്ട് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാരൻസ് ഇപ്പം എന്തൊക്കെ ചെയ്യണം എൻ്റെ വീട്ടിലാവുമ്പോൾ?
0: ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ പേരൻസൊക്കെ പലപ്പോഴും ഈ പിന്നെ ബർത്ത്ഡേ പാർട്ടിയും ഒരുപാട് പാർട്ടികൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് അവസരങ്ങൾ അവരെ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവരുമായിട്ട് യാത്ര പോകുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഈ വളരെ അപൂർവം ആളുകൾ മാത്രമേ കുട്ടികളെ ഒരു വിശേഷപ്പെട്ട സമയത്ത് അവർക്കൊരു സമ്മാനമായി ഒരു രണ്ട് പുസ്തകം വാങ്ങിക്കൊടുക്കാം എന്ന് ആലോചിക്കുന്ന കുട്ടി രക്ഷിതാക്കൾ അപൂർവമായിട്ടേ ഉള്ളൂ. അതേ സ്ഥാനത്ത് മാറിയ മാറിയ മൊബൈലുകൾ, ഐഫോണുകൾ പലതും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നു, ടാബുകൾ വാങ്ങിക്കൊടുക്കുന്നു, കളിസാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, സൈക്കിള് വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ മാറി ചിന്തിച്ചാലേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ എന്ന് ഞാൻ
1: മനസ്സിലായി. പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് ഈ പുസ്തകം കുഞ്ഞുനാളിൽ തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ പാഠപുസ്തകങ്ങൾ ജ്യേഷ്ഠന്മാരോ തൊട്ട് മുതിർന്ന കുട്ടികളൊക്കെ ബുക്ക് വായിക്കുന്ന കാണുമ്പോൾ രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുട്ടിക്ക് ആ പുസ്തകത്തോടൊരു ചെറുപ്പത്തിലൊരു ജിജ്ഞാസ ഉണ്ടല്ലോ, അത് മറച്ചു വെക്കാനൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു താല്പര്യം പിന്നീട് കുട്ടികളിൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? പിന്നെ സ്കൂളിലെത്തുമ്പോൾ പിന്നെ പുസ്തകത്തോട് തന്നെ ഒരു വെറുപ്പാവുന്നൊരു ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൽ പാരൻസിന് എന്തോ ഒരു
0: ശരിയാണ്, വളരെ വളരെ ഒരു പിന്നെ ആഴത്തിലിറങ്ങുന്നൊരു ചോദ്യമാണ് സാർ ചോദിച്ചത്. യഥാർത്ഥത്തിൽ പുസ്തകം ചെറുപ്പത്തിലുണ്ടാക്കുന്നത് കുട്ടികളിലൊരു സന്തോഷവും ഒരു ജിജ്ഞാസയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുത്തൻ പേജുകൾ മറിക്കുമ്പോണ്ടാകുന്ന മണമൊക്കെ കുട്ടികൾക്ക് ആ പുസ്തകത്തിനോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടാകുകയാണ് വേണ്ടത്. പക്ഷെ ഈ പുസ്തകം കുട്ടിയിൽ ഒരുതരം ഒഴിയാബാധയായി മാറുമ്പോഴാണ് ഈ കഠിന പദങ്ങളൊക്കെ പഠിപ്പിച്ചും ഈ പല പുസ്തകങ്ങളും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് കുട്ടിക്ക് തോന്നിപ്പിക്കുന്നതോ അത് എടുക്കുന്ന അധ്യാപകരും അത് കുട്ടീനെ ഈ കുത്തിവെച്ച് പഠിപ്പിക്കാൻ നോക്കുന്ന രക്ഷിതാക്കളുമാണ്. യഥാർത്ഥത്തിൽ മത്സരാധിഷ്ഠിതമായൊരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമായി മാറുകയാണ് കുട്ടികൾ. കുട്ടികൾ പുസ്തകങ്ങളിലൂടെ അനുഭൂതികൾ അവരെ മനസ്സിൽ നിറയ്ക്കാനും അതുവഴി ലോകത്തിന് മൊത്തം പിന്നെ സന്തോഷം നൽകുന്ന ഒരാളായി മാറാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നിമിത്തമായി മാറുന്നത് പഠിപ്പിക്കുന്ന അരസികന്മാരായ അധ്യാപകരും കുട്ടിയെ ഇങ്ങനെ മൂക്കാതെ ഞെക്കി പഴിപ്പിക്കുന്ന
1: രക്ഷിതാക്കളാണ്.
0: അതാണ് നമ്മളെ സമൂഹത്തിന്റെ ശാപം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്.
1: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ നമ്മള് രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ വായിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുന്നതും പുസ്തകത്തെ സ്നേഹിക്കുന്നതും കാണുന്ന കുട്ടിക്ക് ആ ഏത് രക്ഷിതാവിനെയാണ് ആ കുട്ടി കാണുന്നത്, തീർച്ചയായിട്ടും ആ കുട്ടിക്കും ആ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. പലരും പറയല് മാത്രമേ ഉള്ളൂ, കാണല് കുട്ടിക്കില്ല.
0: ശരിയാണ് ശരിയാണ്, വളരെ ശരിയായൊരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാതൃകയായിരിക്കേണ്ട രക്ഷിതാക്കളാണ്. രാവും പകലും ഇവരിത് ഈ തുപ്പൽ തൊട്ട് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഇങ്ങനെ പിന്നെ നീക്കിക്കൊണ്ടിരിക്കുന്നതും വാട്സപ്പും ഫേസ്ബുക്കും മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതും രാവും പകലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതുള്ള ഒരു രീതിയാണ് കുട്ടികൾ കാണുന്നത്. അവരോട് മാത്രം പുസ്തകം വായിക്കിച്ചോളാൻ പറയുന്നു. തൽക്കാലം കുട്ടികൾ അത് അനുസരിക്കും, കാരണം ശിക്ഷ ഭയന്നോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഇല്ലാഞ്ഞിട്ടോ. അവർക്ക് സ്വന്തമായി ഈ മൊബൈൽ കിട്ടുന്ന ദിവസം മുതൽ അവരതിൻ്റെ അടിമകളായി മാറും. പിന്നെ അവർക്ക് വാപ്പ വേണ്ട അല്ലെങ്കിൽ രക്ഷിതാവ് വേണ്ട, ഉമ്മ വേണ്ട, ഒന്നും വേണ്ട, മൂല്യങ്ങളെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരല്ല. അവർ ഈ ലോകത്ത് ഇങ്ങനെ ഒരു പിന്നെ ഒരു പതിനായിരക്കണക്കിന് ആൾ അല്ലെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വിഹരിക്കുന്ന ആ ആകാശത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പറവയായി ഇങ്ങനെ മാറും.
1: അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ കേൾക്കുന്ന രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമുക്കും ഒരു വായനാശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുമാത്രമല്ല നമ്മൾ കുട്ടിക്ക് എന്ത് കുട്ടി നമ്മൾ ചെറിയ ചെറുപ്രായത്തിൽ തന്നെ കുട്ടി എന്ത് വായിക്കണമെന്ന് നമുക്ക് അല്ല അതിൽ പാരൻസിൻ്റെ ഒരു കുട്ടി എന്ത് വായിച്ചിരിക്കണം പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നന്നാവൂലേ?
0: തീർച്ചയായിട്ടും. അതായത് പിന്നെ പുസ്തകങ്ങൾ പിന്നെ ലോകത്തിപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങൾ എത്രയോ വായന കുറഞ്ഞു എങ്കിലും പുസ്തകങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പുസ്തകം കയ്യിലൊരു 10-25,000 രൂപ ഉണ്ടെങ്കിൽ അവർ പിന്നെ എഴുതുന്നതോ അല്ല ആയ പിന്നെ ഈ വില കുറഞ്ഞ സാഹിത്യം പലപ്പോഴും അതൊക്കെ പുസ്തക രൂപത്തിൽ ഇറക്കി പുസ്തകം ധാരാളം ഇറങ്ങുന്നു, പക്ഷേ വായന മരിക്കുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥപ്പള്ളി. അപ്പോൾ നമ്മൾ വായന തീർച്ചയായിട്ടും കുട്ടികളെ പിന്നെ ശരി ഏത് തെറ്റ് ഏത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി നമുക്ക് ചെറുപ്പത്തിലേ വേണം. അപ്പോൾ ഇന്ന പുസ്തകം നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഖുർആൻ കഥകളിലൊക്കെ എക്കാലത്തും പ്രസക്തമായ കഥകളാണ് ഖുർആൻ കഥകൾ. നല്ല മൂല്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മോറലി നല്ല ഉയർന്ന ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ ഉണ്ടാക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളതൊന്നും കുട്ടികൾ ഇപ്പം ഇനിയിപ്പം കഥ പറയുകയാണെങ്കിൽ 1001 രാവുകൾ MT Vasu എന്നാരും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കഥയുടെ ക്രാഫ്റ്റ് അതിൻ്റെ എലിവേഷൻ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരൊറ്റ പുസ്തകമാണ് അത്, 1001 രാവുകളാണെന്ന്. അപ്പം അത്രയധികം പിന്നെ ഒരു വലിയൊരു വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനെ സ്വാധീനിച്ച ഒരു പുസ്തകം അറബ് കഥകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ മലയാളത്തിൽ ലഭ്യമാണ്. പിന്നെ ഈ 1001 രാവുകൾ M. Achyuthan പിന്നെ വിവർത്തനം ചെയ്ത 1001 രാവുകൾ കിട്ടാനുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ആ രൂപത്തിലുണ്ട്. അതുപോലെ പിന്നെ പഞ്ചതന്ത്രം കഥകൾ, പിന്നെ കലീല വദിംന കഥകൾ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്ടംപോലെ കഥകൾ നമ്മളെ പിന്നെ നാട്ടിൽ കിട്ടാനുണ്ട്. ഇഷ്ടംപോലെ കഥകൾ എഴുതിയ ബാലസാഹിത്യകാരന്മാർ അവർ അതൊക്കെ വായിച്ചു വാങ്ങി വായിപ്പിക്കുക. അതുപോലെ നമ്മളെ പരിസ്ഥിതിയായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് രചനകളുണ്ട്, അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക.
1: ശരിക്കും നമ്മൾ സാറ് പറഞ്ഞ പോലെ ഈ പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ കുട്ടികൾ പിന്നെ അക്ഷരവായനകൾ ഉണ്ടാവുന്നൊരു കുട്ടിക്ക് അക്ഷരവായൻ്റെ അപ്പുറത്തേക്ക് കണ്ടുകൊണ്ടൊരു വായന ഉണ്ടല്ലോ സാറേ.
0: അതെ അതെ,
1: കണ്ടുകൊണ്ടുള്ളൊരു വായന കൂടി കുട്ടിക്ക് കിട്ടുന്ന ഈ അക്ഷരവായനയിൽ നിന്നല്ലേ ഇതിലേക്ക് എത്തുള്ളൂ.
0: തീർച്ചയായിട്ടും കുട്ടി ശരിക്കും നമ്മള് പിന്നെ പ്രകൃതിയെ അറിയുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക അതൊക്കെ ശരിക്കും വായിക്കുന്ന പോലെ പ്രധാനപ്പെട്ടാണ്. നമ്മളിപ്പം ധാരാളം അനുഭവമുള്ള ഒരാളോട് സംസാരിക്കുന്നു, വലിയ 10 പുസ്തകം വായിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ അതിലപ്പുറമാണ്. നല്ല അനുഭവ സമ്പത്തും ജീവിത വീക്ഷണവും നല്ല അറിവുള്ള ഒരാളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ വായന എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ അക്ഷരവായന മാത്രമല്ല, നമ്മൾ പ്രകൃതിയിൽ ഇങ്ങനെ കുറേ സമയം നോക്കി നിൽക്കുന്നു, വിശാലമായ പ്രകൃതി. ആ സമയത്ത് നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉൾമനസ് പഠിക്കുന്നുണ്ട്. പല രീതിയിലുള്ള വായനയുണ്ട്, ദൃശ്യ വായന ഉണ്ട്, അക്ഷരവായന ഉണ്ട്, കാവ്യ വായന ഉണ്ട്.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ വായന എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു വായന സാധാരണ കാണാൻ വായനാ ദിനത്തിൽ കുറച്ച് പുസ്തകം വാങ്ങി അല്ലെങ്കിൽ സാറ് പലപ്പോഴും പറയുന്ന പോലെ ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ഷോ ഓഫ് ആയിട്ട് കാണിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വായന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വായന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വായനാ ശീലം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച്? സാറിൻ്റെ ഒരുപാട് വായിച്ച ആളാണല്ലോ സാറ്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല വായനക്കാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു.
0: ഒരു നല്ല വായനക്കാരൻ എന്ന് പറഞ്ഞാൽ ആ പിന്നെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ അത് നമ്മളെ പിന്നെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ച് നിരന്തരം വായിക്കുക തന്നെ നിർവാഹമുള്ളൂ. ഇപ്പം പത്രങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, പത്രങ്ങളിൽ ഈ മിഡിൽ പേജ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എത്ര പേര് നമ്മൾ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കാറുണ്ട്. അപ്പം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൻ്റെ അഭിപ്രായവും ആ കാലഘട്ടത്തിൽ അതായത് ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. അപ്പോൾ അത് ശരിക്കും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മുടെ ലോകത്തെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാണ്. പത്രം അതുപോലെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഒഴിവുള്ള സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ ഒക്കെ വായിച്ച് നമ്മളെ മനസ്സ് സമാധാനവും സന്തോഷവും കണ്ടെത്തുകയും ചെയ്യണം. നമ്മൾ അത് പതുക്കെ പതുക്കെ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളെ മനസ്സ് അതായത് മനുഷ്യൻ്റെ ശരീരം ഒരു നിശ്ചിത ഒരു 22-23 വയസ്സ് ആയാൽ വളർച്ച നിലയ്ക്കും, പക്ഷെ നമ്മുടെ മനസ്സ് പിന്നെയും വളർത്താൻ സാധിക്കും. ആ മനസ്സ് വളർത്താൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔഷധം എന്ന് പറഞ്ഞാൽ വായനയാണ്.
1: വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഒരു ഒരു വാചകത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. ശരീരത്തിൻ്റെ വളർച്ച അതിൻ്റെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നിൽക്കും, പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വളർച്ച മരണം വരെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ഔഷധം വായന തന്നെയാണ്. ആ വായന നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, അതാണ് ഒരു ഒരു വായനക്കാരൻ.
0: അതെ, സെലക്റ്റീവ് ആണോ? ലോകത്തുള്ള കോടിക്കണക്കിന് പുസ്തകമൊന്നും ഒരു ആയുസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല,
1: ഒരുപാട് ചവറുകളും പല.
0: അതെ അതെ അതെ അതെ. അപ്പോൾ സെലക്റ്റീവ് ആയിട്ട് വായിച്ചാലേ നമുക്കത് പിന്നെ പിന്നെ വായനൻ്റെ ഒരു ലോകത്ത് വിഹരിക്കാൻ സാധിക്കും, അല്ലെ പലപ്പോഴും നമുക്ക് അതൊരു മടുപ്പായി മാറും,
1: ഒരു സമയം നഷ്ടമാവുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തും ചെയ്യും. അപ്പോൾ നമ്മൾ വായിക്കുക, നമ്മുടെ കുട്ടികൾക്ക് നല്ലത് വായിക്കാൻ കൊടുക്കുക, നമ്മൾ കുട്ടികൾക്ക് നല്ല മാതൃകയാവുക, വായന കൊണ്ട് വളരാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും അവരുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഈ സമൂഹത്തിന് അത് വലിയ ഗുണം ചെയ്യും എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ സംസാരിച്ച അഷ്റഫ് കാവൽ സാർ നമുക്ക് നൽകിയിട്ടുണ്ടായി. വളരെ നന്ദിയുണ്ട് സാർ ഈ ഒരു സവിശേഷം പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തതിനും.
0: സന്തോഷം. ഈ പീസ് റേഡിയോയിലെ ഈ പരിപാടിയിൽ യാദൃശ്ചികമായിട്ടാണെങ്കിലും എത്തിപ്പെടാൻ സാധിച്ചതിലും നിങ്ങളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ സാധിച്ചതിലും വലിയ അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്.
1: ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം, വായനയുടെ പ്രാധാന്യം. നമുക്കൊപ്പം ചേർന്നത് അഷ്റഫ് കാവിൽ, ഒപ്പം വി ടി അബ്ദുസ്സലാം.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.

0: ശാന്തി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പിഴവുകൾ മനുഷ്യൻ എന്നതിൻ്റെ അടയാളമാണ്. പക്ഷേ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ് വിജയത്തിൻ്റെ വഴി. ഓരോ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന ജീവിതമെന്ന ഈ യാത്ര, ആ യാത്രയിലെ നന്മകൾ നമുക്ക് കൂടുതൽ അധികരിപ്പിക്കാൻ ഈ ദിവസം നമുക്ക് പ്രചോദനമാവട്ടെ.
0: ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ ഈ ശബ്ദലോകത്തെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ മോർണിംഗ് ലൈവിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മൂസ പി പി, എൻ്റെ കൂടെ അബ്ദുസലാം വിട്ടി.
1: അപ്പോൾ നമ്മൾ നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാൻ തോന്നല്ലേ. ഇന്ന് 2026 ഒക്ടോബർ 3 ശനിയാഴ്ചയാണ്.
2: ഹിജ്റ വർഷം 1448, റബീഉൽ ആഖർ 21,
1: കൊല്ലവർഷം 1202, കന്നി 17.
2: അപ്പം നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്,
1: കുറേ കാലമായി ഒരുമിച്ച് ഇരുന്നിട്ടില്ലേ. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരുമിക്കാൻ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരുമിക്കും, യാദൃശ്ചികമായിട്ട് വരും എന്ന് കണ്ടിരുന്ന ആളുകൾ ചിലപ്പോൾ കുറേ കഴിഞ്ഞാൽ തന്നെ കാണാനുള്ള സാധ്യതകളൊക്കെ അങ്ങോട്ടൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മാറിയേക്കാം. ഏതായിരുന്നാലും പിന്നെ ഈ ഒരു ആങ്കറിംഗ് ഡെസ്കിൽ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ, അപ്പോൾ അവിടെ നമ്മൾ രണ്ടുപേരും അല്ലല്ലോ, നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മൾ കേൾക്കാനിരിക്കുന്നു എന്നത് കുറച്ചുകൂടി നമ്മളെ കോൺഷ്യസ് ആക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ സംസാരിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു അവസരം കൂടിയിട്ട് നമ്മൾ തന്നെ കാണുന്നത്.
2: തീർച്ചയായിട്ടും അതെ.
1: അപ്പോൾ അതിൽ നമുക്ക് ഈ ആളുകളുടെയൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു. ഈ പീസ് റേഡിയോ എന്ന മഹാസംഭവം, അല്ലെ, ആ ഒരു സംവിധാനം, അതിൻ്റെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് എത്താനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അതുവഴി ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്തേ ഉള്ളൂ, അനശ്വരമായ ലോകം, സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റണം എന്നുള്ളതാണ്.
2: നൽകട്ടെ.
1: അമീൻ. എന്തൊക്കെയാണ് പിന്നെ നിങ്ങളെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ മുക്കത്ത് നിന്ന് ഒക്കെ നിങ്ങൾ പോന്നു, പുഴക്കാട്ടിരി പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു?
2: അൽഹംദുലില്ലാഹ്.
1: ഒരു വീട് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുറെ താമസിച്ചിടത്ത് നിന്ന് മാറി പോകുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ നിങ്ങൾക്ക് എന്തായതുമായി ബന്ധപ്പെട്ട, കാരണം പല സ്ഥലത്ത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്തേക്കേ മാറിയിട്ടുള്ളൂ, അതോ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ?
2: പിന്നെ ഫാമിലി ആയിട്ട് പോയതിപ്പോൾ ഈ രണ്ട് സ്ഥലം തന്നെ ഉള്ളൂ. നമ്മൾ ഒറ്റക്കാവുമ്പോൾ പലപ്പോഴും പല സ്ഥലത്ത് ജോലിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയി താമസിക്കാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ചോദിച്ചത് ഫാമിലി ആയിട്ട് പോയി താമസിച്ച് പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, ഷോർട്ട് ടൈം കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറുകയാണല്ലോ. അല്ലെങ്കിൽ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ജീവിതം നോക്കുമ്പോൾ 2 കൊല്ലം എന്ന് പറഞ്ഞ ഷോർട്ട് ടൈം ആണ്. ഇപ്പോൾ 10-45 വർഷം ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ മാറുമ്പോൾ ഉണ്ടാവുന്ന ഫീല് സത്യത്തിൽ നമുക്കൊരു, പിന്നെ ആദ്യം സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരിടത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. കാരണം അപ്പോഴാണെങ്കിൽ ശരിക്കത് പിന്നെ നമ്മളെ അയൽവാസികൾ, കുടുംബം, കൂട്ടുകാർ എല്ലാവരും അവിടുന്ന് വിട്ടിട്ട് നമ്മൾ കുറച്ചൊരു ദൂരത്തേക്ക് പോവുകയാണ്. എന്നാലും ഒരു പക്ഷേ നമ്മൾ വീക്കിലേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് വരുന്ന കൊണ്ട് വരുന്ന സമയത്തൊക്കെ പോകുന്നുണ്ടാകുന്നുണ്ട്. ആ സമയത്തുണ്ടാവുന്ന ഫീല് നമുക്കെന്തോ ഭയങ്കര നഷ്ടം ഫീൽ ചെയ്യും. കാരണം നമ്മളെ ഒരു എല്ലാം നമ്മളതാണ്, സ്വന്തം എന്നുള്ള രീതിയിൽ നിന്നാണ് വിട്ടു പോവുകയാണല്ലോ. പിന്നെ പുതിയൊരു സ്ഥലത്ത് ചെന്ന് നമ്മൾ അവിടെ ആളുകളെ പരിചയപ്പെട്ട് അവരുടെ ആ സംവിധാനത്തിനോട് കൂടെ അങ്ങനെ അവരിലേക്ക് പതുക്കെ അങ്ങനെ ചേരുകയാണ് ഉണ്ടാവുക. അയൽവാസികളാണെങ്കിലും ഇപ്പം നമ്മളെ ആദർശ സുഹൃത്തുക്കളാണെങ്കിലും അതുപോലെ നാട്ടുകാർ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതേ അവസ്ഥയാണ്. അവിടുന്ന് പോരുമ്പോൾ പ്രത്യേകിച്ച് അയൽവാസികളൊക്കെ പറയും 2 വർഷം പോയത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് അവരെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പരസ്പരം അങ്ങോട്ടുള്ള സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട്. വീണ്ടും അവിടുന്ന് വന്ന് തിരിച്ചു പോരുമ്പോൾ സത്യത്തിലൊരു പിന്നെ നഷ്ടബോധം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിൽ വിഷമം തോന്നും. കാരണം നമ്മൾ അതെങ്ങനെ അവിടെ ഇടപെടണോ അതനുസരിച്ചായിരിക്കും ഞാൻ വിചാരിച്ചത്.
1: അതേപോലെ മറ്റൊന്നുണ്ടാവും. പിന്നെ പോയി എവിടെ നമ്മൾ പറിച്ച് നട്ട് അവിടെ ഇങ്ങനെ മുളച്ചു വന്ന് അവിടുത്തെ പരിചയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോ ആ ആളുകൾ അല്ലേ, അവിടെ അവിടെ കൂടുതൽ പരിചിതമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ
2: അപ്പൊ
1: ഏതായിരുന്നാലും നമുക്ക് ഏതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ ആരൊക്കെ നമ്മളെ ജനിച്ച അന്ന് മുതൽ ഇന്നും അതേ സ്ഥലത്തന്നെ നിലകൊള്ളുന്നവരാണ്, അതല്ല നമ്മളിങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നു. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇങ്ങനെ മാറി മാറി മാറി താമസിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ അതിലൊക്കെ പല ഇന്നും സ്വന്തം നാട് കുറേ ചിന്തകൾ വരുന്നുണ്ട്. സ്വന്തം നാട്ടിൽ ഒരു സ്ഥലത്ത് ഒരിക്കലും ശാശ്വതമല്ലാതെ അവിടെ ശാശ്വതം ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെർമനൻ്റ് ആവാതെ കുറച്ച് താമസിച്ച് വീണ്ടും ഈ വടിയും കൊടയൊക്കെ എല്ലാംപാടെ കെട്ടിപ്പെറുക്കി അടുത്ത വണ്ടിയിലേക്ക് പോകുന്നു, കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് മാറേണ്ടി വരുന്നു. ഇങ്ങനെ ഇങ്ങനെ മാറി മാറി സാഹചര്യങ്ങൾ കൊണ്ട് വീട് എന്നത് ഒരു ഭാരമായി കൊണ്ടുപോകുന്ന കുറെ മനുഷ്യന്മാരുണ്ട്
2: ജീവിക്കുന്നത്
1: എന്ന് വിളിക്കും. ഇനി നാടോടികൾക്കപ്പുറത്തേക്ക് ഫലസ്തീൻ, സിറിയ, ആ പ്രദേശങ്ങളിലുള്ള കുറെ അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യന്മാര്, ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടെന്ന സങ്കല്പത്തിലേക്ക് മറ്റുള്ളവരുടെ കൂടി ചേർത്ത് വെക്കുമ്പോഴേ ഒരുപാട് ചിന്തകൾ അതിലുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിൽ വരാം. അനുഭവമുള്ള ആളുകൾ എന്ത് ചെയ്യട്ടെ, അതുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്യട്ടെ. നമുക്ക് മധുരം
2: أعوذ بالله من الشيطان الرجيم. وإذ

0: മഷാഅല്ലാ, നമ്മൾ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബക്കറയിലെ 260-ാമത്തെ ആയത്താണ്. നമുക്ക് അറിയാം, പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശാത്തിരി ആയിരുന്നു.
1: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ റബ്ബേ, മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവൻ അള്ളാഹു പറയാണ്, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ലാതെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്, എങ്കിലും എൻ്റെ ഹൃദയമൊന്ന് സമാധാനമടയാൻ വേണ്ടി ചോദിച്ചാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി പറയാണ്. അപ്പോൾ റബ്ബ് പറയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ പക്ഷികളിൽ നിന്ന് ഒരു 4 എണ്ണം പിടിക്കുക, എന്നിട്ട് അവയെ നിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കഷ്ണമാക്കി എല്ലാ ഓരോ മലകളിലേക്കും ആക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ മാടി വിളിക്കുക, അവ നിൻ്റെ അടുക്കലേക്ക് ചിതറി വിവിധ മലകളിലേക്കായത് ചിതറി നിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് ആ വചനത്തിൻ്റെ ആശയം. അപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു ചോദ്യം വരുന്നത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം എങ്ങനെയെന്നുള്ളത് അറിയാനുള്ള, വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം
0: അല്ലേ?
1: സംശയം ഉണ്ടാകുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ സംശയമുണ്ടാവും. ഒന്ന്, വിശ്വാസമല്ലാത്ത സംശയം ഉണ്ടാവും. വിശ്വസിക്കാതെ, ഓൾറെഡി വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് വെറുതെ സംശയം ചോദിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ? വിശ്വസിക്കാതെ എനിക്ക് അങ്ങനെ വിശ്വാസമല്ല, എന്നിട്ട് വെറുതെ സംശയം ചോദിച്ചിട്ട് ഇടങ്ങറങ്ങൾ. പക്ഷേ ഇബ്രാഹിം നബി ചോദിച്ച സംശയം, അത് വിശ്വാസത്തോടുകൂടി തന്നെ ഒന്നുകൂടി യക്കീനാവാൻ, ആ ചോദ്യമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചുകൂടി യക്കീനാവാനുള്ള സംശയം ഉണ്ടാക്കിയിരിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ കരീനെ കുറിച്ച് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിലുള്ള പ്രത്യേക പരിശീലനം, ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്.

0: നമുക്ക് ശ്രോതാക്കളിലേക്ക് പോകണം തോന്നുന്നില്ലേ?
1: എവിടെയോ മറന്നു വെച്ച് ഒന്ന് എടുക്കണമെന്ന് തോന്നൂലേ കുറെ കഴിയുമ്പോ, എന്തോ മറന്നു വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും പോയി എടുത്തു വരില്ലേ? എന്നതുപോലെ തുടങ്ങിയ മുതലും ഇങ്ങനെ മറന്നു വെച്ച സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അതായത് ഒന്നുമല്ല, നമ്മുടെ ശ്രോതാക്കളുടെ കമന്റുകളിലേക്ക് നമുക്ക് പോവാം. ഷാജിദ വീട്ടി വല്ലപ്പോഴും പറഞ്ഞത് എന്റെ അഞ്ചാമത്തെ സ്ഥലമാണ് ഇങ്ങനെ മാറുന്നില്ല.
0: നേരത്തെ ചോദിച്ചതിന് അതാണല്ലേ മറുപടി വന്നത്. കുറെ ആളുകൾ സ്ഥലം പറഞ്ഞു വന്നിട്ടുണ്ട്.
1: ജമീല വി കെ പുനൂർ പറഞ്ഞത് സാർ പറഞ്ഞ സത്യമാണ്, ഒരു വീട് മറ്റൊരു വീട്ടിലേക്ക് മാറുന്നത് വലിയ വിഷമം തന്നെയാണ്. പ്രത്യേകിച്ച് കൂടെ കുറേ ഇടപഴകിയ അയൽവാസികളെ വിട്ടു പോകുന്നത് ഞങ്ങൾക്കും അങ്ങനെയൊരു അനുഭവമുണ്ട്.
0: പിന്നെ അമ്മയിരട്ടി അടുത്ത നാട്ടുകാർ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണ് ഇപ്പോഴും വീട് വെച്ച് താമസിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇതുവരെ അവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്.
1: നസീമ പി കെ കൊക്കക്കടവ് കൊക്കാക്കടവ് അവർ പറഞ്ഞു, ഇന്ന് വരെ എൻ്റെ ജന്മനാട് വിട്ടു പിരിയേണ്ടി വന്നിട്ടില്ല.
0: വേറെ സലാം പറഞ്ഞിട്ടാണ് ധാരാളം ആളുകൾ മെസ്സേജ് വന്നിട്ടുള്ളത്.
1: സബീല പാലക്കാട്, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ലുബീന കെ പി കൊയിലാണ്ടി,
0: എൻ ടി മുട്ടിൽ വയനാട്, അതുപോലെ ജമീല വി കെ പൂനൂർ മധുരം ഖുർആനെ കുറിച്ചൊരു മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. വിശദീകരണം മധുരം ഖുർആൻ വളരെ മനോഹരം, വിശദീകരണവും മനോഹരമായി വളരെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സഫിയ കെ തിരുരങ്ങാടി, ഖുർആൻ പാരായണ എത്ര കേട്ടാലും മതിയാവുകയില്ല, അർത്ഥവും ആശയവും എല്ലാം പഠിക്കുവാനും കഴിയുന്നു, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫാത്തിമ പി വി രാമനാട്ടുകര സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്.
1: സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ് പറഞ്ഞത്, ഞാൻ മൂന്നാമത്തെ വീടാണ്, അയൽവാസികളെ വിട്ടു വരുമ്പോൾ ഉള്ള വിഷമം ഭയങ്കരമാണ്. വേറെ പോസിറ്റീവ് ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും എങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ. അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടായിരുന്നില്ലല്ലേ എന്ന് ഓർത്തു പോകും.
0: നഫീസ പി എ താമരശ്ശേരി മെസ്സേജുകൾ വായിച്ചു, എൻ്റെ ചെറുപ്പകാലം ഞങ്ങൾ വയനാട്ടിലായിരുന്നു, പിന്നെ ഞാൻ നാലാം ക്ലാസ്സിലെത്തുന്നത് വരെ അവിടെ പഠിച്ചു, പിന്നെ നാട്ടിലേക്ക് തന്നെ പോന്നു. ഞങ്ങൾ അവിടെ കുറേ പരിചയക്കാരും അയൽവാസികളും ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലപ്പോഴൊക്കെ പോകാറും കാണാറുണ്ട്, പിന്നെ നാട്ടിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞത്.
1: വഹീദ അത്തിക്കോട്ട് അവർ പറഞ്ഞത്, ഞാൻ രണ്ടാമത്തെ വീട്ടിലാണ്.
0: സബീല പാലക്കാട്, കുട്ടി അമ്മ പരിശ്രമം നേരത്തെ വായിച്ചില്ല, ഒരു സ്ഥലം പറഞ്ഞു കൂടെ വന്നിട്ടുണ്ട്.
1: സാജിദ ഷൗക്കത്ത്, ഞാൻ മൂന്നാമത്തെ വീടാണെന്നാണ് പറഞ്ഞത്. അതുപോലെ സജീന എം കെ കാഞ്ഞിരമറ്റം പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, കളമശ്ശേരി എന്നാണ്,
0: കളമശ്ശേരി ടൗൺ ഹാളിൽ ഇന്ന് എറണാകുളം ജില്ലാ വനിതാ
1: സമ്മേളനം
0: സദുദ്ദേശത്തോടുള്ള പരസ്യം,
1: നല്ല പരസ്യം, നല്ല ഒരു കൂലിയിടുന്ന
0: പരസ്യം, പരലോകത്തേക്കുള്ള നീക്കിരിപ്പാണ്.
1: ഓക്കെ, അതുപോലെ റുഷ്ട കാളിക്കാവ്, റസിയ മാളിയേക്കൽ, അരീക്കോട് ഇവരൊക്കെ സലാം പറഞ്ഞ കൂടെയുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഓക്കെ, നമുക്ക് ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു.
1: മധുരം ഖുർആനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു പീസ് ടൈം ഒന്ന് വായിക്കാൻ തോന്നുന്നു.
0: ഓരോ ദിവസവും എന്തെങ്കിലും നല്ലത് കേൾക്കണമെന്ന ചിന്ത വന്നാൽ ഞാൻ ആദ്യം ഓർക്കുന്നത് പീസ് റേഡിയോയാണ്. പീസ് റേഡിയോയിലെ നല്ല സന്ദേശങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. കേട്ടുകഴിഞ്ഞാൽ

അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെ അങ്ങനെ ഒട്ടനവധി എന്താ പറയുക അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പീസ് റേഡിയോയിൽ. അത് ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്.

0: മഷാല്ല പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ തുടരുകയാണ്. ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുള്ള കുറേ കാര്യങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ അർത്ഥം, പൊരുൾ, ഇതൊക്കെ. ഇന്ന് നമ്മൾ അർത്ഥമറിഞ്ഞു പറയാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കാനുണ്ടാവുക? പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ പറഞ്ഞ പോലെ അർത്ഥമറിഞ്ഞു പറയാമെന്ന വിഷയത്തിലാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് മിൻസലി നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അപകടം പറ്റിയെന്ന് കേട്ടാൽ, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടായി, എന്തെങ്കിലും വിഷമകരമായ വാർത്തകൾ കേട്ടാൽ നമ്മളെന്താ പറയണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജു. ചില ആളുകളത് മരണ വാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ടതാണെന്നുള്ളത്, അതൊന്നല്ല. അല്ലാദീന ഇദാ അസ്വാബത്തും മുസീബത്തും കാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജു. അവർക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നു. സത്യത്തിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നതും ഈ പറയുന്നതും തമ്മിൽ എന്താണ് ബന്ധം? അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇത് പറയുന്നതിൽ എന്താണ് അതിലുള്ള ബന്ധമെന്ന്? ഒന്നാമത്തത്, ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ആധിപത്യത്തിനും കീഴിലാണ്. അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും, പ്രാപഞ്ചികവും മതപരവുമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളെയും, കൗനിയും ശരഈയുമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും വഴിപ്പെട്ട് കീഴ്പ്പെട്ട് കീഴൊതുങ്ങി ജീവിക്കാൻ അനുസരണയുള്ള, അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണെന്നാണ് ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന് ഞങ്ങളുടെ മേലിൽ എന്ത് തീരുമാനങ്ങളും, ഖൈറായും ഷെറായും എന്ത് തീരുമാനങ്ങളും അള്ളാഹുവിനെടുക്കാം. എന്തെടുത്താലും അള്ളാഹുവോട് അതൃപ്തിയോ അനിഷ്ടമോ ദേഷ്യമോ കോപമോ നിരാശയോ ഒന്നുമില്ലാതെ ആ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതേതാ സന്ദർഭം എന്നറിയോ? നമ്മളെന്തെങ്കിലും അവിശ്വാസത്തിൻ്റെയോ അതല്ലെങ്കിൽ നിരാശയുടെയോ ഒക്കെ വാക്കുകൾ പറഞ്ഞു പോകുന്നൊരു സന്ദർഭത്തിലാണ് നമ്മളിത് പറയണത്. എന്തിനാ പടച്ചോനെ ഇതിൻ്റെ കുട്ടിനെ കൊണ്ടുപോയത് എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ വേണം ഇന്നാലില്ല. ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, മംലൂക്കൂല, അവൻ്റെ അടിമകളായി ജീവിക്കുന്ന, അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നാണ് ശരിക്കാ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് സത്യത്തിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ആശയം. അള്ളാഹു എന്ത് തന്നാലും അത് കൈനീട്ടി വാങ്ങും. കുല്ലം യുസീബന ഇല്ലാ മക്കത്തബ അള്ളാഹുലന. അല്ല തീരുമാനിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്ത് വന്നാലും അത് അല്ല തീരുമാനിച്ചാണ്, അല്ല തന്നതാണ് എന്നുള്ള ആ നമ്മൾ അള്ളാഹൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഞങ്ങളുടെ പേരിൽ എന്ത് തീരുമാനം എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ മരിച്ച ആൾക്കാരെ സംബന്ധിച്ച് പറയാം അള്ളാഹു തന്നത് അള്ളാഹുവിനുള്ളതാണെന്നാണ്, അള്ളാഹു എടുത്തത് അവനുള്ളതാണെന്ന് പറയണെന്താ? അള്ളാഹുക്കനെ അതിൻ്റെ അധികാരമുണ്ട്. അപ്പം അള്ളാഹിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്നാലില്ല. ഇനി രണ്ടാമത്തെ ഭാഗമാ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കിലേക്ക് മടങ്ങിപ്പോകുന്നവരാണെന്ന് പറഞ്ഞെന്താ? നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഈ മരണത്തിനിപ്പുറത്ത് മാത്രം പരിമിതമല്ല. നമ്മളൊരു തിരിച്ചു ചെന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗുണദോഷങ്ങളുടെ എല്ലാം പ്രതിഫലം പറ്റാൻ ഒരു തിരിച്ചുപോക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് പോകും, ഈ മുസീബത്തുകൾക്കും വിഷമങ്ങൾക്കൊക്കെ ഉള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരും, അള്ളാഹുവിനടുക്കൽ നമ്മൾ എത്തും എന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്നും ഇവിടെ മാത്രമല്ലല്ലോ ജീവിതം, നമ്മൾ പോകേണ്ട ആൾക്കാരല്ലേ അല്ലേ? നമ്മളിവിടെ മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ, നമ്മൾ തിരിച്ചു പോകേണ്ട ആളുകളല്ലേ എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. നമുക്ക് പ്രതിഫലം കിട്ടും, ഇതൊന്നും വെറുതെ ആവൂല, ഇതൊക്കെ നമുക്ക് ഉപകാരത്തിൽ പെടും, ഇതിനൊക്കെ നമുക്ക് തക്കതായ പ്രതിഫലം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ ശരിക്കും അവിടെ എന്ത് ചെയ്യാണ്, പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര വിശാലമായ ആശയമാണെന്നാലും

0: ചുക്കുന്നി നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മുസീബത്തുകളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അതിനോടുണ്ടാവേണ്ട ഒരു സമീപനം ശരിക്കും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെ മേൽ എന്ത് തീരുമാനങ്ങൾ എടുക്കാനും എന്ത് കലാവും എന്ത് കതറും നിശ്ചയിക്കാൻ സമ്പൂർണ്ണ അധികാരം സൃഷ്ടികർത്താവായ എല്ലാം നമുക്ക് തരുന്ന പരമകാരുണികനായ അല്ലാഹുവിനുണ്ട്. മാത്രമല്ല, ഇതൊന്നും വെറുതെ ആവൂല. തിരിച്ച് അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് നാളെ പോകുമ്പോൾ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ സുമ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്. എല്ലാവർക്കും അവർ സമ്പാദിച്ചത് കിട്ടും. വഹും ലാ യുദ്ലമൂൻ, അവരാക്രമിക്കപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ? വളരെ വലിയൊരു ആശയമാണ് നമ്മളീ പറയുന്നത്. പലപ്പോഴും ഈ പറയുന്നതിൻ്റെ അർത്ഥാശയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും. ഒരുപക്ഷെ ഇതിൻ്റെ അർത്ഥം നമുക്കറിയണമെങ്കിൽ തന്നെ മുസീബത്തുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് ക്ഷമിച്ച് നിൽക്കാൻ കൂടെ അത് സഹായകമാകും. അല്ലാഹു സഹായിക്കട്ടെ.
1: ആമീൻ. അപ്പോൾ നമ്മൾ പുലരിവട്ടം കേട്ടു, അർത്ഥമറിഞ്ഞു പറയാം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടം കേട്ടത്.

0: ചിലപ്പോഴേ നമ്മള് ഇപ്പോ നമ്മളീ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുണ്ടല്ലോ, പിന്നെ അയ്യൂബ് നബിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ മനസ്സിലെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന കാര്യം, അതിപ്പോൾ ദിനിയായിട്ടുള്ള കാര്യമാണ് ഒരാൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, ജീവിതത്തിൻ്റെ അർത്ഥം, പൊരുൾ, പിന്നെ ലക്ഷ്യബോധങ്ങൾ. ആ ചിന്തിക്കുന്നതുമായി കണക്ട് ചെയ്ത് എന്ത് വന്നാലും പെട്ടെന്ന് ഹൃദയം അവിടെ പിടിച്ചു നോക്കും. അതല്ല നമ്മുടെ ചിന്തകളിൽ ഭൂരിഭാഗവും മറ്റെന്തൊക്കെയോ ആണ് എങ്കിൽ അത് നമ്മൾ ഈ ദീനുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള എന്ത് വന്നാലും അതും നമ്മളായിട്ട് കണക്ട് ആവില്ല. അപ്പം ഏറ്റവും പ്രധാനം, അതുകൊണ്ടാണ് റേഡിയോ നമ്മൾ കേൾക്കുമ്പോൾ, റേഡിയോ ലിസൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും കൂടുതൽ ചിന്ത എന്താണോ അതിലേക്ക് എന്തെയും വരുന്ന ഓരോ കാര്യങ്ങളും അയാൾക്ക് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ചെങ്ങല പോലെയാണ്, അതിങ്ങനെ കോർത്തെടുത്ത് കോർത്തെടുത്ത് ഇങ്ങനെ പോകും,
1: പരസ്പരം
0: ബന്ധിതമായിട്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അലകും പിടിയും വേർപെട്ട് അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും കിടക്കുന്ന എന്തൊക്കെയോ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമ്മളെ ഇമോഷണലായിട്ട് നമ്മളിങ്ങനെ വല്ലാണ്ട് പിടിച്ചു വെക്കുന്ന പാട്ടുകൾ, പെട്ടെന്ന് ഒരു പാട്ടിന് ചെറിയ ശകലമാണ്, അപ്പം നമ്മളിങ്ങനെ കേട്ടു പോയത് വന്നപ്പം തോന്നിയാ ശരി.
1: അപ്പോൾ നമുക്ക് ഫീഡ്ബാക്കിൽ ഒന്നുകൂടി പോയി നോക്കാം.
0: ഇന്നത്തെ പുലരിയിലും നല്ലൊരു പോയിന്റാണ് ലഭിച്ചത്, അൽഹംദുലില്ലാഹ്. എല്ലാം പ്രയാസഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു ക്ഷമിക്കാനുള്ള കഴിവ് തരട്ടെ, അർത്ഥമറിഞ്ഞ് പഠിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ, ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്നാണ് സഫിയ കത്തിരങ്ങാടി.
1: വ്യത്യസ്തമായ അറിവ് നൽകുന്ന മലോയ്ക്കും നമുക്കെല്ലാവർക്കും നാഥൻ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട് മെസ്സേജ് അയച്ചതാണ്.
0: പുലരിവട്ടം ക്ലാസ് മാഷാല്ലാഹ് വളരെ ഉപകാരപ്പെട്ടു എന്ന് അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ടയിൽ നിന്നും.
1: പിന്നെ
0: മുഹമ്മദ് അസ്ലം കോർഫുക്കാൻ കൂടെയുണ്ട്, സലാം പറഞ്ഞു.
1: ഹരിസ്മൗലയുടെ വാക്കുകൾ എത്ര മനോഹരം, ഓരോ വാക്കുകളും അർത്ഥവത്തായ വാക്കുകൾ, ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളാൻ നമുക്കും സാധിക്കട്ടെ ആമീൻ. ജമീല വി കെ പൂനൂരിൻ്റെ മെസ്സേജാണ്. സുമയ്യ അർഷദ് തിരൂരിൽ നിന്ന് മെസ്സേജ് അയച്ചത്, ഞാൻ ജോലി ആവശ്യാർത്ഥം 10 കൊല്ലം ദുബായ് താമസിച്ച് തിരിച്ചു വരുമ്പോൾ വലിയ വിഷമമായിരുന്നു. ഇപ്പോൾ പുതിയ വീട്ടിൽ സെറ്റിൽഡ് ആയപ്പോൾ തിരിച്ചു പോകാനും തോന്നുന്നില്ല, വീട് വിട്ട് ഒരു ദിവസം പോലും നിൽക്കാൻ തോന്നുന്നില്ല. അൽഹംദുലില്ലാഹ് എന്ന് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട മെസ്സേജാണ് വന്നിട്ടുള്ളത്.
0: ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ലീവ് കിട്ടുമ്പം റേഡിയോ കേൾക്കുന്ന ഒരാൾ, അതാണ് ഇപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടത്. അതെന്താ വെച്ചാൽ സഹീൻ മേൽമുറി കൊപ്പം, സഹീൻ പറയുന്നത് ഞാൻ ജാമ്യയിലെന്തിൽ നിന്ന് ലീവിന് വന്നതാണ് വീട്ടിലേക്ക്, അപ്പോൾ ഇപ്പോൾ പീസ് റേഡിയോ ലൈവ് കേൾക്കുകയാണ് ഇൻഷാല്ല. പിന്നെ രാവിലെ നാളെ തിങ്കളാഴ്ച രാവിലെ ഇൻഷാല്ല തിരിച്ചു പോകുമെന്ന്.
1: മറ്റൊരു മെസ്സേജ് ഉണ്ട്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ താമസിക്കുന്നതടക്കം 15 വീടുകൾ മാറിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് ഞാൻ ഉമ്മച്ചിയുമായി ഷെയർ ചെയ്തൊരു വിഷയമാണ്. അന്നൊക്കെ വാപ്പിച്ചി കൂടെ ഉണ്ടായിരുന്നു, വാപ്പിച്ചി മരിച്ചിട്ട് 4 വർഷം, അള്ളാഹു ഖബർ വിശദമായി കൊടുക്കട്ടെ. ജോലിയുമായി ബന്ധപ്പെട്ട് വാപ്പച്ചില്ലാതെ ഇപ്പോൾ ഒരിക്കൽ വീട് മാറേണ്ട സാഹചര്യമുണ്ടായി. അതൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വന്നപ്പോൾ ഈ വീട് മാറുന്നതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രയാസമല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ. ഏറ്റവും കൂടുതൽ വീട് മാറിയ ആളുകൾക്ക് സമ്മാനമില്ലാതുണ്ടെങ്കിൽ അത് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും അവർ ധാരാളം തവണ വീടുകൾ മാറിയിട്ടുണ്ട് എന്നുള്ള പറയുന്നത്.
0: റുക്സാന ബാലുശ്ശേരി പറഞ്ഞത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, നമുക്കൊരാപത്ത് വന്നാൽ നല്ല ക്ഷമയും മനസ്സുറപ്പും കിട്ടുന്ന അറിവ് നൽകിയ മൗലവിക്ക് അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്നാണ്.
1: അതുപോലെ അഞ്ചാമത്തെ വീടാണ്, അൽഹംദുലില്ലാ, എൻ്റെ അയൽവാസികൾ എല്ലായിടത്തും നല്ലവരാണ്, അല്ലാഹു കരുണ ചെയ്തത് ഈ വീട്ടിലാണ്. ഒരു സ്വന്തമായ വീട്ടിലേക്ക് പോകാൻ അല്ലാഹു എനിക്കും വേണ്ടി
0: അവർക്ക് മലയാളം അറിയുമെങ്കിൽ അതൊന്നും മലയാളത്തിലാക്കി തന്നെ.
1: മടിക്കേരി എന്നാണ്, സുബൈദ ഇസ്മായിൽ മടിക്കേരി. എന്നാലും നമ്മൾ അതുകൊണ്ടാ വായിച്ചത്.
0: പക്ഷെ നമ്മൾ വേറെ വിഷയം ഉണ്ട് ഇതില്, അവര് ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോ അതിന്റെ തെറ്റുകളുടെ, അപ്പൊ അതില് വിചാരിക്കാത്തത് കേൾക്കുമ്പോ ഒരു തവണ 2-3 തവണ അത് കണ്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഞാൻ എനിക്ക് തിരിച്ചറിവാകുന്ന സമയം തൊട്ട് ഒരു സ്ഥലത്തും ഉറച്ചു നിന്നിട്ടില്ല. കല്യാണത്തിന് മുമ്പ് 17 വർഷം 7 സ്ഥലത്തിലും കല്യാണത്തിന് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിന്നിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ല ഇപ്പോൾ 15 വർഷമായി ഒരേ സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നു, ഷെരീഫ പെരിങ്ങോട്ട് കുറിശ്ശി. അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഗുണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാറി താമസിക്കുന്നത് വഴി അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് ഉണ്ടാവുമല്ലോ, അതൊന്ന് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ നന്നായിട്ട് ഉദ്ദേശിച്ചത്. നമ്മളെ മനുഷ്യ നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമായിരിക്കും.
1: ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നേ നമുക്ക് മോർണിംഗ് കിസ്സിലേക്ക് ഒന്ന് പോയി വരാം അല്ലേ. ശ്രോതാക്കൾ കിസ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും.
0: മോർണിംഗ് ലൈവ് കിസ് കിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഫോണൊക്കെ എടുത്ത് ഒരുങ്ങിക്കൊള്ളൂ.
1: അതെ, പിന്നെ ഫീഡ്ബാക്കിൽ ലൈവ് കിസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. പേരിൻ്റെ കൂടെ സ്ഥലം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി.
0: ഓക്കെ, ചോദ്യത്തിലേക്ക് പോവല്ലേ.
1: ഇൻഷാല്ലാ.
0: എന്താ അത് ചോദ്യം പറയാത്തെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, ചോദ്യം ഇതാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുവത്വ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇമാം മാലിക്, ബി ഇമാം ബുഖാരി, സി ഇമാം മുസ്ലിം, ഡി ഇമാം ഷാഫി.
1: ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുവത്വ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷനായി വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ഇമാം മാലിക്, ഓപ്ഷൻ ബി ഇമാം ബുഖാരി, ഓപ്ഷൻ സി ഇമാം മുസ്ലിം, ഓപ്ഷൻ ഡി ഇമാം ഷാഫി.
0: അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുവത്ത എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഓപ്ഷൻ എ ഇമാം മാലിക്, ബി ഇമാം ബുഖാരി, സി ഇമാം മുസ്ലിം, ഡി ഇമാം ഷാഫി.
1: സജ്ജകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലേ.

0: പൊതുവെ കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക ഈസി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം അല്ലേ, മോത്തോ എന്നുള്ള ഗ്രന്ഥത്തെ കുറിച്ച് ഒരുപാട് ആൾക്കാർ കേൾക്കാൻ സാധ്യത.
1: റേഡിയോ സ്ഥിരമായി കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യം ഈസി ആയിരുന്നു, പ്രയാസമായിരുന്നു, കറക്കി കുത്തി എന്നൊക്കെ പലതും വ്യത്യസ്തമായിട്ട് വന്നേക്കാം.
0: വന്നേക്കാം. അത് എന്തായാലും നമുക്ക് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിയിൽ ശരി ഉത്തരവും അതുപോലെ വിജയികളായി തെരഞ്ഞെടുത്തവരൊക്കെ ആരാന്ന് നമുക്ക് നോക്കിയോ. ഇൻഷാല്ലാ
1: ഒരു യാത്രയിലാണ് കൂടെ ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാണ് ഇംതിയാസ് തിരുമ്പാടി. ആമീൻ
0: ആമീൻ.
1: മുസ്തഫ വള്ളിത്തോട് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചില ആളുകളൊക്കെ എന്താ ഇന്ന് പറ്റിയത് ഇങ്ങോട്ട് അയച്ചു. ഇപ്പം നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നല്ല പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പോൾ പ്രോഗ്രാം സെലക്ട് ചെയ്തൊക്കെ എന്തെങ്കിലും മാറി
0: വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു ആഡ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എറണാകുളം ജില്ലാ വനിതാ സമ്മേളനം, അത് ഇന്ന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരിഫ എറണാകുളം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കറക്കി കുത്തി ആൾക്കാരൊക്കെ ഉണ്ടല്ലേ.
1: അപ്പോൾ കറക്കി കുത്തി വിജയിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ കറക്കി കുത്തിയിൽ ഒരു അറിവ് കിട്ടുമല്ലോ എന്ന പോസിറ്റീവ് മൈൻഡിലൂടെ നമുക്ക് പോവാം. ജമാൽ സി പി മുണ്ടേരി കണ്ണൂരിൽ നിന്നും, മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഇന്നാലില്ലാഹി പകരം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എന്തെങ്കിലും പറയാറുണ്ടോ?
0: അങ്ങനെ അറിവിലില്ല, എൻ്റെ അറിവിലില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണോ അവരങ്ങനെ ഒരു പ്രയോഗം ഉണ്ടോന്നുള്ളത്.
1: പിന്നെ അവർ എന്തോ വേറെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പിന്നെ ആ രൂപത്തിലുള്ളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ അപ്പോഴും വിചാരിക്കുന്ന ചില ആത്മാവുണ്ടെന്നും ആ നിത്യശാന്തിയുടെ ലോകം ഏതാണെന്നും ഒക്കെ കൃത്യമായിട്ടുള്ള അക്യുറായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. മറ്റേത് അവിടെ അവ്യക്തതകളാണ്, എവിടെയാണ് ഈ ആത്മാവ് പോണത്, എന്താണ് അതിൻ്റെ നിത്യശാന്തി, എവിടെ കിടന്നിട്ടാണ് ശാന്തി. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ശരി, നമുക്ക് ഷെഡ്യൂളിലേക്ക് പോലേ.
0: മെസ്സേജുകൾ കുറേ വന്നിട്ടുണ്ടല്ലേ, ഷെഡ്യൂളിൽ പോയി തിരിച്ച് വരാം.
1: ഇപ്പം ഇന്നത്തെ ഷെഡ്യൂളിൽ ഇനി നമ്മൾ ഇപ്പോൾ മോർണിംഗ് ലൈവ് ക്യൂസൊക്കെ കേട്ട് കഴിഞ്ഞു, അത് ക്യൂസിൽ പങ്കെടുത്ത് കഴിഞ്ഞു, നമുക്ക് വൺ മിനിറ്റ് ടോക്ക് ആക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നമൽ മുഅ്മിനുല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാന. ഒരു സത്യവിശ്വാസിക്ക് മൂന്ന് ഗുണങ്ങളാണ് ഖുർആൻ അൻഫാലിലെ രണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഇന്നമൽ മുഅ്മിന, തീർച്ചയായും സത്യവിശ്വാസികൾ, ഇദാ ദുക്കിറല്ലാഹ് അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ വജിലത് ഖുലൂബുഹും കൽബ് വറക്കുകയും വൈദാ തുലിയത്തു അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാന. വിശുദ്ധ ഖുർആൻ ആയത്ത് അവർ കൊതികൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുകയും എല്ലാം റബ്ബിൽ തവക്കുലാക്കുകയും ചെയ്യും. അതാണ് ഒരു വിശ്വാസിയുടെ മൂന്ന് ഗുണം. അള്ളാഹനെ പറ്റി കേട്ടാൽ കൽബ് വറക്കണം. പനിച്ചിട്ടും പേടിച്ചിട്ടും നമുക്ക് വറച്ചിട്ടുണ്ട്. അതേപോലെ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോൾ ചീനച്ചട്ട അടുപ്പത്ത് വെച്ച പോലെ തേങ്ങി കരഞ്ഞ സാഹബത്തുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് ആവശ്യത്തിന് കരഞ്ഞവരാണ് ഖുർആൻ കേട്ട് കരഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും റബ്ബിൽ തവക്കുലാക്കണം. ആ ബലമേൽപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ ടെൻഷനും മോചിതമാകാൻ നമുക്ക് സാധിക്കും.
1: മാഷാല്ലാ. ഇപ്പോൾ വൺ മിനിറ്റ് ടോക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. അഞ്ച് വർഷം
0: പൂർത്തിയാക്കാൻ
1: നാല് മാസം അത്രയും തോന്നുന്നു തുടർച്ചയായി. ഇപ്പോൾ 2000 വൺ മിനിറ്റ് ടോക്ക് കഴിഞ്ഞു
0: ടോട്ടല്.
1: അപ്പോൾ നിലക്കാത്ത ഒരു മിനിറ്റിൻ്റെ സന്ദേശം നാനാവിധ ആളുകളിലേക്ക് സ്റ്റാറ്റസുകളിലൂടെയും അതുപോലെ എഫ് ബി, ഇൻസ്റ്റ, മറ്റ് വാട്സപ്പ് ഷെയറിലൂടെയൊക്കെ പ്രവഹിച്ച ആ സന്ദേശത്തിൻ്റെ ആ പ്രയാണം ഇന്നിവിടെ 5 വർഷം കുറച്ച് ദിവസങ്ങളും പൂർത്തിയായിരിക്കണം. ഇനിയും അത് തുടരട്ടെ. കൂടുതൽ കൂടുതൽ വൺ മിൻ ടോക്കുകളിലൂടെ നമ്മുടെ ചിന്തകളിലേക്ക് ഒരുപാട് നന്മകൾ എത്തട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം.
3: കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നിധിയല്ലോ റസൂൽ.
1: ഈ കറക്കി കുത്തി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ചിലർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്, ചില ആളുകൾ ഓക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് നിങ്ങളെ കൂടി ഒരു കൺസേൺ എടുക്കാം. ഇപ്പൊ തന്നെ ഉത്തരം പറയണോ അതോ കുറച്ച് കഴിഞ്ഞ് പറയണോ? ഇപ്പൊ തന്നെ പറയല്ലേ?
0: ഇപ്പൊ പറയാം,
1: അതായിരിക്കും നല്ലതല്ലേ. കുറച്ചുകൂടി ഇങ്ങനെ എന്തിനു വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത് അപ്പൊ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല പോലെ. ഓക്കെ, അപ്പോൾ ഉത്തരം ഇതായിരുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഅത്ത എന്ന ഗ്രന്ഥം രചിച്ചത് ആരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ, ഇമാം മാലിക്.
0: അതെ, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് അല്ലേ മുഅത്ത എന്ന
1: അതെ അതെ.
0: ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇന്നത്തെ ശരി ഉത്തരം.
1: അപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥം കൂടിയാണ് അതിൽ മുഅത്ത, എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഏറ്റവും സ്വീകാര്യമാകാതിരുന്നത് എന്നൊരു ചോദ്യമാണ് നബീല പെരിന്തൽമണ്ണ. അങ്ങനെ സ്വീകാര്യമാകാതിരുന്നിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയൊക്കെ അതിനേക്കാൾ കടഞ്ഞെടുത്ത ഒരു നിലക്കും ലൈഫുകളില്ലാത്ത രൂപത്തിൽ പൂർണ്ണമായ ആകാശത്തിന് ചുവട്ടിൽ പിന്നെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹൽ കുത്തുബായിട്ട് പിന്നീട് പിന്നെ പണ്ഡിത ലോകം കണ്ടെത്തിയതാണ് സ്വഹീ ബുഖാരി മുസ്ലിമൊക്കെ. നസീമ പി കെ കാക്കടവ് പറഞ്ഞു, ഇന്ന് മഗരിബിന് ശേഷം പഠന വിസ്ഡം യൂണിറ്റിന്റെ അയൽക്കൂട്ടമുണ്ട്, പ്രൊഫസർ ഡോക്ടർ ജൗഹർ മുനോട് സംസാരിക്കുന്നു, എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം.
0: മറ്റൊരു ശ്രോതാവ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, ഒരു മിനിറ്റ് കേട്ടോ എത്ര വലിയ നല്ല അറിവാണ് കിട്ടിയത്, അൽഹംദുലില്ല, എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട് എന്നുള്ള ഒരു മിനിറ്റ് ടോക്കിനെ കുറിച്ചുള്ള കമൻ്റാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചില്ല, ഹദീസ് ഗ്രന്ഥങ്ങൾ ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥം എന്നുള്ളത്. പിന്നെ അൽഹംദുലില്ല, 2001 മിനിറ്റ് ടോക്ക് ഇന്നലെ പൂർത്തിയായി, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തത് 2001-ാമത്തെ 1 മിനിറ്റ് ടോക്കായിരുന്നു. പിന്നെ ഉത്തരം നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇമാം മാലിക് എന്ന ഓപ്ഷനായിരുന്നു എ എന്നുള്ളത്. ജമീല ബി പി ജസ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ
1: നല്ലൊരു കൗതുകമുള്ളൊരു മെസ്സേജ് അയച്ച കണ്ടു, സീനത്ത് പാലക്കാട് അയച്ച മെസ്സേജാണ്. ഇന്നലെ ലൈവിൽ സീനത്ത് പാലക്കാട് ഒരു ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് റേഡിയോ കേൾക്കുന്നത് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ദില്ലിയിൽ ഈ റേഡിയോയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവസ്ഥ പറയണ ചില, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നും താമസം മാറുന്നത്. ഡൽഹിയിൽ മക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു അമുസ്ലിമിൻ്റെ വീട്ടിൽ അവരോട് കൂടെയാണ് താമസിക്കുന്നത്. അവരും റേഡിയോ കേൾക്കുന്നുണ്ട്. അവര് ഈ നമസ്കാരമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാറുണ്ട്.
0: കൗതുകത്തോടെ ഇരിക്കുന്നുണ്ടാവുന്നുള്ള, പ്രത്യേകിച്ച് പിന്നെ മുസ്ലിങ്ങളുടെ നമസ്കാരം എന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, ഇത് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ നമ്മളൊക്കെ നാട്ടിൻ പുറത്തുള്ള ആളുകൾക്കൊക്കെ നമ്മളെ നമസ്കാരത്തെ കുറിച്ച് അറിയുന്നവരുണ്ടാവും, അവർ കണ്ടവരുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചത് ഒരു വലിയ
1: എന്നും അത് നമ്മള് നാട്ടിലുള്ള ആൾക്കാര് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്തായതാന്നുള്ളത് ഒറ്റപ്പെട്ട കുറച്ച് ആളുകൾക്കൊക്കെ അറിയുള്ളൂ. ബാക്കി മഹാഭൂരിഭാഗവും ഇതെന്താണ് ഇവർ ചെയ്യുന്നത് എന്താ ഒന്നും അറിയാതെ അകന്ന മനസ്സോടുകൂടി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് എന്താണെന്ന് അറിയില്ല, അവർക്കൊന്നും ഒരു മുൻവിധികളൊന്നും ഇല്ല. അങ്ങനെ ഒരു വിഭാഗം അവരെ അങ്ങനെ പോലും അറിയാത്ത ആളുകൾ. ഞാൻ ചോദിക്കുന്നത് പിന്നെ വെറുപ്പോടുകൂടി മാറി നിൽക്കുന്നവരെ കുറിച്ചല്ല, അതല്ലാതെ തന്നെ എന്താണ് മുസ്ലിംസ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ തത്വം എന്താണ്. അപ്പൊ അത്രയും ഈ നമ്മുടെ ദാവത്ത് ഇനിയും എവിടേക്കോ എത്തിപ്പെടേണ്ട വഴികൾ ധാരാളം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഒരു ഒരു പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് അത് അത്
0: കാണുന്നത്. മറ്റൊരു മെസ്സേജ് വന്നത്, വിശ്വാസം നാവിൽ ഉരുവിടുന്ന വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അള്ളാഹുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഭക്തിയിൽ വിറയ്ക്കുന്ന ഹൃദയത്തിലും ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ പ്രകാശം നിറയുന്ന ആത്മാവിലും ജീവിതം പരീക്ഷണങ്ങളുടെ വഴിയാകുമ്പോഴും റബ്ബിൽ പ്രതീക്ഷ കൈവിടാത്ത മുസ്ലിമാണ് യഥാർത്ഥ ഈമാൻ ജീവിക്കുന്നത്. ലോകം കൈവിട്ടാലും റബ്ബ് കൈവിടില്ലെന്ന ഉറപ്പ്, വഴികളടഞ്ഞാലും അവനിലേക്കുള്ള വാതിൽ തുറന്നു തന്നെയുണ്ടെന്ന പ്രതീക്ഷ, ഇതാണ് സൂറത്തുൽ അൻഫാൽ 2-ാം ആയത്ത് നമ്മുടെ ഹൃദയത്തോട് പറയുന്ന ഈമാൻ്റെ ഏറ്റവും മനോഹരമായ സത്യം എന്ന് പറഞ്ഞിട്ട് ഐഷ മെഹറൂൺ കാരാടനാണ് മെസ്സേജ്
1: അയച്ചിട്ടുള്ളത്. അപ്പം മെസ്സേജുകളൊക്കെ ഒരു ഭാഗത്ത് വരട്ടെ. ചോദ്യം വീട് താമസം മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ആരൊക്കെ മാറിയിട്ടുണ്ട്, മാറിയപ്പോൾ എന്ത് തോന്നി, മാറി മാറി ഇപ്പോൾ 15-ഓളം വീടുകൾ പറഞ്ഞു, 15-ഉം 14-ഉം 12-ഉം മാറുമ്പോൾ അവിടെയൊക്കെ കുറേ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതായിരുന്നു. അതിലൊക്കെ ഒരുപാട് മനുഷ്യനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സാഹചര്യങ്ങളിലൂടെ പലതും നിരീക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെ അവസ്ഥകൾ മാറുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥകൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണപാഠങ്ങൾ എന്ത് എന്നുള്ളതാണ് നമുക്ക് ഔട്ട്കം. കാരണം മാറാതെ ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ കോലായിൽ അല്ലെങ്കിൽ എൻ്റെ ആ കെട്ടിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് ശഠിക്കുന്ന ആളുകളുണ്ടാവും. അത് സാഹചര്യം
0: ഇല്ലാത്തതുകൊണ്ടായിരിക്കാം,
1: അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പം അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയൊന്നും അല്ല ആരും, എല്ലാവരും ഇങ്ങനെ ഒരേ സ്ഥലത്ത് നിൽക്കണ പോലൊന്നും അല്ല, മാറി മാറി മാറി മാറി പോകുന്നവരാണ്, അങ്ങനെയുണ്ട് ജീവിക്കുന്നവരെന്നറിയാൻ.
0: അതിൽ ലാസ്റ്റ് ഒരു മെസ്സേജ് കൂടി ഞാൻ വായിക്കുകയാണ്. ഫീഡ്ബാക്കിൽ വന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മോളാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടെ, നഫീസ വികാര മെസ്സേജ് ആണ്. എൻ്റെ മോളോട് ചോദിച്ചാണ് ഞാൻ ഉത്തരം എഴുതിയത്, ഉത്തരം ശരിയായിട്ടുണ്ടെന്ന് പറയുന്നത്.
1: സഹായിക്കാൻ ഒരു ഫാമിലി ലൈഫ് ടെലിഹിസ് പോലെയാണ് ഇപ്പൊ എന്നെ കാണുന്നത്. അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല, മാക്സിമം റിസോഴ്സ് എടുത്ത് ഉത്തരം, പക്ഷെ സമയത്ത് ബീപ് സൗണ്ട്
0: എന്നുള്ളതാണ്. എന്തായാലും പുതിയ അറിവുകൾ ലഭിക്കുമല്ലോ.
1: ഓക്കെ, അപ്പോ ഞാൻ ഒരു കുഞ്ഞു കഥ പറയാം, ചെറിയ കഥയാണ്. അതിന്റെ അനുബന്ധമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. ഒരു അധ്യാപകൻ, ഈ സെറാമിക് കലം ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. എന്നിട്ട് ഗ്രൂപ്പ് എ ടീമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത സെമസ്റ്റർ വരെ ടൈം തരും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ലോകത്തിനെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ മാക്സിമം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കല നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അവരോട് ആ ഡ്യൂട്ടി കൊടുത്തു. ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കലം അടുത്ത സെമസ്റ്ററിൻ്റെ ഉള്ളിൽ ഏറ്റവും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും നിങ്ങൾ ഉണ്ടാക്കിയുള്ളൂ.
0: ക്വാണ്ടിറ്റി
1: കൂട്ടിയാൽ മതി. എന്താ അങ്ങനെ ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞു, അടുത്ത സെമസ്റ്ററിൻ്റെ സമയമാകുമ്പോഴേക്കും അതിൻ്റെ മുന്നേ തന്നെ ഗ്രൂപ്പ് ബി വന്നിട്ട് 50+ അല്ലെങ്കിൽ 100 വരുന്ന കലങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അതിൽ തന്നെ ചെറിയ കുഴപ്പങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കലങ്ങളുണ്ട്, വൈവിധ്യമായിരുന്ന കൂടുതലും മനോഹരമായ നല്ല പെർഫെക്ഷൻ തോന്നിക്കുന്ന അത്ര നല്ല കലങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം വിചാരിച്ചു, എന്നാൽ ഇനി ഗ്രൂപ്പ് എനോട് പ്രത്യേകം കണ്ടീഷൻ വെച്ചാണല്ലോ. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരിതുവരെ കലം ഉണ്ടാക്കിയില്ല, അവരുടെ റിസർച്ചിലാണ്, സെമസ്റ്ററിൻ്റെ സമയമായി, ഇപ്പോഴും റിസർച്ചിലാണ്, ഈ പെർഫെക്ഷൻ ആയിട്ടുള്ള കല എങ്ങനെ ഉണ്ടാക്കണം, അതിലേക്ക് എത്തിയിട്ടില്ല,
0: ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല,
1: തുടങ്ങിയിട്ട് തന്നെയല്ല. ഇതാണ് കഥ. ഇതിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യത്തിനും പെർഫെക്ഷൻ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ടോ അത് പൂർത്തിയാവില്ല, അത് നീണ്ടു നീണ്ടു പോവുകയേ ചെയ്യുള്ളൂ. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത്രയും കാലം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനത്തിലൂടെ പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതിൽ ചിലത് തെറ്റാം, ചിലത് ഏറ്റവും ബെറ്റർ ആവും, ചിലത് നന്നാവും, പക്ഷെ ഒരിക്കലും നന്നാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആരുണ്ടോ അവർക്ക് ഒരു പണി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല.
0: സത്യമാണ്. അതിൽ പിന്നെ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, കാരണം പെർഫെക്ഷന് വേണ്ടി ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് അല്ലെങ്കിൽ ടൈം പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും സംശയമാവും, ഇത്ര മതിയോ, അപ്പോൾ ഇതിലേറെ ബെറ്റർ ആക്കിക്കൂടെ, അല്ലെങ്കിൽ അതുകൂടി അതിൽ ചേർത്തൂടെ, അത് ഇങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ സംശയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കണം എന്നുള്ള ചിന്ത കൊണ്ട് തുടങ്ങാൻ ടൈം എടുക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റേതാകുമ്പോൾ നമ്മൾ തുടങ്ങിയിടുന്നു, തുടങ്ങുമ്പോൾ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ കാണാം, പോരായ്മകൾ ഉണ്ടാവാം, അപ്പോൾ അതിൽ നിന്ന് പഠിച്ച് അടുത്തത് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാൻ കഴിയും. അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് എത്തുമ്പോൾ ഇതിന് പെർഫെക്ഷൻ ആവും ചെയ്യും, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടും. നമ്മൾ ചെയ്ത ഇപ്പോൾ ഈ ഒരു കല ഉണ്ടാക്കുന്നതാണെങ്കിൽ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി അനുഭവത്തിൽ നിന്ന് പഠിച്ച് പോരായ്മകൾ കണ്ടെത്തി നമുക്ക് തന്നെ സ്വയം അത് തിരുത്തി
1: പോകാനുള്ള സാധ്യതയാണ്. അതിലേക്ക് നമ്മൾ
0: എത്തുന്നത്
1: അതെല്ലാ കാര്യത്തിലും നമ്മൾ ചിന്തിക്കണ്ട. പണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പെർഫെക്ഷൻ ആലോചിച്ച് നിന്ന് നിന്ന് നിന്ന് വീഡിയോ
0: അറിയാം.
1: അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു താജിക്കും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു അത് ചെയ്യാം, അതുകൊണ്ട് ബാക്കി പിന്നെ അതിലേക്കാണ് എത്തിപ്പെടലാണ്. അപ്പോ പിന്നെ വേറൊരു കാര്യം, ഈ മാർക്ക് ട്വൈൻ്റെ ഒരു ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട്, ഈറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവളയെ തിന്നുക. തവളയെ തിന്നാൽ അതൊരു സാങ്കല്പികമായ തവളയാണ്. തവള എന്ന് ഉദ്ദേശിച്ച് ഒരു മനുഷ്യന്റെ മുമ്പിൽ അയാൾക്ക് ആ ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, തവളയെ തിന്നണം. അപ്പൊ തവളയെ തിന്ന് പറയുമ്പോൾ തവള തിന്നാൻ പറ്റണല്ലോ, പച്ചക്ക തവള തിന്നാൻ കഴിയുമോ, ഇല്ല. അപ്പോ അയാൾ പറയണത് അങ്ങനെ തിന്നലേ പറ്റൂ, വേറെ നിവൃത്തിയില്ലാന്നെങ്കിൽ അതിന് വൈകുന്നേരം വരെ കാതിരി, രാവിലെ ഒന്നും അലയിക്കാതെ വേഗം തിന്നും. പിന്നെ ആ ദിവസം ഫുള്ള
0: പണിയാണ്,
1: പ്രതീക്ഷിക്കേണ്ട കഴിഞ്ഞു. പിന്നെ ഇനി വ്യത്യസ്ത തവളകളുണ്ട്, കുറച്ചുകൂടി അഗ്ലിയായിട്ടുള്ള തവളുണ്ട്, നല്ല തവളുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത തവളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അഗ്ലിയാളെ കഴിക്കണം, എന്നിട്ട് ബാക്കിലേക്ക് പോകും. അപ്പോൾ അത്രയും എളുപ്പം കഴിയും. ഇവിടെ ഇതൊക്കെ കൊണ്ടുവരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ളതിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, ഏറ്റവും സുഖമുള്ളതിന് ആദ്യം ചെയ്തു തുടങ്ങരുത് എന്നാണ്. ഇതൊക്കെയാണ് അതിൻ്റെ തിയറികൾ പറയുന്നത്. ആദ്യം ടാസ്ക്കായിട്ട് തോന്നുന്ന വേഗം ചെയ്യുക. രാവിലെ മുതൽ ഒരു കോൾ ചെയ്യാണ്ട് 10 മിനിറ്റ് എടുക്കേണ്ട, പിന്നെ വിളിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കോൾ ചെയ്ത് ഒരു ടാസ്ക്കാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വിളിക്കേണ്ട ഉണ്ടാവേണ്ടെന്ന് നിന്ന് ആ ദിവസം വൈകുന്നേരം വരെ ഇത് ആലോചിച്ച് നിന്നിട്ട് അത്രയും ഭാരമാണ്. ഒരു 10 മിനിറ്റ് ആ കോൾ ചെയ്യാൻ കൂടുന്ന അത്രയും 10 മിനിറ്റിൻ്റെ ഭാരം നമ്മൾ താങ്ങുകയാണ്. 24 മണിക്കൂറാണ്, 24 മണിക്കൂറിൻ്റെ ഭാരമാണ് ചെറിയൊരു ടാസ്കിന് വേണ്ടി താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് 5, 4, 3, 2, 1, 0 വേഗം ചെയ്യാം.
0: സത്യം പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ ടാസ്ക് ഉള്ളത് ഉദ്ദേശിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ വലിയൊരു ഭാരമായി കണ്ട് അത് എങ്ങനെ ചെയ്യാ ചെയ്യാതിട്ട് മടി പിടിച്ച് ബാക്കിയുള്ള പണി നടക്കൂല, ഇത് നടക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. എന്തായാലും ശ്രോതാക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും അവരുടെ അനുഭവത്തിൽ നിന്നും, അതുപോലെ ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും നമുക്ക് മനസ്സിലാവുന്നത്. ഫീഡ്ബാക്കിലൊന്ന് പോയി തിരിച്ചുവരാം.
1: റുക്സാന വാലുശ്ശേരി പറഞ്ഞൊരു മെസ്സേജ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ മംഗലാപുരം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് താമസിച്ചത് വളരെ അനുഭവങ്ങളുണ്ടായിരുന്നു. സലഫികൾ കുറവാണ്, സുന്നി കുടുംബം ഞങ്ങളുടെ അയൽവാസികളാണ്. പിന്നെ അതിന്റെ ബാക്കി കണ്ടില്ല, ബാക്കി തുടരും.
0: അതുപോലെ കഥ കുഞ്ഞ് ആണെങ്കിലും അതിലെ ആശയം വലുതാണ്. ശരിയാണ്, പെർഫെക്ഷൻ ആലോചിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് മൈമുന ചീക്കിളിയോട് പറയുന്നത്. കരഞ്ഞുകൊണ്ടുവന്ന നമ്മളെല്ലാവരും കണ്ണീരിലാഴ്ത്തി ഖബർ എന്ന വീട്ടിലേക്ക് ഒടുവിൽ യാത്ര ആവേണ്ടവരാണ് നാം. ആ വീട് മനോഹരമാക്കാൻ നമുക്ക് ആവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സൽമ ഫറൂഖിൻ്റെ ഒരു മെസ്സേജ്.
1: അതുപോലെ സെറീന താമരശ്ശേരി പറഞ്ഞത്, ഞാനിപ്പോൾ 4-ാമത്തെ വീടാണ്. എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായി വീട് മാറിയപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു. കൂട്ടുകാരുമായി ക്ലാസ്സിൽ പോവുകയും കളിക്കുകയും തോട്ടിൽ കുളിക്കാൻ പോവുകയും എല്ലാം നല്ല രസമായിരുന്നു. അത് പിന്നെ കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് അവിടെ പോവാറുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള കൂടുതൽ ആൾക്കാരും അവിടെ നിന്ന് പോയി. ഇപ്പോൾ 28 വർഷമായി ഇപ്പം നിൽക്കുന്ന ഈ വീട്ടിലാണ് താമസിക്കുന്നത്. സെറീന താമരശ്ശേരി. വീട് ഒരു കേവലം നമ്മൾ താമസിച്ചൊരു ഇടം മാത്രമല്ല, നമ്മളായി വളർന്ന നമ്മുടെ ഒരു ചെറുപ്പത്തിലൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ചും അതൊരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ്.
0: ശരിയാണ്. കിസിൻ്റെ ആൻസർ പറഞ്ഞിരുന്നോ, എനിക്കൊരു കോൾ വന്നത് കാരണം കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ സജിത അശോകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: കിസിൻ്റെ ആൻസർ പറഞ്ഞു.
0: അതെ,
1: ഓപ്ഷൻ എ ഇമാം മാലിക് മുവത്ത.
0: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഉത്തരം ശരിയായി. മുമ്പ് ചോദ്യം കേട്ട പോലെ തോന്നിയിരുന്നു. എഴുതി വെച്ച നോട്ട് നോക്കിയപ്പോൾ ആദ്യമായി രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം ഏതാണ് എന്നായിരുന്നു. ഇന്നത്തെ ഉത്തരം കറക്കി കുത്തിയതായിരുന്നു. പുതിയൊരറിവ് കിട്ടിയെന്ന് പറഞ്ഞ് ജംഷീന മേപ്പാടി വയനാട്. അപ്പോൾ അവർ എല്ലാ ദിവസത്തെയും ചോദ്യം എഴുതി വെക്കുന്നുണ്ടെന്നാണ്
1: മനസ്സിലായത്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി 13 വർഷമായി സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. ഇപ്പോൾ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ സഹോദരി 16 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിൽ അമ്മായി. അപ്പോൾ അവരുടെ, ഞാൻ കഴിഞ്ഞ ഇതിലത് ലൈവിൽ പറഞ്ഞു, താജിക്ക് അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്നൊരു ഒരു ആന്തലാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന. അത് കാണുമ്പോഴുണ്ടാവുന്ന, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, അതിൻ്റെ ഇടയ്ക്ക് മകൻ, ഏക മകൻ മരണപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ളു തുറന്ന് പറയാൻ കഴിയാതെ വാക്കുകൾ വരാം, വാക്കുകൾ സംസാരിക്കാൻ കഴിയില്ലല്ലോ, കണ്ണുകൊണ്ടിങ്ങനെ സംസാരിച്ചു പോകുന്ന ഉള്ള് ഒരു ഒരു ഭാഗം തളർന്ന് എണീറ്റിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെയൊക്കെ പ്രാർത്ഥന.
0: മുഖത്തെ ഫീലിങ്ങിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇത്തരം ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി ആശ്വാസവും ശമനവും നൽകട്ടെ എന്ന് പറഞ്ഞു.
1: അവർക്ക് പരലോകം സുഖകരമാക്കി കൊടുക്കട്ടെ എന്നല്ല, അവരെ ക്ഷമക്ക്. ഒരു പക്ഷെ അത് വലിയൊരു ഹൈ, അവർക്ക് സ്വർഗമായിരിക്കും.
0: സ്വർഗമായിരിക്കും. അതെ,
1: 13 വർഷം ഞാൻ ആലോചിച്ച് അത്രയും ക്ഷമ അവർക്ക് ഇനി എന്താ ഉള്ളത്? പ്രത്യേകിച്ച് സംസാരിക്കാൻ പോലും അല്ല, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റുറ്റുന്ന ആവോണ്ടാണ്. അപ്പൊ നമുക്ക് സ്വർഗത്തിലേക്ക് കാത്തിരിക്കാം. ഞാൻ ചിലപ്പോ ഒക്കെ ചിന്തിക്കല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് എടുത്ത് നമ്മൾ പോകുമ്പോ ദാ സ്വർഗത്തിലേക്ക് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലേ നമുക്ക്.
0: അവർ തിരിച്ചറിവ് അവർക്ക് കിട്ടിയാൽ വലിയൊരു ഹയറായിരിക്കും.
1: അവർ നോക്കുന്നവർക്കും
0: മനസ്സിലാക്കി പരിചരിക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞ പോലെ അതിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെയും നെയ്യത്തോടു കൂടി അവർ ചെയ്താൽ അവർക്കും അത് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. വാണിയമ്പലത്ത് നിന്ന് ആദ്യമായിട്ടാണ് എന്താ പറഞ്ഞാൽ കേരളയിലേക്ക് പോകുന്നത് അല്ലേ, കരുവാരക്കുണ്ട് അവിടെ. അത് അതൊരു വെറൈറ്റി ഫീലായിരുന്നു. ഇപ്പോൾ കാളികാവ് വടക്കാക്കുണ്ടിലാണ് താമസം. ഇങ്ങോട്ട് മാറിയപ്പോൾ സന്തോഷം സങ്കടം എല്ലാം ഉൾപ്പെടെ ആയിരുന്നു. ഇനി ലാസ്റ്റ് സ്ഥിരതാമസം എവിടെ ആയിരിക്കും എന്നൊരു ഫീലുണ്ട്. ഉദ്ദേശിച്ചിടത്തായിരിക്കാൻ ദുആ ചെയ്യുന്നു. റബ്ബ് ഉദ്ദേശിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞ് ജമീല വി പി ഒരു മെസ്സേജാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമായി.
1: ഓക്കെ, ആമീൻ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് മധുരം ഖുറാൻ കേട്ടിട്ട് നമ്മളൊരു മനോഹരമായ കേൾവിയുടെ ആ ഒരു ഒരു രസം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇതാ ഇനി മറ്റൊരു കേൾവിയിലേക്ക്, ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ.

0: മാഷാ
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, എന്താണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ?
0: അദ്ധ്യായം 80 അതായത് സൂറ അബസ ആയത്ത് 17 മുതൽ 23 വരെയുള്ള ഭാഗമാണ് നമ്മൾ കേട്ടത്. അതിൽ 2519 ദിവസമായി ഇന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വരുന്നു. ശരിക്കും 2496 എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
1: അപ്പോൾ
0: ഇത് നേരത്തെ നമ്മൾ 1 മിനിറ്റ് ടോക്കിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ധാരാളം ആളുകളിലേക്ക് ഇത് എത്തിക്കാനും കൂടുതൽ അറിവുകൾ ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവുക നമ്മൾ എന്നുള്ളതാണ്. നമ്മളിലേക്ക് എത്തുമ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ടും അതിനകത്ത് നമ്മൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനും അതുപോലെ അനുയോജ്യമായ കമൻറ്റുകൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് സാധിക്കും.
1: പിന്നെ ഒരു മറ്റൊരു കമൻറ്റ് ഇംതിയാസ് തിരുമ്പാടി അയച്ചത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമാണ് വീട് മാറിയിട്ടുള്ളൂ, സ്വന്തമായി ഉണ്ടാക്കിയ. പക്ഷേ എൻ്റെ തറവാട്ടിൽ നിന്ന് സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിലേക്ക് തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ ഉണ്ടായൊരു വിഷമം, അതൊരു വല്ലാത്ത വിഷമമായി ആയിട്ടുണ്ട്. കാരണം 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും അടങ്ങുന്ന വലിയൊരു തറവാടായിരുന്നു. അതിൽ നിന്ന് എല്ലാ കളികളും രസങ്ങളൊക്കെ അവസാനിപ്പിച്ച് സ്വന്തമായിട്ട് പോയപ്പോൾ ഉണ്ടായൊരു പ്രയാസം, അതൊരു വല്ലാത്ത പ്രയാസമാണ്. അത് നമുക്ക് എൻ്റെ വീടും എൻ്റെ തറവാടും വീടും, എൻ്റെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ 10 മീറ്ററിൻ്റെ അകലം പോലും ഇല്ല, ഒറ്റമുറ്റത്താണ്. എന്നിട്ട് പോലും ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറുന്ന പോലെ അത്ര അകലേ ഉള്ളൂ. എന്നിട്ട് പോലും വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് വീട് വെച്ചിട്ടുണ്ട് മാറുമ്പോൾ അന്നത്തെ ആദ്യ ദിവസം രാത്രി വീട്ടിലിരുന്നൊരു ഇവിടെയോ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു തോന്നൽ നമ്മളെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ പൊരുത്തപ്പെട്ട് പിന്നെ നോർമലായി മാറും. പക്ഷേ അതാണ് പറിച്ച് നടുക എന്ന് പറയുന്നത്, അതിന് കുറെ ദൂരം ആവണം എന്നൊന്നുമില്ല.
0: കൂട്ടത്തിൽ നിന്നൊന്ന് പുറത്ത് വെക്കുന്ന. ഓക്കെ, നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം ഇൻഷാല്ലാം. അടുത്ത് നമുക്കറിയാം റേഡിയോയിൽ ധാരാളം കണക്കിന് പ്രോഗ്രാമുകളുണ്ട്. അതിൽ പല പ്രോഗ്രാമുകളും നമുക്ക് പേര് അറിയുന്നവരുണ്ടാവും, സ്ഥിരമായി കേൾക്കുന്നവരുണ്ടാവാം, ചില പ്രോഗ്രാമുകൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പം ഇന്ന് നമ്മൾ പിസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എന്നൊരു പ്രോഗ്രാമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആരോഗ്യ വിചാരത്തിൽ നമുക്കറിയാം പലപ്പോഴും നമ്മളെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളുടെ ചർച്ചകളാണ് ഉണ്ടാവുക. ഡോക്ടർ ലൈവ് നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ടാവും, ബുധനാഴ്ച എല്ലാ ബുധനാഴ്ച രാത്രികളിലും. അതുപോലെ തന്നെ ആരോഗ്യ ചിന്തകൾ കേൾക്കുന്നുണ്ടാവും, അതുപോലെ ആരോഗ്യ വിചാരം. ആരോഗ്യ വിചാരം നമുക്ക് ഒരു ഡോക്ടറോട് ഉള്ള കൂടിക്കാഴ്ചയായിട്ട് ഇൻ്റർവ്യൂ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗത്തെക്കുറിച്ചൊരു ഡോക്ടർ നമ്മോട് സംസാരിക്കുന്നതായിരിക്കാം. രോഗം എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരാതിരിക്കാൻ കഴിയും, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, നമ്മളെങ്ങനെ ആ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള നൂതന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഭക്ഷണ രീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു എപ്പിസോഡാണ്. അതിൽ പങ്കെടുക്കുന്നത് ദമാം അബീർ മെഡിക്കൽ സെൻ്ററിലെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് യൂസഫ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൾ ജബ്ബാർ വിളത്തൂർ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാളാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
3: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ
2: പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
4: അൽഹംദുലില്ലാഹ്,
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
4: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നത് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
2: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
4: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
2: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
4: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
2: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
4: കൊളസ്ട്രോളില് പിന്നെ രണ്ടു തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുക, ഒന്ന് നല്ലത് ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
2: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
4: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
2: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
4: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
2: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
4: നല്ല കൊളസ്ട്രോൾ,
2: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ അല്ല. ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
4: ഈ കൊളസ്ട്രോൾ താനെ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനെ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
2: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിൻ്റെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും.
3: എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട് നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ. അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
4: ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
3: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോൾ ആയി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ് ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ, അതോ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിഷൻ കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
4: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവുന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
3: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
4: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
3: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന്, നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
4: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
3: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
4: ലീഫി
3: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാമെന്നല്ലേ, അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
4: പോർട്ട്ഫോളിയോ ഡയറ്റ്,
3: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ
1: പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആരോഗ്യ വിചാരത്തിലൂടെ പോയത്. ഇതിൻ്റെ പൂർണ്ണമായ ഭാഗം നമുക്ക് പിന്നീട് കേൾക്കാം.
0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരോഗ്യ വിചാരം കേൾക്കാൻ കഴിയും.
1: ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് വരുന്ന ഒരു പ്രോഗ്രാമാണത്. പിന്നെ അതുപോലെ റിവൈൻഡിൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ?
0: അതെ, 24 മണിക്കൂർ റിവൈൻഡിൽ ഉണ്ടാകും.
1: പല ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ഈ ആരോഗ്യ വിചാരത്തിന് വരുന്നുണ്ട്. നമുക്ക് ഈ ആരോഗ്യ വിചാരത്തിന് ചില വ്യത്യസ്ത ഡോക്ടേഴ്സ് വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അതൊക്കെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഒരു പ്രോഗ്രാമാണത് ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ പിന്നെ ഭക്ഷണ രീതി വിളിച്ചു വരുത്തുന്ന രോഗവുമായി ബന്ധപ്പെട്ടല്ല അല്ലേ?
0: അതെ.
1: നമ്മൾ കേട്ട് കഴിഞ്ഞു ഇൻഷാല്ലാ. നമുക്കിനി തിരുമൊഴികളിലേക്കാണ് പോകാനുള്ളത്.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ജൂതന്മാരുടെ നിലപാടുകളിലെ വൈരുദ്ധ്യം, ഈ വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ നാം കേൾക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള അല്പം സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഭാഗമാണ് ഇന്ന് ശ്രോതാക്കളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ശേഷം ജൂതന്മാരിലെ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിന് സലാം അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്തിലുള്ള നാമം ഹുസൈൻ എന്നായിരുന്നു. ഹുസൈൻ ഇബ്നു സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് അബ്ദുല്ല എന്ന പേര് നൽകിയത്. ബനു ഖൈനുഖാ ഗോത്രത്തിൽപ്പെട്ട ജൂതന്മാരിലെ ഒരാളായിരുന്നു അദ്ദേഹം. വലിയ പണ്ഡിതനായിരുന്നു, തൗറാത്തിൽ വലിയ അവഗാഹമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. മാത്രവുമല്ല വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മഹാപണ്ഡിതൻ എന്നൊക്കെ തന്നെയാണ് ഇസ്ലാമിൽ അറിയപ്പെടുക. ഇസ്ലാമിക ലോകത്തും അദ്ദേഹം അറിയപ്പെടുന്നത് പണ്ഡിതന്മാരുടെ നേതാവ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രത്യേക ബന്ധം അദ്ദേഹം കാണിച്ചിരുന്നു എന്ന് കാണാം. ഹിജ്റ 43 അദ്ദേഹം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു പ്രവാചകന് മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എനിക്ക് ജിബ്രീൽ അത് നേരത്തെ വിവരം നൽകി. അദ്ദേഹം മുസ്ലിമാകുന്നുണ്ട്. ആ നേരത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്. ഖാല യാ റസൂലുള്ള, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്തുൻ, ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്തുൻ. അള്ളാഹുവിൻ്റെ ദൂതരെ, തീർച്ചയായിട്ടും ഈ യഹൂദികൾ, അതായത് എൻ്റെ ജനത, അവർ ബുഹുത്തുൻ, അവർ നുണ പറയുന്നവരാണ്. ഖൗമുൻ ബുഹ്തുൻ, വല്ലാതെ നുണ പറയുന്ന, സന്ദർഭത്തിനനുസരിച്ച് കള്ളം പറയുന്ന, വ്യാജം പറയുന്ന ജനതയാണ് യഹൂദികൾ. ഫസ് അൽഹും അന്നി കബുല ഞാലമു ഇസ്ലാമി, അവർ ഞാൻ ഇസ്ലാം സ്വീകരിച്ചറിയുന്നതിന് മുമ്പ് താങ്കൾ എന്നെക്കുറിച്ച് അവരോടൊന്ന് ചോദിക്കണം. അങ്ങനെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞ ശേഷമുണ്ടായ, പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം മാറി നിൽക്കുന്നു. ജൂതന്മാർ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, അയ്യോ റജുലിൻ അബ്ദുല്ലാഹി ബിൻ സലാം ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ സലാം അദ്ദേഹം എങ്ങനെയുണ്ട്, എങ്ങനെയുള്ള വ്യക്തിയാണ്? അവർ പറയുന്നത്, ഖൈറുനാ വബിനു ഖൈറിന വ അഫ്ളലുനാ വബിനി അഫ്ളലിന, അദ്ദേഹം ഞങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിത്വമാണ്, ഞങ്ങളിലെ ഉത്തമനായ വ്യക്തിയുടെ മകനുമാണ്, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഞങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയുടെ മകനുമാണ്. ചില റിപ്പോർട്ടിൽ അഴലമുനാ വബിനു അഴലമിന, ഞങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ഞങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതൻ്റെ മകനുമാണ് എന്നൊക്കെ അദ്ദേഹത്തെ നന്നാക്കി തന്നെ സംസാരിക്കുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അറായ്തു മിൻ അസ്ലം അബ്ദുല്ലാഹി ബിൻ സലാം, അല്ല അബ്ദുല്ലാ ബിൻ സലാം മുസ്ലിമായാൽ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടാവുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അദ്ദേഹം മുസ്ലിമാണെങ്കിൽ, മുസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവരുടെ മറുപടി, അഅദഹുല്ലാഹു മിൻ ദാലിക്, അള്ളാഹു ആ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കട്ടെ, ഒരിക്കലും അബ്ദുല്ലാ ബിൻ സലാം മുസ്ലിമാകാൻ പോകുന്നില്ല, അങ്ങനെ വല്ലതും സംഭവിക്കാതിരിക്കട്ടെ എന്നവർ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. അലൈഹിം ഫഖാലു മിസ്ല ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആ ചോദ്യം തന്നെ ചോദിച്ചു, അവർ അങ്ങനെ മറുപടിയും പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ഫഖറജ ഇലൈഹിം അബ്ദുല്ലാഹ്, അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിലേക്ക് വരികയാണ്. ഫക്കാല അദ്ദേഹം പറഞ്ഞു, അതായത് ഉറക്കെ അദ്ദേഹം ഒന്നുകൂടി തന്റെ ഷഹാദത്ത് പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ അദ്ദേഹം അത് പ്രഖ്യാപിച്ചപ്പോൾ കാലു, അതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ജൂതന്മാർ പറഞ്ഞു, ഷർറുന വബനു ഷെറീന, ഷർറുന വബനു ഷെറീന, ഞങ്ങളിലെ ഏറ്റവും ദുഷ്ടനാണ്, ഞങ്ങളിലെ ഏറ്റവും ഷർറായവൻ്റെ മകനുമാണ് ഇവൻ എന്ന രൂപത്തിൽ അദ്ദേഹം അവർ തിരുത്തുകയാണ്. വത്തന കസൂഹു, അവർ മോശമാക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു, കുറവാക്കിക്കൊണ്ടിരുന്നു, മോശമാക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. കാല, അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു നബിയോട് പറഞ്ഞു, ഹാദാ കുൻതു അഖാഫു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇതായിരുന്നു ഞാൻ ഭയപ്പെട്ടത്. ഇവർ ഇങ്ങനെ ആളനുസരിച്ച്, തരമനുസരിച്ച്, സന്ദർഭമനുസരിച്ച് വാക്കുമാറ്റുന്നവരും അവർ നിലപാടുകളിൽ വൈരുദ്ധ്യമുള്ളവരും മുഖത്തു നോക്കി കള്ളം പറയുന്നവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ജനതയെക്കുറിച്ച് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു നേർക്കുനേരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹി ബിൻ സലാമിൻ്റെ സ്ഥാനവും ശ്രേഷ്ഠതയും നമുക്കിവിടെ മനസ്സിലാക്കാം. അതോടൊപ്പം യഹൂദികളുടെ, ജൂതന്മാരുടെ തനിനിറം, സ്വഭാവം, ഏത് കാലത്തും നിലപാടുകളിലെ വൈരുദ്ധ്യം, വ്യാജം പ്രചരിപ്പിക്കുന്നതിൽ, വ്യാജം പറയുന്നതിൽ, തങ്ങൾക്കിഷ്ടമില്ലാത്തവരൊക്കെ ഏറ്റവും മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നതിൽ അവർ ഏറ്റവും പ്രശസ്തരാണ്, പണ്ടുകാലം മുതലേ അവരുടെ സ്വഭാവമാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെല്ലാം വെറുക്കപ്പെട്ടവരാണ്, ഇല്ലാത്തത് പറയുന്നതിൽ മുൻനിരക്കാരാണ് എന്നുമൊക്കെ അവരുടെ ആ സ്വഭാവം നമുക്ക് വ്യക്തമാകാം. ഒരിക്കലും ഒരു വിശ്വാസി ആ രൂപത്തിലാകാൻ പാടില്ല. മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താനും നിലപാട് സ്വീകരിക്കാനും ഒരു മുസ്ലിമിനാകണം എന്ന സന്ദേശം കൂടി ഹദീസ് നമുക്ക് നൽകുന്നു. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, ജൂതന്മാരുടെ നിലപാടുകളിലെ വൈരുദ്ധ്യം എന്ന വിഷയത്തിലുള്ള തിരുമൊഴികളാണ് നമ്മൾ കേട്ടത്.

0: കേട്ട് കേട്ട് നമുക്കിങ്ങനെ നമ്മുടെ ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ആശയങ്ങളുടെ വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെടുത്ത് ആ ആശയങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ പറ്റുന്ന പീസ് റേഡിയോ എന്ന ഈ സംവിധാനം അതിലേക്ക് നമ്മളൊക്കെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ റബ്ബിൻ്റെ തൗഫീഖും കരുണാകടാക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് പോവാം. ഇപ്പോൾ തിരുമൊഴികൾക്ക് ശേഷം നമുക്കിനി ഒരു ശ്രോതാക്കളുടെ ചില കമൻറ്റുകളിലേക്ക്
1: പോകണം. അതെ അതെ, അപ്പോൾ അവരെങ്ങനെ വിചാരിക്കണ്ടാവും, ഞങ്ങൾ പരിഗണിക്കണില്ല എന്നുള്ളത്. ഷാഹിലയുടെ ഒരു മെസ്സേജാണ്. അസ്സലാമു അലൈക്കും. ഞാൻ കൊല്ലത്തു തന്നെ രണ്ട് സ്ഥലങ്ങളിൽ താമസിച്ചു. ഒന്നാമത്തെ വീട് യാത്രാ സൗകര്യത്തിന് ഉചിതമായിരുന്നു. ഇപ്പോഴത്തെ വീട് യാത്ര ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ നല്ല അയൽബന്ധമാണ്, അൽഹംദുലില്ലാ.
0: സഫി എടപ്പാൾ പറഞ്ഞത് ആരോഗ്യ വിചാരം എന്ന് കേൾക്കാറുണ്ട്, വളരെ നല്ലൊരു പരിപാടിയാണ് എന്നാണ്.
1: അതുപോലെ തന്നെ ആരോഗ്യ വിചാരത്തെക്കുറിച്ച് മറ്റൊരു കമൻറ്റ് വന്നുള്ളത്, എപ്പോഴും കേൾക്കാറുണ്ട് അൽഹംദുലില്ലാ, വളരെ ഉപകാരമാണ്, എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് സഫിയാക്കിയ തിരുവങ്ങാടി മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: എൻ്റെ മൂത്താപ്പ 26 വർഷമായി സ്ട്രോക്ക് വന്നിട്ട് ഫിസിയോതെറാപ്പിയൊക്കെ കൊണ്ട് വാക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് അത്യാവശ്യം കുറച്ച് നടക്കാൻ കഴിയാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വീണ്ടും ചെറുതായി സ്ട്രോക്ക് വന്നു. ഇപ്പോൾ തീരെ ബെഡിൽ തന്നെയായി. മൂത്തമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മൂത്തമ്മക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നാണ്. അല്ലാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ
1: ആമീൻ. അങ്ങനെ രോഗിയായി കിടക്കുന്ന എല്ലാവരും അള്ളാഹുലേക്ക് അടുത്തിരിക്കുന്നവരാണ്. അവർക്കും നമുക്കും എല്ലാം അള്ളാഹു സ്വർഗം തന്നെ അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ട് ശ്രോതാ കൂടി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നഫീസ് അബിയ താമരശ്ശേരിയുടെ മെസ്സേജാണ്.
0: നമ്മുടെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ കേട്ടപ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു എന്നാണ് ജമീല വി പി കളിക്കാവ് പറഞ്ഞ മെസ്സേജിൽ കണ്ട്.
1: അതുപോലെ ഷിയാബ് കൽപ്പറ്റയുടെ വയനാട്ടിൽ നിന്നുള്ള ഒരു മെസ്സേജ്, അവർക്ക് ക്ഷമിച്ചതിനുള്ള പ്രതിഫലം അല്ലാഹു ആ മഹദിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
0: ഈ ജൂതന്മാരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുവരെ പുകഴ്ത്തി പറയുന്നവർ ചെറിയൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി അവരെ നിന്ദിക്കുന്നവരായി മാറും. അല്ലാഹു എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി.
1: അബ്ദുൽഹമീദ് സി കെ അഴിയൂർ, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, കൂടെയുണ്ട്, യാത്രയിലാണ്. ബറക്കല്ലാഹു ഫീക്.
0: മിക്കവാറും യാത്രയിൽ തന്നെയാണ്.

0: തിരുമൊഴിക്ക് ശേഷം മനോഹരമായ ചില അറിയിപ്പുകളാണ്, അപ്ഡേറ്റ്സുകൾ അറിയിക്കേണ്ടതുണ്ട്.
1: അപ്പോൾ നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിനെ കുറിച്ച് തന്നെയാണ്. കുട്ടികളെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവിനും അല്ലെങ്കിൽ ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കൗൺസിലർമാരുടെയും നേതൃത്വത്തിലാണ് ആ കോഴ്സ് നടക്കുന്നത്. സെപ്റ്റംബർ 1 കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വന്ന ശ്രോതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സെപ്റ്റംബർ 1 കോഴ്സ് ആരംഭിച്ചു. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ കഴിയുക. ക്ലാസ് 10 വരെ കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്കത് നേരത്തെ കഴിഞ്ഞു പോയ ക്ലാസ് ആണെങ്കിലും കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് കേൾക്കാൻ കഴിയും. പിന്നെ എൻറോൾമെൻ്റ് പറഞ്ഞാൽ പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻറോൾ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കോഴ്സ് അറിയിപ്പുള്ളത് അറബി ഭാഷാ പഠനമാണ്. അതിൻ്റെ മൊഡ്യൂൾ 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് സലീം സല്ലമ്മയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്നു. അതുപോലെ അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2 ജൂലൈ 25 ആരംഭിച്ചു. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ് അറബി കോഴ്സ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ അതുപോലെ ഹദീസ് പഠിക്കുമ്പോഴൊക്കെ അറബി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനും മനസ്സിലേക്ക് ആഴത്തിൽ അത് ഇറങ്ങി ചെല്ലാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ക്ലാസ് 19 ഇന്ന് രാത്രി 10 അറബി ഭാഷ പഠനത്തിൻ്റെ ക്ലാസ് 19 ഇന്ന് രാത്രി 10 ലഭ്യമാണ്. ഇത്രയാണ് അറിയിപ്പുകളിൽ നമുക്ക് പറയാനുള്ളത്.

0: പാട്ടിങ്ങനെ കേൾക്കുമ്പോ ഒരു പൂർണ്ണമായ പാട്ട് കേട്ടെങ്കിൽ എന്ന് തോന്നൂലേ? ഇതിങ്ങനെ ഇടക്ക് എന്താ നമ്മളിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇടക്കൊന്ന് ഞെക്കി പിടിക്കാം.
1: അപ്പൊ
0: എന്ത് ചെയ്യാ, വേണ്ട, നമുക്ക് പൂർണ്ണമായിട്ട് കേൾക്കാം. സ്വരമാണ് ഇനി
1: ആലം ഉടയവന്റെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.
0: അബ്ദുള്ള തിരൂർക്കാടാണ് ആലപിക്കുന്നത്.

0: മഷാല്ലാ, മനോഹരമായ ഒരു ഗാനം,
1: മനോഹരമായ ഗാനം അല്ലേ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല നല്ലൊരു ആശയമുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു ആശയലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടല്ലോ.
0: അബ്ദുള്ള തിരൂർക്കാടിന്റെ നല്ല സ്വരവും.
1: അഷ്റഫ് വി പാലക്കാഴി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഈ മുസാപ്പിപ്പി താങ്കൾ ഇരിങ്ങാപ്പുഴ കരിക്കുളത്ത് ഖുത്വ പറഞ്ഞിരുന്ന ഖത്തീബാണോ?
0: അത്
1: നിങ്ങളെ ശബ്ദം കേട്ടിട്ട് ഒരു പക്ഷേ നല്ലൊരു ഖത്തീബാണ് എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോ അങ്ങനെ ആ സ്ഥലത്ത് ഒരു ചാൻസ് കിട്ടിയ പറയുവാണെങ്കിൽ, ഇതുവരെ
0: പറഞ്ഞിട്ടില്ല,
1: ഇതുവരെ പറഞ്ഞിട്ടില്ല. അടുത്ത ആഴ്ചക്ക് നിങ്ങൾ നമ്പർ തരാം അഷ്റഫ് ഖാൻ, അപ്പോ അടുത്ത ആഴ്ചക്കുള്ള ഖുത്വക്ക് റെഡി ആയിക്കോളി.
0: ഇതിപ്പോ സത്യത്തില് നമ്മള് എന്ത് തന്നാലും നമ്മളൊരു കൈ നോക്കാന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും പിന്നെ ഖുത്ബ പറഞ്ഞിട്ടില്ല, നമ്മള് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നല്ലാതെ.
1: അപ്പൊ ഖുത്ബ ഇതൊക്കെ ഒരു പ്രചോദനമാവട്ടെ അദ്ദേഹത്തിന്, അഷ്റഫ് പാലക്കാഴി പറഞ്ഞത്. മാഷാല്ല, സ്വരം വളരെ അർത്ഥവത്തായതാണ്, അവതരണവും സൂപ്പർ ആയിരുന്നു എന്ന്, സ്വരം ചിന്തനീയമാണ് എന്ന് ജമീല വി പി കാളിക്കാവ്.
0: അതെ, മുനീർ ചെമ്നാടും സ്വരത്തെക്കുറിച്ച് നല്ല ഗാനമാണ്, സൂപ്പർ മാഷാല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു.
1: ഹുസൈൻ കാ ഇപ്പോഴാണല്ലോ വന്നത്, ഹുസൈൻ കാ എവിടെയായിരുന്നു? പാട്ട് കേട്ട് കരഞ്ഞുപോയി, സ്വരം സൂപ്പർ ആയിരുന്നു എന്നാണ് ബാർക്കല്ലാ ഫീഖ്. ഹുസൈൻ കാ അവിടെ ടാപ്പിംഗിലായിരുന്നു.
0: സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, നല്ല അർത്ഥമുള്ള പാട്ട്, സൂപ്പർ, നല്ല വോയിസ്, മാഷാല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ട്.
1: അസ്മാബി പെരിന്തൽമണ്ണ പറഞ്ഞെന്താന്നോ, കുറേയേറെ വീടുകൾ മാറിയിട്ടുണ്ട്, ഹസ്ബൻഡ് ഡോക്ടർ ആയതുകൊണ്ട് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇപ്പോൾ വരെ എത്ര എണ്ണമെന്ന് ഓർമ്മയില്ല. ആരോഗ്യ വിചാരം നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്, കേട്ടതിന് ശേഷം
0: ഫോർവേഡ്
1: ചെയ്യാറുണ്ട്.
0: നമ്മൾ ഫോർവേഡ് ചെയ്യണം, പല ഉപകാരമുള്ള, നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തോന്നി ആ ഇത് ഇന്നെ എൻ്റെ ആൾക്ക് അയച്ചു കൊടുത്താൽ ആൾക്കത് വലിയ ഉപകാരമാവുമല്ലോ. അത് ഇപ്പോൾ ആരോഗ്യ വിചാരം എന്നല്ല, റേഡിയോയിലെ പല പ്രോഗ്രാമുകളും നമുക്ക് അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്നേഹ കൂട് കേൾക്കുമ്പോൾ ആ നിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു, അപ്പോൾ ഓനത് കേട്ടൊരു ആശ്വാസം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. മാഷാല്ല,
1: സ്വരം കരയിപ്പിച്ചു എന്നാണ് റുഷ്ദ കാളിക്കാവ് പറഞ്ഞത്.
0: ഇന്നത്തെ തിരുമൊഴി എന്നത്തെ പോലെയും നല്ല ഒരു ഉപദേശമാണ്. മാഷാല്ലാ, മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്ന് മുനീർ മെസ്സേജ് ചെയ്തു.
1: ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സ്വരവുമായി ബന്ധപ്പെട്ടതും ഒക്കെ കുറേ കാണുന്നുണ്ട്. ചിലതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന നോക്കി വായിച്ചു പോകുന്നേ ഉള്ളൂ. അർത്ഥവത്തായ ഗാനമാണെന്ന് സിഫി എടപ്പാൾ, ആയിഷ നാദാപുരം, റുക്സാന ബാലുശ്ശേരി ഇവരൊക്കെ സ്വരത്തെക്കുറിച്ചുള്ള കമൻറ്റ് കണ്ടു. അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. ശരി, നമുക്കിനി സ്വരത്തിന് മുന്നേ ഇട്ട ഗാനത്തിൻ്റെ ക്ലിപ്പ് ഏതാണ് ആ പാട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നമുക്കും അറിയില്ല. അബൂവിയെ കൂടെയുണ്ട് എന്ന് പറയുന്നു, കൂടെയുണ്ട് എന്ന് അബൂവിയെ, അദ്ദേഹം അതിൻ്റെ ഇടക്ക് എന്നെ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അബൂവിയെ. ഓ മാഷാല്ല, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു തിരക്കുള്ള സമയത്ത് ഇപ്പം വീണ്ടും ഓർമ്മ വന്നു, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നല്ലോ എന്നുള്ളത്. ഇൻഷാല്ലാ തിരിച്ചു വിളിക്കണം.
0: അദ്ദേഹം തിരൂരുള്ള ആളാണോ?
1: അല്ല, അബൂവിയെ അദ്ദേഹം തൃശ്ശൂരാണ്.
0: ഓക്കെ,
1: പക്ഷെ അത് നമുക്ക് ഇനി അടുത്തൊരു ഷെഡ്യൂളിലേക്ക് പോകട്ടെ.
0: നമുക്ക് ക്വിസിലെ തിരഞ്ഞെടുത്ത 13 പേരെ പറഞ്ഞാലോ?
1: യെസ്, 13 ആളുകൾ റെഡിയാണ്.
0: അപ്പോൾ നമുക്ക് ക്വിസ് എന്തായിരുന്നുവെന്നും അതിലെ ശരി ഉത്തരം എന്താണെന്നും പറഞ്ഞിട്ട് ആളുകളിലേക്ക് പോകാൻ തോന്നുന്നല്ലേ. എന്താ വൈകി ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്വിസ് ഇതായിരുന്നു, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുവത്ത എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ, ശരി ഉത്തരം ഇമാം മാലിക് എന്നുള്ളതായിരുന്നു.
1: ഓക്കെ, ആദ്യത്തെ 3 ആളുകൾ പറയട്ടെ.
0: ഇൻഷാല്ലാ,
1: ഫരീദ പേരാമ്പ്ര, സൽമത്ത് സി കെ, അഫീഫ കെ മുട്ടിൽ വയനാട്,
0: അബ്ദുള്ള കെ എ ഇരിക്കൂർ, ഷാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, കാസിം വി പി അഴീക്കൽ കണ്ണൂർ, ഖദീജ എം കുരിക്കളം പാടല്ലേ, പിന്നെ ലുബിന പി കൊണ്ടോട്ടി, ഷെറീന താമരശ്ശേരി, സാദിഖ് പാലക്കാഴി, മുഹമ്മദ് ഷെരീഫ് തലങ്ങര, ഷഹീൻ മേൽമുറി കൊപ്പം, സൽമ ഫറൂഖ്.
1: ഓക്കെ, അപ്പോൾ 13 ആളുകൾ പറഞ്ഞു, ഒന്നുകൂടി
0: പറഞ്ഞു.
1: ഫരീദ പേരാമ്പ്ര,
0: സൽമത്ത് സി കെ,
1: അഫീഫ കെ മുട്ടിൽ വയനാട്,
0: അബ്ദുള്ള കെ എ ഇരിക്കൂർ,
1: സാഹിറ ചെറുവണ്ണൂർ,
0: കാസിം വി പി അഴീക്കൽ,
1: ഖദീജ എം കുരിക്കുളം,
0: ലുബിന പി കൊണ്ടോട്ടി,
1: സെറീന താമരശ്ശേരി,
0: സാദിഖ് പാലക്കാഴി,
1: മുഹമ്മദ് ഷെരീഫ്
0: തളങ്കര, സഹീൻ മേൽമുറി കൊപ്പം,
1: സൽമ ഫറൂഖ് എന്ന്. എത്ര നമ്മളെ പ്രതിനിധികൾ എത്ര ആളുണ്ട്?
0: പുരുഷന്മാരല്ലേ,
1: ഒന്നിങ്ങനെ നോക്കണ്ടേ, ആരൊക്കെ? അബ്ദുള്ള ഉണ്ട്, പിന്നെ കാസിമുണ്ട്,
0: പിന്നെ
1: സാദിഖുണ്ട്, മുഹമ്മദ് ഷെരീഫുണ്ട്,
0: സഹീനുണ്ട്,
1: സഹീനുണ്ട്, അഞ്ചാളുകളുണ്ട്. ഇന്ന് വമ്പിച്ച ദിവസമാണ്, അപ്പൊ ആ പരിഭവങ്ങൾ അവിടെ. മറ്റത് ആരുമില്ല ഇല്ല എന്നുള്ള പറച്ചിലായിരുന്നല്ലോ. സീനത്ത് പാലക്കാട് പറഞ്ഞു, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട് വിജയിച്ചിട്ടുണ്ട് അല്ലേ?
0: സീനത്ത് പാലക്കാട് ശരി ഉത്തരാഴ്ച വിജയിച്ചു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്.
1: ഞാനും വിചാരിച്ചു,
0: തെരഞ്ഞെടുത്തവരിൽ നമ്മൾ വായിച്ചിട്ട് കണ്ടിട്ടില്ല.
1: സ്വയം പ്രഖ്യാപിത വിജയിയാണ്. എന്നാലും അങ്ങനെ അവകാശം നമ്മൾ കൊടുക്കണ്ടല്ലോ.
0: അവരല്ലേ പറഞ്ഞ ഡൽഹിയിൽ എവിടെയാണ്. പക്ഷെ അത് എന്തായാലും യാത്രയിലൊക്കെ ആണെങ്കിലും പ്രകൃതിന്റെ കൂടെ കൂടാൻ പറ്റുന്നുണ്ട് എന്നുള്ള വലിയ അനുഗ്രഹമാണ്.
1: ഉത്തരം തെറ്റിപ്പോയെങ്കിലും അറിവ് കിട്ടി എന്നാണ് ഒരു ശ്രോതാവ് അറിയിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടാപ്പിംഗിലാണ്, ചില മരത്തിൽ പാൽ ഇറങ്ങാൻ സമയമെടുക്കുന്നു, ആ സമയം ടൈപ്പ് ചെയ്യുന്നു. അൽഹംദുലില്ലാണ് പറയണത്. ചോദിച്ചത് മരത്തുമ്പ തന്നെയാണ് ഉള്ളത്, മരത്തുമ്പന്ന് ഇറങ്ങിയിട്ടില്ല, മരത്തുമ്പ കൂടെ പോവാണ് എന്ന് പറഞ്ഞാൽ നടന്ന് നടന്ന് ഇങ്ങനെ ഓരോത്തിന്റെ അല്ലേ ഇങ്ങനെ കടന്നു പോണ്ടേ.
0: വിജയികൾക്ക് ആശംസകൾ കൂടി നേർന്നിട്ടുണ്ട് ഹുസൈൻക.
1: അപ്പോ ചിലതിന് കുറച്ച് കാത്തിരിക്കേണ്ടി വരും പാല് വരാന്, അതുകൊണ്ട് അതിന്റെ കാത്തിരിപ്പിന്റെ ഇടയിലാണ് ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് കമന്റ് ഇടുന്നതാണ് പറഞ്ഞല്ലേ.
0: ടാപ്പിംഗ് കഴിഞ്ഞ അവർക്ക് റെസ്റ്റിംഗ് ടൈമാണ് ശരിക്ക്, പാല് കളക്ട് ചെയ്യുന്ന സമയം ആകുമ്പോഴേക്ക്.
1: ഇന്ന് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, QHLS ക്ലാസ്സിലായിരുന്നു. വിജയിച്ചവർക്കൊക്കെ അഭിനന്ദനമായിട്ടാണ് സെഫിയ അടപ്പള വന്നത്.
0: ഫീഡ്ബാക്ക് ഫുൾ വരുന്നില്ല എന്ന് ഇപ്പോൾ പിടികിട്ടി എന്ന് പറഞ്ഞിട്ട് ജമീല VP മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും മെസ്സേജ് വായിക്കാതെ പോയി
1: കാണും.
0: സ്ക്രോൾ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ
1: മഷാല സിസ്റ്റം കണ്ടു സാദിഖ് പാലക്കാഴി. മാസം കണ്ടു എന്ന് പറഞ്ഞ പോലെ സിസ്റ്റം കണ്ടിട്ടുണ്ട് സാദിഖിനെ കണ്ടതുകൊണ്ടേ.
0: അതെ.
1: അപ്പോ വിജയികൾക്കുള്ള ആശംസകളും ഒക്കെ ആയിട്ട് നമ്മളപ്പോ ഇൻഷാല്ല നമുക്കിങ്ങനെ ഇന്നത്തെ മോർണിംഗ് ലൈവിന്റെ അവസാന ഇനി ഒരു അര മണിക്കൂർ കൂടി നമുക്ക് ഉള്ളൂ അല്ലേ.
0: അതെ.
1: ഷെഡ്യൂൾ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ?
0: ഷെഡ്യൂളില് നമുക്ക്
1: തിരുമൊഴികളൊക്കെ കേട്ടു, അതിന്റെ സ്വരം കേട്ടു, പിന്നെ വഴിവിളക്ക് പോസ്റ്റർ ചില നമുക്ക് ഇൻഷാല്ല അതിന്റെ മുമ്പ് നമുക്ക്
0: ചോദ്യോത്തരമുണ്ട്,
1: ചിന്തയിലേക്ക് ചിന്തയിലേക്ക് പോയി തിരിച്ചുവരാം.
2: വലിയ കച്ചവടമൊന്നുമില്ലാത്തൊരു ഷൂ കടയാണ്. അതിലേക്ക് ഒരു പയ്യൻ കല്ലെടുത്ത് എറിഞ്ഞ് അതിന്റെ ചില്ല് പൊട്ടിച്ചു. അടുത്ത ദിവസം അതിന്റെ ഓണർ അതിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് നോക്കുകയാണ്. പലരും അഡ്വൈസ് ചെയ്ത് ആ ചില്ല് മാറ്റിക്കളയാൻ. പക്ഷെ അദ്ദേഹം അത് കുറച്ചുകൂടെ അവിടെ നിന്ന് നോക്കി. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു, ചില്ല് മാറ്റുന്നില്ല, പകരം ഒരു ഷൂ എടുത്ത് ആ പൊട്ടിയ ഭാഗത്തേക്ക് വെച്ചു. വന്നവരും പോയവരും കണ്ടവരുമൊക്കെ അതിനെ അഭിനന്ദിച്ചു. ഇപ്പൊ ആ കടയുടെ ഷെയ്പ്പേ മാറി. ആൾക്കാർക്ക് വളരെ പുതുമ തോന്നി. കടയിലേക്ക് വരാൻ തുടങ്ങി. കച്ചവടം ഇരട്ടിയായി. ഒന്ന് മാറി ചിന്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതമേ മാറി. ജീവിതത്തിൽ ഇങ്ങനെ പൊട്ടിയ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായാലും ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടും. അങ്ങനെ മാറി ചിന്തിച്ചവരാണ് എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത്. മാറി ചിന്തിക്കുന്നിടത്ത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്.
0: വളരെ നല്ലൊരു മെസ്സേജ് അല്ലേ.
1: സൂപ്പർ ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഇൻസൈറ്റ് കിട്ടുന്ന ഒരു സംഗതിയാണ്. ഒരു ഷോപ്പിന്റെ അര കല്ലെറിഞ്ഞ് പൊട്ടിയപ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഷൂ വെച്ച് അത് പിന്നെ ആകർഷണീയമായി. അത് ആ ഷൂ അങ്ങനെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഷൂ അവിടെ പതിപ്പിച്ച് വെച്ചത് ഗ്ലാസ് പൊട്ടിക്കിടക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളെ ഒരു തിങ്കിങ് പ്രോസസ് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത്, അത് അത് ചെറിയൊരു ചേഞ്ചസേ ഉള്ളൂ. അത് എത്തുന്നത് വലിയൊരു ലോകത്തേക്കാണ് അതുവഴി. പക്ഷെ അത് മാറൂല. ഒരേ പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അത് ഇതിപ്പോ ഒരു ഒരു വസ്തുവിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാനിതിനെ കണക്ട് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലെ പല ആശയങ്ങളുടെ വിഷയത്തിൽ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആശ്വാസം കിട്ടുന്ന കാര്യം ഉണ്ടാവും. ക്രിയേറ്റീവായ കുറേ കാര്യങ്ങൾ അതുവഴി കിട്ടും. ഇതിപ്പോൾ ഒരു ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വിഷയം ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൽ തന്നെ ഇങ്ങനെ. അപ്പം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്തുന്നു. പക്ഷെ അത് പറയാനും കേൾക്കാനൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷെ അത് ആർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നാറുണ്ടോ? ആ പാറ്റേൺ ഒന്ന് മാറ്റാൻ തോന്നാറുണ്ടോ?
0: ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. സാമ്പത്തികമായ വിഷയങ്ങളുണ്ടാവാം, പിന്നെ ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉണ്ടാവാം, പല പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചിന്ത ഒരേ ലൈനിൽ പോകുമ്പോൾ പോയി ബ്ലോക്കാവാണ്. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അല്ല, അവിടെ ഒരു ബാരിയർ ഉണ്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ പ്രതിസന്ധി ആദി ഒക്കെ ഉണ്ടായിട്ട് കുറേ ആൾക്കാർ ഇനി ഒരു രക്ഷയില്ല എന്ന് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക്. പക്ഷേ ഇതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ചിന്തനെ വേറെ വഴിയിലൂടെ കൊണ്ടുപോയാൽ അവിടെ ഒരു പരിഹാരമുണ്ട് അല്ലേ, അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് എത്താനുള്ളൊരു വഴി അപ്പുറത്തുണ്ട് എന്നുള്ളൊരു
1: അതൊന്ന്. പിന്നെ വേറൊന്നും ഇപ്പൊ വീട്ടിലോ നമ്മൾ വാങ്ങി വെച്ച സാധനങ്ങൾ വസ്തുക്കൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആകുമ്പോൾ പൂർണ്ണമായിട്ട് ഡാമേജ് ആയി ഒഴിവാക്കണതിന് പകരം അതിനൊന്ന് ക്രിയേറ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ നേരത്തെ ഉള്ളതിനേക്കാൾ മനോഹരമായി മാറാണ്. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വർക്ക് ചെയ്യണമല്ലോ. എല്ലാ മനുഷ്യരിലും അത് ഉണ്ടല്ലോ.
0: ഓരോ മനുഷ്യന്റെ ബ്രെയിനിലും നമുക്കറിയാം ആള് എത്ര ചിന്തിക്കുന്നു അതിനനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
1: ഇപ്പൊ ഒരു ബ്രഷ് ഞാൻ ഇങ്ങനെ മുമ്പ് കിട്ടുന്നു, ബ്രഷിന്റെ ഒരൊറ്റ ഒരു പർപ്പസേ നമ്മൾ അതിന് കാണുള്ളൂ. ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ ഒരുപാട് പർപ്പസ് അതിലേക്ക് കാണാൻ പറ്റും. ബ്രഷ് കൊണ്ട് തന്നെ ഓരോരുത്തർ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആർട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ.
0: ബ്രഷ് അല്ല, നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പാഴ് വസ്തുക്കൾ കൊണ്ട് പല ആർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ ഉപയോഗപ്രദമായ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്.
1: മൂലയിൽ എവിടെയോ കൊണ്ടിടേണ്ട സാധനം ഷോക്കേസിലേക്ക് എത്താൻ പറ്റാവുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള,
0: പലപ്പോഴും നമ്മൾ തൊട്ടിയിലൊക്കെ കാണുന്ന കുപ്പത്തൊട്ടിയിൽ കാണുന്ന സാധനങ്ങളെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ഷോക്കേസിലുണ്ടാവും, അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി അതിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഗ്രേഡ് മാറാണ് അല്ലേ ഏറ്റവും താഴെ.
1: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടോ, അതുവഴി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, കമന്റ് ചെയ്തോളൂ. അങ്ങനെ ഒഴിവാക്കണമെന്ന് തോന്നിയ പലതിനെയും ഒന്ന് മാറി ചിന്തിച്ചപ്പോ ചേർത്ത് പിടിക്കാൻ പറ്റിയതുണ്ടോ, അതൊരു ഒബ്ജക്റ്റ് ആവട്ടെ ഒരാളാവട്ടെ, രണ്ട് ചിന്തയാണ് അതിലുള്ളത്. വസ്തു ആവട്ടെ, വീട്ടിനകത്തു നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടിട്ട് മാറ്റി നിർത്തിയവരെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് മനോഹരമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്
0: അതുപോലെ മറ്റൊരാശയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചോ ഒക്കെ പറഞ്ഞതിൻ്റെ അപ്പുറമാണ് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തൊരാൾ, ഭാര്യ ഭർത്താവാകാം, സിബ്ലിങ്സ് ആവാം, സഹോദരന്മാരാവാം, പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് തന്നെയുള്ള മറ്റൊരംഗമാവോ, ഇതൊക്കെ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അവരെ കൊണ്ട്. അത് അതിമ മാത്രം നിന്ന്
1: മാറ്റി
0: നിർത്തുന്നതിന് പകരം അയാളുടെ ഗുണമുള്ള മറ്റൊരു തലം കണ്ടെത്തി അയാളെ കൊണ്ടുവരാം. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇതുണ്ടാവില്ല, പക്ഷെ ആ കുട്ടിക്ക് മറ്റൊരു തലത്തിൽ കഴിവുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലെ പല ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും. അയൽവാസികളുടെ കാര്യത്തിലാവാം, അയാളെ കൊണ്ട് നമുക്ക് വേറെ ഉപകാരം കിട്ടുന്നുണ്ടാവും. ചിന്തയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ആളിൽ ഗുണങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളത്.
1: അകറ്റി നിർത്താൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാരണങ്ങൾ, പക്ഷെ ചേർത്ത് നിർത്താൻ നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് കാണാതെ പോകരുത്.
0: അതാണ് സത്യം.
1: ഇറ്റ് ഇസ് എ വെരി ഗുഡ് പോയിന്റ്.
0: ശ്രോതാക്കൾക്കും

0: നമ്മൾ മനോഹരമായ ചിന്തകളിലൂടെയും ആശയലോകങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവാണ്. ഇപ്പം ഇവിടെ ഒരിക്കലും ഇതിനെ ഈ ഒരു ലൈവ് തീരുമ്പോഴേക്കും ഇതിനെ ഡ്രൈ ആവാതിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ശ്രോതാക്കൾ കേൾക്കുമ്പോൾ അവർക്ക് ഇത് വഴി അവരുടെ ഒരു ഒരു സിസ്റ്റം ഇങ്ങനെ ട്യൂൺ ചെയ്ത് വരുന്നുണ്ടാവും അല്ലേ. അപ്പൊ അതിലൂടെ വരുന്ന ആശയങ്ങൾ നിങ്ങൾ ഇവിടെ പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടി
1: കാരണം നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ പറയാത്ത വിഷയങ്ങൾ പോയിന്റുകളൊക്കെ അവരുടെ തലയിലൂടെ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിലൂടെ വന്നിട്ടുണ്ടാവാം. അതൊക്കെ അവർക്ക് കൂടെ പങ്കുവെക്കാൻ പറ്റും. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇങ്ങനെ ക്രിയേറ്റീവായി ചിന്തിച്ച് വ്യത്യസ്ത രൂപമാറ്റം വരുത്തിയ കാര്യങ്ങളുണ്ടാവാം, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം. അപ്പം മാഷെ എനിക്ക് പിന്നെ തോന്നുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ വന്നതാണ്, നമുക്ക് ഒക്ടോബർ 11 ചെമ്മാട് വെച്ച് ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ടല്ലേ, അപ്പൊ അതൊന്ന് സൂചിപ്പിക്കാന്ന് തോന്നുന്നു. കാരണം ധാരാളം അധ്യാപകരായിട്ടുള്ള
0: പ്രേരിപ്പിക്കുന്ന
1: കാര്യമാണ്. അപ്പോ പിന്നെ
0: ഒരേ പാറ്റേണിൽ കുട്ടികളെ പഠിപ്പിച്ച ആളുകൾക്കൊക്കെ ഒന്ന്
1: മാറി ചിന്തിക്കാം. അപ്പോ ശരിക്കും അധ്യാപകർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും ബേസിക് വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകരാണ് അല്ലേ. നമുക്കറിയാം വീട്ടിൽ നിന്ന് കുട്ടികൾ പഠനം തുടങ്ങുന്നുണ്ടെങ്കിലും അവരെ കുറച്ചും കൂടി ഒരു സിസ്റ്റമാക്കി പഠിപ്പിച്ചെടുത്ത് നാളെ അവരെന്താവണം അല്ലെങ്കിൽ നാളേക്ക് അവരെ എത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അധ്യാപകരാണ്. അവരും മൊഴിഞ്ഞു കൊടുക്കുന്ന അവർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അറിവിൽ നിന്നാണ് ഇവർ പിച്ച വെച്ച് സ്റ്റെപ്പ് കയറി വരുന്നത്. ഒരു ബേസിക്കായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനം അധ്യാപകരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അവരത് പഠിച്ചു വരുന്നത്. പ്രത്യേകിച്ചും പ്രൈമറി UP തലങ്ങളിലും ഹൈസ്കൂൾ തലങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം അവർ പിന്നെ എന്താ പറയുക, സ്വന്തം ചിന്തിച്ച് തുടങ്ങുന്ന പ്രായമാകുമ്പോഴേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടിയോ അത് അധ്യാപകരിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. പിന്നീട് അവർ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി സ്വന്തമായിട്ട് അവർ ചിന്തിച്ച് അവരുടേതായ രീതിയാണ്. പക്ഷേ ആ ഒരു ടൈമിലേക്ക് ഇവരെ മോൾഡ് ചെയ്തെടുക്കുന്നത് ശരിക്കും അധ്യാപകരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവണം അല്ലെ. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇവർ നാളെ ആരാവണം അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ രൂപീകരണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് കഴിയും. കാരണം പല തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും നമ്മൾ മുന്നിൽ ഒരുമിച്ചിരിക്കുന്നത്. വ്യത്യസ്ത കൾച്ചറുകളിൽ നിന്ന് വരുന്നവരുണ്ടാവും, സാമ്പത്തികമായിട്ടും ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവാം, പിന്നെ അതുപോലെ കൾച്ചറുകളിൽ വ്യത്യാസമുള്ളവരുണ്ടാവും. അപ്പം ഇവരെല്ലാം കൂടെ നല്ലൊരു ഭാവിയിലേക്ക് വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഉള്ള കാഴ്ചപ്പാടാണ് ഒരു അധ്യാപകൻ്റെ മുന്നിലുണ്ടാവുന്നത്. അപ്പോൾ ഇവർ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു ജെൻസി കാലഘട്ടം എന്ന് പറയും, നമ്മൾ പുതിയ തലമുറയെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവരൊന്നും നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല വരുന്നത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇവരിലേക്ക് എങ്ങനെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ സാധിക്കുന്നുള്ള, അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കൂടി തന്നെ വ്യത്യസ്തമായ സെക്ഷനുകളാണ് നമുക്ക് ടീച്ചേഴ്സ് കോൺഫറൻസിൽ ഉണ്ടാവുക. അപ്പോൾ അധ്യാപകരായുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. കൂടാതെ നമ്മളുടെ സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ, അയൽവാസികളിലൊക്കെ എന്തുണ്ടാവും, അധ്യാപകരായിട്ടുള്ള ധാരാളം ആളുകളുണ്ടാവും, അവരെ നമ്മൾ ഈ വിവരം അറിയിച്ച്, രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്യിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്.
0: ദ അസഫി എടപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്യാറുണ്ട് പിസ്തത്തോട്, കേക്ക് ബോർഡ്, തെർമോകോള് എക്സെട്ര, ഇവയൊക്കെ കൊണ്ട് വാൾ സക്കറൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ സജ്ജനാക്കി എടത്തനാട്ടുകാര, അതിന്റെ ആ എന്താ പറയാ, അതിന്റെ ഹെഡ് ഓഫീസ് എന്നാണ് ഈ വരുന്നത്, നമ്മളെ സാധിക്കാൻ അല്ലേ, എന്റെ വൈഫ് അതിന്റെ അവാർഡ് കിട്ടിയ ആളാണ് പറയുന്നത്. ബ്രഷ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പല്ല് തേക്കുന്ന ബ്രഷിനെ കുറിച്ച് തന്നെ. ചിത്രം വരയ്ക്കാനും നാം ബ്രഷ് ഉപയോഗിക്കാറുണ്ടല്ലോ, എന്നാൽ പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ ഏറ്റവും സിമ്പിളായി നിർമ്മിക്കാൻ സാധിക്കും. ഇതിനെ
1: ടൂത്ത് ബ്രഷ്
0: കൊണ്ട് എന്താ പറഞ്ഞത്,
1: ടൂത്ത് ബ്രഷ് സ്പ്രേ ആർട്ട്,
0: ആർട്ട് എന്നാണ് പറയുന്നത്. അടിപൊളി,
1: അത് എനിക്കൊരു പുതിയ അറിവ് കേട്ടോ സത്യത്തിൽ. അങ്ങനെ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട്
0: ആർട്ടിന്റെ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ എന്താ പറയാ, അതിന്റെ ഹെഡാണ്.
1: മഷാല്ല. അപ്പോ ശ്രോതാക്കൾക്ക് ഒരു പുതിയ അറിവ് അതുമായി കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു.
0: അതുപോലെ മുഹമ്മദ് ഷെരീഫ് തളങ്കരയിൽ നിന്ന് പറഞ്ഞത്, താങ്ക്സ് ടു ദ സിസ്റ്റം മൈ നെയിം ഈസ് സെലക്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ്. ആഹ്, അപ്പൊ അങ്ങനെ അടിപൊളി, നിങ്ങൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു തോന്നുന്നു. മഷാല്ല. ഇന്ന് ലൈവ് ടെക്നിക്കൽ ടീമിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫ്സലിന് സന്തോഷിക്കാൻ വകയുണ്ട്. അഫ്സൽ അവിടുന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് കേട്ടപ്പോൾ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഇരു ലോകത്തും പ്രതിഫലം നൽകട്ടെ എന്നാണ് റുഷ്ദ കാളിക്കാവ്.
1: നമ്മൾ റഫീഖ് ടൈലർ മാംഗ്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ ഉള്ളാളത്ത് വെച്ച് QHLS വിജയികൾക്ക് സമ്മാനം ദാനവും ഷിയാബ് അടക്കറിയുടെ പ്രസംഗവും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, മഷാല്ല. QHLS ലെ വിജയികൾക്ക് സമ്മാനദാനം ഉണ്ടായിരുന്നു, അതുപോലെ ഷിയാബ് അടക്കറിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം.
0: മാഷാല്ലാ, ചിന്ത വളരെ നല്ല മെസ്സേജാണ് തന്നത്. ജീവിതത്തിനോട് ഉപമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് സീനത്ത് പാലക്കാട്.
1: ചിന്തയിൽ വളരെ ചിന്തിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വളരെ ഷോർട്ടായിട്ട് മൈമുന കരുവാരക്കുണ്ടിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. മാഷാല്ലാ വെറൈറ്റി ആയിപ്പോയി എന്ന് മറ്റൊരു ശ്രോതാവ് അറിയിച്ചു. ഞാൻ
0: എന്റെ വാപ്പ ഒരു എന്താ ഡിസേബിൾഡ് ആയിട്ടുള്ള വെച്ചാല് അങ്ങ് പരിമിതം ആയിട്ടുള്ള ഒരാളാണ്. 2 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഒരു കാലിൽ എല്ല് പൊട്ടി, കാലിൽ പ്ലേറ്റ് ഇട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് പള്ളിയിൽ വീണപ്പോ മറ്റേ കാലിനും എല്ല് പൊട്ടി, അതിൽ കമ്പിട്ടിരിക്കുന്നു. അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ദ്വായിൽ എന്റെയും വാപ്പാനെ ഉൾപ്പെടുത്തണം എന്ന് തീർച്ചയായിട്ടും. അവർക്ക് പിന്നെ എന്താ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആരോഗ്യം അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആമീൻ.
1: പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, വളരെ എഫക്റ്റ് എടുത്ത് കേൾക്കുന്ന എല്ലാവർക്കും ബറക്കല്ലാഹു ഫീക്ക്.
0: സെറീന താമരശ്ശേരി പറഞ്ഞത്, മോളിങ്ങനെ മദ്രസയിലേക്ക് പോകുമ്പോഴാണ് കിസ്, അവൾ ഉത്തരം പറഞ്ഞു എന്നു. മാഷാല്ലാ, അവൾ ഉത്തരം പറഞ്ഞു ഉമ്മയെ വിജയിപ്പിച്ച് അവൾ പോയി. ഉമ്മ വിജയിച്ചോ? വിജയിച്ചിട്ടുണ്ട് അല്ലേ. സെറീന താമരശ്ശേരി.
1: മറ്റൊരു സഹോദരിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, മോളാണ് ഉത്തരം പറഞ്ഞെന്നുള്ളത് അല്ലേ.
0: ഇന്നത്തെ വിജയികൾ വിജയികൾ ആണുങ്ങളുടെ ദിവസമാണല്ലോ ഇന്ന് ചോദിക്കുന്നുണ്ട്. ആ അങ്ങനെയാണല്ലോ. ഇടക്ക്
1: അസ്മാവി പെരിന്തൽമണ്ണ പറഞ്ഞതേ, ഞാൻ ഒഴിവാക്കുന്ന പല സാധനം കൊണ്ട് ഓരോന്ന് ചെയ്യും. മരത്തടി, കുപ്പികൾ, ടിന്നുകൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിച്ച് അത് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതാക്കി മാറ്റും. എഗ്ഗ് ഷെല്ല്, പിസ്ത ഷെല്ല് എക്സെട്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ്
0: ഉപയോഗശൂന്യമായ.
1: എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും സഹോദരിമാരായിരിക്കും ഇതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്, കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത്. കാരണം അവർക്ക് ഒഴിവ് സമയങ്ങൾ കൂടുതൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്.
0: നുസ്രത്ത് പി സി കുഴിപ്പുറം പറഞ്ഞാൽ, ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നൂല്, മുള, പുല്ല്, കവറ്, എന്ത് കിട്ടിയാലും മനസ്സിൽ തോന്നിയത് ഉണ്ടാക്കി നോക്കും. അങ്ങനെ ഉണ്ടാക്കി വീട്ടുകാർ ആക്രി എന്ന് വിളിക്കുന്നു. അതൊന്നും നോട്ടെ, ആളുകൾ പല കമന്റും പറയും.
1: അവിടെ
0: അവിടെ വീണ് പോകാൻ പാടില്ല. കാരണം ആളുകൾ ചിന്തിക്കണ ഒരേ പാറ്റേണിലാണ്. ഇപ്പൊ നേരത്തെ സജ്ജന പറഞ്ഞതുപോലെ, ബ്രഷിന് ഒരേ പർപ്പസേ ഉള്ളൂ എന്നുള്ളതാണ് തോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കണം. ഒരു പൊട്ടിയ സാധനത്തിന് അത് തന്നെ ഉള്ളു അതിൻ്റെ, അത് തന്നെ ഒഴിവാക്കണം. എങ്ങനെ ഒരേ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക്, അവർ ക്രിയേറ്റീവ് അല്ല. ക്രിയേറ്റീവ് ആവുന്നത് പാറ്റേൺ മാറ്റുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള പോലെ അവരുടെ വാക്കുകൊണ്ട് നമ്മൾ തളരരുത്.
1: കളിയാക്കുന്നവര് പവർഫുള്ള, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചത്. പുനരുപയോഗത്തെ കുറിച്ചാണല്ലോ ഇന്നത്തെ ചർച്ച. അടക്കാത്തോട്, പിസ്തത്തോട് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാരാ മെസ്സേജ് എന്നാണ്.
0: അപ്പോ ഈ പിന്നെ പുനരുപയോഗത്തിന്റെ എന്തൊക്കെയാണ് പറഞ്ഞത്? അടക്കാത്തോട്, പിസ്തത്തോട് അല്ലേ?
1: അതെ അതെ, അതുകൊണ്ടൊക്കെ ധാരാളം.
0: ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഇതിനെ വേറെ പർപ്പസിൽ എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് മുന്നിലിരിക്കുന്ന പലതിനും ചിന്തിക്കുക. ആ വീടിന്റെ അടുക്കളയിൽ പോലും ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധനം വെക്കുന്നിടത്തും ഡ്രസ്സ് വെക്കുന്നിടത്തും ഒക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ പറ്റും ഇൻഷാല്ലാ.
1: മറ്റൊരു മെസ്സേജ് വന്നത്, ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികളുടെ ടെലിക്സ് ഉണ്ടാകാറുണ്ടോ എന്നാണ് ചോദ്യം.
0: ശനി ഞായർ ദിവസങ്ങളിൽ ടെലിക്സിന്റെ ഇൻഷാല്ലാ നിങ്ങളെ വിവരം അറിയിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ളത് പുതിയ അപ്ഡേഷൻസ് അറിയിക്കുമായിരിക്കും ഇൻഷാല്ലാ.
1: എല്ലാ ശനി ഞായറും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഷാല്ലാ.
0: ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം അല്ലേ ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ
1: അടുക്ക ഷെഡ്യൂളിൽ പോകണല്ലോ അല്ലേ. വഴിവിളക്കിൻ്റെ പോസ്റ്ററാണ് തോന്നുന്നില്ല അടുത്ത് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഇന്നത്തെ വഴിവിളക്ക് എന്തായാലും നോക്കാം. 2674 വഴിവിളക്കാണ് ഇന്നത്തേത്. പരസ്പരം തിരിച്ചറിഞ്ഞും അംഗീകരിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് ദാമ്പത്യത്തിന് അഴകും വെളിച്ചവും ഉണ്ടാകുന്നത്. കുറവുകൾ ചിക്കിച്ചികഞ്ഞാൽ പ്രശ്ന സങ്കീർണമാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ആശയത്തിലുള്ള വഴിവിളക്കാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഇണയോടുള്ള സമീപനം, ഒരു വിശ്വാസിനിയെ അഥവാ തൻ്റെ ഇണയെ വെറുക്കരുത്. അവളിലെ ഒരു സ്വഭാവം അവന് അനിഷ്ടകരമാണെങ്കിൽ മറ്റൊന്ന് അവന് തൃപ്തികരമായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ.
0: ഹുസൈൻ കാക്കപ്പോഴേ ചിന്ത ക്രിയേറ്റിവിറ്റിയാണ്, ചിന്തയിലുള്ള ക്രിയേറ്റീവ്. എങ്ങനെ വന്നോ സൈക്ക്? എങ്ങനെ അപ്പൊ എന്റെ ഇടയിൽ ഇങ്ങനെ ഇടക്ക് ആണുങ്ങളില്ലാത്തോണ്ട് ആണുങ്ങളുടെ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ട് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പൊ ഇന്ന് കുറച്ച് ആൾക്കാർ വിജയിച്ച്. അപ്പൊ ഇടക്കിടക്ക് അദ്ദേഹം പറയാണ് ഇടക്കിടക്ക് ആണുങ്ങളും ഇങ്ങനെ വിജയിക്കട്ടെ, കിടക്കട്ടെ പുളിച്ചാറ്റിൽ ഒരു മീൻതല.
1: അതൊരു
0: ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ശരി, അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് അല്ലേ, ഇവിടെ ഒരുപാട് ആളുകളുടെ ക്രിയേറ്റീവായ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് റേഡിയോ എന്നത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്.
1: അല്ലെങ്കിൽ
0: ക്രിയേറ്റീവ് ആയിട്ട് വന്നതുകൊണ്ടല്ല കൂടുതൽ സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു.
1: പിന്നെ
0: ചിന്ത ചിന്തനീയമാണെന്ന് ഷംനാസ് ചേനത്ത്.
1: ഹാർപിക് ബോട്ടിൽ മുറിച്ച് ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാനും ഐസ് സ്റ്റിക്ക് കൊണ്ട് ഊഞ്ഞാലും പെൻ ബോക്സും ഉണ്ടാക്കിയിട്ടുണ്ട്.
0: ഇതിലെങ്ങാനും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കുട്ടികളെ ഫീഡ്ബാക്കില്, നിങ്ങൾ ഉണ്ടാക്കിയ ആ വീട്ടിലുള്ള സംഗതികളൊക്കെ ഒന്ന് അയച്ചു തരും എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ.
1: സത്യത്തിൽ പിസ്രേഡിയന്റെ ഗിഫ്റ്റ് ഒക്കെ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ആക്കേണ്ടി വരുന്നു തോന്നുന്നത്. എന്താ കൊറേ പാഴ് വസ്തുക്കൾ അങ്ങനെ ഉപയോഗിച്ച് പോയിക്കോളും.
0: ഓക്കെ, പിന്നെ അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഇനി പോകാൻ തോന്നുന്നു.
2: ഫുട്ബോളിൽ നജസായാൽ വെള്ളം ഉപയോഗിച്ച് കഴുകണോ, അതോ കളിക്കുമ്പോൾ ഫുട്ബോൾ മണ്ണിലൂടെയോ വൃത്തിയായ സ്ഥലത്തുകൂടിയോ ഉരുളുമ്പോൾ അത് വൃത്തിയാകുമോ എന്നാണ്.
3: പക്ഷെ അത് ശുദ്ധമാകുന്നതിന് മുമ്പ് ബോളടിക്കുമ്പോൾ ആരുടെങ്കിലും ശരീരത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ശുദ്ധമാകൂലല്ലോ. അതുകൊണ്ട് അത് നിലത്ത് വരതിയിട്ടോ അതല്ലെങ്കിൽ കഴുകിയിട്ടോ ശുദ്ധമാക്കിയതിന് ശേഷമായിരിക്കണം കളി തുടങ്ങേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്.
0: മാഷാല്ലാ. അപ്പോ നമ്മള് ഒരു ചോദ്യം ഒരു ഉത്തരം
1: അതാണ് ഇപ്പൊ കേട്ടത്.
0: ഇപ്പൊ നമ്മള് എന്ന് വെച്ചാലേ നമുക്ക് റേഡിയോ നമ്മൾ ഷെഡ്യൂൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഒരേ പാറ്റേണിലുള്ള പ്രോഗ്രാമുകളല്ലല്ലോ പോരുന്നത്. അതും നമ്മളൊരു ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. എന്നുവെച്ചാൽ ഒരേ പാറ്റേണിലുള്ള കാര്യം പറയണമെങ്കിൽ നമുക്ക് മടുപ്പ് വരും. ഖുറാൻ നോക്കൂ, ഖുറാനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അതെന്നെ ഒരു അധ്യായമല്ല, ഉടനെ തന്നെ വേറൊരു വിഷയം വരും. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഒരേ ലെവലായ കഴിഞ്ഞു, അതിങ്ങനെ ഏറിയും കുറഞ്ഞു ഏറിയും കുറഞ്ഞു പല അല്ലേ, അങ്ങനെയല്ലേ എൻ്റെ ഒരു ഫാർമസിസ്റ്റ് എന്നുള്ളവർക്ക് നിങ്ങളാണ് അതിനെ കുറിച്ച് പറയാം.
1: ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴെ മേലേക്ക് പോയിട്ട് പോകും. പിന്നെ അതുപോലെ നമ്മളൊരാളെടുത്ത് ഇപ്പൊ ഒരു മണിക്കൂർ പ്രഭാഷണം പറയുകയാണെങ്കിൽ തന്നെ ഒരേ ഇതിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആളുകൾക്ക് ഒരു മടുപ്പ്
0: വരും,
1: ഉറക്കം വരും. അതിനെ ഒന്ന്
0: വ്യത്യസ്ത,
1: അതുപോലെ തന്നെ ക്ലാസ് റൂം അല്ലേ, ക്ലാസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പാടില്ല എന്നുള്ള എനിക്ക് തോന്നുന്നത്.
0: ക്ലാസ് മുറിയെ കുറിച്ച് പറയുമ്പോഴേ അത് എന്തുകൊണ്ടാണ് ഒരേ പാറ്റേണിൽ പോകാനുള്ള കാരണം തന്നോ, നമ്മൾ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ സിസ്റ്റം വെച്ചാൽ ഈ പാഠം തീർക്കുക,
1: അതാണ് മെയിൻ ഉദ്ദേശം.
0: പാഠം തീർത്തില്ലെങ്കിൽ അവിടെ നിന്ന് നോട്ടീസ് വരും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും, തീർത്തോ തീർന്നു. അപ്പൊ ആകെ ചിന്തതയുള്ളൂ എനിക്ക് എന്റെ പാഠം തീർക്കണം,
1: കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല.
0: അങ്ങനെ ആവുമ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും വേഗത്തിൽ പാഠം തീർത്ത് കഴിയുക എന്നുള്ള അവിടെ അതേ ചിന്തയുള്ളൂ. ഇത് ഡെലിവർ ചെയ്യുന്നതോ ഇത് ഉൾക്കൊള്ളുന്നതോ കിട്ടണമെന്ന് കിട്ടട്ടെ എന്നുള്ള മൈൻഡായി തീരുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുക. അപ്പോൾ ഉറക്കം വരും.
1: അതെ, പൊതുവേ കുറേ ആളുകൾ വ്യത്യസ്തമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട് അല്ലേ, നല്ല വ്യത്യസ്തമായിട്ട്.
0: മൈൻഡ് മാറിയാൽ മതി, പാഠം തീർക്കലല്ല പ്രധാനം, കിട്ടണത് ഉള്ളിലേക്ക് എത്തിയിരിക്കണം എന്നാണ്. പക്ഷെ അതിനാ സിസ്റ്റത്തിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഇന്നെ അതൊക്കെ അത്. പക്ഷെ അതിൻ്റെയൊക്കെ പരിമിതികൾക്കുള്ളിൽ എന്നുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ഇപ്പം ഇന്നലെ ഞാൻ ഒരു അധ്യാപകൻ പറയുന്നത് കേട്ടാണ്, അയാളുടെ ഒരു ഇതിലിങ്ങനെ വന്നപ്പോൾ അയാൾ പറയണത് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, എപ്പോഴും ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ചില ടിപ്സുകൾ ചില ആശയ ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അയാൾ പറയാണ് ഒരു വീരാൻകുട്ടിയുടെ അറിയുന്ന കവിതയിൽ എന്ന് പറയണ് രണ്ടാളുകൾ കൂടെ ചൂടി പോവുകയാണ് മഴത്ത് കൂടെ ചൂടി പോകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും ആർക്കാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. എങ്ങനെ
1: ചേർത്ത് പിടിക്കുന്നതിനപ്പുറത്ത്
0: അയാൾ പറയാണ് ചേർത്ത് പിടിക്കൊക്കെ
1: രണ്ടാള്
0: പോകുമ്പോൾ അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും ഉള്ളത്,
1: കൂടുതൽ നനയുന്ന
0: ആളുകൾക്കായിരിക്കും. ഞാൻ എന്റെയിലേക്കുള്ള അതൊരു മനോഹരം അതൊരു കവിതയുടെ ഒരു ഒരു വാചകം പക്ഷെ വലിയൊരു ആശയം ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞത് കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പകർന്നു കൊടുക്കാൻ പറ്റണം എന്ന് പറയണം. അപ്പൊ ക്ലാസ് മുറികളെ മനോഹരമാക്കാൻ അതാണ് നമ്മള് കോൺഫറൻസിലൂടെ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് മുറികളെ മനോഹരമാക്കാനുള്ള സെഷനുകള് ചിന്തകളെ മാറ്റിയെടുക്കാനുള്ളത് നമ്മുടെ എയിം എന്താണെന്നത് നിശ്ചയിക്കുന്നത് ഇങ്ങനെയുള്ള. അപ്പോ
1: ഓക്കെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഇനി മെസ്സേജുകൾ എന്തൊക്കെ വന്നപ്പോൾ നോക്കാം.
0: അപ്പോൾ മൈമന ചിക്കിലോട് പറയുന്നത് മാഷാല്ല നമ്മുടെ പീസിലെ ആങ്കറിങ്ങിൻ്റെ ഒരു വൈവിധ്യത തന്നെയാണ്, പലവിധ ജോലികൾ ഉള്ളവരാണല്ലോ അതിലെത്തുന്നത്. ഇന്നൊരു അധ്യാപകൻ ഒരു ഫാർമസിസ്റ്റും ആണല്ലോ.
1: അപ്പൊ
0: അതിലൊക്കെ ഒരു കെമിസ്ട്രി വർക്ക്
1: ചെയ്യുന്നുണ്ട്. എന്റെ മക്കൾ കാറിന്റെ ടയർ ഉപയോഗിച്ച് ടീപ്പോയ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റഹൂഫ് മടക്കര അല്ലേ.
0: മടക്കര അല്ലേ. കാറിന്റെ
1: മറ്റൊരു ക്രിയേറ്റിവിറ്റി രണ്ട് കാല് കൊടുത്ത് നമുക്ക് ടീപ്പോയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ് അങ്ങനെ ആക്കുന്നത് നല്ലതാണ്, ഗുഡ് ഐഡിയ. മൈമന ചിക്കിലിയോടൊരു മെസ്സേജ് തന്നെയാണ്.
0: ഞാനും വല്ലതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ക്രാഫ്റ്റ് ഈത്തപ്പഴക്കുരുവിനെ പോലും വെറുതെ വിടില്ല. ജമീല സലാം.
1: ശരി, അപ്പൊ നിസ്സാരമായിട്ട് കാണുന്നതാണ്
0: ഈത്തപ്പഴക്കുരു. അപാരമായ സ്കില്ലുകൾ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ശ്രോതാക്കളാണ്.
1: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിനായിട്ട് ഒരു സെക്ഷൻ വേറെ വെക്കേണ്ടി വരും തോന്നുന്നില്ല.
0: പിന്നെ നമ്മുടെ സാധിക്കാന്റെ വൈഫിനായിട്ടുള്ള ഇന്റർവ്യൂക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. സാറ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോട്ടെ, എന്നിട്ട് അവരൊക്കെ ഒന്ന് പഠിക്കട്ടെ അല്ലേ. സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞു, എന്റെ മോൾ വേസ്റ്റ് ബോട്ടിൽ കൊണ്ട് നല്ല സൂപ്പർ എന്താണ് വാസക്കും തോടുകൊണ്ട് ക്രാഫ്റ്റും സൂപ്പർ. പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരിയോട് ഇപ്പൊ എന്താ നമ്മൾ പറയാം, മലയാളം ഏതാനും പറയാൻ കഴിയുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് സൂപ്പർ ആയിട്ടുള്ള പരിപാടി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. പിന്നെ പിസ്ത കൊണ്ട് പിസ്തന്റെ ആ ഒരു തൊടി തൊണ്ടുകൊണ്ട് ക്രാഫ്റ്റും ഉണ്ടാക്കാറുണ്ട് എന്നാണ്. ഓക്കെ, അതുപോലെ ഇന്നത്തെ ലൈവ് മനോഹരമായി, എന്തൊക്കെ മനോഹരമായ കഥകളും കഴിവുകളും അറിവുകളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ലൈവായിരുന്നു. ഇതൊക്കെ നമ്മുടെ റേഡിയോയിലല്ലാതെ വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? അപ്പോൾ ഇത് ഇതുപോലെ എന്താ പ്രോത്സാഹനം അഭിനന്ദനം വേറെ എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് കൂടി നമുക്ക് തിരിച്ചറിയാം.
1: അമിരട്ടി അടുത്തനാട്ടുകാരൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. നാളെ ആങ്കറിങ്ങിൽ മിക്കവാറും ഒരു അധ്യാപകന് ഒരു ലാബ് ടെക്നീഷ്യനോ വല്ല സാധ്യത ഉണ്ട് എന്നുള്ള പറയുന്നത് നമുക്ക്, അതെ നമുക്ക് എല്ലാ സെക്ഷനിലെ ആളുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ് ഒരു മഹത്വം അല്ലെ. അങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രമാണ് പീസ് റേഡിയോ. അതിൻ്റെ മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും ധാരാളം ഓരോരോ മേഖലയിലുള്ള കഴിവുള്ള ആളുകൾ അതാത് മേഖലകളെ കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ്.
0: ഇതിപ്പോ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വീടിന്റെ അകത്ത് ഇതുപോലെ മറ്റു പലരും ചിന്തിച്ചുണ്ടാക്കിയ ക്രിയേറ്റീവായ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മള് കുറെ ആൾ പറഞ്ഞല്ലേ, ഇല്ലാത്ത ആളുകൾ അതൊന്ന് ചിന്തിക്കട്ടെ, അങ്ങനെ ചിന്തിക്കാൻ തയ്യാറെടുക്കട്ടെ, എന്നാ കുറെ അടുക്കും ചിട്ടുണ്ടാക്കാനും അതൊക്കെ പറ്റും. അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണല്ലോ.
1: അതെ,
0: അടുക്കും ചിട്ട അത് നമ്മളെ മനസ്സിനെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ചെടികളാവട്ടെ പൂക്കളാവട്ടെ.
1: അത് പറയുമ്പോൾ പിന്നെ പലപ്പോഴും നമുക്ക് ചില ആളുകൾക്കൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു മുഷിപ്പ് മടുപ്പൊക്കെ വരും. അപ്പോൾ ശരിക്കും മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ വിരിയെ ഒന്ന് മാറ്റിയിട്ടാൽ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ആ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അതിലെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ റൂമുകൾ ധാരാളം ഉള്ള ആളുകളാണ്, സൗകര്യമുള്ളവരാണ്, ഈ റൂമൊന്ന് മാറി വിശ്രമിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ നമുക്ക്
0: പണ്ട് ഹാരിസ് മൗലവി ഒരു പ്രശ്നം ദാമ്പത്യത്തിൽ പുതുമ കണ്ടെത്തുക.
1: പുതുമ കണ്ടെത്തുക, അതെ. അത് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ ദമ്പതികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റം കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ വീട് മാറുന്ന കാര്യം തുടക്കത്തിൽ പറഞ്ഞു, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലും കൂടി ഉണ്ടാവും. പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ വീടും ആ പരിസരമൊക്കെ ആയിട്ട് നമുക്കൊരു പുതുമ ഇങ്ങനെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതൊരു വ്യത്യസ്ത ഫീലിംഗ് കിട്ടും മനസ്സിൽ.
0: പുതുമക്ക് മലയാളത്തില് പൗതുമ്യം എന്ന് പറയുന്നുണ്ട്. പുതുമയെ
1: പൗതുമ്യം
0: അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പൗതുമ്യം ഉണ്ടാവുന്നത് എപ്പോഴൊക്കെ അത് നഷ്ടപ്പെടുന്നു അവിടെ പിന്നെ എന്താണ് വിരസതയാണ് അല്ലേ.
1: എപ്പോഴും പുതുമ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ. ജീവിതത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒന്നും ഒരേ ഇതിൽ പോകുന്നതിലേറെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു പുതുമ അതിൽ കൊണ്ടുവരാൻ പറ്റും.
0: അതിനൊന്നും നമുക്ക് ഒന്ന് നമ്മൾ കേൾവി ഉണ്ടാവണം, മറ്റൊന്ന് നമുക്ക് വായന ഉണ്ടാവണം. പിന്നെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ചിന്തകളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നെഗറ്റീവ് ആക്കുന്നതിൽ ആ ചിന്തകളുടെ വലയത്തിൻ്റെ അകത്ത് നമ്മൾ പുറത്ത് കിടക്കണം. അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് തിങ്കിങ് ഒന്നും വരില്ല. നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ എന്ത് ക്രിയേറ്റീവ് തിങ്കിങ്
1: വരെ. മുഹമ്മദ് റജിൽ MTP കൊറിയ എന്നാണ് കൊടുത്തത്. ഞാനിപ്പോൾ കാർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്.
0: ആരാണ് മുഹമ്മദ് റജുൽ?
1: റജിൽ അപ്പോ കൊറിയൻ കമ്പനിയിലേതോ കാർ നിർമ്മാണ കമ്പനിയിലാണ് അദ്ദേഹത്തിന് ജോലി എന്ന്
0: വിചാരിക്കുന്നു. അതിന് എന്താ നമ്മൾ പറയലേ, ഭയങ്കര സന്തോഷല്ലേ കേൾക്കുമ്പോ. അപ്പൊ 2 മണിക്കൂർ പോയതറിഞ്ഞില്ല, എല്ലാ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അല്ല മുതൽ എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണം കേൾക്കാൻ പറ്റിയ അനുഗ്രഹം തന്നെ. സമാധാനം സന്തോഷം തരുന്ന ഈ റേഡിയോ നിലനിർത്തി തരട്ടെ, പിന്നെ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ആ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം, അതാണ് അതിന്റെ ഊർജം.
1: തീർച്ചയായിട്ടും
0: മറ്റ് നിലക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പല പ്രതിസന്ധികളും അത് നമ്മളെ തടയും. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന കിട്ടണേ എന്ന ആത്മാർത്ഥമായിട്ടുള്ള, അപ്പൊ അത് നിലനിൽക്കട്ടെ. ആമീൻ. അപ്പോ മുഹമ്മദ് റജുൽ MTP കൊറിയ നിങ്ങളുടെ കാറിന്റെ വിശേഷം മറ്റൊരു സവിശേഷ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണം. അപ്പോൾ അവരെ ടെക്നിക്കൽ വിങ് ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഇൻഷാല്ലാ.
1: മറ്റൊരു അറിയിപ്പല്ല, ഒരു മെസ്സേജായി വന്നതാണ്. കവരത്തിയിൽ ശക്തമായ ഇടിയും മഴയും 6:30 മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അവസാനിച്ചു എന്ന് പറഞ്ഞ സഹൽ പി എടപ്പലത്തിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
0: അപ്പോൾ കവരത്തി ലക്ഷദ്വീപിലാണോ?
1: അതെ, ലക്ഷദ്വീപാണ്.
0: സഹൽ പി ഇപ്പോൾ ലക്ഷദ്വീപിലാണോ ഉള്ളത്?
1: എടപ്പലം ലക്ഷദ്വീപിലാണോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അവസാനിച്ചു എന്ന് പറഞ്ഞ ലൈവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ പറഞ്ഞത്. പ്ലാസ്റ്റിക് കളർ കവർ കൊണ്ട് ഫ്ലവേഴ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇപ്പോ എന്തിനാ എന്ന മൈൻഡാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങി വീട് അലങ്കരിക്കുന്നവർക്ക് സിമെന്റും മണലും യൂസ് ചെയ്ത് പലവിധ ഷേപ്പുള്ള പൂച്ചട്ടികൾ ഉണ്ടാക്കിയിരുന്നു. മഷാല്ല, വ്യത്യസ്ത രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ്. കാശ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിപ്പോൾ പൈസ കൊടുത്താൽ റെഡി ആയിട്ട് കിട്ടുമല്ലോ, അങ്ങാടി പോയാൽ കിട്ടും അല്ലെ, കടയിൽ ചെന്നാൽ കിട്ടും എന്ന ചിന്തയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പാഴ് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിനെ റീയൂസ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയാണ്. കാരണം നമ്മളതിങ്ങനെ ഡംപ് ചെയ്ത് ഒരു ഭാഗത്ത് വേസ്റ്റാക്കി ഡംപ് ചെയ്തിടുന്നതിലാണ് നല്ലത്. നമ്മൾ ഒരിക്കൽ ഇതിന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, അപ്പം അത് വീണ്ടും നമുക്ക് മറ്റൊരു തരത്തിലേക്ക് അതിനെ ഷേപ്പ് മാറ്റിയിട്ടോ രൂപം മാറ്റിയിട്ടോ കളർ മാറ്റിയിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഒരുക്ക മുടക്കിയ പൈസക്ക് തന്നെ നമ്മളെ വീട്ടിൽ മറ്റൊരു ഉപയോഗ വസ്തുവായിട്ട് വീണ്ടും അതിനെ മാറ്റാൻ പറ്റുമെന്നുള്ളൊരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വീട്ടിലിരുന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. റജുൽ വർക്ക് ചെയ്യുന്നത് കിയ കമ്പനിയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രോതാവ്. എന്തായാലും അദ്ദേഹം റീപ്ലൈ പറയട്ടെ. അതുപോലെ മറ്റ് മെസ്സേജുകളൊക്കെ ധാരാളം ആളുകൾ സലാം പറഞ്ഞിപ്പോഴും വരുന്നുണ്ട്. അതുപോലെ കൊറിയയിലെ ഇപ്പോഴത്തെ സമയം അറിയാൻ താല്പര്യമുണ്ടെന്ന് അൻവർ വി അടുത്തനാട്ടുകാര ചോദിച്ചിട്ടുണ്ട്. കപ്പുപറമ്പ്, റജുൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റീപ്ലൈ തന്നാൽ നന്നായിരിക്കും. ഇപ്പോഴത്തെ സമയം അവിടെ എന്താണ്, കൊറിയയിലെ സമയം എന്താണെന്നുള്ളത്. പിന്നെ അബ്ബാസ് ചേലക്കോടിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഫോണിൽ നന്മയുടെ മരമാണ് പീസ് റേഡിയോ, ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ എത്ര നഷ്ടക്കാർ. തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്ത് പിന്നീട് അത് ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ കേൾക്കാതെ ഇരിക്കുന്നവരുണ്ട്. ചില ആളുകൾ എന്നാൽ ഒരിക്കൽ കേട്ടാൽ പിന്നീട് അതിൻ്റെ കേൾവി മുറിയാത്ത രീതിയിൽ തന്നെ എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുമോ അപ്പോഴൊക്കെ റേഡിയോയുടെ കൂടെ കേൾവിക്കാരനായിട്ട് നിലനിൽക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും നന്മകൾ കേൾക്കാനും ആ കേട്ട നന്മകളൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു മെസ്സേജ് വന്നത് നജിമോൻ ഇക്ബാൽ മേട്ടുപാളയത്തിൻ്റെയാണ്. അസ്സലാമു അലൈക്കും. അറിവുകൾ കൊണ്ടും തിരിച്ചറിവുകൾ ആയിട്ടും ഇന്നത്തെ ലൈവ് അതിമനോഹരമായിരുന്നു. പീസ് റേഡിയോ ഫാമിലിയെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യെസ്, മുഹമ്മദ് റജുൽ കൊറിയയിൽ കിയ കമ്പനിയിലാണെന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. സമയം കൂടി അറിയിച്ചാൽ ഇപ്പോൾ 11:30 ഉച്ച, അതായത് മോർണിംഗ് 11:30 ആയിരിക്കും ഉദ്ദേശിക്കുക അല്ലേ. മഷാല്ല. അപ്പോൾ നമുക്ക് കൊറിയയിൽ നിന്നുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ കിട്ടിയത്. അറിയാത്തവരെ സംബന്ധിച്ച് കൊറിയയിലിപ്പോൾ സമയം 11:30 അറിയാൻ കഴിയുന്നു. അപ്പോൾ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രോതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ ശബ്ദത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളതിന് പരിശ്രമിക്കണം. നമ്മുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ജോലി ചെയ്യുന്നതിലും കൂടെയുള്ള ആളുകളിലേക്കൊക്കെ, ഇതുപോലെ വേൾഡിലെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ള ജോലി ചെയ്യുന്ന ആളുകളിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ. മലയാളികളുള്ളിടത്തൊക്കെ പീസ് റേഡിയോ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നാം പ്രയത്നിക്കണം. ഇൻഷാല്ലാ, നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ ഒരു വൈബ് ഇതിലേക്ക് പോവുകയാണ്, വൈബ് മൊമെന്റിലേക്ക്, റേഡിയോ വൈബ്സ്. ഇൻഷാല്ലാ, നമ്മുടെ ഇന്നത്തെ വൈബ്സിൽ ആദ്യത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കുന്നത് മുഹമ്മദ് സിയാദ് ബിൻ ഹസൻ ഫലസ്തീൻ നമ്മോട് പറയുന്നത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഇൻസൈറ്റ് ആണ്. ഇൻഷാല്ലാ കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലസ്തീനെക്കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേലിൻ്റെ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം 86,000-ത്തിലധികം പേർ ഈ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഫിലസ്തീനികളായിട്ടുള്ള ആളുകൾ പരിക്കേൽക്കുകയും 38,000-ത്തോളം പേർ ഈയൊരു സമയത്ത് മരണമടയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈയൊരു പ്രശ്നത്തിൻ്റെ, ഈയൊരു യുദ്ധത്തിൻ്റെ ഈയൊരു സമയത്ത് നമുക്കുണ്ടാകേണ്ട ചില പുതിയ കുറച്ച് ചിന്തകളാണ് ഈയൊരു എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കൊക്കെ അറിയാം, ഈയൊരു പ്രശ്നത്തിൻ്റെ തുടക്കം ഇതൊരു 7 ഒക്ടോബർ ശേഷം തുടങ്ങിയൊരു പ്രശ്നമല്ല. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ഫിലസ്തീനിലെ ജനത നിരന്തരം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം ഏറ്റവും ഇൻറ്റൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന സമയങ്ങളിലും ബോംബാക്രമണങ്ങൾ നടക്കുന്ന സമയത്തുമാണ് നമ്മൾ ഫിലസ്തീനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ ഒരു ഫിലസ്തീനി കുഞ്ഞു ബാലനെ പോലും അവരുടെ നിരന്തര ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ഭാഗമായി ഇത്തരം യുദ്ധങ്ങളും ബോംബാക്രമണങ്ങളും മാറിയത് ഒരുപാട് പതിറ്റാണ്ടുകളുടെ അവരുടെ ഒരു ചരിത്രമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത് ജൂതന്മാർ അവർക്കായിട്ടുള്ളൊരു രാഷ്ട്രം എന്നൊരു സങ്കല്പം, ഒരു സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം, ഒരു ദേശീയതാവാദത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോകത്തുള്ള എല്ലാ പീഡിപ്പിക്കപ്പെടുന്ന ജൂത വിഭാഗങ്ങളും ഒരുമിച്ച് ഒത്തുകൂടിക്കൊണ്ടൊരു രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരുകയും അതിൻ്റെ ഭാഗമായി അറബ് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഫിലസ്തീൻ അടുത്തുള്ള പ്രദേശത്തേക്ക് ഈയൊരു രാഷ്ട്രത്തിന് വേണ്ടി ബ്രിട്ടനെ പോലുള്ള കൊളോണിയൽ അധികാരികൾ ജൂതന്മാർക്കായിട്ടൊരു രാജ്യം നൽകുകയാണ്. ഈ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിടുന്ന യൂറോപ്പിലെയും മറ്റൊക്കെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാർക്ക് അവർക്കായിട്ടുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു രാജ്യം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സയനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നത്. ഫിലസ്തീൻ എന്ന പ്രദേശത്തേക്ക് ജൂതന്മാരുടെ കുടിയേറ്റം ഉണ്ടാകുന്നതും ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു പ്രദേശം ഫിലസ്തീനുകളുടേതാണെന്ന്, അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്നത് തുടക്ക കാലഘട്ടങ്ങളിൽ ഫിലസ്തീനുകളുള്ള സ്ഥലത്തേക്കാണ് ജൂതന്മാർ കുടിയേറി വന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വേറെ ഒരാൾ പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് ഇതെൻ്റെ വീടാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അധികാരം തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വന്നുകൊണ്ട് നമ്മുടെ വീടും സ്ഥലവും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ നിലനിന്നിരുന്ന സ്ഥലങ്ങൾ കയ്യേറുന്നതിനെ കുറിച്ച് നമുക്കൊരിക്കലും ആലോചിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ലോകം നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുള്ള, അല്ലെങ്കിൽ നമ്മളൊരു 20-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം ലോകത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ദേശരാഷ്ട്രങ്ങൾ രൂപീകരിച്ചൊരു സമയം, പ്രത്യേകം അതിർത്തികൾ നിർണ്ണയിച്ചു കൊണ്ടുള്ള നാഷൻ സ്റ്റേറ്റുകൾ രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിന് ശേഷം നമ്മൾ മനുഷ്യർ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില ജനാധിപത്യ മൂല്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്യൻ മോഡേൺ വാല്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഘോരം സെക്യുലറിസത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പരമാധികാരത്തിൻ്റെ അല്ലെങ്കിൽ സോവറിനിറ്റിയുടെ ഒക്കെ എല്ലാത്തരം ഇത്തരം വാല്യൂസിൻ്റെ ഇത്തരം മൂല്യങ്ങളുടെ യൂറോപ്പ് വിളിക്കുന്ന ഇത്തരം മൂല്യങ്ങളുടെ ഒക്കെ ഒരു അവസാനമാണ് നമുക്ക് ഫിലസ്തീൻ വിഷയത്തിലെ ഇവരുടെയൊക്കെ നിലപാടുകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഫിലസ്തീൻ പ്രശ്നം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെക്യുലർ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലിബറൽ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആളുകൾ അവർ നിശബ്ദരാവുകയാണ്. ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന രീതിയിലേക്ക് അവരുടെ ആശയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ദേശരാഷ്ട്രങ്ങളുടെയൊക്കെ രൂപീകരണത്തിന് ശേഷം, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, പല രാജ്യങ്ങളും കൃത്യമായിട്ടുള്ള അതിർത്തികൾ വരച്ചുകൊണ്ട് ആ രീതിയിൽ അതിനകത്ത് പരമാധികാരം അവിടുത്തുകാർക്കായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഫിലസ്തീൻ പ്രശ്നം ഈ രീതിയിൽ രൂക്ഷമാകുന്ന സന്ദർഭത്തിലും ഇത്തരം ആശയങ്ങളുടെ തുടക്കക്കാർ എന്ന് പറയുന്ന യൂറോപ്യരാവട്ടെ പാശ്ചാത്യരാവട്ടെ അവർ ഈ ഒരു ഫിലസ്തീൻ വിഷയത്തിൽ കൃത്യമായിട്ടും നിശബ്ദത പാലിക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഇസ്ലാം വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഈ ഒരു ഫിലസ്തീൻ വിഷയത്തെയും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ലിബറൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നവനാസ്തികരെന്ന് പറയുന്ന ഒക്കെ വിഭാഗം ഈ ഒരു വിഷയത്തിൽ അവർ എടുക്കുന്ന നിലപാടും ഇസ്രായേൽ അനുകൂല നിലപാടുകൾ. കേരളത്തിലടക്കമുള്ള നവനാസ്തികരായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ അവരുടെ ായി പറയുന്ന ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എത്രത്തോളം ഈ ഒരു വിഷയം ഒരു സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് അതീതമായിക്കൊണ്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിലടക്കമുള്ള നിരീശ്വരവാദികൾ ഫിലസ്തീനു വേണ്ടി സംസാരിക്കുന്ന ആളുകളെ കളിയാക്കിക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിരന്തരം അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിലൂടെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലസ്തീൻ വിഷയത്തിൽ മാത്രമാണ് ഇത്തരം ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ യുദ്ധക്കെടുതിയുടെ ഭാഗമാകുന്ന ഏതൊരു ജനതയോടും കൂടെ എല്ലാവരും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഫിലസ്തീൻ വിഷയത്തിൽ ഈ ഒരു രണ്ട് സ്റ്റാൻഡേർഡ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം പാശ്ചാത്യ ശക്തികൾ പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭ പോലും ഒരു നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതിനെതിരെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് വെടിനിർത്തലുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം, എത്രത്തോളം ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഇത്തരം മൂല്യങ്ങൾക്ക് എതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ പോലും രണ്ട് സ്ഥാനാർത്ഥികളും അമേരിക്കയുടെ നിലവിലെ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ ആയിരുന്നാലും റിപ്പബ്ലിക്കുകളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആയിരുന്നാലും ആരാണ് ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കാൻ കഴിയുന്ന ആളെന്നുള്ള രീതിയിലാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഭാഷണങ്ങളും പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ആരാണ് ഇസ്രായേലിനെ കൂടുതൽ അനുകൂലിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള മത്സരങ്ങൾ ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ അനുകൂലമായിക്കൊണ്ട് ഇത്തരം പാശ്ചാത്യ ശക്തികളൊക്കെ മാറുന്നൊരു സാഹചര്യത്തിലും പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് മുന്നേറ്റങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലെ പാശ്ചാത്യ നാടുകളിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ നിരന്തരം ഫലസ്തീനിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നൊരു സാഹചര്യം നമുക്ക് കാണുകയാണ്. അവർ യൂണിവേഴ്സിറ്റിയുടെ മുൻപിലുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിരന്തരം ഫലസ്തീനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അവരുടെ കോൺവക്കേഷൻ വേദികൾ പോലും ഫിലസ്തീൻ അനുകൂല നിലപാടുകളുടെ ഇടിമുഴക്കമായിട്ട് മാറുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യു കെയിൽ നടന്നിട്ടുള്ള അവസാന തെരഞ്ഞെടുപ്പുകളിൽ പോലും ഫിലസ്തീനിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടുള്ള ഒരുപാട് സ്വതന്ത്ര എം പിമാർ ജയിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ മാധ്യമങ്ങളാകട്ടെ ഇത്തരം പാശ്ചാത്യ ശക്തികളൊക്കെ വലിയ രീതിയിൽ ഇസ്രായേൽ അനുകൂല പ്രൊപ്പഗണ്ടകൾ നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ജനങ്ങൾ ഫിലസ്തീനിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫിലസ്തീൻ അനുകൂല നിലപാടുകളുമായിട്ട് എന്നും മുൻപന്തിയിലുണ്ടാകുന്ന ആളുകളായിരുന്നു നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന ഇടത് പാർട്ടികൾ പോലും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ വിലയിരുത്തലിൽ പോലും ചില അണികളൊക്കെ ഫിലസ്തീൻ അനുകൂല നിലപാടിനെ അതൊരു മുസ്ലിം പ്രീണനമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത് തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഇടതുപക്ഷ സംഘടനകളൊക്കെ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോന്നിരുന്ന ഫിലസ്തീനിന് വേണ്ടിയിട്ടുള്ള ഫിലസ്തീൻ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിന് വേണ്ടി നിലനിന്നിരുന്ന ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്ന പാർട്ടികളായിരുന്നു. അവർ പോലും ഈയൊരു ഇസ്ലാമോഫോബിയയുടെ കാലത്ത് ഇത്തരം വിലയിരുത്തലുകളിലേക്ക് പോകുന്നത് തീർത്തും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമുക്ക് നൽകുന്ന ഒരുപാട് തിരിച്ചറിവുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം ഒന്നടങ്കം പുതിയ കാലത്ത് നമ്മൾ ആർജിച്ചെടുത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അതിർത്തികൾ വരച്ചിട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വാ തോരാതെ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനകളായിട്ട് പറയുമ്പോൾ തന്നെ ഫിലസ്തീൻ വിഷയത്തിൽ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കോ ഫിലസ്തീൻ വിഷയത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ ഒരു നിശബ്ദത കാണുന്നത് ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിലസ്തീനെ കുറിച്ച് നിരന്തരം സംസാരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. നമുക്ക് കഴിയുന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലാണോ നമുക്ക് സംസാരിക്കാൻ കഴിയുക, അത് ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആയിരിക്കും. നിരന്തരം ഫിലസ്തീന് വേണ്ടിയിട്ടുള്ള അത്തരം ക്യാമ്പയിനുകളുടെ ഭാഗമായിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടായിരിക്കും. അതിനേക്കാളുപരി പടച്ച തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും ഫിലസ്തീനിലെ ജനതയ്ക്ക് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും സമാധാനം നൽകാനുള്ള അത്തരം പ്രാർത്ഥനകൾക്കും ഈ ഒരു സമയത്ത് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പ്രിയമുള്ളവരെ, ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത് മുഹമ്മദ് ഷിയാദ് ബിൻ ഹസൻ VP അവതരിപ്പിച്ച ഫലസ്തീൻ നമ്മോട് പറയുന്നത് എന്ന ചിന്തയാണ്. ഇൻസൈറ്റിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. റേഡിയോ വൈബ്സ് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക്
0: ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഒരു പാട്ട് കേൾക്കാം. അപ്പോൾ സ്വരത്തെക്കുറിച്ച് എല്ലാവരും വലിയ വലിയ കമൻറ്റുകൾ അയക്കാറുണ്ട്. ചെറിയ വാക്കുകളാണെങ്കിലും സ്വരം സൂപ്പറായ ഒരു ഗാനം തന്നെ ആകും അല്ലേ?
2: ആരുടെ മണ്ണിൽ എനിക്കൊരു വീടുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നാം ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം ചിരകാല രോഗങ്ങൾ അഥവാ ക്രോണിക് ഡിസീസസ് അഥവാ മാറാവ്യാധികൾ എന്നതാണ്. അതിൽ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് ലോകത്ത് തന്നെ എല്ലാവർക്കും പിടിപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സുപരിചിതമായ പ്രമേഹം അഥവാ ഷുഗർ അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗമാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് കൊയ, MBBS, MRCP, ഇന്ത്യൻ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് ഇവിടെ പരിശീലിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർ, എന്താണ് ഈ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് അഥവാ ഷുഗർ എന്ന് പറയുന്നത്? ഡോക്ടർ, ഒന്ന് വിശദീകരിക്കാമോ?
1: പ്രമേഹം എന്ന രോഗം എന്ന് പറയുന്നത് നമ്മൾ പുരാണ കാലം മുതലേ തന്നെ ഈ ഒരു രോഗം നമ്മൾ മനുഷ്യ ജീവിതം മുതൽ കാണുന്ന ഒരു രോഗമാണ്. ഈ രോഗം 21-ാം നൂറ്റാണ്ടിൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞു ലോകത്തിലെ ഒരു ആൾ ജനസംഖ്യത്തിൽ നോക്കുമ്പോൾ എത്ര ശതമാനം കൂടുതൽ ശതമാനം രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രമേഹം പ്രത്യേകിച്ചും നമ്മുടെ നൂറ്റാണ്ടിൽ ഒത്തിരി പ്രവർത്തിച്ച് കൂടി വരുന്നുണ്ട്. ഇതിന് പ്രമേഹം രോഗം എന്ന് പറയുന്നത് ബ്ലഡ് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് പ്രത്യേക ഷുഗർ രോഗമാണ് സാധാരണ ജനങ്ങളിടയിൽ അത് ഇതിനെ പറച്ചിൽ. ഷുഗർ രോഗം എന്ന് പറഞ്ഞാൽ ബ്ലഡ് നമ്മുടെ രക്തത്തിൽ ഓടുന്ന ഒരു രക്തത്തിൽ നമ്മൾ ഷുഗർ പഞ്ചസാര സർക്കിളെ വാക്യം പഞ്ചസാര ഗ്ലൂക്കോസ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് രക്തത്തിൽ ഷുഗർ കൂടിയ ഒരു സമയം അതിൻ്റെ ഒരു അളവ് കൂടി ഒരു പരിധി വരെ അളവ് കൂടിയാൽ അതിന് നമ്മൾ പ്രമേഹം എന്നൊരു രോഗം എന്ന് പറയും. അത് പറയ പല വ്യത്യാസങ്ങളുണ്ടാകും അതിന്. പക്ഷെ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് രക്തത്തിൽ ഷുഗർ കൂടിയാൽ പ്രമേഹം.
0: തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് ഡോക്ടർ. എങ്ങനെയാണ് ഒരാൾ ഒരു മനുഷ്യൻ പ്രമേഹ രോഗിയാവുന്നത്?
1: പ്രമേഹം പല തരത്തിൽ നമ്മൾ ഒരാൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഒന്ന് പാരമ്പര്യമായിട്ട് ജനറ്റിക്കൽ ഓർ ഹെറിഡിറ്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ, നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ഹെറിഡിറ്ററി എന്ന് പറയും, അത് പാരമ്പര്യമായിട്ട്. രണ്ടാമത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അല്ല ജീവിത രീതികളിൽ തെറ്റുകൾ വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ നൂറ്റാണ്ടിൽ കൂടുതൽ നമ്മൾ കാണുന്നത് ലൈഫ് സ്റ്റൈൽ, അതിനാൽ നമ്മൾ ജീവിത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ് നമ്മുടെ പ്രമേഹം കാണുന്നത് കൂടുതലും. പെറിറ്ററി അതായത് പാരമ്പര്യം പെർസെൻറ്റേജ് വളരെ 10-15% മാത്രമേ ഉള്ളൂ. 85% പ്രമേഹം ഈ ലോകത്തുള്ളത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്.
0: ശ്രോതാക്കൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു വരുന്നത് പ്രമേഹ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയുടെ അഭാവം ചില അഭാവങ്ങൾ കൊണ്ട് വരുന്നതാണ് എന്നാണ്. എന്താണ് ഈ ടൈപ്സ് ഓഫ് ഡയബറ്റീസ്? എത്ര വിധം ഈ ഡയബറ്റീസ് നമ്മൾ കാണപ്പെടുന്നുണ്ട്?
1: ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് സാധാരണ ജനങ്ങൾക്ക് അറിയുന്നത് ടൈപ്പ് 1 ടൈപ്പ് 2. പിന്നെ വേറെ ടൈപ്സ് ഉണ്ട്, മോഡി എന്ന് പറയും ഇംഗ്ലീഷിൽ, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഇൻ യങ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നന്ന ചെറിയ കുട്ടികൾക്ക്, അതിനാൽ ജനമാലെ 1-2 വയസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പ്രമേഹം കാണുന്നത് ടൈപ്പ് 1. ടൈപ്പ് 1 ഡയബറ്റീസ് വരാൻ കാരണം, ഈ ടൈപ്പ് 1 പ്രമേഹ രോഗം വരാൻ കാരണം ഇൻസുലിൻ പ്രവർത്തിക്കാത്തതുകൊണ്ട്, അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, അതായത് ഉൽപ്പാദനം പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിക്കുന്നുണ്ട്, അതില്ലാത്തതുകൊണ്ടാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരാൻ കാരണം. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് നമ്മളിപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു രോഗി കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. 18 വയസ്സ് മുതൽ മുന്നോട്ട് പോകുന്ന എല്ലാ രോഗികൾക്കും ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. ഇത് ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ഇൻസുലിൻ പ്രവർത്തനം പ്രതിരോധം കാരണം കൊണ്ടാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. അതിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വണ്ണ വെച്ച് കൂടുതൽ ഒരു 100 കിലോ ഒരാൾ, ഒരു ഉദാഹരണത്തിന് 100 കിലോ ആൾ, മൂപ്പർക്ക് പാരമ്പര്യമായിട്ട് പ്രമേഹമില്ല, പക്ഷെ മൂപ്പറുടെ വെയിറ്റ് ഈ അമിതവണ്ണം കൂടുന്നതോടും മൂപ്പർ ഡയബറ്റീസ് റിസ്ക് കൂടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരും. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ കാരണം ഇൻസുലിൻ്റെ പ്രതിരോധം കാരണം കൊണ്ടാണ് കൂടുതൽ കാണുന്നത്. ദിസ് ഇസ് ടൈപ്പ് 2. പിന്നെ നമ്മൾക്ക് വേറൊരു സബ് ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ ഒത്തിരി ഒരു ഡീറ്റെയിൽ ആയി പോയി പിന്നെ

0: ജനങ്ങൾ പൊതുജനങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയത്തില്ല. മോഡി എന്ന് പറയും, അത് നമുക്ക് പിന്നെ എപ്പോഴും സംസാരിക്കാം അതിനെപ്പറ്റി.
1: ഈ ഡയബറ്റീസിൻ്റെ അഥവാ ഷുഗറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഡയബറ്റീസിൻ്റെ ഷുഗർ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓസ്മോട്ടിക് സിംറ്റംസ് എന്നാണ് ഈ ഇംഗ്ലീഷ് മെഡിക്കൽ ടെർമിനോളജി. ഓസ്മോട്ടിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പോളിയൂറിയ, പോളിഡിപ്സിയ എന്നാണ് രണ്ട് ഭാഗങ്ങൾ, ആൻഡ് പോളിഫേജിയ. ഇതിനർത്ഥം എന്ന് വെച്ചാൽ, കൂടുതൽ ഭക്ഷണം കഴിക്കുക, കൂടുതൽ മൂത്രം ഒഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, ഇത് മൂന്നാണ് പോളിഫേജിയ എന്ന് പറഞ്ഞിട്ട്, പോളിഡിപ്സിയ ആൻഡ് പോളിയൂറിയ. ഇതല്ലാതെ വേറെ ലക്ഷണങ്ങൾ ക്ഷീണം ഉണ്ടാവാം, പിന്നെ നമ്മളുടെ വെയിറ്റ് കുറയുന്നതോടെ അമിതവണ്ണം ഇതിന്ന് വളരെ ഒത്തിരി
1: വണവസ്ഥയിലേക്ക്
0: ആവാം, പിന്നെ നമ്മളുടെ ക്ഷീണമാണ് ഒന്ന് മൂന്നാം. ഇതാണ് വലിയൊരു ഏറ്റവും കൂടുതൽ സിംറ്റംസ് നമ്മൾ സാധാരണ ഒരു ഡയബറ്റീസ് കാണുന്നത്. ചില സമയങ്ങളിൽ ഈ രോഗികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഇൻഫെക്ഷൻ ആയിട്ട്, അതായത് ന്യൂമോണിയ, അല്ലെങ്കിൽ മൂത്രതാവരത്തിൽ പഴുപ്പ്, ഇങ്ങനായിട്ട് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഡയബറ്റീസ് ഉള്ളത്. ഇതാണ് സാധാരണ നമ്മൾ ലക്ഷണം കാണുന്നത്.
1: ഈ ചില ഷുഗർ വന്ന ആളുകൾ കുഴഞ്ഞു വീണു പോകുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എത്തിയാലാണോ ഈ കുഴഞ്ഞു വീഴുന്നത് ആളുകൾ?
0: കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞത് അതൊരു ഒരു കോമൺ മാൻ ടെർമിനോളജിയാണ്, അതായത് നമ്മൾ സാധാരണ ജനങ്ങൾ പറയുന്നത് കുഴഞ്ഞു വീഴുക. അങ്ങനെ ഒരു സാധാരണ അങ്ങനെ അല്ല അത്. സാധാരണ ഷുഗർ എന്ന് പറയുന്നത്, ഷുഗർ നമ്മളിപ്പോൾ ഒത്തിരി കൂടി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ ലാബറട്ടറി ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷുഗർ നമ്മൾ അളവിൽ കാണാത്ത ഒരു ഷുഗർ കാണാം. അങ്ങനത്തെ വിധത്തിൽ മാത്രം നമ്മൾ കൊഴിഞ്ഞു പോകാമെന്ന് പറയാം, നമുക്കൊരു പദ്ധതി ഉപയോഗിക്കാം. അല്ലാതെ സാധാരണ നമ്മൾ കാണുന്നത് ഡയബറ്റീസ്, രണ്ടാമത്തെ ഡയബറ്റീസ്, അത് ടൈപ്പ് ടു ഡയബറ്റീസ്, പ്രമേഹ രോഗങ്ങളിൽ സാധാരണ നമ്മൾക്ക് അങ്ങനെ കാണാറില്ല. സാധാരണ ആളുകൾ വരുന്നത് അതിന് മുമ്പേ, ഈ കാലത്തെ ആളുകൾക്ക് ഈ നമ്മളെ ഈ ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയും, അതിൻ്റെ ഭാഗം കൊണ്ട് കൂടുതൽ പേരും ഇപ്പോൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഏർലി പാർട്ട് ഓഫ് ഡയബറ്റീസ് ആണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ ഡയഗ്നോസിസ് ടെസ്റ്റുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ഡയബറ്റീസ് കാണുന്നത് വളരെ അപൂർവ ഈ കാലങ്ങളിൽ.
1: ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാരമ്പര്യമായിട്ടാണ് 10% ഷുഗർ നമുക്ക് ശരീരത്തിൽ പകരുന്നതെന്ന് പറയുന്നത്. ഏതു തരം പ്രായക്കാരെയാണ് ഈ ഷുഗർ പിടിപെടുന്നത്? അതിൽ ചെറുപ്പക്കാർക്ക് മാത്രമാണോ, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കാണോ, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക്, പ്രവാസികളെ പോലത്തെ ആളുകൾക്ക്, പ്രായമുള്ളവർക്ക് ആ സമയത്താണോ, അല്ലെങ്കിൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ?
0: ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞത് ആദ്യത്തെ ടൈപ്പ്. ഇതിൽ നമ്മൾ പറഞ്ഞത് ഉൽപാദനം, ഇൻസുലിൻ ഉൽപാദനം ഇല്ലാത്ത കാരണം കൊണ്ട്. ഇത് നമ്മൾ കാണുന്നത് ഏറ്റവും ചെറിയ കുട്ടികൾ, അതായത് 1 മുതൽ തന്നെ നമ്മൾ ഡയഗ്നോസ് തുടങ്ങും, ചിലപ്പോൾ 4-5 വയസ്സാവാം. പിന്നെ പാരമ്പര്യത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ, അതായത് മാതാപിതാക്കൾ, ബ്രദേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, നമ്മൾ അടുത്ത കുടുംബങ്ങളിൽ ഷുഗർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും നമ്മളൊരു ഒരു ഹെറിഡിറ്ററി റിസ്ക് ഫാക്ടർ, അതുകൊണ്ടാവാം ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ആവാം.
1: പക്ഷെ
0: ശരിക്കുള്ള ഒരു ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. ടൈപ്പ് ടു ഡയബറ്റീസ് നമ്മൾ ചിലപ്പോൾ 40 വയസ്സാവാം, 50 വയസ്സാവാം, അല്ലെങ്കിൽ 25 വയസ്സ്, അല്ലെങ്കിൽ ഈ പ്രഗ്നൻറ്റ് വുമൻ, ഗർഭിണികൾക്ക് ഹെറിഡിറ്ററി റിസ്ക് ഫാക്ടർസ് എന്ന് പറയും, അതായത് പാരമ്പര്യത്തിൽ ഉണ്ടെങ്കിൽ അത് റിസ്ക് ഫാക്ടർ ആണ്, പക്ഷെ അതുകൊണ്ട് ആവണം എന്നില്ല, ഒരു ചെറിയ തുല്യം മാത്രമേ അതൊരു പെർസെൻറ്റേജ് ഉണ്ട്.
1: ഈ ഡയബറ്റീസിൽ സാധാരണ ആളുകൾ നമ്മൾ ഷുഗർ പരിശോധിക്കാൻ പോകുന്ന സമയത്ത് വ്യത്യസ്ത ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ അതിൽ പെടുന്ന ടെസ്റ്റാണല്ലോ ഈ FBS, RBS അഥവാ അല്ലെങ്കിൽ HbA1c എന്ന് പറയുന്നത്. എന്താണ് FBS, എന്താണ് RBS എന്ന് വ്യക്തമാക്കാമോ?
0: ഒരു ഡയബറ്റീസ് പ്രമേഹ രോഗം, ഷുഗർ രോഗിക്ക് രോഗി എന്ന് പറയപ്പെടുന്നത് പ്രത്യേക ഇൻ്റർനാഷണൽ ഗൈഡ്ലൈൻസ് അല്ലെ, ഒരു പ്രത്യേക നമ്പറുകളുണ്ട്. ഇത് ബ്ലഡ് ഷുഗറിൻ്റെ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാ വർഷവും അതിൻ്റെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത് അമേരിക്കൻ, ബ്രിട്ടീഷ്, യൂറോപ്യൻ എല്ലാ ഗൈഡ്ലൈൻസിനും RBS എന്ന് പറഞ്ഞ റാൻഡം ബ്ലഡ് ഷുഗർ ഏത് രോഗിക്കും ഏത് മനുഷ്യനും എനീ ടൈം സമയത്ത് നമ്മളൊരു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്താൽ, അതായത് രക്തത്തിൽ നിന്ന് ഷുഗർ ചെക്ക് ചെയ്താൽ 200 മേലെ പോയാൽ ഡയബറ്റീസ് എന്ന് രോഗം പറയും. ഇതാണ് റാൻഡം ബ്ലഡ് ഷുഗർ എനി ടൈം. പിന്നെ നമ്മൾ പറയുന്നത് FBS എന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, സിംപിളായിട്ടുള്ള ടെർമിനോളജിയാണ്. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയിട്ട് കാലത്ത് വെള്ളം മാത്രം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക, 10 മണിക്കൂർ മുതൽ 14 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കണം, അതിനാൽ നോൺബായിരിക്കണം. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അത് 125 മേലെ പോയാൽ ഡയബറ്റീസ് എന്നൊരു ഡയഗ്നോസ് വരും. ഇത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ ഫാസ്റ്റിംഗ് ചില സമയങ്ങളിൽ ചിലവർക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാം, പക്ഷേ റാൻഡം നോർമൽ ആവാം. അതിനാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ ടെസ്റ്റ് ചെയ്താൽ അവർക്ക് 200 താഴെ ആവാം. അപ്പോൾ അത് റാൻഡം ബ്ലഡ് ഷുഗർ താഴെ, അതൊരു കാറ്റഗറി ഓഫ് ഡയബറ്റീസ് ആണ്. പക്ഷേ സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡൽ PPBS, പോസ്റ്റ് പ്രാൻഡൽ, അത് ഭക്ഷണത്തിൻ്റെ 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഇടയിൽ ചെക്ക് ചെയ്യുന്ന പോസ്റ്റ് പ്രാൻഡൽ. മൂന്നാമത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചികിത്സ തുടങ്ങി കഴിഞ്ഞിട്ട് ശേഷം HbA1c ടെസ്റ്റ് ഉണ്ട്. ഇത് പ്രത്യേകം നമ്മൾ ചികിത്സ ഫലിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടും, നമ്മൾ ഒരു രോഗിയെ ചിലപ്പോൾ മരുന്ന് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ അതിൻ്റെ ചികിത്സ ദേഹത്ത് ഫലിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട് HbA1c അസലേറ്റഡ് ഹെമോഗ്ലോബിൻ. ഇത് നമ്മൾ 3 മാസത്തിൻ്റെ ഷുഗറിൻ്റെ അളവാണ്, ഒരു ആവറേജ് 3 മാസത്തെ ഷുഗറിൻ്റെ അളവിനാണ് HbA1c എന്ന് പറയുന്നത്. ഇത് 3 അങ്ങനെ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത്.
1: അതുപോലെ തന്നെ ഈ ഷുഗർ വന്ന ഒരാൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഷുഗർ വരണോ ഇല്ലോ നമുക്കറിയില്ല, എന്നാൽ സാധാരണ ഒരു മനുഷ്യന് ഷുഗർ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ?
0: നമ്മൾ ഈ പ്രസൻറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ എല്ലാം ഒരു ഇലക്ട്രോണിക് ജീവിതമാണ് നമ്മളത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്നില്ല, കാറിൽ കയറുന്ന പോകുന്നു, നടത്തം കുറഞ്ഞു. രണ്ടാമത് എല്ലാം ഒരു മൊബൈൽ ടച്ച്, ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് കൈകൂടെ നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ബോഡി അടക്കം മെറ്റബോളിസം നടക്കുന്നത് നമ്മളിപ്പോൾ എത്ര കഴിക്കുന്നോ അതിനത്ര നമ്മൾ ബേൺ ഔട്ട് ചെയ്യണം, നമ്മൾ ആ ബോഡിയിൽ നിന്ന് പുറത്ത് ഇറങ്ങണം. അപ്പോൾ ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ യൂത്തിനാണ് ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ഒരു വിഷയം. എന്താ വെച്ചാൽ ഇന്ന് കാലത്ത് നമ്മൾ വളരെയധികം ഈ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം, വളരെ വ്യായാമം വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇൻസിഡൻസ് WHO പറയുന്നത് 2050 ഏകദേശം 1 in 3 ഡയബറ്റീസ് ആയിരിക്കും എന്നാണ് വേൾഡ്. അതാണ് അവരെ ഒരു ഫ്യൂച്ചർ അവർ പറയുന്നത്, ബിക്കോസ് ഓഫ് ദി പ്രസൻറ്റ് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? വ്യായാമം, ഏറ്റവും ആദ്യം വ്യായാമം. വ്യായാമം എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്താൽ ഒത്തിരി ഡയബറ്റീസ് വരാതിരിക്കാനും നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആയത്, അതുകൊണ്ട് നമ്മൾ ജീവിത രീതിയിൽ പരീക്ഷണം ചെയ്താൽ ഒത്തിരി ഡയബറ്റീസ് കുറഞ്ഞു കിട്ടും. രണ്ടാമത് നമ്മൾ കാണുന്നത് ഭക്ഷണരീതി. ഭക്ഷണരീതി അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, ഇന്നിപ്പോൾ ഇന്ന് കാലത്ത് എല്ലാവർക്കും കാശ് കൂടി, ലക്ഷറി ലൈഫ് സ്റ്റൈലായി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒത്തിരി കൂടിപ്പോയി, അതും റിച്ച് ഫുഡ്, ഫൈൻ ഫുഡ്, ഷുഗർ കൂടിയതും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളാണ്, പെപ്സി ഇങ്ങനെ ഫാസ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇത് ഏറ്റവും ഒരു ജീവിതത്തിന് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഭക്ഷണം. പ്രസൻ്റ് എല്ലാവരും പോയി ഫാസ്റ്റ് ഫുഡ്, അമേരിക്കൻ ഫാസ്റ്റ് ഫുഡിലാണ് എല്ലാവരും ഇപ്പോൾ ഭക്ഷണം, എല്ലാവർക്കും താല്പര്യം. ഇതൊരു ഇമ്പോർട്ടൻ്റ്, നമ്മൾ എല്ലാ നമ്മളെ മക്കൾക്ക് ഏതായാലും നമ്മൾ ഇതൊരു ഈ ഒരു സൂചന കൊടുക്കണം, എല്ലാ ഫ്യൂച്ചർ ജനറേഷൻ സൂചന കൊടുക്കണം. എല്ലാവരും ഇത് ഷുഗറും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷർ എല്ലാം കൂടുന്ന ഒരു കാര്യമാണ് ഈ ഭക്ഷണരീതി. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റായി വെച്ചാൽ നമ്മൾ ഷുഗർ ഒത്തിരി വരാതിരിക്കാനും ഉള്ളവർ ഷുഗർ കുറക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്.
1: അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനുഷ്യ ജീവിതത്തിൽ വ്യായാമത്തിന് കൂടി പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഈ ഡയബറ്റീസ് അഥവാ ഷുഗർ എന്ന അസുഖം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ ഭക്ഷണരീതിയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മധുരം കഴിക്കുന്നവർക്കാണോ കൂടുതൽ ഷുഗർ, മധുരം കൂടുതൽ കഴിക്കുന്നവർക്കാണോ ഷുഗർ വരാൻ സാധ്യത ഭക്ഷണരീതിയിൽ വെച്ചിട്ടല്ല, ഏതുതരം ഭക്ഷണത്തിലും ഒരു എക്സ്ട്രാ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാലാണോ ഷുഗർ വരാൻ സാധ്യതയുള്ളത്?
0: പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിലവർ ഒത്തിരി വണ്ണുള്ളവരുണ്ടാവും, ഒത്തിരി വണ്ണുള്ളവർ ഷുഗർ ഉണ്ടാവണമെന്നില്ല, ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ആണ്. ഒരു ചില ഒരു എല്ലാ ജനങ്ങൾക്കും ഇതുണ്ടാവണമെന്നില്ല, ഇതേ ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷേ കൂടുതൽ നമ്മൾ കാണുന്നത് ഇക്കാലത്ത് എല്ലാ നമ്മൾ വ്യായാമം കുറഞ്ഞ് ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നിടത്തോളം നമ്മുടെ ജനങ്ങൾക്ക് ഇക്കാലത്ത് ഡയബറ്റീസിൻ്റെ റിസ്ക് കൂടി
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ ബീഫോ ഫ്രൈ ഐറ്റം കൂടുതൽ കഴിക്കുന്നു, ഷുഗർ സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സൗദി അറേബ്യ തന്നെ പ്രത്യേകിച്ച് കാണുന്നിടത്തോളം എക്സ്പാട്രിയേറ്റ്സ് പ്രവാസികൾ കൂടുതൽ, ഇപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് പെപ്സി, ഈ കപ്സ, ഈ ഫാസ്റ്റ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. ഇങ്ങനത്തെ അവർ നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടുതൽ കാണുന്നു, ഇവർ കുറച്ച് വർഷങ്ങളുണ്ട് ഡയബറ്റീസ് തുടക്കം തുടങ്ങി. ഇവർ ഈ ഭക്ഷണരീതിയിൽ ശീലം പരിശീലനം ചെയ്താൽ ജീവിതത്തിൽ പരീക്ഷണം ചെയ്താൽ പിന്നെ ജീവിത ശൈലികൾ മാറ്റിയാൽ ഇവർ ഷുഗർ കുറയുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പറ്റും, പ്രത്യേകിച്ച് പ്രവാസികളുടെ. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇൻ ഷോർട്ട്, എല്ലാ ഫാസ്റ്റ് ഫുഡും, എല്ലാ ഈ കൊഴുപ്പുള്ള ഭക്ഷണം, ഈ പെപ്സി, ഈ ഫിസി ഡ്രിങ്ക്സ്, ഇതെല്ലാം ദേഹത്തിന് അപകടമാണ്.
1: ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്ന് പറയുന്നത് നാം ഇന്ന് അകത്തുക ചർച്ച ചെയ്തിരിക്കുന്നത് പ്രമേഹ രോഗം പാരമ്പര്യമായിട്ട് വരുന്നത് 10-15% ഉണ്ടെങ്കിലും അതിൽ ബാക്കി കിടക്കുന്ന 85% പ്രമേഹ രോഗം ഒരു മനുഷ്യരത്തിൽ വരുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള അപാകതകൾ കൊണ്ട് മാത്രമാണ്. നാം ശ്രദ്ധിക്കേണ്ടുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിൽ കൂടുതലും വ്യായാമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ മിക്കവാറും പള്ളികൾ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും നടക്കാൻ സാധ്യമാകുന്നിടത്തെല്ലാം നാം നടന്നുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഒരുവിധം ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ബാക്കിയെല്ലാം തന്നെ പടച്ചവൻ്റെ വക്കലാണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ നാം എല്ലാവരും, പ്രത്യേകിച്ചിട്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രവാസികളായ ആളുകൾ എല്ലാവരും തന്നെ കൂടുതലായിട്ടും, പ്രത്യേകിച്ചിട്ട് ബാച്ചിലേഴ്സ് ആണെങ്കിൽ അധികം ആളുകളും ചെയ്യുന്നത് ഹോട്ടൽ ഫുഡാണ്. അപ്പോൾ ഹോട്ടൽ ഫുഡിൽ നിന്നും വരുന്ന ഒരു വ്യതിയാനം, അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും കൂടിയും ഈ ഡയബറ്റീസ് അഥവാ ഷുഗർ എന്നത് നമ്മുടെ ശരീരത്തിൽ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണ രീതിയിലും അതുപോലെ ജീവിത രീതിയിലും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഡോക്ടർ, അവസാനമായിട്ടൊരു ചോദ്യം, ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
0: പ്രമേഹം നമ്മൾ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസിന് ഒറ്റ ചികിത്സ ഇൻസുലിൻ. പിന്നെ ഇന്ന് കാലത്ത് പ്രത്യേകിച്ചും സയൻസ് അഡ്വാൻസ് സയൻസ് പല ചികിത്സകൾ വരുന്നുണ്ട്. പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റും പലതും, ജനറ്റിക് തെറപ്പി. നമ്മളിന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിലാണ് നമ്മൾക്ക് കൂടുതൽ പ്രാധാന്യം. എന്താ വെച്ചാൽ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നമ്മുടെ ഫസ്റ്റ് ഗൈഡ് ലൈൻ, ഇൻ്റർനാഷണൽ ഗൈഡ് മെഡിക്കൽ ഗൈഡ് ലൈൻസിൽ ഏറ്റവും ആദ്യത്തെ ചികിത്സ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ജീവിതത്തിൽ ജീവിത പരിശീലനം, ജീവിതശൈലി മാറ്റങ്ങൾ, ഇതാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സ. ഒരു രോഗിക്ക് ഷുഗർ വന്നു പറഞ്ഞാൽ അതിന് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിലവർ ജീവിതശൈലി മാറ്റി, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, വ്യായാമങ്ങൾ കൂടി, ഇതുകൊണ്ട് നമ്മൾ കൂടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും.
1: തീർച്ചയായിട്ടും.
0: ദേർ ഇസ് എ സ്മോൾ സേയിങ്, നമ്മളൊരു വാക്ക് ഇംഗ്ലീഷിൽ, യു ഷുഡ് കൺട്രോൾ ദ ഷുഗർ, ഷുഗർ ഷുഡ് നോട്ട് കൺട്രോൾ യു. അത് നമ്മൾ അതിൻ്റെ ഒരു മോട്ടോ ആണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഈ ആഹാര പ്രതിരോധം നമ്മൾ മാറ്റേണ്ടി വരണം. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, ഈ പെപ്സി, ഈ ഡ്രിങ്ക്സ് ഒത്തിരി കുറക്കേണ്ടതാണ് നമ്മളൊരു ഇന്നത്തെ മെസ്സേജ്. ഇതാണ് ആദ്യത്തെ ചികിത്സ, ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാം നമ്മളൊരു ഗുളികണ്ട് ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിന്നിലല്ല പോകേണ്ടത്.
1: അതെ അതെ.
0: നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാതെ, നമ്മൾ ഈ ജീവിതശൈലി മാറ്റില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവാം.
1: ബുദ്ധിമുട്ടാണ്.
0: നമ്മുടെ ആദ്യത്തെ പ്രാധാന്യം ജീവിതശൈലി മാറ്റങ്ങൾ. വ്യായാമം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് എല്ലാ ദിവസവും എല്ലാവരും, ഷുഗർ വന്നവർ, ഷുഗർ വന്നില്ലെങ്കിലും. ഷുഗർ വന്നാൽ പ്രത്യേകിച്ചും 20 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും.
1: തീർച്ചയായിട്ടും.
0: ഒരു ഫാസ്റ്റ് നടക്കുന്നവർ, അതൊരു ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. രണ്ടാമത് ഡയറക്റ്റ് ഷുഗർ, അതായത് ചായയിൽ പഞ്ചസാര ഇടുന്നത്, അല്ലെ ഈ സ്വീറ്റ്സ് കഴിക്കുന്നത്, നെയ്യ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഷുഗർ കൂട്ടി പോകും. മൂന്നാമത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഡ്രിങ്ക്സ്, ഈ പെപ്സി, പിന്നെ കള്ള് കുടിക്കുന്നവർ കള്ള് കുടി, ഇതെല്ലാം ഷുഗർ കൂട്ടും. പിന്നെ നമ്മുടെ അടുത്ത ചികിത്സ വരുന്നത്, ഗുളിക ആവാം, ഇൻസുലിൻ ആവാം.
1: തീർച്ചയായിട്ടും.
0: ഇത് ഓരോ വ്യക്തിക്കും അവരവരുടെ ഡയബറ്റീസിൻ്റെ സ്റ്റേജും അവരവരുടെ ലെവൽ ഓഫ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയും, അവയവങ്ങൾ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചികിത്സിക്കുന്നത്. പക്ഷേ ഏറ്റവും ആദ്യ ചികിത്സ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഗുളികമ തുടങ്ങും. സാധാരണ ഒരു മെറ്റ്ഫോർമിൽ നിന്നാണ് ഗുളിക തുടങ്ങുന്നത്. രണ്ടാമത് ഇത് ചെയ്യുന്നത് വേറെ സിമ്പിൾ ഗുളികകൾ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇൻസുലിൻ, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഒരു പ്രത്യേകിച്ച് വ്യത്യസ്തമായ ചികിത്സകൾ ഇന്ന് കാലത്ത് നമുക്കുള്ളത്.
1: വളരെ നന്ദി ഡോക്ടർ. ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പങ്ക്തി ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ഓക്കെ, മാഷാ അല്ലാഹ്. ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് പ്രമേഹത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഡോക്ടർ മുഹമ്മദ് കോയ ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ പീസ് റേഡിയോ വൈബ്സ് തുടരുകയാണ്.
3: സത്യവിശ്വാസിയായതിന് അള്ളാഹുവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ നമ്മളെ പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ കൃപ ലഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അമത്തു വമാ അമദ്തു വമാ അലിംതു വമാ ജഹിൽതു. അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അമദ്തു വമാ അലിംതു വമാ ജഹിൽതു. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണിത്. ഇതിൻ്റെ അർത്ഥം: അള്ളാഹുവേ, ഞാൻ രഹസ്യമായും പരസ്യമായും പിഴവ് സംഭവിച്ചും തെറ്റുപറ്റിയും മനഃപൂർവവും അറിഞ്ഞുകൊണ്ടും അറിവില്ലാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അമദ്തു വമാ അലിംതു വമാ ജഹിൽതു. അല്ലാഹുമ്മ اللهم اللهم اغفر لي اللهم اغفر لي ما اسررت اللهم اغفر لي ما اسررت اللهم اغفر لي ما اسررت وما اعلنت وما اعلنت وما اعلنت اعلنت اللهم اغفر لي ما اسررت وما اعلنت اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما اخطأت وما اخطأت وما عمدت وما اخطأت وما عمدت وما عمدت اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما عمدت وما اخطأت وما عمدت وما اخطأت وما اخطأت وما عمدت وما عمدت عمدت وما علمت وما جهلت وما علمت وما جهلت وما علمت وما جهلت وما علمت وما علمت وما علمت وما جهلت وما جهلت وما اخطأت وما عمدت وما اخطأت وما عمدت وما علمت وما جهلت وما علمت وما جهلت اللهم اغفر لي ما اسررت اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما عمدت اللهم اغفر لي ما اسررت وما اعلنت اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما عمدت وما علمت وما جهلت. ഈ ഒരു പ്രാർത്ഥന നാം മനപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നേർമാർഗം ലഭിച്ചതിനു ശേഷം അള്ളാഹു അവൻ്റെ കൃപ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്. അസ്സലാം സാറേ. അപ്പോൾ സത്യവിശ്വാസി ആയതിനുള്ള പ്രാർത്ഥന അല്ലേ അള്ളാഹുവിൻ്റെ കൃപ ലഭിക്കാനുള്ള പ്രാർത്ഥന?
3: നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും എണ്ണിച്ചുട്ടപ്പം പോലെ ഒന്നോ രണ്ടോ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇത് ഓരോ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥന,
2: എല്ലാ വിഷയത്തിലും ഉണ്ട് പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം അത് തുടരുകയാണ്. മാഷാഅല്ലാഹ്. അപ്പോൾ നമ്മൾ കേട്ടത് അള്ളാഹുവിൻ്റെ സത്യവിശ്വാസ്യത ആദ്യം അള്ളാഹുവിൻ്റെ കൃപ ലഭിക്കാനുള്ള പ്രാർത്ഥന.

0: ഇനി പൂമരത്തണലിൽ
1: യെസ്, കുട്ടികളുടെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. സ്നേഹനിധികളായ ഉമ്മയും മകനും പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? ആയിഷ നർമിൻ,
0: ഫാത്തിമ നൂറ, ജന്ന മറിയം.
1: ഇന്നത്തെ ഉസ്താദ് ആരാണ്?
0: നമ്മുടെ തൗഫീഖ് അസ്ലം.
1: തൗഫീഖ് ഉസ്താദാണ് ഇന്ന് ആയിഷയും ഫാത്തിമയും ജന്നയും കൂടിയിട്ടുള്ളത്. ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ ഈ ശ്രോഡിയോയുടെ കൊച്ചു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളിന്ന് ഇൻഷാല്ലാ പൂമരത്തണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അറിയുന്ന പ്രോഗ്രാമാണ്. കുട്ടികൾക്കുള്ളൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് എന്ത്? പൂമരത്തണൽ അല്ലേ. ആ പേര് പോലെ തന്നെ ഒരു മരത്തിൻ്റെ തണലിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കഥ പറയുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം, അതുപോലെയുള്ളൊരു പിന്നെ അവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലേ. ഇൻഷാ നമ്മൾ ഈ ഒരു പുതിയൊരു എപ്പിസോഡിൽ, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ കേട്ടിട്ടുണ്ടോ അല്ലേ, ഒരുപാട് മര്യാദ പഠിച്ചിരുന്നു അല്ലേ. മര്യാദകൾ, പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറേ കാര്യം പഠിച്ചിരുന്നു. ഇൻഷാ ഇന്ന് നമ്മൾ പിന്നെ കഥകളാണ്. എല്ലാവർക്കും ഇഷ്ട കഥ അല്ലേ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ. ചെറുപ്പത്തിലൊക്കെ ഉമ്മമാരെന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കുമ്പം കഥ പറഞ്ഞിട്ടൊക്കെ കൊടുക്കും അല്ലേ. അപ്പം ഇൻഷാ ഓരോ എപ്പിസോഡ് നമുക്ക് ഓരോ കഥകൾ പറഞ്ഞ് അതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഇൻഷാ അല്ലാ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം അല്ലേ. നമുക്ക് പരിചയപ്പെടുത്തണ്ട എല്ലാവരെയും? പരിചയപ്പെടുത്തണ്ടേ? ഓക്കെ, അന്നെ പരിചയപ്പെടുത്തിക്കാം ആദ്യം.
4: ഞാൻ ഫാത്തിമ നൂറാണ്. ഞാൻ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്.
2: സ്കൂളിന്റെ പേര്?
4: നോബിൾ പബ്ലിക് സ്കൂൾ.
2: നോബിൾ പബ്ലിക് സ്കൂൾ
4: മഞ്ചേരി.
2: ഓക്കെ.
3: എന്റെ പേര് ആയിഷ നർമി.
2: ബാക്കി വീട്?
3: വണ്ടൂർ.
2: എത്ര ദിവസം പഠിക്കുന്നത്?
3: സ്കൈ ത്രീ.
2: ഓക്കെ.
5: എന്റെ പേര് ജന്ന മറിയം. ഞാൻ 4-ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി.
2: രണ്ടാളൊരു സ്കൂളിൽ തന്നെയാണല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾ ഫ്രണ്ട്സാണ് അല്ലേ? ഇഞ്ച് ഫ്രണ്ട്സല്ലേ അവളെ അല്ലേ? എങ്ങനെയാണ് ഫ്രണ്ട്സായത്? ഇവിടെ വന്നിട്ടാ അല്ലേ? പിസോഡിക്ക് വന്നിട്ടല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ ഇന്നത്തെ ഒരു 1-ാമത്തെ കഥയിലേക്ക് പോവാം അല്ലേ. എല്ലാവരും ഈ ഒരു പുതിയ എപ്പിസോഡ് കഥ എന്ന് പറയുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക അല്ലേ, കഥ കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക. അപ്പം ഇൻഷാല്ലാ നമ്മൾ ഒരു കഥയിലേക്ക് പോവുകയാണ്. കഥ പറഞ്ഞ ഞാനല്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണ് എന്ത് ചെയ്യണത്, കൂട്ടുകാരുടെ കഥ പറയണത്. ഇൻഷാല്ലാ ആരാ 1-ാമത്തെ കഥ പറയണേ? ഇത് പറയും അല്ലേ. ഓക്കെ, എന്താണ് കഥ?
4: അത് നമ്മള് ഫുഡ് കഴിക്കുമ്പോ എല്ലാവരും കൂടിയിരിക്കണം, പിന്നെ മാതാപിതാക്കളെ നല്ല സ്നേഹിക്കണം, അതാണിത് ഈ കഥയിൽ പറയണത്.
2: ഓക്കെ, എന്താണ് കഥന്റെ രൂപം, ആരെ കുറിച്ചാണ് പറയണത്?
4: ഇതില്
2: അലിബ്നു ഹുസൈൻ അല്ലേ. അലിബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള പണ്ഡിതനാണ്, ഒരു താബി പണ്ഡിതനാണ് അല്ലേ.
4: അലിബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ താബി പണ്ഡിതനായിരുന്നു. ഇദ്ദേഹത്തിന് മാതാപിതാക്കളെ നല്ല ഇഷ്ടവും ഇദ്ദേഹം മാതാപിതാക്കളെ നല്ല ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അക്കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കൂടിയിരുന്നിട്ടാണ്.
2: വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുള്ളത്. പക്ഷേ
4: ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉമ്മയോടൊപ്പം കൂടി ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോ ഇത് കേട്ട ജനങ്ങളെല്ലാരും ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാന് പറ്റാത്തത്?
2: മടി കാണിക്കണം.
4: അപ്പോ ഇദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഒപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാരണം ഉമ്മക്ക് ഇഷ്ടമല്ല ഭക്ഷണ വിഭവങ്ങൾക്ക്. എന്റെ കയ്യ് അങ്ങോട്ട് ഉമ്മ എടുക്കാൻ നേരത്ത് ഞാൻ എടുക്കുമെന്നില്ല ഭയം കൊണ്ടാണ് ഞാന് ഭക്ഷണം ഉമ്മാന്റെ ഒപ്പം കഴിക്കാൻ മടിക്കുന്നത്.
2: ഇതാണ് കഥ അല്ലേ. എങ്ങനുണ്ട് കഥ അല്ലേ? ഇപ്പറല്ലേ, എന്തത് മനസ്സിലാക്കണ്ടേ? നമ്മള് ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ സ്വർഗാണ് അല്ലേ അല്ലേ. കാരണം ഉമ്മാനെ ഇഷ്ടപ്പെട്ടാല് ഉമ്മ നമ്മെ തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളൂ, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുള്ളൂ. പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളൂ, നമുക്ക് സ്വർഗം
3: നമുക്ക് സ്വർഗം കിട്ടുള്ളൂ.
2: അപ്പൊ ഇവിടെ ആരെ കുറിച്ചാ പറഞ്ഞത്? അപ്പം ശരിക്കും നമ്മള് നമ്മുടെ മനഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യല്ല സാധാരണ ചെയ്യ എല്ലാരും മനഷ്ടപ്പെട്ടാല്? എപ്പോഴും മന കൂടെ ഉണ്ടാവും അല്ലേ, മന കൂടെ ഉണ്ടാവൂലേ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? മന കൂടെ ഇരുന്നില്ല അല്ലേ. മനഷ്ടപ്പെട്ട എന്ത് ചെയ്യും? മനോട് അഷ്ണയ്ക്കായിരിക്കും, ഉമ്മനോടെ കടന്നുറങ്ങും അല്ലേ, ഉമ്മനോടെ യാത്ര ചെയ്യൊക്കെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? ഉമ്മന കൂടെ ഇരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്?
5: ഇഷ്ടപ്പെട്ട ഭക്ഷണം
2: ഞാൻ എടുക്കും. അത് ഉമ്മയോടുള്ള
4: സ്നേഹം
2: തന്നെയല്ലേ അല്ലേ. അയാളുടെ മനസ്സിൽ ഒരു പ്രയാസം എന്താണ്? ഉമ്മ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇപ്പൊ ഉദാഹരണം പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ടാവും അല്ലേ, ബീഫ് ഉണ്ടാവും, മീൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഉമ്മ എടുക്കാൻ കരുതിയത് ഞാൻ എടുക്കോന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യണത്? മന കൂടെ അത്രത്തോളം മന അലീബിൻ ഹുസൈലാവും സ്നേഹിച്ചു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. ഇതാണ് ഈ കാട ഈ കഥയിലെ ഒരു ഗുണപാഠം എന്നുള്ളത് അല്ലേ. രണ്ടു മൂന്ന് കാര്യം പറയണ്ട. ഒന്നെന്താണ്? ഒന്ന്, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട എങ്ങനെയാണ്?
4: ഒരുമിച്ച്
2: അല്ലേ. നിങ്ങളെ വീട്ടിൽ കഴിക്കല്? ഒരുമിച്ച് കഴിക്കല്. ആ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ് അല്ലേ, ആ ഒരു രസം വേറെ. എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ല. അപ്പോൾ ഈ ജാൻ്റെ വീട്ടിൽ ഒരു ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക, ഉമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഉപ്പ വരവ് ഭക്ഷണം കഴിക്കുക, അതൊരുന്നല്ല രസം ഉണ്ടാവൂല അല്ലേ. അതും രസം ഉണ്ടാവില്ല, ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം രസം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ ഈ കഥയിൽ പഠിക്കാനുള്ള വിഷയം. അദ്ദേഹം അത്രത്തോളം ഉമ്മാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആൾക്കാര് മനസ്സിലാക്കിയെന്ത്? ഇദ്ദേഹം ഉമ്മാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, പക്ഷെ ഉമ്മാരെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മള് ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരു ചെറിയ കഥ അല്ലെ, ഒരു ഒരു സംഭവമാണത്. ഇത് കഥ സാധാരണ നമ്മള് കഥ പുസ്തകങ്ങൾ വായിക്കണ പോലെയാണോ? അല്ല, അതെന്താണ്? നടന്ന സംഭവങ്ങളാണ് അല്ലേ. നബിമാരെ കഥകൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ സുഹാബികളുണ്ടാവും. ഈ താബി പണ്ഡിതന്റെ കഥ നടന്ന സംഭവമാണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗുണപാഠമുള്ള കഥയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു കഥയിൽ നമ്മുടെ കൂട്ടുകാർക്ക് നൽകി ഈ ഒരു പാഠം എന്താണ് പറഞ്ഞത്? ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കാം നമുക്ക്. എന്താണ്?
4: മാതാപിതാക്കളോടുള്ള സ്നേഹം.
2: ആ ഒന്ന്, മാതാപിതാക്കളോടുള്ള
4: സ്നേഹം.
2: പിന്നെ രണ്ടാമത്തെ എന്താണ്? ഒരുമിച്ച് ഇരുന്ന്
4: ഭക്ഷണം
2: കഴിക്കൽ അല്ലേ. ഇത് രണ്ടെന്താണ്? ഈ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ മാതാപിതാക്കളോടുള്ള ഒരു ഇഷ്ടമാണ് അല്ലേ. ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുള്ളത് തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ സംഭവം നടന്നത് എന്താണ്? അദ്ദേഹത്തിന് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടെ
4: ഭക്ഷണം
2: കഴിക്കാതിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കഥയിലേക്ക് പോവാം അല്ലേ. ഒക്കെ ചെറിയ ചെറിയ കഥകളാണ്. അപ്പൊ നമ്മള് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഗുണപാഠം നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. ഇൻഷാല്ലാ. അടുത്താരാ പറയണത്? അർമിനാണോ? ജന ജന്ന അല്ലേ ഇവര്. ഓക്കെ, ഇൻഷാല്ലാ. എന്താണ് കഥ?
5: യുദ്ധഭൂമിയിൽ നടന്ന ഒരു കഥയാണ്.
2: ആ യുദ്ധഭൂമി നടന്ന ഒരു സംഭവമാണ്. ഓക്കെ.
5: ഒരു ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധം ഒരു കാഴ്ച സ്വഹാബത്ത് കണ്ടു. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ കാണാതായി. ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്.
2: യുദ്ധഭൂമിയിൽ കാണാതായി അല്ലേ.
5: ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്. ഉമ്മ കുഞ്ഞിനെ കണ്ട സമയത്ത് ഉമ്മ കുഞ്ഞിനെ പെട്ടെന്നെടുത്ത്. അപ്പോ നബി ചോദിച്ചു, സ്വഹാബത്തെ, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലോട്ട് ഇടുമോ എന്ന്. അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു ഇതുപോലെയാണ് നമ്മളെയും
2: തീയിലേക്ക് ഇടുവച്ചപ്പോ എന്താ പറഞ്ഞത്?
5: ഇല്ല,
2: ഒരിക്കലും
5: ഇടൂല. അപ്പോ അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന്
2: പറഞ്ഞു. അത് അതിനേക്കാൾ എന്തുണ്ടാവും? നമ്മോട്
5: സ്നേഹമുണ്ട്,
2: സ്നേഹം ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പൊ ഇതില് അള്ളാഹിന്റെ ഒരു കാരുണ്യം അല്ലേ. അതോടൊപ്പം തന്നെ ഉമ്മാന്റെ ആ ഒരു കുട്ടിയോടുള്ള ഇഷ്ടം അല്ലേ. ഇതിലെന്താ മനസ്സിലാണ്, നമുക്ക് ഒരു യുദ്ധഭൂമിയിൽ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ കാണാതാക്കാണ്. അപ്പൊ സ്വാഭാവികം എന്ത് വിചാരിക്കും, കുട്ടി യുദ്ധത്തില് മരിച്ചുപോയെന്ന് കരുതിയിട്ടുണ്ടാവും. അപ്പൊ ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി എന്ത് ചെയ്യാണ്, കുട്ടിനെ തെരയാണ്. ഒരു എന്താണ്, ഉമ്മാക്ക് പ്രായമുണ്ട് അല്ലെ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉമ്മ എന്ത് ചെയ്യാണ്, ഓടി നടന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞു നോക്കും. പെട്ടെന്ന് കാണുമ്പോ എന്താണ് എക്സ്പ്രഷൻ ഉണ്ടാകുക,
4: നല്ല സന്തോഷം.
2: ആ സന്തോഷം മാത്രല്ല, എന്ത് ചെയ്യും, പിന്നെ കരയും ചെയ്യും. എന്താ കരയുന്നത്,
4: സന്തോഷം.
2: ആ സന്തോഷം കൊണ്ട് കരയും ചെയ്യും. കെട്ടി മാത്രല്ല, കെട്ടി പിടിച്ച് എന്ത് ചെയ്യും, വാരെടുത്ത് ഉമ്മ ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോഴാണ് നബി ചോദിച്ചത് എന്ത് സ്വഹാബത്തിനോട്, ആ ഉമ്മ ആ സമയത്ത് ആ കുട്ടിനെ എടുത്ത് കണ്ട് തീയിലേക്ക് കയറിയോന്ന് ചോദിച്ചു. ഒരിക്കലും തെയ്യില കയറിയോ, കാരണം കുട്ടിയെ നഷ്ടപ്പെട്ട ആ വേദനയിലാണ് ഉമ്മ മുമ്പുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അത്രത്തോളം ആ കുട്ടിനെ ഇഷ്ടമാണ് അമ്മക്ക്. പക്ഷെ ആ പെട്ടെന്ന് കിട്ടിയപ്പോ എന്ത് ചെയ്ത്, കുട്ടിനെ കിട്ടിയ സന്തോഷത്തിലായി. അപ്പളാ ചോദിച്ചത് എന്ത്, ആ കുട്ടിനെ എന്ത് ചെയ്യോ, ഒരു തീയിലേക്ക് കയറിയോ എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്,
4: ഒരിക്കലും
2: ചെയ്യൂല. അപ്പൊ നബി എന്ത് ചെയ്യാണ്, നബി അവിടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം കൊണ്ടുവരികയാണ് അല്ലെ. എന്താ പറഞ്ഞ, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള കാരുണ്യം സ്നേഹം ഉണ്ട് അല്ലെ, അതിനേക്കാൾ എത്രയോ ഉണ്ട് കാർക്ക്,
4: അള്ളാഹു
2: ആരോട്,
4: നമ്മളോട്,
2: നമ്മോടുണ്ട് അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കണ്ട്, നമ്മൾ അള്ളഹാനോട് എന്ത് ചെയ്യണം, അള്ളഹാനോട് അള്ളഹാനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കുക, അള്ളഹാനെ
4: പറഞ്ഞ
3: കാര്യങ്ങളൊക്കെ,
2: ആ അള്ളാഹുവിനെ അനുസരിക്കുക അല്ലെ. എങ്ങനെ അള്ളഹാനെ അനുസരിക്കല്, എങ്ങനെയാ, പിന്നെ കഴിഞ്ഞോ,
4: അള്ളഹാനോട്
2: പ്രാർത്ഥന,
4: മാതാപിതാക്കളോട് നന്നായി പെരുമാറണം,
2: ആ പെരുമാറണം. പിന്നെ അള്ളഹാനെ ഇഷ്ടം കിട്ടാനുള്ള വേറെ എന്താ, പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട് ആൾക്ക് ഓർമ്മ ഉള്ളത്, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്.
3: അല്ലാ,
2: രാവിലെ എണീക്കുമ്പോഴല്ല, അത് കാറ് സ്വഭാവം രാവിലെ. അതുണ്ട്, അള്ളഹാന്റെ ഇഷ്ടം കിട്ടാൻ, അതാണ് തൃപ്തി കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. റളിയത്തു ഇതെന്താണ്, റളിയത്തു ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞാല് അള്ളാനെ റബ്ബായി ഞാന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയത്തു അല്ലെ, ഇത് അള്ളാന്റെ ഇഷ്ടം കിട്ടാനൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അള്ളാന്റെ ഇഷ്ടം കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്ത്, അതുപോലെ ഉമ്മാന്റെ ഇഷ്ടം കിട്ടാനുള്ള, ഉമ്മ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഉമ്മ തെറ്റായ കാര്യം ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഉമ്മ ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങള് ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് ഇഷ്ടമുണ്ടാവും, ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യുകയും ചെയ്യരുത് കേട്ടല്ലോ. എങ്കിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, അള്ളാഹാന്റെ
4: സ്നേഹം,
2: സ്നേഹം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നിന്നാണ് അത്രത്തോളം ഒരു ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയോടുള്ള ഇഷ്ടത്തേക്കാൾ എത്രയോ ഇഷ്ടം ആർക്ക്, അള്ളാഹ്ക്ക് നമ്മോട്. പക്ഷെ ആ ഇഷ്ടം ഉണ്ടാകാൻ എന്ത് ചെയ്യണം, അനുസരിക്കന്നെ
4: ചെയ്യണം.
2: ഇതാണ് നമ്മൾ ഈ കഥയിൽ പിന്നെ പഠിക്കുന്നത് അല്ലെ. ഇതൊരു യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്, നടന്ന ഒരു സംഭവമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണത്, ഒരു കഥാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ എനിക്ക് രണ്ട് കഥ പറഞ്ഞു നമ്മൾ അല്ലെ, രണ്ടും എന്തു ബന്ധപ്പെട്ടതാണ്, ഉമ്മയോടുള്ള സ്നേഹം അല്ലെ. ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ആ സംഭവം പറഞ്ഞു, അലീബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞു. ഇതിലെന്താണ്, ഇതില് ഈ മകന് ഉമ്മയോടുള്ള സ്നേഹം പറഞ്ഞത്, ഇതിലോ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള ഇഷ്ടം എത്ര ഉണ്ടെന്നുള്ളതും, അതിന്റെ കൂടെ എന്ത് ചെയ്ത് അള്ളാഹ് നമ്മോടുള്ള ഇഷ്ടം പറഞ്ഞു അല്ലെ. അത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്താണ്, നല്ല വസ്ത്രം ധരിക്കുക അല്ലെ, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ആർക്ക് ഇഷ്ട, അള്ളാ ആരെ ഇഷ്ടം കേട്ടാണ്, അള്ളാഹു
3: ഇഷ്ടപ്പെട്ടു.
2: ആ വിസ്മി ചൊല്ലിക്കൊണ്ട് അപ്പൊ അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കണം, അപ്പൊ അള്ളാഹ്ക്കും ഇഷ്ടമുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇൻഷാല്ലാ. അപ്പോ ഈ രണ്ട് കഥകളെ നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു ഇൻഷാല്ലാ. ഞാൻ അടുത്ത് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഇൻഷാല്ലാ. പ്രിയ കൂട്ടുകാരെ, തൽക്കാലം നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഥകൾ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കേട്ട് ഉഷാറായി പഠിച്ച് ഏതെങ്കിലും വേദിയിലൊക്കെ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഗുണപാഠമുള്ള കഥകളൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: മാഷാല്ല. അപ്പോ കുട്ടികളെ, പൂമരത്തണലിൽ കേട്ടല്ലോ തോഫീഖ് ഉസ്താദിന്റെ കൂടെ സ്നേഹനിധികളായ ഉമ്മയും മകനും എന്ന വിഷയത്തിൽ ഈ പൂമരത്തണലിൽ പങ്കെടുത്തവർ ആയിഷ നർമീൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം എന്നിവരായിരുന്നു. പൂമരത്തണൽ ഇവിടെ അവസാനിച്ചു. ഇനി നുറുങ്ങുകളാണ്.
1: സലാം സാറേ, കാഴ്ചപ്പാടുകൾ മാറണം. ആ വിഷയമാണ് ഇന്നത്തെ നുറുങ്ങുകളിലുള്ളത്. മാറണം നമ്മുടെ കാഴ്ചപ്പാട്. പി എൻ അബ്ദുല്ലത്തീഫ് മദനി എഴുതിയിട്ടുള്ള, രചന നിർവഹിച്ചിട്ടുള്ള ഈ ലേഖനം ആണ് ശബ്ദാവിഷ്കാരത്തോട് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ നുറുങ്ങുകളിലേക്ക്.
6: മാറണം നമ്മുടെ കാഴ്ചപ്പാട്, രചന പി എൻ അബ്ദുല്ലത്തീഫ് മദനി. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ചില മൊഴിമുത്തുകളാണ് താഴെ കൊടുക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഈ മനോഹരമായ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും മാഞ്ഞുപോകാൻ സാധ്യതയില്ല. നിന്റെ വേദനകൾ പങ്കിട്ടെടുക്കുന്ന ഒരു സ്നേഹിതനുമില്ല, നിന്റെ പ്രയാസങ്ങൾക്ക് ചുമൽ വെച്ചു തരുന്ന ഒരാത്മസുഹൃത്തുമില്ല, നിനക്ക് പകരം ഉറക്കമിളക്കുന്ന ഒരടുപ്പക്കാരനുമില്ല. നിന്നെ നീ തന്നെ ശ്രദ്ധിക്കുക, നിനക്ക് നീ തന്നെ കാവലിരിക്കുകയും നിന്നെ നീ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുക. ജീവിത ദുഃഖങ്ങൾക്കു പരിധിയിൽ കവിഞ്ഞ പരിഗണന കൊടുക്കരുത്. നീ തളരുമ്പോൾ ഊർജം പകർന്നുകൊടുത്ത് കരുത്തു വീണ്ടെടുക്കേണ്ടത് നീ തന്നെയാണ്. നീ പരാജയപ്പെടുമ്പോൾ നിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ് നിന്റെ തുണക്കെത്തുക. വീണുപോയടുത്തുനിന്ന് ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള പ്രാപ്തി നിന്റെ കൈവശം തന്നെയാണുള്ളത്. നിന്റെ വില മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ തിരഞ്ഞു നടക്കരുത്. നിന്റെ വില നിന്റെ ഹൃദയത്തിൽ തന്നെ അന്വേഷിക്കുക. നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്നുവെങ്കിൽ നിന്റെ പ്രഭാവം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് എന്നർത്ഥം. നിന്നെക്കുറിച്ച് നന്നായി നിനക്കുതന്നെ അറിയാമെങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്നത് കാര്യമാക്കേണ്ട. ഇഹലോകത്തിലെ വിഭവസമാഹരണ ചിന്ത ചുമന്നു നടക്കരുത്. ഇഹലോകം അള്ളാഹുവിൻ്റേതാണ്. ആഹാരത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, അത് നൽകുന്നവൻ അള്ളാഹുവാണ്. ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട, അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താം എന്നതായിരിക്കട്ടെ നിന്റെ മനോവിചാരം. കാരണം നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ നിന്നെ അവൻ ഇഷ്ടപ്പെടും, മറ്റുള്ളവർ നിന്നെ ഇഷ്ടപ്പെടാൻ അവൻ അവസരമൊരുക്കും. ഐശ്വര്യവും സ്വയം പര്യാപ്തതയും അവനുണ്ടാക്കിത്തരും. നിന്റെ മനസ്സിനെ കരയിപ്പിച്ച ജീവിത ദുഃഖങ്ങളിൽ നിരാശപ്പെടരുത്. നീ പറയേണ്ടത്, അള്ളാഹുവേ, ഐഹികലോകത്തും പരലോകത്തും ഉത്തമമായതിനെ എനിക്ക് പകരം നൽകണമേ എന്നാണ്. സങ്കടങ്ങൾ ഒരു സാഷ്ടാംഗ പ്രണാമം കൊണ്ട് അപ്രത്യക്ഷമാകും, സന്തോഷം ഒരു പ്രാർത്ഥന കൊണ്ട് ഓടിയെത്തും. നീ ചെയ്ത ഒരു നന്മയും അള്ളാഹു മറക്കില്ല. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുത്തത് അവൻ ഓർക്കും. കണ്ണുനീർ പൊഴിക്കുന്ന നേത്രങ്ങൾ തുടച്ചുകൊടുത്ത് അവക്ക് ആനന്ദം പകരാനുള്ള നിന്റെ യത്നം അവൻ വിസ്മരിക്കില്ല. ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളെ ആധാരമാക്കി ജീവിതത്തെ മുന്നോട്ടു നയിക്കുക. നിനക്ക് നന്മ ചെയ്യുന്നവരെ നിനക്ക് കണ്ടെത്താനായില്ലെങ്കിലും മറ്റുള്ളവർക്ക് നീ നന്മ ചെയ്യുക, അവരുടെ സ്തുതിഗീതങ്ങൾക്ക് കാതോർക്കുവാനല്ല. നന്മ ചെയ്യുന്നവനെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതാണ് കാര്യം. ഉദാരമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. നിന്റെ ചുമലിൽ കെട്ടിവെക്കപ്പെട്ട ജീവിതഭാരങ്ങളെ അറുത്തുമാറ്റാൻ അത് നിന്നെ സഹായിക്കും. നിന്റെ ദാനങ്ങൾ കിട്ടുന്നവരെക്കാൾ നൽകുന്ന നീ തന്നെയാണ് അത്യാവശ്യമുള്ളവൻ എന്നറിയുക.
1: മാഷാല്ല, നമ്മൾ കേട്ടിട്ടുള്ളത് നുറുങ്ങുകൾ. മാറണം നമ്മുടെ കാഴ്ചപ്പാട് എന്ന പി എൻ അബ്ദുല്ലത്തീഫ് മദനി, ബഹുമാനായ പി എൻ അബ്ദുല്ലത്തീഫ് മദനി രചിച്ചിട്ടുള്ള, അതിന്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇനി ഏതാണ് പ്രോഗ്രാം?
0: അസ്മാഉൽ ഹുസ്ന, അൽ വക്കീൽ, അടിമകളെ ഏറ്റെടുത്തവൻ. സൃഷ്ടികൾക്ക് തങ്ങളുടെ പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങനെ തുടങ്ങി മുഴുവൻ നിമിഷങ്ങളിലും
1: താങ്ങേകുന്നവൻ അല്ലേ,
0: താങ്ങേകുന്നവൻ, ഏറ്റെടുക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന അൽ വക്കീൽ എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന.
1: യെസ്, മനിയമ്മൽ വക്കീൽ എല്ലാവരും പറയുന്നുണ്ടാകും. അതിന്റെ കൂടുതലായ ആഴങ്ങളിലേക്ക് പഠിക്കാനുള്ള അവസരമാണ് ഇൻഷാല്ലാ കേട്ടുവരാം.
0: അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
1: യെസ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ആ നാമങ്ങളെക്കുറിച്ച് പഠിക്കലും അത് കാണാതെ പഠിക്കലും ഇതൊക്കെയും സ്വർഗത്തിലേക്ക് പോകുന്ന എളുപ്പവഴിയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ നാമങ്ങളെ പഠിക്കാനും അതോടൊപ്പം ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും ഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള തേട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ വക്കീൽ എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു വക്കീലാണ്. നമ്മുടെ സംരക്ഷണമേറ്റുകൊണ്ട് അള്ളാഹു വക്കീലാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ഏറ്റുകൊണ്ട് അള്ളാഹു വക്കീലാണ്. നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് തുണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വക്കീലാണ്. നമ്മുടെ ഉപജീവനം അവൻ സംരക്ഷണം ഏറ്റെടുത്തതാണ്. നമ്മുടെ സംരക്ഷണം തന്നെയും അവൻ ഏറ്റെടുത്തവനാണ്. അതാണ് അൽ വക്കീൽ എന്ന് പറയുന്നത്. പടപ്പുകളുടെ സൃഷ്ടികളുടെ നിലനിൽപ്പ് ഏറ്റെടുത്തവനാണ് അള്ളാഹു. വക്കഫ ബില്ലാഹി വക്കീല. ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ മതിയാകുന്നവനാണ് വക്കീലായിക്കൊണ്ട്. കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായിക്കൊണ്ട് അവൻ മതിയാകുന്നവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നത്. അൽ വക്കീൽ എന്ന നാമം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറഞ്ഞത് വക്കഫ ബില്ലാഹി വക്കീല, അള്ളാഹു മതി ഒരു വിശ്വാസിക്ക് വക്കീലായിക്കൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ അള്ളാഹു മതി, ഒരാളുടെയും ആവശ്യമില്ല. അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകും, അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും, അവൻ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പേടിക്കേണ്ടതില്ല എന്നതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിൽ വിശ്വാസത്തെ കൊണ്ടുവന്ന് റബ്ബിലേക്കെല്ലാം തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നിനെയും പേടിക്കേണ്ടതില്ല എന്നാണ് തിരുവചനങ്ങളും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹുവ ഫത്തഖിദൂഹു വക്കീല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും, അതായത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി അവൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും അവൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നടപ്പിലാക്കാൻ കഴിയുന്ന വക്കീൽ അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് എല്ലാ പ്രതിസന്ധിയും, ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെയെല്ലാം ദൂരീകരിക്കാൻ അള്ളാഹു മതി. എന്തെല്ലാം അവന് ലഭിക്കണമോ ആ ലഭിക്കേണ്ട കാര്യങ്ങളെയെല്ലാം നേടിത്തരാൻ അള്ളാഹു മതി. അതുപോലെ തന്നെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെ നിർവഹിച്ചു നൽകാൻ അള്ളാഹു മതി. നമ്മുടെ സംരക്ഷകനായിക്കൊണ്ടും അള്ളാഹു മതി എന്നതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ നിന്നെല്ലാം പുറത്തു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താ? ബിസ്മില്ലാ, തവക്കൽ തു അലല്ലാ, ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥനയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, അതിൻ്റെ തുടക്കത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബിസ്മില്ലാ തവക്കൽ തു അലല്ലാ ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ. എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ഏത് മുന്നിൽ വരുന്ന പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു തൗഫീക്ക് ചോദിച്ചുകൊണ്ടാണ് അവിടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. വീട്ടുകാരെ സംരക്ഷിക്കാനും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, നമുക്ക് ഒരുപക്ഷെ ഈ ദിക്കറൊക്കെ പറയുന്നുണ്ടാവും, ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ദിക്കറ് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയും, ഹുദീത ഉഖീത കുഫീത. ഹുദീത എന്ന് പറഞ്ഞാൽ നീ, നിൻ്റെ മാർഗം എളുപ്പമായി, അല്ലെങ്കിൽ നിനക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വുക്കീത, നിൻ്റെ വിഷയങ്ങളിൽ കൃത്യമായ കാവൽ നിനക്കുണ്ട്. നിൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ, വിപത്തുകളിൽ, തിന്മകളിൽ നിന്ന് നീ ഭരമേൽപ്പിച്ചതുകൊണ്ട് തന്നെ നിനക്ക് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. വക്കുഫീത, അള്ളാഹു മതിയാകുന്നവനാണ്. കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മതിയായി നിനക്ക് ഉണ്ട് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു മറുപടി പറയുമെന്നാണ്. ഇങ്ങനെ മറുപടി പറയുമ്പോൾ പിശാജ് പരസ്പരം സംസാരിക്കും, ഇനി എങ്ങനെയാണ് ആ മനുഷ്യനെ തെറ്റിക്കുക എന്ന ഒരു സംസാരവും അവിടെ നടക്കുമെന്നാണ് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിശാചുക്കൾ പോലും തോറ്റ് പിന്മാറിപ്പോകും എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. പിശാചുകൾക്ക് പിന്നെ ഇടപെടാൻ സാധിക്കുകയില്ല. അതാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. അതോടൊപ്പം അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ആ നാമങ്ങളിൽ നിന്നുള്ള തേട്ടം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും റബ്ബിൽ ഭരമേൽപ്പിക്കണം എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉപദേശം നൽകുകയാണ്, ഒരു വസീയത്ത് നൽകുകയാണ്. എന്താണ് വസീയത്ത്? അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി. നീ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്തിലാണെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ ഒരു കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ പറയുന്ന വാചകങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്, നീ കൃത്യമായി പറയണം. എന്നിട്ട് പറയണം, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ റസൂലുള്ള പറഞ്ഞത്, വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ നീ എൻ്റെ കാര്യം എന്നിലേൽപ്പിക്കരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചത് പഠിപ്പിച്ചത്. അപ്പോൾ സ്വന്തം കാര്യം പോലും ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾക്കുള്ളിലുള്ള സമയം, ആ സമയം പോലും എന്നിലേൽപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എത്ര നിസാരമാണെങ്കിലും അത് റബ്ബിൽ ഭരമേൽപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു പ്രാർത്ഥനയിൽ റസൂലുള്ള പഠിപ്പിച്ചത് ദഅവാത്തുൽ മക്റൂബ് എന്നാണ് ആ പ്രാർത്ഥനയുടെ ഹെഡിങ് തന്നെ. അതായത് പരീക്ഷിക്കപ്പെട്ടവൻ്റെ, പ്രയാസപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി വ അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു ലാ ഇലാഹ ഇല്ല അൻത. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രയാസ പ്രതിസന്ധികളിൽ നിൽക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത്, അല്ലാഹുമ്മ റഹ്മതക അർജു, റബ്ബേ നിൻ്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾ പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, നീ എല്ലാം ഏറ്റെടുത്ത് എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരയണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വ അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളെയും, ഏത് നിസാരമായതും വലുതായതും ചെറുതായതുമായ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രശ്നങ്ങളെയും റബ്ബേ നീ എനിക്ക് ശരിയാക്കി തരയണമേ, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ലട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ വിഷയം ഇവിടെ ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾ പോലും എന്നിൽ എൻ്റെ കാര്യത്തെ ഭരമേൽപ്പിക്കരുതേ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഭരമേൽപ്പിക്കണം എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് കിടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിലൊരു പ്രാർത്ഥന ഏറ്റവും അവസാനമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈഖ് വവജ്ജഹ് തു വജ്ഹി ഇലൈഖ് വഫവ്വൽതു അംരി ഇലൈഖ് വ അൽജഅ്തു ദഹ്രി ഇലൈഖ്. ഇങ്ങനെ റബ്ബിലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ മുതുകും എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച്, ഞാനൊന്നുമല്ല റബ്ബെ, നിന്നിലെല്ലാം എൻ്റെ മുഴുവനും സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ച് കിടന്നാൽ അന്നത്തെ രാത്രി മുഴുവൻ അവനെ ഇബാദത്തിലായിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ സർവ്വതും റബ്ബിൽ സമർപ്പിക്കുക എന്നതാണ് അൽ വക്കീൽ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം വളരെ വിഷമത്താൽ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയം സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് റസൂലെ ഇങ്ങനെ ഇരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസം അതിനുവേണ്ടി കാത്തിരിക്കുന്ന, കാതോർത്തിരിക്കുന്ന ഒരു മലക്കും ആ കാഹളം തൻ്റെ ചുണ്ടിൽ വച്ചുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏത് സെക്കൻഡിലും ഊതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? ഞാൻ എങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് നിർഭയനായിക്കൊണ്ടിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, റസൂലെ, ഈ ഒരു ഭീതിതമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ. നിങ്ങൾ ഹസ്ബുനല്ലാ എന്ന് പറഞ്ഞുകൊള്ളുക, ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊള്ളുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു. നമ്മൾ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും ഏത് പ്രയാസങ്ങളെയും നേരിടാനും തയ്യാറായിക്കൊണ്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതായത് ടെൻഷൻ ഫ്രീ ആകാൻ, പ്രയാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, നമ്മുടെ പ്രതിസന്ധികൾ അകന്നു പോകാൻ എല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചാൽ

ഒരു ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ദുനിയാവ് ഒരു വലിയ സമുദ്രമാണ്, ആഴക്കടലാണ്. അങ്ങനെ ഉപമിച്ചുകൊണ്ട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഈ ദുനിയാവ് എന്നത് ഒരു ആഴക്കടലാണ്. ആ ആഴക്കടലിൽ പലരും മുങ്ങി നശിച്ചിട്ടുണ്ട്. ദുനിയാവിൻ്റെ പളപളപ്പിൽ, ദുനിയാവിൻ്റെ അലങ്കാരത്തിൽ, അതിൻ്റെ ആഗ്രഹത്താൽ ഈ കടലിൽ, ഈ ദുനിയാവ് എന്ന ആഴക്കടലിൽ മുങ്ങി നശിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മകനെ, നീ സൂക്ഷിക്കണം. ഈ കടലിൽ യാത്ര ചെയ്യാനുള്ള കപ്പൽ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആദർശമാണ്, ശരിയായ ആദർശമാണ്. അൽ ഈമാനു ബില്ലാ, നമ്മുടെ ശരിയായ റബ്ബിലേക്കുള്ള വിശ്വാസമാണ്. അതോടൊപ്പം ആ കപ്പലിലുള്ള ചരക്കുകൾ എന്നത് അഅമാലു സ്വാലിഹ, സൽക്കർമ്മങ്ങളാണ്. കപ്പലിൽ ചരക്കുകൾ ഉണ്ടാകണം, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകണം. അതെന്താണ്? അത് അഅമാലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും മൂന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു, ആ കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ അതിലൊരു പായ്ക്കപ്പൽ, പായ്ക്കപ്പലാണ്, അതിനൊരു പായ് വേണം. ആ പായയിൽ കാറ്റടിച്ചുകൊണ്ട് ആ കാറ്റിൻ്റെ ദിശയിലേക്കാണ് ഈ ഒരു കപ്പൽ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ പായ വേണമെങ്കിൽ ആ പായ എന്നത് തവക്കൽ ത്വാലല്ലാ, തവക്കുലാണ്, റബ്ബിലേക്ക് ഭരമേൽപ്പിക്കലാണ്. ഈ രൂപത്തിൽ മൂന്ന് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിക്കുകയാണ്. ശരിയായ വിശ്വാസം, അഅമാലു സ്വാലിഹാത്ത്, അതോടൊപ്പം റബ്ബിലേക്ക് പൂർണ്ണമായി സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നിനക്കുണ്ടാകേണ്ടത് എന്ന് മകനെ ഉപദേശിക്കുകയാണ്. മറ്റൊരു ചരിത്രത്തിൽ ദാത്തു റിഖാ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. പ്രവാചകൻ്റെ വാള് ആ മരത്തിൻ്റെ കൊമ്പിൽ ചാർത്തിക്കൊണ്ട് പ്രവാചകൻ അവിടെ കിടന്നു വിശ്രമിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ശത്രു ഒരു ഭാഗത്തുകൂടെ വന്ന് ആ വാളിനെ എടുത്ത് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനോട് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർഭയത്വത്തോടുകൂടി പറയുകയാണ്, അല്ലാഹു ഉണ്ട്, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാളെടുക്കാനും പ്രവാചകൻ്റെ നേരെ നീട്ടാനും പ്രവാചകൻ്റെ പ്രവാചകനോട് ഈ രൂപത്തിൽ ചോദിക്കാനും കഴിവ് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു തആല, ഇവിടെ പ്രവാചകൻ അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അല്ലാഹു അവൻ്റെ കയ്യിൽ നിന്ന് ആ വാളിനെ നിലത്തിടാൻ, അവൻ്റെ കയ്യിൽ നിന്ന് ആ വാളിനെ നിലത്തേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടെത്തിച്ചു. അവിടെ ശത്രു ആ വാള് നിലത്തിട്ടപ്പോഴേക്ക് പ്രവാചകനെടുത്ത് ആ ശത്രുവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, വാള് വീശുന്നവനിൽ ഏറ്റവും നല്ലവനെയാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞ് പ്രവാചകൻ അത് കേട്ടപ്പോഴേക്ക് ആ വ്യക്തിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സംഭവം, അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ കൂടെയുണ്ട് എന്ന് പറയണമെങ്കിൽ മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ, അതും ഉറക്കച്ചടവിൽ എണീറ്റ് നിന്നുകൊണ്ട് പ്രവാചകൻ്റെ നേരെ വാള് വീശിയ ആ ഒരു സന്ദർഭത്തിൽ ആകെ നമ്മളൊക്കെയാണെങ്കിൽ ഭയവിഹ്വരായിക്കൊണ്ട് നമ്മൾ വിഭ്രാന്തിയിലായിക്കൊണ്ട് എന്തു പറയണമെന്ന അറിയാത്തൊരവസ്ഥയിലായിരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറഞ്ഞു. അത് പറയണമെങ്കിൽ അല്ലാഹുവിൽ ശരിയായ വിശ്വാസമുണ്ടാകണം. വിശ്വാസം രൂഢമൂഢ മൂലമായിരിക്കണം. എന്തും അല്ലാഹുവിനെ കൊണ്ട് കഴിയും, എൻ്റെ എല്ലാം ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി, എൻ്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അറിയുന്നവനാണ് അല്ലാഹു, അത് നീക്കിത്തരാൻ കഴിയുന്നവനുമാണ് അല്ലാഹു എന്ന വിശ്വാസമുണ്ടെങ്കിൽ, അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരു പ്രയാസമായി മാറുകയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞല്ലോ, ഖുല്ല യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. എല്ലാം നമുക്ക് സംഭവിക്കാനിരിക്കുന്ന മുഴുവനും അത് റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർവ്വകാര്യങ്ങളെയും റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പ്രത്യേകം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ ആ അൽ വക്കീൽ എന്ന നാമം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നിവ കാര്യങ്ങളെയാണ് ഞാനിവിടെ ഉണർത്തിയത്. അല്ലാഹു എല്ലാത്തിനും സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളവനാണ്. ആ സംരക്ഷണം ഏറ്റെടുത്ത റബ്ബിലേക്ക് നമ്മൾ സർവ്വതും, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവൻ അല്ലാഹു മദി, വക്കഫ ബില്ലാഹി വക്കീല എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വക്കീലായിക്കൊണ്ട്,
അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ.

എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിൽ അള്ളാഹു നമുക്ക് തുണയാകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ ജീവിക്കാനും ആ രൂപത്തിൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് അൽ വക്കീൽ എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്മാഉൽ ഹുസ്നയിലെ അടിമകളെ ഏറ്റെടുത്തവൻ എന്ന ആ നാമത്തെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ കൂടുതലായും അസ്മാഉൽ ഹുസ്ന ഇനിയും പഠിക്കാനുണ്ട്. അടുത്തടുത്ത ഇനി വരുന്ന എപ്പിസോഡുകളിൽ മറ്റു നാമങ്ങൾ പഠിക്കാം. അസ്മാഉൽ ഹുസ്നക്ക് ശേഷം നമ്മൾ ഇനിയൊരു കഥയാണ് കേൾക്കുന്നത്. സലം സാറുടെ കഥയാണ്, സ്വാർത്ഥനായ കുരങ്ങനും കൊക്കും എന്ന കഥയാണ്. ഇൻഷാല്ലാ കഥ കേൾക്കാം.
1: പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും കഥ പറയാൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പതിവ് പോലെ രണ്ട് കഥകളാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഒന്നാമത്തെ കഥ കുരങ്ങനും ഡോൾഫിനും, രണ്ടാമത്തെ കഥ സ്വാർത്ഥനായ കുറുക്കനും കൊക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കഥയിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡിലെ കഥകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? തീർച്ചയായിട്ടും എല്ലാ കഥകളിൽ നിന്നും നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കഥയിലും നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കഥ കേൾക്കാം. പണ്ട് കച്ചവടച്ചരക്കുമായി ഒരു കപ്പൽ ദൂരദേശത്തേക്ക് പുറപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന ഒരാൾ താൻ വളർത്തുകയായിരുന്ന ഒരു പെൺകുരങ്ങിനെയും തൻ്റെ യാത്രയിൽ കൂടെ കൂട്ടിയിരുന്നു. അവർ കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ ശക്തമായ കൊടുങ്കാറ്റടിച്ചു. തിരമാലകൾ ഉയർന്നു പൊങ്ങി. അവരുടെ കപ്പൽ തകർന്നുപോയി. എല്ലാവരും വെള്ളത്തിലേക്ക് വീണു. താൻ മുങ്ങി മരിക്കുമെന്ന് കുരങ്ങിന് ഉറപ്പായി. പെട്ടെന്ന് ഒരു ഡോൾഫിൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും കുരങ്ങിനെ ഒരു ദ്വീപിൻ്റെ തീരത്തേക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീരത്തെത്തിയപ്പോൾ കുരങ്ങിനോട് ഡോൾഫിൻ ചോദിച്ചു, നിനക്ക് ഈ സ്ഥലം ഏതെന്നറിയാമോ?
2: ഓ, അതെനിക്കറിയാം. ഈ കരയിലെ രാജാവ് എൻ്റെ അടുത്ത സുഹൃത്താണ്. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു രാജ്ഞിയാണെന്ന കാര്യം നിനക്കറിയാമോ എന്നാണ് കുരങ്ങൻ തിരിച്ചു ചോദിച്ചത്. പൊങ്ങച്ചക്കാരിയായ കുരങ്ങിൻ്റെ ഈ മറുപടി കേട്ട് ഡോൾഫിൻ ഒന്നും മിണ്ടിയില്ല. ആ കരയിൽ ഒരാളും ജീവിക്കുന്നില്ലെന്ന് അറിയാവുന്ന ഡോൾഫിൻ പിന്നെ ചോദിച്ചു, ശരിയാണ്, നിങ്ങളൊരു രാജ്ഞിയായിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ രാജ്യത്തൊരു രാജാവുമാകാം. അപ്പോൾ കുരങ്ങൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ രാജാവാകുന്നത്? ദൂരത്തേക്ക് നീന്തിക്കൊണ്ട് ഡോൾഫിൻ പറഞ്ഞു, അതെ, അത് വളരെ എളുപ്പമാണ്. ഈ കരയിലെ ഒരേ ഒരു ജീവി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇനി മുതൽ സ്വാഭാവികമായും ഇവിടുത്തെ രാജാവാകാം. കൂട്ടുകാരെ, ഒരിക്കലും നുണ പറയരുത്, പൊങ്ങച്ചം കാണിക്കുകയും അരുത്. ഇസ്ലാം ഇത് രണ്ടും വിലക്കിയിട്ടുണ്ട്. നുണ പറയുന്നവരും പൊങ്ങച്ചം നടിക്കുകയും ചെയ്യുന്നവർ ഒടുവിൽ വലിയ ആപത്തിലായിരിക്കും ചെന്ന് ചാടുക. സ്വാർത്ഥനായ കുറുക്കനും കൊക്കും. മരപ്പൊത്തിൽ താമസിക്കുകയായിരുന്ന ഒരു കൊക്കിനെ സ്വാർത്ഥനായ ഒരു കുറുക്കൻ ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനായി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് കൊക്ക് കുറുക്കൻ്റെ വീട്ടിലേക്ക് പോകുകയും തൻ്റെ നീണ്ട കൊക്കുകൾ കൊണ്ട് വാതിലിൽ മുട്ടുകയും ചെയ്തു. കുറുക്കൻ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, അകത്തേക്ക് വരൂ, നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. കൊക്ക് ഭക്ഷണം കഴിക്കുവാനായിരുന്നു. അതിന് നല്ലവണ്ണം വിശക്കുന്നുണ്ടായിരുന്നു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ മണവും വരുന്നുണ്ട്. കുറുക്കൻ ഒരു പരന്ന പാത്രത്തിൽ സൂപ്പ് വിളമ്പി. അവൻ വളരെ വേഗത്തിൽ ഒറ്റ വലിക്ക് തന്നെ അത് കുടിച്ചു തീർത്തു. പാവം കൊക്ക്, പരന്ന പാത്രമായതിനാലും തൻ്റെ നീളൻ കൊക്ക് കാരണത്താലും അതിന് സൂപ്പ് വലിച്ചു കുടിക്കാനായില്ല. കൊക്ക് അമളി പറ്റിയത് പുറത്ത് കാണിക്കാതെ ചെറുതായി ചിരിച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചിരുന്നു. സ്വാർത്ഥനായ കുറുക്കൻ ചോദിച്ചു, നീ എന്താ സൂപ്പ് കഴിക്കാത്തത്? ഇഷ്ടമായില്ലേ? കൊക്ക് പറഞ്ഞു, എന്നെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. നാളെ വൈകുന്നേരം ഭക്ഷണത്തിനായി എൻ്റെ വീട്ടിലേക്ക് നീ വരൂ. അടുത്ത ദിവസം കൊക്കിൻ്റെ വീട്ടിൽ കുറുക്കൻ പോയി. കൊക്ക് സൂപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരുന്നു. നീണ്ട ഉയരമുള്ള പാത്രത്തിലായിരുന്നു അത് വിളമ്പിയത്. കൊക്ക് തൻ്റെ സൂപ്പ് വളരെ വേഗം കുടിച്ചു. എന്നാൽ കുറുക്കനത് കുടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വിശന്ന് വലഞ്ഞുകൊണ്ട് കുറുക്കൻ തിരിച്ചു പോകേണ്ടി വന്നു. കൂട്ടുകാരെ, നമ്മളാരും സ്വാർത്ഥന്മാരും ചതിയന്മാരുമാകരുത്. അത് ഒടുവിൽ നമുക്ക് തന്നെ വിനയായിത്തീരും. അപ്പോൾ ഈ രണ്ട് കഥയിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.
3: അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കണ്ട് കേൾക്കാൻ പറ്റിയ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ കേട്ട് കാണാൻ പറ്റിയ പ്രോഗ്രാമാണ്
0: ദൃശ്യം. ഒരാൾ കണ്ടതാണ് അല്ലേ, അവരത് കുറിക്കുന്നു. പിന്നീട് നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ശ്രോതാക്കളെ എന്ത് ചെയ്യുന്നു, ആ യാത്ര ആ ശബ്ദത്തിലൂടെ കേൾക്കുന്നു.
3: ഇത് നല്ലൊരു പ്രോഗ്രാമാണ് കേട്ടോ. മിസ്റ്റർ ഹരിദാസ് അദ്ദേഹത്തിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ബിനു അലി അടുത്തനാട്ടകരയിൽ കൂടി ചേരുന്ന ഈ ദൃശ്യം പ്രോഗ്രാം, ഊട്ടി വേറിട്ട കാഴ്ചകൾ, നമുക്കൊന്ന് കേട്ട് വരാം.
4: പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യാത്രാ കുതുകിയായ, യാത്രാ കമ്പക്കാരനായ, യാത്രകൾ ആസ്വദിക്കുകയും പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന എം ഹരിദാസിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഊട്ടിയിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഊട്ടിയുടെ ഊടുവഴികൾ പോലും പരിചിതമാണ് എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലാണ്. ഊട്ടിയിൽ പതിവായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ടിങ്, അങ്ങനെ പരിമിതമായ സ്ഥലങ്ങളിൽ യാത്ര അവസാനിക്കാറാണ് പതിവ്. പക്ഷെ അതല്ലാത്ത ഒരുപാട് കാഴ്ചയിടങ്ങളുണ്ട് ഊട്ടിയിൽ. ഹരിയേട്ട, ഏതൊക്കെയാണ് അവിടുത്തെ പൊതുവെ എല്ലാവരും പോകാത്തത്? നമ്മൾ അവിലാഞ്ചിയെ കുറിച്ചാണ് പറഞ്ഞ്
5: തുടങ്ങിയത്. അവിലാഞ്ചിക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധ എടുത്തിട്ട് തന്നെ പോകണം. നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തൊരു സ്ഥലമാണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പാണ്, അവിലാഞ്ചിയിൽ തണുപ്പാണ്. അത് വെച്ചാൽ മരത്തിൻ്റെ മുകളിലൊക്കെ ശിഖരങ്ങളിലൊക്കെ മഞ്ഞു വീഴും എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ പറയുന്നതിൽ അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. കാരണം നമ്മളെ കുന്തിപ്പുഴ ഉണ്ടല്ലോ, കുന്തിപ്പുഴ, നമ്മുടെ സൈലൻറ്റ് വാലിയിൽ നിന്ന് വരുന്ന കുന്തിപ്പുഴ ഉണ്ടല്ലോ, ആ കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നൊരു സ്ഥലമുണ്ട് ഈ അവിലാഞ്ചിയുടെ മുകളിൽ. അതിൻ്റെ പേര് അങ്കിണ്ട പീക്ക് എന്നാണ്. പശ്ചിമഘട്ടത്തിലൊരു പീക്കാണ് അങ്കിണ്ട പീക്ക്. ഈ അങ്കിണ്ട പീക്കിലേക്ക് മനുഷ്യൻ വല്ലപ്പോഴേ പോകാറുള്ളൂ. ഫോറസ്റ്റുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഫോറസ്റ്റുകാർ പ്രത്യേകം നിയോഗിച്ച ആളുകൾ മാസത്തിൽ ഒരിക്കലൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി അങ്കിണ്ട പീക്കിലേക്ക് പോയിട്ട് വരും. അവിടെ കയ്യേറ്റങ്ങളോ മറ്റെന്തെങ്കിലും പോച്ചിങ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, മൃഗവേട്ടയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഈ അങ്കിണ്ട പീക്കിൻ്റെ ഒരു ഫോട്ടോ കണ്ട് നമ്മൾ വിശ്വസിക്കില്ല കേരളത്തിലാണ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലാണെന്നുള്ളത്. കാരണം മരങ്ങളിലൊക്കെ ഉണ്ടല്ലോ മഞ്ഞ് വെതറി കിടക്കുന്നുണ്ടാവും. ആ അങ്കിണ്ട പീക്ക് എന്നാണ് എനിക്ക് ഒരു ഫോറസ്റ്റർ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചത്, എവിടെ സ്ഥലം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ സ്വിറ്റ്സർലാൻഡാണോ ചോദിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞല്ല, സൈലൻറ്റ് വാലി ഉത്ഭവിക്കുന്ന അങ്കിണ്ട പീക്കാണ് പറഞ്ഞു. അപ്പോൾ അങ്കിണ്ട പീക്കിൽ എൻ്റെ തൊട്ട് താഴെയാണ് യവലാഞ്ചി. അപ്പോൾ അവിടേക്ക് ഇന്നും മഞ്ഞ് വീണ്ട് ജനങ്ങളെ സ്പർശിക്കാത്ത കാടുകളാണ്. അപ്പോൾ അങ്കിണ്ട പീക്ക് എന്നാണ് ഈ പറയുന്ന സൈലൻറ്റ് വാലി ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് സൈലൻറ്റ് വാലിയിൽ വെള്ളം എന്നും നമ്മൾ ജനങ്ങൾ നശിപ്പിക്കാന്നല്ലാതെ മണ്ണാർക്കാട് ചെത്തല്ലൂർ വരെയൊക്കെ അത് കുടിക്കാം നമുക്ക്. അത്ര തെളിനീരാണ്,
4: പരിശുദ്ധമായ
5: സൈലൻറ്റ് വാലിയിൽ നിന്ന് വരുന്ന ആരും സ്പർശിക്കാത്ത വെള്ളങ്ങളാണത്. അത് പിന്നീടൊക്കെ നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ മലിനമാകും, വഴുക്കൊക്കെ നമ്മളതിലേക്ക് തുറന്നു വിടും, വേസ്റ്റുകൾ കൊണ്ട് ഡബ് ചെയ്യും. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് കിടക്കുമ്പോഴേക്കും അത് നാശമാവുന്നു മാത്രം. അതിന് മുമ്പൊക്കെ നല്ല വെള്ളം, മണ്ണാർക്കാടൊക്കെ കുന്തിപ്പുഴയിലൊക്കെ കണ്ടിട്ടില്ലേ, തെളിനീരായിട്ടാണ് അത് വരെ. അപ്പോൾ അതിൻ്റെ ഒരു ചെരിവാണ് ഈ പറയുന്ന അവിലാഞ്ചി. അവിലാഞ്ചി ഇപ്പോൾ സാഹസിക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. കാരണം അവിടെ താമസ സ്ഥലം കുറവായതുകൊണ്ടേ രാത്രി സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പോയി വരണം. അപ്പോൾ പോയി വരുമ്പോൾ നമ്മൾ അതിൽ താല്പര്യമുള്ള ആളുകളാണ് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ജീപ്പ് എടുത്തിട്ട് പോവാം. ഷെയറിംഗ് ജീപ്പാണ്, അധികം പൈസ ഒന്നുമില്ല. പോയിട്ട് അതൊക്കെ കണ്ടിട്ട് അവിടെ ഒന്ന് രണ്ട് ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് ഒരു ഡാമിൽ നിന്ന് വേറെ ഡാമിലേക്ക് പോകുന്ന ടണൽസ് ഉണ്ട്. അതൊക്കെ അവിടെ റോഡ് അവസാനിക്കുകയാണ് പിന്നെ. ആദ്യം ടാറിങ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കട്ട് റോഡ് കൂടി നമ്മൾ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല, കാടിൻ്റെ മധ്യത്തിൽ അവസാനിക്കുകയാണ്. പിന്നെ മൃഗങ്ങളുടെ ലോകമാണത്. അപ്പോൾ ഓണദ്വീപിലേക്ക് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ കാണാം. ഞാൻ കേഴേനൊക്കെ ജീപ്പിൻ്റെ പിന്നിലിരുന്നൊരു തള്ളി മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അത് സ്ഥിരം പരിചയമായതുകൊണ്ട് അതിനൊരു വിഷയമല്ല, അത് മാറിത്തരില്ല. നമ്മൾ തള്ളി മാറ്റുമ്പോൾ ഭയങ്കര ശല്യമൊക്കെ, നമ്മൾ ശല്യം ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മളെ ശാപിച്ചുകൊണ്ട് മാറിക്കും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാലിപ്പോൾ ഈ പറഞ്ഞ, ഞാൻ പറഞ്ഞ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന കോത്തഗിരി. ഊട്ടിയിലെ ഒരു കാലത്ത് ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ്, ഏറ്റവും തണുപ്പരുപ്പെടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കോത്തഗിരി കൊണ്ടാടിയിരുന്നു. കോത്തഗിരിയിൽ ഇപ്പം അടുത്ത് ഈ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഒരു സ്ഥലം വാങ്ങിയിട്ട് കോടനാട് എന്ന് പറഞ്ഞൊരു ചായത്തോട്ടം വാങ്ങി. അപ്പോൾ കോടനാട് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമ്മൾ തിരിയ കോത്തഗിരി എന്നാണ്. അവിടെ ഒരു NGR പ്രതിമ ഉണ്ടാകും കോത്തഗിരിയിൽ നിന്നാണ് പോയി കഴിഞ്ഞാൽ. ആ റോഡിൽ കോത്തഗിരി മേട്ടുപ്പാളയം റോഡിൽ കുറേണ്ട് പോകുമ്പോൾ സ്വർണ്ണ പെയിൻ്റ് അടിച്ച ഒരു MGR പ്രതിമ ഉണ്ടാവും, അങ്ങനെ ആളുകളെ വിഷ് ചെയ്ത് നിൽക്കണം. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ അവസാനിക്കുക പോയിട്ട് കോടനാടാണ്. കോടനാടിന് പിന്നെ റോഡില്ല. കോടനാട് വ്യൂ പോയിന്റിൽ അവസാനിക്കും. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അവിടെ പാറക്കെട്ടുകളാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം ഏതാറിയോ? ഗുണ്ടൽപേട്ടാണ്. ഞാൻ എനിക്ക് ജോഗ്രഫി പോയിട്ട് പിടുത്തം കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോഴങ്ങനെ നദി, ഈ വൈകുന്നേരം പോയാൽ കാണില്ല നദി, ഉച്ചക്കൊക്കെ പോയാൽ നദി ഇങ്ങനെ ഇങ്ങനെ ഒഴുകണ കാണാം, ഒരു നാരുപോലെ. ഈ പറയണ മസിനഗുഡിയിലത്തെ മോയാറില്ലേ, ആ മോയാറാണ്. മോയാർ നദിയാണത്, മസിനഗുഡിയിൽ നിന്ന് പോകുന്ന കർണാടകയ്ക്ക് ഒഴുകി പോകുന്ന നദിയാണ്. ആ മോയാർ നദി ഇങ്ങനെ പുൽമേട് കൂടി ഇങ്ങനെ പാടശേഖരമാണ്, നമുക്ക് കാണുമ്പോൾ ഒരു പച്ച കളറായിട്ട് തോന്നുള്ളൂ, അത്ര വ്യൂ പോയിന്റാണ് അത്. ആ സ്ഥലം ഏതാന്ന് ഞാൻ കുറെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഈ പറയണ ഭവാനി സാഗറാണോ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ താഴത്തേക്ക് പോകില്ലേ നമ്മളെ കോയമ്പത്തൂരിൻ്റെ അപ്പുറത്ത് സേലത്തിൻ്റെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണോ വിചാരിച്ചു. അപ്പം അതല്ല, അത് ഡെക്കാൻ പീഠഭൂമിയാണ് ആ കാണുന്നത്. അതായത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് ഏരിയയാണ് ആ കാണുന്നത്. ഗുണ്ടൽപേട്ടിലെ ഓരോ മലകൾ, ഡെക്കാൻ പീഠഭൂമി വിശാലമായിട്ട് കിടക്കുക, കൃഷി സ്ഥലങ്ങൾ, ആ നമ്മൾ ഈ സൂര്യകാന്തി പാടൊക്കെ നിൽക്കുന്ന സ്ഥലമില്ല, അതൊക്കെയാണ് ആ കാണുന്നത്. ആ ചാമരാജനഗറിൻ്റെ ഇങ്ങേ സൈഡ് കംപ്ലീറ്റ് കാണും. അപ്പോൾ അത് ഈ ജയലളിത കോടനാട് എസ്റ്റേറ്റ് വാങ്ങി പത്രങ്ങളിൽ അത് സ്ഥലം പിടിച്ചതുകൊണ്ടാണ് പിന്നീട് ആളുകളും കോടനാടേക്ക് പോകാൻ കാരണം. ആ പണ്ടൊക്കെ ആളുകൾ കോത്തഗിരി വരെ മാത്രം പോയി മടങ്ങലായിരുന്നു. ഈ കോടനാട് വ്യൂ പോയിന്റ് ഒരു വൺ ഡേ ടൂറിന് പറ്റിയ സ്ഥലമാണ്. അവിടെ ചായപ്പൊടിയൊക്കെ മേടിക്കാം. അവിടെ ഒരു വാച്ച്, വലിയ വാച്ച് ടവർ ഉണ്ട്. അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാവുന്നുള്ളൂ. നമുക്ക് മേട്ടുപ്പാളയം വഴി പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ നിന്ന് ഈ പറയുന്ന കുട്ടി വഴി പോയിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് തിരിഞ്ഞു പോവാം. ഈ പശ്ചിമഘട്ടത്തിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പശ്ചിമഘട്ടം ടൂറിസത്തിൻ്റെ ഒരു വരദാനമാണ്. പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ കേരളം ഒരു മരുഭൂമി ആവുമായിരുന്നു. പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ കേരളം, ഈ കാണുന്ന കേരളമല്ല, നദികളില്ലായിരുന്നു കേരളത്തിൽ. കേരളത്തിൽ ഈ പറയുന്ന 44 നദികളോ 40-ലധികം നദികളുണ്ട്. അത് നദികൾ മുഴുവൻ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തു നിന്നാണ്. രണ്ട് മൂന്നെണ്ണം മാത്രം കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കി മുഴുവൻ പടിഞ്ഞാട്ട് ഒഴുകുന്നു മാത്രം. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങടെ എണ്ണം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ കർണാടകയിൽ നിന്ന് മുതൽക്ക് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആകുംബെ കഴിഞ്ഞൊരു ഷിമോഗ, ഈ ജോഗ ഫാൾസ് ഇങ്ങനെയൊക്കെ പോയിട്ട് കർണാടകയിൽ തന്നെ കൊടക്, ഗോപാലസ്വാമി പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ കോത്തഗിരി, ഈ അവിലാഞ്ചി, ഇങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ വന്നിട്ട് നമ്മൾ മൂന്നാറിക്ക് പോവുക. മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാഗമൺ, കാടിൻ്റെ വേറൊരു ഡൈവേഴ്സിറ്റിയാണ് വാഗമൺ. വാഗമണിൽ മരങ്ങളല്ല, പുൽമേടുകളാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ഇതില്ലേ, നമ്മുടെ ഇടിമിന്നൽ ഏൽക്കുന്ന സ്ഥലമാണ് വാഗമൺ. വാഗമണിലൊക്കെ ചെറിയ ഇടിമിന്നൽ സമയത്ത് നമ്മൾ നടന്നാൽ നമ്മൾ പേണായി പോകും. ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഇറങ്ങി വെട്ടുന്നൊരു സ്ഥലമായിട്ടാണ് വാഗമണ്ണ് കാണുന്നത്. പുൽമേടുകളാണ്. വാഗമണ്ണിൻ്റെ അപ്പുറത്ത് പരുന്തമ്പാറുണ്ട്, പീരുമേടുണ്ട്. പരുന്തമ്പാറ ഒരു ഭയങ്കര വ്യൂ പോയിൻ്റാണ്. താഴെ ഭയങ്കര അഗാധകർത്തങ്ങളാണ്. പാറയുടെ വക്കത്ത് പോയി നമ്മൾ നിന്ന് താഴത്തേക്ക് നോക്കും. പരുന്തമ്പാറ കഴിഞ്ഞിട്ട് പീരുമേടും കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ രാമക്കൽ മേടുണ്ട്. രാമക്കൽ മേടെന്ന് പറഞ്ഞാൽ ഒരു ജനൽ പോലെയാണ്. നമ്മളിങ്ങനെ പോയി പോയിട്ട് ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറിയിട്ട്, ഭയങ്കര ഡേഞ്ചറസ് ഏരിയ കേട്ടോ, ഒരു എൻഡിൽ പോയിട്ട് പാറയുടെ മുകളിൽ നിന്ന് നമ്മൾ ദൂരത്തേക്ക് നോക്കുകയാണ്. നമ്മൾക്ക് ഈ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന രണ്ട് കാര്യങ്ങൾ എന്താ അറിയോ? വിസ്മയിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കാം. ഇതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് ഒരു വിടവ് കൂടെ താഴെയുള്ള ഭൂമി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതല്ലെങ്കിലോ ഏറ്റവും അടിത്തട്ട് പോയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമാണ്. ഇതിൻ്റെ എത്രയോ സാധ്യതകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്.
4: നമ്മൾ ദൊഡ്ഡപേട്ട പറയാൻ ബാക്കിയുണ്ട്.
5: ആ ദൊഡ്ഡപേട്ട ഈ പറയുന്ന ബേട്ട എന്ന് പറഞ്ഞൊരു മലയാണ്. അത് നമ്മൾ കോത്തഗിരിയിലാണല്ലോ. കോത്തഗിരി നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാൽ ദൊഡ്ഡപേട്ട എന്ന് പറഞ്ഞാൽ കോത്തഗിരി ഒരു കാലത്ത് ഏറ്റവും ഒരു തണുപ്പുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഊട്ടിയിലെ പ്രദേശം എന്നുള്ള നിലയ്ക്ക് ദൊഡ്ഡപേട്ട ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ദൊഡ്ഡപേട്ട വ്യൂ പോയിന്റ് നമുക്ക് മേട്ടുപ്പാളയം കാണാം, കോയമ്പത്തൂർ ടൗൺ കാണാം, ടെലസ്കോപ്പിക് വ്യൂ പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ അതിലും വലിയ സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ആളുകൾക്ക് ഡൊഡ്ഡാപേട്ടനൊക്കെ അവിടെ താല്പര്യം കുറഞ്ഞു. അതിലും വലിയ സംഭവങ്ങൾ ഓരോ ദിവസം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് നമ്മൾ പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ അടുത്ത കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, തുഷാരഗിരി. തുഷാരഗിരിയിൽ അടിയിലൊരു വെള്ളച്ചാട്ടത്തിൽ എല്ലാവരും പോയിരുന്നു പണ്ട്. ഇതിന് മുകളിൽ വെള്ളച്ചാട്ടം എന്നാണ് പിന്നീട് അറിയണത്. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ മുകളിൽ വേറൊരു ഭീകരം വെള്ളച്ചാട്ടം ഉണ്ട്. അത് പക്ഷെ സ്വകാര്യ സ്ഥലത്ത് കൂടിയായിരുന്നു ആദ്യം. അതൊരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് സ്വകാര്യ വ്യക്തിക്ക് പോയി എന്നൊക്കെ ചില കോടതി വിധികളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ്, ഇത്തരം തർക്കങ്ങളിലുകൊണ്ടാണ്. അപ്പോൾ തുഷാരഗിരി എന്ന് പറയുന്നത് 3 വാട്ടർഫാൾസുകളാണെന്നുള്ളത് അറിയപ്പെടുന്ന എപ്പോഴറിയോ? ഈ 80s. അതേപോലെ തന്നെയാണ് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ. ആതിരപ്പള്ളി വാഴച്ചാൽ പണ്ട് പിന്നെ നമ്മുടെ പൊള്ളാച്ചി ചാലക്കുടി റൂട്ടിൽ മരം കൊണ്ടുപോകുന്ന റൂട്ടാണത്. മരം കടത്താനുള്ളൊരു റോഡായിരുന്നു അത്, പൊള്ളാച്ചി നിന്ന് ചാലക്കുടിയിലേക്കുള്ള. അവിടെ ഈ വിഞ്ചികളുണ്ടായിരുന്നു, മരത്തിന് നമ്മൾ ലോറിയിൽ കയറ്റുന്ന അല്ലെങ്കിൽ മരത്തിന് മലയുടെ മുകളിലേക്ക് കയറ്റുന്ന റെയിലുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആതിരപ്പള്ളി വാഴച്ചാൽ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം റോഡ് പക്കത്തുള്ളൊരു വെള്ളച്ചാട്ടമായിട്ടാണ് കണക്കാക്കിയിരുന്നുള്ളൂ. പിന്നീട് സിനിമാക്കാരാണ് ഇതിനെ പ്രശസ്തമാക്കുന്നത്. പിന്നീട് റോഡ് വികസനവും മറ്റു സൗകര്യങ്ങളും വന്നപ്പോൾ ആതിരപ്പള്ളി അറിയാത്തവർ ഇപ്പം ആരുമില്ല, വാഴച്ചാൽ അറിയാത്തവരാരുമില്ല. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാൾപ്പാറയ്ക്ക് പ്രാധാന്യം വന്നു. വാൾപ്പാറ പണ്ടൊരു തമിഴ് സ്ഥലം എന്നുള്ള നിലയ്ക്കല്ലാതെ കുറച്ച് ആയത്തോട്ടം എന്നുള്ള നിലയ്ക്കല്ല ആരും വരും. പക്ഷെ വാൾപ്പാറ ചുരത്തിനോളം ഭംഗിയുള്ളൊരു ചുരം വേറെ ഇല്ല. എല്ലാ വളവുകളും ഒരു പ്രത്യേക പർട്ടിക്കുലർ പോയിന്റിൽ നോക്കിയാൽ കാണും. അത് കുമ്മായടിച്ച് തമിഴൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മളെ മറ്റു ചുരം പോലെയല്ല. അപ്പോൾ ഈ വാൾപ്പാറ ചുരം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കാണുന്ന ആൾക്ക് ഭയങ്കര വിസ്മയമായിരിക്കും. അത് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പെരിങ്ങൽക്കുത്ത്, അത് കഴിഞ്ഞാൽ വാൾപ്പാറ ഇതിലെ ഈ പറയുന്ന ആതിരപ്പള്ളി, അതിൻ്റെ ഇടയ്ക്ക് വാഴച്ചാൽ. അപകടകരമായിട്ടുള്ളൊരു സ്ഥലമാണ് വാഴച്ചാൽ, എന്നാലും നമുക്ക് പുറമേ നിന്ന് കാണാം, മതിലിൻ്റെ ഇപ്പുറത്ത് നിന്ന് കാണാം, ഇറങ്ങാൻ പാടില്ല എന്ന് മാത്രം. ഇത്തരം ഒരുപാട് സാധ്യതകൾ നമുക്ക് പശ്ചിമഘട്ടം തരുന്നതാണ്. പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ ടൂറിസത്തിൻ്റെ 70% കേരളത്തിന് അല്ല ലോകത്തിന് തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. അതിലെ വനം, ആ വനത്തിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ട്. പുൽമേടുകൾ അല്ലെങ്കിൽ സ്തൂപിതാഗ്ര വനങ്ങൾ, മഴക്കാടുകൾ, ഡ്രൈ ഫോറസ്റ്റുകൾ, പലത് ഇലപൊഴിയും കാടുകൾ. ഇപ്പോൾ ഈ നമ്മുടെ പറമ്പിക്കുളത്തൊക്കെ പോയാലേ ഭയങ്കര ചൂടായിരിക്കും. പറമ്പിക്കുളത്ത് ഇലപൊഴിയും കാടുകളാണ്. പക്ഷെ ആനക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ തണുപ്പ് തോന്നുന്നൊരു കാടല്ല. പത്തനംതിട്ടയിലെ കാടുകളൊക്കെ തണുപ്പ് പോകുന്ന കാടാണ്. ഇപ്പോൾ തേക്കടിയൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ജലാംശമുള്ള കാടാണ്. ഒരുപാട് അരുവികളും നമ്മൾ കാട്ടിലൊക്കെ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ പുതഞ്ഞു പോകുന്ന ചതുപ്പൊക്കെ ഉള്ള ഒരു തരം കാട്. ഭൂമിയിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 365 ദിവസം വെള്ളം ഇങ്ങനെ കിനിഞ്ഞ് അരുവികളായിട്ട് നമ്മളെ പെരിയാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മഴക്കാടുകളാണ്. അവിടെയാണ് ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവും, മൃഗങ്ങളുടെയൊക്കെ ഡൈവേഴ്സിറ്റി ഉണ്ടാവും. പറമ്പിക്കുളത്ത് അങ്ങനെ നീർച്ചാലൊന്നും നമ്മൾ കാണില്ല. പറമ്പിക്കുളത്ത് എന്ന് വെച്ചാൽ തേക്കാണ് അധികം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ കൊമേഴ്സ്യലാക്കാണ് കാടിനെ, തേക്ക് പ്ലാന്റേഷൻസാണ്.
4: നമ്മൾ യാത്രയിൽ എപ്പോഴും
5: യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ സ്ഥലമല്ല, അത് രണ്ടാമതാണ്. അത് റീടേക്കുകളില്ല. ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ പോയി വിചാരിക്കുക, നമുക്ക് അപ്പോൾ കണ്ടും മതിയായില്ല. നമ്മളൊരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ വേറൊരു മുഖമാണ് അതിനുണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പോയിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഈ സൊവനീർ കടകളുണ്ടാവും. സൊവനീർ കടകളിൽ അവിടുത്തെ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനങ്ങൾ, ശില്പങ്ങൾ ഒക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ രണ്ട് കല്ലെങ്കിലും എടുത്തിട്ട് പോരണം. പെബിൾസ്, നദികളിൽ നിന്നുള്ള പെബിൾസ് ഇല്ലേ, എൻ്റെ അടുത്ത് ചാക്ക് കണക്കിന് പെബിൾസ്. അതായത് ഡാമിൽ പോയാൽ അവിടുന്ന് പെബിൾസ് എടുക്കുക, പുഴയിൽ പോയാൽ പെബിൾസ് എടുക്കുക. ഇന്ത്യയിൽ കാവേരി, ഗംഗ, അത് ഇത് ഇന്ത്യയിലെല്ലാം നദികളുടെ കല്ലിൻ്റെ അടുത്തുണ്ട്, എടുത്തു വച്ചിട്ടുണ്ട് ഓരോന്ന്. ഗംഗയിൽ പല ഭാഗത്തുള്ള കല്ലുകളെൻ്റെ അടുത്തുണ്ട്. അത് പിന്നെ ബദ്രിനാഥ്, കേദാർനാഥ് എന്നൊക്കെയുള്ള കല്ല് ഞാൻ താങ്ങി പിടിച്ചു കൊണ്ടിരുന്നു. ഹരിദ്വാർ, ഋഷികേശ്, എല്ലായിടത്തുള്ള കല്ലുകൾ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ ഭാരതപ്പുഴയിലെ കല്ലുകൾ, പെരിയാറിലെ കല്ലുകൾ, എന്തിന് നമ്മുടെ കാഞ്ഞിരപ്പുഴ എന്നുള്ള കല്ലുകൾ, പെബിൾസ് എവിടെ കണ്ടാലും ഞാൻ പെറുക്കിയെടുത്ത് ചാക്കിലാക്കി കൊണ്ടിരും. കുന്തിപ്പുഴയിലെ കല്ലുകൾ, അങ്ങനെ ഓരോ നമ്മുടെ ഓർക്കാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. പ്രകൃതിയാണല്ലോ, പ്രകൃതിയെ നമ്മൾ നമിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുന്ന് അല്ലെങ്കിൽ പെറുക്കിക്കൊണ്ടുവന്നിട്ട് ഒരു ഓർമ്മയ്ക്ക് വെക്കണം.
4: ഓരോ കല്ലുകളും ഓരോ യാത്രക്കുറിപ്പുകളാണ്.
5: ആ യാത്രക്കുറിപ്പുകളാണ് അവിടുത്തെ. ഇപ്പോൾ നഗരങ്ങളിൽ പോയാലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വൻ നഗരങ്ങളിലൊക്കെ പോകുമല്ലോ. ഇപ്പോൾ ഭുവനേശ്വറിൽ നമ്മൾ പോയി. ഭുവനേശ്വറിൽ പോയപ്പോൾ ഞാനിങ്ങനെ നടന്നു ഭുവനേശ്വറിൽ മറ്റേ ജഗന്നാഥ ക്ഷേത്രത്തിലൊക്കെ പോയി. അപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കോലുണ്ട്. ഒരു നമ്മളിവിടുത്തെ കൺസെപ്റ്റേ അല്ല അവിടെ. നമ്മളവിടെ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടപ്പനല്ലേ, അതായത് ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന പോലെയല്ല, മിനിങ്ങിയല്ല, വസ്ത്രമൊക്കെ ധരിച്ച് പട്ട് വസ്ത്രം ധരിച്ചു ആഭരണ വിഭൂഷണായിട്ടുള്ള കൃഷ്ണനല്ലേ, അവിടെ എന്തോ ഒരു പ്രത്യേക രൂപമാണ്, ഒരു പ്രത്യേക ചിത്രമാണ് അവിടുത്തെ. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുരി ജഗന്നാഥേശ്വരനാണ് അവർ. ശരിയൊരു ചിത്രം മേടിച്ചു വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നാണ്. സാരാനാഥിൽ, ബുദ്ധൻ്റെ സാരാനാഥിൽ പോയിട്ട് ഞാനൊരു ഹാൻഡിക്രാഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബുദ്ധ സന്യാസിയുടെ അടുത്തു നിന്ന്. അയാളിനോട് പൈസ ചോദിച്ചു, സംഭാവന ചോദിച്ചപ്പോൾ തന്നു, പകരം തന്നതാ. തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാപ്പ് പോലെയുള്ള ഒരു ചിത്രമാണ് ചുമരുമ്പ് തൂക്കിയിട്ട് സാരാനാഥെന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ അതേപോലെ സാരാനാഥെന്നല്ല, നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും, നമ്മളിപ്പോൾ ഞാൻ പടുത്ത് ലഡാക്കിൽ പോയപ്പോഴേ ചൈന ബോർഡറിലുള്ള പാങ്കോങ് ലേക്കിൽ പോയി. രാവിലെ ഓടിയിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ എത്തിയത്, കണ്ടമാനം ഓടണം. പാങ്കോങ് ലേക്കിൽ പോയപ്പോൾ അതിൽ കുളിക്കാൻ പാടില്ല പറഞ്ഞു, ഇറങ്ങാനേ പാടുള്ളൂ, തെളിനീരാട്ടോ, ശുദ്ധമായ വെള്ളം. അവിടെ ഈ പറയുന്ന അവിടുത്തെ ബുദ്ധഭിക്ഷുക്കളുണ്ടല്ലോ, അവരുടെ ഒരു പരിപാവന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെള്ളത്തു നിന്ന് ഒരു സാധനം എടുത്തിട്ടുണ്ട്, ഒരു സ്ലേറ്റ് കല്ല്. ഞാൻ ഇപ്പോൾ വീട്ടിൽ ചന്ദന അരയ്ക്കണം അതില. അപ്പോൾ നമ്മൾ പാങ്കോങ് ലേക്കിനെ എന്ന് ഓർപ്പിക്കും ആ കല്ല് വീട്ടിലിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോന്ന് കൊണ്ടുവരണം, അതൊക്കെ നമ്മുടെ മനസ്സിനെ റിഫൈൻ ചെയ്യും.
4: നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ അവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്,
5: ഊട്ടിയിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിൻ്റെ പച്ചക്കറികളുണ്ട്.
4: പച്ചക്കറികൾ
5: വെച്ചാൽ അവിടുത്തെ ക്യാരറ്റിന് പ്രത്യേക ടേസ്റ്റാണ്,
4: മധുരം.
5: അപ്പോൾ അവിടുത്തെ ക്യാരറ്റ് ഓൺ ദി വേക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ കഴുകണം. അവർ ഈ കണ്ണി കണ്ട ഇട്ടച്ചാലിലൊക്കെ കഴുകിയ ബീട്രൂട്ട് ക്യാരറ്റ് ആയിരിക്കും, നമ്മൾ വാങ്ങിയിട്ട് ശുദ്ധജലത്തിൽ കഴുകണം. അവർ ഈ തോട്ടിലെ വെള്ളത്തിൽ തന്നെ കഴുകുന്നതാണ്, അത് പ്രത്യേക ടേസ്റ്റാന്നാ പറയുന്നത്. മധുരമുള്ള ക്യാരറ്റുകൾ
4: അവര് അതുപോലെ നമ്മൾ നേരിട്ട് വാങ്ങിക്കാനും മധുരമുള്ള തരും, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ സാധാ പറ്റും,
5: അങ്ങനെയൊക്കെ തരും. അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ഈദുൽ ഫിത്തറിന്റെ നമ്മൾ റംസാൻ മാസത്തിന്റെ അവസാനത്തിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ റംസാൻ വ്രതാരംഭമൊക്കെ കഴിഞ്ഞിട്ട് ഈദുൽ ഫിത്തറൊക്കെ ആഘോഷിച്ച് കൂട്ടുകുടുംബമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാവരും ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ഗുജറാത്തിലെ തപ്തി നദി മുതൽ നാഗർകോവിൽ വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അഗസ്ത്യാർകൂടം, കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരത്തുള്ള അഗസ്ത്യാർകൂടം, കുറ്റാലം, പാലരുവി, നാമക്കൽമേട്, പരുന്തംപാറ, വാഗമൺ, മൂന്നാർ, ഇരവികുളം, നമ്മുടെ നെല്ലിയാമ്പതി, അട്ടപ്പാടി, എത്ര സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കോത്തഗിരി, ഈ കോടനാട് വ്യൂ പോയിൻ്റ്, കൊടക്, ഗോപാലസ്വാമിപ്പേട്ട്, ടൊഡാപേട്ട, ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ പണവും സൗകര്യങ്ങളുള്ള ആളുകളാകുമ്പേക്ക് പോട്ടെ, അല്ലാത്തവർ അട്ടപ്പാടി ചുരം കണ്ട്, അട്ടപ്പാടിയുടെ പണ്ടത്തെ അട്ടപ്പാടി അല്ല കേട്ടോ, പണ്ടൊക്കെ ഡ്രൈ ആയിരുന്നു അട്ടപ്പാടി. ഇപ്പം അട്ടപ്പാടി പച്ച പിടിച്ചു തുടങ്ങി, ജനത്തിന് കുറച്ച് അവബോധം വന്നിപ്പോൾ, പണ്ടത്തെ പോലെ ആയാൽ പോരാ. പണ്ട് ആന ഇറങ്ങുമ്പോഴേ അതിനൊക്കെ ഉപദ്രവിച്ചു വിട്ടിരുന്ന ആളുകൾ റിസോർട്ട് മുതലാളിമാർ ഇപ്പോൾ ആന ഇറങ്ങണം എന്നാണ് വിചാരിക്കണം, നല്ല റിസോർട്ടിൽ ആളെ കിട്ടൂ. പണ്ട് ഒരു ഫോറസ്റ്റിനോട് പറഞ്ഞതാ, കുമളി ടൗണിൽ ആന ഇറങ്ങിയിട്ട് ബഹളം വെച്ചിട്ട് ഇവർക്ക് തുരത്താൻ പറ്റാതെ നിൽക്കുമ്പോൾ ആളുകൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റുകാരെ. ഇപ്പോൾ കുമളി റിസോർട്ടിൻ്റെ തൊടിയിൽ ആന വരണം എന്ന് അതിന് വേണ്ടി ഉപ്പിട്ട് കൊടുക്കുകയാണ്, അപ്പോൾ ഉപ്പും ചാക്കി ഇട്ട് കൊടുക്കണത് ആന എന്താ പറയുക, ഈ താമസിക്കാൻ ടൂറിസ്റ്റിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ റിസോർട്ട് മാഫിയകളുണ്ടല്ലോ, വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്താണ് തീറ്റ ഇട്ട് കൊടുത്തിട്ട്. അങ്ങനെ ആ രീതിയിൽ മാറി കാര്യങ്ങൾ, കൃഷി നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതായ അതിൻ്റെ ഒരു പിന്നിലൊരു സൈക്കോളജി ഉണ്ട് കേട്ടോ. ഈ കൃഷി കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ലേ, ആനത്താരിയിലൊരു കൃഷി വന്നപ്പോൾ ആനപ്പം പോകുമ്പോൾ ഒരു കൃഷി കാണാണ്. ആന കഴിഞ്ഞ 2 വർഷം പോയപ്പോൾ ഈ കൃഷി അവിടെ ഉണ്ടായിരുന്നില്ല.
4: അത് ആനയുടെ റൂട്ടാണ്, റൂട്ടാണ്.
5: ആനയ്ക്കറിയില്ലല്ലോ ഈ ബോർഡർ ഇവിടെ കഴിഞ്ഞു, കാട് ഇവിടെ കഴിഞ്ഞു, ബാക്കി സുൽത്താൻ ബത്തേരി ടൗണാന്ന് ആനയ്ക്കറിയില്ലല്ലോ. അപ്പോൾ ആന പഴയ ഓർമ്മയിൽ ഇങ്ങനെ വരുമ്പോൾ വഴി തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കണം. മൃഗങ്ങൾ നമ്മൾ അവരുടെ ഏരിയക്ക് ഇപ്പോൾ ഒരു നിസ്സാര ഒരു പ്രശ്നം, അരിക്കൊമ്പനെ നമ്മൾ നാട് കടത്തിയത് എവിടെ നിന്നാ അറിയോ, ചിന്നക്കനാലിലെ യൂക്കാലിപ്റ്റസ് തോട്ടത്തിനാണ് പിടിച്ച്. യൂക്കാലിപ്റ്റസ് തോട്ടം ഒരു കാടല്ലേ, യൂക്കാലിപ്റ്റസ് കാട്ടിന്നാണ് ചിന്ന ഈ അരിക്കൊമ്പനെ പിടിച്ച് നാട് കടത്തിയത്.
4: കാട് ആനയുടെയാണ്,
5: ആ യൂക്കാലിപ്റ്റസ് കാടാണ്. അവിടെ എന്താ പ്രത്യേകത, അപ്പോൾ ആനയെ സംബന്ധിച്ച് അത് അയാളുടെ സ്ഥലമായിരുന്നു, അത് കുറഞ്ഞു വരുന്ന കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു.
4: നമ്മൾ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എന്തിന് യാത്ര ചെയ്യണം, എന്താണ് യാത്രകൾ നമുക്ക് തരുന്നത് എന്ന് ചോദിച്ചാൽ,
5: നമ്മളൊരു പുസ്തകം വായിക്കണ പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യാത്ര നിങ്ങളെ മനസ്സിനെ സമ്പുഷ്ടീകരിക്കും, അതിനെ റിഫൈൻ ചെയ്യും, മനസ്സിനെ നിർമ്മലമാക്കും. നിങ്ങൾ ലോകം കണ്ടില്ല അവൻ എന്നൊരു പ്രയോഗം തന്നെ നമ്മൾ പറയില്ലേ, അവന് ലോകവിവരമില്ല. എന്താണ് അതിൻ്റെ ബേസിക്, ലോകം കണ്ടിട്ടില്ല, അവൻ ലോകം കണ്ടാൽ ഇങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെ പറയില്ലേ. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് മാത്രം നിൽക്കുന്ന ഒരാളും ഇന്ത്യ മഹാരാജം മുഴുവൻ ചുറ്റി നടന്ന ഒരാളും സംസാരിക്കുന്ന രണ്ട് രീതിയിലാണ്. അപ്പം നമ്മൾ റിഫൈൻ ചെയ്യുന്നൊരു സാധനമാണ് യാത്ര. നിരന്തര യാത്രയിലൂടെ, നിരന്തര സമ്പർക്കത്തിലൂടെ നമ്മൾ പല സ്ഥലത്തും പോയി പല ഭക്ഷണങ്ങൾ കഴിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇഡ്ഡലിയും സാമ്പാറും ചോറും തന്നെ മതി എന്ന് പറയണമല്ല. അവിടെ പോകുമ്പോൾ നമ്മൾ അത് കഴിക്കണം. ഓരോ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എല്ലാ ടോളറൻസും ഉണ്ടാവുക. ഇപ്പോൾ രണ്ട് ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും പിടിച്ചേക്കാൻ പറ്റണം നമുക്ക്. യാത്ര ചെയ്യുമ്പോഴാണ് അതിനുള്ള ത്രാണി നമുക്ക് കിട്ടുക. അപ്പോൾ യാത്ര നമ്മളെ ഒരിക്കലും ദുഷിപ്പിക്കുന്നില്ല. യാത്ര നമ്മളെ നിർമ്മലമാക്കുന്നു. നമുക്ക് ലോക വിവരം തരുന്ന പുസ്തക വായന പോലെയാണ്. അപ്പോൾ യാത്രകൾ ഒരു ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. യാത്ര ചെയ്യാത്തവർ മൂഢന്മാരാണ് എന്ന് പറഞ്ഞാൽ അത് അവിവേകമാകുമോ എന്നറിയില്ല. എന്നാലും എനിക്കിപ്പോൾ ഈ ആളുകളോട്, കേൾക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ വ്രതാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞിട്ട്, നമ്മൾ ഈ ഫിത്തർ ആഘോഷങ്ങളെ കഴിഞ്ഞിട്ട്, ഈദുൽ ഫിത്തറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു യാത്ര പോവാം. ഒന്നുകിൽ സുഹൃത്തുക്കളായിട്ട് പോവാം. ഒറ്റയ്ക്കുള്ള യാത്ര ഉണ്ടല്ലോ, ഒരു സുഖകരമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മനസ്സ് കൂടെ വേണം. അത് കൂട്ടുകാരാകുമ്പോൾ കുറച്ചൊരു രസം തോന്നും. നമ്മുടെ ഭാര്യയും കുട്ടികളാകുമ്പോൾ വേറെ രസമാണ്. കുടുംബം മൊത്തത്തിലാണെങ്കിൽ വേറെ രസമാണ്. ഓരോ ഡൈമെൻഷൻസാണ് ഇതിനുണ്ടാകുന്നത്. അങ്ങനെ ഒരു യാത്ര പോകണം. യാത്ര പോയി വരുമ്പോഴാണ് ആ ആഘോഷത്തിൻ്റെ പരിസമാപ്തി ഉണ്ടാവുക.
4: പൂർണ്ണത,
5: അതെ. എല്ലാവരും അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാവുക ചെയ്യാം. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇൻറ്റിമസി കൂടുക ചെയ്യാം,
4: ബന്ധങ്ങളുടെ കൂടും.
5: അപ്പോൾ യാത്ര ആരും മുടക്കരുത്, അങ്ങനെ നിരന്തരം യാത്ര ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്.
4: നമുക്ക് തൽക്കാലം ഹരിയേട്ടനോട് യാത്ര പറയാം. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയാണ് അദ്ദേഹം. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മനോഹരമായി യാത്രയെക്കുറിച്ച് സംവദിക്കും. അതിനപ്പുറം എനിക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, ഓരോ സ്ഥലത്തെക്കുറിച്ചും അദ്ദേഹം ആഴത്തിൽ പഠിക്കും. ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഇന്നൊരു ജംഗ്ഷനുണ്ട്, അവിടെ ഇന്നൊരു ഹോട്ടലുണ്ട്, അവിടെ പ്രത്യേകിച്ച് കാണണം എന്ന് പറയും. എനിക്ക് തന്നെ അത്തരം കുറേ അനുഭവങ്ങൾ വളരെ കുറച്ചേ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും. മാത്രമല്ല ഊട്ടിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. ഊട്ടിയിൽ ഞാനും ഹരിയേട്ടനും ഓഫീസിൽ പെരിന്തൽമണ്ണ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് സഹ ഓഫീസർമാരെ കൂട്ടിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതിലും ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ല
5: കണ്ടിട്ടുണ്ട്,
4: ഊട്ടി കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രസകരമായ ഒരു കാര്യം, ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് യാത്ര ചെയ്യാം, നമ്മെ കൂടുതൽ റിഫൈൻ ചെയ്യാം, കൂടുതൽ ഊർജ്ജസ്വരരാകാം. നമുക്ക് നമ്മുടെ കൂടെ ഒരു മിനിറ്റുകൾ നീണ്ട, മണിക്കൂറുകൾ തന്നെ നീണ്ട യാത്ര ചെയ്തതിന് ഹരിയേട്ടന് ടീം പീസ് റെഡിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും യാത്ര ചെയ്യട്ടെ എന്നും ഇനിയും കൂടുതൽ നമുക്ക് പകർന്നു തരട്ടെ എന്നും ആഗ്രഹിക്കുന്നു.
0: അപ്പോൾ ശബ്ദത്തിലൂടെയും യാത്ര ചെയ്യാമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ദൃശ്യം. കേട്ടുകൊണ്ട് നമ്മൾ ഊട്ടിയിലായിരുന്നു.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
0: ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി സ്നേഹക്കൂടിൻ്റെ ജോലി ചെയ്ത് ജീവിക്കൽ മാന്യതയാണ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള എപ്പിസോഡാണ്. താജുദ്ദീൻ സ്വലാഹിയും ജംഷീർ സ്വലാഹിയുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
7: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സ്നേഹക്കൂടിൽ ഞാൻ ജംഷീർ സ്വലാഹി, എൻ്റെ കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉള്ളത് താജുദ്ദീൻ സ്വലാഹിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിലും ഉപജീവന മാർഗവും അതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങളാണ്. തൊഴിലെടുക്കാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങാടികളിലൂടെയൊക്കെ നടന്ന് സമയം കളയുന്ന പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, മക്കൾ, യുവാക്കൾ ഇവരെ പറ്റിയൊക്കെയുള്ള ചില ആവലാതികളും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ പല ഉമ്മമാരും സഹോദരിമാരുമൊക്കെ നമ്മളോട് റേഡിയോയിലേക്ക് ഈ സ്നേഹക്കൂടിലേക്കൊക്കെ വന്ന പരാതികളുടെയും അല്ലെങ്കിൽ സങ്കടങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലിനോട് ഉള്ള ഇസ്ലാമികമായ ഒരു സമീപനം എന്താണ്?
9: ഇസ്ലാം അതിൻ്റെ എല്ലാ സമീപനങ്ങളെയും ഏത് കാലഘട്ടത്തിലേക്കും പര്യാപ്തമായ രീതിയിൽ നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിയെയും വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം നിർവചിച്ച കൂട്ടത്തിൽ തൊഴിലിനോടുള്ള സമീപനവും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും അവൻ്റെ തൊഴിലിലൂടെ അവൻ്റെ ഉപജീവന ശ്രമങ്ങളിലൂടെ പര്യാപ്തനാക്കാനാണ് പടച്ചു തമ്പുരാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. തൊഴിലെടുക്കാത്ത ഒരു വ്യക്തി എന്നതല്ല, തൊഴിലെടുക്കുന്നൊരു വ്യക്തി, ആ തൊഴിലിൽ നിന്ന് അധ്വാനിച്ച് സ്വന്തം ജീവിതം പൂരിപ്പിക്കുന്നൊരു വ്യക്തി എന്നൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത്, മ അക്കല അഹദുൻ തഅമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅക്കുല മിൻ അമലി യദീ. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ്, ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാം ശരിക്ക് ആ വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കാനും അയാളുടെ ഉപജീവനം, അയാളുടെ കുടുംബത്തിൻ്റെ ഉപജീവനം ഇതൊക്കെ അയാളിലൂടെ തന്നെ പൂരിപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് ജോലി വേണ്ടിവരും. ജോലിക്ക് പോകുന്നതിനും സമ്പാദിക്കുന്നതിനും ആരാധനാകർമ്മങ്ങൾ കൂടി തടസ്സമായിക്കൂടാ എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റേത്. ആരാധനാകർമ്മങ്ങൾക്ക് ജോലിയും തടസ്സമായിക്കൂടാ, ഇത് രണ്ടും പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. നമ്മൾ ജുമാ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജുമായിലെ 10-ാമത്തെ വചനം ഓതി കേൾക്കുന്നു, ഫൈദ ഖുലിയത്തി സ്വലാത്തു ഫൻതഷിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫൈദ ഖുലിയത്തി സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ, ഫൻതഷിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, നിങ്ങൾ ആ പള്ളി വിട്ടു പോവുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാഹിൻ്റെ ഫളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ഫതിൽ എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്, അൽമാൽ സമ്പാദ്യമാണ് എന്ന് കൃത്യമായി മുഫസിരീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളിങ്ങനെ ജോലി ചെയ്ത് ദുനിയാവ് വെട്ടിപ്പിടിച്ചിങ്ങനെ നടന്നാൽ പോരാ, വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അള്ളാഹിനെ ധാരാളം സ്മരിക്കുകയും ഓർക്കുകയൊക്കെ വേണം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ തൊഴിലുള്ള ഒരു വ്യക്തി എന്നത് ഇസ്ലാം ഓരോ വ്യക്തിക്കും നിർദ്ദേശിച്ചതും ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തിയതുമായൊരു കാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുറാനിൽ തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, വജഅൽനഹാറ മഅശ, സൂറത്തു നബയിലെ 11-ാമത്തെ ആയത്താണ്. പകൽ സമയത്തെ നമ്മൾ മഅശാണ് ആക്കിയത്, ഉപജീവനത്തിനുള്ള മാർഗമാക്കാണ് ചെയ്തത്. പകൽ സമയത്ത് അവനിങ്ങനെ കുനിഞ്ഞ് ഒരു സ്ഥലത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കുകയോ എന്നല്ല വേണ്ടത്. അവന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, ചിലപ്പോൾ തലമുറകളായി കിട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടാകാം, അതിങ്ങനെ തിന്ന് അതിങ്ങനെ തീർക്കുക എന്നുള്ളതല്ല. സ്വന്തമായൊരു ജോലി എന്നത് വളരെ കൃത്യമായി ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് തെളിവുകൾ അതിന് ഉദ്ധരിക്കേണ്ടതില്ല. ഹുവല്ലദി ജഅലലക്കുമുൽ അർദ ദലൂലൻ ഫംഷൂഫി മനാക്കി ബിഹ വകുലൂ മിൻ റിസ്ഖി വൈലൈഹി നുഷൂർ, സൂറത്തു മുൽക്ക് 15-ാമത്തെ വചനമാണ്. ഭൂമിയിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും അന്നം കണ്ടെത്താനുമൊക്കെയുള്ള ആഹ്വാനം അത് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ജംഷീർ സലായി ചോദിച്ചതുപോലെ ഒരു ജോലിയോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ജോലി ചെയ്യാനും അധ്വാനിക്കാനും ഒക്കെ തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി ഉണ്ടാവുക എന്നുള്ളതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വിയർത്തധ്വാനിക്കുന്ന ജോലി ഇല്ലെങ്കിൽ അവരാ കാര്യം പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്.
7: തീർച്ചയായും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതിന് ഇസ്ലാം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പലവിധ ജോലികളുണ്ട്. ചിലർ കൈക്കോട്ടെടുത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നു, അങ്ങനെ അവിടുന്ന് തുടങ്ങി ചിലർ വാഹനങ്ങൾ ഓടിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി പല സമയങ്ങളിലും വീട്ടിൽ നിന്ന് പല ദീർഘമായ സമയങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. മക്കളുടെ കൂടെ വീട്ടിലിങ്ങനെ ഇരിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്നതിനൊക്കെ പകരം ഇങ്ങനെ ദീർഘമായി അധ്വാനിച്ച് യാത്ര ചെയ്യുക ഒക്കെ പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനൊരു മുസ്ലിം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഈ സാഹചര്യവും ഈ സമയങ്ങളൊക്കെ?
9: അതെ, ഒരു വ്യക്തി ഒരുപക്ഷെ ഇപ്പം ഒരു പ്രവാസിനെ കെടുത്താൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു, അത് കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ്, ഭക്ഷണം പോലും ശരിക്കും കഴിക്കണില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ, ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെ, ഒരു 2 മണി 3 മണി 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ പലപ്പോഴും കാണാം, 3 മണി 4 മണിയൊക്കെ ഉള്ള. ഇതേപോലെ വളരെ വൈകി എത്തുന്നവരുണ്ട്. അതേപോലെ കൊടും വേനലിൽ നല്ല ശക്തമായ വെയിലിൽ അങ്ങനെ തളർന്നു പോകുന്ന ചൂടിൽ പോലും അധ്വാനിക്കണവരുണ്ട്.
7: കരിങ്കൽ കോറിയിലൊക്കെ,
9: കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യണവർ. ഇനിയിപ്പോൾ ഒരു നല്ല AC ഒക്കെ ഉള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അയാൾക്ക് വർക്ക് പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. അയാളുടെ മേലുള്ള ലോഡും കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട അത്യാവശ്യം
7: ടാസ്കും
9: ഭയങ്കര പ്രഷറുകൾ അയാളുടെ മേലുണ്ട്.
7: ടാർജറ്റ്,
9: അതെ,
7: പൂർത്തിയാക്കൽ,
9: ടാർജറ്റ് പൂർത്തിയാക്കുക. പിന്നെ ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന നിരവധി ആളുകളെ കാണാം. ഇവിടെയൊക്കെ പലപ്പോഴും ഉണ്ടാകേണ്ട ഒരു നീയത്ത് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ഇതൊക്കെ ശരിക്ക് അമൽ സ്വാലിഹത്താണ്, ഇബാദത്താണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. സഹാബത്ത് ഇങ്ങനെ ഒരു വളരെ ശക്തനായ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കാണാണ്. അപ്പോൾ അയാളിങ്ങനെ ധൃതിപ്പെട്ടു പോകുകയാണ് അയാളെ ജോലിസ്ഥലത്തേക്ക്. അപ്പോൾ സഹാബികൾ ആരോ പറഞ്ഞു, ലൗകാന ഹാദാ ഫി സബീലില്ലാ, ഈ മനുഷ്യന് ഈ പണിയൊക്കെ അള്ളാഹൻ്റെ മാർഗത്തിലുള്ളൊരു പണിയൊക്കെ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അയാൾ സമ്പാദിക്കാനാണല്ലോ പോണത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, ലാ തഖൂലു ഹാദാ, ആ മനുഷ്യനെ പറ്റി നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താണ്? ഫഇന്നഹു ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാ, സ്വന്തം ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാനും ആ കുട്ടിയുടെ മരുന്നിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് അയാൾ പായുന്നതെങ്കിൽ അത് അള്ളാഹൻ്റെ മാർഗത്തിലുള്ളതാണ്. അത് ഒരു യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യേണ്ടത് മാത്രമല്ല ഫീ സബീലില്ല, മറിച്ച് ഇതും ഫീ സബീലില്ല തന്നെയാണ്. വൈങ്കാന ഖറജ യസ്ആ അലാ അബവൈനി ഷെയ്ഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ല, ഇനി ആ വ്യക്തി പോകുന്നത് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ, ഉമ്മാൻ്റെ മരുന്ന് ഉമ്മാൻ്റെ ഭക്ഷണം സംരക്ഷണം പോലെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതും ഫീ സബീലില്ലയാണ്, അതും നമുക്ക് ഫീ സബീലില്ലായി തന്നെ കാണാൻ പറ്റും. ഇനി വൈങ്കാന ഖറജ യസ്ആ അലാ നഫ്സിഹി, അവൻ ഒരു അവൻ്റെ ഇഫ്ഫത്തിന് വേണ്ടിയാണ് പോണതെങ്കിൽ വേറൊരാളോട് കൈനീട്ടാതിരിക്കാനും സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും സ്വന്തം ആവശ്യം സ്വന്തം നിലക്ക് നിർവഹിക്കാനൊക്കെ വേണ്ടിയാണ് പോണതെങ്കിൽ ഫഹുവ ഫീ സബീലില്ല, അതും അള്ളാഹൻ്റെ മാർഗത്തിലുള്ള തന്നെയാണ്. ഇനി തീർന്നില്ല, വൈങ്കാന ഖറജ റിയാഅൻ വ മുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ, എന്നാൽ അവൻ പോണത് കുറച്ച് എന്താണ് അത്യാവശ്യമൊക്കെ സമ്പാദിച്ച് ഒരു പ്രൗഢി കാണിക്കാനും അവൻ്റെ വീട് ഭയങ്കര സംഭവമാക്കാനും അവൻ്റെ കാറ് വലിയ സംഗതിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് ശൈത്താൻ്റെ മാർഗത്തിലാണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഈ സമയം മുഴുവൻ അവനെന്താണ്, ശരിക്കും ഇബാദത്താണ്, പുണ്യമാണ്, പരലോകത്തേക്കുള്ളതാണ്. പാടത്തായിരിക്കും കിളക്കുന്നത്, പക്ഷേ അത് രാത്രി നിസ്കരിക്കുന്നത് പോലെയും പഠിച്ചവനോട് ദിക്ര ചെല്ലുന്നതും പോലത്തെ മറ്റൊരു അമലാണ്. പക്ഷേ ഈ നീയത്ത് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകില്ല.
7: അതെ, അപ്പോൾ ഒരാൾക്ക് ഈ നീയത്തൊന്നും ഇല്ലെങ്കിൽ ഈ പുണ്യം അയാൾക്ക് കിട്ടുമോ?
9: കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. നീയത്തില്ലെങ്കിൽ കിട്ടൂല, കാരണം ഇന്നമൽ അഅമാലു
7: ബിന്നിയ്യ,
9: പ്രവർത്തനങ്ങൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സ് അത് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഇപ്പം ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവം നമ്മളോട് അനുസ്മരിക്കുകയാണെങ്കിൽ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നമുക്കറിയാം പ്രവാചകന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ
7: റിപ്പോർട്ട് ചെയ്ത
9: ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതേപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഅദ്ദിനായിരുന്നു, ആ നിലക്ക് പ്രസിദ്ധനാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ഓരോന്നും പിൻപറ്റി അദ്ദേഹത്തിന് കിട്ടിയൊരു സ്ഥാനപ്പേരുണ്ട്, മുത്തബിഉസ്സുന്ന എന്ന പേര് ലഭിച്ച ആളാണ് അദ്ദേഹം. അപ്പം ഈ ഇങ്ങനെ ഇവരടങ്ങുന്ന ഒരു സദസ്സിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളൊരു ജനാസയെ ഇങ്ങനെ തുടർന്ന് പോയാൽ, ജനാസയുടെ പിന്നാലെ പോകുമല്ലോ, ആളുകൾ ജനാസിന്റെ മുന്നിൽ മണ്ടും, ശരിക്കതല്ല, ജനാസയെ പിന്തുടർന്ന് പോകുക എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ സ്പീഡിൽ പോണ ജനാസിന്റെ കൂടെ അതേ സ്പീഡിൽ അധികാരികളൊക്കെ ചൊല്ലി, മനസ്സിൽ ചൊല്ലി പുറത്തേക്ക് വരാതെ പോവുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ പോയാൽ അയാൾക്ക് നിശ്ചിത ഖിറാത്തുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടെ അങ്ങനെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് ആവേശവും സംശയവുമായി. അപ്പോൾ അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ആയിഷ ബിവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നു, അവർ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഖീറാത്ത് പോയി, കിട്ടിയില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ജനാസയെ പിന്തുടരാത്ത ഒരാളായതുകൊണ്ടല്ല, മറിച്ച് ജനാസയെ പിന്തുടരുമ്പോൾ ഇങ്ങനത്തെ ഒരു നിയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം ആ നീയത്ത് എന്നുള്ളത് പ്രധാനമാണ്. അത് ഇങ്ങനെ വായോണ്ട് ചൊല്ലിപ്പറയാന്നുള്ളതല്ല, മനസ്സിലത് ഉണ്ടാവുക. പാടത്ത് കളക്കുമ്പോൾ വിഷമം വരുമ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അതുവഴി എനിക്ക് പഠിച്ചോൻ പുണ്യം തരും, ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ളത് വരെ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ അതുകൊണ്ട് എനിക്ക് പഠിച്ചോൻ പുണ്യം തരട്ടെ എന്ന് എന്ത് ചെയ്യൂല, പലപ്പോഴും ചിന്തിക്കൂല. അപ്പം ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ വർക്ക് സ്റ്റേഷനിലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ക്ഷമാപൂർവ്വം അതിജീവിച്ചു പോകാൻ എന്ത് ചെയ്യും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു ദീനി തലമുണ്ട്. ജോലി ഏതാണെങ്കിലും ഹലാലായ എല്ലാ ജോലിക്കും ഒരു ഒരു ദീനി തലമുണ്ട് എന്നുള്ളതിൽ സംശയമല്ല.
7: പുണ്യം കിട്ടുന്ന പുണ്യത്തിൻ്റെ അവസരങ്ങളാണ് ഇത്.
9: അതെ
7: അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പല ആളുകളും ഇത്ര പുണ്യവും ഇത്ര അവസരങ്ങളൊക്കെ കിട്ടുന്ന മഹത്തരം ഇസ്ലാം വളരെ മഹത്തായി കണ്ട ഈ സംഗതി ഇതൊന്നും ശ്രമിക്കാതെ തിരിച്ചറിയാതെ എപ്പോഴും ഇങ്ങനെ ഔദാര്യം കിട്ടുന്ന അല്ലെങ്കിൽ ഔദാര്യം പറ്റുന്ന മറ്റുള്ളവരുടെ സഹായം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പല ആളുകളെയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആളുകളോട് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ?
9: തീർച്ചയായും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അയാൾ എന്ന വ്യക്തിയെ, അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ, അയാളുടെ കഴിവിനെ, അയാളുടെ ഊർജത്തെ ഈ സമൂഹത്തിന് കിട്ടണില്ല. രണ്ട്, അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുറച്ച് സ്വസ്ഥവും സുഖസുന്ദരവുമായി ജീവിക്കേണ്ട അത് അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ആ കുടുംബത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. മൂന്ന്, അയാളുടെ അഭിമാനം അയാൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പം അള്ളാഹു തന്ന ഒരു ഒരു ജീവിത കാലഘട്ടം അതുപയോഗിക്കാത്തത് വലിയ കുറ്റമാണ്. എപ്പോഴും ഇങ്ങനെ വേറൊരാളുടെ ഔദാര്യം പ്രതീക്ഷിച്ച്, ഇപ്പം ലോക്ക്ഡൗൺ കാലമൊക്കെയാണ്, അപ്പം നമുക്ക് നമ്മളെ ശ്രോതാക്കൾക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ തോന്നാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറയുകയാണ്. നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ നഷ്ടപ്പെട്ട ജോലിയുടെ സങ്കടം കൊണ്ട് അങ്ങനെ ഇരിക്കുക. പലപ്പോഴും ആളുകൾ ഫുഡ് കിറ്റും ബാക്കിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, ആ ഫുഡ് കിറ്റ് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. രോഗിയോ ശാരീരിക പ്രയാസമൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്കൊരു മനസ്സംഘർഷവും ആവശ്യമില്ല, അയാൾക്കത് സ്വസ്ഥമായിട്ട് സ്വീകരിക്കുക അയാളുടെ ആ അവസ്ഥ കൊണ്ടാണ്. മാത്രമല്ല അയാൾ നല്ല നിലക്ക് അധ്വാനിച്ച കാലത്തെ ഒരു പുണ്യം ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നുണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണ്, മിസ്ലമാക്കാന മുഖീമൻ സഹീഹൻ. ഏത് കാര്യത്തിലും അങ്ങനെയാണ്, അയാൾ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അയാൾ ചെയ്തതിൻ്റെ എല്ലാ ഓഹരിയും രോഗാവസ്ഥയിൽ കിട്ടും. എന്നാൽ ആരോഗ്യമുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്, എന്നിട്ടും ഉള്ള ജോലി പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവർ മറ്റു ജോലികൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം, അത് അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തണം. പിന്നെ അറിയണ ആളുകൾ ഖുതുബക്കും മദ്രസിലൊക്കെ പോണ ചില സുഹൃത്തുക്കളൊക്കെ മീൻ കച്ചവടം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇപ്പോൾ ഒരു ഉസ്താദ് ഏതോ ഒരു പൂളക്കച്ചവടം നടത്തിയതിനെ പറ്റിയിട്ട്, ഉസ്താദ് പൂളക്കച്ചവടം നടത്തി ജീവിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, അതിലെന്താ തകരാറുള്ളത്, അതിനെന്താ പ്രശ്നമുള്ളത്. അദ്ദേഹം വളരെ മാന്യമായി വേറുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പോകുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഒരു തൊഴിലെടുത്തു. അതൊരു കുറ്റകരമായി കാണേണ്ടതില്ല.
7: അതെ. അപ്പോൾ തീർച്ചയായും ഉസ്താദന്മാരും പണ്ഡിതന്മാരും അല്ല, അങ്ങനെ ഏത് ആളുകൾക്കും എന്ത് ചെയ്യാം, തൊഴിലുകൾ ചെയ്യാലോ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ വരെ നമുക്ക് ഹദീസുകളും ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പല തൊഴിലും ചെയ്തവരായിട്ടാണ് കാണുന്നത്. ആദം നബി അലൈഹി സ്വലാം കൃഷിക്കാരനായിരുന്നു, കൃഷി ചെയ്തിരുന്നു.
9: ഹവ്വ ബീവി നമ്മുടെ ഉമ്മ, അവരെ അദ്ദേഹത്തെ കൃഷിയിൽ സഹായിച്ചിരുന്നു.
7: തീർച്ചയായും നൂഹ് നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നിടത്ത് അദ്ദേഹം ഒരു ആശാരി പണി ചെയ്തിരുന്ന നജ്ജാറായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വളരെ എല്ലാവർക്കും അറിയുന്നതാണ്, അദ്ദേഹം ഒരു ഹദ്ദാദായി പടയങ്കികളൊക്കെ നിർമ്മിക്കുന്ന
9: ഇരുമ്പ്
7: പണിക്കാരനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും.
9: നമ്മുടെ നാട്ടിൽ കൊല്ലം എന്ന് പറയും,
7: കൊല്ലം എന്ന് പറയും, കൊല്ലം. അതെ. അതേപോലെ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഹയ്യാത്തായി വസ്ത്രങ്ങൾ
9: ടൈലറായി
7: കാണാൻ പറ്റും. മൂസ അലൈഹിസ്സലാം ആടുകൾ മേയിച്ചിരുന്ന ഖുർആൻ തന്നെ നമ്മളെ
9: അതെ പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളോളം.
7: അതെ.
9: അതും അദ്ദേഹം മഹറായിട്ടാണ് എന്ത് ചെയ്തത്,
7: മഹർ പോലും അദ്ദേഹം ആ തൊഴിലായിട്ടാണ്
9: സ്വീകരിച്ചത്,
7: തൊഴിൽ ചെയ്തെടുക്കാണ് കണ്ടത് അല്ലേ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നിടത്ത് കാണാൻ പറ്റും, അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വിശിഷ്ടരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്.
9: ഇതിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശിയായി ജനിച്ചിട്ടും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ടയിൽ കാരക്ക് ഏറ്റിയിട്ട് ഒക്കാലയിലും അടക്കമുള്ള ഒരുപാട് ചന്തകളിൽ കാരക്ക വേണോ എന്ന് ചോദിച്ച് പ്രവാചകൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആടിനെ പ്രവാചകൻ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്ര ഉള്ളൂ, നല്ലൊരു പോയിന്റാണ് ഇവിടെ ജംഷീദ് സലായി ചേർത്ത് വെച്ചത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വ്യക്തിക്ക് വേറെ ആളുടെ മുന്നിൽ കൈനീട്ടിയിരിക്കല്ല അയാൾ ചെയ്യേണ്ടത്. മറിച്ച് അയാൾ എന്ത് ചെയ്യണം, തൊഴിലെടുക്കാനും ജോലികളിൽ ഇടപെടാനും തീർച്ചയായും അയാൾ ശ്രമിക്കണം എന്നത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ യദുൽ ഉലിയ ഖൈറു മിനൽ യദ് സുഫ്ല, മേലെ നിൽക്കുന്ന കൈ തന്നെയാണ് താഴെയുള്ള കൈയിനേക്കാളും നല്ലത്, നന കൊടുക്കുന്ന കൈ. പിന്നെ അതാണെന്ത് ഏറ്റവും ഉന്നതം, വാങ്ങുന്ന കൈയല്ല ഏറ്റവും ഉന്നതം. ഇനി മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഒമൻ യസ്തഅഫിഫ് ഇഫ്ഫിഹില്ല, ഒരു വ്യക്തി ഇഫ്ഫത്ത് സ്വയം ഒരു പവിത്രതയും മാന്യതയൊക്കെ പാലിക്കുകയാണെങ്കിൽ അല്ല എന്ത് ചെയ്യും, അതിനുള്ള ഒരു സാഹചര്യം അവന് കൊടുക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ല അൻ യഖുദ അഹദുക്കും ഹബ്ലഹു ഫയഹ്തബ് അലാ ദഹ്രിഹി ഖൈറു ലഹു മിൻ അൻ യതിയ റജുലൻ ഫയസ്അലുഹു അഅതാഹു ഔ മനഅഹു.
10: തീർച്ചയായും
9: ആ വലിയൊരു മെസ്സേജാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കയറെടുത്തിട്ട് ആ കയറിൽ കുറച്ച് വിറകൊക്കെ കെട്ടിയിട്ട് അത് തോളിലേറ്റി അതുമായിട്ട് വിൽക്കാൻ പോകലാണ് വേറെ ആളെടുത്ത് പോയി ചോദിക്കുന്നതിലാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ്.
10: അല്പം ശാരീരികമായി പ്രയാസപ്പെട്ടാലും
9: അതെ,
10: മറ്റുള്ളവരുടെ മുഴുവൻ കൈനീട്ടുന്നതിനേക്കാൾ ഉത്തമം
9: ഈ ഒരു അധ്വാനിക്കുന്ന രീതിയാണെന്നാണ്. അപ്പം ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് വിയർക്കാൻ റെഡിയല്ല, ചളിയാകാൻ റെഡിയല്ല, അവിടെ ബ്രോക്കറേജ് ഇവിടെ ഇത് അവിടെ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടച്ചെലവ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ പുതിയ തലമുറ സ്വീകരിക്കുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് മുറിഞ്ഞിറങ്ങണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനകൾക്കും ദീനിനും ഒന്നും തടസ്സമാകാതെ ദീനീ കാര്യങ്ങൾ അത് ജോലിക്കും ബാക്കിയുള്ളതിനൊന്നും മുടക്കമാകാതെ ഉള്ളൊരു ക്രമമാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് വേണ്ടത്, അതെത്ര കഠിനാധ്വാനമാണോ അതിനനുസരിച്ചുള്ള പുണ്യം ഉണ്ടാകും. വിയർപ്പ് എന്നത് അത് ഇവിടെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്, ആ സ്മെല്ല് പഠിച്ചവന് ഇഷ്ടമുള്ള സ്മെല്ലാണ് തന്നെയാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
10: ഇപ്പോൾ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ജോലിയും അതോടൊപ്പം പ്രവാചകനിൽ നിന്നുള്ള ഹദീസുകളൊക്കെ പഠനവും
9: അതെ
10: ഇബാദത്തും എല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് കാണാൻ പറ്റുമല്ലോ.
9: ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം അതിന് തെളിവാണ്. അദ്ദേഹം പറഞ്ഞു, കുന്നാ നതനാബു നുസൂൽ, പ്രവാചകന്റെ അടുത്ത് ഞങ്ങൾ ഊഴം വെച്ചാണ് ഞങ്ങൾ പോയിരുന്നത്. ഒരു ദിവസം ഞാൻ കൃഷിയിടത്തിൽ പോകും, അവിടുന്ന് അധ്വാനിച്ച് സമ്പാദ്യവും വിഭവങ്ങളുമായി വരും. അന്ന് എൻ്റെ അയൽക്കാരനും എൻ്റെ കുടുംബവും ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് കഴിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേന് എൻ്റെ അയൽക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് എൽമുമായിട്ട് വരും, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ആ എൽമു പഠിപ്പിച്ചു തരും. അടുത്ത ദിവസം എൻ്റെ അയൽക്കാരൻ കൃഷിയിടത്തിൽ പോകും, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോകും, ദീന് പഠിക്കും. ഇങ്ങനെയാണ് അവരൊക്കെ ചെയ്തത്. അപ്പം ദീനിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടൊരു മൂലക്കെ ഒരു തസ്ബീഹുമാലയും പിടിച്ച് ഒരാളായി ഇങ്ങനെ ഇരിക്കുക, ജനങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നൊന്നും പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലില്ല. അത് ഒരു ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തൊഴിൽ ആയി സ്വീകരിക്കേണ്ട ഘട്ടമുള്ള ആളുകൾക്ക് വേറെ നിർവാഹമല്ലാത്തതുകൊണ്ട് അത് വേണ്ടി വരും. അത് അതിനെ നമ്മളിവിടെ എന്ത് ചെയ്യണില്ല, ഒരിക്കലും നെഗറ്റീവായി കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു ജീവിതോപാധിയും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗവുമായി കാണുന്നതിനെ തീർച്ചയായും പുനർവിചിന്തനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്.
10: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലോ, അധ്വാനിക്കാതെ എളുപ്പവഴിയിൽ ഇങ്ങനെ സമ്പാദിക്കുകയാണെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും കാണുന്ന ചില ചില ടൗണുകളിലൊക്കെ ചെന്നാലും ഇപ്പോൾ നാട്ടിൻപുറത്ത് തന്നെ കാണുന്നുണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് പോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ സംസാരത്തിലൊക്കെ ഈ ബ്രോക്കറേജ് ചില അമിതമായ വർണ്ണനയൊക്കെ പറഞ്ഞിട്ട് അധ്വാനിക്കാതെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ നമ്മൾ ഇവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും.
9: തീർച്ചയായും ഇത് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡാണത്.
10: അതായത്
9: ഓൺലൈൻ റമ്മി മുതൽക്ക് ഓഫ്ലൈനിലുള്ള കടലാസായി കിട്ടുന്ന ലോട്ടറി വരെയുള്ളത് വാങ്ങും. അത് വലിയ പ്രതീക്ഷയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയാൽ വീടൊക്കെ പൊളിച്ചിട്ടിട്ട് തമാശ പറയലുണ്ട്, ഉള്ള സംഭവം ഒന്നല്ല, വീടൊക്കെ പൊളിച്ചിട്ടിട്ട് അവസാനം വീടിന്റെ നിർമ്മാണം നടക്കണില്ല, കൂട്ടുസ്വത്താണ്. അപ്പോൾ ഒരു ദിവസം മൂത്തക്കാക്ക എല്ലാരെയും വിളിച്ചുകൂട്ടി, ഒരു നല്ല പ്ലാന് തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ പ്ലാൻ എന്ന് വെച്ച്, ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാണിച്ചെടുത്തു
10: കോടിയുടെ.
9: അപ്പോൾ ഇത് ഇത് ഇതൊരു ആളുകളുടെ ഒരു മാനസികാവസ്ഥ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്, കള്ളിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവേ ഇങ്ങനെ ഒരു വായുവിൽ നിന്ന് സാധനം കിട്ടണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നടക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട്, ലാ യഖഉദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി, ജീവിതായോധനം തേടാതെ ഭക്ഷണത്തിന്റെ വിഭവം തേടാതെ ഇങ്ങനെ നിങ്ങൾ ചടഞ്ഞിരിക്കണ ആൾക്കാരാകരുത്. എന്നിട്ട് അൻ ചടഞ്ഞിരുന്നിട്ടോ പറയാണ്, അല്ലാഹുമ്മ റസുഖ്നീ, പഠിച്ചോനെ എനിക്ക് നീ ഭക്ഷണം തരണേ, ജോലിക്ക് പോകൂല, നേരം വെളുത്ത ജോലിക്ക്
10: പോകൂല,
9: എന്നിട്ടൊരു മൂലക്ക് ഇരുന്നാണ്ട് പഠിച്ചോനെ എനിക്ക് വിഭവം തരണേ, എൻ്റെ കുടുംബം എനിക്ക് സമ്പത്ത് തരണേ എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ഞാനൊരാളെ കണ്ടു, അപ്പോൾ അവൻ എന്നെ ആശ്ചര്യപ്പെടുത്തി, അത്ര നല്ലൊരു ചങ്ങായിയാണ്, അത്ര കണ്ട വളരെ സ്മാർട്ടാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, അല ഹുഹർഫ, എന്താ കുഞ്ഞു അവനക്ക് പണി? നമ്മൾ സാധാരണ ആളുകൾ കാണുമ്പോൾ
10: ഒരു ചോദ്യമാണ്,
9: എന്താ നിനക്ക് ജോലി എന്ന് ചോദിക്കണം. അപ്പോൾ പറയാണ്, അവന് ജോലിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയാം,

0: സമ്മങ്ങള്
1: അതെ
0: ആടിനെ നോക്കി ജീവിച്ചു, അതേപോലെ കാരക്ക വിറ്റ് ജീവിച്ചു, ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പൊ ഒരു തൊഴിലിനും മോശമല്ല. നമ്മൾ ഭയങ്കര സ്റ്റാറ്റസിന്റെ പേര് പറഞ്ഞിട്ട് തൊഴിലുകൾ എടുക്കാത്തൊരു സാഹചര്യം,
1: അത് പ്രത്യേകം നമ്മുടെ കേരളത്തിൽ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കേരളത്തിന്റെ ഒരു പഠനമൊക്കെ പറയുന്നത് അഭ്യസ്ത വിദ്യര് വലിയ വലിയ കോഴ്സൊക്കെ കഴിഞ്ഞതിന്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യൂല, ഒരു ജോലിയും ചെയ്യൂല. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തജുദ്ദീസ്വലായി പിന്നെ ഈ ഏർപ്പാടിലൊക്കെ ഇടപെടുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്താല് അവരൊരു വലിയ പ്രതിസന്ധിയിലല്ല അവർ ചെന്ന് ചാടുക?
0: അത് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സലഫി പണ്ഡിതന്മാരോടൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പലിശയുമായുള്ള ഇടപെടലുകളിൽ ഉള്ളൊരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, അതല്ലെങ്കിൽ ഹറാമിൻ്റെ സമ്പാദ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ജോലി ഒഴിവാക്കണം തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹറാമായ സമ്പാദനം ജീവിതത്തിലേക്ക് വരിക വഴി ഫസ്റ്റ് തടയപ്പെടുന്നതവൻ്റെ പ്രാർത്ഥനയാണ്. മത്താമഹു ഹറാം, വമശ്രബഹു ഹറാം, വഖുദിയ ബിൽ ഹറാം. അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ കുടിക്കുന്ന വെള്ളം, ആ ഹറാമിൽ അവനിങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അന്ന യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പിന്നെ ഉത്തരത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടിട്ട് പിന്നെ കുറേ ജീവിത സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു വിഷയം, ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ, നല്ല സാലറിയുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ആ സമ്പാദ്യം അടയുമ്പോൾ അയാളെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ ജോലിയിലൂടെ തന്നെ പോയാൽ നിങ്ങൾക്കും എനിക്കൊക്കെ സ്വസ്ഥമായിട്ട് നല്ല മാർബിളിട്ടായി വീട്ടിൽ താമസിക്കാം. പക്ഷേ മാർബിളില്ലാത്ത ആറടി മണ്ണിലെ ഒരു കൊച്ചു ഖബറുണ്ട്, മൂടുകല്ല് വെച്ച് ആൾക്കാർ പോരും, അവിടെ മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിലൊരു സുഖം ഉണ്ടാവില്ല, എപ്പോഴാണ് മരിക്കാന്നറിയില്ല. അപ്പോൾ ആ ബോധ്യം കൈമാറുന്നതോടുകൂടെ കുടുംബത്തിൻ്റെ ജീവിത ചെലവ് ചുരുങ്ങും, കുടുംബം ആ ബോധ്യത്തിലേക്ക് വരും. അപ്പോൾ എല്ലാ ദിവസവും 2 കിലോ വീതം നല്ല ചെമ്മീനൊക്കെ വാങ്ങിയിരുന്ന വീട്ടിൽ ഒരു 160 റുപ്യ എടുത്ത ആഴ്ചയിൽ ഒരു കിലോ മീൻ എന്തിനുണ്ടാവുള്ളൂ, വാങ്ങാനുണ്ടാവുള്ളൂ. വീട് ചിലപ്പോൾ ചെത്തിത്തേക്കാത്ത നിലത്ത് പുൽപ്പായിൽ കിടന്നുറങ്ങേണ്ടി വരും, പക്ഷേ ആ കിടത്തത്തിന് ഹറാമായ വീട്ടിലെ കിടത്തത്തേക്കാൾ ഒരു സമാധാനം ഉണ്ടാകും. അത് മക്കളെയും ഭാര്യയെയും ഒക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പടച്ചോൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനൊക്കെ വേറെ വഴി കാണിച്ചു തരും. ഇല്ല, ഇനി വഴി കാണിച്ചു തന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ് ബാക്കിയുള്ള കാലം ജീവിച്ചതെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകം ഉണ്ടെന്നുള്ള വിശ്വാസം അയാൾക്ക് കൊടുക്കുന്ന ചെറിയ ആത്മവിശ്വാസം ഒന്നല്ല അയാൾക്ക്. മാത്രമല്ല, ലൗ അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖക്കും കമാ യർസഖു തൈർ തഖ്ദു ഹിമാസൻ വതറൂഹു ബിത്വാന എന്നാണ്. നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും, പക്ഷിയെ ഭക്ഷിപ്പിക്കുന്നത് പോലെ ഭക്ഷിപ്പിക്കും. തഖ്ദു ഹിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ വയറൊട്ടിയിട്ടത് പോകുന്നു, വൈകുന്നേരം വയറ് നിറച്ചത് തിരിച്ചു വരുന്നു. ഇവിടെ ഹക്ക തവക്കുൽ എന്നുള്ളത് പ്രത്യേകം ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം, അടിവരടണം. ഇപ്പോൾ ഹറാമായ കച്ചവടമോ സംഗതിയോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ചില കച്ചവട വസ്തുക്കൾ വിൽക്കുന്നതിലൂടെ എനിക്ക് ഹറാമ് വരുന്നു എന്ന് ചിന്തിക്കണേ. ഇപ്പം ഒരു ലൈബ്രറി ആണെങ്കിൽ അവിടെ കുറേ എന്താ പറയുക, കുട്ടികളെ ഇക്ലിപ്പെടുത്തുന്ന രീതിയിലുള്ള മസാല പുസ്തകങ്ങൾ വിൽക്കുന്നു, അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നു, അതല്ലെങ്കിൽ ഒരു സിഗരറ്റും ലഹരി വസ്തുക്കളും പാൻപരാഗും ഒക്കെ വിൽക്കുന്നു, അതെടുത്ത് ഒഴിവാക്കി ഇവിടുത്തെ മൊത്തം പോകും എന്ന് വിചാരിക്കുന്ന ഒരാൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഞാൻ അള്ളാഹുവിൽ ശരിക്കാണ് തവക്കുലാക്കി, ഹക്ക തവക്കുലാക്കി. അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ, ഇപ്പോൾ ബാങ്ക് മാനേജറായിരുന്ന ഒരാൾ ജോലി ഒക്കെ രാജിവെച്ചിട്ട് അയാൾ ചെയ്തതെന്താ വെച്ചാൽ, ഒരു കമ്പനിയിലെ കണക്കെഴുത്തുകാരനായിട്ടിരുന്നു. ആ അപ്പം അയാൾക്ക് എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം 1/3 ശമ്പളം കിട്ടുന്നുണ്ടാവുള്ളൂ, പക്ഷേ അയാൾക്ക് എന്താണ് സമാധാനമുണ്ട്, അയാളെ നിസ്കാരം പഠിച്ചു സ്വീകരിക്കുന്നുണ്ട്, അയാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാത്രമല്ല ആ ചെയ്ത നന്മ വെച്ചിട്ട് അയാൾക്ക് പഠിച്ചവനോട് എന്ത് ചെയ്യുക, നിരന്തരം പ്രാർത്ഥിക്കുക, പ്രശ്നമല്ല. ഇപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നല്ല ഈ DJ മിക്സിംഗ് ഒക്കെ ഉള്ള ഭയങ്കര ബോക്സും ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ വിൽക്കണ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ മ്യൂസിക് സിസ്റ്റം ഒക്കെ വിൽക്കണേ. അപ്പം മുമ്പർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന് എന്ത് ചെയ്തു, പിന്മാറി, വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൊക്കെ പറഞ്ഞു ഇത് വേണ്ട, അത് ഭയങ്കര കച്ചവടം പോണതാണ് നമുക്ക്. അപ്പം അദ്ദേഹം അങ്ങനെ വരുന്നൊരു വരുമാനം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്നു. ആ കമ്പനിയിൽ, ആ കമ്പനീൻ്റെ തന്നെ വേറെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം വിൽക്കുന്നുണ്ട്. ആ വർഷം ആ പ്രവിശ്യയിൽ, നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു വിശാലമായ നാടാണ്, ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം

0: അദ്ദേഹത്തിനാണ് നടന്നത്, ഈ സാധനം ഒഴിവാക്കിയിട്ട് പോലും. അപ്പം അങ്ങനത്തെ ഒരു തവക്കുൽ ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ എനിക്കറിയുന്ന വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു ജോലി അത് ഹറാമാണെന്ന് മനസ്സിലാക്കി, അതിൽ സമ്പാദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് രാജിവെച്ച് പോരുകയാണ്. പോരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം ഒരു അറബ് സുഹൃത്തിനെ കാണുന്നു, പരിചയപ്പെടുന്നു, അദ്ദേഹവുമായി പുതിയൊരു സംഭവം തുടങ്ങുന്നു. അപ്പോൾ നമ്മളെ ചിലപ്പോൾ കുറച്ചൊരു കാലം പരീക്ഷണം ഉണ്ടാകാം, അത് എന്ത് തൊഴിലെടുക്കാൻ ഞാൻ റെഡിയാണെന്ന് തീരുമാനിച്ചിട്ട് വേണം വരാൻ. ഇഷ്ടംപോലെ തൊഴിൽ നമ്മുടെ നാട്ടിലുണ്ട്. ആ അത് അതിലൊരു തൊഴിൽ ഞാൻ എടുക്കും എന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ട് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഫാമിലി സംഗതിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് വിചാരിക്കാതെ ഹറാമെന്ന് രക്ഷപ്പെടാനാണെന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും, ഭംഗിയായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കേണ്ടത്. എത്ര മിനിറ്റായി?
1: അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു സംഗതിയാണ്, വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയ കച്ചവടമൊക്കെ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്നൊക്കെ ലോണ് പലിശക്ക് പണമെടുക്കലും വട്ടി പലിശക്കാരിൽ നിന്ന് പണം വാങ്ങി തുടങ്ങലും പിന്നെ അത് വലിയ പ്രതിസന്ധിയിലാകലുമൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്.
0: വളരെ ശരിയാണ് ജംഷീർ സലാഹ് ഇവിടെ പറഞ്ഞത്. പലിശക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ആളുകൾ പലപ്പോഴും കാണുന്നത്. അത് നിർവാഹല്ലായിട്ടാണ്, കൃഷി ഇറക്കാൻ കഴിയൂല, കൃഷി ഇറക്കാൻ കഴിയില്ലെങ്കിൽ ഇറക്കണ്ട, പട്ടിണി കിടക്കുക, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പലിശ എന്നുള്ളത് ഒരു നിലക്കും അനുവദിക്കപ്പെടുന്ന ഒരു സംഭവമല്ല. അല്ലാതെ ഇനി കുലുനരിബാലൂമുന ഇല്ലാക്കമായ കൂമുല്ലതി യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്സി ദാലിക ബി അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കൃത്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥയായിരിക്കുന്നതാണ്. പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനോനില തെറ്റി അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് അയാൾ പോവുക. അപ്പോൾ പലിശ ബാധിച്ചവൻ ആത്യന്തികമായി വരാൻ പോകുന്ന ദുരന്തത്തെയും ദുരിതത്തെയും തന്നെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കുലു റിബ യുബഅസു യൗമൽ ഖിയാമ മജ്നൂനൻ, ഭ്രാന്തനായി പരലോകത്ത് എന്ത് ചെയ്യും അവനെ കൊണ്ടുവരുന്ന ഇബ്നു അബി ഹാത്തിമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭ്രാന്താവസ്ഥയിലായിരിക്കും അവന്. മാത്രമല്ല വൻപാപങ്ങളിൽ എണ്ണിയിട്ടുണ്ട് ഖുർആൻ. ഷിർക്കിൻ്റെയും സിഹറിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൂടെയാണ് പലിശ തിന്നുന്നവനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കിലുഹു വഖാതിബുഹു വമൂക്കിലുഹു വശാഹിദൈഹി ഒക്കെ, പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, എല്ലാം എല്ലാം ഇങ്ങനൊരു തിന്മ വേറല്ല. അത്രയും ഗൗരവത്തിൽ ഇസ്ലാം ഈ തിന്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ദിർഹമു മിൻ റിബ യഅകുലുഹു റജുൽ, ഒരു വ്യക്തി കഴിക്കുന്ന ഒരു ദിർഹം, പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം, വഹുവ യഅലമു, ഇത് പലിശയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഒരു ഒരു ദിർഹം, അത് അഷദ്ദു മിൻ സിത്തും വസലാസീന ജനിയ, അത് പിന്നെ 36 വ്യഭിചാരത്തിന് തുല്യമാണ്, 36 വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ്, അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ പലിശയിൽ കുടുങ്ങിയ ആളുകൾ ചെയ്യേണ്ടത് അവരുടെ പ്രോപ്പർട്ടികളിൽ ചിലത് വിറ്റിട്ടാണെങ്കിൽ പോലും സഹോദരന്മാർക്കൊക്കെ വലിയ റോൾ എടുക്കാൻ പറ്റും. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാകും, സഹായിക്കണം, ഒരു കരാറോടുകൂടെ സഹായിക്കണം. എന്നിട്ട് ഭർത്താവ് ഇനി എടുക്കൂല എന്ന് ഉറപ്പ് വരുത്തിച്ചതിൻ്റെ ശേഷം അത് വിറ്റിട്ടാണെങ്കിൽ പോലും പലിശയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുന്നൊന്നും പറയണൊരു ഘട്ടം ഉണ്ടാകരുത്. പലിശയോട് ഇസ്ലാം അത്രയും കണിശമായ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളതെന്നുള്ളതിൽ സംശയമല്ല. മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്നതൊക്കെ അവസാനം തകരും. നമുക്കത് പിന്നെ ഒരു വലിയ സംഭവമായിട്ട് തോന്നിയാലും അവസാനം അതൊക്കെ പൊളിഞ്ഞാടണെ അത് നമ്മൾ കാണേണ്ടി വരും എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ശ്രോതാക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്.
1: ഓക്കെ താജുദ്ദീൻ സുലൈ, ജസാക്കുമുള്ള. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ആളുകൾക്കുണ്ടെങ്കിൽ വളരെ നന്നാവും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സർക്കാർ ജോലികൾ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്.
0: ഇപ്പോൾ നിലവിൽ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്.
1: അതെ, ഒന്ന് അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവസരങ്ങളാണ്.
0: നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ കുറച്ച് വിഷയങ്ങൾ കൂടി പറയണം തോന്നുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് നമുക്ക് ആ ഒരു മേഖല കവർ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഈ PSCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെ പോകാൻ കഴിയുന്ന ധാരണയില്ലെങ്കിൽ അവർക്ക് വിസ്റ്റം അലൈവ് എന്ന നമ്മുടെ സംവിധാനവുമായി ബന്ധപ്പെടാം, അതിലൂടെ ഗൈഡൻസ് വാങ്ങാം, അല്ലെങ്കിൽ PSCയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അവർക്ക് അയക്കാം. അവരെ നമ്മൾ സഹായിക്കും. ഏത് തരം, ഞാൻ ഇന്ന കോഴ്സ് എടുത്ത ഒരാളാണ്, എനിക്ക് ഏത് തരം ജോലിക്ക് PSCക്ക് വേണ്ടിയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. സഹോദരിമാർക്കടക്കം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് തൊഴിലുകളും മേഖലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഉണ്ടാകേണ്ടത്.
1: ഓക്കെ, ജസാക്കുമുള്ള. അങ്ങനെയാണെങ്കിൽ താജുദ്ദീൻ സുലൈ, നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാം വളരെയധികം പരിഗണനയും ശ്രദ്ധയും കൊടുക്കാൻ നിർദ്ദേശിച്ച വിഷയങ്ങളാണ്. ഇതിലെ ഹലാലും ഹറാമും ഒക്കെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപജീവന മാർഗം വിശാലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പ്രാർത്ഥനയും അള്ളാഹുവിനെ സൂക്ഷിക്കലും അതേപോലെ കുടുംബബന്ധം ചേർക്കലുമൊക്കെ ഇതിനുള്ള ചില പരിഹാരങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഏതായാലും നല്ല രൂപത്തിൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും നമ്മുടെ കുടുംബത്തിനെ പരിചരിക്കാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഈ സ്നേഹക്കൂടുമായി കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കണം. അതിൻ്റെ കോൺടാക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം കൈമാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് അവൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, സ്നേഹക്കൂടാണല്ലോ നമ്മളിപ്പോൾ കേട്ടത്. ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലായി, ജംഷീർ സലായി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സ്നേഹക്കൂടിൽ ജോലി ചെയ്ത് ജീവിക്കൽ മാന്യതയാണ് എന്ന വിഷയമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇനി അൽ ഉസൂൽ.
3: അൽ ഉസൂൽ, പ്രിയ ശ്രോതാക്കളെ, ഹദീസ് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാനുള്ള വലിയ ഒരു വാതിലൂടെ തുറക്കുകയാണ് അൽ ഉസൂലിലൂടെ. അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കാം. ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല മൻ ഇത്തബഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അവിടുന്ന് പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായ പതിനായിരക്കണക്കിന് ഹദീസുകൾ വിവിധ ഗ്രന്ഥങ്ങളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. സ്വഹീഹ് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. സ്വഹീഹും അല്ലാത്തതും ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് അതിനെ ഗ്രന്ഥരൂപത്തിലാക്കിയ പണ്ഡിതന്മാരും ഉണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിലാണ്. ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായതാണ് കുത്തുബുസ്സിത്ത എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തിർമിദിയും നസയും ഇബ്നു മാജയും രചിച്ചിട്ടുള്ള, റഹിമഹുമുല്ലാഹു ജമീഅൻ, അവർ രചിച്ചിട്ടുള്ള ആറു ഗ്രന്ഥങ്ങൾ, ഇതിനാണ് നമ്മൾ കുത്തുബുസ്സിത്ത എന്ന പേരിൽ വിളിക്കുന്നത്. ഈ ആറു ഗ്രന്ഥങ്ങളും ഒരേ ശൈലിയും ഒരേ രീതിയും അല്ല സ്വീകരിച്ചിട്ടുള്ളത്. മുഹദ്ദിസുകൾ പൊതുവെ വ്യത്യസ്തമായ രീതി സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ആ രീതികളെന്നും അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഒരു ഹദീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു വിജ്ഞാനമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ രചന ശൈലിയെക്കുറിച്ചുള്ള വിജ്ഞാനം ഇല്ലാതിരുന്നാൽ പല അപകടങ്ങളിലും അത് ചെന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഏതൊക്കെ രീതിയിലാണ് പണ്ഡിതന്മാർ ഹദീസുകൾ രചിച്ചിട്ടുള്ളത്, അതിൻ്റെ ക്രോഡീകരണം നടത്തിയിട്ടുള്ളത്, ആ ഗ്രന്ഥങ്ങൾക്ക് എന്തൊക്കെയാണ് പേര് പറയുക, ഒരു പ്രത്യേക പേരിൽ വിളിക്കപ്പെടുന്ന ഗ്രന്ഥം അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ജാമിഅ് എന്നുള്ളത്. ജാമിഅ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽ ജവാമിഅ്, ജാമിഉകൾ എന്നർത്ഥം. എന്താണ് ജാമിഅ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് നൽകിയ നിർവചനം ഇങ്ങനെയാണ്: കുല്ലു കിതാബിൻ യുജ്മിഉ ഫീഹി മുഅല്ലിഫുഹു ജമീഅൽ അബ്വാബി മിനൽ അഖാഇദി വൽ ഇബാദാത്തി വൽ മുആമലാത്ത് വസ്സിയർ വൽ മനാഖിബ് വൽ റിഖാഖ് വൽ ഫിതൻ വ അഖ്ബാരി യൗമൽ ഖിയാമ. അഥവാ ഒരു മുഅല്ലിഫ്, ഒരു ഗ്രന്ഥകാരൻ ആ കിതാബിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, അഥവാ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അബ്വാബുകളും, ജമീഉൽ അബ്വാബി മിനൽ അഖായിദ്, അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇബാദത്തുമായി അഥവാ അഖീദ എന്ന് പറയുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം, ഇങ്ങനെ അന്ത്യനാളിലുള്ള വിശ്വാസം, ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം, ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ. രണ്ടാമതായി അഖീദ മാത്രമല്ല, ഇബാദത്തുകളുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ഈ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, മയ്യത്ത് നമസ്കാരങ്ങളുണ്ട്, എന്നിങ്ങനെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളും ആ ഗ്രന്ഥത്തിലുണ്ട്. അപ്രകാരം വൽ മുആമലാത്ത്, ഇടപാടുകൾ, കച്ചവടങ്ങൾ, അതിലുള്ള പിന്നെ ക്രയവിക്രയങ്ങൾ, അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തൽ, കച്ചവടത്തിൽ വരുന്ന ചതികൾ, വഞ്ചനകൾ എന്നിങ്ങനെയുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട, മുആമലാത്തുകളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ, ഹദീസുകൾ ആ ഗ്രന്ഥത്തിൽ കാണാം. വസ്സിയർ, അപ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, പ്രവാചകൻ്റെ ജനനം, പ്രവാചകൻ്റെ ദഅവത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, പ്രവാചകൻ ജീവിച്ച രീതികൾ, ഉടുത്ത വസ്ത്രങ്ങൾ എന്നിങ്ങനെയുള്ള പ്രവാചകനുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തുകളും ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വൽ മനാഖിബ്, അപ്രകാരം അൻസാരികളുടെയും മുഹാജിറുകളുടെയും സഹാബത്തിൻ്റെയും താബിഈകളുടെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഫളാഇലുകൾ, അവരുടെ മനാഖിബുകൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിത രീതികൾ എന്നിത്യാദി കാര്യങ്ങളുണ്ടാകാം. വറിഖാഖ്, മനസ്സിന് നൈർമല്യപ്പെടുത്തുന്ന, തഖ്‌വയുണ്ടാക്കുന്ന, ഖുശൂഉനെ നിർമ്മിക്കുന്ന, മനുഷ്യൻ്റെ മനസ്സുകൾക്ക് ഭയമുണ്ടാക്കുന്ന, അതിലൂടെ മനുഷ്യന് തഖ്‌വയാർജിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹദീസുകൾ അതിലുണ്ടാകും. ഫിത്തനുമായി ബന്ധപ്പെട്ട, അന്ത്യനാളിനോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന വലിയ വലിയ ഫിത്തനകൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതിലുണ്ടാകും. അഖ്ബാരി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നടക്കാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും നരകത്തിൻ്റെ പാലത്തെക്കുറിച്ചും എന്നിങ്ങനെ പരലോകവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ എല്ലാം ആ കിതാബിലുണ്ടാകും. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ മൊത്തത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾക്കാണ് നമ്മൾ അൽ ജാമിഅ് എന്ന് പേര് പറയുക. അപ്പോൾ ജാമിഅ് എന്ന ഹദീസ് ഗ്രന്ഥം, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരണം, അതിൽ തഫ്സീറുണ്ടാകും, അതുപോലെ തന്നെ ഫിത്നകളുണ്ടാകും, സീറുകളുണ്ടാകും, റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രമുണ്ടാകും, അഖീദയുണ്ടാകും, ഇബാദത്തുകളുണ്ടാകും, മുആമലാത്തുകളുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിഷയങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഹദീസ് ഗ്രന്ഥം. അതാണ് അൽ ജാമിഅ. ജാമിഅ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നാണല്ലോ. അപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ, ഹദീസുകളെ മുഴുവനും ഒരു കിതാബിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള മഹത്തായ പരിശ്രമം, അതാണ് ശരിക്കും അൽ ജാമിഅ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയിട്ടുള്ള, അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ ജാമിഅ അസ്സഹീഹ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം മുസ്ലിമിൻ്റെതും ഏകദേശം അൽ ജാമിഅനോട് യോജിക്കുന്നതാണ്. ഇമാം തിർമിദിയുടെ ഗ്രന്ഥത്തെക്കുറിച്ചും ചില ആളുകൾ അത് ജാമിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് സുനനിൻ്റെ കൂട്ടത്തിലും ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തി. എന്താണ് സുനൻ എന്ന് ശേഷം വിശദീകരിക്കാം. അപ്പോൾ ജാമിഅകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഖീദയും മുആമലാത്തുകളും സീറത്തുമൊക്കെ ഉൾക്കൊള്ളുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ. രണ്ടാമതായി മുസ്നദുകൾ എന്ന് പറയും, അതിൻ്റെ ബഹുവചനമാണ് അൽ മസാനീദ്. അപ്പോൾ ഇമാം അഹമ്മദിൻ്റെ മുസ്നദ് എന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് മുസ്നദ് എന്ന് പറഞ്ഞാൽ, കുല്ലു കിതാബിൻ ജുമഅ ഫീഹി മർവിയാത്തു കുല്ലു സഹാബിൻ അലാ ഹിദ മിൻ ഗൈരി നദ്രി ഇലൽ മൗളൂഇ അല്ലദി യതഅല്ലഖു ഫീഹി അൽ ഹദീസ്. ഒരു റാവി, ഒരു റിപ്പോർട്ടർ, ഒരു സഹാബി, ആ സഹാബി, ഉദാഹരണമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ എടുക്കാം നമുക്ക്, ആ സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു അധ്യായത്തിൽ ക്രോഡീകരിക്കുക. അതിൻ്റെ വിഷയം എന്തുമാവട്ടെ, മിൻ ഗൈരി നദ്രി ഇലൽ മൗളൂഇ അല്ലദി യതഅല്ലഖു ഫീൽ ഹദീസ്, ഈ ഹദീസിൻ്റെ മത്തിന് ബന്ധപ്പെടുന്ന വിഷയം എന്തുമാവട്ടെ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ആ സഹാബിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ഒരു സ്ഥലത്ത്, ഉദാഹരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും നമുക്ക് മുസ്നദ് അഹമ്മദിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ ഹദീസുകളും അതിൻ്റെ വിഷയം നോക്കാതെ, അത് അന്ത്യനാളോട് ബന്ധപ്പെട്ടതാണെങ്കിലും അതേപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഫിത്നകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ വന്ന ഹദീസുകളല്ല, ആ വിഷയം ഉദ്ധരിച്ച സഹാബിയാർ, ആ സഹാബിയുടെ പേരിൻ്റെ തലവാചകത്തിന് താഴെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഈ ആ ഏത് വിഷയത്തിലാണോ അല്ലെങ്കിൽ എന്ന് പരിശോധിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു അധ്യായത്തിൽ ക്രോഡീകരിച്ചു. അതുകൊണ്ട് തന്നെ മുസ്നദുകൾ, ഇമാം അഹമ്മദിൻ്റെ മുസ്നദിന് ഉദാഹരണമാണ്, ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ മുസ്നദാണ് ഇമാം അഹമ്മദിൻ്റെ മുസ്നദ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ഒരു പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഹദീസ് സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണെങ്കിൽ ആ ഹദീസിനെ നമുക്ക് തിരഞ്ഞെടുക്കുക വളരെ പ്രയാസകരമായിരിക്കും. കാരണം ഏത് സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചതെന്നറിയണം, എന്നിട്ട് ആ സഹാബിയെ നമ്മൾ പരതണം, ഇങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അതേസമയത്ത് ജാമിഅകളാണെങ്കിൽ ആ അധ്യായം നോക്കിയാൽ മതിയാകും, അതിൽ ആ അത്തരം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു നിലക്ക് നോക്കിയാൽ ജാമിഅകളേക്കാൾ ഉപകാരം, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ സുഖവും ഉപയോഗിക്കാൻ കൂടുതൽ ലളിതവുമായത് ജാമിഅകളാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലാഹു അലം. സുനനുകൾ സാധാരണക്കാർക്കിടയിൽ മുതതാവിലല്ല, അഥവാ സാധാരണ പ്രവർത്തകന്മാർക്കിടയിലും പണ്ഡിതന്മാരല്ലാത്ത ആളുകൾക്കിടയിലും മുസ്നദുകൾ വേണ്ടത്ര പ്രചാരം സിദ്ധിക്കാതെ പോയതിൻ്റെ കാരണം ഇതായിരിക്കാം. സഹാബി, അതേത് സഹാബിയാണെങ്കിലും ആ സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളെല്ലാം ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കപ്പെടുന്ന അവസ്ഥ, അത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വേറെയും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വളരെ പ്രസിദ്ധരാണ്. മൂന്നാമത്തെ ഒരു ഇനമാണ് അസ്സുനൻ, സുനനുകൾ. ഇപ്പം സുനനു തിർമിദി, സുനു ഇബ്നു മാജ, സുനു നസായി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ സുനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജാമിഅകൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ മുസ്നദുകൾ നമ്മൾ പറഞ്ഞു, ഇനി സുനനുകളാണ്. സുനനുകൾ എന്ന് പറഞ്ഞാൽ വഹിയൽ ഖുതുബുൽ മുസന്നഫ അല അബ്വാബിൽ ഫിഖ്. ഫിഖിന്റെ രീതിയിൽ അഥവാ ഒരു ഫഖീഹ് ഒരു ഫിഖിന്റെ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തുമ്പോൾ ഏത് വിഷയത്തിലാണ് ആ ഗ്രന്ഥരചനകൾ നടത്തുക, അതേ വിഷയത്തിൽ ഉള്ള ഹദീസുകൾ ക്രോഡീകരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫിഖിന്റെ കർമ്മശാസ്ത്ര രംഗത്തുള്ള ഒരു കിതാബാണെങ്കിൽ ആ കിതാബ് തുടങ്ങുന്നത് അതിൻ്റെ തൊഹാറത്തും അതേപോലെ തന്നെ ശുദ്ധീകരണവും വുളു എടുക്കൽ കുളിക്കൽ നമസ്കാരം എന്നിങ്ങനെ തുടങ്ങിക്കൊണ്ടായിരിക്കും പൊതുവെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അവതരണ ശൈലി. യഥാർത്ഥത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത്തരം ശൈലി കടമെടുത്തതാണ് യഥാർത്ഥത്തിൽ സുനനുകൾ എന്ന് പറഞ്ഞാൽ, അഥവാ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ ലഹജയിൽ അതിൻ്റെ ശൈലിയിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതാണ് സുനനുകൾ എന്ന് പറയുക. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനൻ ഈ വിഷയത്തിൽ പ്രസിദ്ധമാണ്. അപ്പോൾ സുനനുകൾ ഫിഖിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. മഅജിം എന്നുള്ളതാണ് അല്ലെങ്കിൽ മുഅജം എന്നുള്ളതാണ് അടുത്ത ഇനം. മുഅജം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ് അൽ മഅജിം. കുല്ലു കിതാബിൻ ജമഅ ഫീഹി മുഅല്ലിഫുഹു അൽ ഹദീസ മുറത്തിബൻ അല അസ്മാഇ ശുയൂഖിഹി. അൽ മഅജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥം ആരാണോ എഴുതിയിട്ടുള്ളത്, അതിൻ്റെ മുഅല്ലിഫ് ആരാണ്, അതിൻ്റെ ഓദർ ആരാണ്, അദ്ദേഹം ഒരു സനദ് പറയുന്നു ഹദീസിൻ്റെ വിഷയത്തിൽ. ആ സനദ് പറയുമ്പോൾ തൻ്റെ ശേഖന്മാർ, തന്നെ ഹദീസ് പഠിപ്പിച്ച ഗുരുക്കന്മാർ, ഉസ്താദ്മാർ, ശുയൂഖുമാർ, ആ ശുയൂഖുമാരുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചത്. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ പേരാണ് ഇമാം അൽ ഹുമൈദി റഹിമഹുള്ള. അപ്പോൾ ഇമാം ബുഖാരി ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ഇമാം ഹുമൈദിയുടെ ഹദീസുകൾ മാത്രം ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കുക. അഥവാ കുല്ലു കിതാബിൻ ജമഅ ഫീഹി മുഅല്ലിഫുഹു, ഇമാം അതിൻ്റെ മുഅല്ലിഫ് ആ കിതാബിൻ്റെ ഗ്രന്ഥകാരൻ ആ ഹദീസിനെ ക്രോഡീകരിക്കലാണ് അൽ ഹദീസ മുർത്തബൻ എന്ന് പറഞ്ഞു. ഹദീസിനെ അതിൻ്റെ തർത്തീബോടുകൂടി, അഥവാ ഒരു ഷെയ്ഖ് അല അസ്മാഇ ശൈഖിഹി ശുയൂഖിഹി, ആ ഷെയ്ഖിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ അബു ഹുറൈറ അല്ലെങ്കിൽ അബൂബക്കരിൻ, ഉമർ, ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നിങ്ങനെയുള്ള പേരുകൾ അതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ പ്രകാരം, അല തർത്തീബ് ഹുറൂഫുൽ മുഅജ്മ ഗാലിബൻ, അധികവും അതിൻ്റെ മുഅജ്മ അഥവാ മഅജിം അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ ആയിട്ട് ഷെയ്ഖിൻ്റെ ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിക്കുക. ഇതിനാണ് മുഅജ്മ എന്ന് പറയുക. അപ്പോൾ ഇമാം തബറാനിയുടെ മുഅജ്മുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഗീറുണ്ട്, അൽ മുഅജ്മ തബറാനി. അബി ഇമാം തബറാനി ഈ വിഷയ ഗ്രന്ഥത്തിൽ ചെയ്തിട്ടുള്ള കാര്യം ഇതാണ്, അഥവാ തൻ്റെ ഉസ്താദ്മാർ, ആ ഒരു ഉസ്താദിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉസ്താദിൽ നിന്ന് താൻ കേട്ടിരിക്കുന്ന ഹദീസുകൾ മുഴുവനും ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കുന്നു. ഇതാണ് മുഅജ്മുകൾ. ഇനി ഇലലുൽ ഹദീസ്, ഇലലുകൾ എന്ന് പറയാറുണ്ട്. ഇലലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഹദീസിൻ്റെ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അത് സബബുൻ ഗാമിദാണ്, ഗോപ്യമായി നിൽക്കുന്ന വളരെ രഹസ്യമായ, വളരെ സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ മാത്രം കണ്ടെത്തുന്ന സംഗതിയാണത്. അങ്ങനെയുള്ള മുഹദ്ദിസുകൾ, അങ്ങനെയുള്ള പണ്ഡിതന്മാർ, അവർ ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിൽ ഇല്ലത്തുണ്ട്, അതിൽ ഗോപ്യമായിട്ടുള്ള ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതാണ് ഖുതുബുൽ ഇലൽ. ഇല്ലത്തുള്ള ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് അതിനെ ഗ്രന്ഥരൂപത്തിലാക്കി. അതിൽപ്പെട്ടതാണ് ഇമാം ദാറഖുത്തിൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇലൽ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ ഇമാം ദാറഖുത്തിനി സനദിനെ സംബന്ധിച്ചും മത്തകളെ സംബന്ധിച്ചും അഗാധമായ പാണ്ഡിത്യവും വിവരവുമുള്ള മഹാപണ്ഡിതനാണ്. ആ ഇമാം ദാറുഖുത്തിന് ഇല്ലത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതാണ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ അൽ ഇലൽ എന്ന് പറയുക. ഇനി അൽ അജ്സ എന്ന് പറഞ്ഞാൽ ജുസ്ഉകൾ, ജുസ്ഇന്റെ ജമ്മാണ് അൽ അജ്സ. ജുസ്ഉകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുതൈബാത്തുകൾ, ചെറിയ ചെറിയ കിതാബ്. കുല്ലു കിതാബിൻ സഗീറിൻ ജുമഅ ഫീഹി മർവിയാ തുറാബിൻ വാഹിദ് മിൻ റുവാത്തിൽ ഹദീസ് أو جمع فيه ما يتعلق بموضوع واحد على سبيل الاستسقاء استقصاء كل كتاب صغير ഒരു ചെറിയ ഗ്രന്ഥങ്ങൾക്കും അത് പറയും. ജുമഅഫീഹതിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. മർവിയാ തുറാവിൻ വാഹിൻ മിർവാത്തുൽ ഹദീസ്, റുവാത്തുൽ ഹദീസിൽപ്പെട്ട ഏതെങ്കിലും റാവിമാരുടെ, ഒരു റാവിയുടെ ഹദീസ്. ഔ ജുമഅഫീഹ ഫീഹിമാ യതഅല്ലഖു ബിമൗളുഇൻ വാഹിദ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയ സംബന്ധിയായി വന്നിട്ടുള്ള ഒരു ഹദീസ്. അങ്ങനെ വന്നിട്ടുള്ള ഹദീസുകളുടെ എല്ലാ റിവായത്തുകളും ഒരു ഹദീസിൽ ക്രോഡീകരിക്കപ്പെടുന്നു. ഇതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമാണ് ജുസ്ഉ റഫ്ഇൽ യദൈൻ ഫി സ്വലാ, നമസ്കാരത്തിൽ കൈകൾ ഉയർത്തുക എന്നത്. അപ്പോൾ നമസ്കാരത്തിൽ കൈകൾ ഉയർത്തുക എന്ന് പറയുന്ന ആ അധ്യായത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ആ അധ്യായത്തിൽ മാത്രം, ആ സ്പെഷ്യൽ വിഷയം, ആ അടിയന്തര പ്രാധാന്യമുള്ള അതല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ആ വിഷയങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ച് അതിലെ തെരി ശെറ്റുകൾ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം, അതിനാണ് അൽ അജ്സ എന്ന് പറയുന്നത്. അപ്പോൾ സംഗതി എല്ലാം ഹദീസ് ഗ്രന്ഥങ്ങൾ തന്നെയാണ്, പക്ഷേ പലതിനും പല ഡ്യൂട്ടിയാണ് നിർവഹിക്കാനുള്ളത്. അടുത്തത് അൽ അത്റാഫ്. അത്റാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേരിൽ തന്നെ തുറഫുൻ, അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കിതാബിൽ അത്റാഫ് എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബുകളിൽ, അതൊരു കിതാബിൻ്റെ പേരല്ല, നേരത്തെ പറഞ്ഞതൊന്നും ഹദീസുകളെ കിതാബിൻ്റെ പേരുകളല്ല, ആ കിതാബിൻ്റെ മൗളുഅ അനുസരിച്ചുകൊണ്ടാണ് അതിൻ്റെ പേരുകൾ ആ കിതാബിനും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഹദീസുകൾക്കും ലഭിക്കുക. അൽ അത്റാഫ് എന്ന് പറഞ്ഞാൽ കുറ്റു കിതാബിൻ ദക്കറ ഫീഹി മുസന്നിഫു തുറഫ കുല്ലി ഹദീസിൻ അല്ലദീ യുദല്ലു അലാ ബഖിയത്തി. ഓരോ ഹദീസിൻ്റെയും അത്റാഫുകൾ, അതിൻ്റെ അറ്റങ്ങൾ മാത്രം മത്തിന് ഉദ്ധരിക്കുക. ഉദാഹരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ് നിർത്തുക. അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ പ്രകാരം ഇങ്ങനെ ഓരോ സുമ്മ ദിക്ർ അസാനി ദക്കുൽ ലിമത്തിനിൻ ഔ മിനൽ മുതൂൻ ഇമ്മ മുസ്തഈബൻ, പൂർണ്ണമായിട്ടോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉദ്ധരിക്കുക. ഔ മുതഅഅ മുഖയ്യിദത്തൻ ലഹ ബിബഅദിൽ ഖുതുബി, അതല്ലെങ്കിൽ വേറെ പ്രത്യേകമായിട്ടുള്ള ചില കിതാബുകളിലുള്ള ഹദീസുകൾ ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ ഹദീസിൻ്റെ വിഷയം നോക്കാതെ, അതിൻ്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഓരോ ഹദീസിൻ്റെയും അത്റാഫുകൾ അഥവാ അതിൻ്റെ തുടക്കം, ഉദാഹരണമായി പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാലിക്കുൽ ഇമ്രി ഇമ്മാനഹ ഫമൻ കാനത് ഹിജ്റത്തുഹു എന്നിങ്ങനെ പറഞ്ഞ ഹദീസ് സുദീർഘമായ ഹദീസാണ്. അപ്പോൾ ആ സുദീർഘമായ ഹദീസുകൾ മുഴുവൻ കൊടുക്കാതെ ഹദീസിൻ്റെ തുടക്കം മാത്രം കൊടുത്ത് അത് കേട്ടാൽ തന്നെ ഇന്ന ഹദീസാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഹദീസിൻ്റെ കിതാബുകളുടെ തുടക്കം മാത്രം, അതിൻ്റെ മത്തനിൻ്റെ തുടക്കഭാഗം മാത്രം കൊടുത്തുകൊണ്ട് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. അതിനാണ് അത്റാഫ് എന്ന് പറയുക. അതിലേറ്റവും പ്രസിദ്ധമാണ് ഇമാം മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫത്തുൽ അഷ്റാഫ് ബിമഅരിഫത്തിൽ അത്റാഫ് എന്ന് പറയുന്ന ഇമാം മിസ്സിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം. അപ്രകാരം തന്നെ അൽ മുസ്തദ്റക്കാത്ത്. മുസ്തദ്റക്ക് എന്ന് പറഞ്ഞാൽ കുല്ലു കിതാബി ജമഅ ഫീഹി മുഅല്ലിഫുഹു അൽ ഹദീസ് അല്ലദീ ഇസ്തദ്റക്കഹു അലാ കിതാബിൻ ആഖർ മിമ്മാ ഫാതതുഹു അലാ ശർത്തി. ഒരു മുഅല്ലിഫ് ഒരു ഗ്രന്ഥം എഴുതുന്നു, ഒരു ഗ്രന്ഥകാരൻ ആ ഗ്രന്ഥത്തിൽ ചില ഷർത്തുകൾ വെക്കുന്നു, ആ ഷർത്ത് പ്രകാരമുള്ള കാര്യമാണ് ഞാൻ എഴുതിയത് എന്ന് അയാൾ പറയുന്നു. അതേസമയം വേറെ ഒരു ഗ്രന്ഥകാരൻ ഇതേ ഷർത്ത് വെച്ചുകൊണ്ട്, ഇതീ ഗ്രന്ഥകാരൻ പറഞ്ഞ അതേ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന ചില ഹദീസുകളുണ്ട്. അങ്ങനെ ആ ഹദീസുകൾ കണ്ടെത്തി ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾക്കാണ് മുസ്തദ്റക്കാത്തെന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിമും അല്ലെങ്കിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ ഹദീസുകൾ വെക്കാൻ കർശനമായ നിബന്ധനകളാണ് പണ്ഡിതന്മാർക്ക് മുന്നിൽ വച്ചിട്ടുള്ളത്. അപ്പോൾ ഇമാം ബുഖാരിയല്ലാത്ത ഇമാം ദാറഖുത്തനി, അല്ലെങ്കിൽ ഇമാം ഹാക്കിം, അവരെന്ത് ചെയ്യുന്നു? ഇമാം ബുഖാരിയുടെ ഷർത്ത് എടുക്കുന്നു, ഇന്നതാണ് ഇമാം ബുഖാരിയുടെ ഷർത്ത് തൻ്റെ സഹീഹിൽ. എങ്കിൽ ആ ഷർത്ത് പ്രകാരം ഇനിയും സഹീഹുൽ ബുഖാരിയിലേക്ക് വക്കാമായിരുന്ന ചില ഹദീസുകൾ ഇമാം ദാറഖുത്തനിയോ അതല്ലെങ്കിൽ ഇമാം ഹാക്കിമോ കണ്ടെത്തി അങ്ങനെയുള്ള ഹദീസുകൾ ഒരു കിതാബിൻ്റെ രൂപത്തിലാക്കുന്നു. അതാണ് അൽ മുസ്തദ്റക്കാത്ത്. ഇമാം ബുഖാരിയുടെ സഹീഹിനും അതുപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിനും ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ മുസ്തദ്റക് അല സഹീഹൈൻ ഈ വിഷയത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ്. അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വച്ചിട്ടുള്ള ഷർത്തുകൾ, ആ ഷർത്തുകൾ പ്രകാരം ഇനിയും അവർക്ക് കിതാബിൽ കൊണ്ടുവരാമായിരുന്ന ചില ഹദീസുകൾ, അത് കണ്ടെത്തി ഗ്രന്ഥരൂപത്തിലാക്കുന്നതിനാണ് മുസ്തദ്റക് എന്ന് പറയുക. അവസാനമായി അൽ മുസ്തഖ്റജാത്ത്. മുസ്തഖ്റജ് എന്ന് പറഞ്ഞാൽ കുല്ലു കിതാബിൻ ഖറജ ഫീഹി മുഅല്ലിഫുഹു അഹാദീസ് കിതാബിൽ ലഗൈരിഹി മിനൽ മുഅല്ലിഫീൻ ബിഅസാനീദ ലിനഫ്സിഹി മിൻ ഗൈരി തരീഖിൽ മുഅല്ലിഫിൽ അവ്വൽ. ഒരു മുഅല്ലിഫ്, ഒരു ഗ്രന്ഥകാരൻ ഒരു ഹദീസ് സനദ് സഹിതം ഉദ്ധരിക്കുന്നു. ആ ഹദീസിൻ്റെ സനദ് സഹിതം അദ്ദേഹം കൊടുക്കുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമകാലികനായ ഏതെങ്കിലും ഒരു വ്യക്തി അതേ സനദിലൂടെ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ ബുഖാരിയുടെ സനദാണ് ഉണ്ടാവുക, ഇമാം മുസ്ലിം ഉദ്ധരിക്കുമ്പോൾ മുസ്ലിമിൻ്റെ സനദാണ് ഉണ്ടാവുക. എന്നാൽ ആ രണ്ടുപേരുടെയും ഹദീസ് ആ സനദുകൾ മാറ്റിവെച്ച് തൻ്റെ ഈ ഗ്രന്ഥകാരൻ്റെ സനദ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് പിറ്റ് ചെയ്ത് അങ്ങനെ അത് യഥാർത്ഥത്തിൽ അത് തനിക്കുള്ള ഹദീസ് തന്നെയായിരിക്കും, അങ്ങനെ ആ ഗ്രന്ഥകാരൻ തന്നിലൂടെ ആ ഹദീസിലേക്ക് എത്തിച്ചേരുക. ചിലപ്പോൾ വറുബ മജ്തമഅഹു ഫി ശൈഖിഹി ഔ മൻ ഫൗഖഹു, അധികവും ശേഖിൻ്റെ മുകളിലുള്ള ആളിലേക്ക് തന്നെ ഇയാളെ ഹദീസിൻ്റെ പരമ്പര എത്തിച്ചേരും. അങ്ങനെ അഥവാ ശേഖ് മാത്രമേ അത് സനദിൽ മാറ്റമുണ്ടാവുകയുള്ളൂ, സനദ് ശേഖോ അതല്ലെങ്കിൽ ശേഖിൻ്റെ ശേഖോ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രന്ഥകാരൻ താൻ ഉദ്ധരിച്ച സനദ് ആ സനദ് ഹദീസിൽ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ കൊടുത്ത ഹദീസിൻ്റെ സനദ് മാറ്റിക്കൊണ്ട് വേറെ ഒരു വ്യക്തി ഇതേ ഗ്രന്ഥകാരൻ ഉദ്ധരിച്ച ഹദീസിലേക്ക് തൻ്റെ സ്വന്തം സനദിലൂടെ എത്തിച്ചേരുന്ന പ്രവണതക്കാണ് അൽ മുസ്തഖ്റജാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ജാമിഅകൾ എന്താണ്, മുസ്നദുകൾ എന്താണ്, സുനനുകൾ എന്താണ്, മുഅ്ജമുകൾ എന്താണ്, ഇലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അജ്സാഅകൾ, അത്റാഫുകൾ, മുസ്തദ്റക, മുസ്തഖ്റജ്, ഇതൊക്കെ ഹദീസിൻ്റെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളാണ്. അതിൻ്റെ ശൈലികൾക്കനുസരിച്ച് പേരുകൾ മാറിയതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാഅള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഒരിക്കൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
5: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷത്തിൽ അതിബൃഹത്തായ ഒരു പ്രോഗ്രാമിലൂടെ വൈബ്സ് ഇവിടെ ഇന്നത്തേത് സമാപിക്കുമ്പോൾ നമ്മളിപ്പോൾ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം. ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരു പരിചയമെന്ന ഈ ഒരു പാഠം നമ്മൾ കേൾക്കുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് ഇവിടെ അപ്പോൾ അവസാനിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിലുണ്ടായിരുന്നത് ജസീൽ കൊടിയത്തൂർ സാറിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. നമുക്കപ്പോൾ മറ്റൊരു വൈബ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കിമറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹിം ക്ലാസ് എടുത്തുകൊണ്ട് ഫവാസ് ഫൈറൂസ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 39 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാ അല്ലാ 40-41 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

0: അൽഹംദുലില്ല ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 41 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസസ് തസ്തികയിൽ 2536 ഒഴിവ്. കേന്ദ്ര സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സി തസ്തികയിലാണ്. 2536 ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. പ്ലസ് ടുകാർക്കാണ് അവസരം. 7 October ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. പ്രായം 1 August 18 മുതൽ 27 വരെ പരിഗണിക്കും. പട്ടിക വിഭാഗക്കാർക്ക് 5 OBCക്ക് 3 ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഉയർന്ന പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ മറ്റു ചില വിഭാഗങ്ങൾക്കും ഇളവുകളുണ്ട്. ഭിന്നശേഷിക്കാരുടെ സംവരണം സംബന്ധിച്ച നിബന്ധനകൾക്ക് വിജ്ഞാപനം കാണേണ്ടതാണ്. യോഗ്യത പ്ലസ് ടു അഥവാ തത്തുല്യം. CAG ഓഫീസിലോ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയിലേക്ക് മാത്സ് ഒരു വിഷയമായി പഠിച്ച് സയൻസ് സ്ട്രീമിൽ 12 ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, വനിതകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. 8 October വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2 ഘട്ടങ്ങൾ, സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുന്നതാണ്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ടാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2 ഘട്ടം. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. ഏതെങ്കിലും 3 കേന്ദ്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ച് വിജ്ഞാപനത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട വിധം SSC.gov.in എന്ന വെബ്സൈറ്റിലൂടെ 2 ഘട്ടമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യഘട്ടം ഒറ്റത്തവണ രജിസ്ട്രേഷനാണ്. ഫോട്ടോയും ഒപ്പം ഈ ഘട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കേന്ദ്ര സർവീസസ് തസ്തികയിൽ 2536 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ടത് SSC.gov.in. ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് കല്യാണക്കോപ്രായങ്ങൾ, കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കല്യാണക്കോപ്രായങ്ങൾ, എഴുത്ത് കെ എം കുഞ്ഞിക്കോയ വേങ്ങേരി. വിവാഹമെന്നത് ഇന്ന് പലവിധ പേക്കൂത്തുകൾക്കുമുള്ള വേദിയായി മാറിയിരിക്കുന്നു. മൂന്നു ദിവസവും ഒരാഴ്ചയുമൊക്കെ നീളുന്ന വിവാഹ മാമാങ്കങ്ങൾ നടക്കുന്നു. നിക്കാഹിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങുമ്പും മഞ്ഞയും പച്ചയും കല്യാണങ്ങളും പാട്ടുകച്ചേരിയും മറ്റും. ആഡംബരം നിറഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിക്കാഹ്. നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ തങ്ങളോ വലിയ കാലിയോ വേണം. വാഹന ബാഹുല്യം കാരണം റോഡ് ബ്ലോക്കാകുന്നു. നിക്കാഹിന് മുമ്പ് മലയാളത്തിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഖത്തീബ് വിവാഹധൂർത്തിനെപ്പറ്റിയും പടക്കം പൊട്ടിക്കലിനെയും ഗാനമേളയെയും കുറിച്ചുമൊക്കെ വിമർശിച്ചു പറയും. നിക്കാഹ് കർമ്മത്തിനുശേഷം ഒരാൾ മൈക്ക് കയ്യിലെടുത്ത്, ഭക്ഷണഹാളിൽ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് അനൗൺസ് ചെയ്യുന്നു. ഹാളിന്റെ വാതിൽക്കൽ ഓടിയെത്തിയവർക്ക് സീറ്റ് ലഭിക്കും. മിക്കവാറും ഇപ്പോൾ ബുഫേ സിസ്റ്റമാണ്. ഭിക്ഷയ്ക്ക് വന്നവരെപ്പോലെ പ്ലേറ്റും പിടിച്ച് വരി നിൽക്കണം. മന്തി, നെയ്ച്ചോറ്, ബിരിയാണി, മട്ടൻ, ബീഫ് ഒലത്തിയത്, ബീഫ് ഫ്രൈ, ബ്രോസ്റ്റ്, ഷവായ, മീൻ വിഭവങ്ങൾ, ഏതെടുക്കണം, കണ്ടതൊക്കെ പ്ലേറ്റിലാക്കുന്നു. കുറേ തിന്നുന്നു, കുറേ ബാക്കിയാക്കുന്നു. വേസ്റ്റ് ബിന്നുകൾ നിറഞ്ഞു കവിയുന്നു. കൈകഴുകി അടുത്ത ഭാഗത്തേക്ക്. അവിടെ പല നിറങ്ങളിലും രുചികളിലുമുള്ള പലതരം പാനീയങ്ങൾ. പിന്നെ മൈസൂർ പാക്ക്, ജിലേബി, ഉപ്പിലിട്ടത്, അതിനപ്പുറം ഐസ്ക്രീം, പഴം. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണം നൽകാം. എന്നാൽ ദുർവ്യയത്തിനും ഭക്ഷണത്തോട് അനാദരവ് കാണിക്കുന്നതിനും എന്ത് ന്യായമാണുള്ളത്? ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് പുരട്ടാതെയും

0: സകല ബന്ധുക്കളും വധൂവരന്മാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും വിവാഹം എന്തുമാത്രം ലളിതമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഖതീബ് ഉത്ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യം? പ്രാവർത്തികമാക്കാൻ സമുദായം മടിക്കുന്നു. വരനും കൂട്ടുകാരും കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് കണക്കില്ല. വരൻ JCB വരുന്നു. ഈയിടെ വരനും കൂട്ടുകാരും പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖം മൂടി അണിഞ്ഞു വരുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പേരും പെരുമയും പണവുമുള്ളവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇസ്ലാമിക മര്യാദ അനുസരിച്ച് വിവാഹം നടത്തുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ടെന്ന കാര്യം മറന്നുകൊണ്ടല്ല ഈ പറഞ്ഞതൊന്നും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. KM കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്കാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട് ഇപ്പോൾ ശബ്ദം നൽകിയത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ സലഫി ദുറൂസ്, ഏറെ വൈജ്ഞാനികമായ വ്യത്യസ്ത പരിപാടികൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു പരിപാടിയാണ് സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 173 എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, ഈ വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 22 ഭാഗവുമായി ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രദ്ധാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദയുടെ ചില അടിത്തറകൾ, അതിൽപ്പെട്ടൊന്നാണ് സലഫിൻ്റെ, പ്രത്യേകിച്ചും സഹാബത്തിൻ്റെ, അവരുടെ മാർഗം അത് സ്വീകരിക്കണം, അതിനെതിരെയുള്ള വഴികൾ അത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന അടിത്തറ. അപ്പം ഈ മാർഗം സ്വീകരിക്കാൻ അനേകം വചനങ്ങളിലൂടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സഹാബത്തിൻ്റെ അവസ്ഥ, അവരെപ്പറ്റി ഈ രൂപത്തിലുള്ള അധ്യാപനങ്ങൾ കിതാബിലും സുന്നത്തിലും ഇല്ല എന്ന് തന്നെ നമ്മൾ സങ്കല്പിച്ചാൽ പോലും, അവരുടെ ചരിത്രമെടുത്താൽ അവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ നബിമാർ കഴിഞ്ഞാൽ എന്ന് നമുക്ക് ബോധ്യമാകും. അത് സൂചിപ്പിക്കുന്ന ഖതീബ് അൽ ബഗ്ദാദി എന്ന ഇമാമിൻ്റെ വാചകമാണ് നമ്മൾ സംസാരിച്ചത്. കാരണം സഹാബത്ത് നിർവഹിച്ച അവരുടെ ഹിജറ, അവരുടെ ജിഹാദ്, അവരുടെ ദീനിനു വേണ്ടിയുള്ള അവരുടെ സഹായം, അതുപോലെ വിലപ്പെട്ടതൊക്കെ ദീനിനു വേണ്ടി അവർക്ക് ഒഴിവാക്കേണ്ടി വന്നത്, സ്വന്തം കുടുംബത്തെപ്പോലും അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ വൽ മുനാസഹഫിദ്ദീൻ, ദീനിനോട് അവരുടെ നസീഹത്ത്, അതുപോലെ പിൽക്കാലത്തുള്ളവർക്ക് അതുപോലെ നമുക്ക് കാണാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അതുപോലെ ഖുവ്വത്തിൽ ഈമാൻ വൽ യഖീൻ, അവരുടെ ഈമാൻ, ശക്തമായ ഈമാൻ, ശക്തമായ യഖീൻ, അവരുടെ ദൃഢമായ ബോധ്യം. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊന്നും അവരുടെ വിശ്വാസത്തെ തകർക്കുകയില്ല.

0: അവരുടെ ദൃഢതയ്ക്ക് കോട്ടം വരുത്താൻ അവക്കൊന്നും സാധിക്കില്ല. ബിലാലിബിൻ റബാഹ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം സത്യം സ്വീകരിച്ചു, അതിൻ്റെ പേരിൽ അവർ മർദ്ദിച്ചു. മണലിലൂടെ, ചുട്ടുപഴുത്ത മണലിലൂടെ കഴുത്തിൽ കയറുകെട്ടി വലിക്കാൻ കൊടുത്തു ഒരു കുട്ടികൾക്ക്. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തവർ കല്ല് കയറ്റി വെച്ചു, ചൂടുള്ള മരുഭൂമിയിൽ വെച്ചിട്ടാണ്. അവർക്കൊന്നേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, ഒന്ന് നബിയെ ചീത്ത പറയണം, അല്ലെങ്കിൽ അവരുടെ വിഗ്രഹങ്ങളൊക്കെ നന്നാക്കി പറയണം. ഈ ദീനിൽ നിന്നൊന്ന് പുറത്തു പോയി എന്നുള്ളൊരു കാര്യം അവർ കിട്ടണം. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും, ഈ രൂപത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരുടെ ഈമാനിൻ്റെ ശക്തി, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അഹദുൻ അഹദുൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് സഹാബികളുടെ ഈമാനിൻ്റെ ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം കൂടി സൂചിപ്പിക്കുകയാണ്, അബ്ദുല്ലാഹി ബിൻ ഹുദാഫ. അദ്ദേഹം ക്രൈസ്തവരുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രത്തിൽ പോയി. അവരുടെ ഭരണാധികാരി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം. കാരണം ഇസ്ലാമിലേക്ക് വന്ന ഒരാളും പിന്നെ പുറത്തു പോകുന്നില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ മറ്റുള്ള മതങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്താണിങ്ങനെ? അപ്പം ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയി കിട്ടുന്നത് അവർക്ക് വലിയൊരു ആഘോഷമാക്കണം. അങ്ങനെയാണ് അവർ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ എന്ന സഹാബിയെ കിട്ടിയപ്പോൾ അവർ വലിയ പ്രലോഭനങ്ങൾ നടത്തിയിട്ട് അദ്ദേഹത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ എൻ്റെ സാമ്രാജ്യം, വിശാലമായ സാമ്രാജ്യം, അതിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം. ഈ നേരം അദ്ദേഹത്തിൻ്റെ ഈമാൻ, ഈ ദീനനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ യഖീൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിൽക്കാലത്തൊക്കെയുള്ള അവസ്ഥ നമുക്കറിയാം. ഖിയാമത്തിൻ്റെ ലക്ഷണമായി നബി തിരുമേനി പറഞ്ഞു, ചിലർ നേരം വെളുക്കുമ്പോൾ മുസ്ലിമാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കാഫറായിട്ടുണ്ടാവും, അല്ലെ വൈകുന്നേരം മുസ്ലിമാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ കാഫറായിട്ടുണ്ടാവും. യബിയു ദീനവും ലി അറളിമീന ദുന്യ, ദുനിയാവിൽ ചെറിയൊരു വിഭവം കിട്ടിയാൽ പോലും ദീന് വിൽക്കുന്നവർ. അപ്പോൾ ഇവിടെ ചെറിയ ഒരു കാര്യമല്ല, ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ പകുതി തന്നെ തരാമെന്ന് പറഞ്ഞിട്ടും അബ്ദുല്ലാഹി ബിൻ ഹുദാഫ പറഞ്ഞത്, നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ പകുതിയല്ല, പിന്നെ അറബികളുടെ അനറബികളുടെ മുഴുവൻ സാമ്രാജ്യം എനിക്ക് തന്നാൽ പോലും ഞാനൊരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഈ ദീനിൽ നിന്ന് ഞാൻ പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, കാരണം അവിടെ രാജാവ് വഷളായല്ലോ. അദ്ദേഹത്തെ ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇറക്കി നിർത്തുകയാണ്. ഈ നേരം അദ്ദേഹം കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ ആ ക്രൈസ്തവ രാജാവ് പറഞ്ഞു, അയാൾക്കൊരു പ്രതീക്ഷ, ഒരു പക്ഷേ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ തൻ്റെ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ടോ, അതുകൊണ്ടായിരുന്നു കരഞ്ഞത്. അപ്പോൾ എന്താണ് കരഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് അതിലും വലിയ മറുപടി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിലുള്ള രോമങ്ങൾ, അത്രയും ശരീരം എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. ഇതിലിപ്പോൾ ഒരു ശരീരമല്ലുള്ളൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ രൂപത്തിൽ പരീക്ഷിക്കപ്പെടുന്ന. എന്നാൽ എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ എത്രയുണ്ട്, അത്രയും ശരീരങ്ങൾ എനിക്കുണ്ടാവുകയും എന്നിട്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുകയും ചെയ്തെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ ഒരു ശരീരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടുപോയി. ഇവരെ ഇനി പിന്തിരിപ്പിക്കാൻ പറ്റില്ല, പിന്നെ അദ്ദേഹത്തെ വെറുതെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഈമാനിൻ്റെ ആ ശക്തി, ഇതാണ് സഹാബികളുടെ ഈമാൻ, അതാണ് സഹാബികളുടെ യഖീൻ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇനി അവരെ പറ്റി അവരെ പിന്തുടരണം എന്ന ആയത്തും ഹദീസും വന്നിട്ടില്ലെങ്കിൽ പോലും അവരല്ലേ ലോകത്തിലെ അത്ഭുതങ്ങൾ, അവരല്ലേ ലോകത്തിൻ്റെ മാതൃകകൾ എന്നാണ് ഇവിടെ ഖതീബുൽ ബഗ്ദാദി ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇതുപോലെ തന്നെയാണ് ഖുബൈബിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ അവർ ക്രൂശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് അതിനുള്ള മരക്കഷ്ണങ്ങളും മരത്തടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തറക്കാനുള്ള ആണിയൊക്കെ. അങ്ങനെ തറക്കുന്നതിൻ്റെ മുമ്പ് ശത്രുക്കൾ അദ്ദേഹത്തോട് ചോദിക്കണം, ഇപ്പം ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നത് നിനക്കിഷ്ടല്ലേ, അപ്പം ഏതൊരാളും ഈ രൂപത്തിൽ താൻ മരിക്കാൻ പോകുമ്പോൾ ആ സ്ഥാനത്ത് വേറൊരാളായെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കും എന്നാണ് പറയാറുള്ളത്. പക്ഷെ അങ്ങനെ ഒന്ന് വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നതായിരിക്കും. സാധാരണ ഒരു കഥയിൽ പറയാറുണ്ട്, ഒരു ഉമ്മ, ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹം നമുക്കറിയാം ചെറിയ കുട്ടികളോടൊക്കെ. പക്ഷെ മരുഭൂമിയിലൂടെ നടന്ന് നടന്ന് കാല്, ആ കാലിന് പൊള്ളര് സഹിക്ക വയ്യാതെ അവസാനം ഗത്യന്തരമില്ലാതെ ആ കുട്ടിയെ മണലിട്ട് അതിൻ്റെ മേലെ ഉമ്മ നിന്നു എന്നൊക്കെ പറയാറുണ്ട് കുടുങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇത്ര വലിയ സ്നേഹം പോലും അതണ്ട് ഒഴിവാക്കിയിട്ട് അവനവൻ്റെ തടിയെ രക്ഷപ്പെടുത്തും പൊതുവെ മനുഷ്യർ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കൊല്ലപ്പെടാൻ പോവുകയാണ്, അന്ന് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് വളരെ ക്രൂരമായിട്ട്. ആ നേരം അവർ ചോദിക്കണം, ഇപ്പോൾ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നത് നിനക്ക് ഇഷ്ടമില്ലേ? പക്ഷെ അദ്ദേഹം കൊടുത്ത മറുപടി, അവരുടെ ഈമാനിൻ്റെ ദൃഢത, അതിൻ്റെ ശക്തി കാഠിന്യം എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മുഹമ്മദ് നബി എവിടെയാണ്, അവിടെ വെച്ചിട്ട് അദ്ദേഹം ഇവിടെ ക്രൂശിക്കപ്പെടുന്നത് പോകട്ടെ, ഈ സമയം എൻ്റെ പ്രവാചകൻ എവിടെയാണോ ഉള്ളത്, അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിൽ സഹാബത്തിൻ്റെ ചരിത്രം വളരെ വിശാലമാണ്. അപ്പോൾ അവരുടെ ഈമാനിൻ്റെ ആ കാഠിന്യം അതൊക്കെ നോക്കുമ്പോൾ അവരാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകാ യോഗ്യരായ മനുഷ്യർ എന്ന് കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം പറയാം, വൽ മുനാസഹ ഫിദ്ദീൻ, അവരുടെ ദീനിനോടുള്ള നസീഹത്ത്. എന്താണ് ഈ ദീനിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇങ്ങനെയുണ്ട്. ഹദീസിലുള്ള കാര്യമെന്താണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദീനു അൻ നസീഹ, ദീന് എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. വഖുൽനാ, ഞങ്ങൾ നബിയോട് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാ, ആർക്കാണ് ആ നസീഹത്ത്? അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ലില്ല, അല്ലാഹുവിന്, വലി കിതാബി, അവൻ്റെ കിതാബിന്, വലി റസൂലി, അവൻ്റെ റസൂലിന്, വലി അയിമത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ നേതാക്കൾക്ക്, വാമത്തെ മുസ്ലിങ്ങളുടെ സാധാരണക്കാർക്ക്, മൊത്തം മുസ്ലിങ്ങൾ, ഇവരോടൊക്കെ നസീഹത്ത് വേണം. അപ്പോൾ അദ്ദീനു അൻ നസീഹ, ദീന് നസീഹത്താണ്, അവ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ മേഖല വളരെ വിശാലമാണ്. ഈ വിഷയത്തിലൊക്കെ സഹാബത്തിൻ്റെ നസീഹത്ത്, അത്രയേറെ നസീഹത്ത് വെച്ച് പുലർത്തിയവർ പിൽക്കാലത്തുള്ളവരിൽ പറയാൻ പറ്റുമോ, അങ്ങനെയുണ്ടോ എന്നാണ് ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്. ഇമാം ഖതീബ് അൽ ബഗ്ദാദിയുടെ ചോദ്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എന്താണ് അള്ളാഹുവിനുള്ള നസീഹത്ത്? ഞാനൊരു പണ്ഡിതൻ്റെ വാചകം കടമെടുത്തിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് തൗഹീദുഹു, അള്ളാഹുവിനോട് നസീഹത്ത് വേണമെന്ന് പറഞ്ഞാൽ തൗഹീദ് വേണം. അപ്പം അത്ര വലിയ മുവഹിദാവണം, ശിർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാത്തവരായിരിക്കണം. അപ്പം അത്ര വലിയ മുവഹിദുകളെ അതാ പറയുന്നത്. വലിയ ഇഖ്ലാസുലഹു, പിന്നെ റബ്ബിന് വേണ്ടി മാത്രം ജീവിക്കുക, അവന് വേണ്ടി മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുക. സ്വർഫിൽ ഇബാദത്തിലോ, ആരാധനകൾ മുഴുവനും അള്ളാഹുവിലേക്ക് തിരിച്ചുവിടുക. മിൻ സ്വലാത്തിൻ, നമസ്കാരം. അപ്പോൾ അതിലൊന്നും ലോകമാന്യത്തിന് ഇടമില്ല, നമസ്കരിക്കുകയാണ് റബ്ബിന് മാത്രം. വസവും, അതുപോലെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. വഹജ്ജ്, അതുപോലെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ റബ്ബിന് വേണ്ടി. വജിഹാദ്, അതുപോലെ ജിഹാദ്. വൈരിദാലി, ഇതല്ലാത്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിൽക്കാലത്തും പലരും ചെയ്യും, സംശയമൊന്നുമില്ല. പക്ഷേ പലർക്കും അതിൽ കലർപ്പ് വരാം. ജിഹാദ് ചെയ്യുമ്പോൾ താനൊരു ധീരനാണ് എന്ന് മറ്റുള്ളവർ അറിയട്ടെ എന്ന ചിന്ത ചിലപ്പോൾ ചിലർക്കെങ്കിലും വരാം, എങ്കിലതിൽ കലർപ്പ് വന്നു. ഇതുപോലെ നമസ്കാരം, മറ്റുള്ളവർ നോക്കുമ്പോൾ നമസ്കരിക്കുന്നവർ, നമസ്കാരത്തിന് മോടികൂട്ടുന്നവർ, അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണും. പക്ഷേ ഇവരുടെ ആരാധനകളൊക്കെ, അവർ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അത് റബ്ബ് നിർബന്ധമാക്കിയതുകൊണ്ട്, റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, അതല്ലാതെ ലോകമാന്യത്തിന് വേണ്ടി അവർ ചെയ്യുന്നില്ല, എല്ലാം അള്ളാഹ്ക്ക്. അപ്പോൾ അങ്ങേയറ്റം ഇഖ്ലാസുള്ളവർ, പിന്നെ റബ്ബിന് മാത്രം ഇബാദത്തെടുക്കുന്നവർ, അതാണ് ഈ പറയുന്നത്. ഇതുപോലെ വഹാക്കഥ യൻസൗഫി അദായി മാ ഫറളല്ലാ അലൈഹി, പിന്നെ അള്ളാഹ് ഫറളാക്കിയത് മുഴുവനും ചെയ്യുക, അതാണ് ദീനിനോടുള്ള നസീഹത്ത്, അള്ളാഹിനോടുള്ള നസീഹത്ത്. ഓ തെർക്കി മാ ഹറം അള്ളാഹ്, അള്ളാഹ് ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കുക, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള നസീഹത്താണ്. ഇതുപോലെ ഖുർആനിനോടുള്ള നസീഹത്ത് എന്താ? അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്ത് പറഞ്ഞല്ലോ, അതെന്താണ്? അത് ഖുർആൻ ചിന്തിക്കുക, അതിനെപ്പറ്റി ഉറ്റാലോചിക്കുക, അതിലുള്ളതനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരിക, അതിലുള്ള കൽപ്പനകൾ, അതിലുള്ള വിരോധങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുക. ഓ കിതാബുള്ള അല്ലീം, അത് അള്ളാഹുവിൻ്റെ കിതാബാണ്, മഹാകിതാബാണ്. വഹബുൽഹുൽ മത്തീൻ, റബ്ബിൻ്റെ പാശമാണ്, ദൃഢമായ ബലിഷ്ഠമായ. വൽ വാജിബ് അൽ ഇനായത്തു ബി വന്നുസ്ഫി ദാലിക്, അപ്പോൾ ഖുർആൻ നന്നായി പരിഗണിക്കണം, ഖുർആനെ അതിനോട് നസീഹത്ത് കാണിക്കണം. ഖൗലം വഅമലൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിലനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം, അതുപോലെ അതിലുള്ളത് പറയണം, അതിൽ വിലക്കിയത് ഒഴിവാക്കണം എന്നൊക്കെയാണ് കിതാബിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. അതുപോലെ മാൽ ഈമാൻ ബി അന്നഹു കലാമുള്ള, അത് അള്ളാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിക്കണം. മുനസ്സൽ ഗൈറു മഖ്ലൂഖ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹു ഇറക്കിക്കൊടുത്തതാണ്, റബ്ബിങ്കിൽ നിന്നിറക്കപ്പെട്ടതാണത്. മിൻഹു ബദ, അവനിൽ നിന്നാണ് തുടങ്ങിയത്, ഇലഹിയോ, അവനിലേക്ക് അത് മടങ്ങും. അവസാനകാലം അള്ളാ അള്ളാ എന്ന് പറയാൻ പോലും ആളില്ലാത്തൊരു കാലഘട്ടം വരും, ഖിയാമത്ത് സംഭവിക്കുന്ന തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഈ സമയം റബ്ബിലേക്ക് കിതാബ് മടങ്ങും എന്നിവിടെ പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിലുള്ള വിശ്വാസം, പിന്നെ ഇത് അള്ളാഹുവിൽ നിന്ന് ഇറക്കിയതാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലൊക്കെ കാണാൻ കഴിയും. ഇതുപോലെ വഹാക്കദ നുസ്ലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബിയോടുള്ള നസീഹത്ത് എന്താണ്? നബിയോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ നബി പറയുന്നത് കേൾക്കുക, അതാ ബിത്തോഅത്തി അവാമിരിഹി വജിത്നാ ബിനവാഹീഹി, നബി വിലക്കിയതൊക്കെ ഒഴിവാക്കുക. വൽ ഈമാൻ ബി അന്നഹു റസൂലുള്ളാഹി ഹഖൻ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കുക, സത്യമായി അദ്ദേഹം പ്രവാചകനാണ്. വന്നു ഖാതമുൽ അംബിയ, അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്. മഅദ്ദിഫായ അൻ സുന്നത്തിഹി, അതുപോലെ നബിയുടെ സുന്നത്തിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം. കുല്ലു ഹാദാമിൻ അന്നുസ്ലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നബിയോടുള്ള നസീഹത്താണ്. അപ്പോൾ ഒരാൾ മുഹമ്മദ് നബി നബിയെ അംഗീകരിച്ചാൽ അയാൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മുഴുവനും സഹാബികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാര്യം? ഒന്ന്, നബി പറഞ്ഞതൊക്കെ കേൾക്കണം. മറ്റൊന്ന്, റസൂല് വിലക്കിയതൊക്കെ ഒഴിവാക്കണം. മറ്റൊന്ന്, നബി പറയുന്നതൊക്കെ സത്യപ്പെടുത്തണം. മറ്റൊന്ന്, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ നബി വരച്ച് കാണിച്ച ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം എന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പിൽക്കാലത്തെ ജനങ്ങളെടുത്തു നോക്കിയാൽ പ്രശ്നങ്ങളുണ്ട്, വ്യതിചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും സഹാബികളും ഇവിടെ കിടക്കുന്നു. നബി പറഞ്ഞത് ജീവിതത്തിൽ പകർത്താത്തവർ ധാരാളം കാണാൻ കഴിയും. നബി വിലക്കിയത് ഒഴിവാക്കാത്തവർ ധാരാളം കാണാൻ കഴിയും. നബിയുടെ സകല പ്രസംഗത്തിലും ബിദഅത്തുകൾക്കെതിരെ സംസാരിക്കാറുണ്ട്. എല്ലാ ബിദഅത്തും വഴികേടാണ്, ആ വഴികേട് മുഴുവൻ നരകത്തിലേക്കാണെന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് എന്തെല്ലാം ബിദഅത്തുകൾ ഇസ്ലാമിൽ ഓരോരുത്തർ കടത്തിക്കൂട്ടുന്നു, അങ്ങനെ റസൂല് വിലക്കിയത് ചെയ്യുന്നു, അങ്ങനെ പുതിയ മതങ്ങൾ തന്നെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പേര് ഇസ്ലാം എന്ന് പേരിട്ടുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത അനേകം കാര്യങ്ങൾ കടത്തിക്കൂട്ടും. റബ്ബിന് ഇബാദത്തെടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? നബി വരച്ച് കാണിച്ച വഴിയിലൂടെ അല്ലാതെ ആരാധനാ കർമ്മങ്ങൾക്ക് അവർ തന്നെ ചില ക്രമങ്ങളുണ്ടാക്കും. നല്ലതല്ലേ അത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത വിഷയങ്ങളൊക്കെ അവർ മതമായി ആചരിക്കുന്നു. അതേസമയം ഇസ്ലാമിലുള്ള കാര്യങ്ങളോ അവർ സ്വീകരിക്കാൻ കൂട്ടാക്കുന്നുമില്ല. വേറെ ചില നബി പറയുന്ന ചിലത് സ്വീകരിക്കുന്നു, ചിലത് സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ നബിയെ നബിയെ അംഗീകരിക്കുമ്പോൾ നിർബന്ധമായൊരു കാര്യമാണ് തസ്ദീഖ് ബിമാ അഖ്ബർ, നബി പറഞ്ഞതൊക്കെ സത്യപ്പെടുത്തണം. അപ്പോൾ നമുക്ക് സൗകര്യമുള്ളത് സത്യപ്പെടുത്തുകയും മറ്റുള്ളതൊക്കെ പല ന്യായങ്ങൾ പറഞ്ഞിട്ട് അത് തള്ളുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല, ചേർന്നതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനും അവർ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നബിയെ നബിയായി അംഗീകരിക്കുന്നവർ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ഈ നിബന്ധനകളൊക്കെ പാലിക്കണം. അപ്പം ഇതുപോലെ അമ്മൻ നസീഹത്തുലി അയ്മത്തിൽ മുസ്ലിമീന, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നസീഹത്തിൻ്റെ വിഷയത്തിലൊക്കെ സഹാബികൾ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടന്നവരാണ്. പിന്നെ ഹദീസിൽ വന്ന് മുസ്ലിങ്ങളുടെ ഇമാമിയങ്ങൾക്ക് നസീഹത്ത് വേണം, അവരുടെ ഇമാമ നേതാക്കൾ ഫബിദ്ദു ആയിലഹും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വസമയത്തോ അവർ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം. അതല്ലാതെ തീവ്രവാദവുമായി അവർക്കെതിരെ വാളെടുക്കലല്ല. നന്മ പറഞ്ഞതോ നന്മയിലൊക്കെ അവരോട് സഹകരിക്കണം. തആവുനി മഅമൽ ഖൈർ, ഖൈറിൽ അവരോടൊപ്പം സഹകരിച്ച് നിൽക്കുക. അതേസമയം തിന്മ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. വദമുൽ ഖുറൂജി അലൈഹിം, അവർക്കെതിരെ പുറപ്പെടാതിരിക്കുക, അവർക്കെതിരെ ആയുധം എടുക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അയ്മത്തുൽ മുസ്ലിങ്ങളോട് ഉള്ള നസീഹത്താണ്. അപ്പോൾ ഇവിടെ അനേകം വിഷയങ്ങളിൽ നസീഹത്തിൻ്റെ വിശാലമായ അർത്ഥം നബി തിരുമേനി ഇവിടെ പറയണം. ഇതുപോലെ ഏമത്തുന്നാസിനോട് പൊതുജനത്തോടുള്ള നസീഹത്ത് എന്താ? അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, അവരോട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നല്ല മാർഗത്തിലൂടെ വളരെ സൗമ്യമായി അവരോട് പെരുമാറുക. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഏമത്തുൽ മുസ്ലിമീങ്ങൾക്കുള്ള നസീഹത്ത്. അപ്പോൾ ഈ വിശാലമായ നസീഹത്തിൻ്റെ ഭാഗമൊക്കെ സഹാബികളെടുത്തു നോക്കിയാൽ അവരതിലേറ്റവും മുകളിലായിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഹാബികളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അവർ മാതൃകയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ ലോകത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും മുകളിലുള്ളവരായിരുന്നു അവർ. അത് വെച്ച് തന്നെ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ലഭിക്കും എന്നാണ് ഇവിടെ ഇമാം ഖതീബ് അൽ ബഗ്ദാദി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇൻഷാല്ലാ അവരെപ്പറ്റി പറയുന്ന സഹാബത്തിനെ പിന്തുടരണം എന്ന് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും പറയുന്ന ചില കാര്യങ്ങളുടെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് സലഫി ദുറൂസ്.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. ബർസഹുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട പാഠങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അബ്ദുല്ല സലഫിയുടെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ജീവിത പാഠങ്ങളിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 99 100 വചനങ്ങളാണ്. ആ വചനങ്ങൾ ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. من الشر أبرد جيودت إلى يتوم پردان پتا രംഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ, മരണത്തെ നേരിൽ കാണുമ്പോൾ ചില ആളുകൾക്കുണ്ടാകുന്ന ആഗ്രഹത്തെ സംബന്ധിച്ചും ആ മരണത്തിനു ശേഷം അവനുണ്ടാവുന്ന ജീവിതത്തെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ ഖാല, അവൻ പറയും: റബ്ബിർജിഊൻ, എൻ്റെ റബ്ബേ എന്നെയൊന്ന് മടക്കിത്തരേണമേ, എന്നെയൊന്ന് മടക്കിത്തരേണമേ, ജീവിതത്തിലേക്ക് തന്നെ എനിക്ക് ജീവിക്കാനുള്ളൊരവസരം ഒന്നുകൂടി നൽകണമേ. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചേക്കാം റബ്ബേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഇബാദത്തുകൾ ഞാൻ ചെയ്തേക്കാം എന്നവൻ പറയും. പക്ഷേ ആ സമയത്ത് അവനോട് പറയപ്പെടും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ആ വാചകത്തെ സംബന്ധിച്ചുള്ള മറുപടിയായി ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, കല്ലാ, ഒരിക്കലുമില്ല. അവനൊരിക്കലും ഇനിയൊരു മടക്കം ദുനിയാവിലെ ജീവിതത്തിലേക്കില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതൊരു വാക്യം മാത്രമാണ്, അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വാക്യം ഒരിക്കലും പുലരുകയില്ല. അതിനപ്പുറം വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അതിനപ്പുറം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും ഒരു തരം മറയുണ്ട്, ഒരു ബർസഖുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുമെന്നാണ്, കുറച്ചു കാലം കൂടി ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിലെന്ന്. പക്ഷേ അവൻ്റെ ആഗ്രഹത്തിന് യാതൊരു വിധത്തിലുള്ള യാഥാർത്ഥ്യവും ഉണ്ടാവുകയില്ല എന്നു മാത്രമല്ല, മരണശേഷം ഒരു മറയിലായിരിക്കും, ഒരു ബർസഖിലായിരിക്കും അവൻ എന്നുകൂടി ഈ ആയത്തു പഠിപ്പിക്കുന്നുണ്ട്. മരിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മരണം വരാൻ കാത്തിരിക്കേണ്ടതില്ല. അമലുകൾ ചെയ്യാൻ ധാരാളം ആയത്തുകളിലൂടെ ഇത്തരുണത്തിൽ മരണം വന്നെത്തുന്നതിനു മുമ്പേ മനുഷ്യൻ അമലുകൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്വതക്ക ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, സ്വതക്ക ചെയ്യാതെ മരണം തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇനി സ്വതക്ക ചെയ്തോളാം എന്നൊക്കെ ചില ആളുകൾ പറയുന്ന വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിനു ശേഷം ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത, മടക്കമില്ലാത്ത, വീണ്ടും ഒരവസരം ഒരിക്കലും ലഭ്യമാവാത്ത ആ മരണം, ആ മരണത്തിനു ശേഷമുള്ള അവസ്ഥയും ഇതേ ആയത്തുകളിലൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്കതിനു ശേഷം ആ മരണത്തിനപ്പുറം ഒരു ബർസഖ് എന്ന ലോകം വരാനിരിക്കുന്നുണ്ട്, ഒരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. ഖബർ ജീവിതമാണത്. ഖിയാമത്ത് നാള് വരെ, പുനരുദ്ധാരണ ദിവസം വരെ അവർ കഴിഞ്ഞുകൂടുന്നത് പിന്നീട് ആ ബർസഖിലാണ്, ആ ഖബറിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളോട് നിരന്തരമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ബർസഖിലെ, ഖബറിലെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലെ അവസ്ഥ എത്രത്തോളമായിരിക്കും, ബർസഖിലെ സാഹചര്യങ്ങൾ എത്രത്തോളമായിരിക്കും? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിച്ച മനുഷ്യൻ്റെ ബന്ധുക്കളെപ്പറ്റിയാകും പലപ്പോഴും പലരും ആലോചിക്കാം. വിശിഷ്യം പറക്കമുറ്റാത്ത അയാളുടെ മക്കളെ സംബന്ധിച്ച് ഇനി ആ മക്കളെങ്ങനെ ജീവിക്കും എന്നൊക്കെയായിരിക്കും പലപ്പോഴും പലരുടെയും ആവലാതികൾ. പക്ഷേ ഈ ഖബറിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്ന് പലരും ചിന്തിക്കുന്നില്ല. മക്കൾക്ക് ഇനിയൊരു പുതിയ ജീവിതമുണ്ടാകും, ഭാര്യ ഒരു പക്ഷേ പുതിയ വിവാഹിതയാകേക്കാം, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മരണശേഷം വേറൊരു വിവാഹം ചെയ്തേക്കാം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് വരും. അവൻ്റെ സമ്പത്തൊക്കെ വീതം വെക്കപ്പെടും, അനന്തരം ചെയ്യപ്പെടും. പക്ഷേ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഖബറിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ, ആരോരുമില്ലാതെ അവനും അവൻ ചെയ്തു വെച്ച അമലുകളും മാത്രമായി, അതൊരു പക്ഷെ നന്മകളായിരിക്കാം, അതല്ലെങ്കിൽ തിന്മകളായിരിക്കാം, ഈ അമലുകളുമായി മാത്രം അവൻ തനിച്ചാകുന്ന, അവനൊറ്റക്കാകുന്ന, അവൻ്റെ വാരിയല്ലുകൾ പോലും അമർന്നുപോയേക്കാവുന്ന ഇടുക്കമുള്ള ഞെരുക്കമുള്ള ഖബറും, കൂരാക്കൂരിട്ട് നിറഞ്ഞ ഏറ്റവും വലിയ ഇരുട്ട് നിറഞ്ഞ ഉൽമത്തുള്ള ഖബറും, ആ ഖബറിലെ അദാബിൽ നിന്നു പടച്ചവനെ കാക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. എന്നു മാത്രവുമല്ല, വിശ്വാസികൾ അവരുടെ നമസ്കാരങ്ങളിൽ തഹിയാത്തിൻ്റെ സമയത്ത് ആ പ്രാർത്ഥന അവർ നിരന്തരം ആവർത്തിക്കുന്നുമുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ചു പറയപ്പെടുന്നുണ്ട്, ഇദാറ അൽ ഖബർ ബക്കാ, ഖബറെപ്പോ കാണുമ്പോഴും അദ്ദേഹം കരയുമായിരുന്നു. സുഈല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ഖബർ കാണുമ്പോൾ ഇത്രയധികം കരയുന്നത്, വിഷമിക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഇന്നൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ, ഫഇൻ കാന ഹഫറത്തും മിൻ ഹഫരിൻ നാർ ഫമൻ ഫമിൻ ബഅദുഹു അഷദ്, വഇൻ കാന റൗലത്തും മിൻ റിയാളിൽ ജന്ന ഫമ ബഅദുഹു അഫ്ദൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയും, ഈ ഖബർ പരലോക ജീവിതത്തിലെ ഒന്നാമത്തെ ഭവനമാണ്, ആദ്യത്തെ ഗേഹമാണ്. അവിടെ സന്തോഷമാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും സന്തോഷമായിരിക്കും. അവിടെ പ്രയാസമാണെങ്കിൽ അവിടെ നരകത്തിൻ്റെ ഭയാനകതകളെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ശിക്ഷകളുടെ കാഠിന്യമാണ് ആ നരകത്തിലുള്ളത്, ആ ഖബർ ജീവിതത്തിൽ ബർസഖിലുള്ളത് എങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അതിനേക്കാൾ പ്രയാസം അതല്ലെങ്കിൽ അതുപോലെയായിരിക്കും എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം വന്നെത്തുന്നതിന് മുമ്പേ ഖബറിലെത്തിയാൽ പിന്നെയും നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല. ആ സമ്പന്നത കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ മരിച്ചതിനു ശേഷം നമ്മുടെ ധനം നമുക്ക് ചെലവഴിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. മരിക്കുന്നതിനു മുമ്പ് മരണശേഷവും ഖബറിൽ എത്തുമ്പോഴും നിലനിൽക്കുന്ന സ്വതക്കകളായിരുന്ന രൂപത്തിൽ സ്വതക്ക ചെയ്യാൻ മരിക്കുന്നതിനു മുമ്പേ പരിശ്രമിക്കണം എന്നർത്ഥം. മഹാനായ ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം നാമ ഫി ഫിറാഷിഹി മസ്ഹദ അത്തറഫ് ലാ യസ്തതീഉ അൻ യനാമ, അദ്ദേഹം രാത്രി ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ കിടക്കപ്പായിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഉറക്കം വരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാലക്ക്, എന്തുപറ്റി? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസകരമായത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നുപോയോ? എന്റെ കാരണം കൊണ്ടാണോ എന്റെ ഭർത്താവ് ഉറങ്ങാത്തത്, ഉറക്കം വരാത്തത്, തിരിഞ്ഞുമറിഞ്ഞും കിടക്കുന്നത് എന്നാലോചിച്ച് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രയാസപ്പെടുകയാണ്. അപ്പൊ അവരത് ചോദിച്ചപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, നിഅമ ഹലീലത്തുൽ മർഇൽ മുസ്ലിമി അൻതി, നീ എത്ര നല്ലവളാണ്, നീ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. നിന്റെ സ്വഭാവ കാരണം, നിന്റെ സംസാരം കാരണം, നിന്റെ പെരുമാറ്റം കാരണം അല്ല എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത്, നേരെ മറിച്ച് വലാക്കിൻ ജാഅനീ മാൽ, എനിക്കൊരുപാട് സമ്പത്ത് എൻ്റെ റബ്ബ് നൽകിയിട്ടുണ്ട്. വലാ അദ്രീ മാ ഫഅലു ബിഹി, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ആ സമ്പത്ത് എന്തു ചെയ്യണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയുന്നില്ല. ആ സമ്പത്ത് നാളെ പരലോകത്തെനിക്ക് ഖൈറായി ഭവിക്കുമോ ഷെറായി ഭവിക്കുമോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ആ സമ്പത്ത് എൻ്റെ മരണത്തിന് മുമ്പേ ഞാൻ ചെലവഴിക്കേണ്ടിയിരിക്കുന്നു എന്നാലോചിച്ചിട്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്ന് മഹാനായ ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. വലിയ വലിയ ധനാഢ്യരൊന്നും ആയിരുന്നില്ല അവർ, വലിയ സമ്പന്നതയുടെ കുലീനതയിൽ ജീവിച്ചിരുന്നവരൊന്നും ആയിരുന്നില്ല അവർ. പക്ഷെ എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളത്, അവർ ജീവിക്കാൻ അവർക്കുള്ളത് കഴിഞ്ഞ് ബാക്കി മിച്ചമുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് പേടിയായിരുന്നു. അതിനെ സംബന്ധിച്ച് റബ്ബ് ചോദ്യം ചെയ്യുമോ എന്ന്. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും റബ്ബിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനും, അല്ലേ, പള്ളികൾക്കും ഭവനങ്ങൾക്കും നിലനിൽക്കപ്പെടുന്ന സ്വതക്കകൾക്കും ജാരിയായ സ്വതക്കകൾക്കും ഇൽമിനു വേണ്ടി, അല്ലേ, മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരു ഇൽമിനെ പഠിപ്പിച്ചാൽ, ആ ഇൽമ് പഠിപ്പിക്കുന്നതിലെ ഒരു കാരണക്കാരനായാൽ, പ്രത്യേകിച്ച് പീസ് റേഡിയോ, നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ, എത്രായിരം ആളുകൾക്കും അറിവിൻ്റെ പാഠങ്ങൾ നുകർന്ന് നൽകുന്ന ഒരു വലിയ സംരംഭം, നിലക്കാത്ത ശബ്ദം പീസ് റേഡിയോയുടെ. ഒരു സെക്കൻഡ് പോലും നിൽക്കുന്നില്ല ഈ ശബ്ദം. രാവും പകലും ഈ ശബ്ദം പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവുകളായി, വെളിച്ചമായി, ധാരാളക്കണക്കിന് ആളുകൾക്ക് ഇരുട്ടുകളിൽ നിന്നുള്ള വെളിച്ചമായി പീസ് റേഡിയോ നിലനിൽക്കുകയാണ്. അല്ലെ, ആ ഒരു അറിവിൻ്റെ പ്രചാരണത്തിനു വേണ്ടിയും ഒരു മനുഷ്യൻ നൽകിയാൽ, ആ മനുഷ്യൻ്റെ ഖബറിലേക്ക് അത്, അവൻ ഖബറിലെത്തിയാൽ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും, നിലനിൽക്കുന്ന സ്വതക്കയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ അല്ലമ ഇൽമൻ. അപ്പം അത്തരണത്തിലുള്ള നന്മയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ സമ്പത്തിനെ ഞാൻ ഉപയോഗപ്പെടുത്തണമല്ലോ എന്നാലോചിച്ചിട്ട് രാത്രി ഉറക്കം വരാത്ത സ്വഹാബത്ത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ആയത്തിലൂടെ പ്രതിപാദിക്കപ്പെടുന്നത്. മരണത്തിന് മുമ്പ് ആ മരണം അവർക്ക് വന്നെത്തുന്ന സമയത്ത് കാല അവർ പറയും, റബ്ബിർജിഊൻ, എന്റെ റബ്ബെ എന്നെയൊന്നു മടക്കിത്തരണമേ, ഒരവസരം കൂടി നൽകണമേ. ഞാൻ സ്വതക്ക ചെയ്യാതിരുന്ന പല കാര്യങ്ങൾക്കും ഇനി ഞാൻ സ്വതക്ക ചെയ്തോളാം. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എനിക്ക് സമയം നൽകണമേ. ചില ആളുകളെ ഏൽപ്പിക്കേണ്ടതേയുള്ളൂ എനിക്ക്, അവരത് ചെയ്തോളും. പക്ഷേ അവർക്കതിനുപോലുമുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വതആല നൽകുകയില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുമാത്രമാണ്. അവർ ഞങ്ങൾക്കൊരു അവസരം താ, ഞങ്ങൾക്കൊരു മടക്കം താ എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുമാത്രമാണത്. അവർക്കതിനുള്ള അവസരമുണ്ടായിരിക്കുകയില്ല. അവർക്കങ്ങനെ ഒരു മടക്കം ഇനിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖണ്ഡിതമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്താണ് അവർക്കുള്ള ഇനിയുള്ള അവസരം? ഇനി അവർ ചെയ്തുവെച്ച, ഈ മരിക്കുന്നതുവരെ അവർ ചെയ്തുവെച്ച അമലുകളെപ്പറ്റിയുള്ള പ്രതിഫലങ്ങൾ, അത് പ്രതിഫലമാകാം, അതല്ലെങ്കിൽ ശിക്ഷയാകാം. അത് ഏറ്റുവാങ്ങുക, അത് സ്വീകരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ഖർജന ഫി ജനാസതി റജുലിൻ മിനൽ അൻസാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അൻസ്വാരികളിൽപ്പെട്ട ഒരാളുടെ ജനാസയിൽ ഞങ്ങൾ പങ്കെടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ഞങ്ങൾ ഇരിക്കുകയാണ്. ഖബർ കുഴിക്കുന്ന സമയം ഞങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ഇരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പറന്നുപോകാതിരിക്കാൻ ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുമോ, അത്രത്തോളം ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. കാല അദ്ദേഹം പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഇസ്തഈദു ബില്ലാ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് നിരന്തരമായി അഭയം തേടണമേ, അള്ളാഹുവിൽ ശരണം തേടണമേ, അള്ളാഹുവിനോട് അഭയം ചോദിക്കണം നിങ്ങൾ സ്ഥിരമായി. എന്തിൽ നിന്ന്? മിൻ അദാബിൽ ഖബർ, ഖബറിലെ, ബർസഖിലെ ശിക്ഷയിൽ നിന്ന് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആ മക്ബറയിൽ വെച്ച് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ബർസഖിനെ ഓർക്കാൻ ഉള്ള ഒരു പ്രേരണ നൽകുന്ന ഒരായത്തു കൂടിയാണ് ഈ ആയത്ത്. ബർസഖിനെ ഓർക്കാൻ, ഖബറിനെ ഓർക്കാൻ നാം ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഖബർ സിയാറത്താണത്. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഗുരുനാഥന്മാർ, അവരുടെയൊക്കെ ഖബറുകൾ നമ്മുടെ നാട്ടിലെ പള്ളി മഹല്ലിൻ്റെ ഖബർസ്ഥാനിലുണ്ട്. ആ ഖബറുകൾക്കരികെ ചെല്ലുക, എന്നിട്ട് ഉമ്മയെ ഓർക്കുക, ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം, പഠിച്ചവനെ, എൻ്റെ ഉമ്മ ഈ ഖബറിൽ കിടക്കുന്നത് പോലെ, എൻ്റെ മക്കൾ ഈ ഖബറിൽ കിടക്കുന്നത് പോലെ ഞാനും ഒരു നാൾ കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്തയും ഉണ്ടാവുക. ഖബർ സിയാറത്ത് ബർസഖിനെ ഓർമ്മിപ്പിക്കും, ഖബറിനെ ഓർമ്മിപ്പിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങളിൽ നാം ഇന്ന് മനസ്സിലാക്കിയത് മരണാനന്തര ജീവിതത്തിൽ ഖബർ ജീവിതത്തെ സംബന്ധിച്ച് ബർസഖിനെ സംബന്ധിച്ചുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, ബർസഖുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.
4: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഖിറാത്തിലൂടെ നമ്മൾ കേട്ടത്. സൂറത്തെ ഹഖാഫിലെ 15-ാമത്തെ വചനം. സുഹൃക്ക, നമ്മൾ ഈയൊരു വചനം എങ്ങനെ നമ്മൾ പറയാം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് അവസാന മനുഷ്യൻ എത്തി നിൽക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ ഒരു തപിക്കുന്ന ഒരു വാക്കുകളാണ് ശരിക്കാ പറഞ്ഞിട്ടുള്ളത്.
1: അതെ, എത്രത്തോളം നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അങ്ങനെ വരികയാണ് അല്ലേ.
0: ആ ചുറ്റുപാടിൽ ഏറ്റവും വലിയ കടപ്പാട് പടച്ചറബ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കഴിഞ്ഞാൽ തന്നെ ഈ ഖുർഹൻ എന്ന് പറഞ്ഞ വലഅതുഹു ഖുർഹ ഹമലഹു വഫസ്ലുഹു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഗർഭധാരണം, ആ പ്രയാസത്തിൻ്റെ മീതെ പ്രയാസത്തോടുകൂടി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞാക്കി പോറ്റി വളർത്തി അവസാനം ഇങ്ങനെ വളർന്നു വന്ന് ഒരു 10-40 വയസ്സാവുമ്പോൾ മാതാപിതാക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമത കല്ലത്തി അൻഅംത അലയ്യ, പടച്ചവനെ ഒരിക്കൽ നന്ദി കാണിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് നീ തരയണമേ. അതിനും വരെ നമ്മളെ മനസ്സ് തെറ്റിപ്പോവരുത്, അവരോട് കടപ്പെട്ട് നിൽക്കാൻ അതിനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു തോക്കത്ത് നീ എനിക്ക് നന്ദി ചെയ്യാനുള്ള തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.
1: ഇത് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലേ. ഇതുപോലെ വിശ്വാസ ഖുർആനിലെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ആമീൻ പറയണം. അതേപോലെ നമ്മളെ മക്കളെ കൊണ്ട് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഉമ്മ അനുഭവിച്ച പ്രയാസം മാതാ ഉമ്മക്ക് തന്നെ അല്ലേ അറിയുള്ളൂ. സലാമക്ക,
0: അതെ,
1: അവിടെ ആ ഒരു റൂമിൽ പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിച്ചാണ് പ്രസവിക്കുന്നത്. പക്ഷേ ആ 9 മാസത്തെ നാൾ വഴികൾ മൊത്തം എത്ര പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രസവത്തിന് ശേഷം കരയുന്ന കുട്ടീനെ ഉമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴേ അതൊക്കെ മറക്കണമല്ലോ. എത്ര പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും അവർക്കതൊരു പ്രശ്നേ ആവാതിരിക്കണം. ഉമ്മ എന്ന് വിളിച്ചിട്ട് ഒരു കുട്ടി പിന്നെ അതിൻ്റെ വലുതാണ സമയത്ത് ഇങ്ങനെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു അല്ലേ.
0: അതെ അതെ അതെ അതെ, അതിലിങ്ങനെ പറഞ്ഞു പോകുന്ന നോക്കൂ. ആയത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴേ എനിക്ക് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഉദവി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു തൗഫീഖ് നൽകണേ, അതിനെ പ്രചോദിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള പ്രചോദനം എന്തിനാണ്? വ അന്നഅമല സ്വാലിഹൻ തർളാ, തൃപ്തിപ്പെട്ട അമല് ചെയ്യാൻ അല്ല തൃപ്തിപ്പെട്ട്. അടുത്തെന്താണോ? വാസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എൻ്റെ മക്കളെ നീ നന്നാക്കണേ. മക്കള് നന്നായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അപ്പം അതൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, അത് നിരന്തരമായൊരു പ്രാർത്ഥന കൂടി അതിൽ വേണം എന്നുള്ളത് കൂടിയാണ് നമ്മളെ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്.
1: മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇതേപോലെ ഒരു ഒരു ഉമ്മൻ്റെ ഉപ്പൻ്റെ മക്കളാണല്ലോ. അപ്പോൾ അവർ വേണ്ടത് അവരുടെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
0: യെസ്,
1: ഇൻഷാല്ലാ ഇതിനേക്കാളും ഒരുപാട് ഹയറുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് അവർക്ക് കിട്ടട്ടെ എന്ന് കൂടി നമുക്കിപ്പോ പ്രാർത്ഥിക്കാം.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: Peace Radio.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഡയലോഗ്. ഹോട്ടൽ മാറിക്കയറുന്ന മാധ്യമ വിചാരണകൾ, ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച്. സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈഷണിക സംവാദത്തിൽ ടി കെ അഷ്റഫ് നടത്തിയ സംസാരത്തിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
1: നമ്മുടെ ഒരു പൗരൻ എന്ന നിലക്ക് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യം വാക്കുകളിൽ മാത്രമല്ല പ്രയോഗങ്ങളിൽ കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബഹുമാന്യ ദേഹമാണ് വി ആർ അനൂപ് സർ. ഞാനതിനൊരു അദ്ദേഹം അത് ചെയ്തതിൻ്റെ ഒരാനുകൂല്യം ലഭിച്ച ആളുകൂടിയാണ് ഞാൻ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും സൂംബ ഡാൻസ് നിർബന്ധമായും നടത്തിയിരിക്കണമെന്ന ഒരു സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് നിന്ന് പോയപ്പോൾ അത് നടത്താൻ തൻ്റെ മതപരമായിട്ടും സാംസ്കാരികമായിട്ടും കഴിയാത്ത ആളുകൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശമുണ്ടാവണമെന്ന് ഒരു പൗരൻ എന്ന നിലക്ക് ഒരഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ വലിയ കോലിളക്കം കേരളത്തിലുണ്ടായി. പലരും ഏത് സമയത്തും ആക്ഷേപിക്കുന്നത് പോലെ ആറാം നൂറ്റാണ്ടിലേക്കും അതുപോലെ തന്നെ അപരിഷ്കൃതമായ അവസ്ഥയിലേക്കുമൊക്കെ നമ്മെ തള്ളിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്തും വലിയ തോതിൽ ചാനൽ ചർച്ചകൾ കുടുംബിരിക്കൊണ്ടു. ആ സന്ദർഭത്തിൽ വി ആർ അനൂപ് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെയാണ് ഞാൻ എന്ന് പറയുകയും അവിടെ വെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയും അങ്ങനെ അതിനോട് ഐക്യദാർഢ്യം കാണിക്കുകയും ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അത് അധികം ആളുകളും അങ്ങനെ ചെയ്യാറില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽപ്പെട്ടാൽ അത് മാനസികമായി തന്നെ അതിനോടൊരു അനുഭാവമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അപ്പോഴത്തെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കി ആ സാഹചര്യത്തോടൊപ്പം അദ്ദേഹം ചേർന്ന് നിന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇതിലെല്ലാവർക്കും പാഠമുണ്ട്. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു പക്ഷേ എനിക്ക് വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ നിങ്ങൾക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. അതുതന്നെയാണ് സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ഈ ടൈറ്റിലിൽ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും ഇതിൻ്റെ ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് അവരുടെ സമൂഹത്തോട് അവരുടെ വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകണം. ക്രിസ്ത്യാനികൾക്ക് ബൈബിളിലുള്ളത് പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അവരുടെ അമ്പലങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും ഒക്കെ സംവദിക്കുവാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുന്നത്. അല്ല എങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട, നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ട ഇന്ത്യ മരിച്ചുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് മരണപ്പെട്ടുകൂടാ എന്ന നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇതുപോലെയുള്ള സംഗമങ്ങൾ, പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കാനുള്ള കാരണം. ഈ ഗാന്ധി പാർക്കിൽ വ്യത്യസ്തമായ ഓഡിയൻസിനെയാണ് ഞാനിവിടെ കാണുന്നത്. ഒരുപാട് ആളുകൾ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇവിടെ കാറ്റുകൊള്ളാൻ വന്നവരുണ്ട്, ഈ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനായി വന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. അത് ഞങ്ങളേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അപൂർവം ആളുകളെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തവരും ഉണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ശരീരത്തോടൊപ്പം മനസ്സുകൂടി ഉണ്ടായിക്കിട്ടുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇപ്പൊ ഞാനീ വന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് കാറിൽ വന്നത്. അപ്പൊ കാറ് റിവേഴ്സ് എടുത്തപ്പോൾ വലിയ സൈറൺ മുഴങ്ങനുണ്ട് പിന്നിൽ ഇങ്ങനെ തട്ടാൻ പോകുമ്പോൾ. പക്ഷെ ആ സൈറൺ കേട്ടിട്ടും ഞാൻ അദ്ദേഹത്തെ തോണ്ടിയിട്ടും അദ്ദേഹം വണ്ടി പിന്നിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുക, കുറച്ച് തട്ടിയപ്പോഴാണ് നിർത്തിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സൈറൺ കേൾക്കണില്ലേന്ന് ചോദിച്ചു. അതായത് കേട്ടു, ഞാൻ എൻ്റെ മനസ്സിൽ വേറെന്തോ ആലോചിച്ചു പോയിന്നാണ്. അപ്പൊ എന്താ വിഷയം? അതായത് മനസ്സ് വേറെ ഏതെങ്കിലും പോയാലും ശരീരം ഇവിടെ ഉണ്ടായിട്ട് എന്തില്ല, ഒരു കാര്യമല്ല. അതേപോലെ നമ്മളെ മനസ്സിൽ താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളുമായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ഗാന്ധി പാർക്കിൽ മനുഷ്യന്മാർ വന്നിരിക്കുന്നത്. കാരണം സ്വന്തം വീട്ടിൽ സ്വയിലല്ല, സ്വന്തം സ്ഥാപനത്തിൽ സ്വയിലല്ല, അതോടൊപ്പം തന്നെ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാൻ കഴിയണില്ല. അപ്പൊ ഒന്ന് വൈകുന്നേരം ഒന്ന് സ്വതന്ത്രമായിട്ട് ഒരു പുൽമേടുള്ള ഒരു ശാന്തമായ ഒരു സ്ഥലത്തൊന്ന് വന്നിരുന്നൊന്ന് റിലാക്സ് ആവാം എന്ന് വിചാരിച്ച് വരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ മനസ്സിലുള്ള പല ചിന്തകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതുണ്ടാകുമ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു എന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇതിൽ പറയുന്ന ആശയങ്ങൾ ഇപ്പോഴോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മാനസികമായ ഏതെങ്കിലും നിലക്കുള്ള സംഘർഷങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്താ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളക്കരയിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച എത്ര സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദിവസങ്ങളോളം ചാനലുകൾ ചർച്ച നടക്കും, അതിൻ്റെ പേരിൽ പല വിവാദങ്ങളും ഉണ്ടാകും, എന്നാൽ ശാശ്വതമായ പരിഹാരം മാത്രം അതിനൊന്നും ഉണ്ടാകാറില്ല. ഏതുവരെയാണ് ഇതിൻ്റെ സമയം? അടുത്ത ഒരു വിഷയം ടൈം ലൈനിൽ വരുന്നതോടുകൂടി പഴയ പ്രശ്നങ്ങളെല്ലാവരും മറന്നുപോകും. അങ്ങനെയെല്ലാം പിടിവിട്ടു പോകുമ്പോൾ മാത്രം പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രബുദ്ധമായ ഈ കേരളത്തിലും ഇന്നുള്ളത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച, നമ്മുടെ കേരളത്തിൽ സംഭവിച്ച സാൻമാർഗിക അരാജകത്വത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അധികം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാം എന്താ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ, എന്തൊക്കെ സംഭവങ്ങളാണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതപ്പോൾ നമ്മൾ മറന്നുപോകും. ഇപ്പോൾ വൻതോതിലുള്ള വിദേശ കുടിയേറ്റം ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വയോജനങ്ങളുടെ ഒറ്റപ്പെടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പേരാമ്പ്രയിലാണ് നമ്മൾ കണ്ടത്, ഏകദേശം 1.5 മാസത്തിലധികമായിട്ടാണ് ഒരു വൃദ്ധനായ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ അവരുടെ തൊടിയിൽ നിന്ന് എടുത്തു കണ്ടെടുത്തത്. ആരാ കണ്ടെടുക്കുന്നത്? KCB ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോ അവിടെ ആളെ തെരഞ്ഞപ്പോ വീട്ടിൽ ആളെ കാണാനില്ല, ബില്ല് കൊടുക്കാൻ വേണ്ടി വന്നത്, കറണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ബില്ലടക്കാത്തതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോഴാണ് അവിടെ മരിച്ചു കിടക്കുന്നു എന്ന് മാത്രമല്ല 1.5 മാസമായിട്ട് ജീർണിച്ച് കിടക്കുന്ന ഒരു ശരീരം കണ്ടത്. ഇത് യൂറോപ്പിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യയിലെ വിഷയമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ വിഷയമാണ്. ജപ്പാനില് കൊടോകുഷി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതെന്താ, അവിടെ ഒരു പ്രയോഗമാണത്. ഒറ്റക്ക് വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അങ്ങനെ ആരും അറിയാതെ മരിച്ച് മറമാടാൻ പോലും ആളില്ലാതെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരവസ്ഥക്കാണ് അവിടെ കൊടോകുഷി. അതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികളും മക്കളും ഇല്ലാത്തത് കൊണ്ടല്ല, അവരൊക്കെ വിദേശ രാജ്യങ്ങളിലാവും. എത്ര വീടാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇപ്പം ഈ അടുത്താണ് അമ്മയുടെയോ അച്ഛൻ്റെയോ ശവശരീരം സംസ്കരിക്കുന്ന സമയത്ത് അത് വീഡിയോയിൽ ദൂരെ നിന്ന് കണ്ട ഒരു 2 മക്കളുടെ വിവരം നമ്മൾ പത്രങ്ങളിൽ വായിച്ച്. കേരളത്തിൻ്റെ പോക്ക് നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അമ്മത്തൊട്ടിലുകൾ, 1100 കുട്ടികൾ അമ്മത്തൊട്ടിലിൽ കിട്ടിയെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. MDMA പേരിലുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. അതുപോലെ തന്നെ പ്രണയപ്പകയും അതിൻ്റെ പേരിലുള്ള വഴിവിട്ട ബന്ധങ്ങളും എത്രയെത്രയാണ് നമ്മുടെ കേരളത്തിൽ അനുഭവിച്ച് നമ്മൾ പോയത്. നിസ്സാരവാക്കു തർക്കങ്ങളും പെട്ടെന്നുള്ള ആവേശ കൊലപാതകങ്ങളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സെൻസിറ്റീവാണ് ഇന്ന് കേരളത്തിലെ ആളുകൾ. ഭക്ഷണത്തിൻ്റെ വേളയിൽ തർക്കി, ഒരു പപ്പടത്തിൻ്റെ പേരിൽ തർക്കിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നു. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമുക്കറിയാം നന്ദൻകോട് ഒരു കൂട്ടക്കൊല നമുക്കറിയാം, പോത്തൻകോടിലേതറിയാം, കിളിമാനൂറിലേതറിയാം. ആ പേരുകൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. അവസാനമായി നമ്മളെ ഞെട്ടിച്ചത് വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലയാണ്. ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലെ ആളുകളെ തലക്ക് ചുറ്റിക കൊണ്ടടിച്ച്, അത് എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ഇതൊക്കെ വാർത്തയും ചർച്ചയും ആകുക എന്നല്ലാതെ എന്ത് പരിഹാരമാണ് ഇതിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. ദേശീയ തലത്തിൽ പറയുകയും വേണ്ട. അപ്പൊ നമുക്കറിയാം, ഡൽഹിയിൽ കുറെ മുമ്പാണ് നിർഭയ കൊലക്കേസ് ഉണ്ടായത്. ഒരു ബസ്സിൽ വെച്ചുകൊണ്ട് കൂട്ട ബലാത്സംഗം ഉണ്ടായത്, വലിയ ചർച്ച നടന്നു. പക്ഷെ ആ ചർച്ച മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെ അതിനുള്ള റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. ഹത്രാസിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പത്രത്തിലുണ്ടായിരുന്നു, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇതേപോലെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് അതിനെ കൊന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ജഡം അവിടെ ഉപേക്ഷിച്ചിട്ട് നായകൾ വന്ന് അത് കടിച്ച് കൈയൊരു ഒരു നായ കൊണ്ടുപോയി, കാല് വേറൊരു നായ കൊണ്ടുപോയി, മാംസം വേറൊന്ന് കൊണ്ടുപോയി. ഇത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് പത്രങ്ങളിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ വാർത്ത ഉണ്ട്, 17 വയസ്സുകാരി ഇതേ ഡൽഹി തന്നെ, നമ്മുടെ രാജ്യ തലസ്ഥാനത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിയമസഭയിലും പാർലമെന്റിലും ആരൊക്കെയിലും പറയും, മീഡിയകൾക്കത് ചർച്ചയാകും. പക്ഷെ അടുത്ത സംഭവം വരുന്നതോടുകൂടി പഴയത് മണ്ണിട്ട് മൂടി. ഞാനിത് പറയുമ്പോ ഈ ഗാന്ധി പാർക്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ പറ്റി ചിന്തിക്കുന്നുണ്ടാകും, നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. ഇതിന്റെയൊക്കെ ഏകദേശം മരുന്നിനങ്ങൾ എന്റെ വീട്ടിലുമുണ്ടല്ലോ, എന്റെ കുടുംബത്തിലുമുണ്ടല്ലോ, എന്റെ നാട്ടിലുമുണ്ടല്ലോ. ഏത് സമയത്തും അഗ്നിപർവ്വത സമാനമായ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിലാണ് ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലമെന്ന് യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇവിടെയാണ് ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാമിന്റെ പ്രസക്തി എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നടക്കുമ്പോഴും ഇതൊന്നും ഗൗരവമായി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് അവരുടെ വിഭാഗങ്ങൾക്കൊരു സർക്കുലർ അയച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് അവ എന്താ നമ്മളെ പ്രയോറിറ്റി എവിടെ പോകുന്നത്?

0: ഈയാണ് മുജാഹിദ് പ്രസ്ഥാനവും മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഒക്കെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയിട്ട് അതൊരു ഭയങ്കര ചർച്ചയായി. അതിൻ്റെ പേരിൽ ചാനൽ ചർച്ചയിൽ ഈ നമ്മുടെ ഈ സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് ഞങ്ങളുടെ പിന്നെ വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രതിനിധി അബ്ദുള്ള അബ്ബാസ് ഒരു ചർച്ചയിൽ പോയി പങ്കെടുത്തതാണ്. ആ ചർച്ചയിൽ ഈ വിഷയം വന്നപ്പോൾ, കാന്തപുരവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആ വിഷയം വന്നപ്പോൾ ആദ്യ ഇൻട്രോ തന്നെ പറയുന്നത് എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വാക്കുകൾ അല്ലേ? ഇത് ആറാം നൂറ്റാണ്ടിലേക്ക് കണക്ട് ചെയ്യാണ്. പിന്നെ ഇവിടെ ഉള്ള ആളുകളൊക്കെ പെണ്ണു പിടിക്കണതും അതേപോലെ തന്നെ MDMA ഉപയോഗിക്കണതും അതൊക്കെ ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം. സ്വാഭാവികമല്ലേ ഒരു പാനലിസ്റ്റ് ചോദിക്കൂലേ, ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പറയാൻ പാടുള്ളൂ, എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങൾ വിഷയത്തേക്ക് വരും? ഇത് ആങ്കർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അതിൽ പാനലിസ്റ്റ് നിലക്ക് ബാസിലതി ചെയ്തു. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താ, ബാസിലിനെതിരെ കേസ്. ഇതെന്താ വെള്ളരിക്ക പൊട്ടണോ? ഇതെന്താ ബനാന റിപ്പബ്ലിക്കോ? ഇന്ത്യ രാജ്യത്ത് എല്ലാവരും കൂടിയ നേടിയ സ്വാതന്ത്ര്യമാണിത്. നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്തുണ്ടാക്കിയ ഭരണഘടനയാണിത്. ഈ ഭരണഘടന
1: പാടില്ലാത്തതാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി കൊണ്ട്
0: എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് വീക്ഷണമാണ് നമ്മളെ മുമ്പിലുള്ളത്. ഈ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഉണ്ടാവും രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഒന്നെന്താന്ന് ചോദിച്ചാൽ, ഈ ലോകം എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടി അവസാനിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊന്ന്, മരണത്തോടുകൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്നും ഈ ലോകം വെറും പരീക്ഷാ ഹാൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ രണ്ട് കാഴ്ചപ്പാടാണ്. ഇതിന് രണ്ട് കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്ന ആളുകൾക്കും രണ്ട് വീക്ഷണങ്ങളാണ് ഉണ്ടാകുക. ഒന്നാമത്തെ രീതിയാണെങ്കിലോ, ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ, മരണം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മരിക്കുന്നത് വരെ അവർക്ക് എന്തൊക്കെ അനുഭവിക്കണം അതൊക്കെ ഇവിടുന്ന് അനുഭവിക്കാൻ അവർ മത്സരിച്ചുകൊണ്ടിരിക്കും. കരഞ്ഞു വേറൊരു ജീവിതമല്ലോ. അപ്പൊ അതിന് സത്യമാണോ അസത്യമാണോ നീതിയാണോ ധർമ്മമാണോ ഒന്നും നോക്കൂല, ഒരു ലൈസൻസും നോക്കൂല. കാരണം എന്താ, എനിക്കൊറ്റ ലൈഫേ ഉള്ളൂ, അതുകൊണ്ട് അടിച്ചു പൊളിക്കണം. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ MDMA ഉപയോഗിക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ വന്ന് ക്ലാസ് എടുക്കും, മക്കളെ ഇത് ഉപയോഗിച്ച് നിങ്ങളെ പാൻക്രിയാസ് അടിച്ചു പോകും, നിങ്ങളെ ലിവർ ഇല്ലാതെയാവും. അതിന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ TVയിലിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, കുട്ടികൾ ഇങ്ങനെ ചിരിക്കും. എന്റെ പാൻക്രിയാസ് അടിച്ചു പോയിക്കോട്ടെ, എന്റെ ലിവർ പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? കാരണം മൈ ബോഡി മൈ റൈറ്റ് അല്ലേ, എന്റെ ശരീരം എന്റെ അവകാശമല്ലേ. ഈ കുട്ടികളെ എങ്ങനെ നമ്മൾ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? അപ്പൊ അവരെ തോട്ട് പ്രോസസ് എന്താന്ന് വെച്ചാൽ, ഇവിടെ ജീവിതമുള്ളൂ, അപ്പൊ കുറച്ച് ഇതൊക്കെ കുടിച്ച് അതിന്റെ ആനന്ദം കിട്ടാതെ പോയാൽ നഷ്ടല്ലേന്ന് അവർ ചിന്തിക്കണതേ, വിഷയത്തിന്റെ കടപ്പ് നോക്കണോ? അതുപോലെ സ്ത്രീകളെ റേപ്പ് ചെയ്യണത് എന്തുകൊണ്ടാ? അത് ഈ സ്ത്രീകൾ, ഞാനൊരു ഒരു ഒരു ഭാര്യനെയും കെട്ടി ഇങ്ങനെ ജീവിച്ച് ഇവിടെ ഇഷ്ടംപോലെ സുന്ദരികളായ വേറെ കുറെ സ്ത്രീകളുണ്ട്, ഇതൊന്നും എനിക്ക് അനുഭവിക്കാൻ ഒരു വകുപ്പും കിട്ടണില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മരിക്കുന്നതിന് മുമ്പ് പരമാവധി സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾ ചിന്തിക്കും സ്വാഭാവികമായിട്ട്, കാരണം അയാൾക്ക് ഈ ജീവിതമേ ഉള്ളൂ. ഞാൻ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറഞ്ഞു പോണത്, എന്നും അതൊക്കെയാണെങ്കിലും ഈ ചിന്തയുള്ള ആളുകളും അവരുടേതായ മാന്യതയും അവരുടേതായ മുറയിലും കാത്തു സൂക്ഷിച്ച് നടക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ന് പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് പുതുതലമുറയിൽ ഇന്ന് കാണുന്നത് ഇതാണ്. കാരണം എന്താ അറിയോ, എത്ര അനാഥ കുട്ടികളാണ് ഇപ്പൊ അമ്മ തൊട്ടിൽ വരുന്നത്. എന്താ കാര്യം, ലിവിങ് ടുഗദർ, വിവാഹമൊന്നും വേണ്ട, ആർക്കും ആരെ കൂടി എങ്ങനെയും പോകാം, ഇങ്ങനെയുള്ളൊരു കൾച്ചർ വന്നതോടുകൂടി ഇവിടെ അവിഹിത ബന്ധങ്ങൾ, അവിഹിത ഗർഭങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് ഒരാൾ നടന്നു പോകുമ്പോ പിന്നെ മുകളിലെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ അവിടുന്ന് ആരോ കൊണ്ട് എറിഞ്ഞു, അതിന്റെ തൊട്ടപ്പുറത്തൊരു തോടുണ്ട്, അങ്ങോട്ട് എറിഞ്ഞതാണ്. പക്ഷേ റോട്ടിൽ വന്നിട്ടാണ് വീണത്. അപ്പൊ ഇയാൾ എന്താ നോക്കി, നോക്കുമ്പോ അതിലൊരു ചോര കുഞ്ഞാണ്. അപ്പൊ എന്താ സംഭവം, കാമുകി കാമുകന്മാര് വന്ന് റൂം എടുത്തിട്ട് അവള് കാമുകി പ്രസവിച്ചിരിക്കുകയാണ്. ആ പ്രസവിച്ച കൂട്ടിനെ വലിച്ചെറിഞ്ഞത്.

0: അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു ഹോസ്റ്റലിൽ നിന്ന് വേറൊരു വിവരം. ഒരു കുട്ടി വാഷ്റൂമിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ തുറക്കുന്നില്ല, വാതിൽ തുറക്കുന്നില്ല. അവസാനം ചവിട്ടി പൊളിച്ച് ചെന്ന് നോക്കുമ്പോൾ പ്രസവിച്ച് ഒരു കുട്ടി ഒരു മൂലയിൽ കിടക്കുന്നുണ്ട്, കൊന്നിട്ടില്ല ഭാഗ്യത്തിന്. ഇത് ഒരു സംഭവമല്ല, എത്ര എത്ര സംഭവങ്ങളാണ്, എന്താണൊക്കെ സംഭവിക്കുന്നത്. ഇത് മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമി ലോകത്ത് വന്നത് എന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ വന്നതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ പരീക്ഷിക്കാൻ വന്നതാണ്. നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് ഈ ലോകത്തിന്. ഒരു മുട്ടുസൂചി പോലും താനുണ്ടാകുന്നില്ലല്ലോ, എങ്ങനെ പിന്നെ ഇത്ര ഈ വലിയ അണ്ടകടാഹം താനുണ്ടാകുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് രണ്ടാമതൊരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് പരലോകം എന്ന് പറയുന്നത്. അവളുടെ സ്വർഗം കിട്ടലാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതിന്റെ അർത്ഥം എന്താ, ഇവിടുത്തെ ഒരു സുഖവും വേണ്ടെന്ന അല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അനുവദിക്കപ്പെട്ട സുഖങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ വിവാഹത്തിലൂടെ എന്ത് ചെയ്യാം, സ്ത്രീകളുമായി ബന്ധപ്പെടാം, വിവാഹം വേണമെന്നേ ഉള്ളൂ, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാൽ മരണമില്ലാത്ത വല്ലാഹിറത്തു ഖൈറും വാബുക്ക എന്നും ബാക്കിയാകുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിലോ ജ്വലിക്കുന്നൊരു നരകണ്ട്, ആ നരകത്തിലെ മനുഷ്യൻ പോവുക, ആ നരകത്തിൽ നിന്ന് പിന്നെ മരിക്കുവാൻ കഴിയില്ല, എന്നും അതിൽ കിടക്കേയിരിക്കും. ഇതൊരു സത്യമാണ്, ഇത് സത്യമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് സത്യാന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് പറയാനുള്ള റൈറ്റ് ഇല്ലേ, അത് പറഞ്ഞു കൊടുക്കണ്ടേ. ഈ ഗാന്ധി പാർക്കിന്റെ അടുക്കലൂടെ ഒരാള് ഒരു ബൈക്കുമ്മ സ്റ്റാൻഡ് തട്ടാതെ പോരുണ്ടെങ്കിൽ നമ്മൾ പറയും, ഏ ആ സ്റ്റാൻഡ് തട്ടിക്കോന്ന് പറയും. അയാളുടെ ജാതി മതവും നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്, അയാളുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലേ. ഇതേപോലെ മനുഷ്യന്മാർ നമ്മൾ വിശ്വസിക്കുന്ന ഒരു നരകം ഒരു സ്വർഗം അത് ഉണ്ട് എന്നും, മനുഷ്യരെ ഇവിടെ ജീവിക്കുമ്പോ ഈ ഏകനായ നിങ്ങളെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കിട്ടുള്ളൂ. ഈ സത്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയല്ലേ സുഹൃത്തുക്കൾ, ഈ ബാധ്യത മാത്രമേ നമ്മൾ നിർവഹിക്കുന്നുള്ളൂ, ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയുക, രണ്ടു തരം ഹോട്ടലില്ലേ നമ്മളെ നാട്ടില്, വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട് അല്ലേ. ഒരാള് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മെനു ചോദിച്ചു, മെനു ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണു, മെനു ഇങ്ങനെ വായിക്കണു. ഇയാൾ പറയണെന്ത്, ഇവിടെ മീനില്ല, ബീഫില്ല. അപ്പൊ ഇയാൾ പറയും ഇതില്ല, ഓരോന്നില്ല അല്ല. അപ്പൊ ഇയാൾ ചൂടാകാൻ തുടങ്ങി, അതെന്താ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ എഴുതി വെച്ചാൽ ഒന്നുമില്ലാത്ത, ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്, നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം, നോൺ വെജിറ്റേറിയനിൽ പോകണം. ഇത് മാറിക്കയറുകയാണേ. അതേപോലെ പരലോകം വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാരും അവരുടെ തോട്ട് പ്രോസസ്സും അതൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ തോട്ട് പ്രോസസ്സും രണ്ടാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാരെ മനോഭാവത്തിലേക്ക് ഒരു പരലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കൂടി നിർബന്ധപൂർവം ഇങ്ങോട്ട് വന്നോളണം എന്നാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, എല്ലാവരും കൂടെ കൂടി വളഞ്ഞു കെട്ടി ആക്രമിച്ച് പറഞ്ഞ് അതിനാണ് മാധ്യമ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ അങ്ങക്ക് നിങ്ങളെ പെൺകുട്ടികൾ എങ്ങനെ ചെയ്താല്, എന്താ ഈ വേഷം തന്നെ വേണമെന്നാ നിർബന്ധം, എന്താന്ന് ചോദിച്ചപ്പോ ഈ വെജിറ്റേറിയൻ ഹോട്ടൽ കയറിയിട്ട് ബീഫ് കഴിക്കണ മാതിരിയാണ് പോയത്, അത്ര ഇപ്പൊ നമുക്ക് അതിൽ പറയാനുള്ളു. നിങ്ങൾ ഹോട്ടൽ മാറി കയറി ഇത്രയേ ഉള്ളൂ. പക്ഷെ രണ്ടു കൂട്ടർക്കും ഇവിടെ ജീവിച്ചു പോകാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ, അതേ നമുക്ക് ഇവിടെ ഒന്നിച്ചു പറയാനുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ബീഫ് കഴിക്കണമെന്ന് ബീഫ് കഴിക്കുക, പച്ചക്കറി കഴിക്കണമെന്ന് കഴിക്കുക, രണ്ടും കഴിക്കണമെന്ന് രണ്ടും കഴിക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ പറയാനും അത് സ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് നാട്ടിൽ നിലനിൽക്കണ്ടേ. അത് നിലനിന്നിട്ടില്ലെങ്കിൽ എന്ത് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നതും അതൊരു നാലൊരു മിനിമം മനുഷ്യൻ ആഗ്രഹിക്കുന്നതും ശാസ്ത്രീയമായ പഠനങ്ങളും സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം അത് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വിവാദമാക്കും. അതിന്റെ കാരണം എന്താ അറിയോ, അവിടെയാണ് ഈ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വസ്തുതാപരമായി നമ്മളെ തെളിഞ്ഞ മനസ്സിൽ തോന്നുന്ന ഒരാശയം, അത് ചിലപ്പോൾ ശാസ്ത്രീയമായും വസ്തുതാപരമായിരിക്കും, എല്ലാം റെഡി ആയിരിക്കും. പക്ഷെ അതാരെങ്കിലും വന്നിട്ട് ആ കാര്യം ഇസ്ലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോടൊരു ദേഷ്യം, ആ ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നാ തെറ്റാണ്. ഏ ഈ രീതിയിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അവരെ വീടിനുള്ളിൽ പൂട്ടിയിടാനോ അല്ലെങ്കിൽ യാതൊരു സുരക്ഷയുമില്ലാതെ പൊതുസമൂഹത്തിലേക്ക് തുറന്നു വിടാനോ അല്ലല്ലോ, മറിച്ച് അവർ അപമാനിക്കപ്പെടാത്ത സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് സാധാരണ ഒരു ആവറേജ് ഉള്ള മനുഷ്യന്മാരൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മളെ സ്ത്രീകൾ എന്തു വേണം, അത്യാവശ്യത്തിന് അവർ പുറത്തു പോകണം, നമ്മൾ അവരുടെ ഉപജീവന മാർഗവും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പോകാം, വിദ്യാഭ്യാസത്തിന് പോകാം, എല്ലാം പോകാം. എന്നാൽ യഥേഷ്ടം അങ്ങാടിയിലൂടെയും ഒക്കെ കറങ്ങി എല്ലാ കാമവെറിയന്മാർക്കും നിന്നുകൊടുത്ത് അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകണമെന്ന് ഒരു മിനിമം ബോധമുള്ള ഒരു രക്ഷിതാവും ആഗ്രഹിക്കൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഓക്കെയാണല്ലോ. ഇനി ലോകത്തിലെ പ്രമുഖ നഗരങ്ങളിൽ നടത്തിയ റോയിട്ടേഴ്സ് സർവേ പ്രകാരം പൊതുഗതാഗതത്തിലും തെരുവുകളിലും സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാക്രമങ്ങൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വലിയ തോതിലുള്ള റിപ്പോർട്ടുകളാണ്. വസ്ത്രധാരണത്തിലും സംസാരത്തിലും മര്യാദകൾ പാലിച്ചുകൊണ്ട് സ്ത്രീക്ക് പൊതുരംഗത്തും സാമൂഹിക പ്രബോധന രംഗങ്ങളിലും വ്യാപരിക്കാം എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാട്. അതന്നെ ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാട്. ഖുർആൻ പറയണോ നിങ്ങൾ, വൽ മുഅ്മിനീന മിനാതു ബഅ്ദുഹും മൗലിയാ ബഅ്ദുഹും യഅ്മുറൂന ബിൽ ഫി വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സഹായികളും മിത്രങ്ങളുമാകുന്നു. അവർ നല്ലത് കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. എന്താ പ്രവാചകൻ പറഞ്ഞത്? കദ് അദിനല്ലാഹു ലകുന്ന അം തുഹറജ്ഹുന്ന ലിഹാജതികുന്ന. തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാൻ അള്ളാഹു നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? നേരത്തെ പറഞ്ഞ നമ്മളാ തെളിഞ്ഞ മനസ്സിൽ ഒരാൾക്ക് തോന്നുന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഇങ്ങനെ സൂര്യപ്രകാശം പോലും കിട്ടാതെ റൂമിന്റെ ഉള്ളിൽ ഇരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കണില്ല. മറിച്ച് അവൾക്ക് ആരാധനയ്ക്ക് പള്ളിയിൽ പോകാം, വിദ്യാഭ്യാസത്തിന് അതിന്റെ കേന്ദ്രങ്ങളിൽ പോകാം, ജോലിക്ക് ആവശ്യത്തിന് പോകാം. പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇസ്ലാമിക മര്യാദ പാലിക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ അവൾക്ക് വീടാണ് സുരക്ഷിതം, വീടിനുള്ളിലാണ് അവൾക്ക് സുരക്ഷിതത്വം കൂടുതലുള്ളത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്. ഹോട്ടൽ മാറിക്കയറുന്ന മാധ്യമ വിചാരണകൾ, ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഭാഗം ഒന്ന്. സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈഷ്ണിക സംവാദത്തിൽ ടി കെ അഷ്റഫ് നടത്തിയ സംസാരത്തിലെ ആദ്യ ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ. പരീക്ഷാഭവൻ നടത്തിവരുന്ന SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റ്, THSLC, SSLC, HI പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് 2019 മുതൽ 2026 വരെ, HSLC പരീക്ഷാ സർട്ടിഫിക്കറ്റ് 2020 മുതൽ 2026 വരെ, ഇക്വലൻസി പരീക്ഷ 2017 മുതൽ 2024 വരെ തുടങ്ങിയ വിവിധ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും DG ലോക്കറിൽ ലഭ്യമാണ്. നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത് അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദിലെ 18-ാം വചനം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് മുഹമ്മദിലെ 18-ാം വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ശബ്ദം ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അതിനർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തു മുഹമ്മദിലെ 18-ാം വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശപ്പ് ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിലെ ഒരിക്കലും അനുഭവിക്കാത്തവർക്ക് നിർവചിക്കാൻ കഴിയാത്തതും വലിയൊരു പരീക്ഷണവുമാണ് വിശപ്പ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ഘട്ടങ്ങളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വല നബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജുഅ്. വിശപ്പ് കൊണ്ടും ഭയം കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പരീക്ഷിക്കും എന്ന വെറും വാക്കല്ല അള്ളാഹു അവിടെ ഉപയോഗിച്ചത്, വല നബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ ഒരു പരീക്ഷണത്തെ ഈമാനിൻ്റെ ഭാഗമായി ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരന്തരമായ പ്രാർത്ഥനയും നമ്മിൽ ഉണ്ടാവണം എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഅ്, അല്ലാഹുവെ, വിശപ്പിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് എന്നതാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മളാരും വിശപ്പ് എന്താണ് എന്നറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കില്ല. ഒരുപക്ഷെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സമയത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും നമ്മൾ. ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുന്നവരായിരിക്കും നമ്മൾ. കഴിക്കുന്നതിനിടയിൽ താഴെ വീണ ഭക്ഷണം നമ്മുടെ കുട്ടികൾ എടുത്ത് തിന്നുമോ എന്ന് വിചാരിച്ച് അത് കഴിക്കണ്ട, അത് കളഞ്ഞേക്ക്, അതിൽ മാലിന്യമായിട്ടുണ്ട് എന്ന് പറയുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ നാം അറിയണം ഇതിൽ ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങൾ എന്താണ് എന്നുള്ളത്. സമൂഹത്തിൽ വരാനിരിക്കുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള നീരുണങ്ങാത്ത പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കൽ വിശക്കുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേര് ഗാസ എന്നാണ്, വിശക്കുന്ന ഗാസ. അവിടുത്തെ മക്കൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് മനസ്സിലാക്കാൻ മാത്രം ചില കാര്യങ്ങൾ നമ്മൾ നമുക്കൊന്ന് ബോധ്യപ്പെടേണ്ടതാണ്. വിശപ്പിൻ്റെ കാഠിന്യം എത്രയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാരണയായി പറയാറുണ്ട്, നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് വിശപ്പ് എന്താണ് എന്നറിയാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. കേവലം 14-ോ 15-ോ മണിക്കൂറാണ് നമ്മുടെ നോമ്പിൻ്റെ സമയം. അതിലൊരു നട്ടുച്ച സമയത്ത് നമുക്ക് കുറച്ചധികം ക്ഷീണം സംഭവിച്ചാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, എന്ത്, മഗ്രിബിൻ്റെ സമയത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാലോ എന്ന പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ വിശപ്പിൻ്റെ അവസ്ഥ. എന്നിട്ട് പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതെന്താ, ലിസ്സോഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ലിസ്സോഇമി ഫർഹതാനി, അതിലേതൊക്കെയാണ് രണ്ട് സന്തോഷങ്ങൾ? ഒന്നാമത്തേത് നോമ്പിൻ്റെ വലിയ സന്തോഷമായ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണെങ്കിൽ, നോമ്പുകാരൻ്റെ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്, അതാണ് അവൻ്റെ ഒന്നാമത്തെ സന്തോഷമെങ്കിൽ, ഭൗതികമായിക്കൊണ്ട് നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തേത്. ഒരൽപ്പസമയത്തെ വ്രതാനുഷ്ഠാനത്തിൽ വിശപ്പിൻ്റെ പൂർണ്ണാവസ്ഥ നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ആ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞ് ഒരു മൃഗത്തിൻ്റെ വിശപ്പ് പോലും നിങ്ങൾ പരിഗണിക്കണമെന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകമുണ്ട് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ് അല്ലേ? ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യണേ എന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ഫീ കുല്ലി കബ്ദിൻ റുത്ബത്തി അജ്ർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നിങ്ങൾ ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ഇസ്ലാം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിങ്ങൾ പൊതുവേ പറയാറുണ്ട്, നായ മുസ്ലിങ്ങൾക്ക് കണ്ടുകൂടാത്തൊരു ജീവിയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയും. ആ നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ പാത്രം കഴുകണമെന്ന് പഠിപ്പിച്ച്, എന്നാൽ അതിനോട് കരുണ കാണിക്കേണ്ട എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ഒരാൾക്ക് സ്വർഗം കിട്ടിയത്. പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ പേരിലാണ് ഒരാൾക്ക് നരകവും കിട്ടിയത് എന്ന് ചരിത്രങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിമിന് മാത്രമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ജാതിക്കും മതങ്ങൾക്കും പ്രസക്തിയുണ്ടായിരുന്നില്ല. മൃഗമാണോ മനുഷ്യനാണോ വിശക്കുന്നുണ്ട് എങ്കിൽ അവരെ ഭക്ഷിപ്പിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ, വിശപ്പ് എന്ന അവസ്ഥയില്ലായിരുന്നുവെങ്കിൽ ഒരു മൃഗവും ഒരു വേടൻ്റെയും വലയിൽ കുടുങ്ങില്ലായിരുന്നു. വിശപ്പ് എന്ന ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു വേടനും എവിടെയും ഒരു വല വിരിക്കുകയില്ലായിരുന്നു എന്നുള്ളത് വല്ലാത്തൊരു വൈകാരികതയാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പച്ചക്കരളുള്ള ഏതൊരു മനുഷ്യനാണോ ഏതൊരു മൃഗമാണോ അതിനോടൊക്കെ ഗുണം ചെയ്യണേ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു ഇസ്ലാമിൻ്റെ പ്രൗഢിക്ക് വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന ആ ഒരു പ്രവാചകൻ്റെ വാക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ അതൊരു വെറും വാക്കായിക്കൊണ്ട് കൊണ്ടു നടക്കേണ്ടതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്, നന്ദി കാണിക്കാനുള്ള മനസ്സ്, അതൊരു വലിയ തൗഫീക്കാണ്. വിശപ്പ് എന്ന പരീക്ഷണത്തിൽ അള്ളാഹു നമ്മെ കൊണ്ട് പോയിട്ടില്ലല്ലോ, അത്തരം അവസ്ഥകൾ നമുക്ക് തന്നില്ലല്ലോ എന്ന ചിന്ത കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭക്ഷണമുണ്ട് നമ്മുടെ വീട്ടിൽ, എന്നാൽ 1 നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് നൽകിയ പരീക്ഷണമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നില്ലല്ലോ എന്ന ആ ഒരു ചിന്ത കാരണം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കാൻ, അത്തരം പരീക്ഷണങ്ങളിലേക്ക് നീ എന്നെ കൊണ്ടുപോയിടല്ലേ അല്ലാ എന്ന പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിലനിർത്താൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ, അതുപോലെ നോമ്പ് നിലനിർത്താൻ, പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക് നാം എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവേണ്ടവരാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുക വഴി ഒരു നന്ദി കാണിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വിഷപ്പ് ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പീസ് റേഡിയോ കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കണ്ണു തുറക്കുക. കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, കൊച്ചുമക്കളെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് പറയട്ടെ, കണ്ണു തുറക്കുക. കണ്ണു തുറന്നിട്ട് തന്നെയാണോ എല്ലാവരും ഉള്ളത്? കഥ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് കണ്ണു തുറക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മനസ്സ് തുറക്കുക. അകക്കണ്ണ് തുറക്കുക, മനസ്സ് തുറക്കുക. അകത്തൊരു ചെവിയുണ്ട്, അത് മനസ്സ് തുറക്കുമ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ. കഥ പറയട്ടെ. ഒരു ചെറിയ കുട്ടി ഊക്കിലൊരു മാവിനെ കല്ലെടുത്തെറിഞ്ഞു. വെയിലാറിയ ഒരു സായാഹ്നത്തിൽ നടക്കാനിറങ്ങിയ കുറച്ചാൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഗുരു ചോദിക്കുകയാണ്. അങ്ങോട്ട് ചൂണ്ടിയിട്ട് ചോദിച്ചു, ആ കാണുന്നത് എന്താണ്? അപ്പോ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, അതെന്താ, ഒരു കുട്ടി മാവിന് കല്ലെറിയുകയാണ്, വേറെന്താ? അപ്പോ ഗുരു പറഞ്ഞു, ഏയ്, ചിത്രം പൂർത്തിയായിട്ടില്ല. നീ കാണേണ്ടത് മുഴുവൻ കാണുന്നില്ലല്ലോ മോനെ. ഇപ്പോ കൂട്ടത്തിലുള്ള ആള് ചോദിച്ചു, ഏ, ഞാൻ കണ്ടല്ലോ ഒരു കുട്ടി മാവിന് കല്ലെറിയുന്നത്, പിന്നെന്താ ഇനി കാണേണ്ടത്? അപ്പോ ഗുരു പറഞ്ഞുകൊടുത്തു, ആ കുട്ടി യാതൊരു ദയവുമില്ലാതെ ആ മാവിന് നേരെ കല്ലെറിയാണ്. തിരിച്ചാ മാവ് അവന് സമ്മാനിക്കുന്നത് എന്താന്ന് നീ കണ്ടോ? ആ മാവിനകത്തുള്ള മധുരമായ മാമ്പഴം കൊടുക്കുന്നു. അത് നീ കണ്ടില്ല അല്ലേ? കല്ലെറിയുന്നതല്ലേ കണ്ടുള്ളൂ. ഓ, അത്രയും ഞാൻ ചിന്തിച്ചില്ല ഗുരു, എന്നവൻ പറഞ്ഞു. അവസാനം അവൻ ആ മാമ്പഴം തിന്നതുപോലും ആ മാവിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ്. നീ അത് കണ്ടോ? ഗുരു ചോദിച്ചു. ശരിയാ, സത്യമാണ് പറഞ്ഞത്. നല്ല മനുഷ്യരും ആ മാവിനെപ്പോലെയാണ്. ചിലർ അവരുടെ നേരെ ക്രൂരതയുടെ കല്ലുകളെറിയുമ്പോഴും നന്മയുടെ കനികളായിരിക്കും അവർ തിരിച്ചു നൽകുക. ഗുരു ചോദിച്ചു, മോനെ, ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്നും പറയാതെ ഇങ്ങനെ മിഴിച്ചു നിന്ന ശിഷ്യനോട് ഗുരു പറയാണ്, എല്ലാ നിസ്സാര കാര്യങ്ങളിൽ നിന്നും നമുക്കൊരുപാട് കാര്യം പഠിക്കാണ്ട്. കണ്ണു തുറന്ന് പ്രകൃതിയിലെ എല്ലാ കാഴ്ചകളും കാണണം, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. എത്ര അർത്ഥവത്തായ പാഠമാണല്ലേ. നമ്മളങ്ങനെ കണ്ണു തുറന്ന് കാണാറുണ്ടോ മക്കളെ? നമ്മൾ ചുറ്റുഭാഗം നിരീക്ഷിക്കാറുണ്ടോ? വീട്ടിൻ്റെ മുറ്റത്തുള്ള ചെറിയ ചെടിച്ചട്ടിയിൽ വളരുന്ന ഒരു ചെടിയും അതിലുണ്ടാവുന്ന പൂവ്, അതിലേക്ക് വരുന്ന പൂമ്പാറ്റ, അവിടെയുള്ള ഷഡ്പദങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കണ്ണ് തുറക്കണ്ടേ? കണ്ണ് തുറക്കണമെങ്കിൽ സാധാ കണ്ണല്ല, അകക്കണ്ണ് തുറക്കണം. അതിന് നമുക്ക് താല്പര്യമുണ്ടാവണം. കഥ നമുക്കതിന് പ്രചോദനമാവട്ടെ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, കണ്ണു തുറക്കുക. കഥ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി.
2: أعوذ بالله من الشيطان الرجيم.

0: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകന് കൊടുക്കണം, 3/1 മകൾക്ക് കൊടുക്കണം, 9/1 ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷേ 17 അപ്പം നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 3/1 പറഞ്ഞാൽ 5.66 9/1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനതിയേക്ക് ചേർത്തിട്ട് 18 കൂട്ടിയിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6, 18/3, പിന്നെ 9/1 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 9+6+2 ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായ പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ, ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
1: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്ന ഒരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലോകമാകെ COVID-19 എന്ന വൈറസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശുചിത്വത്തിൻ്റെ പ്രാധാന്യം ഭരണകൂടങ്ങളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഏറെ ഗൗരവത്തോടുകൂടി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇന്ന് ലോകശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ്. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഉന്നതമായ മൂല്യങ്ങൾ, സംസ്കാരങ്ങൾ ഇന്ന് ലോകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രാഥമികമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ള ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ശുദ്ധീകരണ വിഷയങ്ങൾ കുഞ്ഞുനാളുകളിൽ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴും ഇസ്ലാമിക മതപഠനത്തിൻ്റെ പ്രാഥമിക ഘട്ടം തന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നതും മനസ്സിലാക്കിയപ്പോൾ ചില ആളുകളെങ്കിലും ഇസ്ലാമിനെ പരിഹസിച്ചിരുന്നു, നിങ്ങളിപ്പോഴും കർമ്മശാസ്ത്രത്തിലെ വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സമയം കളയുന്നു, ലോകം മുഴുവൻ ശാസ്ത്രരംഗത്ത് മറ്റു ഭൗതിക രംഗത്തൊക്കെ വമ്പിച്ച കുതിച്ചുചാട്ടങ്ങൾ നടത്തുമ്പോൾ ഇത്തരം പ്രാഥമികമായ ശുദ്ധീകരണ വിഷയങ്ങളാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സഹോദരങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആ ശാസ്ത്രത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ആളുകൾ തങ്ങളുടെ എല്ലാ പൊങ്ങച്ചം പറച്ചിലും മാറ്റിവെച്ച്

0: ഉപദ്രവമാണ്. ഫഅതസിലു നിസാഅ ഫിൽ മഹീദ്, ആർത്തവ കാലഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. വല തഖറബൂഹുന്ന ഹത്താ യതുഹുർന, അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ ആ നിലക്ക് അവരെ സമീപിക്കരുത്. ഫഇദാ തതഹ്ഹർന, അവർ ശുദ്ധി പ്രാപിച്ചാൽ ഫഅതൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്, അല്ലാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾ അവരെ സമീപിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തീർച്ചയായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ, അതിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധി സ്വീകരിക്കുന്നവരെയും ശുദ്ധി ജീവിതചര്യയാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക മേഖല വിശദീകരിച്ചതിനു ശേഷം മൊത്തത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി പ്രാപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധീകരണത്തിൽ ശ്രദ്ധിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലാഹുവിനെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കലാണ് ആരാധന എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലെ വളരെ വലിയ ഒരു ആരാധനയായി സ്വീകരിക്കേണ്ടുന്ന കാര്യമാണ് ശുദ്ധിയുള്ളവനായിരിക്കുക എന്നത്. കാരണം തൻ്റെ റബ്ബിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കലാണ് യഥാർത്ഥത്തിൽ ഉബൂദിയത്ത്, അടിമത്തമെന്ന് പറയുന്നത്. ആരാധനയും അതിൻ്റെ നിർവചനവും അതുതന്നെയാണ്. പരമകാരുണ്യകനായ അല്ലാഹു തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ശുചീകരണം എന്നത്, ശുദ്ധി വരുത്തുക എന്നത് ഒരു ആരാധനയായി അല്ലാഹുവിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയായിരിക്കണം വിശ്വാസികൾ അതിനെ കാണേണ്ടതും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തു മാഇദയിലെ ആറാമത്തെ വചനം ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വ അർജുലക്കും ഇലൽ കഅബൈൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കരിക്കുവാൻ വേണ്ടി തയ്യാറായാൽ നിങ്ങൾ എന്തു വേണം? നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. അതേപോലെ തന്നെ നിങ്ങളുടെ രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകണം. നിങ്ങളുടെ തല നിങ്ങൾ തടവണം. അതേപോലെ തന്നെ നിങ്ങളുടെ രണ്ട് കാലുകളും ഞെരിയാണി വരെ നിങ്ങൾ കഴുകണം. അപ്പോൾ നമസ്കരിക്കാൻ നിന്നുകഴിഞ്ഞാൽ എല്ലാ ദിവസവും അഞ്ചു തവണ നിർബന്ധമായും അതല്ലാതെ ഐച്ഛികമായും നിർവഹിക്കുന്ന മഹത്തായ ആരാധനയാണ് ഇസ്ലാമിലെ നമസ്കാരം. പക്ഷേ ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ പോലും മുഖവും കൈകളും കാലുകളുമെല്ലാം ഭംഗിയായി കഴുകാനും അതേപോലെ തന്നെ തല തടവാനും, അതിൻ്റെ ഭാഗം തന്നെയാണ് ചെവി തടവുക എന്ന് പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെയും പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്ലാം ശുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യം, ഇസ്ലാമിൻ്റെ ആരാധനകൾ പോലും സ്വീകരിക്കപ്പെടുന്നത് ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് എന്ന് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇലെ 43-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. വ അൻതും സുകാറ ഹത്താ തഅലമൂ മാ തഖൂലൂൻ വല ജുനുബൻ ഇല്ല ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു. നിങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമസ്കാരത്തെ സമീപിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ചിട്ടല്ലാതെ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. കുളിയുടെ പ്രാധാന്യം ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ആവശ്യ സന്ദർഭങ്ങളിൽ കുളിക്കാനും കൈകാലുകളെല്ലാം ഭംഗിയായി കഴുകാനും ആ നിലക്കാണ് അല്ലാഹു ആരാധനകൾ പോലും സ്വീകരിക്കുന്നത് എന്നും, അത്തുഹൂറു ഷത്തുറുൽ ഈമാൻ, ശുദ്ധി വരുത്തൽ ഈമാനിൻ്റെ പകുതിയാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശുദ്ധീകരണത്തെ സംബന്ധിച്ചും ശുചീകരണത്തെ സംബന്ധിച്ചും ഗൗരവത്തിൽ പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കുക. പ്രത്യേകിച്ചും ഈ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ തീർച്ചയായും ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് ഒരു കല്ലെറിയുന്നത് പോലെ നിസ്സാരമായി തോന്നാം. പക്ഷേ ആ കല്ല് കടലിന്റെ എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്നത് ആരും അറിയുന്നില്ല. നമ്മൾ തമാശയായി പറഞ്ഞ ഒരു വാക്കുപോലും മറ്റൊരാളുടെ മനസ്സിൽ വലിയൊരു മുറിവായി മാറിയേക്കാം. പുറത്തേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. നമ്മുടെ വാക്കുകൾ ഒരാളുടെ ഹൃദയത്തിൽ ആശ്വാസമാകുമോ അതോ വേദനയാകുമോ എന്ന്. കാരണം മുറിവുകൾക്ക് മരുന്നുണ്ടെങ്കിലും ചില വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് സമയം പോലും പൂർണമായൊരു മരുന്നാകണമെന്നില്ല. അതിനാൽ കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു കരുതൽ പോലും ഒരാളുടെ വലിയൊരു വേദന കുറയ്ക്കാൻ കഴിയും.
3: യെസ്, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല സമയത്തും സ്ക്രോൾ ചെയ്ത് കേൾക്കുന്ന കാര്യമായിരിക്കാം. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇഷ്ടംപോലെ ഇതിന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ബൾക്ക് സാധനങ്ങൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് നമ്മളതൊക്കെ ഒരു കേൾക്കാനുള്ള മാത്രമായി മാറിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തത്വത്തിൻ്റെയോ സാരോപദേശങ്ങളുടെയോ കുറവുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ മാറാത്തത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു വിശ്വാസി എന്നതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മളിൽ ആ മാറ്റുണ്ടായി പറ്റൂ.
4: അതെ,
3: കാരണം ഒരു ദിവസം എത്ര കാര്യങ്ങൾ മനുഷ്യൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്, അതിനൊരു കണക്കൊക്കെ പറയാറുണ്ട്. ഇത്ര 20,000 ചിന്തകൾ കടന്നു, ഈ ചിന്തകൾക്കൊക്കെ അനുബന്ധമായ വാക്കുകളും ഉണ്ടാവും. അത് അതല്ലാതെ ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കിടയിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വീട്ടിൻ്റെ വിരിപ്പിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും എത്ര ആളുകളെ മുറിവേൽപ്പിച്ചിട്ടാണോ നമ്മൾ വീട്ടിലെത്തിയത്
4: എന്നെങ്കിലും ആലോചിക്കണം,
3: എന്തെങ്കിലും ആലോചിക്കണം.
4: ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലും ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന ആശ്വാസം ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്.
3: അല്ല, ഇന്നിപ്പോ ഒരാളെ കാണണം എന്നില്ലല്ലോ വേദനിപ്പിക്കാൻ.
4: യെസ്, അതെ അതെ,
3: ആ ഒരു കാലമാണ്. ഒരു ദിവസം ഒരാൾക്ക് കാണാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ട്, പക്ഷെ വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റും
4: ഇല്ല.
3: കാരണം കയ്യിലുള്ള ഈ ഒരൊറ്റ വിരല് മതി.
4: അതില് അതാണ് നമ്മൾ കാര്യമായിട്ട് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം നമ്മളെ ഒരു ലൈക്ക് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കമന്റ് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഷെയർ കൊണ്ട്, അതളപ്പോ കാര്യമായിട്ട് നടക്കാറുള്ളത് ലൈക്കും കമന്റും ഷെയറും. നമുക്കറിയാത്ത, നമുക്ക് എന്താ പറയാ, ഉറപ്പില്ലാത്ത വിഷയങ്ങളിൽ പോലും നമ്മളെന്ത് ചെയ്യും, അങ്ങോട്ട് ഷെയർ ചെയ്യും, ഗ്രൂപ്പുകളോട് തള്ളും. അവസാനം എല്ലാം കഴിഞ്ഞ ആളുകൾ കേട്ട് അതൊക്കെ അവരൊക്കെ വിലയിരുത്തേണ്ട രൂപത്തിൽ വിലയിരുത്തി അവർ 10,000 അത് ഷെയർ ചെയ്ത് കഴിഞ്ഞു വരുമ്പോഴാണ് അത് ഉദ്ദേശിച്ചത് അതല്ല എന്ന് മനസ്സിലാകുന്നത്.
3: ഈ അടുത്ത് ഒരു പിതാവിനോടുള്ള ദേഷ്യം കൊണ്ട് പിതാവിനെതിരെ മകള് പോക്സോ കേസ് കൊടുത്തിട്ട് എത്രയോ വർഷം എന്താ വിചാരണ ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന പിതാവ് നിരപരാധിത്വം പറയുന്നുണ്ട്. അതിന്റെ എത്ര ആളുകൾ ആ സമയത്ത് അയാളെ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും.
4: തീർച്ചയായിട്ടും
3: ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക വ്യഥ എന്തായിരിക്കാം.
4: അദ്ദേഹത്തിന്റെ അദ്ദേഹത്തുമായിട്ടൊരു ഇന്റർവ്യൂല് അയാൾ അതേ പറയേണ്ടത്, സംഭവമൊക്കെ ശരി, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു, പക്ഷേ ഞാൻ ഈ നിരപരാധി അല്ല എന്ന്, അപരാധം ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഞാൻ എങ്ങനെ നോക്കും? അങ്ങനെ ഇവൻ നിരപരാധിയാണ് എന്ന് മനസ്സിലായത് നിങ്ങൾ കുറച്ച് ആൾക്കാർക്കാണ്. നേരെ മറിച്ച് എൻ്റെ ആ ഒരു വാർത്ത വന്ന സമയമുണ്ടല്ലോ, അന്ന് നിരപരാധിയാണ് എന്നുള്ള വാർത്ത കുറച്ച് ആൾക്കാർക്കേ ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് അപരാധം ആണ് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക. അത് എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, അവരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? അത് ഭയങ്കര വിഷയമല്ലേ നമ്മൾ. അതുകൊണ്ടായിരിക്കാം റസൂല് മൻ സതറ മുസ്ലിമൻ അല്ലെ, ഒരു ഒരു മുസ്ലിമിന്റെ ന്യൂനത ആര് മറച്ചു വെക്കുന്നു
3: അല്ലെ.
4: അപ്പൊ അത് മറച്ചു വെക്കേണ്ടത് നമ്മളത് പ്രചരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല.
3: ഇല്ലാത്തതാവട്ടെ,
4: അതെ, നമുക്കൊന്നും കിട്ടാനില്ല. ഒരാളുടെ നന്മ പ്രചരിപ്പിച്ചാൽ എന്ത് ചെയ്യും, ചിലപ്പോ അത് കേട്ടിട്ട് വേറൊരാൾ നന്മയിലേക്ക് വരും. ഒരാളുടെ തിന്മ പ്രചരിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാളും എന്ത് ചെയ്യില്ല, വേറെ അതിനൊരു പ്രത്യേകിച്ചൊരു മെച്ചൊന്നും കിട്ടൂലല്ലോ.
3: ഞാനിപ്പോ ആലോചിക്കണത് ഇതിങ്ങനെ പറയുമ്പോ നമുക്ക് ഓരോ ചിന്ത വരുമല്ലോ. നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസത്തെ ശരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് എനിക്ക് എന്ത് കിട്ടിയെന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റിയെന്ന്. ഇന്ന് ഞാൻ എത്ര ആൾക്കളെ സന്തോഷം പകരുന്ന ബഷീറു വല തു നഫിറു യസീറു വല തു അസിറു, എത്ര വർത്തവത്തായിട്ടുള്ള വരികളാണത്. ഹാപ്പിനെസ് കൊടുക്കും, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ എന്ത് പറ്റി നമുക്ക്, അതിൻ്റെ അളവ് കൂടുതലാണോ നമുക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാവും. അതല്ല, നമ്മൾ ഈ വെറുപ്പിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന കമൻറ്റുകളും വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഇവിടെ ഫാസിസ്റ്റുകൾ മാത്രമല്ല, നമ്മൾ തന്നെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്. വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത്, ആ പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ, അനിയന്മാർ, നാത്തൂന്മാർ, ഇതൊക്കെ പുതിയ പുതിയ വേർഷനിലൂടെയാണ് പലതും പിന്നെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്.
4: സഹപ്രവർത്തകര് ഒരുപാട്. അതോ
3: അല്ല, ഇത് നമ്മൾ നമ്മളോട് ചോദിക്കുകയാണല്ലോ ആദ്യം.
4: ആത്യന്തികമായിട്ട് നമുക്കതിൽ ചിന്തിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കടക്കപ്പായയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇന്ന് ആരെങ്കിലും വേദനിപ്പിച്ചോ എന്ന്, ഒരാൾക്ക് ഉപകാരം ചെയ്തോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം
3: വേദനിപ്പിച്ചോ
4: എന്നുള്ളത്. കാരണം മനസ്സിലെ മുറിവ് വലിയ മുറിവായിരിക്കും. ഒരാളെ നാലാളെ ഇടയിലിട്ടൊന്ന് കൊടുത്ത് ഒരടി കൊടുത്താലും അത് ചിലപ്പോൾ അത് ആ വേദനയോടുകൂടെ മറന്നോളും. പക്ഷേ മാനസികമായിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ ഒരുപാട് കാലമെടുക്കും. മാത്രമല്ല, അവനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുന്ന ആളുകളെ കാണുമ്പോഴൊക്കെയും ഈ മുറിവേൽക്കപ്പെട്ടവന് ഇത് ഇവനെ ഓർമ്മ ഉണ്ടാവുക.
3: അതന്നെ,
4: അതൊക്കെ ഒരു പ്രാർത്ഥനയായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ പരിണമിക്കുന്ന അവസ്ഥ വന്നാലോ.
3: പിന്നെ അതുമല്ല, അത് പിന്നൊക്കെ പറഞ്ഞ് ശരിയാക്കാന്ന് വിചാരിക്കും. പിന്നെ പറഞ്ഞ് ശരിയാക്കാൻ ആള് നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കോണുന്നുണ്ടോ? നമ്മൾ ഉണ്ടായിക്കോണുന്നുണ്ടോ?
4: അതെ അതെ.
3: നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും നമുക്ക് ആ കാലിക്കുമ്പോ. അല്ലേ?
4: തീർച്ചയായിട്ടും. വലിയൊരു നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേ ഇതേപോലുള്ള ആപ്തവാക്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങളോ ഒക്കെ നമ്മൾ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പം ചിലതൊക്കെ നമ്മളൊന്ന് വൈഡായിട്ട് ചിന്തിക്കേണ്ടത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.

0: الحديث.
1: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد. أبو ذر معاذ بن جبل رضي الله عنهما أبرل لن إمام ترمذي رحمه الله يوكي ورد آية سندل ريبورت جيد طولة حديثة عنه نبي صلى الله عليه وسلم ورقنا الغياء മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. വസായ അദീമ തലാസു വസായ അദീമ, മഹത്തായ മൂന്ന് ഉപദേശങ്ങൾ. അതിലൊന്ന് തഖ്‌വയെ സംബന്ധിച്ചാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി നാം മനസ്സിലാക്കി. രണ്ടാമത്തെ ഉപദേശം വ അത്ബിഉ وَأَطْبِعِ السَّيِّئَةَ الْحَسَنَةَ تَمْحُهَا എന്ന. وَأَطْبِعِ السَّيِّئَةَ, തിന്മയോട് നീ തുടർത്തണം. الْحَسَنَةَ നന്മയെ, തിന്മയോട് നന്മയെ തുടർത്തുക. അങ്ങനെ നീ ചെയ്താൽ تَمْحُهَا, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുക, അബദ്ധങ്ങളും പാപങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചു പോയാൽ അത് പരിഹരിക്കപ്പെടുവാനുള്ള നിരവധി അനവധി മാർഗങ്ങളുണ്ട്. ആ തിന്മയെ തുടർന്ന് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും തൗബയാണ് വരുന്നത്. തൗബ ഏറ്റവും വലിയ നന്മയാണല്ലോ. ഒരു തിന്മ നീ ചെയ്തു കഴിഞ്ഞാൽ നന്മയെ പിന്തുടർത്തുക, തിന്മ സംഭവിച്ചു പോയാൽ നന്മ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒമിനൽ ഹസനാതി ബഅദ സയ്യാത് അൻ തതൂബ ഇലല്ലാഹി മിനസ് സയ്യാത്. തിന്മയ്ക്ക് ശേഷം നന്മ തുടർത്തുക എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ആ തിന്മയിൽ നിന്നും അല്ലാഹുവിലേക്ക് നീ ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക എന്നത്. അങ്ങനെ തൗബ ചെയ്താൽ ആ തിന്മയെ അത് മായ്ച്ചു കളയും. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവൻ, തൗബ ചെയ്യുന്നവൻ ആ തെറ്റ് ചെയ്യാത്തവനെപ്പോലെയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ വിജയം കരഗതമാക്കുവാനുള്ള മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മുഴുവനായും പൂർണ്ണമായും ഖേദിച്ചു മടങ്ങണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി, വിജയിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രീതിയിലാണ് തിന്മ സംഭവിച്ചാൽ ചെയ്യേണ്ടത് എന്നർത്ഥം, അഥവാ തൗബ ചെയ്യണം. സൂറ അൽ ബഖറയിൽ അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു, അത്തരം ആളുകളോട് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് പഠിപ്പിക്കുന്നതായും കാണാം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, തീർച്ചയായും അല്ലാഹു അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു അവരെ സ്നേഹിക്കുന്നു. ശുദ്ധി വരുത്തുന്ന ആളുകളെ, മനസ്സിനെ വിമലീകരിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വിശദമായി തൗബയുടെ അധ്യായത്തിൽ നമ്മളത് പഠിച്ചതാണ്. അതിൻ്റെ നിബന്ധനകളും അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമെല്ലാം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ ചെയ്യേണ്ടുന്ന വേറെയും കഫാറത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം തിർമിദി റഹിമഹുമുല്ലാ ഇവർ ഉദ്ധരിച്ചതായും കാണാം. റസൂലുള്ള പറയാൻ അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇല റമളാന കഫാറത്തുൽ ലിമാ ബൈനഹുന്ന മജ്തുനിബത്തിൽ കബായിറു എന്ന് പറഞ്ഞതായി കാണാം. അഞ്ചു നേര നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ, അവയെല്ലാം അവക്കിടയിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തമാണ്, കഫാറത്താണ് എന്ന് റസൂലുള്ള പറഞ്ഞു. പക്ഷേ നമസ്കാരം, ജുമുഅ ഇതുപോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത് ചെറുപാപങ്ങളാണ്. ആ ചെറുപാപങ്ങൾ പൊറുത്തു കിട്ടണമെങ്കിൽ ഒരു നിബന്ധന കൂടെ റസൂലുള്ള പറഞ്ഞു. അതെന്താണ്? മഹാപാപങ്ങൾ ചെയ്യരുത്. മഹാപാപങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് ചെറുപാപങ്ങൾ പൊറത്തു കിട്ടുവാനുള്ള നിബന്ധനയാണ്. മഹാപാപങ്ങൾ പൊറത്തു കിട്ടണമെങ്കിൽ തൗബ തന്നെ ചെയ്യണം. അത് തൗബ ചെയ്തെങ്കിലേ പൊറത്തു തരൂ. അതേപോലെ ഈ ഹദീസിൻ്റെ വേറൊരു റിവായത്തിൽ നമുക്ക് കാണാം, അത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവാദ് ചെയ്തിട്ടുള്ളതാണ്. അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ഉംറ നിർവഹിച്ചു, പിന്നെ ഒരു ഉംറയും നിർവഹിച്ചു. ഈ രണ്ട് ഉംറകൾക്കിടയിൽ അയാളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഫൽഹസനാത്തു യുദ്ഹിബുന സയ്യിആത്ത്, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ അവ തിന്മകളെ മായ്ച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായും കാണാം. ഇവിടെയെല്ലാം പറയുന്നത് ചെറുപാപങ്ങളാണ്. മഹാപാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ തൗബ തന്നെ നിർവഹിക്കണം. അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ നിർവഹിക്കുക തന്നെ വേണം എന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയവർ അത് പൊറുക്കപ്പെടുവാൻ ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ ഉപദേശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ രണ്ട് ഉപദേശങ്ങളും സ്രഷ്ടാവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. തഖ്വ, തൗബ, ഇത് രണ്ടും സ്രഷ്ടാവിനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതകളിൽ പെട്ടതാണ്. അക്കാര്യങ്ങളാണ് നമ്മൾ സജീവമായി ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം നന്നായി ശ്രദ്ധിക്കുന്ന വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൌൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ നീ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ. അവതരണം ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ല. മധുരം, അത് നമ്മൾ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അമിതമായ മധുരം ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഈ മധുരം ഒഴിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ആണ് തലച്ചോറിൻ്റെ ആരോഗ്യം നൽകുന്നത്. ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. നമ്മൾ കഴിക്കുന്ന നമ്മുടെ അരിയാഹാരങ്ങൾ, ചോറായാലും നമ്മുടെ മറ്റു പലഹാരങ്ങളായാലും, അവയിലൂടെ എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അമിതമായിക്കൊണ്ട് മധുരം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും നമ്മെ ക്ഷീണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അമിതമായ മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാക്കുന്നു ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം. മറ്റൊന്ന് ഉദരാരോഗ്യമാണ്. മധുരം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വളരെ നല്ല ഒരു ഫ്രീയായ ഒരു അനുഭവമായിരിക്കും. അമിതമായ മധുരം ഉപയോഗിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് കാരണമാവുകയും വയറ് സ്തംഭിക്കലിലേക്കും വയറിനകത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ചകൾക്ക് അത് സഹായകമാവുകയും ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മധുരം ഒഴിവാക്കുന്നതോടുകൂടി ആ ഒരു പ്രശ്നമില്ലാതാവുകയും ദഹനം മെച്ചപ്പെടുകയും കൃത്യമായ രീതിയിൽ നമ്മുടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു കാര്യം, ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അമിതമായ മധുരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. കാരണം അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന മധുരം അത് കൊഴുപ്പായി ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക്, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാകാം, റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ അതിനുശേഷം കിട്ടുന്ന ഡെസേർട്ടുകൾ, പായസങ്ങൾ, ഐസ്ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് മധുരങ്ങൾ. അപ്പം ഇന്നിപ്പം പരിപാടികളില്ലാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാം. ട്രീറ്റായിട്ടും കല്യാണങ്ങളായിട്ടും ഫംഗ്ഷനുകളായിട്ടൊക്കെ ഒരുപാട്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ടുള്ള ഒരു കഴിപ്പിലേക്ക് പോവാതെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ കഴിക്കുക. അമിതമായ മധുരം ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കരളിൻ്റെ ആരോഗ്യം. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ മധുരം കുറക്കുന്നത് സഹായിക്കും. അമിതമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രക്ടോസാണ് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അമിതമായ മധുരം, അതാണ് കരളിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നതും. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സിറോസിസിനൊക്കെ കാരണമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം. അതുകൊണ്ട് അമിതമായ മധുരവും കൊഴുപ്പും ഒഴിവാക്കിയാൽ അത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന്, നമ്മുടെ ചർമ്മാരോഗ്യം, നമ്മുടെ തൊലിപ്പുറത്തെ സ്കിന്നിൻ്റെ ആരോഗ്യം, അതിനും മധുരം കുറക്കുന്നത് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ്. പഞ്ചസാര ചർമ്മത്തിൽ പ്രായമാകൽ വേഗത്തിലാക്കും. ഗ്ലൈക്കേഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. നമ്മുടെ തൊലിപ്പുറത്തുള്ള കൊളാജിൻ, ഇലാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ടു തരം, അതിനെ ഇല്ലാതാക്കി തകരാറിലാക്കുകയും അങ്ങനെ ചർമ്മം വലിഞ്ഞ് തൂങ്ങാനും ചർമ്മത്തിൽ ചുളിവുണ്ടാകാനൊക്കെ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കാരണമാകും. അപ്പം നമ്മൾ ഒരു മാസമെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മധുരം നിയന്ത്രിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചർമ്മാരോഗ്യത്തിന് മധുരം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായി കൊണ്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ധാരാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വെള്ളം നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് മധുരം ഒഴിവാക്കിയാൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിക് തിരൂർ നമുക്കൊപ്പം ചേരുന്നു.
1: നടുവേദന ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം ആളുകളും പേശിവലുവോ അല്ലെങ്കിൽ ഡിസ്കിന്റെ തകരാറോ മാത്രമായിട്ട് കരുതി അവഗണിക്കാറുണ്ട്. എന്നാൽ നട്ടലിന് പുറത്തുള്ള മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതിന്റെ ചില ചെറിയ ശീലങ്ങളും നടുവേദനയായിട്ട് പ്രകടമാകാറുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, വൃക്കയിലെ കല്ലുകളും അണുബാധയും. അതാണ് ഒരു ആന്തരികാവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പുറം വേദന, ബാക്ക് പെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന്, വൃക്കയിലെ കല്ല്, കിഡ്നി സ്റ്റോൺസ്. അപ്പോൾ വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ അണുബാധ മൂലം നടുവിൻ്റെ മധ്യഭാഗത്തോ ഒരു വശത്തേക്ക് മാത്രമായോ കഠിനമായ വേദന വരാം. ഇത് പലപ്പോഴും അടിവയറ്റിലേക്കും തുടകളിലേക്കും വ്യാപിക്കാറുണ്ട്. മറ്റൊന്ന് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളാണ്. സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ, അഡിനോമയോസിസ്, അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നിവ നടുവേദനയായിട്ട് പ്രതിഫലിക്കാറുണ്ട്. മറ്റൊന്ന് ദഹന വ്യവസ്ഥയിലെ തകരാറുകൾ, ഒന്ന് പാൻക്രിയാസിലെ വീക്കം, പിത്താശയ കല്ലുകൾ, അല്ലെങ്കിൽ അൾസർ എന്നിവയുടെയൊക്കെ വേദന നടുവിലേക്കും കൂടി അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന് അയോട്ടിക് അന്യൂറിസം. അയോട്ടിക് അന്യൂറിസം വയറ്റിലെ പ്രധാന രക്തധമനി വീർക്കുന്ന ഗുരുതരമായ ഈ ഒരു അവസ്ഥ ചിലരുടെ അസഹനീയമായ നടുവേദനയായിട്ട് തുടക്കത്തിൽ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒന്ന്, ദൈനംദിന ശീലങ്ങളും ജീവിതശൈലികളും. ഇവിടെ ഒന്ന് പിൻ പോക്കറ്റ് പേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ വാലിഡ് സയാറ്റിക്ക അല്ലെങ്കിൽ പിരിഫോമി സിൻഡ്രം എന്നൊക്കെ പറയുന്നത്, കട്ടിയുള്ള പേഴ്സ് പാൻറ്റിൻ്റെ പിൻ പോക്കറ്റിൽ വെച്ച് ദീർഘനേരം ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ ഓഫീസിലോ അത് സയാറ്റിക് നെർവിനെ നെറുക്കുകയും ഇടുപ്പിലും നടുവിലൊക്കെ വേദന ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക് പോക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സ് വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒന്ന്, തെറ്റായ ബെഡും, ബെഡിൻ്റെ ഒരു ഇതും ഉറക്ക രീതിയും. ഒന്ന്, അമിതമായ കുഴിയുന്നതോ അല്ലെങ്കിൽ തീരെ കട്ടിയുള്ളതോ ആയ ബെഡുകൾ എന്ത് ചെയ്യും, നട്ടെല്ലിൻ്റെ സ്വാഭാവിക വളവിനെ തകിടം മറിക്കുന്നു. അപ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതും കഴുത്തിനും നടുവിനും അനാവശ്യമായ സമ്മർദ്ദമുണ്ടാക്കും. അപ്പോൾ ഇതും എന്ത് ചെയ്യാൻ, ബാക്ക് പെയിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ പാദങ്ങളുടെ ഘടനാപരമായ തകരാറുകൾ, അഥവാ ഫ്ലാറ്റ് ഫുട്ട്. ചില ആളുകളുടെ കാലുകൾ ഫ്ലാറ്റ് ഫുട്ട് അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് പോലുമൊക്കെ എന്ത് ചെയ്യാം, ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ത്രീകളിലൊക്കെ ഹൈ ഹീൽ ചെരുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറാറുണ്ട്. പിന്നെ ദുർബലമായ വയറിലെ പേശികൾ, നട്ടലിനെ താങ്ങി നിർത്തുന്നത് പുറകിലെ പേശികൾ മാത്രമല്ല വയറിലെ പേശികൾ കൂടിയാണ്. അപ്പോൾ അടിവയറ്റിലെ പേശികൾ ദുർബലമാകുമ്പോഴും നട്ടലിന് അമിതഭാരം താങ്ങേണ്ടി വരികയും അതും ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വ്യവസ്ഥാപിതവും മെറ്റബോളിക്കുമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ വൈറ്റമിൻ B12 കുറവ് കൊണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ D കുറവ് കൊണ്ടൊക്കെ എല്ലുകളുടെ ബലക്കുറവും നാടികളുടെ തകരാറുകളും സംഭവിച്ചാൽ അതും ബാക്ക് പെയിൻ ഒരു കാരണമായിട്ട് കാണാം. പിന്നെ ആംഗിലോസിംഗ് സ്പോണ്ടലോസിസ് എന്ന് പറയുന്ന അണുബാധ, ചെറുപ്പക്കാരിലൊക്കെ അതിരാവിലെ അനുഭവപ്പെടുന്ന കഠിനവുമായ നടുക്കഴപ്പും, ഇതൊക്കെ വാദസംബന്ധമായ രോഗത്തിൻ്റെ തുടക്കത്തിലുള്ള ചില ലക്ഷണങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദം പുറത്തെ പേശികൾ സ്ഥിരമായിട്ട് വലിഞ്ഞു നിൽക്കാനും മസിൽ സ്പാസം തുടങ്ങാനൊക്കെ ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നമ്മൾ ബാക്ക് പെയിന് ഉണ്ടാകുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരെ കാണേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, സാധാരണ വിശ്രമമോ അല്ലെങ്കിൽ ചെറിയ വ്യായാമം കൊണ്ടോ ഒന്നും ഈ ബാക്ക് പെയിന് മാറുന്നില്ല എങ്കിൽ അതോടൊപ്പം താഴെയുള്ള ചില ഒരു ലക്ഷണങ്ങൾ, ഇപ്പോൾ മലമൂത്ര വിസർജനം പെട്ടെന്നുണ്ടാകുന്ന ഒരു നിയന്ത്രണമില്ലായ്മ, അഥവാ നമ്മുടെ കൺട്രോളിലല്ലാതെ മൂത്രം പോവുക, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാലുകളിലേക്ക് നീണ്ടുവരുന്ന ഒരു തരിപ്പ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള തളർച്ച, അല്ലെങ്കിൽ ഒരു മരവിപ്പ്, ഇതൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. പിന്നെ വിശദീകരിക്കാനാവാത്ത വിധം ശരീരഭാരം കുറയലും പനിയും, ഈ ബാക്ക് പെയിനോടൊപ്പം തന്നെ ഭയങ്കരമായ ഒരു ക്ഷീണവും ശരീരഭാരം കുറഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നുക, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. പിന്നെ രാത്രി കിടക്കുമ്പോഴും അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോഴൊക്കെ വേദന കൂടുതലായിക്കൊണ്ട് വരികയാണെങ്കിലും നമ്മൾ ഡോക്ടർമാരെ കണ്ട് കൃത്യമായി എന്തുകൊണ്ടാണ് ഈ ബാക്ക് പെയിൻ എനിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ.
2: ഫസ്റ്റ് ടൈം അത് ആരാണ് നമ്മോടൊപ്പം ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്.
3: ചിലപ്പോൾ അതിൽ ആളില്ലാതെ വരും,
2: ചിലത് അങ്ങനെ വരുന്നുണ്ടല്ലേ. വാർത്തകളുടെ തിരക്കിൽ നഷ്ടപ്പെടുന്ന മനസ്സിന് ഒരു ഇടവേള, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്ന ശബ്ദം പീസ് റേഡിയോ. നല്ലൊരു വാക്ക് ഒരു ജീവിതം, നല്ലൊരു വാക്ക് ഒരു ജീവിതം മാറ്റാം, ശരിയായൊരു സന്ദേശം ഒരു ഹൃദയം ഉണർത്താം. അത്തരം സന്ദേശങ്ങളുമായി പീസ് റേഡിയോ. ഇതാണിന്നത്തെ പീസ് ടൈം.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എന്റെ ഭർത്താവ് മൂക്കുകുത്താൻ വർഷങ്ങളായി ആവശ്യപ്പെടുന്നു, എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി? നാട്ടിലെ ചുറ്റുപാട് അനുസരിച്ച് ട്രെൻഡ് ആയിട്ടില്ലാത്ത മൂക്കുകുത്തൽ ഒരു സിസ്റ്റം ആയിട്ടില്ല എന്നാണ്.
2: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ചര്യയുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ, അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്കുകുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
3: ഇവിടെ ഒരു സംശയം: മറ്റു മതസ്ഥർ ഇങ്ങനെ ഒരു സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് മൻ തഷബ്ബ ബി ഖൗമിൻ ഫഹുവ മിൻഹു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇത് ആ ഗണത്തിലേക്ക് കൂട്ടുമോ? എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്?
2: മൻ തഷബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും, ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ വേഷവിധാനങ്ങളിലുമൊക്കെ ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിയാണ്. എന്നാൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒക്കെ, മൂക്കുകുത്തുക എന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം അടയാളമല്ല. ഒരു പക്ഷേ നമ്മളെ കേരളക്കരയിൽ മൂക്കുകുത്തുക എന്ന സമ്പ്രദായം ഇല്ലായിരിക്കാം. എന്നാൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു ആചാരം ആയി അത് കണ്ടുകൂടാ. മുസ്ലിങ്ങളായ സ്ത്രീകൾ പോലും അവിടെ മൂക്കുകുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മൂക്കുകുത്തുക എന്നതിനെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു നാട്ടിൽ അവിടെ ഉള്ള ആചാരവും സമ്പ്രദായവുമൊക്കെ മൂക്കുകുത്തുന്നു എങ്കിൽ അങ്ങനെ ആ നാട്ടിലുള്ള സമ്പ്രദായമനുസരിച്ച് ഒരു സ്ത്രീ മൂക്കുകുത്തുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് സൂചിപ്പിച്ചത്.
1: നോമ്പ് നോൽക്കുവാൻ കഴിയാത്തവർ കൊടുക്കേണ്ട മുദ്ദ് റമദാനിൽ തന്നെ കൊടുക്കണോ, ഇപ്പോൾ കൊടുത്താൽ മതിയോ എന്നാണ്.
4: മുദ്ദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും, എന്തിനാണ് മുദ്ദ് കൊടുക്കേണ്ടത്,
2: ആർക്കു വേണ്ടിയാണ് മുദ്ദു കൊടുക്കേണ്ടത് എന്നത് ചിന്തിക്കാറില്ല. ആർത്തവകാരികൾ ഏഴ് നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കുകയാണ്, ഞാൻ എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഭേദമാകുന്ന രോഗമുള്ള ആളുകൾ അവരും ചോദിക്കുന്നു, ഞാൻ എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് മുദ്ദു കൊടുക്കേണ്ടത് എന്നാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഇനി ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമുള്ള രോഗികളും പ്രായം കൊണ്ട് അവശരായ ആളുകളുമാണ് നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി അവിടെ ഭക്ഷണം കൊടുക്കേണ്ടത്. മുദ്ദ് എന്ന പ്രയോഗമല്ല, മുദ്ദാണോ രണ്ട് മുദ്ദാണോ എന്നതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, ഒരു നേരത്തെ ഭക്ഷണം. അനസ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സമയത്തൊക്കെ എത്ര നോമ്പാണ് ഒഴിവാക്കിയത്, അത്രയും ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, ഒരു രണ്ട് മുദ്ദ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1200 to 1250 ഒക്കെ അരിയായി നമുക്ക് കണക്കാക്കാം. അത് സാധുക്കൾക്ക്, ഫക്കീർ മിസ്കീൻ എന്നീ ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റമദാനിൻ്റെ ശേഷം കൊടുക്കാം. ഇപ്പോൾ ഇന്നൊരു നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ന് കൊടുക്കാം. റമദാനിൻ്റെ മുമ്പ് തന്നെ മുൻകൂട്ടി കൊടുക്കുന്നു ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം റമദാൻ പരിപൂർണമായി താൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഓരോ നോമ്പ് കഴിയുമ്പോഴും ആ ഓരോ ദിവസം കൊടുക്കാം. ഇനി അതല്ല, നോമ്പ് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഫിദിയ കൊടുക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല, അനുവദനീയമാണ്. അതേപോലെ തന്നെ അതിലുള്ള മറ്റൊരു ചോദ്യം, ഇത് 30 ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. 30 ആളുകൾക്ക് കൊടുക്കാം. ഇനി അതല്ല, ഓരോ ദിവസവും ഓരോ പ്രത്യേകമായ നോമ്പാണ് എന്നതുകൊണ്ട് തന്നെ ഒരാളിലും കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ആളുകളാണ് ഉള്ളത് എങ്കിൽ അവിടെ 10 ആളുകൾക്കുള്ളത് കൊടുക്കുക, മറ്റൊരു വീട്ടിൽ 10 ആളുകൾക്കുള്ളത് കൊടുക്കുക, ഈ രൂപത്തിൽ കൊടുക്കാം. ഇനി വളരെ പാവപ്പെട്ട അർഹരായ ആളുകളുണ്ട് ആ ഒരു വീട്ടിൽ, ആ വീട്ടിലേക്ക് മുഴുവൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വിശദമായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല ആലം. എന്നാൽ നോമ്പിൻ്റെ ഫിദിയല്ലാത്ത മറ്റു ചില കഫാറത്തുകളുണ്ട്. ഉദാഹരണമായി, റമദാൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ദിഹാറ് ചെയ്തു, അല്ലെങ്കിൽ സത്യലംഘനം നടത്തി. ഇപ്പോൾ ഇതിൽ ചിലത് 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം, മറ്റു ചിലത് 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അവിടെ ഈ 60 പാവപ്പെട്ട, ഉദാഹരണമായി റമദാൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി നോമ്പുള്ള ആൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അടിമയെ മോചിപ്പിക്കണം, അതിന് സാധ്യമല്ലെങ്കിൽ മാത്രം 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം, അതിനും കഴിയില്ലെങ്കിൽ മാത്രം 60 പാവപ്പെട്ട ആളുകൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കണം. അത് എല്ലാം കൂടെ ഒരു വീട്ടിലേക്ക് പാടില്ല, അത് 60 വ്യക്തികൾക്ക് തന്നെയായി കൊടുക്കണം. അത്തരം ഒരു നിബന്ധന ഈ നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി ഫിദിയ കൊടുക്കുമ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്.
1: മയ്യത്ത് നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ മറ്റു നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയുന്നത് കാണാം. അത് അങ്ങനെ തന്നെയാണോ എന്നാണ്.
5: ജനാസ നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി

0: പ്രയോഗം ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് നിർബന്ധ നമസ്കാരങ്ങളിൽ സലാം വീട്ടുമ്പോൾ ഒന്നാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് ആ വബറകാത്തു എന്നുള്ള പ്രയോഗം എപ്പോഴെങ്കിലും നിർവഹിക്കുകയാണ് എങ്കിൽ അതിൽ പ്രശ്നമല്ല. ചില റിപ്പോർട്ടുകൾ അപ്രകാരം സലാം വീട്ടിയതായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: മോട്ടർ തൊഴിലാളിക്ക് വാഹനത്തിനും തൊഴിലാളിക്കും ക്ഷേമനിധി എന്ന പദ്ധതിയിൽ അംഗത്വം എടുക്കേണ്ടതുണ്ട്. 60 വയസ്സുവരെ നിശ്ചിത തുക അടച്ചാൽ മാസ പെൻഷൻ, മെഡിക്കൽ, കുടുംബസഹായം എന്നീ നിലയിൽ സഹായം ലഭിക്കുന്ന ഗവൺമെൻറ് പദ്ധതിയാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക അനുവദനീയമാണോ എന്നാണ്.
2: ഒരു നിശ്ചിത കാലം സേവനം ചെയ്യുന്നതിന് പ്രത്യുപകാരമായി സ്ഥാപനങ്ങൾ ഗവൺമെൻറ് നൽകുന്ന സഹായ ധനമാണ് പെൻഷൻ. അതൊരു പക്ഷേ ജോലിക്കാലങ്ങളിൽ നിന്നും നിശ്ചിതമായ ഒരു തുക സ്വീകരിക്കുകയും പിന്നീട് ഗവൺമെൻറ് വക സ്ഥാപനം വക ഒരു അധിക സംഖ്യ സഹായമായി നൽകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സഹായമായിരിക്കാം. അത് സ്വീകരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഒരു ഗവൺമെൻറ് ആ രാജ്യത്തുള്ള പ്രജകൾക്ക് നൽകുന്നത് സഹായം എന്നുള്ള നിലയിൽ തന്നെയാണ്. അതിന് കുഴപ്പം എന്ന് പറഞ്ഞുകൂടാ.
1: ചോദ്യം ഇപ്രകാരമാണ്. എനിക്ക് താടിയില്ല, താടി വരാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണ്.
3: നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത രൂപത്തിലാണ് അവൻ്റെ സൃഷ്ടികളെ പടച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് നല്ല നീളമുള്ള താടിയുണ്ടാകും, തിക്കുള്ള താടിയുണ്ടാകും. ചില ആളുകൾക്ക് മീശ പോലും മുളക്കാത്ത, പ്രായമായാലും മീശയും താടിയൊന്നും മുളക്കാത്ത വരാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് നേർത്ത ചെറിയ രൂപത്തിലുള്ളതുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏത് രൂപത്തിൽ സൃഷ്ടിച്ചാലും എന്ത് അള്ളാഹു നമുക്ക് തന്നാലും അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതിൽ തൃപ്തിപ്പെടുവാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതാണ്. ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഏത് വിഷയത്തിലും. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടും മക്കളില്ലാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് കാത്തിരിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടില്ലാതെ മക്കളുണ്ടാവും. ഇങ്ങനെ പല രൂപത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് വരാം. അതിലൊരു പൊറുതികേടും കാണിക്കേണ്ടതില്ല. താടിയില്ലാത്തതിൻ്റെ പേരിൽ താടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേക ചികിത്സക്കും പോകണമെന്നില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരേ പ്രായക്കാരായ നമ്മുടെ കൂടെ പഠിച്ച, കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും താടിയുണ്ട്. എല്ലാവരും അതിൽ സന്തോഷിക്കുകയും അതിൽ എല്ലാവരെയും കാണുമ്പോൾ അതൊരു പ്രത്യേക രീതി, നമുക്ക് മാത്രം അതൊരു കുറച്ചിലും ഒരു പ്രയാസമൊക്കെ ആയിട്ട് തോന്നാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇതൊക്കെ ഒരു എന്താണെന്ന്, ഒരു ബിസിനസ് മേഖലയായിട്ട് പലതിനെയും ആളുകൾ കാണാൻ, മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്നറിഞ്ഞാൽ അതിനെ ബിസിനസ്സുമായി ബന്ധിപ്പിച്ച് അത് എങ്ങനെ പൈസയാക്കാം എന്നതാണ് ചില ആളുകളുടെ ഗവേഷണം തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഓയിലുകളും മരുന്നുകളും ഒക്കെ ഏതെങ്കിലും കമ്പനിയുടെ പരസ്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഡോക്ടർമാർ അതല്ലെങ്കിൽ വിശ്വസ്തരായ ഏതെങ്കിലും നല്ല നല്ല വ്യക്തികൾ പറയാൻ അതിൻ്റെ ഫലങ്ങൾ, ഗുണങ്ങൾ, അതിനൊരു സൈഡ് എഫക്റ്റുമില്ല ശാരീരികമായി നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലത്ത് ശരീരത്തിനോ ആരോഗ്യത്തിനോ ഹാനികരമല്ലാത്ത, പ്രതികൂലമായ ഒന്നുമില്ലാത്ത സംഗതിയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. മീശ വെട്ടി ചെറുതാക്കാനും അഥവാ ചുണ്ടിന് താഴെ ഇറങ്ങാത്ത രൂപത്തിൽ വെട്ടി ചെറുതാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. താടി വളർത്തുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ആ രൂപത്തിൽ താടിയും മീശയുമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബികൾ പ്രയോഗവൽക്കരിച്ച ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൂടി പാലിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: സ്ത്രീകൾ മാത്രമായി ടൂർ പോകുന്നുണ്ട്, അതിൽ പോകാൻ പറ്റുമോ? ബസ്സിൽ മ്യൂസിക് ഇട്ട് തുള്ളുന്നവരുടെ കൂടെ പോകാൻ പറ്റുമോ എന്നൊക്കെയാണ്.
2: ദീർഘയാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം

0: നീണ്ടു നിൽക്കുന്ന, ഒന്നിലധികം ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ഒരു കസറാക്കാവുന്ന ദൂരപരിധിയിൽ യാത്രയായി മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകിൽ അവളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മെഹ്റമായ ആരെങ്കിലോ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം ഗൗരവമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സുരക്ഷിതത്വം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അവൾക്ക് ഒരു നിലക്കുമുള്ള നഷ്ടങ്ങൾ സംഭവിക്കുവാൻ പാടില്ല എന്നത് അള്ളാഹുവിൻ്റെ മതമായി ഇസ്ലാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിംറാഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് പാടില്ല, തുസാഫിറ മസീറത്തെ യോമിൻ, ഒരു ദിവസത്തെ യാത്ര ഇല്ലാ മഅദി മഹ്റം, മഹ്റമായ ആളുടെ കൂടെയല്ലാതെ എന്നാണ്. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുടെ കൂടെ മാത്രമേ, വാപ്പ, സഹോദരൻ, മകൻ എന്നിത്യാദി മഹ്റമായ ആളുകളുടെ കൂടെ മാത്രമേ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, ഒരു ടൂർ പ്രോഗ്രാം, ഹജ്ജും ഉംറ പോലുമല്ല, ഒരു ടൂർ പ്രോഗ്രാമിന് വേണ്ടി സ്ത്രീകൾ മാത്രമായി ഒരുങ്ങിയാലും ശരി, അത് പാടില്ല എന്നാണ്. ഒരു പക്ഷേ നമുക്ക് പറയാനുണ്ടാവും, ഒരു കൂട്ടം സ്ത്രീകളുണ്ടാകുമ്പോൾ നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ടാകുമെന്ന് ആർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും? ഇനി അങ്ങനെ ഒരു സുരക്ഷിതത്വം ആണ് എങ്കിൽ, നിർഭയത്വം ആവാമെങ്കിൽ സ്ത്രീകൾക്ക് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ, എത്രമാത്രം സ്ത്രീകൾ ഒരുമിച്ചുള്ള യാത്രയായിരുന്നാലും ശരി, അത്തരം യാത്രകളിലൊക്കെ മഹ്റമില്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് നാം അറിയേണ്ടത്.
1: നിക്കാഹ് കഴിഞ്ഞു, മഹർ കൊടുത്തിട്ടില്ല, ഇവർ തമ്മിൽ സംസാരിക്കാമോ? അങ്ങനെ ചെയ്താൽ അവരുടെ ഈ ബന്ധം ഹലാലാകുമോ എന്നൊക്കെയാണ് ചോദ്യം.
0: നിക്കാഹ് കഴിയുന്നതോടുകൂടി ഒരു ഭാര്യ ഭർത്താക്കന്മാരായി. നിക്കാഹിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മഹർ. പക്ഷേ അത് നിക്കാഹ് നടത്തിയ വേളയിൽ തന്നെ കൊടുത്തു കൊള്ളണമെന്നില്ല. ഏതുവരെ നിക്കാഹിൻ്റെ വേളയിൽ മഹർ പരസ്യപ്പെടുത്താത്ത, ഇന്ന മഹർ തരും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നിക്കാഹ് ശരിയായി തീരും. അപ്പം അത്തരം വേളകളിൽ ആ നാട്ടിലൊക്കെ പൊതുവെ എത്രയാണോ മഹർ കൊടുക്കാറുള്ളത്, ആ മഹറാണ് അവിടെ കൊടുക്കേണ്ടത്. ഏതായിരുന്നാലും മഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് കഴിയുന്നതോടുകൂടി അവർ ഭാര്യ ഭർത്താക്കന്മാരായി.
1: മഹർ പിന്നീട് കൊടുത്തു
0: പിന്നീട് കൊടുത്തു വിട്ടിയാൽ മതി.
1: കൃത്യമായി ചെലവിന് നൽകാത്ത മക്കളുടെ വിദ്യാഭ്യാസ വസ്ത്ര ആവശ്യങ്ങൾ പരിഗണിക്കാത്തയാളാണ് ഭർത്താവ്. പരസ്ത്രീ ബന്ധം പിടിക്കപ്പെട്ട് മാപ്പ് നൽകിയിട്ടും വീണ്ടും അത്തരം ബന്ധങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇദ്ദേഹം ഇരുവിഭാഗത്തു നിന്നും ആൾക്കാരിരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല. ഭാര്യക്കും മക്കൾക്കും ഇദ്ദേഹത്തോട് ഉറപ്പുമാണ്. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം? ഭർത്താവിനെ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ അന്വേഷണം.
0: സത്യത്തിൽ ഭാര്യ ഈ ഒരു ചോദ്യമല്ല ചോദിക്കേണ്ടത്, ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നല്ല. ഇസ്ലാമിൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ട അനിവാര്യ സാഹചര്യങ്ങൾ വേർപ്പെടുത്താനുള്ള അനുവാദമുണ്ട്. അത് തൊലാക്കുമുണ്ട്, ഖുൽഉമുണ്ട്. ഭർത്താവിൻ്റെ ദുസ്വഭാവം, ശാരീരികമായ പ്രശ്നങ്ങൾ, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാര്യ അയാളുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് ജീവിക്കാനല്ല ഖുർആൻ പറയുന്നത്, തന്നെ ഒഴിവാക്കി തരണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടാം. അതിനാണ് ഖുൽ എന്ന് പറയുന്നത്. ഇങ്ങനെ പരസ്ത്രീ ബന്ധമുള്ള, ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള, ഭാര്യയ്ക്കും മക്കൾക്കും പോലും അറപ്പും വെറുപ്പുമുള്ള ഈ ഒരു ഭർത്താവിനെ എന്തിനാണ് ഒരു ഭർത്താവ് എന്ന പേരിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഒരു പക്ഷേ തുടർന്നുള്ള ജീവിതം, പരസ്ത്രീ ബന്ധമുള്ള ഒരാളുമായുള്ള ജീവിതം, ഇവർക്ക് തന്നെയും മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപദേശിക്കുക, ഗുണദോഷിക്കുക, അതിന് സാധ്യമല്ല, ഭർത്താവ് നന്നാവുന്നില്ല എങ്കിൽ ഖുൽഇന് ആവശ്യപ്പെടുക. അയാളുടെ കീഴിൽ ഭാര്യ എന്ന പദവി അലങ്കരിക്കുന്ന കാലമത്രയും മതത്തിനെതിരല്ലാത്ത എന്തൊരു വിഷയം പറഞ്ഞാലും അത് അനുസരിക്കേണ്ടി വരും. ഭർത്താവാണോ അനുസരിക്കേണ്ടി വരും? ഇവിടെ ഭർത്താവുമായി ഒന്നിച്ചു പോകുന്നത് പ്രയാസകരമായതുകൊണ്ട് ആ ബന്ധം ഒഴിവാക്കാനുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത്.
1: ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ വളരെയധികം പണം ആവശ്യമായേരും. അതുകൊണ്ട് അതുപോലുള്ള അസുഖങ്ങൾ വന്നാൽ മാത്രം ഉപയോഗിക്കുക എന്ന നിബന്ധനയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമോ?
0: നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല ദാഹം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് മദ്യം മുൻകൂട്ടിയാണ് വാങ്ങി വെക്കാം എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു ചോദ്യം തന്നെ വളരെ കറക്റ്റാണ്, ഇത്തരം ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാം. കാരണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ സംഖ്യ വരും. അതുകൊണ്ട് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ ആ എടുത്തു വെക്കുന്ന ആളുടെ ലക്ഷ്യമെന്താണ്? കുറഞ്ഞ ഇൻകമിൽ വലിയ ലാഭം ലഭിക്കണമെന്നാണ്. നേരെ മറിച്ച് കമ്പനി അവിടെ ആഗ്രഹിക്കുക തങ്ങളുടെ സംരംഭത്തിൽ നിക്ഷേപിച്ച ആളുകൾ, ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകൾക്കൊന്നും വരരുതേ, അവർക്ക് ഒരു അസുഖവും വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ ചോദ്യകർത്താവും അങ്ങനെ തന്നെയാണല്ലോ, ക്യാൻസർ പോലുള്ള മാരക രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ പണം വരും, അതുകൊണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇൻഷുറൻസ് എടുക്കുക. അങ്ങനെ ഒന്നില്ല. കാരണം ചൂതാട്ടമാണ്, ലോട്ടറിയാണ് എന്നത് പൂർണ്ണമായ ബോധ്യമാണ് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാകുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസർ, മദ്യം ചൂതാട്ടം, ഇതൊക്കെ രിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമാണ്, പൈശാചികമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൻ്റെ കലാകതൽ വിശ്വസിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട ചികിത്സാ വഴികൾ തേടി അതോടൊപ്പം മുസ്ലിം ഉമ്മത്ത് മറ്റ് സഹോദരങ്ങളൊക്കെ തന്നെ ഇത്തരം ആളുകളെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായിച്ച് കടം കൊടുത്ത് മുന്നോട്ട് പോകുക, അതിലപ്പുറം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് ഇതിനുള്ള വഴി.
1: എൻ്റെ സുഹൃത്തിന് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ ആ സന്തോഷത്തിന് ആദ്യത്തെ സാലറി ലഭിച്ചപ്പോൾ എല്ലാവർക്കും ലഡു വാങ്ങിച്ചു നൽകി. അത് കഴിക്കാമോ എന്നാണ്
0: ഇവിടെ അദ്ദേഹം പ്രത്യേകിച്ച് ബാങ്കിൽ ജോലി ലഭിച്ചതിൻ്റെ പേരിൽ എന്ന് എടുത്തു പറഞ്ഞത്. ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അധ്യാപകനായിട്ടോ മറ്റേതോ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ബാങ്കിൽ ജോലി ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലിശ ബാങ്കുമായി ബന്ധപ്പെട്ട ശമ്പളമാണ് അയാൾ ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന്, അത്തരം ആളുകളോട് ഹലാലായ വഴികൾ സ്വീകരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ പലിശയുമായി ബന്ധമുണ്ടെങ്കിലും അയാൾ നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഹറാമായ കാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജൂതന്മാരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. ജൂതസ്ത്രീ നൽകിയ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നു. അവസാന ദിനങ്ങളിൽ ജൂതനുമായി പടയങ്കി പണയം വെച്ച് ബാർലി വാങ്ങിയിരുന്നു. ജൂതന്മാരാകട്ടെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. എന്നിട്ടും ആ വിഭാഗം ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യവഹാരങ്ങളും ഇടപാടുകളും നടത്തിയിരുന്നു, അവരുടെ ഭക്ഷണം കഴിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം ഭക്ഷണം കഴിക്കുന്നത് ഹറാമല്ല. പക്ഷേ നാം അവിടെ അവരെ ഇത് ബോധ്യപ്പെടുത്തുകയും മറ്റ് ഹലാലായ വഴികൾ ജോലികൾ സമ്പാദിക്കുകയാണ് ചെയ്യേണ്ടത്. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുത്തുകാരും സാക്ഷികളുമൊക്കെ ലഅനത്തിന് വിധേയരാണ് എന്ന് ബോധ്യപ്പെടുത്തി ഇത്തരം ഒരു ഉപഹാരത്തിൽ നിന്നും, അല്ലെങ്കിൽ ലഡു വാങ്ങിക്കൊടുത്തപ്പോൾ അത് ഇന്ന കാരണത്താൽ ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ നന്നായിരിക്കും. അതായിരിക്കും അയാൾക്ക് ഒന്ന് ചിന്തിക്കുവാൻ ഏറ്റവും ഉത്തമമായത് എന്നാണ് തോന്നുന്നത്. അല്ലാഹു തആല ആലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽ ചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും ആദ്യമായി സ്വാഗതം നേരുന്നു. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പാട്ടും കഥയും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൽ ഒരുമിച്ച് കൂടാറുള്ളത്. ഇത്തവണ വിവിധ മദ്രസകളിൽ നിന്നുള്ള കുട്ടികളുടെയും സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെയും ഒക്കെ വ്യത്യസ്തമായ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായി ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നേരുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ വീട്ടി അങ്കിൾ. കുട്ടികളെ, നമുക്ക് ഇന്നത്തെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ആദ്യത്തെ പരിപാടിയുമായിട്ട് കടന്നു വരുന്ന ആരാണെന്ന് നോക്കണ്ടേ? പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് എല്ലാ കുട്ടികളും ഈ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ, റേഡിയോ നിങ്ങൾക്ക് നൽകുന്ന ഈ അസുലഭമായ അവസരം നിങ്ങളും ഉപയോഗപ്പെടുത്തണം. ഇത്തരം പരിപാടികളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാ, നമുക്കും ഇതുപോലെ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടാം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ആദ്യത്തെ പരിപാടി അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കണ്ടേ? കേട്ടോളൂ.
1: عليكم ورحمة الله أقدم أمامكم شعراً عن الحياد بين الجنسيين في بحر كامل

0: ശുക്രൻ.
1: മാഷാല്ലാ മാഷാല്ലാ. സൻഹ ഫാത്തിമ എ എം യു പി എസ് ചേലക്കാട് കട്ടുപാറ സ്കൂളിൽ പഠിക്കുന്ന സൻഹ ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആദ്യ ഗാനം എല്ലാവരും കേട്ടല്ലോ. ഈ ഒരു എപ്പിസോഡിൽ ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സൻഹ ഫാത്തിമയുടെ ഗാനത്തിന് ശേഷം നമുക്ക് അടുത്ത പ്രോഗ്രാം കേൾക്കാം.
0: അസ്സലാമു അലൈക്കും.

ഒട്ടക്കുടലമതുണ്ടേ ക്ഷീരമീലിട്ടേ മുത്തു സുജൂതിലാടേ പിത്തനെ ഇട്ടോർ നിണ്ടേ ഒട്ടക്കുടലമതുണ്ടേ ക്ഷീരമീലിട്ടേ.

സന്തോഷം പൊന്തൽ ചന്തം മുന്തിര സുന്ദരി തന്തിര ശോഭി സൂര പൊരുൾ കസൂരാ.

മതി. സന്തോഷം പന്തൽ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുര അഹമ്മദ് പൂടന്റെ സുഖ.

0: മതി സന്തോഷം പൊന്തരുൾ ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭിസൂര പോരുൾ കസൂര.
1: മാഷാല്ലാ, ഫൈഹ ഫാത്തിമ കേസി അവതരിപ്പിച്ചിട്ടുള്ള മാപ്പിളപ്പാട്ടാണ് കുട്ടികളെ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത്. പുൽപ്പറ്റ ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഫൈഹ ഫാത്തിമ കേസിയുടെ ഈ ഒരു മാപ്പിള സോങ് മനോഹരമായിരിക്കുന്നുണ്ട്. നമുക്ക് ഫൈഹ ഫാത്തിമയെ അഭിനന്ദിക്കാം. വളരെ ഉഷാറായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത കഴിഞ്ഞ എപ്പിസോഡിലും ഇതുപോലെ തന്നെ ഫൈഹ ഫാത്തിമ മറ്റൊരു ഗാനവുമായിട്ട് നമ്മുടെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഗാനവും ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അടുത്ത പരിപാടി ആരാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കേട്ടു നോക്കൂ.
2: അസ്സലാമു അലൈക്കും മക്കളെ, മക്കളെ നല്ല കുഞ്ഞു മക്ക.

0: കുളിച്ച് ഊ ചെയ്തിടാം, സുബ്ഹിയും നമസ്കരിച്ച് ഖുർആനോതിടാം, സുബ്ഹിയും നമസ്കരിച്ച് ഖുർആനോതിടാം. മക്കളെ മക്കളെ, നല്ല കുഞ്ഞുമക്കളെ, രാവിലെ ഉണർന്നിടാം, നാഥനെ വണങ്ങിടാം, പുതുവസ്ത്രമടിന്നിടാം, ഭക്ഷണം കഴിച്ചിടാം, പുതുവസ്ത്രമടിന്നിടാം, ഭക്ഷണം കഴിച്ചിടാം, പാഠമൊക്കെയും പഠിച്ചു പാഠശാല ചേർന്നിടാം, പാഠമൊക്കെയും പഠിച്ചു പാഠശാല ചേർന്നിടാം. മക്കളെ മക്കളെ, നല്ല കുഞ്ഞുമക്കളെ, രാവിലെ ഉണർന്നിടാം, നാഥനെ വണങ്ങിടാം. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നല്ല ഉണർത്തുപാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഫിൽസ സി എം താഴിക്കോട് GMLP സ്കൂളിൽ പഠിക്കുന്ന ഫിൽസ സി എം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഉണർത്തുപാട്ട് വളരെ വ്യത്യസ്തമായി തോന്നിയല്ലേ? മഷാല്ലാ. അപ്പോൾ മക്കളെ മക്കളെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനത്തിലൂടെ എല്ലാ കുട്ടി മനസ്സുകളിലേക്കും നല്ലൊരു ഉണർത്തൽ ഫിൽസ ഫാത്തിമക്ക് നൽകാൻ സാധിച്ചു. ഫിൽസ മോളെ, അടുത്ത ഇതുപോലെയുള്ള പരിപാടികൾ, ഇതുപോലെ നല്ല നല്ല ഉണർത്തുപാട്ടുകളുമായിട്ടൊക്കെ കടന്നു വരണം. ഏതായിരുന്നാലും നല്ല ഭാവത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തുടരുന്നു. അടുത്ത പരിപാടി കാത്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം.
2: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആരാണ് ഈ ഗാനം പാടിയെന്നറിയണ്ടേ? ഫാദിയ മറിയം വെട്ടത്തൂർ. വെട്ടത്തൂർ 4 ക്ലാസ്സിൽ പഠിക്കുന്ന ഫാദിയ മറിയമാണ് അർത്ഥവത്തായ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പും ഫാദിയ മറിയം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്നിട്ട് വേറെ മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ ഫാദിയ മറിയം അവതരിപ്പിച്ചതുപോലെ പോപ്പുലറായിട്ടുള്ള നല്ല നല്ല ഗാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയായിട്ട് ഇവിടെ വന്ന് അടുത്ത എപ്പിസോഡുകളിലൂടെയും നമുക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ കഴിവുകളെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി കൂട്ടത്തിൽ ആശംസിക്കുകയാണ്. ഫാദിയ മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഗ്യാപ്പില്ലാതെ ഒരു ഇടയ്ക്കൊരു സ്റ്റോപ്പാവാതെ തന്നെ ഓരോ പരിപാടിയിലൂടെയും നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കണം. ഗാനം മാത്രമാവണ്ട, മറ്റുള്ള ഓരോ ഓപ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പറ്റിയതൊക്കെ തിരഞ്ഞെടുത്ത് പാട്ടും കഥയും പ്രസംഗവും കവിതയും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ വ്യത്യസ്തമായ എപ്പിസോഡ് നമ്മൾ തുടരുമ്പോൾ അടുത്ത പരിപാടിക്ക് സ്വാഗതം കാതോർക്കുന്നു. ആരാണ് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമലൈക്കും.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്ത് രസമുള്ള പാട്ടാ പാടിയതല്ലേ? ആരാപ്പ ഈ പാട്ട് പാടിയത്? ഷിഫ ഫാത്തിമായം. ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂളിലെ 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഷിഫ ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ അതിമനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നല്ല പാട്ടുകളുമായിട്ട് ഷിഫ മോൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പരിപാടി അവതരിപ്പിച്ചതിന് മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളും തുടിപ്പുകളും വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായൊരിടമാണ് പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. സ്റ്റാർ കൊസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നിശ്ചിത വിഷയമില്ലാതെ ഏത് തലത്തിലൂടെയും നിങ്ങളുടെ പാട്ടും പ്രഭാഷണങ്ങളും കഥയും കവിതയുമൊക്കെ വ്യത്യസ്തമായി കോർത്തിണക്കിയിട്ടുള്ള ഈ എപ്പിസോഡ് അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ച ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നുപോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ്. പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്ന് പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞ നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ തരൂ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പം അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പം മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യുക അല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാ നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപയും കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പ കൊടുത്തിട്ട് അവൻ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ ഉമ്മമാർക്ക് മക്കളുണ്ട് കയ്യിലെപ്പോഴും
0: കയ്യിലാണ്,
2: പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് 5ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്. ഇല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും, അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചെലവഴിക്കാന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും? തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കോസ്മെറ്റിക്സ് മായ്ക്കുമ്പോൾ മാനുപോകുന്ന കോൺഫിഡൻസ്. ഖുതുബ നിർവഹിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്.
4: ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിത വീക്ഷണത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അത് നമ്മൾ അറിയണം. നമുക്ക് തന്നെ മനസ്സിലാവില്ല അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവില്ല. അത്രത്തോളം ആവരണം ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ചുറ്റുമുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കാണുന്ന കാഴ്ചകൾ അത് നമ്മളെ നമ്മൾ അറിയാതെ സ്വാധീനിക്കും. നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ, വിശകലനങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതൊക്കെ നമ്മെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പരിസരങ്ങൾ, ഇടങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എവിടെയാണോ ചെലവഴിക്കപ്പെടുന്നത്, ആ ചെലവഴിക്കപ്പെടുന്ന ആ ഒരു ഇടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വാക്കുകളെ സ്വാധീനിക്കും, നമ്മുടെ ആശയങ്ങളെ സ്വാധീനിക്കും, നമ്മുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കും, നമ്മുടെ നിലപാടുകളെ സ്വാധീനിക്കും. ആ നിലപാടുകളെ സ്വാധീനിക്കുന്നത് നമുക്ക് അറിയാൻ പോലും കഴിയില്ല എന്നതാണ്, നമുക്കത് തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്നതാണ്. അത്രക്ക് സ്വാധീനം നമ്മുടെ ചുറ്റുവട്ടം നമ്മളിൽ ഉണ്ടാക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാട് ഒട്ടും ഇസ്ലാമികമായ ഒരു അന്തരീക്ഷമല്ലെങ്കിൽ ഇസ്ലാമിക ജീവിത വീക്ഷണം നമുക്കെന്ത് ചെയ്യും, നമ്മൾ അറിയാതെ കൈവിട്ടു പോകും. അത് നമുക്കാണെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കൈവിട്ടു പോയി എന്ന് എന്ത് ചെയ്യൂല, നമുക്കോട്ട് മനസ്സിലാവൂല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയുന്നതിന് ആധാരശിലകൾ എന്താ, അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്കൊരു ഒരു മുസ്ലിമിന്റെ വിശ്വാസം, ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നത് ഇസ്ലാമികമായി പറയണമെങ്കിൽ 7 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ചുരുക്കി പറയണം, 7 കാര്യങ്ങളിലേക്ക് അതിനെ ചുരുക്കി പറയാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മളെ തലമുറയിൽ പരിശോധിച്ച് നോക്കിയാൽ ആ 7 കാര്യങ്ങളാണ് ഒരു ഒരു മുസ്ലിമിന്റെ കോൺഫിഡൻസ് ആയിട്ട് പലപ്പോഴും ആത്മവിശ്വാസമായിട്ട് പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത് അല്ല എന്ന് നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മറുവശം ഇങ്ങനെ ഓർത്താൽ മതി. ശരിക്കൊരു മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണേ എന്താ, അതിൽ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ശരിക്കുള്ള ഈമാനും തവക്കുലുമാണ്. ഇത് പരലോ പടച്ചോണിലുള്ള ശരിക്കുള്ള ഒരു വിശ്വാസം, എനിക്ക് എന്തില്ലെങ്കിലും എനിക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാണ്ട് പിന്നെ എനിക്ക് എന്തില്ല, ഒരു പ്രശ്നമല്ല. ഇതാണല്ലോ ഒരു വിശ്വാസിക്കുന്നത്. അതാണ് എന്ത് ഞാൻ ഓതി വെച്ചായത്, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്താണ് ആ വാക്ക് നോക്കിയങ്ങൾ? എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, നിങ്ങൾ തന്നെയാകുന്നു ഉന്നതികൾ, ഉന്നതിയിലെത്തിയ ആളുകൾ. ഒരിക്കലും നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ല, പ്രയാസമുണ്ടാവില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ അടിത്തറ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തതിൻ്റെ ഒരു ആധാരശില, എന്തിൻ്റെ? കോൺഫിഡൻസിന്റെ ആധാരശില. എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെക്കുക എന്നാണ്. അതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കോൺഫിഡൻസ്. എനിക്ക് എന്റെ നാട്ടുകാരും വീട്ടുകാരും സമൂഹവും ആരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും പറ്റില്ല, എന്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടാൽ മതി, എന്നാ പിന്നെ ഒരു പ്രശ്നം എനിക്കില്ല. അവിടെ നമുക്ക് കോൺഫിഡൻസ് വേണ്ട, അങ്ങനെയല്ല വേണ്ട. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മനിൽ തമസ റിദല്ലാഹി ബിസഖതിന്നാസ് കഫാഹുല്ലാ മുഅ്നതന്നാസ്. ആരെങ്കിലും ജനങ്ങളുടെ അസംതൃപ്തി വകവെക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നുവോ എങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു അവന് മതിയാകുന്നതാണ് എന്നാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു മാർഗനിർദ്ദേശം അംഗീകരിച്ചു. അതിനൊരു പക്ഷേ വീട്ടുകാർ

അള്ളാന്റെ തൃപ്തിയൊക്കെ അവിടെ നിൽക്കട്ടെ, ജനങ്ങളെ തൃപ്തിയാണ് എനിക്ക് വലുത് എന്ന് വിചാരിച്ചു പോയാലോ? അങ്ങനെയുള്ള ആളുകൾ ആ ജനങ്ങൾക്കണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞു, ജനങ്ങൾക്കണ്ട് ഏൽപ്പിച്ചു കൊടുക്കുവാന് ഒരാളെ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും രണ്ടാമത്തെ ഒരാശയം എന്ന് പറയുന്നത് അള്ളാന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെക്കുന്നതിൽ ഒരു ആത്മാഭിമാനം, ഒരു കോൺഫിഡൻസ്, അതാണ് എന്റെ ആത്മവിശ്വാസം. ഇതാണ് ശരിക്കും വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. മൂന്നാമത്തത് സൃഷ്ടിപ്പിലുള്ള സംതൃപ്തിയാണ്. എനിക്കൊരു രൂപമുണ്ട്, പടച്ചോൻ സൃഷ്ടിച്ചിട്ടുണ്ട്, എന്നെ പോലെയല്ല വേറൊരാളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വ്യത്യാസമുണ്ട്. ഈ വിരലിന്റെ വ്യത്യാസം പറഞ്ഞിട്ടില്ല, അതല്ലേ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഖുർആൻ സത്യമെന്നുള്ളതിന്റെ തെളിവാണ്. നിങ്ങളെ വിരൽ തലപ്പുകളെ പോലും ഞാൻ എന്താക്കി, വ്യത്യാസപ്പെടുത്തി. അതുകൊണ്ടല്ലേ നമ്മൾ ആധാരത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ തമ്പു വെക്കുന്നത്. കാരണം എന്റെ തമ്പു പോലെ വേറെ ലോകത്തൊരാൾക്കും ഉണ്ടാവും, അത് ഞാൻ ഇരട്ടക്കുട്ടികളാണെങ്കിലും ചെയ്യും, ഉണ്ടാവില്ല. മാത്രമല്ല ഓരോരുത്തർക്കും ഒരു രൂപമുണ്ട്, അത് ഏറ്റവും അഹ്സനാണ് നമ്മൾ വിശ്വസിക്കണം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യരെ നാം ഏറ്റവും നല്ല രൂപഘടനയോടുകൂടിയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അതിലൊരു സംതൃപ്തി നമുക്ക് വേണം. പടച്ചൊന്നെ സൃഷ്ടിച്ച ഈ ഒരു ആകാരമുണ്ടല്ലോ, അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്, അതിലുള്ള കോൺഫിഡൻസ്, അതാണ് നമുക്ക് കോൺഫിഡൻസ്. നാലാമത്തതോ, നാലാമത്തെ കാര്യം ഹയാഗ് നൽകുന്ന ഒരു ആത്മാഭിമാനവും അന്തസ്സുണ്ട്. എന്താ ഹയാഗ് എന്ന് പറഞ്ഞാൽ ലജ്ജ, ലജ്ജാബോധം ഒരു വിശ്വാസിക്ക് നൽകുന്ന ഒരു ആത്മാഭിമാനമുണ്ട്. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, റസൂലുള്ള പറയണം ഒരിക്കലും തന്നെ ലജ്ജ എന്ന് പറയുന്നത് ഖൈറല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുവരില്ല. അതായത് അത് മനുഷ്യനുണ്ടാകണം, അതിന് ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനം ഉണ്ട്, ഞാനത് ചെയ്യാൻ പറ്റില്ല, ഞാനത് പറയാൻ പറ്റില്ല, എന്റെ ഫാമിലിയിൽ അത് പറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇതിൽ ഒരു ഇത് വരുന്നത്? എന്തുകൊണ്ടാണ്? ഹയാളിലൊലിക്കേ വരുള്ളൂ, അല്ലാത്തവൻ എന്താ, എന്തായാലും എന്താ. അപ്പൊ അത് ഒരു വിശ്വാസിയുടെ ഒരു കോൺഫിഡൻസ് ആണ് എന്ത്, ഈ ഹയാളിലുള്ള ഒരു ആത്മാഭിമാന ബോധം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താ, അഞ്ചാമത്തെ കാര്യം തെക്കുവയും സൽസ്വഭാവവുമാണ്. നമുക്ക് ഏത് ഡ്രസ് ഇടാം, എല്ലാ വേഷവും ഉപയോഗിക്കാം, പക്ഷെ അതിനേക്കാളും നല്ല വേഷം ഏതാ, വലിബാസു തഖ്‌വ ദാലിക ഖൈർ, തഖ്‌വയാകുന്ന വസ്ത്രമാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന്, അഥവാ ജീവിതത്തിൽ വിശുദ്ധി കാത്തുസൂക്ഷിക്കുക. അങ്ങനത്തെ ഒരാൾക്ക് വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാവും, വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാവും. വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, എളുപ്പാക്കി തരും, തുറന്നു തരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ട്. അതായത് രാവിലെ ഇറങ്ങും, ഇന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ ആ ശരിക്കും സുബഹിസ്കരിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്ത് ഇറങ്ങിയത്, ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല, അത് വല്ലാത്ത കോൺഫിഡൻസ്. ഇതാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സ്വത്തിലേക്കോ ഒന്നുമല്ല അന്നാണ് നോട്ടം, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. അപ്പൊ നമ്മളെ ഹൃദയം വിശുദ്ധിയുള്ളതാണ് എന്നൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആറാമത്തെ കാര്യം എന്താ, ശരിയായ ധാരണ, ഓരോ കാര്യത്തെ പറ്റി ശരിയായ അറിവുണ്ടാവുക എന്ന്. എന്നാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പരീക്ഷാ ഹാളിൽ കയറുന്ന കുട്ടിക്ക് കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാകുക, അതാ സിലബസ് ശരിക്കും ഇങ്ങോട്ട് വെള്ളം പോലെ പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ മര്യാദക്ക് പഠിക്കാത്തവനോ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുന്നത് പേടിയോ, കൊടുക്കുന്നത് പേടിയോ, ബെല്ല് കേൾക്കുന്നത് പേടിയോ, ആ ദിവസം അടുക്കുന്നത് പേടിയോ? കാരണം എന്താ, അതിന് മര്യാദക്ക് അതിനെ പറ്റിയുള്ള ധാരണ കയ്യിലില്ല. എന്നാ ശരിക്കുള്ള അറിവുണ്ടെങ്കിലോ, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തുന്നതാകുന്നു എന്നാണ്. അപ്പൊ ശരിക്കുള്ള ജീവിതത്തെ പറ്റിയുള്ള കൃത്യമായ ജ്ഞാനം അതൊരാൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു യാത്രക്കാരനെപ്പോഴുള്ള കോൺഫിഡൻസ് ഉണ്ടാകുക, ആ വഴി നല്ല ധാരണയുണ്ടെങ്കിൽ, നല്ലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എത്തിയിട്ട് നെറ്റ് പോയി, നമുക്ക് ഗൂഗിൾ മാപ്പും ഇല്ല, അപ്പൊ ആകെ ബേജാറായി, ഇനി എന്താ ചെയ്യാം? അപ്പൊ പിന്നെ വണ്ടിയിലുള്ള ഒരാൾ പറഞ്ഞ് എനിക്കറിഞ്ഞിട്ടുള്ളൂ, ധൈര്യമായിട്ടു. അത് വല്ലാത്തൊരു കോൺഫിഡൻസ്, അതെന്താ, അറിവിന്റെ കോൺഫിഡൻസ്. പക്ഷെ ആ നാലാളും പറയണത് ഇനി എങ്ങനെ പോകുക, നമുക്ക് അറിയില്ലായിരുന്നാലും ചുപ്പയില്. അപ്പൊ ധാരണ, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട്. ഏഴാമത്തെ കാര്യം എന്താ അറിയാം, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവെന്ന് പറയുന്നത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണെന്നുള്ള ഓർമ്മ ഉണ്ടാകുക. ശരിക്കുള്ള ജീവിതം പരലോകത്താണ്, വല്ലാഹിറത്തു ഖൈറും വാബഖ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകം. ഈ ഒരു ബോധമുണ്ട് എങ്കിൽ ഇവിടുത്തെ മേന്മകളൊന്നും അയാൾക്ക് മേന്മകളല്ല, ഇവിടുത്തെ സന്തോഷങ്ങളൊന്നും അയാൾക്ക് സന്തോഷങ്ങളല്ല, ഇവിടുത്തെ ആർഭാടങ്ങളൊന്നും അയാൾക്ക് ആർഭാടങ്ങളല്ല, ഇവിടുത്തെ

0: ദുഃഖങ്ങളൊന്നും അയാൾക്കൊരു ദുഃഖമല്ല. ഇവിടുത്തെ വിഷമങ്ങളൊന്നും അയാൾക്കൊരു വിഷമമല്ല. ഇവിടുത്തെ പരാജയങ്ങളൊന്നും അയാൾക്കൊരു പരാജയമല്ല. കാരണം എന്താ? എനിക്ക് ജീവിക്കാനുള്ള പരലോകത്താണ്, അവിടേക്കുള്ളതാണ് ഞാൻ നോക്കുന്നത്, ആ ഒരു ഉറപ്പ്. ഇതൊക്കെയാണ് ഒരു വിശ്വാസിയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ, പ്രത്യേകിച്ച് നമ്മളെ പുതിയ തലമുറയിൽ, നല്ലൊരു വിഭാഗത്തിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട പുതിയ തലമുറയുടെ നല്ലൊരു വിഭാഗത്തിന്റെ കോൺഫിഡൻസ് ഇതിലൊന്നുമല്ല. ഇതൊന്നല്ല എന്താ അവരുടെ കോൺഫിഡൻസ്. മറിച്ച് ബാഹ്യമായ വേഷഭൂഷാദികളിലും മേക്കപ്പിനുള്ള കോസ്മെറ്റിക് വസ്തുക്കളിലുമാണ് ഇന്ന് വലിയ കോൺഫിഡൻസ് ആയിട്ട് ഇന്ന് പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീഡിയായിട്ട് കുറച്ച് പെൺകുട്ടികളുടെ ഇന്ററാക്ഷൻ ഞാൻ ശ്രദ്ധിച്ചു, കോളേജിലെ പെൺകുട്ടികളുമായിട്ടൊക്കെ നടന്ന ഇന്ററാക്ഷൻസ്. അപ്പൊ അവരോട്, അവർക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലിപ്സ്റ്റിക് ഇടുന്നത്, എന്തുകൊണ്ടാണ് ഈ മേക്കപ്പ് സാധനങ്ങൾക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ചില കുട്ടികളോടുക്കുന്നത് ഇസ്ലാമികമായിട്ട് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ കുട്ടികൾ നിഷ്കളങ്കമായി പറയണത് എന്താ വെച്ചാൽ, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടണം, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടണം, ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്നാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മറുപടി. ഇന്ന് എവിടെ വരെ എത്തി എന്ന് വെച്ചാൽ, ഫോമോ എന്ന് പറയുന്നത് അഥവാ പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, കുട്ടികൾക്കിടയിലുള്ള ഒരു ഭീതിയാണ് ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഒരു ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഉള്ള കുട്ടികൾക്കിടയിലുള്ള ഒരു വലിയ ഭീതിയാണ്, ഒരു പേടിയാണ്, ഒരു ഫോമോ ആണ്. എന്ത്? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അഥവാ ഞാൻ ഇപ്പോൾ ഒരു 10 കുട്ടികൾ ഒന്നിച്ച് നടക്കണമെങ്കിൽ ഇതിൽ നിൽക്കാൻ പറ്റിയവളല്ല ഞാൻ, എനിക്കത്ര സൗന്ദര്യമില്ല, എൻ്റെ മുഖം അത്ര സുഖമല്ല എന്ന ഒരു കോംപ്ലക്സ് ഈ കുട്ടികൾക്ക് പോയിട്ടോന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കൂടെയുള്ള മറ്റു കുട്ടികളെ പോലെ അണിഞ്ഞൊരുങ്ങിയാലേ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ബേജാറ്, പേടി. ഒരു ദിവസം ചുണ്ട് ചോപ്പിക്കാൻ മറന്നാൽ സ്കൂൾക്ക് കോളേജിലേക്ക് വരുമ്പോൾ ഭയങ്കര ബേജാറ്, ഒരു ദിവസം മുഖം പൊട്ടിയിടാൻ മറന്നാൽ അന്ന് സ്കൂൾക്ക് പോരാൻ കഴിയാത്ത അവസ്ഥ, കോളേജിൽ വരാൻ കഴിയാത്ത അവസ്ഥ, അത്രക്ക് മാനസിക സങ്കടം. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കിട്ടണില്ല, ഒരു കോൺഫിഡൻസ് കിട്ടണില്ല. ഇപ്പൊ BDD എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നാണ്, അതാണ് BDD. അതായത് ഒരു പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥ, ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു മാനസികാവസ്ഥ, എൻ്റെ ബോഡി ഒരു സുഖമല്ല, ഞാനൊരു കാണാൻ പോയി പറ്റിയ ആളല്ല എന്നുള്ള ഒരു രീതി. ഇന്ന് ലോകത്ത് 50-ൽ ഒരാൾക്ക് ആ ഒരു മാനസികാവസ്ഥയുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. മാത്രമല്ല ഇത് എവിടെ എത്തി എന്നറിയ ഒരു മാനസികാവസ്ഥ. ഇപ്പൊ വർഷം തോറും 3 കോടി കോസ്മെറ്റിക് സർജറികൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ഒരു കൺമെഷീൻ പൗഡറും ഒരു ലിപ്സ്റ്റിക്കുമ്പോൾ നിൽക്കുന്നു, ആ ലോകത്തേക്ക് കടന്നാല് പിന്നെ പോയി പോയി ഇപ്പൊ ഇത് അവസാനം എത്തുന്നത് എവിടെ വെച്ചാൽ, അവനവന്റെ രൂപം അവനവൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സർജറി ചെയ്യണ കുട്ടികൾ. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് 3 കോടി പിന്നെ രൂപയുടെ സർജറി എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് വർഷം തോറും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രതിദിനം ശരാശരി 45 ലക്ഷം കോടി രൂപ ഒരു ദിവസം ഇതിന് ലോകത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു സ്ത്രീ ജീവിതത്തിൽ മൊത്തം അവരുടെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ശരാശരി സ്ത്രീ ഉപയോഗിക്കുക, നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള സ്ത്രീകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ 10-20 ലക്ഷം രൂപ വരെ ഇതിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു വീട് വെക്കണ പൈസ എന്ത് ചെയ്യണം, ഇവർക്കൊന്നും ഈ മുഖത്ത് ഈ സാധനങ്ങൾ തേക്കാൻ ഓരോ ദിവസവും ഉള്ളത് കണക്കുകൂട്ടിയാൽ അവരുടെ ജീവിതത്തിൽ 10-20 ലക്ഷം വരെ വരുന്ന. മാത്രമല്ല ഈ ഗുഡ്സ് പാർക്കിൽ പ്രത്യേക കണ്ണാടി വെച്ചൊരു ഒരു പ്രശ്നം അടുത്ത് കേരളത്തിൽ നമ്മൾ കണ്ടിരുന്നു. അതായത് മലപ്പുറം ജില്ലയിൽ ഈ ഗുഡ്സ് വണ്ടികൾ ഉണ്ടല്ലോ, ഓട്ടോറിക്ഷ പാർക്ക്, ആ പാർക്കിൽ ഏത് സമയത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ കണ്ണാടികൾ കുട്ടികൾ പിടിച്ച് തിരിക്കുക. അവിടെ സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഈ കണ്ണാടി പിടിച്ച് തിരിച്ചിട്ട് അവർ ഈ ലിപ്സ്റ്റിക് ഇട്ട് കുറെ അവിടെ മാന്തി തോണ്ടി തേച്ച്, ഇത് ഈ ഡ്രൈവർമാർക്ക് ഒരു പ്രശ്നമായി മാറും. അപ്പൊ ഡ്രൈവർമാർ എന്ത് ചെയ്തു വെച്ചാൽ, അവിടെ മരത്തിന്റെ ഒട്ടിൽ വലിയൊരു കണ്ണാടി നോക്കി, ഇനി എല്ലാവരും അവിടെ പോയി ചേർന്നു. അപ്പൊ അതും കുട്ടികൾ തമാശയൊക്കെ എടുത്തു, പിന്നെ അതിന്റെ മുന്നിൽ പോയിട്ട് ഇത് ചെയ്യുക, എന്നിട്ട് അത് റീലാക്കുക. ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലുള്ള സംഭവം അല്ല എന്ന് പറയാനാണ് ഇതിന് കാരണം. ഇത് നമ്മളെ പിന്നെ സ്കൂളുകൾ പരിസരങ്ങളിലൊക്കെ ഇതൊന്ന് സാധാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളിലെ കുട്ടികൾ, പെൺകുട്ടികൾക്ക് വരുന്ന ബാഗ് നോക്കൊണ്ടിരുന്നത്, ആ ബാഗിൽ ഇങ്ങനത്തെ കുറെ സാധന സാമഗ്രികളായിട്ടാണ് കുട്ടികൾ വരുന്നത്. കുറച്ച് സമയം ഒഴിവ് കിട്ടിയാൽ മതി, ഒരു കുട്ടി മറ്റേ കുട്ടിൻ്റെ ചോപ്പിക്കും, മറ്റേ കുട്ടി ഇങ്ങോട്ട് ചോപ്പിച്ചു കൊടുക്കും, അതിന് ചെറിയ കണ്ണാടി കൊണ്ടുവരും, ഫാന് കൊണ്ടുവരും. ഈ ഫാൻ എന്തിനാ, ഈ മുഖത്തിട്ട് ഈ പുട്ടിയിലുള്ള സാധനം വിയർപ്പ്, നമ്മളെ കാലാവസ്ഥക്ക് പറ്റിയതല്ലല്ലോ, ഈ വിയർപ്പ് വരുമ്പോൾ നന്നായിട്ട് ഒരുക്കാൻ തുടങ്ങും. അപ്പൊ അതില്ലാതെ കാര്യം എന്ത് ചെയ്യാം, മുഖത്തേക്ക് പിടിക്കാൻ പറ്റിയ ഫാൻ, ഇതൊക്കെ ആയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് സ്ഥാപനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മളെ വിവാഹങ്ങളോ, വിവാഹങ്ങളിൽ ഇപ്പോ 3-4 ലക്ഷം വരെ രൂപ ഈ ഒരു മേക്കപ്പിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അത് പിന്നെ പുതിയെണ്ണിൽ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ അതിങ്ങനെ വളർന്ന് വളർന്നപ്പോ ആ വീട്ടിലെ വല്യമ്മ മുതൽ പേരക്കുട്ടി വരെ ബ്യൂട്ടി പാർലർ പോയിട്ട് ഒരുങ്ങി വരുന്ന രൂപത്തിൽ കാര്യങ്ങൾ വന്നു. എന്നിട്ട് വലിയ ഇപ്പോ ഓഡിറ്റോറിയത്തിന് കൊടുക്കേണ്ട കാശ് അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ഇതിനും പല കാറ്റഗറി ഉണ്ട്, ഒരേ പല കാറ്റഗറി ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ വിവാഹത്തിന്റെ അടിസ്ഥാന ചെലവായിട്ട് കണക്കൂട്ടുക. എന്റെ മകളെ കെട്ടിക്കണം, മകളെ കെട്ടിക്കണമെങ്കിൽ ഇതും കൂടി അതിൽ പെട്ടതാണ്. അത് ഒഴിവാക്കലിനെ പറ്റി ചിന്തിക്കാനേ കഴിയണില്ല, ഒഴിവാക്കിയ കല്യാണം ആയില്ല, എവിടേക്ക് എത്തി എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണ് കോൺഫിഡൻസ്. അപ്പൊ നമ്മളെ കോൺഫിഡൻസ് എന്താ, ഇതൊന്നും ഇല്ലെങ്കിൽ കല്യാണം ആവില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു വിവാഹമായി കിട്ടൂല. അതേപോലെ തന്നെ ഇന്ന് കുട്ടികൾക്കിടയിൽ വരുന്ന ഒരു സംഗതിയാണ് പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന രീതിയിൽ രാവിലെ എന്നും ഒരു റീൽ ചെയ്യുന്ന ഒരു സ്വഭാവം. ഗെറ്റ് റെഡി വിത്ത് മീ, എന്റെ കൂടെ എല്ലാവരും ഒരുങ്ങി, എന്നിട്ടോ ഇന്ന് ഞാൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകും. അപ്പൊ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴുണ്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ, ഇന്ന് ഞാൻ കോളേജിലേക്ക് പരിപാടിക്ക് പോകും, അപ്പൊ അതിന് രീതി ഇങ്ങനെ. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച്, എന്നിട്ടോ അതിലിടുന്ന ഡ്രസ്സ്, ആ ഡ്രസ്സിനനുസരിച്ച് ചുണ്ടുമ്പോൾ അതിനനുസരിച്ചുള്ള കളർ. ഇങ്ങനെ ദിവസങ്ങൾ മണിക്കൂറുകൾ എത്രയാണ് ഇതിനു വേണ്ടി ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, ഞാൻ അവരോട് വളരെ സ്നേഹത്തോടുകൂടി പറയാം, മക്കളെ ഇത് എന്താ സംഭവം നിങ്ങളറിയാം, എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഇന്ന് വന്നത്? അതെന്താ സംഭവം എന്ന് ചോദിച്ചാല്, നമ്മളെ കോൺഫിഡൻസ്, നേരത്തെ ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ പറഞ്ഞുതരും, മുസ്ലിമിന്റെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു, അതൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ കുറച്ച് കമ്പനികളുണ്ട്, ഈ കോസ്മെറ്റിക് കമ്പനികൾ ലോകാടിസ്ഥാനത്തിൽ, അതാണ് ഏറ്റവും വലിയ വ്യവസായം. അവര് സെറ്റ് ചെയ്ത് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ട്, അതനുസരിച്ചാണ് ഇന്ന് കോൺഫിഡൻസ് തീരുമാനിക്കുന്നത്. അവരാണ് എന്താണ് സൗന്ദര്യം എന്ന് അവർ കുറച്ച് മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ. ആ മാനദണ്ഡം അനുസരിച്ച് കൊണ്ട് പോകുന്നവർക്കേ കോൺഫിഡൻസ് ഉള്ളൂ എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ, 5 മാനദണ്ഡങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് വെച്ചാൽ വെളുപ്പാകുന്നു, ഭംഗി എന്നുള്ളതാണ്. അത് അവരാണ് തീരുമാനം. എത്ര കളറുണ്ട് ഇവിടെ? ആ കളറിൽ ഏറ്റവും ഭംഗിയുള്ളത് വെളുപ്പാകുന്നു എന്നതാണ്. എന്നിട്ട് അതിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇതിനായിട്ട് ഈ ഫെയർനെസ് ക്രീമുകളും അതുപോലെ തന്നെ സ്കിൻ ബ്ലീച്ചിങ് ഉൽപ്പന്നങ്ങളും ഒക്കെ വ്യാപകമായ രീതിയിൽ അവർ വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സംഗതി, ചർമ്മം പാടുകളില്ലാത്തതും ഗ്ലാസ് പോലെ തിളങ്ങുന്നതുമാകണം, ഒരു ഗ്ലാസ് സ്കിന്നായിരിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവുള്ളൂ എന്ന ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിനു വേണ്ടി ഈ ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ കൺസീലർ, പിന്നെ കോമ്പാക്ട് പൗഡറുകൾ, ഇതൊക്കെ വിപണിയിൽ വൻതോതിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് വരും. മൂന്നാമത്തെ ഒരു കൺസെപ്റ്റ്, വാർദ്ധക്യത്തോടുള്ള ഭയം എന്നതാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു 20 വയസ്സിന്റെ യൗവനം ഉണ്ടാകണം, അപ്പോഴേ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരേപോലെ തന്നെ, വാർദ്ധക്യം ഒരു പ്രശ്നമാണ് എന്നൊരു ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ഈ ആന്റി ഏജിങ് ക്രീമുകൾ പുറത്തിറക്കും വലിയ തോതിൽ വിലട്ടിട്ട്. അപ്പൊ എന്തായി, പിന്നെ വയസ്സാകാതിരിക്കാനുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് വാരിത്തേക്കുന്ന അവസ്ഥയ്ക്ക് വരും, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതേപോലെ തന്നെ നാലാമത്തെ ഒരു മാനദണ്ഡം, കൃത്രിമമായി മാറ്റിയെടുത്ത മുഖലക്ഷണങ്ങളാണ്. അതായത് ഒരു വ്യക്തിയുടെ സ്വാഭാവിക മുഖഘടനയേക്കാൾ ഉപരിയായി ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സൗന്ദര്യമുള്ളൂ എന്ന് അവർ സൗന്ദര്യത്തെ ആ രീതിയിൽ നിർവചിക്കും. ഇവിടെ പിങ്ക് നിറമുള്ള ചുണ്ടുകൾ, അതൊരു പ്രത്യേക സംഭവമാണ്. ഇവിടെ ഇതിനായിട്ട് എന്ത് ചെയ്യും, പ്രത്യേക ലിപ്സ്റ്റിക്കുകള്, ലിപ്ലംബറുകള്, ഇതൊക്കെ വിപണിയിലേക്ക് ഇറക്കും. അതുപോലെ വലിയ കണ്ണുകള്, നീളമുള്ള കൺപീലികൾ, ഇതാണ് സൗന്ദര്യത്തിന്റെ മറ്റൊരടയാളം എന്ന് ഇവർ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഐലൈനറുകൾ എന്ത് ചെയ്യും, ഇവർ പുറത്തിറക്കും. അതുപോലെ കൂർത്ത മൂക്കും ഉയർന്ന കവിൾത്തടങ്ങളും, ഇവിടെ ഇതിനായിട്ട് എന്ത് ചെയ്യും, ഈ കോണ്ടൂറിങ്ങും ഹൈലൈറ്റ് മേക്കപ്പുകളും ഒക്കെ എന്ത് ചെയ്യും, അതിനുവേണ്ടി പുറത്തിറക്കും. പിന്നെ ഒന്നാണ് എന്താ പറയുക, ട്രെൻഡുകൾ മാറ്റിമറിക്കുക എന്നുള്ളത്. ഈ ട്രെൻഡ് ഒരേ ട്രെൻഡിൽ പോകൂല, ഇതൊരു വർഷം ഇങ്ങനെ പോയാൽ അടുത്ത വർഷം ട്രെൻഡ് മാറ്റും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോഴേ ഉൽപ്പന്നം മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഴയ സാധനം തന്നെ ആൾക്കാർ ഉപയോഗിച്ച് കണ്ടു നടക്കും. അപ്പൊ വിപണിയിൽ നിന്ന് അതൊക്കെ പോകും, പഴയതൊക്കെ പോകും, പുതിയ സാധനം കൊണ്ടുവരും. ഇതിപ്പോ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട പെരുന്തൽമണ്ണ ആകട്ടെ, മണ്ണാർക്കാട് ആകട്ടെ, ഈ അങ്ങാടികളിലൊക്കെ ഇതിനുള്ള ഷോപ്പുകൾ വൻതോതിൽ വന്നു കഴിഞ്ഞു. അവിടെ വാപ്പാര് കുട്ടികളെ ഇറക്കി കൊടുത്തിട്ട് ATM കാർഡും കൊടുത്തുകൊണ്ട് അതിന് ഉള്ളിക്കാണ്ട് പോയിട്ടാണ്. എന്താ വാരം എന്തൊക്കെയാ വാങ്ങിക്കോട്ടെ, നമുക്കറിയില്ല, ഇവിടെ ആ ബില്ലും കൊടുത്തുകൊണ്ട് വരിക. ഇത് ഇതിമ നിൽക്കൂല, ഇതോട് സംഭവിക്കാൻ പോണ എന്താന്ന് വെച്ചാൽ ഇത് വൃത്തിക്കും വെടിപ്പിനോളം ഇപ്പൊ ചെയ്യണേ. പക്ഷെ ഇത്തരം കുട്ടികള് ഡെയിലി സ്കൂൾക്കും കാര്യങ്ങൾക്കും പിന്നെ പോലെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിൽ തിരക്ക് പിടിച്ച് ഓടില്ലേ ഇപ്പോ ആ ഓട്ടത്തിന്റെ ഇടയിൽ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ മര്യാദക്ക് ചെയ്യണമെങ്കിൽ തന്നെ എത്ര സമയം വേണം? അപ്പൊ പിന്നെ കുളിയണ്ട് ഒഴിവാക്കി കണ്ട് ഈ പരിപാടിനെടുക്കും. അപ്പൊ ശരിക്കും കുളി അടക്കം നടക്കണില്ല. നിങ്ങൾ ശരിക്കും സൂക്ഷ്മമായിട്ട് ഇത് കേൾക്കണ ഉമ്മമാരുണ്ടല്ലോ, നിങ്ങളെ മക്കളെ, ഈ പ്രായത്തിലുള്ള മക്കള് രാവിലെ മര്യാദക്ക് കുളിച്ചു കണ്ട് പോണ കുട്ടികൾ എത്ര ഉണ്ട് നോക്കും. ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ ഒരു സ്പ്രേയിലാണൊക്കെ ജീവിതം. ഈ പുട്ടി ഇട്ട് ഇതിങ്ങനെ പുറത്തേക്ക് കാണിച്ച് പിന്നെ വിയർപ്പ് ഇതാക്കാണ് സ്പ്രേ ഓടിച്ച് അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരവസ്ഥയാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെ നടക്കുന്ന ഒരാള് താൻ കെട്ടാൻ പോകുന്ന ആളെ വഞ്ചിക്കല്ലേ ശരിക്കും ചെയ്യുന്നത്? ശരിക്കും അങ്ങനെ ചെയ്യണത്? ഇത് കണ്ടുകാണ്ട് ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ടോ? ഇത് മര്യാദക്ക് അവിടെ പോയിട്ടാണ് കുളിച്ചാലോ? കുളിച്ച് മുഖമൊക്കെ ശരിക്കും സോപ്പിട്ട് കഴുകിയാൽ, ഇത് കഴുകണമെങ്കിലും പ്രശ്നമാണ്, കഴുകണമെങ്കിൽ വേറെയുള്ള കുറെ സാധനങ്ങൾ ഉപയോഗിക്കണം, എന്നിട്ട് ഇത് കഴുകിയാൽ സാധനം പോകുള്ളൂ, അല്ലാതെ പോകൂല, അപ്പൊ അതിന് വേറെ പൈസ കൊടുക്കണം. ഇതെന്താ പരിപാടി? നിങ്ങളൊന്നാലോചിച്ചു. അതേപോലെ തന്നെ ഇത് ഞാൻ അതാ വഞ്ചിക്കുക എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പല കല്യാണങ്ങളും പിന്നെ കഴിഞ്ഞാല് ഞാന് ഇവളെ എല്ലാ കല്യാണം കഴിച്ചത്. കാരണം കണ്ട രൂപ അതല്ല, അത് കുളിച്ചപ്പോ മാറിപ്പോയി, അപ്പൊ കോട്ടിയടിച്ച മാതിരി കട്ടനെ പോലും. ഇതൊക്കെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആരോഗ്യ പ്രശ്നം ഇതിൽ, ഈ പിന്നെ ലെഡിന്റെ അംശങ്ങൾ, ഈയത്തിന്റെ അംശം വലിയ തോതിലുണ്ട് എന്നാണ് പറയുന്നത് ഈ തേക്കണ സാധനത്തിൽ. അത് നല്ലൊരംശം ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഇത് ബ്ലഡിലൂടെ പോയിട്ട് ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നത് വലിയ ഇന്നത്തെ വലിയ പഠനമാണ്. കാരണം കിഡ്നിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ കിഡ്നി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റ ഈ ലിപ്സ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, പിന്നെ മുസ്ലിങ്ങളാണെങ്കിൽ ഇബാദത്തിന്റെ കാര്യം പറയും വേണ്ട, ഇവർക്ക് എങ്ങനെ നിസ്കരിക്കാൻ കഴിയ? ഒതുണ്ടാക്കുമ്പോ തൊലി നനയണല്ലോ, ഇവർ ഒതുണ്ടാക്കൂല. കാരണം ഒതുണ്ടാക്കിയാൽ മുഖത്ത് ഈ വെള്ളം തട്ടിച്ച ഈ സാധനം രാവിലെ കുട്ടിയടിച്ചൊക്കെ പോവുകയല്ലേ, പിന്നെയാണ് നിസ്കരിക്കുക. എങ്ങനെ എങ്ങനെ ഒതുണ്ടാക്കുക? ഇനി ഒതുണ്ടാക്കിയാൽ തന്നെ എങ്ങനെ തൊലി നനയ? പിന്നെ നിസ്കാരം ഉണ്ടോ? നിസ്കാരമല്ല, നിസ്കാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോൺഫിഡൻസ് എന്താ? ഒരു മുസ്ലിമിന്റെ കോൺഫിഡൻസ് ഇതാ? പൊന്നു മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പെൺകുട്ടികളോടെ പറയാം, നിങ്ങൾ ഈ കോൺഫിഡൻസ് കോൺഫിഡൻസ് അല്ല, ഈ കൃത്രിമ കോൺഫിഡൻസ് അല്ല കോൺഫിഡൻസ്. നമ്മളെ രൂപം പടച്ചോൻ തന്നീല് നമ്മൾ വിശ്വസിക്കുക. അത് മനുഷ്യന് ചുളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊക്കെ അതിന്റെ ശരിക്കുള്ള രീതിയിൽ പോകുമ്പോഴാണ് ശരിക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. മറ്റേത് കണ്ടാൽ തന്നെ, ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ പണ്ട് ഈ പിന്നെ മരത്തിന് പകരം, തേക്കിന്റെ മരത്തിനും വീട്ടിന്റെ മരത്തിനൊക്കെ പകരം, അത് പണ്ട് മരം ഉപയോഗിച്ചു, പിന്നെ അതിന് പകരം എന്തായി, ടൈല് കണ്ടെത്തി, വേറൊരു സാധനങ്ങൾ കണ്ടെത്തി, പെയിന്റ് കണ്ടെത്തി അല്ലേ. ഇപ്പോ ആൾക്കാർ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഒറിജിനൽ ആരും ഉപയോഗിക്കുന്നില്ല. ഇനി ഒറിജിനൽ ആരും ഉപയോഗിച്ചാൽ തന്നെ പറയാം ഒറിജിനൽ അല്ല എന്ന് പറയും, ആ കോലത്തിലുള്ള സാധനങ്ങൾ. ഇതേപോലെയാണ് എന്തോ ഈ മേക്കപ്പിന്റെ സാധനങ്ങളും, അത് ഒറിജിനൽ ഏതാ അല്ലാത്തത് ഏതാ എന്ന് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ആൾക്കാരെ കാണിക്കാനാണ് ഇപ്പൊ ചെയ്യുന്നത്. ജനങ്ങൾക്കൊക്കെ നല്ല അന്തണ്ട്, നിങ്ങൾ നല്ലോണം ആലോചിച്ചു. അതുകൊണ്ട് മക്കളെ നല്ല പുനർവിചിന്തനം നടത്തുക. നമ്മളെ കോൺഫിഡൻസ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും വമ്പൻ കുത്തക മുതലാളിമാരുണ്ടാക്കിയ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് അവർക്കനുസരിച്ച് വേഷം കിട്ടുന്ന ദുർബലന്മാരായി നമ്മൾ മാറരുത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഈ ചോദിക്കണമൊക്കെ പാടെ വാങ്ങിക്കൊടുത്ത് ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഇത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കഴിയില്ല, ഇനി സാധനം ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല, വലിയ പ്രശ്നത്തിനൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിയായ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഈ ലോകത്ത് ഞാൻ വന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ നിയമങ്ങളും വിധികളും വിലക്കുകളും പാലിച്ച് ജീവിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒസിയത്ത് ചെയ്യുക. അപസ്മാര രോഗിയായ ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരു സംഭവമുണ്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, എന്നോട് ചോദിച്ചു, സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ കാണിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതാ, ആ പോകുന്ന ആ കറുത്ത സ്ത്രീയാണ് സ്വർഗം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പു പറഞ്ഞിരിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു, ആ സ്ത്രീ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അപസ്മാര രോഗം വരാറുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ വസ്ത്രം മാറുകയും ശരീരം വെളിവാവുകയും ചെയ്യാറുണ്ട്, അതുകൊണ്ട് എൻ്റെ രോഗം ശിഫയാകാൻ വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അപ്പൊ നബി പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ ഈ രോഗത്തിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടുന്നു. അത് ഈ രോഗം ഉണ്ടായതിന്റെ പേരിൽ ക്ഷമ കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുണ്ടായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിനക്ക് ആ ക്ഷമിച്ചതിന്റെ കാരണം കൊണ്ട് സ്വർഗം കിട്ടും എന്ന് തിരിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്ത്രീ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീ പറഞ്ഞത് നമ്മൾ ഓർത്തു വെക്കണം. ഫക്കാലത്ത് അവള് പറഞ്ഞു, എന്നാൽ അസ്ബിറു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ ഈ രോഗം കൊണ്ട് ഞാനതിൽ ക്ഷമിച്ചിരിക്കുന്നു. ഫക്കാലത്ത്, എന്നിട്ട് അവള് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോയിന്റ് എന്താ അറിയോ, അതാണ് നമ്മൾക്ക് ഇവിടെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്. ഫക്കാലത്ത് ഇന്നി അതശഖഫു ഫദഉല്ലാഹു അല്ലാ അതകശ്ശ, ഞാൻ ഈ വീഴുന്ന സമയത്ത് അപസ്മാരം വന്നുകൊണ്ട് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്ന ഒരു അവസ്ഥ ഉണ്ട്, അത് വെളിവാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വിഷയം മനസ്സിലായോ? അതായത് രോഗം ഞാൻ സഹിച്ചോളാം, എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പോഴും ആ സ്ത്രീക്കുള്ള മനോവിഷം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ അപസ്മാരത്തിൽ ഒന്നായിട്ട് ഞാൻ ഇളകി മറിയുമ്പോ എന്റെ ഔറത്തുകൾ മറ്റുള്ളവർ കാണും എന്ന ഒരു ആധിയാണ്. അതുകൊണ്ട് അത് ഔറത്ത് വെളിവാകാതിരിക്കാൻ പ്രവാചകരെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥന. എന്റെ പെൺകുട്ടികളോടാണ് ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കണം, നിങ്ങൾ ചിന്തിക്കണതിനെ കുറിച്ച്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. പരലോകവും പഠിച്ചവനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിച്ച നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മുൻഗാമികൾ, സഹാബ വനിതകൾ, അവരുടെ ഭയം ഇതായിരുന്നു. എന്ത്, അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിഷയമല്ല. എന്ത്, അപസ്മാരമുണ്ടായി ഉരുളുമ്പോൾ അവരുടെ ഔറത്ത് പുറത്തായാൽ പോലും അതിന് കുറ്റമില്ല, കാരണം അവരുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലത്. പക്ഷെ ആ സമയത്ത് പോലും എന്റെ സൗന്ദര്യം, എന്റെ ഔറത്തുകൾ മറ്റുള്ളവർ കാണരുതേ എന്ന് ചിന്തിച്ച ഒരു സമൂഹത്തിന്റെ പിൻഗാമികളാണ് ഇന്ന് ഇത്തരം കോസ്മെറ്റിക് കമ്പനികൾ ഉണ്ടാക്കിയ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ വേണ്ടി ഈ സാധനങ്ങളും വാരി വലിച്ച് തേച്ച് എത്രത്തോളം എന്റെ മാറും മാറിടവും അതേപോലെ തന്നെ മുഖവും ഒക്കെ ജനങ്ങളെ മുമ്പിൽ കാണിക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് വാപ്പാന്റെ അടുത്ത് നിന്ന് ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് സമ്മർദ്ദത്തിലാക്കി പണം വാങ്ങിക്കൊണ്ടുപോകും. ഈ വാപ്പാരെ ഈ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് കോളേജിലേക്ക് പോകാൻ ഓരോ മാസവും 20,000-30,000 അതിനുള്ള ഫീസ് വേറെ ഉണ്ടാക്കണം. അതിന്റെ പുറമേണ് എന്ത്, ഈ സാധനങ്ങൾ വാങ്ങാനുള്ള കാശ്. ഈ സാധു ലോഡിങ്ങിന്റെ പണിക്ക് പോയിട്ട് തലച്ചുമടെടുത്ത് കണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്ത് അവിടെ ആ വെയിലത്ത് പണിയെടുത്തിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ കൊണ്ടാണ് എന്തിനത് ഈ പരിപാടി ഒപ്പിക്കുന്നത്. എന്നിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ അതിന് ഇൻകലാബ് ഉണ്ടാക്കുക, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, എനിക്ക് കോൺഫിഡൻസ്, എന്ത് കോൺഫിഡൻസ് ആയി പോയി. അതുകൊണ്ട് മക്കളെ നിങ്ങൾ നല്ലോണം ആലോചിക്കും, ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമ്മൾ എത്രത്തോളം ഇസ്ലാമിന്ന് അകന്നു പോയിക്കൊണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ സ്ഥിരമായി കാണുന്നത് റീൽസുകളാണെങ്കിൽ, നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത് ഇതുപോലെയുള്ള സംഭാഷണങ്ങളാണെങ്കിൽ, നമ്മൾ സ്ഥിരമായി ഇടപഴകുന്ന പെൺകുട്ടികൾ, സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള വീടുകളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, സ്വാഭാവികമായി നമ്മളും അതുപോലെയായി മാറും. അതാണ് ഇന്ന് നമ്മളെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഉണ്ടാവും ഈ മേക്കപ്പും സാധനങ്ങളും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അത് വേറുള്ള ഒരു തുടച്ചു കളഞ്ഞൊരു ഏറ്റങ്ങൾ ഉണ്ടാക്കി. നല്ലോണം ആലോചിക്കുക. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ലോകത്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും മരണം വരെ ഈമാൻ കാത്തു സൂക്ഷിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. കോസ്മെറ്റിക്സ് മായ്ക്കുമ്പോൾ മാഞ്ഞുപോകുന്ന കോൺഫിഡൻസ്. ഖുതുബ നിർവഹിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ BDES MDES പ്രോഗ്രാമുകളിൽ 2027-28 വർഷത്തെ പ്രവേശനത്തിനായി നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഡാറ്റ് 30 വരെ അപേക്ഷിക്കാം. 20 December ഡാറ്റ് പ്രിംലിസ്. ഇതിനുശേഷം ഡാറ്റ് മെയിൻസ് ഉണ്ടാകും. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. 3000 രൂപയാണ് പരീക്ഷാ ഫീസ്. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ NIDകളിൽ BEd പ്രോഗ്രാമുകളുണ്ട്. NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. വിശദവിവരങ്ങൾക്ക് admissions.nid.edu.
2: ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അയാളിങ്ങനെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ ഇനി എന്ത് ചെയ്യും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പുറത്ത്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് അദ്ദേഹം ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഭക്ഷണം വിളമ്പാറുണ്ട്. അപ്പം ഗർഭിണിയായ ഭാര്യ, അപ്പോൾ അധികം പ്രയാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയും അവിടെ ജോലി കാര്യങ്ങളൊക്കെ ആളുകൾ വരവൊക്കെ പൊതുവെ കുറവാണ്, പൊതുവെ കച്ചവടം മോശമാണ്. അപ്പം അങ്ങനെ ഇദ്ദേഹം പുറത്ത് എവിടെയോ പോയിട്ടിങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു വയോധികയായിട്ടുള്ള ഒരു സ്ത്രീ സഞ്ചരിക്കുന്ന ഒരു കാർ മുന്നിൽപ്പെടുകയാണ്. അപ്പോൾ അവരെ കാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കേടെന്തോ സംഭവിച്ചു. അപ്പോൾ ഇയാൾ ആ സ്ത്രീയെ ചെന്ന് കണ്ടെന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കാറിനെന്തോ ചില കംപ്ലയിൻറ്റുകൾ എന്തോ വന്നു. അപ്പോൾ അത് നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം സഹായിച്ചു. അങ്ങനെ ടയറ് പഞ്ചറായതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വേറെ, അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, ആളുകളെ വിളിച്ചു വരുത്തുന്നു, ബാക്കിയൊക്കെ കുറേ സമയത്തിനകത്ത് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ വയോധിക കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് ചെയ്ത ഉപകാരത്തിന് നന്ദിയായിട്ട് ഇദ്ദേഹത്തിന് ഒരു കുറച്ച് പണമായിട്ട് അദ്ദേഹം കൊടുക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല അതെനിക്ക് വേണ്ട, ഞാനൊരു ഉപകാരം ചെയ്ത് തന്നതിന് അതിന് പൊതുവേന ഞാൻ പണമായിട്ട് സ്വീകരിക്കാറില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ വയോധിക പറഞ്ഞു, എന്നാലും അല്ല വേണ്ട, അങ്ങനെ ആവുമ്പോൾ പിന്നെ ഞാൻ ചെയ്തതിനെ കുറിച്ച് എനിക്കൊരു നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം എൻ്റെ മനസ്സിൽ, പിന്നെ അത് കാശ് കൊടുത്ത് ഞാൻ വാങ്ങി പിന്നെ
3: അതെ,
2: പിന്നെ എനിക്കതിനൊരു ഒരു മനസ്സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ വൃദ്ധ ഓക്കെ അതിന് നന്ദിയൊക്കെ പറഞ്ഞു അവർ പോയി. അന്ന് ജോലി അന്വേഷിച്ച് ജോലിയൊന്നും പിന്നെ കിട്ടാത്തതിൻ്റെ ഒരു വിഷമതോ കാര്യമുണ്ട്. വീട്ടിലാവുമ്പോൾ അവിടെ ചെറിയൊരു ഹോട്ടലാണ്, അപ്പോൾ അത് നേരത്തെ പൂട്ടും ചെയ്യും. പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഭാര്യയാണ് പലപ്പോഴും സഹായിക്കാറുള്ളത്. ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി. കുറേ ലേറ്റായി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇന്നൊരു വിശേഷം ഉണ്ടായി, ഇന്ന് ഷോപ്പ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ അടക്കാൻ സമയമാകുമ്പോൾ, കുറച്ച് നേരത്തെ തന്നെ അടച്ചിരുന്നു ഭക്ഷണമൊക്കെ, അപ്പോൾ ആ സമയമാകുമ്പോൾ ഒരു കാറിലൊരു വൃദ്ധ അവിടെ വന്നു. ആ വയോധിക വന്നിട്ട് അടക്കാൻ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിവിടെ ഒന്നുമില്ല, ഭക്ഷണം കാര്യമായിട്ടൊന്നുമില്ല, ഉള്ളതൊക്കെ പൊട്ടി നമ്മൾ കച്ചവടം മോശമാണ് പോയിന്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഫുഡിന് പല വഴിക്ക് തിരഞ്ഞു, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒന്നും നോക്കില്ല, ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് വയോധിക കൊടുത്തു. അങ്ങനെ ആ ഫുഡ് കൊടുത്ത് അവരാ ഭക്ഷണം വളരെ സംതൃപ്തിയായിട്ട് കഴിച്ച് പോണ സമയത്ത് ഒരു വലിയ തുക അവിടെ വെച്ച് പോയി. അപ്പം ഞാനത് പിന്നെ ഭക്ഷണത്തിൻ്റെ ക്യാഷല്ല, ഭക്ഷണം സാധാരണ ഹോട്ടലിൽ കൊടുക്കണം അതിൻ്റെ, പക്ഷേ ഭക്ഷണത്തിനല്ല, നല്ലൊരു ഒരു മാസത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള കഴിയാനുള്ള തുക അവർ വെച്ചിട്ടാണ് ഇത് വാങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധ പോയി. അപ്പം ഇയാൾ ഞെട്ടി, ആ വൃദ്ധ തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് അവർ ഈ നന്മ പടരും എന്നത് അവർക്ക്
3: മനസ്സിലായി.
2: ഇതാണ് കഥ.
3: മാഷാ.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
6: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
5: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
6: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്നാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണവും ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
5: അൽഹംദുലില്ലാഹ്,
6: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
5: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ? എല്ലാ ഭക്ഷണവും കിട്ടുന്നത് ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
6: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
5: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
6: അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്.
5: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല?
6: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
5: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിന് നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
6: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
5: ചീത്ത കൊളസ്ട്രോൾ ആണ് ഈ
6: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതലത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ആ സാധനം, അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
5: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
6: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മളെ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
5: നല്ല കൊളസ്ട്രോൾ,
6: ആ അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
5: ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ, ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
6: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
5: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
6: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക, അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
5: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
6: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
5: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
6: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
5: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും.
6: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണരീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണരീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
5: ലീഫി
6: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
5: പോർട്ട്ഫോളിയോ
6: ഡയറ്റ്, അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്. അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
5: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
6: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
5: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ.
6: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കിയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
5: അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണല്ലേ.
6: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
5: കൊളസ്ട്രോൾ
6: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയർ വർഗ്ഗങ്ങൾ, സോയ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
5: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
6: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
5: ഇതിപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
6: വളരെയധികം വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
5: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുമോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
6: കഴിഞ്ഞാൽ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പം ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയുക. അപ്പം അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പം അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
5: അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിലെ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാനും വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ്?
6: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിള്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
5: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
6: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
5: കഴിക്കുന്നത്,
6: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, തിരിച്ച് വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ. ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
5: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
6: അല്ലേ?
5: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സമയ സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
7: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
10: ഹൃദയമുള്ളവരായിരിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. മനുഷ്യശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിലൊന്നാണ് ഹൃദയം. അതിന്റെ പ്രവർത്തനം തകരാറിലായാൽ മരണത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ഹൃദയാരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ചില ജീവിതശൈലി ശീലങ്ങളെക്കുറിച്ചും അവബോധമില്ലാത്തതിനാൽ ലോകമെമ്പാടുമുള്ള മരണനിരക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഹൃദയരോഗങ്ങൾ. ഓരോ വർഷവും ഏകദേശം 1.7 കോടി ആളുകൾ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ മൂലം മരിക്കുന്നു. ഇത് ആഗോള മരണനിരക്കിന്റെ 31% വരും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ജനിതകമായി മറ്റു രാജ്യങ്ങളിലുള്ളവരേക്കാൾ ഇന്ത്യക്കാർക്ക് ഹൃദയാഘാതമുണ്ടാകാൻ 3 ഇരട്ടി സാധ്യതയുണ്ട്. 1960 മുതൽ 1995 വരെ നടത്തിയ നിരീക്ഷണങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച ഹൃദ്രോഗ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. നഗരവാസികളിൽ നടത്തിയ പഠനമാണിത്. ഇന്ത്യയിലെ ഗ്രാമവാസികളിൽ നടത്തിയ പഠനങ്ങളിലും കേരളം തന്നെയാണ് മുന്നിൽ, 7.4%. മറ്റു സംസ്ഥാനങ്ങളിലെ ഗ്രാമീണരിൽ ഹൃദ്രോഗ നിരക്ക് 4% കുറവാണ്. ഹൃദ്രോഗ സാധ്യത അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുവെന്നാണ് പഠനങ്ങൾ. ഗർഭാശയത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോഷകാഹാരക്കുറവ് കുട്ടികൾക്ക് ശാരീരിക വൈകല്യങ്ങൾക്കും അതുവഴി ഭാവിയിൽ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യതകളിലേക്കും വഴിതെളിക്കും. കുറഞ്ഞ തൂക്കവുമായി ജനിക്കുന്ന കുട്ടികൾക്ക് പിൽക്കാലത്ത് ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, മസ്തിഷ്കാഘാതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹൃദയാരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യപൂർണമായ ജീവിതരീതി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഭക്ഷണരീതികളും ദുശ്ശീലങ്ങളും വർജിക്കുക, ശരിയായ ആഹാരരീതിയും ജീവിതശൈലിയും സ്വീകരിക്കുക, നല്ല പോഷണമുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കുക, ദുർമേധസ് ഒഴിവാക്കുക, വ്യായാമം പതിവാക്കുക, തെറ്റായ ആരോഗ്യശീലങ്ങൾ വർജിക്കുക തുടങ്ങിയവയൊക്കെയും ശ്രദ്ധിച്ച് മതിയാകും. പുകവലി നിർത്തുക, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കുക, മനോസംഘർഷം ലഘൂകരിക്കുക, മദ്യപാനം വർജിക്കുക തുടങ്ങിയവയെല്ലാം ഹൃദ്രോഗത്തിന് അടിമപ്പെടാതിരിക്കാൻ നമ്മെ സഹായിക്കും. കിട്ടുന്നതെന്തും ഏത് സമയത്തും വാരി വാരിച്ച് കഴിക്കുന്ന പ്രകൃതക്കാരായ നമ്മൾ എന്തു കഴിക്കണമെന്നതിനെപ്പറ്റിയും എങ്ങനെ എപ്പോൾ കഴിക്കണമെന്നതിനെപ്പറ്റിയും ചില പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ചുരുക്കത്തിൽ, വായിക്ക് രുചിയുണ്ടെന്ന് തോന്നുന്നതെന്തും മൂക്കറ്റം കഴിക്കുന്ന നിലപാട് മാറ്റേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. മാംസ്യം, അന്നജം, കൊഴുപ്പ്, ധാതു ലവണങ്ങൾ, ജീവകങ്ങൾ എന്നീ ഘടകങ്ങൾ നിശ്ചിത അനുപാതത്തിൽ അടങ്ങുന്ന സമീകൃത ആഹാരമാണ് നാം കഴിക്കേണ്ടത്. ഈ അനുപാതത്തിൻ്റെ അളവ് തെറ്റിയാൽ നമ്മുടെ ശരീരത്തിനതൊരു ഭീഷണിയാകും. ആവശ്യത്തിലധികം ആഹരിക്കുമ്പോൾ ദുർമേധസ്സും കുടവയറും അനുബന്ധ രോഗവുമുണ്ടാകുന്നു. ഹൃദ്രോഗികൾക്ക് ഭീഷണിയാകുന്ന കൊളസ്ട്രോൾ ശരീരകലകളിലും രക്തത്തിലുമുള്ള കൊഴുപ്പും പോലുള്ള പദാർത്ഥമാണ്. കൊളസ്ട്രോളിൻ്റെ അളവ് മനുഷ്യ ശരീരത്തിൽ നിശ്ചിത പരിധി കഴിഞ്ഞാൽ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകും. ചീത്ത കൊളസ്ട്രോളായ LDL രക്തത്തിൽ അധികമായാൽ അവ ധമനികളുടെ ആന്തരിക പാളികളിൽ അടിഞ്ഞുകൂടുകയും ഉൾവ്യാപ്തി ചെറുതാവുകയും ചെയ്യുന്നു. അതോടെ ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരം ദുഷ്കരമാകുന്നു. ഇതാണ് നെഞ്ചുവേദനയുടെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും തുടക്കം. വ്യായാമരഹിത ജീവിതമാണ് എണ്ണമറ്റ രോഗങ്ങളിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കുന്നത്. അതിനാൽ തന്നെ വ്യായാമരഹിതമായ ജീവിതത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും. വ്യായാമരഹിതമായ ജീവിതം രോഗങ്ങളെ മാടി വിളിക്കുകയാണ്. നിത്യേന നാം ചെയ്യുന്ന ജോലി വേണ്ടത്ര വ്യായാമം നൽകുന്നില്ല. സാരമായ ശാരീരികാധ്വാനത്തോടെ ചെയ്യേണ്ട ജോലികൾ ഇന്ന് നന്നേ വിരളമാണ്. ഹൃദയത്തിനോ ശ്വാസകോശങ്ങൾക്കോ വേണ്ടത്ര പ്രയോജനം കിട്ടണമെങ്കിൽ കൃത്യവും ഊർജ്ജസ്വലവുമായ വ്യായാമരീതികൾ സ്വീകരിക്കണം. വേഗത്തിൽ നടക്കുക, ജോഗിംഗ്, നീന്തുക, സൈക്കിൾ ചവിട്ടുക, ഡാൻസ് ചെയ്യുക, ശാരീരിക ചലനങ്ങൾ കൂടുതലുള്ള കളികളിൽ ഏർപ്പെടുക തുടങ്ങിയ വ്യായാമരീതികളാണ് വേണ്ടത്. കൃത്യമായി മേൽപ്പറഞ്ഞ വ്യായാമമുറകൾ അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ 3-4 പ്രാവശ്യം ചെയ്യണമെന്ന് മാത്രം. ആയാസപ്പെടുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാകുന്നവർ, ഹൃദ്രോഗമുണ്ടെന്ന് രോഗനിർണയം ചെയ്യപ്പെട്ടവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ, ഇടയ്ക്കിടെ തലകറക്കമോ ബോധക്ഷയമോ ഉണ്ടാകുന്നവർ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർ, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ളവർ, പ്രായം ചെന്നവർ, ഇക്കൂട്ടരെല്ലാം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമങ്ങളിൽ ഏർപ്പെടാവൂ. ഹൃദ്യമായ സ്വഭാവ സവിശേഷതകളിലൂടെ നല്ല ഹൃദയമുള്ളവരായിരിക്കുക എന്നതും പ്രധാനമാണ്.
9: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
11: നമ്മുടെ പിന്നെ സ്കൂളിൽ നിലനടന്ന ഒരു പിന്നെ മനസ്സിൽ വല്ലാത്തൊരു പിന്നെ തങ്ങലുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച്, പ്രത്യേക പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതായത് പിന്നെ അവർ ഇൻ്റർവെല് സമയത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ മഴയും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണുമ്പോൾ കുട്ടികളത് ഒന്നാകെ ഒരു 10-160 കുട്ടികൾ ഒന്നാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷത്തിലായിരിക്കും.
12: അവർക്കത് ജോറാണ്,
11: ജോറാണ്. അത് ജോറാക്കുക മാത്രമല്ല, അവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. അതായത് മതിൽ ചാടിയിട്ടും അതേപോലെ തന്നെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി നൂഴ്ന്നിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഇതിനെ പരമാവധി അവർ ആഘോഷിക്കാനും ശ്രമിക്കും. അപ്പോൾ ആഘോഷം മൂത്താൽ എന്ത് ചെയ്യും, അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇൻ്റർവെല്ലി എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് ഇവരെ ഒരു പിന്നെ 5-6 മണിക്കൂർ അടക്കിയിരുത്തുന്നതിനേക്കാൾ ടാസ്ക്കാണ് എന്ത്, ഈ ഒരു 5 മിനിറ്റ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് കിട്ടുക. കാരണം ചോര പൊടിയാതെ ഈ മക്കളെ വൈകുന്നേരം ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇന്നലെ ഒരു ഉച്ചസമയം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം സമയം കിട്ടുമല്ലോ. അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കൂല അവർ. എത്ര നിർബന്ധിച്ചാലും പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കും. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം, എന്താ ഈ ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം,
12: അത്രയും സമയം
11: കളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ ഉച്ചസമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു സാധുവായൊരു കുട്ടി, അതായത് ഇനിയിപ്പോൾ നമ്മളവനെ ഒരു പിന്നെ മുഖത്തിട്ടൊന്ന് കുത്തിയാൽ പോലും ഒന്നും പ്രതികരിക്കാത്തൊരു കുട്ടി തേങ്ങി തേങ്ങി കരയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അതിലെന്തോ ഒരു സാധനം ഉണ്ട്. കാരണം അവൻ അങ്ങനത്തെ ഒരു ആരെങ്കിലും പോയിട്ടൊരു അറ്റാക്ക് ചെയ്യുന്നൊരു പ്രകൃതക്കാരനല്ല. അപ്പോൾ പിന്നെ അവനെ അടുത്ത് വിളിച്ചു. അപ്പോൾ സങ്കടം നിൽക്കുന്നില്ല, സാധാരണ അങ്ങനെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ മുതിർന്ന ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ കവളത്തേക്ക് തച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരഞ്ഞെടുത്ത സ്ഥലവും ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കത് വല്ലാതൊരു മനസ്സിലേക്കൊരു ഒരു വിഷമായി. കാരണം ആ കുട്ടി അത് കൊള്ളേണ്ടവനല്ല. കാരണം അവനെ 3 കൊല്ലം പിന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവനതിനർഹനല്ല. അവനെന്തായാലും അങ്ങോട്ടൊരാളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എന്നാൽ ശരി, അതൊന്ന് പരിഹരിക്കണമല്ലോ, ഇവനെ സങ്കടം പരിഹരിക്കണം. അപ്പം ആ മുതിർന്ന കുട്ടിയെ പിന്നെ ആ തച്ച കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ മുതിർന്ന കുട്ടി വന്നു. അപ്പം ഞാൻ പിന്നെ ദേഷ്യം ഭാവിച്ചുകൊണ്ട്, എന്തിനാണ് നീ അത് ചെയ്തത്, ഇവനെന്താ നിന്നെ കാണിച്ചത്? അപ്പം അവൻ അവൻ്റെ കാലിലെ ഒരു നീര് വന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇവൻ എൻ്റെ ഇവിടെ ചവിട്ടിയാറും. അപ്പം ഞാൻ പറഞ്ഞു, ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേദനിച്ചാൽ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ പോകും പറഞ്ഞു, എന്ത്, ഞാൻ ഭയങ്കര ക്ഷമിച്ചു. അവൻ്റെ ആ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു വേർഷനെ ഞാൻ പറയുന്നത്. ഞാൻ കുറേ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു, ഇവനിത് 3 തവണ ആവർത്തിച്ചു. ഞാനീ ക്ഷമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ക്ഷമിച്ചിട്ട് എന്താ ചെയ്തത്? എനിക്കിന്ന് സഹിച്ചില്ല, ഞാൻ അവനൊന്നുകൊണ്ട് കൊടുത്തു പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അവനിത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഈ 1160 കുട്ടികൾ ഓടുകയും പിന്നെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒരു ഒരു പിന്നെ നിരപരാധിയായ കുട്ടിയാണെങ്കിൽ എന്തായാലും കാല് തട്ടിയിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ആ നീരുണ്ട് കാൽ, നല്ല വേദനയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കവളത്ത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ പാടുണ്ടോ, പിന്നെ ഞങ്ങളെന്തിനാ അവിടെ? നിങ്ങളങ്ങനെ ഓരോരുത്തർ തച്ചതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തീർത്താൽ പോരെ. അപ്പോൾ എനിക്ക് തോന്നി, എന്ത്, ഈ കുട്ടി അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല, തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊന്ന് സമാധാനിപ്പിക്കണമല്ലോ. എന്നാൽ ശരി, നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ്മാഷ അടുത്തേക്ക് പോയിട്ട് ഇതൊരു തീരുമാനമാക്കുക, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ നാനാ വശങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും ഒന്ന്, ഒരാൾ വേദന സഹിക്കാനായിട്ടാണ്, ഒരാൾ എന്ത് ചെയ്താണ് അബദ്ധത്തിൽ പോയി ചവിട്ടിയതാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് കിട്ടണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഈ മുതിർന്ന കുട്ടി, അതാണ് ഇപ്പോഴത്തെ നമ്മളിന്നത്തെ ഒരു അനുഭവത്തിലെ ഒരു ഹൈലൈറ്റ്.

0: മനസ്സിലുള്ള ഒരു നന്മ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് പിന്നെന്താ തോന്നി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്ത്, ശരി പ്രശ്നം അവിടെ അവസാനിച്ചു, നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു തല്ലി കിട്ടിയതിനോട്. അപ്പം ഭയങ്കര ഹാപ്പിയായി. അപ്പം പറഞ്ഞു മാഷെ എനിക്ക് പ്രശ്നമല്ല, ഇനി ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചു തച്ചോനോട്. പറഞ്ഞു മാഷെ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല. അപ്പം രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ലാറു. അതല്ല പിന്നെ അവിടുത്തെ സ്റ്റാൻഡ്, എനിക്കും അതിൽ പ്രശ്നമില്ലാറു. അങ്ങനെ ഒരു സംഭവം ഇന്നലെ. പിന്നെ അത് എനിക്കത് പിന്നെ ഇങ്ങനെ അത് ക്ലാസ്സിലിരുന്ന് പിറ്റേ പീരീഡ് അവൻ്റെ ഈ പിന്നെ തച്ചവൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ. അപ്പോൾ എനിക്കതിങ്ങനെ തേട്ടി തേട്ടി ഈ മക്കളിൽ ഇങ്ങനത്തെ നന്മയും ഉണ്ടല്ലോ. നമ്മളൊരു വശത്ത് അവരുടെ മറ്റേ പിന്നെ കുരുത്തക്കേടുകളൊക്കെ ആലോചിച്ച് നമുക്കാണ് ആദി, അവർക്കങ്ങനെ ആദി. അവരുടെ അത് ആ കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു, പിന്നീട് അവരത് മനസ്സിലില്ല. മാത്രമല്ല അത് വേറൊരു വിഷയം, ചിലപ്പോൾ അത് അവരുടെ ഉമ്മയുടെ ഒരു സംഭാവനയായിരിക്കാം. ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തിയിട്ടുള്ള ആ നന്മയുടെ ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കായിരിക്കും പോവാ?
1: ശരിക്കും അത് കുട്ടികൾ കുല്ലുമൗലൂദിനും കുട്ടികൾ എപ്പോഴും ഒരു നല്ല പ്രകൃതിയിൽ നന്മയിലാണ് അവർ ജനിക്കപ്പെടുന്നത്.
0: അതെ,
1: പിന്നെ അവരുടെ മാതാപിതാക്കളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് അവരെ നല്ലവരും ചീത്തവരുമാക്കി മാറ്റി തീർക്കുന്നത്.
0: അതെ,
1: അപ്പൊ ഇതിൽ എന്താണ് പല സ്വാധീനങ്ങളും ആ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം.
0: തീർച്ചയായും
1: ഏറ്റവും നമ്മൾ അനിവാര്യമായും എന്താണ് ഒരു പക്ഷേ വിചാരിക്കേണ്ടതായ സ്വാധീനം വീട്ടിൽ നിന്ന് തന്നെ.
0: തീർച്ചയായും
1: വീട്ടില് മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല, കലഹങ്ങളില്ലാത്ത ദമ്പതിമാരില്ല, ഇണക്കമുള്ളിടത്ത് പിണക്കവും ഉണ്ടാവും.
0: തീർച്ചയായും
1: പക്ഷെ ആ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായും മക്കൾ അറിയാതെ തീർക്കണമെന്നാണ് പ്രവാചക അധ്യാപനങ്ങൾ മുഴുവൻ. അതൊരു നന്മയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളുമാണ് അത്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അത് പുറത്തുവരും, മനുഷ്യനാണല്ലോ, മക്കളുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും. അപ്പൊ അത് മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര അങ്ങോട്ട് വിചാരിക്കൂല, മക്കൾ ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ, മക്കൾ ഇതിൽ ഓരോ വാക്കുകളും സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ര വിചാരിക്കൂല. ഒരു വേറെ വർക്കിലായിരിക്കാം, വേറെ കറി കളിയിലായിരിക്കാം, വേറെ പഠനത്തിലായിരിക്കാം. പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ ആദ്യത്തെ എന്നുള്ളത് അറിയണം തീർച്ചയായും മാതാപിതാക്കൾ. അപ്പോൾ ഒരു പക്ഷേ ബാപ്പ ഉമ്മാനോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവുക,
0: തീർച്ചയായും.
1: അതല്ലെങ്കിൽ ഉമ്മ ബാപ്പയോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവുക. ക്ഷമ പറയുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ,
0: തീർച്ചയായും
1: ഒരു യോഗ്യത. പലപ്പോഴും ഈഗോ മൈൻഡായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണ് ഈ ഒരു ക്ഷമ പറയുക, തുറന്നു പറയുക, വിട്ടുവീഴ്ചക്ക് വേണ്ടി മുസാഫഹത്ത് നൽകുക എന്നുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും, ഞാൻ കുറ്റക്കാരൻ അല്ലെങ്കിൽ പോലും, അവിടെ ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈയെടുത്ത് എത്ര ഒരു മനോഹരമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുതുട്ടോ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും, അത് നിസ്സാരമായ തർക്കമാകട്ടെ, വലിയ വലിയ സാമ്പത്തിക അതല്ലെങ്കിൽ ആഭ്യന്തര എന്ത് തർക്കാകട്ടെ, 3 ദിവസങ്ങളിലധികം അത് നീണ്ടു നിൽക്കരുതുട്ടോ. നിങ്ങൾക്കിടയിൽ ആദ്യം കൈകൊടുത്ത് സലാം പറഞ്ഞ് ആരാണോ ആ പിണക്കം ആ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുക്കുന്നത്, അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക അധ്യാപനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ മക്കള് അത്തരത്തിലുള്ള നന്മകള് അവരറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യട്ടെയും. ഇന്നത്തെ കാലഘട്ടങ്ങൾക്കിടയിൽ റീൽസിന്റെയും മറ്റു ലഹരിയുടെ അതിപ്രസരത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മ പറ്റാത്ത ഉറവകൾ പൊട്ടിയൊഴുകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ആ ഒരു സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പീസ് റേഡിയോ ആശംസിക്കുകയാണ്.
0: അതെ,
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച്

0: തിരിച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങൾ. അഡ്വക്കറ്റ് പി കെ റഹീമിന്റെ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങൾ. എഴുത്ത് അഡ്വക്കറ്റ് പി കെ റഹീം. ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വ്യക്തിസ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും പരമപ്രാധാന്യം നൽകുന്നു. മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിലെ സമത്വം, നീതിയിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളാണ്. എന്നാൽ ഇത്തരം അവകാശങ്ങൾ പൂർണ്ണമായും നിയന്ത്രണരഹിതമല്ല. വ്യക്തികൾ, മാധ്യമങ്ങൾ, മതസ്ഥാപനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, നിയമനിർവഹണ ഏജൻസികൾ എന്നിവയെല്ലാം ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം വഹിക്കുന്നു. മതപരമായ ചർച്ചകൾ, മാധ്യമ സംവാദങ്ങൾ, പോലീസ് നടപടികൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയെ സംബന്ധിച്ച് വിഷയങ്ങൾ വിലയിരുത്തുമ്പോൾ വികാരങ്ങളെക്കാളും രാഷ്ട്രീയ പ്രവണതകളെക്കാളും ഭരണഘടനാ മൂല്യങ്ങൾക്കും നിയമപരമായ മാനദണ്ഡങ്ങൾക്കും മുൻഗണന നൽകേണ്ടതാണ്. മതസ്വാതന്ത്ര്യവും മതനേതാക്കളുടെ പങ്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ വ്യക്തിക്കും മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യവും മതത്തെ അവകാശപ്പെടാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശവും ഉറപ്പു നൽകുന്നു. ഈ അവകാശം പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമാണ്. മതം പ്രചരിപ്പിക്കുക എന്നത് ഒരു വിശ്വാസത്തിന്റെ ആശയങ്ങളും തത്വങ്ങളും മറ്റുള്ളവർക്ക് വിശദീകരിക്കുക എന്ന അർത്ഥത്തിലാണ് നിയമപരമായി മനസ്സിലാക്കപ്പെടുന്നത്. മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം നടത്തുക, ധാർമ്മിക സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, വിശ്വാസികൾക്ക് മതപഠനം നൽകുക, മതപരമായ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നിവ ഇതിന്റെ പരിധിയിൽ വരുന്നു. അതിനാൽ പുരോഹിതന്മാർ, പാസ്റ്റർമാർ, ഇമാമുമാർ, സന്യാസിമാർ, പണ്ഡിതന്മാർ തുടങ്ങി എല്ലാ മതനേതാക്കൾക്കും അവരുടെ വിശ്വാസത്തിന്റെ അധ്യാപനങ്ങൾ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഭരണഘടനാ അവകാശമുണ്ട്. മതപരമായ പ്രസംഗങ്ങൾ, മതഗ്രന്ഥങ്ങളുടെ പഠനം, പൊതുചർച്ചകൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയും പൊതുവെ ഈ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. എന്നാൽ മതസ്വാതന്ത്ര്യമെന്നത് ബലപ്രയോഗം, വഞ്ചന, ഭീഷണി എന്നിവ വഴിയോ നിയമവിരുദ്ധമായ പ്രേരണകൾ വഴിയോ മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല. അതുകൊണ്ടുതന്നെ മതപ്രചാരണം എന്നത് വിശ്വാസം വിശദീകരിക്കുന്നതും പങ്കുവയ്ക്കുന്നതുമാണ്. മതപണ്ഡിതരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ച. ആശയസ്വാതന്ത്ര്യം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാന അടിത്തറകളിലൊന്നാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) ഓരോ പൗരനും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നൽകുന്നു. ഈ പശ്ചാത്തലത്തിൽ മതപണ്ഡിതരുടെ അഭിപ്രായങ്ങളും മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനവും പൊതുചർച്ചയ്ക്ക് വിഷയമാകുന്നത് സ്വാഭാവികമാണ്. മതചിന്തകൾ പഠിക്കുക, വിമർശിക്കുക, പിന്തുണയ്ക്കുക, താരതമ്യം ചെയ്യുക, അക്കാദമിക് വിലയിരുത്തലുകൾ നടത്തുക എന്നിവ ഒരു ജനാധിപത്യ സംവാദത്തിന്റെ ഭാഗമാണ്. ഒരു മതത്തിന്റെ ഉപദേശങ്ങളെയും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെയും കുറിച്ചുള്ള സദ്വിശ്വാസപരമായ സംവാദത്തെ ഇന്ത്യൻ നിയമം വിലക്കുന്നില്ല. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ വിദ്വേഷം പരത്തുകയോ സമൂഹങ്ങൾ തമ്മിൽ ശത്രുത സൃഷ്ടിക്കുകയോ അക്രമത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകും. അതിനാൽ മതപരമായ വിഷയങ്ങളിലെ സംവാദം പരസ്പര ബഹുമാനത്തോടെ മാത്രം നടത്തപ്പെടേണ്ടതാണ്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. ജനങ്ങളെ വിവരമറിയിക്കുക, അധികാര സംവിധാനങ്ങളെ ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തുക, പൊതുചർച്ചകൾക്ക് വേദിയൊരുക്കുക തുടങ്ങിയ ബാധ്യതകൾ മാധ്യമങ്ങൾ നിർവഹിക്കുന്നു. പത്രസ്വാതന്ത്ര്യം ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള വിമുക്തിയല്ല. കൃത്യത, നിഷ്പക്ഷത, വിശ്വാസ്യത, വസ്തുതാപരത, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. പ്രത്യേകിച്ച് മതം, ജാതി, ഭാഷ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കൽ, പ്രത്യേക സമൂഹങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിടൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകൾ ഉപയോഗിക്കൽ അല്ലെങ്കിൽ മാധ്യമ വിചാരണകൾ നടത്തൽ എന്നിവ പൊതുജന വിശ്വാസത്തെയും സാമൂഹിക ഐക്യത്തെയും ബാധിക്കാം. അതിനാൽ വാർത്തകളും ചർച്ചകളും പ്രകോപനത്തിനും സംവേദനാത്മകതയ്ക്കും പകരം വസ്തുതകളുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം.
0: നുറുങ്ങുകൾ ഇതോടെ സമാപിക്കുന്നു. ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചുള്ള അഡ്വക്കേറ്റ് പി കെ റഹീമിന്റെ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് സഫീർ അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على محمد وعلى ال محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 9 ക്ലാസുകളിലായി സൂറത്തുൽ മുഅ്മിനൂനിന്റെ 30 വരെയുള്ള വചനങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കഴിഞ്ഞ വചനങ്ങൾ ഇതുവരെ കഴിഞ്ഞു പോയത് ആദ്യം വിജയിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ വചനങ്ങളിൽ പഠിപ്പിച്ചത്, 12 വരെയുള്ള വചനങ്ങളിൽ. പിന്നീട് അതിനുശേഷം ഉള്ള 13-30 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന, പൊതുവേ ഖുർആനിൽ പ്രയോഗിച്ചു പോകുന്ന 3 രീതികളാണ് പിന്നീട് തുടർന്ന് പറഞ്ഞത്. ആദ്യം മനുഷ്യ സൃഷ്ടിപ്പിന്റെ, ഒരു വ്യക്തി അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാവുന്ന അത്ഭുതങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, ആ അത്ഭുതങ്ങൾ അള്ളാഹുവിന് മാത്രം സാധ്യമാകുന്നതാണ് എന്നതാണ് അവിടെ പഠിപ്പിച്ചത്. അതിനുശേഷം മനുഷ്യ ശരീരത്തിന് പുറത്തുള്ള ചുറ്റുപാടുമുള്ള ജീവികളെക്കുറിച്ചും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുമാണ് അതിനുശേഷമുള്ള വചനങ്ങൾ പഠിപ്പിച്ചത്. ആകാശങ്ങൾ, ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ഇറങ്ങി വരുന്ന മഴ, അതിലൂടെ ചെടികൾ മുളച്ചു വരുന്നത്, പിന്നീട് അത് ഭക്ഷിച്ച് ജീവിക്കുന്ന കാലികൾ, ആ കാലിയിൽ ലഭിക്കുന്ന പാല്, അതേപോലെ തന്നെ ഒട്ടകം, കപ്പൽ തുടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. അതിനുശേഷം അള്ളാഹുവിൻ്റെ 3-ാമത്തെ രീതി മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയാൻ പറ്റിയ കാര്യങ്ങളായിരുന്നില്ല. അത് മുൻകഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ച് പ്രവാചകൻ അറിവില്ലായിരുന്നു. അത് പറഞ്ഞു നൽകാൻ കഴിയുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രമാണ് അതിനുശേഷം മുതൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. 30 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്. മുർസലുകളിൽ 1-ാമത്തെ വ്യക്തിയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യമയക്കപ്പെട്ട നബി ആദം അലൈഹി സ്വലാം ആണെങ്കിലും ആദ്യമയക്കപ്പെട്ട റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ പ്രവാചകൻ നടത്തിയ പ്രബോധനവും അവിടെ ഉണ്ടായ പ്രയാസങ്ങളും ഒക്കെയാണ് 30 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സൂചിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ കൗമിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നാണ് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثُمَّ أَنشَأْنَا مِن بَعْدِهِمْ قَرْنًا آخَرِينَ فَأَرْسَلْنَا فِيهِمْ رَسُولًا مِّنْهُمْ أَنِ اعْبُدُوا اللَّهَ مَا لَكُم مِّنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ഈ 3 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബിക്ക് ശേഷം അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ സംഭവത്തെക്കുറിച്ചുള്ള തുടക്കം സൂചന നൽകുകയാണ്. ഫുമ്മ, പിന്നീട്. ഫുമ്മ എന്നത് ശേഷം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. വ, ഫ, സുമ്മയൊക്കെ ശേഷം, പിന്നെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വ, ഫ എന്നതൊക്കെ തൊട്ടുടനെ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ, സുമ്മ എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു കാര്യം നടന്ന് അല്പം ഗ്യാപ്പിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് സുമ്മ എന്ന് ചേർത്ത് പറയാറുള്ളത്. സുമ്മ, പിന്നീട്, ശേഷം. അൻഷ ഇന, നഷ ആ എന്ന് പറഞ്ഞാൽ വളർന്നു എന്നാണ് അർത്ഥം. അൻഷ ആ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ്. അൻഷ ഇന എന്ന് പറഞ്ഞാൽ നാം വളർത്തി. മിംബഅദിഹിം, അവർക്ക് ശേഷം, അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം. കർണൻ, കർണൻ എന്ന് പറഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ തലമുറ എന്ന ഉദ്ദേശമാണ്. ആഹരീൻ, മറ്റൊന്ന്. അപ്പോൾ സുമ്മ അൻഷ ഇനാ മിംബഅദിഹിം കർണൻ ആഹരീൻ, പിന്നെ അദ്ദേഹത്തിന് ശേഷം, അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ടോ ആ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിൽ ഫഅർസൽന, ഫ എന്നിട്ട് അല്ലെങ്കിൽ അപ്പോൾ, അർസൽന നാം അയച്ചു, ഫീഹിം അവരിലേക്ക്, റസൂലൻ റസൂലിനെ, ദൂതനെ, മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ളത്. ഫഅർസൽന ഫീഹിം റസൂല മിൻഹും എന്ന് പറഞ്ഞാൽ പിന്നീട് അപ്പോൾ അങ്ങനെ നാം അവരിലേക്ക്, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ദൂതനെ നാം പറഞ്ഞയച്ചു. എന്തിനാണ് ദൂതൻ വന്നത്? ആ ദൂതൻ പറഞ്ഞ കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയാൻ വേണ്ടിയാണ്. ഉഅബ്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്ക്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ശേഷം ഉള്ള സമൂഹത്തിലേക്ക് റസൂലിനെ നാം പറഞ്ഞയച്ചത്. ആ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവർക്ക്, അവന് ശേഷം, അവനല്ലാതെ, അഥവാ അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനുമില്ല. അങ്ങനെയുള്ള ഏക ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ് ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞത്. അഫല തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം, ആ ജനതയെ നമ്മൾ പറഞ്ഞു, ആ ജനത ഒരു കപ്പലിലേക്ക് കയറി, അതല്ലാത്ത മുഴുവൻ ആളുകൾ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഈ കൗമിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുശേഷം ഈ കൗമിന്, ഈ സമൂഹത്തിന് ശേഷം ഒരു പുതിയ തലമുറയെ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവരികയാണ്. പുതിയ തലമുറ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവർക്ക് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കണം, അവരെ യഥാർത്ഥമായ ദീനിലേക്ക്, യഥാർത്ഥ ആശയത്തിലേക്ക് അവരെ ക്ഷണിക്കണം. ആ കാര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഫഅർസൽന ഇലൈഹിം റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ പറഞ്ഞയച്ചു. ഇവിടെ അർസൽന ഇലൈഹിം റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ളത് എന്ന പ്രയോഗം ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് അവരിൽ നിന്ന് തന്നെയുള്ളൊരു ആ സമൂഹത്തിൽ തന്നെയുള്ളൊരു വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു പറഞ്ഞല്ലോ, അവരിൽ നിന്ന് തന്നെയുള്ളൊരു പ്രവാചകനെ നാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന്. നേരത്തെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞപ്പോഴും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്, ആ സമൂഹത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു ആ പ്രവാചകൻ, അഥവാ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പ്രവാചകൻ. അള്ളാഹു മനുഷ്യന്മാരല്ലാത്ത ഒരാൾ പ്രവാചകനെ മനുഷ്യരിലേക്ക് അയച്ചിട്ടില്ല. കാരണം അങ്ങനെ പുറമേ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാതിരിക്കും. ഇത് മറ്റൊരു ജീവിയാണ്, നമ്മൾക്കിങ്ങനെ ജീവിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്കേറെ പരിചയമുള്ള, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ പറഞ്ഞത്. എന്നിട്ട് ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എന്താണ്? അനിഅബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ എന്നാണ്. എല്ലാ പ്രവാചകന്മാരും ഈ കാര്യമാണ് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സൂറത്ത് നഹലിൽ പഠിപ്പിച്ച വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാ വജ്തനിബുത് താഗൂത്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പറഞ്ഞ ചിന്തനാണ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, അവരെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ വജ്തനിബുത് താഗൂത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വജ്തനിബുത് താഗൂത്, നിങ്ങൾ താഗൂത്തിനെ, ദുർമൂർത്തികളെ, അഥവാ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതായ എന്തൊക്കെയുണ്ടോ ആ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ദുർമൂർത്തികൾ നിങ്ങൾ വെടിയണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും പരമപ്രധാനമായ പ്രബോധനം, ഏത് പ്രവാചകൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന ദൗത്യം എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് പ്രചരിപ്പിക്കലാണ്, ശിർക്കെതിരെ പോരാടലാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക ജീർണതകൾക്കെതിരെ, പിന്നെ അരാജകത്വങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സ്വവർഗതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വേച്ഛാധിപതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയവരൊക്കെ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അരാജകത്വങ്ങൾക്കെതിരെ, അധാർമ്മികതകൾക്കെതിരെ, മൂല്യച്യുതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതായിരുന്നില്ല ഒരു പ്രവാചകൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നാമത്തേത്, ആദ്യത്തെ പ്രബോധന ദൗത്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹു മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രവാചകനും പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി ആരാധനക്കർഹനെ മറ്റാരുമില്ല. അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അവന് പങ്കു ചേർക്കരുത്. തൗഹീദ് പഠിപ്പിക്കാനും ശിർക്കിൽ നിന്നും നിങ്ങൾ പോ ശിർക്കിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളും ചെയ്യേണ്ട പ്രബോധനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഇതാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് എന്ന് പ്രബോധനം ചെയ്യണം എന്താണ്? അത് തൗഹീദ് തന്നെയാണ്. കാരണം അള്ളാഹു പഠിപ്പിക്കുന്നു, ഇന്നഹു മയ്യുശ്രിക്കില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാൾ ശിർക്ക് ചെയ്താൽ അവൻ്റെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഹറാമാക്കി കളയും. വമഅവാഹുന്നാർ, അവൻ്റെ നിത്യസങ്കരം അള്ളാഹു നരകമാക്കി തീരും. ഇന്നഹു അള്ളാഹു മറ്റൊരിക്കൽ പഠിപ്പിച്ചത് ശിർക്ക് ചെയ്ത അള്ളാഹു ഇന്നല്ലാഹ യഗ്ഫിറു ലാ യഗ്ഫിറു യുശ്രക ബിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കു ചേർക്കുന്നതിന് ഒരിക്കലും പുറത്തുതരില്ല. വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ ഉള്ള പുറത്തുതരും. ഒരു മനുഷ്യൻ മുഴുവൻ തിന്മകൾ ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ തൗഹീദുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപങ്ങൾ മുഴുവൻ പുറത്ത് നേരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അല്ലായെങ്കിൽ പാപങ്ങൾക്കുള്ള ശിക്ഷകൾക്ക് ശേഷം അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ തൗഹീദില്ലാത്ത ഒരു വ്യക്തി എത്രത്തോളം നന്മകൾ ചെയ്താലും ആ നന്മകളൊന്നും അവന് ഉപകാരപ്രദമാവുകയില്ല. അവൻ നേരെ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് ചെന്നാവധിക്കുമെന്ന് ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പരമപ്രധാനമായും തൗഹീദ് പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും പ്രബോധന ദൗത്യം ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് തൗഹീദ് പ്രബോധനം തന്നെയാണ്. അങ്ങനെ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്തവർ നിങ്ങൾ വിളിച്ച് തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോഴൊക്കെ അവിടെ നടന്നതെന്താണ്? അത് അടുത്തായിട്ടുള്ള പഠിപ്പിക്കുന്നത് വക്കാല പറഞ്ഞു. അൽ മല എന്ന് പറഞ്ഞാൽ നേരത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയം പഠിപ്പിക്കുന്നിടത്തും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മല എന്ന് പറഞ്ഞ പ്രമാണി, ആ നാട്ടിലെ ഉന്നതിയിലുള്ള ആളുകൾ എന്നർത്ഥം. പ്രമാണികൾ പറഞ്ഞു, എങ്ങനെയുള്ളത്? മിൻ കൗമിഹി, അവരുടെ കൗമിൽ, ആ പ്രവാചകൻ്റെ കൗമിലുള്ള, ആ പ്രവാചകൻ്റെ സമൂഹത്തിലുള്ള പ്രമാണികൾ, പ്രമാണി പറഞ്ഞു. എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറു, അവർ എന്താണ്? നിഷേധിച്ചവർ, അഥവാ തൗഹീദുള്ളവരല്ല, മുഅ്മിനീങ്ങളല്ല, നിഷേധികളായ കുഫ്ഫാറുകളായ ആ പ്രവാചകൻ്റെ സമൂഹത്തിലെ പ്രമാണിമാരായ ആളുകൾ ആ പ്രവാചകനോട് പറഞ്ഞു. പിന്നെയോ അവർ എന്ത് ചെയ്തു? വക്കദ്ദബു ബിലിഖാഇല്ലാഹിറ, വക്കദ്ദബു, അവർ കളവാക്കി. കദീബ് എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ്, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി എന്നാണ്. കദ്ദബു, അവർ കളവാക്കി. എന്താണ് കളവാക്കിയത്? ബിലിഖാഇല്ലാഹിറ, ലിഖാ കണ്ടുമുട്ടൻ, ലിഖാഇൽ ആഖിറത്തി, ആഖിറത്തിൻ്റെ, പരലോകത്തെ കണ്ടുമുട്ടുക എന്നതിനെ അവർ നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുവിനെ നിഷേധിച്ചു, അതോടൊപ്പം തന്നെ പരലോകത്തെ കളവാക്കി. പരലോകമെന്ന ഒന്നുമില്ല എന്ന രൂപത്തിൽ അവർ കളിയാക്കുകയുണ്ടായി. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? വ അച്ചറഫിനാഹും ഫിൽ ഹയാത്തി ദുനിയ, വ അത്തറഫിനാ, അത്തറഫ എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങൾ എന്നർത്ഥം. അത്രഫ്, അള്ളാഹു സുഖാഡംബരങ്ങൾ നൽകി. അത്രഫിന, നാം സുഖാഡംബരങ്ങൾ നൽകിയിട്ടുണ്ട്. ഹും, അവർക്ക്, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ, ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനുള്ള, അടിച്ച് പൊളിച്ച് ആർമാദിക്കാൻ മാത്രമുള്ള സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും നാം നൽകിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എന്താണ്? സുഖസൗകര്യങ്ങളുള്ള, ആഡംബരങ്ങളുള്ള, എല്ലാവിധ ഭൗതിക നേട്ടങ്ങളും ഉള്ള ആളുകൾ. അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചു, പരലോകത്തെ കളവാക്കി. അങ്ങനെ നിഷേധിയും തെമ്മാടികളുമായി ജീവിച്ചിരുന്ന അവരുടെ കൂട്ടത്തിലെ ഉന്നതന്മാർ, അവർക്ക് സമ്പത്തുണ്ട്, ഭൗതികമായ എല്ലാ വിഭവങ്ങളുമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരമുണ്ടായി. ഇത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. സമ്പത്ത് കൂടുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം വരുന്നതിന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹങ്കാരമാണ് ഒരു വ്യക്തിയെ നന്മകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ തടയാൻ പ്രേരിതമാക്കുന്നത്. പ്രവാചകനെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ആരുടെയെങ്കിലും കലിബിൽ മിസ്കാലു ദറത്തിൻ മിൻ കിബരിൻ, അണുമണി തൂക്കം ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലായുദുഹുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അഹങ്കാരത്തിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. അതെന്താണ്? ബത്തറുൽ ഹഖ് വഗം തുന്നാസ്, രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കുക. കിവറങ്ങ് കൂടിക്കഴിഞ്ഞാൽ സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ സമ്പത്തുകൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നിടത്താണ്. അതുകൊണ്ട് മറ്റൊരാളിനെ പറയുന്ന എനിക്ക് വിശ്വസിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ആ സത്യത്തെ നിരാകരിക്കാൻ അവന് കഴിയും. അപ്പോൾ അത് കിബറാൻ, വഹംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കാനാണ്. ഇവിടെ എന്താണ്? സമ്പത്ത് അവർക്കുണ്ട്, അതുകൊണ്ട് അവർ അഹങ്കരിച്ചു. ആ അഹങ്കാരം സത്യനിഷേധത്തിലേക്ക്, പരലോകത്തെ കളവാക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദാ ഇല്ലാ ബഷറുൻ, മാ ഹാദാ, ഇതല്ല, ഇല്ല ബഷർ, മനുഷ്യരല്ലാതെ. മാ ഹുവ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ അതേ വർത്തമാനമാണ്. ഹാദ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ സാധാരണ ഇത് വസ്തുവിനെ സൂചിപ്പിക്കാനും ഹുവ എന്നാണ് വ്യക്തിയെ സൂചിപ്പിക്കാനും വേണ്ടി പറയുക. എന്നാൽ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഹാദ എന്ന് ഭാഷാവർ പ്രയോഗിക്കാറുമുണ്ട്. പക്ഷെ ഇവിടെ മാ ഹാദ ഇല്ല ബഷർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാത്ത രൂപത്തിൽ കളിയാക്കുന്ന, കുറവാക്കുന്ന, ഇതെന്തൊരു സാധനമാണ് എന്ന രൂപത്തിൽ പറഞ്ഞു എന്ന രൂപത്തിലാണ്. അപ്പോൾ മാ ഹാദ ഇല്ല ബഷർ, ഇതൊരു മനുഷ്യനല്ലാതെ വേറൊന്നുമല്ല. എങ്ങനെയുള്ളത്? മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ളത്. യഅ്കുലു, അവൻ ഭക്ഷിക്കുന്നു, അവൻ തിന്നുന്നു. മിമ്മാ തഅ്കുലൂന, നിങ്ങൾ തിന്നുന്ന ഒന്ന്, നിങ്ങൾ തിന്നുന്നത് തന്നെയാണ് അവനും തിന്നുന്നത്. വയശ്റബു തഅ്കുലൂന മിൻഹു, നിങ്ങൾ തിന്ന്, വയശ്റബു, അവൻ കുടിക്കുന്നു. മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളെപ്പോലെ തിന്നുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അഹങ്കാരികൾ, സമ്പത്തുള്ള ആളുകൾക്ക് അഹങ്കാരമുണ്ടാകുന്നു. അഹങ്കാരമുണ്ടാകുമ്പോൾ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് തടസ്സമാകും. എത്ര സമ്പത്തുണ്ടെങ്കിലും കൂടുതൽ വിനയം, ശുക്ർ കാണിക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പാവങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ റസൂൽ പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ അഹങ്കാരം നമ്മളെ പിടികൂടുകയും സത്യത്തിൽ നിന്നും വഴിദൂരം ആയിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദ ഇല്ല ബഷറുൻ മിസ്ലുക്കും യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ തിന്നും പോലെ, നിങ്ങൾ കുടിക്കും പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഇതെന്ന് എല്ലാ പ്രവാചകന്മാരും ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് മലക്കൻ അള്ളാഹ് എക്കാമായിരുന്നു, പക്ഷേ അള്ളാഹ് അയച്ചില്ല, ഇതൊരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരൊക്കെ അള്ളാഹു മനുഷ്യന്മാരുടെ കൂടെ തിരഞ്ഞെടുത്ത അയച്ച എന്തിനാണ്? മനുഷ്യന്മാരല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പറ്റിയതല്ലെന്ന് അവർ പറയുമായിരുന്നു. മനുഷ്യനാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യനും പറയുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഇതേ വർത്തമാനം അവർ പറഞ്ഞിട്ടുണ്ട്. മലിഹാദ റസൂൽ, ഇതെന്തൊരു മനുഷ്യനാണ്, അവൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. കുലത്ത് ആം വയം ഷീഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു എന്ന രൂപത്തിൽ ഒന്നുമില്ല. സാധാരണ നിങ്ങളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന, നിങ്ങളെപ്പോലെ ഭക്ഷിക്കുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു സാധാരണക്കാരനെ മനുഷ്യൻ മാത്രമാണ് ഇവർ. അതുകൊണ്ട് അവനെ നിങ്ങളാരും വിശ്വസിക്കേണ്ട, അവനെ നിങ്ങളെ അംഗീകരിക്കേണ്ട, അവനെ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള നിഷേധങ്ങൾ, ഈ രൂപത്തിലുള്ള കുറവാക്കലുകൾ, മനുഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലുകളൊക്കെ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? അതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. അവർക്ക് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഡംബരങ്ങൾ നൽകി. സമ്പത്തും അധികാരങ്ങളും അതേപോലെ തന്നെ സുഖസൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് മതിമറന്നു പോകുന്ന അവസ്ഥ മനുഷ്യന്മാർക്കുണ്ട്. ആധുനിക കാലഘട്ട അവസ്ഥകൾ എടുത്തു നോക്കൂ, വലിയ പൈസ ഉണ്ടാകുമ്പോൾ സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, കുട്ടികളാകട്ടെ, സ്വന്തമായി സ്വന്തം കാര്യം നിൽക്കാൻ സമ്പത്തുണ്ട്, ആ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. വലിയ വലിയ പിന്നെ വാഹനങ്ങൾ വാങ്ങുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എൻ്റെ വീട് വലുതാണെങ്കിൽ അതിന് മതിൽ കെട്ടിയാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൂടുമ്പോൾ കിബറുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആ സമ്പത്തുണ്ടാകുമ്പോൾ വലിയ ഫോണുകൾ വാങ്ങാൻ പറ്റുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റുമ്പോൾ, ആ വസ്ത്രങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെ മാറ്റിവെക്കുവാൻ, അതേപോലെ തന്നെ അള്ളാഹുവിനെ പരിഹസിക്കുവാൻ, അങ്ങനെയൊക്കെ നടക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ലാതാകുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സമ്പത്തുണ്ടാകുന്നത്, ആഡംബരങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ വലിയ പ്രയാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഈ ദുനിയാവിനെ പഠിപ്പിച്ച കാര്യം എന്താണ്? ഈ ദുനിയാവ് ആദ്യ ഹയാത്തു ദുനിയ ലഇബുൻ വലഗുൻ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് കളിയും ചിരിയും വിനോദവും വർത്തമാനങ്ങളും മാത്രമാണ്, വേറൊന്നുമല്ല. ഇവിടെ നമ്മൾ ജീവിച്ചാൽ ഇവിടെ നമ്മൾ മരിക്കും. നൈമിഷികമായ ആഡംബരങ്ങളും സുഖങ്ങളും മാത്രമാണ് ഈ ലോകത്ത് കിട്ടുന്നത്. എന്നാൽ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഉന്നതമായതും എന്നെന്നും ബാക്കിയാകുന്നതുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബിക്ക് ശേഷം അയച്ച പ്രവാചകനും ആ പ്രവാചകനെ പറഞ്ഞ തൗഹീദിൻ്റെ പ്രഖ്യാപനവും ആ തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ പ്രമാണിമാർ നിഷേധിച്ചതുമാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇതിൽ നമുക്കുള്ള പാഠം എന്താ? ആ പ്രമാണിമാരെ പോലെ നിഷേധികളായി നമ്മൾ മാറാനും വേണ്ടി പാടില്ല. ആ പ്രവാചകന്മാരെ പോലെ എതിർപ്പുകളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ നടുവിൽ ഈമാൻ മുറുകെ പിടിക്കുവാൻ, ഇസ്ലാം മുറുകെ പിടിക്കുവാൻ, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിന് വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.

അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗിലെ ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും അധികാരികളൊക്കെ ചൊല്ലി. ഇപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ചെറുതായൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. അതുപോലെ നമ്മുടെ കൂട്ടുകാർ കുറേ ആളുകൾ ഇങ്ങനെ ലൈവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാറിയോ, അവരുടെ വോയിസുകളായിട്ടുള്ള നമ്പർ പ്രോഗ്രാമുകൾ വോയിസായിട്ട് നമ്മുടെ 85 90 745 845 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അവിടെ കാട്ടും പാട്ടും കഥയും കവിതയും ഒക്കെ ഇൻഷാല്ലാ നമ്മുടെ ലൈവിലിങ്ങനെ ഇന്ന് നമ്മുടെ ശ്രോതാക്കളെ കൊണ്ട് ലൈവ് നമുക്ക് ലൈവാക്കണം ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ കഥയും കവിതയൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ കൂടെ ഇന്ന് ആരൊക്കെയാണ് ലൈവിൽ ഫീഡ്ബാക്കിൽ വന്നിട്ടുള്ളത് നോക്കാം. ആരൊക്കെ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട് എന്ന് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും അംറ ബിൻ തിയാസിർ. അതുപോലെ ജമീല കുമരനല്ലൂർ, അമീർ ടി എടുത്തനാട്ടുകര, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആയിഷ അങ്ങാടിപ്പുറം, സാജിദ കാലിക്കറ്റ്, വി ജമീല വി കെ പൂനൂർ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അമീർ ടി എടുത്തനാട്ടുകര, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടാവുകയും തൗഹീദിൽ അടിയുറച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ആദർശ സുഹൃത്ത് ജീവിതത്തിലുണ്ടാവുക എന്നത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമായിരുന്നു മക്കയിൽ നിന്നുള്ള ഹിജ്റാവേളയിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനും ഇടയിലുണ്ടായിരുന്ന സൗഹൃദം ഇതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയാണ്. ശത്രുക്കൾ ജീവന് വേണ്ടി വേട്ടയാടി തൗർ ഗുഹയുടെ പ്രവേശന കവാടം വരെ എത്തിയ സന്ദർഭം, ആ ഭീതിജനകമായ നിമിഷത്തിൽ പ്രവാചകൻ്റെ സുരക്ഷയോർത്ത് അബൂബക്കർ ആശങ്കപ്പെട്ടപ്പോൾ, ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തിന് ആശ്വാസം പകർന്നു. പരലോക വിജയവും തൗഹീദും ലക്ഷ്യമാക്കി പരസ്പരം താങ്ങും തണലുമായി മാറിയ ആ ആത്മബന്ധമാണ് പ്രകൃതിയുടെ നിയമങ്ങളെയും ശത്രുക്കളുടെ കുതന്ത്രങ്ങളെയും അതിജീവിക്കാൻ അവർക്ക് കരുത്തു പകർന്നത്. ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം നമ്മുടെ ആത്മീയ പുരോഗതി ആഗ്രഹിക്കുകയും പ്രതിസന്ധികളിൽ കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യുന്ന അത്തരം ഒരു സുഹൃത്ത് കൂടെയുണ്ടെങ്കിൽ നാം യഥാർത്ഥ വലിയ ഭാഗ്യവാന്മാർ തന്നെ. ഈ പറഞ്ഞത് നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾക്കൊക്കെ കുറേയേറെ കൂട്ടുകാരുണ്ട്. നമുക്ക് പല ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവാറുണ്ട്. പല ലക്ഷ്യങ്ങളിൽ നമ്മളോട് സുഹൃത്ത് ബന്ധം കൂടുന്നവരുണ്ട്. പക്ഷേ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ടാവും, നമ്മുടെ ആദർശം തന്നെയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകൾക്ക് നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കും, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദുല്ലിഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹദീസ് കാണാൻ കഴിയും. 7 വിഭാഗം ആളുകൾ, ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അന്ന് അള്ളാഹിൻ്റെ അർശിൻ്റെ തണലല്ലാതെ ഒരു തണലും ലഭിക്കാത്ത, അതായത് സൂര്യൻ തൊട്ടുമുകളിൽ കത്തിച്ചൊലിച്ച് ഓരോരുത്തരും തങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ കുളിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്ന ആ ഒരു സന്ദർഭം, അവിടെ മനുഷ്യന് അർശിൻ്റെ തണൽ ലഭിക്കും എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞെന്നറിയും. റജലാൻ, 2 സുഹൃത്തുക്കൾ, തഹബ്ബാവില്ല, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വജ്തമഅ, അവർ അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ഒരുമിച്ച് കൂടി. വത്തഫറക്ക, അവർ അതിനു വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിന് അവർ പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വിഭാഗം ആളുകൾ, അങ്ങനെയുള്ളൊരു സുഹൃത്ത് ബന്ധം നമ്മൾക്കുണ്ടോ? നമ്മൾ പലരോടും ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്കവരോട് പറയാൻ, നമ്മളവരെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ചില ആളുകളുടെ കുടുംബ മഹാത്മ്യം, അല്ലെങ്കിൽ ചില സ്വഭാവ ഗുണങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾക്ക് സ്നേഹം, ആ ഇഷ്ടമുണ്ടാവേണ്ടത് ദീനിൻ്റെ മാർഗത്തിലാണല്ലോ. ആ ഒരു തൗഹീദിൻ്റെ ആദർശത്തിൻ്റെ പേരുള്ള ആ സ്നേഹബന്ധം അത് ഇവിടെ മാത്രമല്ല നാളെ പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളിങ്ങനെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ കാണാൻ കഴിയും. തൗഹീദിൻ്റെ ആദർശത്തിൻ്റെ പേരിൽ സുഹൃത്തുക്കളായി മാറിയ ആളുകൾ. നമുക്ക് ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോഴേ ഹിജ്റയുടെ സംഭവം സന്ദർഭം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ആളുകളെ മദീനയിലേക്ക് ആദ്യ ഹിജ്റ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മദീനയിലേക്ക് ആളുകൾ ഹിജ്റ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. റസൂല് ആദ്യം ഘട്ടങ്ങളൊക്കെ വന്ന ആളുകളെ, അൻസ്വാറുകളെ, മദീന നിവാസികളായ ആളുകൾക്ക് സുഹൃത്ത് ബന്ധം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അവരെ സഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നുണ്ട് റസൂല്. അപ്പോൾ അങ്ങനെ സഹോദരനായി ലഭിക്കുന്ന ആളെ അൻസാരിയായ മദീന നിവാസിയായ സ്വഹാബി സ്വീകരിക്കുന്നത് സ്വന്തം വീട്, രണ്ട് വീടിൻ്റെ ഒരു വീട് നേരെ പകുത്ത് മറ്റേയാൾക്ക്, സ്വന്തം സ്വത്ത് മുഴുവൻ താൻ സമ്പാദിച്ചുണ്ടാക്കിയതൊക്കെ നേരെ പകുതിയാക്കി. രണ്ട് ഭാര്യമാരുള്ളവർ പറയാണ്, നിങ്ങൾക്ക് ഏത് ഭാര്യയാണ് ഇഷ്ടം അവരെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾ വിവാഹം ചെയ്തോളൂ. അങ്ങനെ അത്രയേറെ സഹോദരന്മാരെ അവർ ദീനിൻ്റെ പേരിലായിരുന്നത്. അവർക്ക് വേറൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബന്ധം നമ്മൾക്ക് അവരുടെ ജീവിതാവസാന രംഗത്തും കാണാൻ കഴിയുന്നുണ്ട്. അവർ മരണമാസന്നമായി കിടക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഒരു യുദ്ധവേള, ഒരു സ്വഹാബി ആർക്കൊക്കെയാണ് പരിക്ക് പറ്റിയത്, ആരൊക്കെ എന്തൊക്കെയാണ് അറിയാൻ വേണ്ടി യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യനുണ്ട് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി പറയുന്നത്. അദ്ദേഹം വെള്ളവും കൊണ്ട് ആ സ്വഹാബിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു ആർത്തനാദം കേൾക്കുകയാണ്. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ അവിടെ കൊടുക്കൂ. അവിടെ എത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരാളെ കരച്ചിട്ട് കേൾക്കുന്നത്. ഈ സ്വഹാബി പറയാം, തൊട്ടപ്പുറത്തുള്ള ആ സ്വഹാബിക്ക് കൊടുക്കാൻ. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. തിരിച്ച് രണ്ടാമത്തെ ഉള്ള ആളെടുത്ത് വരുമ്പോൾ അദ്ദേഹവും അവിടുന്ന് അദ്ദേഹം മരണപ്പെടുക. തിരിച്ച് ആദ്യത്തെ ആളെടുത്ത് വരുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. മൂന്നാളുകളും തനിക്ക് അത്രയേറെ ആവശ്യമുണ്ടായിരുന്നു. സിറോൻ ഖുർആനിൽ പറഞ്ഞല്ലോ, സ്വന്തത്തിന് ആവശ്യം ഉണ്ടായിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അവർ പരസ്പരം ദീനിൻ്റെ പേര് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സ്നേഹബന്ധം അങ്ങനെയായിരിക്കണം. എന്ന് മാത്രമല്ല, നമ്മൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറയുന്നുണ്ട്, എനിക്ക് അയാൾ ഇഷ്ടമെന്ന് പറഞ്ഞു റസൂൽ പറയുന്നുണ്ട്, നീ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. പറയണം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, അങ്ങനെയുള്ള വിശ്വാസികളാവുക, അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾക്കുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവരോട് പറയാം. നമ്മൾക്ക് താങ്ങായിക്കൊണ്ട് നമ്മുടെ കൂടെ ആദർശ സുഹൃത്തുക്കളുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രയത്നിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാരോപദേശത്തിൻ്റെ സമയമായി. അപ്പോൾ ഇൻഷാല്ലാ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ മറ്റു ഫീഡ്ബാക്കുകളിലേക്ക് വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരാളെ കാണുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും അല്ലേ? ഏത് സമയത്തും പറയാൻ പറ്റിയൊരു വാക്ക്. മരണ വീട്ടിൽ ചെന്ന് പറയാം, കല്യാണ വീടുകളിൽ ചെന്ന് പറയാം അല്ലേ, ഏത് സിറ്റുവേഷൻ അനുസരിച്ചും പറയാം. നോക്കൂ, നിങ്ങൾ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ഗുഡാണ് അവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ അള്ളാഹു പഠിപ്പിച്ചു തന്ന ഈ ഒരു സലാം ഏറ്റവും മഹനീയമായ ഒരു പ്രാർത്ഥനയാണ്. ഏത് സന്ദർഭത്തിൽ നമുക്കത് പറയാം? പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ പാരൻസിന് അല്ലേ, നമ്മുടെ സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മൾ വഴിയെ കണ്ടുമുട്ടുന്ന ആളുകളോട് ഒക്കെ നമ്മൾ സലാം പറയണം. അതിലൂടെ നമുക്കൊരുപാട് പ്രതിഫലം ലഭിക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ 20 കൂലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞാൽ 30 കൂലി. അതുമാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യദ്ഖുലു ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കാതെ സ്വർഗത്തിൽ പോവുകയില്ല. വലാ തുഅ്മിനു ഹത്താ തുഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളുടെ വിശ്വാസവും പൂർത്തിയാവുകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? എന്താണത്? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ്. സലാം പറയുക എന്നല്ല പറഞ്ഞത്, സലാമിനെ വ്യാപിപ്പിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇടയിൽ, വിശ്വാസികൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. ആ സ്നേഹം നമ്മുടെ ഈമാനിൻ്റെ ഭദ്രതയ്ക്ക് കാരണമാകും. അതിലൂടെ നമുക്ക് സ്വർഗം ലഭ്യമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ടാൾ ഇങ്ങനെ സംസാരിച്ച് പോവാണ്. ആ സംസാരിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടക്ക് അവരുടെ ഇടയിൽ ഒരു മരമോ അല്ലെങ്കിൽ ഒരു ചുമരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ അവരെ രണ്ടുപേർക്കും നടുവിൽ വന്നു. അങ്ങനെ ഒരാൾ അതിൻ്റെ വലത് ഭാഗത്തുകൂടെയും മറ്റൊരാൾ അതിൻ്റെ ഇടത് ഭാഗത്തുകൂടെയും കടന്നുപോയി. വീണ്ടും അവർ കണ്ടുമുട്ടുമ്പോൾ സലാം പറയട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയും അധികം നമ്മൾ സലാമിനെ വ്യാപിപ്പിക്കണം. അറിയുന്നവരോടും അറിയാത്തവരോടുമൊക്കെ സലാം പറയണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സലാമിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് പ്രതിഫലമാണ്. അതിലപ്പുറം സ്വർഗമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ സലാം. അത് നമ്മളൊരിക്കലും മറക്കാതിരിക്കുക. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുക, സലാം പറഞ്ഞുകൊണ്ട് പിരിയുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കേട്ട സാരോപദേശത്തിലും വന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ ജുമൈലത്ത് അതുപോലെ ഷംനാദ് ഖാന്, നബീസ മക്കര, അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കിരി, നഫീസ പി താമരശ്ശേരി, സഫിയ എടപ്പാൾ, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, പിന്നെ ആരാണ്, ഉമ്മു കുൽസൂ ചിറയമംഗലം, സലീന തോട്ടശ്ശേരിയറ, ആയിഷ കരുമ്പിൽ, ഇവരൊക്കെ നമ്മുടെ കൂടെ സലാം പറഞ്ഞുകൊണ്ട് കൂടെ ചേർന്നിട്ടുണ്ട്. മാഷാ കുറേ ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സാരോപദേശം, എത്ര അർത്ഥവത്തായ വാക്കുകൾ. സലാം പറയുന്നതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ജമീല വി കെ പൂനൂർ. അപ്പോഴേ ഈ നമ്മൾ വളരെയേറെ സാഹോദര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ സാഹോദര്യത്തിൻ്റെ ഒരു മറ്റൊരു ഭാഗമാണ് പരസ്പരം സ്നേഹം ഉണ്ടാകാൻ. ആ സ്നേഹം ഉണ്ടാകാനുള്ള മാർഗമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമാണ് എന്ത്? പരസ്പര സ്നേഹം ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള മാർഗമാണ് തഹ. ഇസ്ലാമിൽ സലാം നമ്മൾ എവിടെ കണ്ടാലും സലാം പറയാനുള്ളത്. സഹാബികളുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അതാണല്ലോ. അവർ ഒരു യാത്ര ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, രണ്ടാളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, അവരെന്ത് ചെയ്യും? മുന്നിലൊരു കല്ലോ മരമോ എന്തെങ്കിലും ഒരു മരം എന്തെങ്കിലും ഒരു മറ കണ്ടാൽ അവർ നേരെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ രണ്ടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ പോവും. എന്നിട്ട് വീണ്ടും കാണുമ്പോൾ സലാം പറയും. ഇങ്ങനെ സലാമിന് അവരെന്ത് ചെയ്തിരുന്നു? വ്യാപിപ്പിച്ചിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സ്നേഹം സന്തോഷം കൈമാറിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾക്കും കഴിയണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മഹാജിറുകളുടെയും അൻസാറുകളുടെയൊക്കെ ചരിത്രം. ഇൻഷാല്ലാ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രചന ഹംസ നാരോക്കാവ്, ഇശൽ കൊമ്പുമറക്കം ചാട്ടുചരണം.

ചിന്താഹന്തവരാരിതകൃതം ചിന്ത വളർമയിൽ കൊണ്ടു വളർന്നൊരു ദണ്ഡി വിളംബരം പൂണ്ട സ്വാർത്ഥം സുഹൃദണി കമ്പ.

ഹുസന കഹനവകാശ ബദൽ വിധം ഫ്രീഡമായി അവർ കഥ മതിശ ബല

0: ജസാക്കും ഉള്ളായിറേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നല്ല ടോപ്പ് ഒരു പാട്ട് നമ്മൾ കേട്ടു. ജിസിയ ജമാലാണ് പാട്ട് പാടിയത്. ബറക്കല്ലാഹു ഫീക്. ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട് പാട്ട് കേട്ടോ മോളുസേ. അപ്പോൾ നമ്മൾ നേരത്തെ ഫീഡ്ബാക്ക് ഇങ്ങനെ വായിച്ച് നല്ലൊരു ഉപദേശമാണ് കേട്ടത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല കുമരനെല്ലൂർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാമിലെ സഹോദര്യത്തെക്കുറിച്ചായിരുന്നു അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ സഹോദര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇതായിരുന്നു നമ്മൾ കേട്ടത്. അമീർട്ടി അടുത്തു അടിപൊളി ഗാനം മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ആരാണ്, ഉമൈറ തൃശൂർ തിരൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിന്നെ കുറേ ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. നല്ല പാട്ട് മാഷാല്ലാ. ജമീല വി കെ പൂനൂർ, ജമീല കുമരനെല്ലൂർ, ഇവരൊക്കെ ടോപ്പ് പാട്ടായിട്ട് പറഞ്ഞു. ബാർക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ട് മാഷാല്ലാ. ഒരു ചോദ്യം ചോദിക്കാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരിയായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, നമ്മുടെ ചരിത്രത്തിൽ കുറേയേറെ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണാൻ കഴിയും. അദ്ദേഹം ഹിജ്റ പോയി മദീനയിലേക്ക് എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സഹോദരനായിക്കൊണ്ട് ഒരു സ്വഹാബിയെ

യർമൂക്ക് യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ആർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ, കടുത്ത ചൂടിലിങ്ങനെ മുറിവേറ്റി കിടക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കി പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു കുറച്ച് വെള്ളമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അപ്പോൾ ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു വെള്ളം ചുണ്ടോടെ അടിപ്പിച്ചപ്പോൾ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇക്രിമ ബിൻ അബി ജഹൽ, അദ്ദേഹം ചെയ്യുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നീ ഇക്രിമക്ക് കൊടുക്കുക. അദ്ദേഹം ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ആ വെള്ളവുമായി ചെല്ലുമ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് നിന്ന് വേറൊരു കരച്ചിലെ കേൾക്കുന്നത് അയ്യാഷ് ബിൻ അബി റബീഅന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, കുറച്ച് വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്രിമ പറഞ്ഞു, ഇത് അയ്യാഷിന് കൊടുക്ക്, എനിക്ക് വേണ്ട. ആ അയ്യാഷ് ബിൻ റബീഅന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് ഇക്രിമയുടെ അടുക്കൽ വരുമ്പോൾ ഇക്രിമയും തൊട്ടപ്പുറത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഹാരിസും അവസാന നിമിഷം, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, മരണം ആസന്നമായി കിടക്കുന്ന ആ സന്ദർഭത്തിൽ പോലും അവർക്ക് ആ വെള്ളം എനിക്ക് വേണമെന്നില്ല, എൻ്റെ സഹോദരന് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച ആ ഒരു സ്വഹാബികളുടെയൊക്കെ ആത്മാർത്ഥതയും സ്നേഹബന്ധമുണ്ട്. സഹോദരന്മാരെ, നമ്മൾക്ക് കഴിയണം. പക്ഷേ ഇന്ന് നമ്മൾക്കൊക്കെ ഉള്ള കുഴപ്പം എന്താ അറിയും, നമ്മൾക്ക് സ്വാർത്ഥത, നമ്മളെയൊക്കെ ആഗ്രഹം എന്താണ്, നമുക്കുണ്ടാവണം, മറ്റവർക്ക് എന്തായാലും കുഴപ്പമില്ല, നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ മാറി. നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യുഹിബ്ബു അഹദുക്കും, നിങ്ങളൊരാളും പൂർണ്ണ വിശ്വാസിയാവുകയല്ല ഏതുവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാ യുഹിബ്ബു ലി അഖീഹി, നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ എന്ന്. നമുക്കൊരു കാര്യമില്ല, അത് നമ്മുടെ സഹോദരനും വേണം, നമുക്ക് ആഗ്രഹിക്കാൻ കഴിയണം, അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. അമീർടി അടുത്ത നാട്ടുകാരാ ഉത്തരം അയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൻസാരിയായ സഹോദരനായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത സഹാബിയുടെ പേര്, അദ്ദേഹം അയച്ചിട്ടുള്ളത് സഅദ് ബിൻ അബി റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് അയച്ചിട്ടുള്ളത്. ഇനി ആരൊക്കെ ഉത്തരമായേക്കും എന്ന് നോക്കാം. ഇൻഷാല്ലാ കുറേ ആളുകൾ ഇങ്ങനെ ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇൻഷാല്ലാ ചോദ്യം ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉമ്മു കുൽസു ചിറയമംഗലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിലെ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു നമ്മൾ ചോദിച്ചത്. കാരണം ഹിജ്റ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒരു നായികക്കല്ലായിരുന്നല്ലോ. അപ്പോൾ ഹിജ്റയിൽ തൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ഒഴിവാക്കിയിട്ടാണ് മുഹാജിറുകളായ സ്വഹാബികൾ മദീനയിലേക്ക് എത്തുന്നത്. അപ്പോൾ റസൂൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ മുഹാജിറിനും മദീനയിലുള്ള അൻസാറുകളിൽ നിന്ന് ഒരാളെ സഹോദരനായി നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മഹാനായ സഅദ് ബിൻ അബി വഖാസ്, സോറി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സഹോദരനായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയാണ് അൻസാരികളിൽ കൂട്ടത്തിൽ നിശ്ചയിച്ചു കൊടുത്ത സഹാബി എന്നുള്ളതാണ് ചോദ്യം. സഅദ് ബിൻ അബി അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായിക്കൊണ്ട് അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത സഹാബി ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് ഉത്തരങ്ങൾ പെട്ടെന്നയക്കാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഈ ചരിത്രം, നമുക്ക് ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തോട് പറയാം. ഈ സഅദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയായ മറ്റൊരു സഹാബിയുമായി നീണ്ട് സഹോദര്യം ഏർപ്പെടാക്കി. അപ്പം ആ സഹാബി, അദ്ദേഹം പറയാണ്, ആ സഹാബിയുടെ പ്രത്യേകത മദീനയിലെ വലിയൊരു പണക്കാരനാണ് ആര്, ഈ പറഞ്ഞ അൻസാരിയായ സഹാബി. അദ്ദേഹം എന്നാൽ സഅദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ പണക്കാരനായിരുന്നു, പക്ഷേ മദീനയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദം ഒഴിവാക്കിയിട്ടാണല്ലോ വരുന്നത്, ഒന്നുമില്ല, വെറും കൈയോടെ കൂടിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്വഹാബി പറയാണ്, ഞാൻ മദീനയിലെ വലിയ ധനികരിൽ ഒരാളാണ്, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ താങ്കൾക്ക് തരാം, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, അവരിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ തൊലാഖ് ചൊല്ലിത്തരാം, ഇദ്ദാ കാലാവളിന് ശേഷം താങ്കൾക്ക് അവരെ വിവാഹം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു വളരെയേറെ അഭിമാനിയായിരുന്നു. അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്, സഹോദരൻ്റെ ഈ ത്യാഗത്തിന് നന്ദി, താങ്കൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് അള്ളാഹു താല ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു താല താങ്കളുടെ സമ്പത്തിലും താങ്കളുടെ കുടുംബത്തിലും താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ നാട്ടിലെ കമ്പോളം ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന്. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ സമ്പത്തിലും കുടുംബത്തിലും ബറക്കത്ത് ചെയ്യണമെന്ന് അള്ളാഹു താലയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു തന്നാൽ. പിന്നീട് സഅദ് റളിയല്ലാഹു പറയാണ്, അദ്ദേഹം അല്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറയാണ്, ബനു ഖൈനുഖ എന്ന മാർഗത്തിൽ

0: ആ കൊണ്ടുപോയി ആക്കി കൊടുത്തു ഈ സ്വഹാബിയെ. അപ്പോൾ അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, നെയ്യും പാൽക്കട്ടിയുമൊക്കെ കച്ചവടം ചെയ്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വന്തം അധ്വാനം കൊണ്ട് വലിയ സമ്പന്നനായി മാറുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെയേറെ ദാനധർമ്മങ്ങളിൽ മുന്നേറിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സഅദ് നബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. ഞാൻ ഒരു കല്ലിങ്ങനെ മാറ്റി അതിൻ്റെ ഉള്ളിൽ വരെ എനിക്ക് സമ്പത്തിട്ടായിരുന്നു, അത്രയേറെ അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത്. എന്ന് മാത്രമല്ല, ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ മദീനയിൽ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും റസൂലിൻ്റെ കാലശേഷം. അപ്പോൾ എന്താ സംഭവം ചോദിക്കുന്നുണ്ട്. അവിടെ എന്താ ഭയങ്കര ഒച്ചയും ബഹളവും. അപ്പോൾ ഏതോ ഒരാൾ പറഞ്ഞത് അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കച്ചവട സംഘം വന്നതിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലേക്ക് ഇഴഞ്ഞ് മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് കയറിപ്പോകുമെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇത് ആരോ ഒരാൾ പോയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുനോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, ഞാൻ പറയും ഇത് ഞാൻ അങ്ങനെയാണ് എനിക്ക് നേരെ തന്നെ പോകാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉള്ള സമ്പത്ത് മുഴുവൻ, അന്നത്തെ കച്ചവട സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അതുപോലെ ഫൈസൽ എടത്തനാട്ടുകര അൽ സഅദ് ബിനു അൽ അസ്അദ് ബൈൻ ബിൻ ഹാഫോ അസ്അദ് ബിൻ ഹാഫ് എന്നാണ് എഴുതിയിട്ടുള്ളത്. മലയാളിയുടെ ആയതുകൊണ്ട് ഖലഫോ ആയിരിക്കും. ഏതായാലും നോക്കാം ഇനി ആരൊക്കെ ഉത്തരം വയ്ക്കും എന്നുള്ളത്. ചോദ്യം ഇതാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൻസാരിയായ സ്വഹാബിയുടെ പേര്, സഹോദരനായ അൻസാരി സ്വഹാബിയുടെ പേരെന്തെന്നുള്ളതാണ് ചോദ്യം. ഇനി ആരെങ്കിലും ഉത്തരം അയക്കുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഉത്തരം പ്രഖ്യാപിക്കും. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ. അതിനു മുമ്പ് ഒന്നുകൂടെ നോക്കാം ആരെങ്കിലും ഉത്തരം അയക്കുമെന്നുള്ളത്. അത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതാണ്, അത്രയേറെ അവർ തമ്മിലുള്ള സാഹോദര്യമുണ്ടായിരുന്നു. സഹോദരന്മാരെ നമ്മൾക്ക് കഴിയണം, നമ്മളെ തൊട്ടടുത്തൊരു സഹോദരൻ, നമ്മുടെ ആദർശ സുഹൃത്ത്, അവനൊരു പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയണം. അതിന് നമ്മളെന്ത് ചെയ്യണം, ഒരാത്മബന്ധം ഉണ്ടാവണം. നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകളെ നമ്മളൊരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും, സഹാബികൾ കണ്ടിയില്ലെങ്കിൽ ചോദിക്കായിരുന്ന, റസൂൽ ഒരാളെ കണ്ടില്ല അദ്ദേഹം എവിടെ പോയി എന്ന് ചോദിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കിയായിരുന്നു. റസൂല് ഒരു സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റിട്ട് പോകുന്ന രണ്ട് മൂന്ന് ദിവസം ആവർത്തിച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അയൽവാസിയുടെ പറമ്പിൽ നിന്ന് കൈകനികൾ എൻ്റെ പറമ്പിലേക്കും എൻ്റെ മക്കളെ എഴുന്നേറ്റ് അത് ഭക്ഷിക്കുന്നതിന് പോയി എത്തിട്ട് ഞാനത് അവർ വരുന്ന എഴുന്നേൽക്കുന്നതിന് മുമ്പ് എടുത്ത് അയാളുടെ പറമ്പിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നതാണ്. ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയായിരുന്നു ഓരോരുത്തരുടെ അവസ്ഥകൾ. ഇതുപോലെ നമ്മൾക്കും കഴിയണം നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് കഴിയണം. ഫൈസൽ എടത്തനാട്ടുകര അയച്ചിട്ടുണ്ട്, എന്താണ്, സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമ്മു കുൽസു ചിറാമംഗലം മിസ്അബ് റളിയല്ലാഹു അൻഹു അയച്ചിട്ടുണ്ട്. ഏതായാലും ശരിയുത്തരം നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരിയുത്തരം. അത് ആദ്യം അയച്ചത് അമീർടി എടത്തനാട്ടുകരയാണ്. ഇനി അടുത്തൊരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കാം ഇൻഷാല്ലാ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സഹാബിയായിരുന്നു ഇവിടെ ഉമ്മു കുൽസു ചിറമംഗലം പറഞ്ഞതുപോലെ മിസ്അബ് റളിയല്ലാഹു അൻഹു, അല്ലേ. മദീനയിലേക്ക് എത്തുമ്പം ദരിദ്രനാണെങ്കിൽ മക്കയിൽ വലിയ പണക്കാരൻ, എല്ലാവരും മിസ്അബ് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അത്രയേറെ അവിടെ ആളുകൾ നോക്കി നിന്നിരുന്ന സഹാബി, വലിയ പണക്കാരൻ, ഒരിക്കൽ ഉപയോഗിച്ച വസ്ത്രം പിന്നീട് ഉപയോഗിക്കില്ല എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ സുഗന്ധം, അദ്ദേഹം ഉപയോഗിക്കുന്ന സുഗന്ധത്തിൻ്റെ സ്മെല്ല് ദൂരത്തേക്ക് അടിക്കുമായിരുന്നു. അത്ര വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം. അദ്ദേഹത്തിന് ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഒരു അൻസാരിയെ എന്ത് ചെയ്യുന്നുണ്ട്, സഹോദരനായി നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനും ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരൻ നിശ്ചയിച്ച് കൊടുത്തു. അത് ആരാണ്? ഇതാണ് ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കുന്നത്. അപ്പം ആരൊക്കെ ഉത്തരം പറയും എന്ന് നോക്കാം ഇൻഷാല്ലാ. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരം പറയുന്നു ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. സഅദ് ബിൻ അബി റബീഅ എന്ന് ഷംനാദ് ഖാൻ, അതുപോലെ ആയിഷ അങ്ങാടിപ്പുറം. ഓക്കെ, ഒരു രണ്ട് ചോദ്യങ്ങൾ വന്നതാണ്. ഒന്ന്, ഖുർആനിൽ അൽഹംദുലില്ലാഹി കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ഒരു കുസൃതി ചോദ്യമാണ്. അപ്പം ഏതായാലും ഒന്നാമത്തെ ആയിഷ അങ്ങാടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ പെൻഡിങ്ങിലുണ്ട്. ഒന്ന്, മഹാനായ മിസ്അബ് റളിയല്ലാഹുവിൻ്റെ സഹോദരനായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് നിശ്ചയിച്ചിരുന്ന സ്വഹാബിയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കാം. നമുക്കൊരു പാട്ട് കേൾക്കാം ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്

വന്യറസൂലിൻ്റെ പുണ്യപാദങ്ങൾ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ ഞാനൻ കരളിൽ വാരി വാരി എൻ്റെ കണ്ണീനായപ്പോൾ നിറഞ്ഞു തൂകി. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്

0: ജവാവുമായത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം ഞാനതിൽ നന്നായി അണിഞ്ഞു ചേർന്നു എന്റെ ഞാൻ എന്ന ഭാവങ്ങൾ തേഞ്ഞു മാഞ്ഞു. ഹച്ചിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഹച്ചിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്.
1: മാഷാല്ലാ ബറക്കല്ലാ ഫീക്ക്, നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്. ഉമ്മുക്കുൽസു ചിറായ മംഗലം എത്ര കേട്ടാലും മതി വരാത്ത പാട്ടാണ് മാഷാല്ലാ ബറക്കല്ലാ ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. ഷമീജ പാറൽ അഞ്ച് സൂറത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല സലാമും അഞ്ച് സൂറത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ചോദിച്ചിരുന്നല്ലോ മിസ് അബ്ദുള്ളാഹുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു. അതിനുത്തരം അസ്അദ് ബിൻ സുറാറ എന്ന് പറഞ്ഞിട്ടുണ്ട് അമീർട്ടി എടുത്ത നാട്ടുകാര. അതുപോലെ ഫൈസൽ എടുത്ത നാട്ടുകാര അബു അസീസ് ഇബിൻ ഉമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാളെ അയച്ചും ശരിയായിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, ഖുർആനിൽ അൽഹംദുലില്ലാഹിൽ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുടെ എണ്ണം അഞ്ച് എന്ന് പറഞ്ഞത് ശരിയുത്തരമാണ്. ആദ്യം ശരിയുത്തരം അയച്ചത് ജമീല സലാം. അപ്പോൾ നമുക്ക് ഇനിയൊരു കുസൃതി ചോദ്യം ഉണ്ട്. അപ്പോൾ ആ കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ. ഒരു കുസൃതി ചോദ്യം, അസ്സലാമു അലൈക്കും. ഒരു കുളി ഓരോ കുളി കഴിയുമ്പോഴും ചെറുതായി വരുന്നത് ആരാണ്? ഓരോ കുളി കഴിയുമ്പോഴും ചെറുതായി വരുന്ന ആളാരാണെന്നാണ് ചോദ്യം. അതുപോലെ നിശബ്ദമായി വരുന്ന കൊലയാളി ഏതാണ്? അത് മറ്റൊരു ചോദ്യം. ഇൻഷാല്ലാ നമുക്ക് അത് പിന്നീടെടുക്കാം. ഇതിൻ്റെ ഉത്തരം കഴിഞ്ഞിട്ട് അബു അസീസ് ബിൻ ഉമൈർ എന്ന് പറഞ്ഞിട്ട് ജമീല കുമരനല്ലൂർ. അബിലിറ്റി റൂം ഇബിൻ ഉമേർ എന്ന് ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഷംനാഥ് ഖാൻ. ഏതായാലും നോക്കാം നമുക്ക് ആരാണ് ശരിയുത്തരം അയക്കുക എന്നുള്ളത്. ഇതുവരെ ശരിയുത്തരമൊന്നും വന്നിട്ടില്ല. നോക്കാം നമുക്ക്. അത് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ മഹാനായ മിസ് അബ് റസുല്ലാഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചിരുന്നത്. മിസ് അബ് റസുല്ലാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനായിക്കൊണ്ട് നിശ്ചയിച്ചു കൊടുത്ത സഹാബിയുടെ പേരെന്തെന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെ ഉത്തരങ്ങളയക്കും എന്ന് നോക്കാം കുറഞ്ഞ സമയം കൂടെ. എന്നിട്ട് നമ്മൾ തന്നെ ഇവിടുന്ന് പറയട്ട് ഉത്തരം. ഇൻഷാല്ലാ ഇനി ഒരു മിനിറ്റ് കൂടെ അതിനുള്ളൂ. അക്കാട് നമ്മൾ ചോദിച്ച ഒരു കുസൃതി ചോദ്യത്തിന് ശരിയുത്തരങ്ങൾ വന്നു. നഫീസ പി എ താമരശ്ശേരിയാണ് ശരിയുത്തരം ആദ്യം അയച്ചത്. ആയിഷ അങ്ങാടിപ്പുറവും ഉത്തരം അയച്ചിട്ടുണ്ട്. നോക്കാം കുറഞ്ഞ സമയത്തെ കാത്തിരിക്കാം ഇനി ആരൊക്കെ ഉത്തരം അയക്കും എന്ന് നോക്കാം. മെഹനാസ് ഗഫൂർ, മാഷാല്ലാ നന്നായി പാടി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? മെഹനാസ് ഗഫൂർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് തോന്നുന്നുണ്ട്. ആരും ശരിയുത്തരം അയച്ച് കാണുന്നില്ല. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ സഹോദരനായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത സ്വഹാബിയാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് മുസ്അബ് റളിയല്ലാഹുവിൻ്റെ സഹോദരനായിക്കൊണ്ട് അള്ളാഹു തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഇനിയും കുറേ ചോദ്യങ്ങൾ പെൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം എന്ന് തോന്നുന്നു. പിന്നെ ഷംനാദ് ഖാന്, മെഹനാസ് ഗഫൂർ, ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ച കുസൃതി ചോദ്യത്തിൻ്റെ ശരിത്രം അയച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ചോദ്യം കൂടെ കുസൃതി ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? സ്വന്തമായി കസേരയുള്ള മാൻ ആരാണ് എന്നുള്ളതാണ്. സ്വന്തമായി കസാരയുള്ള മേൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതൊരു കുസൃതി ചോദ്യമാണ്. ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കട്ടെ. രണ്ട് മിനിറ്റായിട്ട് ഒരു ചോദ്യത്തിനുണ്ടാകുക, കുറേ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ട് മിനിറ്റാണ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കാനുള്ള സമയം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉത്തരങ്ങൾ അയക്കാം. എത്രയും പെട്ടെന്ന് അയച്ചോളൂ. ഇൻഷാല്ലാ നമുക്ക് നോക്കാം ആരാണ് ശരി ഉത്തരം അയക്കുക എന്നുള്ളത്. ആയി മാഷാല്ലാ, അമീർട്ടി അടുത്ത നാട്ടുകാർ ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി ഉത്തരമാണ് അയച്ചത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും അയക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു മഹാനായ മിസ് അബ്ദുർ റഹ്മാനെ ബന്ധപ്പെട്ടിട്ട്. മിസ് അബ്ദുർ റഹ്മാന്റെ ആ ചരിത്രവും നമ്മളിങ്ങനെ പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് സഹോദരനായി ലഭിച്ചത് മഹാനായ അബൂ മുസല്ല സോറി അബൂ അയ്യൂബ് അൽ അൻസാരി റഹ്മാനായിരുന്നു. ഉഹദ് യുദ്ധത്തിലെത്തുന്നതുവരെ അബൂ അയ്യൂബ് അൽ അൻസാരി റഹ്മാൻ അത്രയേറെ അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയുണ്ട്. ഉഹദ് യുദ്ധത്തിൻ്റെ രണാംഗണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പോലും കരഞ്ഞു പോയൊരു സന്ദർഭമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മഹാനായ മിസ്ബാഹുൽ റഹ്മാന്റെ ജീവിതത്തിനെക്കുറിച്ച്. അത്രയേറെ ധനികനായി സമ്പത്തിൽ ആർഭാടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മദീനയിലെത്തി ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ വേണ്ടി സ്വഹാബികൾ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല മറച്ചാൽ കാല് മറയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ധരിച്ച കഫൻ പടവ് ഉപയോഗിക്കുന്ന ആ ഡ്രസ്സിന് വലിപ്പമുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്നത് അവരോട് സഹാബത്തിനോട് ഒരു പുല്ലെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാല് മറയ്ക്കാൻ. ഇത് കണ്ടിട്ട് അബൂ അബ്ദുല്ല സ്റ്റാലി അള്ളഹനക്കുള്ള ആളുകൾ വിങ്ങിപ്പൊട്ടിപ്പോയിട്ടെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മൾക്കൊക്കെ ഈ ദഹർ പുല്ലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് മറച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവർ മിസ്ബാഹുൽ റഹ്മാനെ കഫൻ ചെയ്ത് കഴിഞ്ഞ് നമസ്കരിച്ച് മറവ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും ദീനിന് വേണ്ടിയിട്ട് അവരൊക്കെ സഹിച്ച ത്യാഗവും ഒക്കെ നമ്മൾക്കൊക്കെ കുറേ പാഠങ്ങൾ നൽകേണ്ടതുണ്ട്. നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രയാസമുള്ളത് ദീനിൻ്റെ മാർഗത്തിൽ? നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു ദീനി ക്ലാസ്സിലേക്ക് ഒരു നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരേക്ക് കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ അതിനാൽ നമ്മൾക്ക് മടി. അതൊരു നമുക്കപ്പോൾ ചിന്തിക്കുന്നത് അറിയോ, ഇന്നിപ്പോൾ കളിയുള്ള ദിവസമാണ്, ഇന്നിപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് പോയാൽ എൻ്റെ കളിയൊക്കെ മുടങ്ങും, അല്ലെ എന്നൊരു യാത്ര പോകാൻ തീരുമാനിച്ചു അതൊക്കെ മുടങ്ങും. നമുക്ക് ചെറിയൊരു ഒന്ന് ചതിക്കാൻ, ഏത് നമുക്കുള്ള വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ, എന്നാൽ നമ്മുടെ സഹാബത്തിൻ്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മിസ്ബാഹുൽ റഹ്മാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള സമ്പാദ്യം മുഴുവൻ ത്യജിക്കുകയാണ്. അത്രയേറെ സൗകര്യത്തിൽ ജീവിച്ച മനുഷ്യന് പിന്നീട് ജീവിച്ച് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹുഅൻഹു, അദ്ദേഹം മക്കയിൽ വന്നത് ഒരു ദരിദ്രനായിട്ടാണെങ്കിൽ മക്കയിൽ നിന്ന് അദ്ദേഹം കോടീശ്വരനാകുന്നുണ്ട്. സമ്പാദിച്ചു, അദ്ദേഹം അധ്വാനിച്ചിട്ട് സമ്പാദിച്ച് കോടീശ്വരനായ മനുഷ്യനാണ്. അദ്ദേഹം മക്കയിൽ നിന്ന് പീഡനം സഹിക്ക വയ്യാതെ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ചരിത്രം കാണാൻ കഴിയും. അദ്ദേഹം ഹിജ്റ പോകാൻ വേണ്ടി തൻ്റെ സമ്പത്തൊക്കെ ഒരു ചുരുക്കൂട്ടി അതൊക്കെ ഒരു ഒട്ടകപ്പുറത്ത് വെച്ച് യാത്ര പുറപ്പെടുമ്പോൾ മക്കയിലെ കുറേശികളായ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, സുഹൈബ് നീ മക്കയിലേക്ക് വന്നത് ദരിദ്രനായിട്ടാണ്, മക്കയിൽ നിന്ന് നീ സമ്പാദിച്ചതാണ് ഇതൊക്കെ. നിങ്ങൾ നോക്കണം സഹോദരന്മാരെ, മക്കയിൽ നിന്ന് കട്ടെടുത്തതല്ല, കൊള്ള നടത്തിയതല്ല, ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി അദ്ദേഹം നേടിയെടുത്ത സമ്പത്താണ്. ആ സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ നീ മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ്. ഈ പറഞ്ഞ ആരുടേതും പിടിച്ചു പറിച്ചിട്ടല്ല, ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും, മദീനയിലേക്ക് ഹിജ്റ പോകാൻ പറ്റും. അദ്ദേഹം ചെയ്യുന്നുണ്ട് അറിയോ, അതൊക്കെ ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് റബിഹ സുഹൈബ്, സുഹൈബ് ലാഭം കൊയ്തു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു വചനം ഇറങ്ങുന്നുണ്ട്, പറയുന്നുണ്ട് വമിനൻ നാസ് മൻ യശീ നഫ്സഹു ബിത്തിഗാഅ മർദാത്തില്ല, ജനങ്ങളിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾ ഉപേക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹോദരന്മാരെ ദീനിന് വേണ്ടി ത്യജിച്ചത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹബ്ബാബ് റളിയല്ലാഹുവിൻ്റെ ഒക്കെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പീഡനങ്ങൾ അത്രയേറെ സഹിച്ച സ്വഹാബികൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ദീനിന് വേണ്ടിയിട്ട്. നമ്മൾക്കോ ഒരു കുറഞ്ഞ സമയം, ഒരു ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ്, ഒരു പള്ളിയിൽ ജുമാക്ക് നമ്മൾ പോകുന്നത് റെഡി ബാങ്ക് കൊടുക്കുമ്പോൾ, അല്ലെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്തുക അല്ലേ. കുറച്ച് സമയം ഖുതുബ എന്ന് നീണ്ടു പോയാൽ പരിഭവമാണ് നമുക്കൊക്കെ. സഹോദരന്മാരെ, എന്താണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇത്രയൊക്കെ കൂട്ടുകാരൊക്കെ ചിന്തിക്കുക, നമ്മളൊക്കെ ഇങ്ങനെ കുറേ കളിക്കാനും ഇതിലും പോയി, നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെയൊക്കെ പ്രയത്നങ്ങൾ. സഹാബികളുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായി കസേരയുള്ള മാൻ എന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ കുറേയേറെ ആളുകളെ അയച്ചിട്ടുണ്ട്. ശരീത്തര ആദ്യം അയച്ചത് അമീർ ടി അടുത്ത നാട്ടുകാരെയാണ്. അതിനോട് തൊട്ട് ചേർത്തുകൊണ്ട് ആരാണ്, സുഫൈജ കാപ്പാട് ചെയർമാൻ എന്ന് അയച്ചിട്ടുണ്ട്. സൽമ ഫറൂഖ്, ആയിഷ അങ്ങാടിപ്പുറം, നഫീസ പി എ താമരശ്ശേരി, ജമീല കുമരനെല്ലൂർ, മുംതാസ് പാലപ്പുഴ, ഷംനാദ് ഖാൻ, പിന്നെ ഷമീജ പാറൽ, ഇവരൊക്കെ ചെയർമാൻ എന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ ഉമ്മു കുൽസ് ചിറയമംഗലം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല വി കെ പൂനൂർ യജമാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയുത്തരം ചെയർമാൻ എന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞ ഉത്തരവാട്ടം പറഞ്ഞത്, അപ്പം അതാണ് ശരിയുത്തരം. ഇനി നമ്മൾക്ക് ഒരു ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ തോന്നുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ ദിവസങ്ങൾ മദീനക്കാരൻ ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് കാത്തിരിക്കുകയാണ്. റസൂൽ എപ്പോൾ വരും? എല്ലാവരും ചെയ്യുന്ന ദിവസവും രാവിലെ സുബഹി നേരെ പോയി ഇങ്ങനെ നിൽക്കും. ഉച്ചയാവുന്നത് വരെ മദീനയുടെ കവാടങ്ങളിൽ അവരിങ്ങനെ കണ്ണിൽ നട്ടിരിക്കുകയായിരുന്നു. റസൂൽ വരുന്നത് നോക്കി പിന്നെ തിരിച്ചു പോവും. ഇങ്ങനെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നുണ്ട്. അപ്പോൾ സഹാബികളൊക്കെ എന്ത് ചെയ്യാണ്, സ്വന്തം വീടിൻ്റെ നേരത്തെ നേരെ റസൂലിൻ്റെ ഒട്ടകത്തിനങ്ങനെ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കിട്ടാൻ വേണ്ടി, റസൂലിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു അല്ലെങ്കിൽ വിട്ടേക്ക്, അതിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, എവിടെ ഇറങ്ങണം എന്നുള്ളത്, അത് അവിടെ നിൽക്കുള്ളൂ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദിത്യമൊരുളാൻ, മദീനയിലേക്ക് വന്ന റസൂലിന് ആദിത്യമൊരുളാൻ അവസരം ലഭിച്ച സ്വഹാബിയുടെ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദിത്യമൊരുളാൻ, റസൂലിനെ മദീനയിലേക്ക് വന്നപ്പോൾ ആദിത്യമൊരുളാൻ അവസരം ലഭിച്ച സ്വഹാബിയുടെ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. സലീന തോട്ട ശരി അറിയും ചെയർമാൻ എന്ന് ഉത്തരവായിട്ടുണ്ട്. അതുപോലെ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, ഇലയില്ല പൂവില്ല കായില്ല കരിവള്ളി. ഇലയില്ല പൂവില്ല കായില്ല കരിവള്ളിയാണ്, എന്താണ് ഉത്തരം? ഒരു കടങ്കഥയാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പം എയറിലുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ ഇതും, രണ്ടാമത്തത് ഈ കടങ്കഥയും. അപ്പം ഉത്തരങ്ങൾ അയച്ച് തുടങ്ങിക്കോളൂ, നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മഹാനായ സ്വഹാബി അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങാം. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ. ഒരു മുസ്ലിമിന് അനുവാദമില്ല തൻ്റെ സഹോദരനോട് മൂന്ന് രാത്രിയിലധികം തെറ്റി നിൽക്കാൻ. യൽതഖിയാനി, അവർ തെറ്റിയതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ഫയുഅരിദു ഹാദാ വയുഅരിദു ഹാദാ, ഒരുത്തൻ ഒരു വശത്തേക്ക് തിരിഞ്ഞു പോവുകയും മറ്റൊരുത്തൻ മറ്റു വശത്തേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ. വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും ഉത്തമനാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യബ്ദഉ ബിസ്സലാം, സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണല്ലേ ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തിനോട് നമ്മുടെ കൂട്ടുകാരനോട് അനാവശ്യമായി പിണങ്ങി, ഒരുപക്ഷെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തിനെ വേദനിപ്പിക്കാൻ, അവൻ്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് തെറ്റി നിൽക്കുക എന്നത്. ഒരിക്കലും നമ്മൾ അനാവശ്യമായി ഈ ഒരു പ്രവൃത്തി ഫോളോ ചെയ്യരുത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ മോശപ്പെട്ടത് ബാധിക്കും, നമ്മുടെ ആദർശ നിലപാടുകളെ അത് തകർത്ത് തച്ച് തകർത്ത് കളയും എന്ന അർത്ഥത്തിലൊക്കെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ബന്ധം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ട രൂപത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയമോ ഒക്കെ നമ്മൾ മൗനം പാലിച്ചിരിക്കുക എന്നത് നമുക്ക് അനുവദിക്കപ്പെടുന്നുണ്ട് എങ്കിലും, ഇത് ഒരു പണിയായി എടുത്ത് ഇതൊരു സ്ഥിരം ഏർപ്പാടായി കൊണ്ട് നടക്കുന്ന രീതിയായി മാറിയാൽ നമ്മെ ആളുകൾ വെറുക്കുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം മുസ്ലിമന് അനുവാദമില്ല എന്ന അർത്ഥത്തിൽ ഹദീസിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ്റെ സുഹാബിമാർ പരസ്പരം സ്നേഹത്തോടെയും വലിയ ഐക്യത്തോടെയും പരസ്പരം സഹകരണത്തിലുമായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു വേള ഹിജ്റ കടന്നു വന്ന് മദീനയിലെത്തിയ സുഹാബികൾ മക്കയിൽ നിന്ന് കടന്നു വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ച അൻസാറുകളായ സുഹാബികളുടെ പെരുമാറ്റവും അവരെല്ലാം നൽകിയെല്ലാം ത്യജിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച ഒരു സന്ദർഭം ഖുർആൻ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇത്ര മനോഹരമാണല്ലേ ആ കാഴ്ച. ആ കാഴ്ചയിൽ ഖുർആൻ വരെ അവരെ പ്രശംസിച്ച് പറയുന്ന അവസ്ഥയുണ്ടായി. അവർക്ക് ആവശ്യമുണ്ടായിട്ടും അവരുടെ കൈകളിലുള്ള സാധനം കടന്നു വന്ന പലായനം ചെയ്തു വന്ന അവരുടെ കൂട്ടുകാർക്ക് നൽകി അവരോടുള്ള സാഹോദര്യ ബന്ധം കൂട്ടുകെട്ട് അവർ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിണങ്ങരുത്, തെറ്റി നിൽക്കുന്നവരാകരുത്, നമ്മൾ നല്ല അഭിവാദ്യം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നവരാവുക, കൂട്ടുകാരെ ചേർത്ത് പിടിക്കുന്നവരാവുക. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ ഈ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു നന്മയിലൂടെ നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഖൈറിനെ ഫോളോ ചെയ്യുന്ന, സലാം പറഞ്ഞു തുടങ്ങുന്ന, നല്ല ഐക്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മൾ കേട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു അല്ലേ. പരസ്പര സ്നേഹത്തിനെ കുറിച്ചാണ്. പിണങ്ങി നിൽക്കുക ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, പരസ്പരം തെറ്റുക എന്നുള്ളത്. അപ്പോൾ തെറ്റിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള കോപത്തിൻ്റെ പേരിൽ ചിലപ്പോൾ പിണക്കൊക്കെ ഉണ്ടാവാം. ഉണ്ടായാലും എന്ത് ചെയ്യണം എന്നാ, 3 ദിവസം കൂടുതൽ ഉണ്ടാവരുത്. അതിന് മുമ്പ് എന്ത് ചെയ്യണം, സലാം പറഞ്ഞ് പഴയ ആ ബന്ധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എങ്കിൽ അതിൽ ആദ്യം സലാം പറയുന്ന ആരാണ്, അവർക്കാണ് അള്ളാഹുവിൻ്റെ ഉത്തമൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾക്ക് എങ്ങനെ പിണങ്ങി നിൽക്കേണ്ടത്? നമ്മൾ എന്തിനാ പിണങ്ങാം? എന്തിന്? ദീനിൻ്റെ കാര്യത്തിന് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാളോടത് പറഞ്ഞിട്ട് തിരുത്തുന്നില്ല, നമുക്ക് അതിൻ്റെ പേരിൽ വെറുപ്പുണ്ടാവണം. അതിൻ്റെ പേരിൽ ആ സ്വഭാവത്തോട് നമുക്ക് വെറുപ്പുണ്ടാവാം. പക്ഷേ ഒരു വിശ്വാസിയോടെ അതല്ലാതെ നമ്മൾ പിണങ്ങി നിൽക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, തമ്മിൽ തമ്മിൽ തെറ്റിക്കുന്ന പണിയെടുക്കുക, പരസ്പരം തെറ്റിക്കുക. അതുപോലെ തെറ്റിയാൽ പരസ്പരം, അഥവാ പിണങ്ങിയാൽ തോന്നിയാസം വിളിച്ച് പറയാം, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. പാടില്ലാത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കുകളുടെ ലക്ഷണം പറഞ്ഞെടുത്ത് പറഞ്ഞു, തെറ്റിയാൽ എന്ത് ചെയ്യും, തെറി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. നമ്മൾ നേരത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആയിഷ അങ്ങാടിപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ റസൂലിന് ആദിത്യ മരളിയം, മദീനയിൽ റസൂൽ ആദിത്യ മരളിയ സ്വഹാബിയുടെ പേര് അയച്ചിട്ടുണ്ട്. അബൂ അയ്യൂബ് അൻസാരി എന്നാണ് അയച്ചിട്ടുള്ളത്. അതുപോലെ ഷംനാദ് ഖാൻ അയച്ചിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരിയറ അമീർട്ടി അടുത്തനാട്ടുകാര ഷംനാദ് ഖാൻ, അതുപോലെ ജമീല കുമരനെല്ലൂർ, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ അബൂ അയ്യൂബ് അൻസാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായിരിക്കും ലേ ശരീത്തരം. എല്ലാവരും ഉത്തരം പറയുന്നവരത് തന്നെയായിരിക്കും ലേ ശരീത്തരം. ഇൻഷാല്ലാ ശരീത്തരതാണ്. ആദ്യ അയച്ചതാരാണ്, ആയിഷ അങ്ങാടിപ്പുറം. അതുപോലെ മറ്റൊരു ചോദ്യം, ഇലയില്ല പൂവില്ല കായില്ല കരിവള്ളി, ശരിയുത്തരം എന്താന്ന് ചോദിക്കുന്നത് സൽമ ഫറൂഖ് അയച്ചിട്ടുണ്ട് ശരിയുത്തരം. അതുപോലെ നഫീസ പി എ താമരശ്ശേരി, ഇവർ രണ്ടാളും അതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ടുകൂടെ കേൾക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം.
0: ജീകൻ തങ്കം പാത്തി മണ്ണ് മല പാറം പണ്ട ഗണം വെള്ളുതൽ പാടവടി ഓട്ട് ഗമ ജഗ പാട കൊണ്ടു മുറ കറമില്ല പെർനിറക്കി പറയ പേരേ ചൊറ സമ പാതിപ്പാര മതില്ല ചാതിപ്പാര വെള്ളക്കാർ താളം.

മലബാറിലെ ചേർത്തി പൊരുൾ വീരുത്തം തങ്കം പതി മണ്ണ് മലബാറിൻ പണ്ടഗണം വെള്ളുടൽ പടവടിവോട് ഗമ ജഗ പാടൽ കൊടും ഇംഗ്ലണ്ടാറ് മുറക്കാറമില്ല പെർനിലക്കിബറിലെ പേരേ പെർനിലക്കിബറിലെ പേരേ ഉഗം മനസകം പക ചീനത്തുള്ളും വെള്ളക്കാർ ഊതണ്ടൂരം ചൂയിപ്പാക്കി ചെപ്പിത്താരൻ ചെപ്പിയോ ഉടർന്നുള്ളം വെള്ളപ്പാട കുരിക്കിട്ട് ഭരിത്തോർ ഭരിത്തേ അന്തർനിക്ക് അന്ത മണിക്കായത്തെ ഭീരിത്തെ നാടും വീടും കടത്തിട്ടു ഭീരിത്തെ ഉടൻ പേടി പേടും തടോൾ കാടും കേടും അടവുകൾ വകർണ്ട ചെടി അടവുകൾ വടി കേട വെള്ളൂരു വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടിപ്പറ്റിച്ചേ വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടിപ്പറ്റിച്ച് ചൂട്ട് കെട്ടി മാപ്പിളമാർ കുതിച്ചേ കേട്ടിയും കണ്ടി മണ്ണിന്ന് പാറിച്ചേ പോറ്റി മലബാറും ദോശ കുറിച്ചേ പൊള്ളും പള്ളാ തുള്ളി ബില്ലി വെള്ളം പാട പണിത ബില്ലാം സീറ 920 വാഹിദ 920 വാഹിദ ജിഗന്തങ്കം പാതി മണ്ണ് മലബാറിൻ പണ്ടഗണം

0: ജാതിപ്പാര വെള്ളക്കാർ താളത്തോടി പോര് കുറുകുത്തും കാലം ബലും ചോറ്.
1: മാഷാല്ലാ, ബാറക് തൗഫീഖ്, നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്, മാഷാല്ലാ. അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നഫീസ പി എ താമരശ്ശേരി ശരി ഉത്തര അയച്ചിട്ടുണ്ട്. കരിവള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു വെച്ചിരുന്നല്ലോ, കായില്ല പൂവില്ല കരിവള്ളി, അതിനുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ പുക എന്നും അയച്ചിട്ടുണ്ട്, ആയിഷ അങ്ങാടിപ്പുറം, പുകയല്ല. അതുപോലെ ജമീല വി കെ പൂനൂർ, പാഠക്കുറിപ്പ് മനോഹരം, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇന്ന് നമ്മൾ പറഞ്ഞത് ഇസ്ലാമിലെ സാഹോദര്യത്തിനെ കുറിച്ചാണ്. ആ ഒരു സാഹോദര്യം നമ്മൾക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയണം. വെറൈറ്റി പാട്ട് സൂപ്പർ, അൽഹംദുലില്ല. ജമീല വി കെ പൂനൂർ, ജമീല കുമരനല്ലൂർ, അടിപൊളി, കുറച്ചുകൂടി അല്ല കടിച്ചു മുറിച്ചു അല്ലേ, അടിപൊളി കടിച്ചു മുറിച്ചു അല്ലേ, അതൊരു കടിച്ചു മുറിച്ച പാട്ടനായിട്ടുണ്ട്. കാരണം നല്ല പ്രയാസമുണ്ട് പാട്ടൊക്കെ പാടിയെടുക്കാൻ. അപ്പോൾ ആ കുഞ്ഞുമോക്ക് സൗണ്ടിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നിട്ട് പോലും നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്, ബാറക്കള്ള. ഏതായാലും നല്ല പാട്ടായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ പറഞ്ഞു തന്നത് നമ്മളെ സഹോദര്യത്തിനെ കുറിച്ചൊക്കെയാണ്, ഇസ്ലാമിലെ സഹോദര്യത്തിനെ കുറിച്ച്. നമ്മൾക്ക് ആ സാഹോദര്യം നമുക്ക് നിലനിർത്താൻ കഴിയണം. എങ്കിൽ നമ്മൾക്കതിൽ നിന്നുണ്ടാവും അള്ളാഹു തആലയുടെ ബറക്കത്ത് ഉണ്ടാവും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. പരസ്പരം വിശ്വാസത്തോടുകൂടെ അള്ളാഹു തആല ഖുർആനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞല്ലോ, അന്നഹും ബുനിയാനുൻ മർസൂസ്, അണിത് അല്ല പണിത നല്ലൊരു കെട്ടിടം പോലെ, കെട്ടിടത്തിൻ്റെ ഓരോ കല്ലും എങ്ങനെയാണ് ചേർത്ത് വെച്ചത് അതുപോലെ. മറ്റൊരിടത്ത് സ്വഫ് നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്വഫ് റസൂലുള്ളാഹി കാലുകൾ പരസ്പരം ചേർത്ത് വെക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടറിയോ? റസൂലുള്ളാഹി അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഷെയ്ത്താൻ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിനൊക്കെ നിൽക്കുമ്പോൾ, ജമാഅത്തിലൊക്കെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക, കാലുകൾ പരസ്പരം ചേർത്ത് വെക്കണം. തൊട്ടടുത്ത ആളുടെ കാലുകളെ കാൽമേലേക്ക് വരുമ്പോഴേക്കും വലിച്ച് കളയുകയല്ല വേണ്ടത്, മറിച്ച് ചേർത്ത് വെച്ച് നല്ല രീതിയിൽ സ്വഫുകളൊക്കെ നിൽക്കുക. അതുപോലെ സഹോദര്യം, ഇസ്ലാമിലെ സഹോദര്യം പഠിക്കുക, ആദർശ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, അതുപോലെ ദുഷിച്ച കൂട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സൈനൽ ആബിദ് മലോറം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോ ഓർമ്മ. പിന്നിട്ട ജീവിത വഴികളിൽ 1000 കെടാവിളക്കുകൾ കൊളുത്തിയ മർഹൂം കെ എം മൗലവിയുടെ ജീവിതം ഒരു ചരിത്ര പുസ്തകമായിരുന്നു. ആ സംഭവ ബഹുലമായ ജീവിതം അത് ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ് ഓർമ്മ പ്രോഗ്രാമിലൂടെ. ഇന്ന് സംഭവ ബഹുലമായ ജീവിതം കെ അബ്ദുള്ളക്കുട്ടി കുറ്റിയാടിൻ്റെ രചനയാണ് ഇന്നത്തെ ഓർമ്മയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: മുസ്ലിം നവോത്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെയും വിദ്യാഭ്യാസ നവജാഗരണത്തിൻ്റെയും നവോത്ഥാന കാലഘട്ടമായിരുന്നു കെ എം മൗലവി സാഹിബിൻ്റേത്. ജനാബ് കെ എം മൗലവി സ്മാരക ഗ്രന്ഥം സംഭവ ബഹുലമായ ജീവിതം. എഴുത്ത് എം അബ്ദുള്ളക്കുട്ടി കുറ്റിയാടി. ഒരുത്തമ പണ്ഡിതന് അത്യന്താപേക്ഷിതമായ സർവ്വഗുണങ്ങളും കെ എം മൗലവിയിൽ സമ്മേളിച്ചിരുന്നു. ഭക്തിനിർഭരമായ വാക്കും പ്രവൃത്തിയും, അനാഡംബര ജീവിതം, പുകവലിയില്ല, മുറുക്കില്ല, പൊള്ളുപറയാറില്ല, സത്യസന്ധത, ദീനാനുകമ്പ, പരോപകാര തൽപരത, ക്ഷമാശീലം, പ്രതിയോഗികളെക്കൂടി വശത്താക്കാൻ പറ്റിയ സൽസ്വഭാവം, സേവന തൽപരത തുടങ്ങിയ മഹൽ ഗുണങ്ങളെല്ലാം കെ എം മൗലവിയിൽ സമ്മേളിച്ചിരുന്നു. സമുദായ പരിഷ്കർത്താവ്, അനാചാര വിധ്വംസകൻ, സമുദായോദ്ധാരകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, നല്ല എഴുത്തുകാരൻ, ഗ്രന്ഥകർത്താവ്, വിദ്യാഭ്യാസ പ്രചാരകൻ, ഒരു നല്ല മുഫ്തി എന്നീ തുറകളിലെല്ലാം അദ്ദേഹം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അനേകം ശിഷ്യഗണങ്ങളെയും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ദാറുൽ ഉലൂം മദ്രസ. ഞാൻ മൗലവി സാഹിബിനെ ഒന്നാമതായി കണ്ടതും പരിചയപ്പെട്ടതും വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിൽ വച്ചാണ്. അന്ന് ഞാൻ പ്രാഥമിക വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. വാഴക്കാട് പുരാതനകാലം മുതൽ ദർസ് നടന്നുവരുന്ന ഒരു കുഗ്രാമം എന്ന നിലയിൽ ശ്രുതിപ്പെട്ടതാണ്. പേരും പെരുമയുമുള്ള കോയപ്പത്തുടി തറവാട്ടുകാരാണ് അതിൻ്റെ ഭാരവാഹികൾ. ഇടക്കാലത്ത് അതിൻ്റെ മാനേജർ പരേതനായ മമ്മദുകുട്ടി ഹാജിയായിരുന്നു. അദ്ദേഹം ഒരു വലിയ ധർമ്മിഷ്ഠനും ധനികനുമായിരുന്നു. അദ്ദേഹത്തിന് മദ്രസ നല്ല നിലയിൽ നടത്താൻ ആശ വന്നു. ഒരു മഹാപണ്ഡിതനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. അക്കാലത്ത് കേരളത്തിൽ വിവിധ കലകളിൽ അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന പരേതനായ ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവർകളെ വരുത്തി ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനമേൽപ്പിച്ചു. അന്ന് തൊട്ട് ദർസിൻ്റെ നില ശ്രുതിപ്പെട്ടു. കേരളത്തിലെ മറ്റു ദർസുകളിൽ ഒന്നിലുമില്ലാത്ത അനേകം ഫണ്ടുകൾ വാഴക്കാട് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട് അനേകം വിദ്യാർത്ഥികൾ വന്നു ചേർന്നു. അക്കൂട്ടത്തിൽ കെ എം മൗലവിയും ഉണ്ടായിരുന്നു. ഉയർന്ന പണ്ഡിതന്മാരായിരുന്ന സുലൈമാൻ മൗലവി, ചെറുശ്ശേരി അഹമ്മദുകുട്ടി മൗലവി, കുത്തുബി മുഹമ്മദ് മൗലവി മുതലായ അനേകം പേർ ഉയർന്ന ക്ലാസ്സിൽ വന്നുചേർന്നു. ജനാബുമാർ കെ എം മൗലവി, പി കെ മൂസ മൗലവി, പി പി ഉണ്ണിൻകുട്ടി മൗലവി, ഇ മൊയ്തു മൗലവി, ഇ കെ മൗലവി, പി കെ യൂനുസ് മൗലവി തുടങ്ങിയവർ രണ്ടാം നിലയിലും പഠിപ്പു തുടങ്ങി. നൂറിൽ പരം വിദ്യാർത്ഥികളുള്ള അന്നത്തെ നില എത്ര സ്തുത്യർഹം! തഫ്സീർ, ഹദീസ്, ഫിഖ്, തസവ്വുഫ്, മആനി, ബദീ ആദിയായവയ്ക്ക് പുറമേ തർക്കശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, സയൻസ്, കണക്കുശാസ്ത്രം മുതലായ പഠിപ്പിക്കുന്നത് കാണുവാൻ പല ഭാഗത്തുനിന്നും സന്ദർശകന്മാർ വന്നുകൊണ്ടിരുന്നു. ഇക്കാലത്ത് കെ എം മൗലവി സാഹിബ് പ്രിൻസിപ്പാലിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നോണം നിലകൊണ്ടു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി അയക്കുന്ന കാര്യത്തിൽ മൗലാനയെ സഹായിച്ചത് കെ എം മൗലവിയായിരുന്നു. പരിഷ്കൃത ആശയനായ പ്രിൻസിപ്പാലിൻ്റെ നേതൃത്വത്തിൽ നവീനാശയക്കാരായ ശിഷ്യന്മാരോടുകൂടിയുള്ള പഠനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. വാഴക്കാടും പരിസര പ്രദേശങ്ങളുമെല്ലാം ഉണർന്ന് ഒരു നവചൈതന്യം പൂണ്ടു. ദർസ് പരിഷ്കരണം. നവീന ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആധുനിക ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമാണല്ലോ. മൗലാനയുടെ നിർദ്ദേശമനുസരിച്ച് ഗ്ലോബുകളും അറ്റ്ലസുകളും വിവിധ മേഖലകളുള്ള ജന്തുക്കളുടെയും ജീവികളുടെയും ഫോട്ടോകളോടുകൂടിയുള്ള മാപ്പുകളും ഫറായിദ്, മുൻജിദ്, ഖാമൂസുൽ അസരി തുടങ്ങിയ ഡിക്ഷണറികളും കുത്തുബാനയ്ക്ക് ആവശ്യമായ സർവ കിതാബുകളും മാനേജർ വരുത്തിക്കൊടുത്തു. എന്നാൽ ഇതെല്ലാം സെലക്ട് ചെയ്യുന്ന പ്രധാന കൃത്യം നിർവഹിച്ചിരുന്നത് കെ എം മൗലവി സാഹിബായിരുന്നു. മൗലാനയുടെ ശിക്ഷകണങ്ങളിൽ ഒരു വിഭാഗത്തിന് ലൗകിക പരിജ്ഞാനം കുറവാണെന്നും ചിലർക്ക് മലയാളം എഴുത്തും വായനയും അറിഞ്ഞുകൂടെന്നും മൗലാനയ്ക്ക് അനുഭവപ്പെട്ടു. ഈ ന്യൂനത ഉടനടി പരിഹരിക്കണമെന്നുറച്ച് സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തി. കണക്കും മലയാളവും മറ്റു അത്യാവശ്യ വിവരങ്ങളും പഠിപ്പിക്കാൻ ഏർപ്പാടു ചെയ്തു. വലിയ പണ്ഡിതന്മാർ മലയാളത്തിലെ ബാലപാഠങ്ങൾ പഠിക്കുന്നതും സ്ലേറ്റെടുത്ത് കണക്ക് ചെയ്യുന്നതും കൗതുകമുള്ള കാഴ്ചയായിരുന്നു. ഇതിന് പ്രചോദനം നൽകിയിരുന്നതും അധ്യാപനത്തിൽ ഒരു പങ്കുവഹിച്ചിരുന്നതും കെ എം മൗലവി അവറുകളായിരുന്നു. കാലക്രമത്തിൽ എല്ലാ വിദ്യാർത്ഥികളും മലയാള സാഹിത്യത്തിൽ നൈപുണ്യം സിദ്ധിച്ചവരായിത്തീർന്നു. പത്രവായനയിൽ അഭിരുചിയുള്ളവരുമായിത്തീർന്നു. പരിവർത്തനഘട്ടം. മദ്രസയുടെ ക്രമപ്രവൃദ്ധമായ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും സന്തുഷ്ടനായിത്തീർന്ന മാനേജർ ഒരു ദിവസം പ്രിൻസിപ്പാളുമായുള്ള അഭിമുഖ സംഭാഷണത്തിൽ നാട്ടിലെ സാധാരണക്കാരായ ബാലികാ ബാലന്മാർക്ക് കൂടുതൽ ഫലവത്തായ ഒരു വിജ്ഞാന സമ്പ്രദായ മാർഗം എന്താണെന്ന് അന്വേഷിച്ചു. തന്നെ ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താവിഷയമാണതെന്ന് മൗലാന പ്രതിവചിച്ചു. എന്നാൽ നിങ്ങൾ അനുകൂലിക്കുന്ന പക്ഷം ഞാനൊരു പ്ലാൻ തയ്യാറാക്കി ഉടനെ പഠനമാരംഭിക്കാം എന്ന് മൗലാന പറഞ്ഞു. ഇതനുസരിച്ച് മദ്രസയിൽ ബോർഡുകളും കസേരകളും ബെഞ്ചുകളും ഏർപ്പെടുത്തി. വിശ്വാസപരമായ അത്യാവശ്യകാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു പുസ്തകം, ഖുർആൻ എളുപ്പത്തിൽ പഠിക്കാൻ ഉതകുന്ന ഒരു കൃതി, അറബി ഭാഷാ പഠനത്തിന് 3 പുസ്തകം, കർമ്മശാസ്ത്രത്തിൽ 1, അറബി വ്യാകരണത്തിനും സഹ്ഫിലും 1, നഹ്വിൽ 2, ഇത്രയും എഴുതി പലതും വേഗം പ്രസിദ്ധീകരിച്ചു. ഇവയെല്ലാം കെ എം മൗലവി സാഹിബിന്റെ കയ്യാൽ എഴുതിയുണ്ടാക്കിയതായിരുന്നു. തന്നിമിത്തം അദ്ദേഹത്തിന് കാത്തിബ് എഴുത്തുകാരൻ എന്ന പേർ കൂടി വന്നു ചേർന്നു. മിക്ക രാത്രികളിലും മറ്റുള്ളവർ സുഖനിദ്ര കൊള്ളുമ്പോൾ മൗലാനയും കെ എം മൗലവിയും ഉറക്കമിളച്ച് ഗ്രന്ഥരചനയിൽ വ്യാപൃതരായിക്കൊണ്ടിരുന്നു. വാഴക്കാട് മദ്രസയിലെ വിദ്യാർത്ഥികളെ 4 തരക്കാരായി തരംതിരിച്ച് പഠനം ഊർജിതമായി നടത്തിവന്നു. ഈ പരിഷ്കരണ വൃത്താന്തം നാടെങ്ങും പരന്നു. അത്തരം മദ്രസകൾ തങ്ങൾക്കും വേണമെന്ന് പല നാട്ടുകാരും വന്ന് ആവശ്യപ്പെട്ടു. ഈ അഭ്യർത്ഥന വടക്കേ മലബാറിൽ നിന്നുമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ പരിശീലനം സിദ്ധിച്ച അധ്യാപകർ തുലോം കുറവായിരുന്നു. ഇതിനുള്ള പരിഹാരമാർഗങ്ങളും മൗലാന ആരാഞ്ഞുകൊണ്ടിരുന്നു. വാഴക്കാട് മദ്രസയിൽ അന്നത്തെ പ്രധാന അധ്യാപകർ കെ എം മൗലവി, പി കെ മൂസ മൗലവി, പി എൻ മുഹമ്മദ് മൗലവി, ഇ കെ മൗലവി, ഇ മൊയ്തു മൗലവി, സി എ അബ്ദുറഹ്മാനാജി മുതലായവരായിരുന്നു.
0: ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ കെ എം മൗലവിയുടെ സംഭവ ബഹുലമായ ജീവിതം. എം അബ്ദുള്ള കുട്ടി കുറ്റിയാടിയുടെ രചനയാണ് ഇന്നത്തെ ഓർമ്മയിലൂടെ നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഈ നിങ്ങളടുത്ത് വരുന്ന പോക്സോ കേസുകളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിലും വയലന്റ് ആയ കേസുകളാണെങ്കിലും ഈ കുട്ടികളിൽ ഇത് വരുന്നതിനുള്ള കാരണമായി നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ബ്രോക്കൺ ഫാമിലി ഉണ്ടാവാം നിശ്ചയമായും. അതൊഴിച്ചു നിർത്തിയാൽ എന്തായിരിക്കും?
3: സ്വാതന്ത്ര്യം.
2: യെസ്.
3: എനിക്ക് 18 വയസ്സായി. ഞങ്ങൾ ഇവിടെ ബീച്ചിൽ കയറുമ്പോൾ കുട്ടികളെ വന്നാല് പേര് ചോദിച്ചാൽ പറയാം എനിക്ക് 18 വയസ്സായി.
2: ഓ ശരി.
3: 18 വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തെറ്റിദ്ധാരണ വരികയാണ്. സ്വാതന്ത്ര്യം എടുത്തോടെ, തെറ്റൊന്നുമല്ല. പക്ഷേ എന്തും ചെയ്യാനുള്ളതാവരുത്.
4: വളരെ പിന്നെ നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സംഗതിയാണെന്ത്. സാറേ, ഞങ്ങൾക്ക് 18 വയസ്സായി. അത് നിയമപാലകനാണ് പറയുന്നതെങ്കിൽ ഇത് കലാലയങ്ങളുടെ ചുമരുകൾക്കുള്ളിൽ വളരെ വ്യക്തമായി മുഴങ്ങുന്ന ഒരു കാര്യമാണ്. 18 വയസ്സാകാൻ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. പണ്ടൊക്കെ നമ്മൾ 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് വോട്ടർ ഐ ഡിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പിന്നെ മറ്റൊരു വകഭേദമാണ് നമ്മൾ കലാലയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്.
5: ഡോക്ടർ അരുൺകുമാർ നേതൃത്വം നൽകിയ ഒരു ചാനൽ ചർച്ചയിൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ കേൾപ്പിച്ചത്. ചർച്ച നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പം അതിൽ ചില മുത്തശ്ശിമാരോട്, ചില രക്ഷിതാക്കളോട്, ചില കുട്ടികളോട് ഈ ലഹരിയുടെ അതിപ്രസരത്തെ സംബന്ധിച്ചും അതിൻ്റെ അമിതോപയോഗത്തെ സംബന്ധിച്ചും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഫാൾസ് ഇമ്പാക്ട്, അതൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അവിടെയാണ് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്, ഇങ്ങനെ ലഹരിയുടെ ഒരു ആധിക്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഹിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബ്രോക്കൺ ഫാമിലി, ചൈൽഡ്ഹുഡ് ബ്രോക്കൺ കാരണം കൊണ്ട് വന്നതായിരിക്കുമോ, അതൊരു കാരണമാവില്ലേ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം. ഒരു വളരെ വളരെ ഹൃദ്യമായൊരു മറുപടി ആയിട്ടാണ് തോന്നുന്നത്. ഈ സ്വാതന്ത്ര്യം വേണം, പക്ഷേ അതെടുക്കേണ്ടത് പോലെ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. പ്രസന്ന സാരി പറഞ്ഞതുപോലെ 18 വയസ്സായാൽ എന്തും ചെയ്യാം, ആരും ചോദിക്കാനുണ്ടാവില്ല, ചോദിച്ചാൽ അവർ എന്താണ് സദാചാര പോലീസ് ചമയുന്നവരായി എന്നൊക്കെയുള്ള ഒരു ഒരു ഒരു ഇത് ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിലേറെ.
4: അത് മാത്രമല്ല സലഫി, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു ടേമായിരുന്നു ഈ പിന്നെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞത്. അതൊരു ഡ്രസ്സിൽ നിന്ന് കുട്ടികളെ വെച്ച് തുടങ്ങി. അപ്പോൾ ഡ്രസ്സിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ പെണ്ണെ നീ തീയാവുക, നീ കത്തുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പ്ലസ് ടു തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ അത് ഭയങ്കരമായിട്ട് അടിച്ചു വീശി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് സ്റ്റിയറിംഗ് കൈ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഇപ്പം എന്തുപോയി, വണ്ടിയുടെ നിയന്ത്രണം മൊത്തം പോയി. ഇപ്പം ആരാ സ്റ്റേജിലിരിക്കുന്നത്, ഡ്രൈവിംഗ് അറിയാത്ത, വണ്ടിയുടെ ഒരു സംഗതി അറിയാത്ത കുട്ടികളാണ് ഇപ്പം അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചോക്കൂ, അതിൽ നമ്മുടെ മുമ്പിൽ വരുന്നതാണ് പിന്നെ ഈ പിന്നെ ഈ ഷഹബാസിൻ്റെ ആ ഒരു ചിത്രം, അതേപോലെ തന്നെ അഫാൻ്റെ കുടുംബം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ലൈവല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഇത് ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടാവാം അല്ലാതെയാകാം, പക്ഷെ ഒരു മാസമായി കൂടുമ്പോൾ എന്തിനുമുള്ള ഒരു ഒരു ഒരു ഒരു അല്ലേ. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ കലാലയങ്ങളിൽ അവസാന പരീക്ഷയ്ക്ക് നിങ്ങൾ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് സംഘടിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തും ചെയ്യുന്നുള്ളതാണ്.
5: ഈ കലാലയങ്ങളെ വിഷയം പറഞ്ഞപ്പോൾ ഈ അടുത്ത ദിവസം ഒരു കലാലയത്തിലേക്ക് ഞാൻ പോയി, ഒരു ക്യാമ്പസിലേക്ക്, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അപ്പോൾ അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പഠന സമയമാണ്, വർക്കിംഗ് ടൈം അതല്ലെങ്കിൽ ഈ പഠന സമയമാണ്, 10 to 4 എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പഠന സമയത്തിനിടക്ക്. ഈ എന്താണ് ഈ പൂന്തോട്ടത്തിലും അതല്ലെങ്കിൽ ചില റോഡ് സൈഡിലുള്ള ബെഞ്ചുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുക, വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വാതന്ത്ര്യമാണ്, അവരടുത്തിരിക്കുന്നു, സ്പർശിക്കാൻ പാടില്ലാത്തടത്ത് സ്പർശിക്കുന്നു. ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ, കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവിടെ ഒരു കൃത്യമായ ഒരു സംസ്കാരം, നമ്മുടേതായ തനതായ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടവരായ മക്കൾ. അപ്പം ഈ സ്വാതന്ത്ര്യം, അമിതമായ സ്വാതന്ത്ര്യം പകലാണ് നടക്കുന്നത്. അപ്പം ഈ രാത്രിയിലെ മറവിൽ നടക്കുന്ന സംഗതികൾ എന്തായിരിക്കും, ഇപ്പോൾ നൈറ്റ് ലൈഫ് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യുകയും അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസം കോഴിക്കോട് മേയർ ബഹുമാനിയായ ബീന ഫിലിപ്പ് അവരുടെ ഒരു സംസാരം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി, പ്രസ്താവന. കോഴിക്കോടിന് നൈറ്റ് ലൈഫ് വേണ്ട, അതിന് തടയിടണം എന്ന നിലക്കൊരു നല്ല ഒരു സ്റ്റെപ്പ് അദ്ദേഹം അവർ നടത്തുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അമ്മയുടെ റോളിലാണ് അവർ ചിന്തിച്ചത്. ഒരു മേയർ എന്നതിനപ്പുറത്തൊരു അമ്മയുടെ റോളിലാണ് അവർ ചിന്തിക്കുന്നത്, ഒരു മുത്തശ്ശിയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത്, ഒരു ഭാര്യയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നൈറ്റ് ലൈഫുകളിലും അതല്ലാത്തടത്തും നമ്മുടെ നാട്ടിൽ കയറിക്കൂടി വരുന്ന ലഹരിയുടെ അതിപ്രസരവും ഈ അമിതമായ സ്വാതന്ത്ര്യമെടുക്കലും ലിബറലിസവും നമ്മുടെ മക്കളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് തീർത്തും മൂല്യമില്ലാത്ത ഒരു തലമുറയിലേക്കാണ് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന.
4: അത് മാത്രമല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മക്കൾക്ക് ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആകാശത്തതാ ഒരു പറവ, നീ ഒന്ന് ചാടി പിടിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനും അവർ തയ്യാറാവുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്തായിരുന്നു, 18 വയസ്സ് കഴിയുമ്പോൾ അയാളൊരു വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ പിന്നെ വ്യക്തിയായിട്ട് മാറുമ്പോൾ ഞാനൊരു പൂർണ്ണനായൊരു വ്യക്തിയാണ്, എന്നെ പിന്നെ എന്തിനാ ഉമ്മ നിയന്ത്രിക്കാൻ വരുന്നത്. ഉമ്മയുടെ മനസ്സിലോ അവൻ എൻ്റെ കുട്ടിയാണ്. ആ 5 വയസ്സിലിട്ട തളപ്പ് കൊണ്ടാണ് 18 വയസ്സുള്ള കുട്ടിയെ ഉമ്മ മേക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും സംഘടനകളുണ്ട്, അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം അന്നുണ്ടായ സമയത്ത് അതിനെങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് നിയന്ത്രിച്ചിരുന്നത്, അവനെ ഒരു വ്യക്തിയായിട്ട് നമ്മളിലൊരു മുതിർന്ന ആളെ നമ്മൾ കാണുന്നത് പോലെ നമ്മളായി അവനെ കാണുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കും. മാത്രമല്ല നല്ലൊരു ഗൈഡ് ലൈൻ അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ്. അയാളൊരു പൂർണ്ണ വ്യക്തിയിലേക്ക് മാറുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്തിന്നും പണ്ട് കാലങ്ങളിലൊക്കെ മുതിർന്നവർ കൊടുത്തിരുന്നു.
5: സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം
4: തീർച്ചയായും.
5: നിയന്ത്രണം നഷ്ടപ്പെടുമ്പോ
4: അതെ,
5: അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും അതിനൊരു ഉദാഹരണം എനിക്ക് മനസ്സിൽ വരുന്നത്, നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ ഒരു കൈറ്റ് വറക്കിയ അത് നമ്മൾ പറപ്പിക്കുമ്പോൾ നമ്മൾ അഴിച്ചു വിടുന്നതിനനുസരിച്ച് ആ പട്ടം അങ്ങനെ ഉയരത്തിൽ പറക്കും. ആ പട്ടത്തിൻ്റെ അതിൻ്റെ ഉയരങ്ങൾ കീഴടക്കി അതങ്ങനെ പോകും. പക്ഷേ അതിൻ്റെ ഏറ്റവും താഴെയിലുള്ള പിടിച്ചിരിക്കുന്ന നൂലിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന നിയന്ത്രണത്തിലാണ് ആ പട്ടത്തിൻ്റെ എല്ലാം. ആ പിടി വിട്ടാൽ പിന്നെ അതുവരെ ആ പട്ടം അനുഭവിച്ച സ്വാതന്ത്ര്യവും ആ ഉയരങ്ങളിലെ കാഴ്ചയും ആ പട്ടത്തിന് നഷ്ടമാകും. ആ പട്ടം മൂക്കുകുത്തി നിലംപതിക്കും
4: തീർച്ചയായിട്ടും.
5: നിയന്ത്രണം നഷ്ടപ്പെടാൻ,
4: അതെ അതെ. ഈ ഒരു സുന്ദരമായിട്ടുള്ള ഉദാഹരണത്തോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, നമ്മുടെ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയാം. അപ്പോൾ കുട്ടി ആ കാറെടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങാടിയിലെത്തുമ്പോൾ എന്തുണ്ട്, അവിടെ ട്രാഫിക് ലൈറ്റുകളുണ്ട്, ഡിവൈഡറുകളുണ്ട്, പോലീസുകാരുടെ നിയന്ത്രണമുണ്ട്. ഞാൻ ഇതൊന്നും പാലിക്കില്ല എന്ന് വിചാരിച്ച് കുട്ടി എന്ത് ചെയ്യുന്നു, വളരെ അമിത വേഗതയിൽ ആ വാഹനം ഓടിച്ചാൽ

0: അതേപോലെ തന്നെ സമയനഷ്ടമാണ് അവിടെ സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഒരു ഒരു വ്യതിരക്തത, സ്വാതന്ത്ര്യം എന്തിന് എന്തിനല്ല എന്നുള്ളത് കൃത്യമായി നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ഒരു രക്ഷിതാവ് വിജയിക്കുന്നത്.
1: തീർച്ചയായും. അപ്പൊ ഈ പക്വതയും പാകതയും ബോധ്യവും ബോധവുമുള്ള രക്ഷിതാക്കളും മുതിർന്നവരും ഈ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്തുകയും ഒരു ഒരു ഒരു ഗൈഡ് ലൈൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും, അവർ സ്വാതന്ത്ര്യമുള്ളവർ തന്നെയാണ്, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുക അത് ചെയ്യരുത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണവും കടിഞ്ഞാണും നഷ്ടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ദാരുണമായ ഘട്ടം അത് നേരിടേണ്ടി വരും എന്ന ഗൗരവകരമായ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണമെന്ന ഒരു ചിന്ത ഇന്ന് പീസ് റേഡിയോ സമർപ്പിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യചിന്തകൾ. വെർട്ടിഗോ, തലകറക്കത്തിന്റെ കാരണങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ റഫീഖ് അലി.
1: രണ്ട് കാലിൽ നടക്കാൻ പറ്റുന്ന ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട് കാലിൽ നടക്കാൻ പറ്റുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് നമ്മൾ. ഈ രണ്ട് കാലിൽ നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. വലിയ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് മൂന്ന് അവയവങ്ങളാണ്. ഒന്ന് കണ്ണ്, രണ്ട് ചെവി, മൂന്ന് സന്ധികൾ. ഈ മൂന്ന് അവയവങ്ങളിൽ നിന്നും, അതായത് കണ്ണിൽ നിന്നും, നമ്മുടെ ചെവിയിലുള്ള ബാലൻസ് അവയവത്തിൽ നിന്നും, മുട്ടുകളിലുള്ള ജോയിൻ്റുകളിൽ നിന്നും, സന്ധികളിൽ നിന്നും, ഈ മൂന്ന് അവയവങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ തലച്ചോറിലെത്തി, തലച്ചോറ് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ഒരു പൊസിഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള തലച്ചോറിൽ നിന്ന് തിരിച്ചും നമ്മളെ സന്ധികളിലേക്കും മസിലുകളിലേക്കും സിഗ്നലുകൾ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും അവയവങ്ങളിൽ, നമ്മൾ കണ്ണിലോ ചെവിയിലോ സന്ധികളിലോ ഇനി തലച്ചോറിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം വരാം. ഉദാഹരണത്തിന്, നമ്മൾ ചെവിയിലെ പഴുപ്പ് അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ, തലയിൽ തലച്ചോറിൽ മുഴകളോ തലയ്ക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ, ഇഞ്ചുറികൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തലകറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം വരാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല,

0: അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തല കറങ്ങി വീണു. രക്തം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തല ഇറങ്ങി വീണു. ഇങ്ങനെ വിവിധ തരത്തിൽ തല ഇറങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും വെർട്ടിഗോ രീതിയിലുള്ള, വെർട്ടിഗോ എന്ന ഗണത്തിൽ പെടുന്ന തലകറക്കമല്ല. അതേപോലെ രക്തക്കുറവ് മൂലം പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ തല ഇറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വേറെ തന്നെ വിഭാഗങ്ങളാണ്. ചില പ്രത്യേക തരത്തിലുള്ള അപസ്മാരങ്ങൾ വന്നാൽ ആബ്സെൻസ് സീഷേഴ്സ് എന്നൊക്കെ പറയും, തല ഇറങ്ങി വീഴാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം കണ്ണിരിട്ടാവുന്നതും പെട്ടെന്ന് വീഴുന്നതും ഒന്നും ഒരു പക്ഷേ വെർട്ടിഗോ ആയിക്കൊള്ളണമില്ല. വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ ചുറ്റുമുള്ളത് കറങ്ങുന്നതോ ആയിട്ടുള്ള അവസ്ഥയാണ് വെർട്ടിഗോ എന്ന് പറയുന്ന അവസ്ഥ. അതിൽ ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മൾ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ, പെട്ടെന്ന് കടന്നോടത്ത് എണീക്കുമ്പോൾ, പെട്ടെന്ന് കടന്നോടത്ത് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. ബിനൈൻ പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്നാണ് പറയുന്നത്. നമ്മൾ ചെവിക്കകത്തുള്ള ബാലൻസ് അവയവമുണ്ട്, അതിനകത്ത് ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതിൻ്റെ സ്ഥാനം തെറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ, ബുക്ക് ഷെൽഫ് സിൻഡ്രോം എന്നാണ് പറയുക. നമ്മൾ മുകളിലുള്ള ഷെൽഫിൽ ബുക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ തല ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക, ഛർദ്ദിക്കാൻ വരിക, വിയർക്കുക, കക്കൂസ് പോകാൻ തോന്നുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അതാണ് പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്ന് പറയുന്നത്. അത് ചെറിയ തരത്തിലുള്ള, ഒരു പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്താൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചെവി കുട്ടിയടയുന്നതും അതിനുശേഷം ചെവി മൂളുന്നതും അതിനുശേഷം തല ഇറങ്ങി വിയർക്കുന്നതും ഛർദ്ദിക്കുന്നതും ആയിട്ട് അവസ്ഥയുണ്ട്. അതായത് ചെവി അടഞ്ഞ് ചെവിയിൽ നിന്ന് മൂളി പിന്നീട് തല കറക്കം വരുന്ന അവസ്ഥ, അതിന് മെനിയസ് ഡിസീസ് എന്നാണ് പറയുക. അത് പ്രത്യേക രീതിയിലുള്ള മരുന്നുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെവിക്കകത്തുള്ള നാഡിയിലെ ചെറിയ മുഴകൾ കൊണ്ട് തലകറക്കം വരാം. അതോടൊപ്പം തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള തലച്ചോറിനകത്തുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസ് ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടും തലകറക്കം വരാം. അപ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഈ തലകറങ്ങിയത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുക. വെറും തലകറക്കമെന്ന് പറയുക, തലകറങ്ങി വീണു എന്ന് പറയുന്നതിന് പകരം വളരെ വിശദമായിട്ട് ഡോക്ടർക്ക് രോഗവിവരം നൽകുകയാണ് നമ്മൾ വേണ്ടത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. വെർട്ടിഗോ, തലകറക്കത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ റഫീഖ് അലി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളിൽ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം മാത്രമാണ് പരിഹാരം. ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما تؤمرون. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, എണ്ണിയാൽ അതൊരിക്കലും തീരില്ല. ഭക്ഷണവും വെള്ളവും വായുവും കൃഷിയും കച്ചവടവും സമ്പത്തും, അങ്ങനെ ഒരുപാട് സുപ്രധാനമായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. പുതിയ കാലത്ത് കുടുംബത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒന്നാണ്. നമ്മൾ ഈ കുടുംബത്തെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെ ഉപ്പ ആ കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന രൂപത്തിലല്ല ആ കുടുംബത്തിലെ മക്കൾ, ഉമ്മ എല്ലാം ആ കുടുംബത്തെ കാണുന്നത്. ഓരോരുത്തർക്കും കുടുംബം വ്യത്യസ്തമായ റോളുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആളുകളോട് ചോദിച്ചാൽ പലപ്പോഴും വലിയ വായിൽ ആളുകൾ സംസാരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഭൗതികമായി മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതും അതിന് ആത്യന്തികമായി പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതും കൃത്യമായ രൂപത്തിലൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഇപ്പോൾ പല ആളുകളടുത്തും ചോദിക്കുകയാണ് അവരുടെ മക്കളുടെ ദീനിൻ്റെ വിഷയത്തിൽ അതെങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അത് മദ്രസയിൽ പണ്ട് പോയിട്ടുണ്ട്, അതല്ലാതെ വ്യത്യസ്തമായ രൂപത്തിൽ പഠനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നെല്ലാമാണ് പലപ്പോഴും പറയാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പോലും ആത്യന്തികമായി ഈ മതപരമായ കാര്യങ്ങൾ, ദീനിയായ ചിന്തകൾ നൽകുന്നിടത്ത് ഇന്ന് വലിയ പോരായ്മകൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ പോവുകയും അവിടെ ക്ലാസ്സുകൾ കേൾക്കുകയും അത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുകയും ചെയ്യുമ്പോഴും മറുഭാഗത്ത് നമ്മൾ കുടുംബത്തിലെ സ്ത്രീകൾ അതല്ലെങ്കിൽ കുട്ടികൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിലെല്ലാം അവർക്ക് മതപരമായ അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ എന്നുള്ളത് പലപ്പോഴും ഓഫ്ലൈനായി ഫിസിക്കലായ സ്വഭാവത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഖുർആനിൽ കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്ന വാക്ക് യാ അയ്യുഹല്ലദീനാമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തെ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കൂടി നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണ് ഖുർആൻ കൃത്യമായ കൽപ്പന എന്ന് പറയുന്നത്. എത്ര വ്യക്തമാണെന്ന് നമ്മൾ കൃത്യമായും ആലോചിക്കേണ്ട ഒന്നാണ്. കൃത്യമായും പറഞ്ഞാൽ കൃത്യമായ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്ത ബോധത്തിലേക്കാണ് അള്ളാഹു ആ ചിന്തയിട്ട് കൊടുക്കുന്നത്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായ ഉത്തരവാദിത്തമായി ഇത്തരത്തിലുള്ള കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു എന്നുള്ളത് വലിയ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കണക്കാക്കണം. കാരണം പുതിയ കാലത്ത് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർഡ് ഡ്യൂട്ടിയായി ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വീട്ടിലോ സ്വന്തം ആ വീടിൻ്റെ ആ കുടുംബത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാം കൃത്യമായ രൂപത്തിൽ എല്ലാത്തിനും പരസ്പരം പൂരകങ്ങളായിരിക്കണമെന്നും സഹായികളായിരിക്കണമെന്നെല്ലാം പറഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ റോളുകൾ, ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പുതിയ കാലത്ത് ഇത്തരം ആഖ്യാനങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും കുടുംബവുമായി ബന്ധപ്പെട്ട കൺവെൻഷണലായ സാമ്പ്രദായികമായ ചിത്രങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റുന്നത് പുതിയ കാലത്ത് ലിബറൽ ചിന്തകളിലേക്കാണ്. എന്താണ് ലിബറൽ ചിന്ത? കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വളരെ ശരിയാണെന്ന് തോന്നുമെങ്കിലും വലിയ പിഴവുകൾ സംഭവിക്കുന്ന ചിന്തയാണത്. ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പിഴവ് എന്ന് പറയുന്നത് പോലും ഈ ദീനുമായി ബന്ധപ്പെട്ട പ്രയോറിറ്റി, അതിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ മാനസികവും ശാരീരികവും എല്ലാമുള്ള സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആത്മീയമായ സദസ്സുകൾ തന്നെയാണ്. അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം എന്ന ഉത്തരവാദിത്തം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെ എല്ലാം അവിടെ എത്തിക്കാനുള്ള ശ്രമം നമുക്കെല്ലാം ഉണ്ടാവാറുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്നാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഈ പുതിയ കാലത്തെ പുതുതലമുറയെക്കുറിച്ചും അവർ വഴിതെറ്റിപ്പോകുന്നതിനെല്ലാം കുറിച്ചുള്ള വലിയ ആശങ്കകൾ പറയുമ്പോൾ തന്നെ അതേ ക്ലാസ്സുകളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആളുകൾ തന്നെ സ്വന്തം മക്കളുടെ വിഷയത്തിൽ അത്തരം കാര്യങ്ങളിൽ പ്രയോറിറ്റിയിൽ മറ്റ് ഭൗതികമായ കാര്യങ്ങളെ മുന്നിൽ വെക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാത്രം ഏറ്റെടുക്കേണ്ട ഒന്നല്ല. അതിനപ്പുറത്തേക്ക് ഇത് പുതുതലമുറയോടുള്ള നമ്മുടെ ബാധ്യത കൂടിയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ പ്രയോറിറ്റിയിൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തണം എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നല്ല പ്രാർത്ഥന അനിവാര്യമാണെന്നുള്ളതാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്നിടത്ത് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് മനുഷ്യന് ഇസ്ലാം നൽകുന്നുണ്ട്. കേവലം ഒരു ഒരു ജീവമരണത്തിനപ്പുറത്തേക്ക് ഓരോ നിമിഷങ്ങളും കൃത്യമായും പ്രായോഗികമായി ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള ഒരു ഒരു ആവശ്യപ്പെടൽ കൂടി ഇസ്ലാം കൃത്യമായും അവിടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിടത്ത് നമ്മൾ തീർച്ചയായും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ ഇന്ന് പുതിയ കാലത്ത് വലിയ രീതിയിൽ മക്കൾ വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമായി മാറുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നിടത്ത് തന്നെ കുടുംബത്തിൻ്റെ നല്ല മുന്നോട്ട് പോക്കിനെ, ദീനിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നിടത്ത് ഓരോ വ്യക്തികളും അവരുടേതായ രൂപത്തിൽ ദീനിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വലിയ പിഴവുകൾ സംഭവിക്കുന്ന ഒന്നായി മാറുന്നു. പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ് മുസ്ലിം, അവിടെ പള്ളിയിലേക്ക് പോകുന്ന ഉപ്പ തന്നെ യഥാർത്ഥത്തിൽ തിയേറ്ററിലേക്ക് മക്കളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപ്പ തന്നെ നല്ല പാട്ടുകൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ കൃത്യമായ ആചാരങ്ങളെയും അതിൻ്റെ അനുഷ്ഠാനങ്ങളെയും കുറിച്ച് എല്ലാം വളരെ സൂക്ഷ്മമായി നോക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്ലാമികമായി ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയ പിഴവുകൾ അവരിൽ നിന്ന് തന്നെ സംഭവിക്കുമ്പോൾ അത് വലിയ വൈരുദ്ധ്യങ്ങൾക്കും കോൺഫ്ലിക്റ്റിനുമെല്ലാം കാരണമാവും എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന അനിവാര്യമായും അവനോടൊപ്പം ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന ആ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളോടൊപ്പം തന്നെ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് ഇവിടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് കുടുംബപരമായി വലിയൊരു തണൽ നമുക്ക് നൽകുന്ന ഒന്നായി അത് മാറണമെന്നുള്ളതാണ്. നല്ല ആദർശ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബപരമായി മറ്റുള്ള തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖ് ലഭിക്കുകയും ഒപ്പം അത്തരം തിന്മകളിലേക്ക് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് ഉടലെടുത്തിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ഇവിടെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇതെല്ലാം അറിയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെല്ലാം വളരെ ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അഥവാ ഈ കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ആണും പെണ്ണുമാണെങ്കിൽ ഇടക്കാലത്ത് ഉടർന്നു വന്നിരുന്ന ഈ LGBTQ മൂവ്മെൻറ്റുകൾ, ഹോമോസെക്ഷുവാലിറ്റി എന്നെല്ലാം പറയുന്ന പല രൂപത്തിലുള്ള അത്തരം ലൈംഗികമായ വൈകൃതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഉടലെടുക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് കുടുംബമില്ലെങ്കിലും ആണും പെണ്ണും തമ്മിലുള്ള ചേർന്നിരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ചേർന്നിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ അതിൽ നിന്നെല്ലാം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നത് നമ്മളെ ഏറെ ഭയപ്പെടുത്തേണ്ട ഒന്നാണ്. ഡേറ്റിംഗ് കൾച്ചറുകൾ കൊണ്ടുവന്നുകൊണ്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പും സീസൺഷിപ്പുകളും എല്ലാം കുട്ടികൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുമെല്ലാം ഇത്തരത്തിൽ വലിയൊരു രൂപത്തിലുള്ള മാറ്റത്തിന് ഇത്തരം ആളുകൾ തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മതപരമായ ചിന്തകൾ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ സാമൂഹികമായ അന്തരീക്ഷം വളരെ കൃത്യമായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായി മാതൃകയാവേണ്ടത് ആ കുടുംബം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പലപ്പോഴും യുവതികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളോട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഒരിക്കലും വിവാഹം വേണ്ട എന്ന് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്ന് അന്വേഷിക്കുന്നിടത്ത് പല ആളുകൾക്കും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അത്തരം കാഴ്ചകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിലെ കുടുംബങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, സ്വന്തം ഉപ്പയെയും ഉമ്മയും നോക്കുമ്പോൾ, സ്വന്തമായി കാണുന്ന ചുറ്റുപാടുള്ള കുടുംബങ്ങളെ നോക്കുമ്പോഴെല്ലാം പലപ്പോഴും അസ്വസ്ഥതകളും വലിയ അടിച്ചമർത്തലുകളും മാത്രമാണ് ഇത്തരം ആളുകൾ കാണുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കുടുംബത്തിൽ ഓരോ വ്യക്തികൾക്കും അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില റോളുകളുണ്ടല്ലോ, ആ റോളുകൾ കൃത്യമായും ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കുടുംബപരമായ ചർച്ചകൾ നടത്തുന്നത് പോലെ തന്നെ നമുക്ക് മതപരമായ വിഷയങ്ങളെ കൂടി കുടുംബ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാണ്. മതപരമായ നേട്ടങ്ങൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപരമായ പുതിയ അറിവുകൾ, അങ്ങനെ എന്തുണ്ടെങ്കിലും അതെല്ലാം ചേർന്നിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മതപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ ധാരാളമായി സംസാരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം എന്ന നിലയ്ക്ക് മതപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും, ഒരു ഉദാഹരണത്തിന് മക്കളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് ഉപ്പാക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മറവി ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഗൗരവത്തിലാണ് ഉപ്പ കാണുന്നത് എന്ന് അറിയണമെങ്കിൽ ഉപ്പാൻ്റെ ഒരു പിഴവായി മാത്രം അത് അവിടെ അവസാനിച്ചാൽ പോരാ, മറിച്ച് മക്കളോട് ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റിയെന്നും അതിന് വലിയ ഖേദമുണ്ട് എന്നും അത് എത്ര വലിയൊരു പിഴവാണ് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ മതപരമായ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. മദ്രസ പഠനത്തിനും അത്തരത്തിലുള്ള പഠനങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് കുട്ടികൾക്കുള്ളിൽ നല്ല ബോധ്യങ്ങൾ നൽകാൻ നമുക്കെല്ലാം സാധിക്കണം. ആ ബോധ്യങ്ങൾ നൽകാൻ തീർച്ചയായും നമ്മൾ ഏറ്റവും ആദ്യം മാതൃകയാവുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ പരിഹാരം. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെക്കുറിച്ച് കാണുന്ന കാഴ്ചപ്പാട് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. പ്രവാചകൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവാചകൻ സ്വന്തം കുടുംബത്തെ ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതായും അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകന്റെ കൗലുകൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ മരണ സാന്നിധ്യത്തിൽ പോലും ആ മരണത്തിന് തൊട്ട് മുൻപ് പോലും പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹുവോട് പറയുന്ന പുഞ്ചിരിച്ച് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം യഥാർത്ഥത്തിൽ പരലോകവുമായി കുടുംബത്തെ എങ്ങനെ ഒരുക്കാമെന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് കൈമാറുന്നത്. തീർച്ചയായും പുതിയൊരു കാലത്ത് കുടുംബത്തിൻ്റെ ആഖ്യാനങ്ങൾ മാറുമ്പോൾ, വ്യത്യസ്തമായ പേരുകൾ ഉടലെടുക്കുമ്പോൾ, അവരുടെ ആസ്വാദനങ്ങൾ മാറുമ്പോഴെല്ലാം മതപരമായ ചിട്ടവട്ടങ്ങൾ അത് കൂടുതൽ പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ളൊരു തൗഫീഖ് നമുക്ക് എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം മാത്രമാണ് പരിഹാരം. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ.
2: നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ കാലത്തും തങ്ങളുടെ സൽപ്പേരിന് കളങ്കമാകുമെന്നുള്ളതുകൊണ്ട് കോളേജുകൾ മൂടി വയ്ക്കും. ആദ്യം ചിലപ്പോൾ അതെന്ത് ചെയ്യും, അവരെ വിളിച്ചു വരുത്തി സംസാരിക്കും, തൽക്കാലം അടങ്ങുന്ന ഒത്തുതീർപ്പാക്കും. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയതായിരിക്കും ഇത്. ഒരുപക്ഷെ ആത്മഹത്യ എന്നുള്ളത് ആദ്യം സംഭവിക്കുന്നതായിരിക്കാം, അതൊരു പ്രക്ഷോഭമായിട്ട് മാറുന്നു. അപ്പോഴും പഴയ തന്ത്രം തന്നെ ഉപയോഗിക്കാൻ നോക്കുന്നു, അത് ഫലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഈ പുറത്തുനിന്നുള്ള ഗുണ്ടകളിറക്കിയിട്ട് ഈ സമരത്തിൻ്റെ തന്നെ മുഖം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്ന് തോന്നുന്നുണ്ട്. ഒപ്പം കുട്ടികൾ ഈ ഒരു കൂടുതൽ അജിറ്റേറ്ററാകുന്നു, കാരണം ഹോസ്റ്റലിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവരൊക്കെ പിറ്റേ ദിവസം കൂടുതൽ ശക്തമായിട്ട് രംഗത്തിറങ്ങുന്നു. ഇവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിക്കും, ഞങ്ങളിവിടെ സുരക്ഷിതരാണ്, പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ. അവർ പിറ്റേ ദിവസം വന്നിട്ട് എന്ത് പറയുന്നു, ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാകുന്നു. അപ്പോൾ പ്രക്ഷോഭം കൂടുതൽ പിന്നെ വൈകാരികമായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ഇതിൻ്റെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന മറ്റൊന്നെന്താ വെച്ചാൽ, ഇവിടെ ഒരു പെൺകുട്ടിക്കെതിരെ അതിക്രമം ഉണ്ടായി. അതിക്രമം ഉണ്ടായതൊരു ക്യാമ്പസിനകത്താണ്. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ എന്താണ്, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഏരിയ ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിനകത്ത് പോലും ഇത് സംഭവിക്കുന്നതിനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടി അല്ലെങ്കിൽ അതുപോലെ സമാനമായ പെൺകുട്ടികൾ സ്വതന്ത്രമായിട്ട് അവിടെ ഇറങ്ങി നടക്കുന്നു. ഇത്തരത്തിൽ ആരുമറിയാതെ ഇവർക്കെതിരെ ചാടി വീഴാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള സാധ്യതകളിവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിനൊരു മറ്റേ ഐഡൻറ്റി കാർഡ് ഉണ്ടാവും, അത് വെച്ച് അദ്ദേഹത്തിന് ഭാഗത്ത് കയറാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, തൊഴിലാളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സാധ്യത നിലനിൽക്കേണ്ടതില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെയെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ 17 വയസ്സായ ഒരു പെൺകുട്ടി പിന്നെ റേപ്പ് ചെയ്യപ്പെട്ടു. പോലീസുകാരെ നാട്ടിൽ രണ്ട് മൂന്ന് പേര് വന്ന് മറ്റേ പിടിച്ചു കൊണ്ടുപോയി തിരിഞ്ഞ്. ഇതിനെതിരെ നല്ല ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായി. പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ മറ്റേ എന്താണ് നഗര അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പോലീസ് ഇവർ ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നുവെച്ചാൽ സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഗേറ്റും കൂടെയും കയറാൻ പറ്റില്ല, പിന്നെ നിയന്ത്രിതമായ ഗേറ്റുകളിൽ ഇവിടെ കയറാൻ പറ്റുള്ളൂ ചെയ്തു. അവിടെയൊക്കെ കൂടുതൽ പിന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചു, CCTV ക്യാമറകൾ ചെയ്തു. ഒരു സമയം കഴിഞ്ഞാൽ പുറത്തു പോകണമെന്നുള്ള ഇത് കൊണ്ടുവന്നു. ഡൽഹി നഗരത്തിൽ 100,000+ CCTV പുതുതായിട്ട് പിന്നെ സ്ഥാപിച്ചു അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരു പ്ലക്കാർഡ്, ആ പ്ലക്കാർഡിൽ പ്രധാനപ്പെട്ടൊരു വചനം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്ലക്കാർഡിൽ എഴുതിയിട്ടുള്ള വെച്ചാൽ, ഡിസ്മാൻഡിൽ ദ സിസ്റ്റം ദറ്റ് ബ്രീഡ്സ് റേപ്പിസ് എന്നുള്ളതാണ്. റേപ്പിസ്റ്റുകൾ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന സിസ്റ്റത്തെ തകർക്കും എന്നുള്ളതാണ്. ഞാനിത് കുറേ വായിച്ചിട്ടും എനിക്കത് ഇവിടെ മനസ്സിലാവുന്നില്ല. ഈ സിസ്റ്റം ഇവിടെ സർക്കാർ അങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളൊന്നുണ്ടോ, അതോ അത്തരത്തിൽ റേപ്പിസ്റ്റുകളെ വളർത്തുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടോ, അതോ റേപ്പിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ പിന്നെ ന്യൂറോളജിയെ അവരുടെ നാഡീവ്യൂഹ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റെന്തൊക്കെയോ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്താണ്, ഈ ലിബറലായ സമൂഹം നൽകുന്ന സാധനങ്ങളല്ലേ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ എന്താണ് അത്രമേൽ സ്വതന്ത്രമാണ്. ഇത് കാണുന്ന ഒരു സാധാരണക്കാരനായൊരു വ്യക്തി അദ്ദേഹം കാണുന്ന അതിസുന്ദരികളായിട്ടുള്ള പെൺകുട്ടിയെ നിർത്തുന്നുണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ 10 അയലത്ത് വരുന്നൊരു കുട്ടിയെപ്പോലും അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമില്ല. ഇദ്ദേഹം പിന്നെ എന്താണ്, ഒന്നുകിൽ അദ്ദേഹം സ്വർഗം കാംക്ഷിച്ച് എന്ത് ചെയ്യണം, ഇതൊക്കെ മാറ്റിവെക്കണം, ഇല്ലെങ്കിലോ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്ങാനും ഒരിക്കലെങ്കിലും ഇതൊന്നും അനുഭവിക്കാതെ മരിക്കും പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഇത്ര ഒന്നിലേക്ക് പോകും. വിമർശിച്ചാൽ ഈ പറയുന്ന സിസ്റ്റമാണ് പ്രശ്നമെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ട ധാർമ്മികമായ സദാചാരപരമായ മൂല്യങ്ങൾ എന്താണ്, അത് ഈ സ്വാതന്ത്ര്യവുമായി ഈ ലിബറലിസവുമായി ഒത്തുപോകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പറയുന്ന മൈ ബോഡി മൈ റൈറ്റൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വശം തന്നെ, എൻ്റെ ശരീരം ഞാൻ പറയാതെ ആരും തൊടാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നാണല്ലോ. ഇവിടെ ഒരു അസാൾട്ട് സംഭവിക്കുമ്പോൾ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ നടക്കുന്നു. പക്ഷെ അവിടെ നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ സമൂഹത്തിൽ മറ്റുള്ളവരും അത്ര തന്നെ സ്വതന്ത്രരല്ലേ? ഓർക്കും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ? അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു കോയിൻസിഡൻഷ്യലായിട്ട് സാഹചര്യം ഒത്തുവരും, അവത്തുവരുന്ന സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന പറയണത് ആരെ, ഈ പറയുന്ന അസാൾട്ട് ചെയ്യുന്ന ഈ റേപ്പിസ്റ്റിനെ ശുദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അത് വേണം തന്നെ നമ്മളൊക്കെ പറയുന്നത്, മുഴുവൻ സമൂഹവും ശുദ്ധീകരിക്കപ്പെടണം. പക്ഷെ ശുദ്ധീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞുള്ള റിഫോം ചെയ്തെടുക്കാനുള്ള മെഷറിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും തുല്യരാണ് എന്നുള്ളൊരു മിഥ്യ, ഈ തുല്യരാണ് എന്നുള്ള മിഥ്യ നമ്മളാരും തന്നെ ഈ ഒരു വ്യവസ്ഥിതിയിൽ ആളുകൾ തുല്യരാകണം എന്ന ആശയത്തെ നമ്മളാരും എതിർക്കുന്നില്ല. പക്ഷേ പേഴ്സണലി ഈ ഒരു രണ്ട് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സെക്സുകൾ ഇവർ തുല്യരാണ് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവെക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണിപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കീഴടക്കാൻ പറ്റുമെന്നുള്ള സത്യം ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഓടിയാൽ പോയാൽ പോരെ, അല്ലെങ്കിൽ തിരിച്ചാക്രമിച്ചാൽ പോരെ, അത് സംഭവിച്ചില്ലല്ലോ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തുല്യതയില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യബോധവും ഒരു പെരുമാറ്റവും ഈ പറഞ്ഞ പോലെയുള്ള ഈ പരിസരങ്ങളെയൊക്കെ സൂക്ഷിച്ചുകൊണ്ടുള്ള ചിലതും വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസിനെയൊക്കെ പാട്രിയാർക്കിക്കലാണ്, സെക്സിസ്റ്റ് ഇതാണ്, ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരിഹാരമാവില്ല എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മൾ ബാക്കി എല്ലാ സ്ത്രീക്ക് കിട്ടേണ്ട സകല സുരക്ഷിതങ്ങളെയും നമ്മൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ വെച്ചാൽ ഈ ബോഡി ഓട്ടോണമിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങൾക്കോ മാത്രമായിട്ടൊരു സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. അത് ഈ കുട്ടികൾ മനസ്സിലാക്കണം. അത് ഏത് യൂണിവേഴ്സിറ്റിയിലോ ഏത് ക്യാമ്പസിലോ ഏത് തെരുവിലോ ഏത് പാർക്കിലോ ആണെങ്കിലും ഇത് അവനവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് തൻ്റെ തന്നെ ബാധ്യതയാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ റൈറ്റ് പോലെ തന്നെ ഒരു ബാധ്യതയാണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ നിങ്ങളൊരു ക്യാമ്പസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, നിങ്ങൾക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
3: ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും യോജിച്ച് വരുന്ന ഒന്നല്ലല്ലോ. ഒരേ സമയം നമുക്ക് ആഗ്രഹം ലിബറലിസത്തിൻ്റെ ആംഗിളുകളാണ്, നമ്മൾ വ്യക്തിപരമായി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന അതാണ്. എന്നാൽ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും പാടില്ല. ഇതൊരിക്കലും യോജിച്ച് വരുന്നതല്ല രണ്ടും. ഈ പറയുന്നത് വൈരുദ്ധ്യമാണെന്നുള്ള ബോധ്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിബറലിസത്തെ പുലുകുന്നുവോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഒന്നുകിൽ ലിബറലിസത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ ധാർമ്മിക മൂല്യങ്ങൾ പുലുകുക, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുക. രണ്ടിലൊന്നേ നടക്കുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ. ചർച്ചയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീൽ ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
7: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് അബ്ദുള്ള എത്ര നല്ല മനുഷ്യൻ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹിനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 212-ാമത്തെ അധ്യായം, ബാബു ഫളി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 162-ാമത്തെ ഹദീസ്. വഅൻ സാലിമ ബിൻ അബ്ദില്ലാ ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ അബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നിഅമ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ ഖാല സാലിം ഫകാന അബ്ദുല്ലാഹ് ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ല ഖലീല. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, സാലിമിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പുത്രനാണ്, സ്വഹാബിയാണ്. മുത്തബിഉ സുന്ന, സുന്നത്തുകളെ ഏറ്റവും കൂടുതലായി പിന്തുടരുന്നയാൾ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എത്ര നല്ല മനുഷ്യനാണ്. ലൗകാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രിയിൽ നിന്നല്പം നമസ്കരിച്ചിരുന്നുവെങ്കിൽ, രാത്രിയിൽ നിന്നല്പം നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നുവെങ്കിൽ. ഇപ്പോൾ സാലിം പറയുന്നുണ്ട്, ഫക്കാന അബ്ദുല്ലാ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഅദ ദാലിക, അതിനുശേഷം, ലാ യനാമു മിനൽ ലൈലി ഇല്ല ഖലീല, രാത്രിയിൽ നിന്ന് കുറച്ച് മാത്രമല്ലാതെ ഉറങ്ങിയിട്ടില്ല. വിശദമായി വിശദീകരിക്കപ്പെട്ട സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ വല്ല സ്വപ്നവും കണ്ടാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയും അവിടെ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും അറിയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവരവർ കണ്ട സ്വപ്നങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു പറയും. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട് പറയാമായിരുന്നല്ലോ. ഞാനൊരു യുവാവായിരുന്നു, അദ്ദേഹം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടെ പള്ളിയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ ഒരു കാര്യം കാണുകയുണ്ടായി. കന്ന മലക്കേനി, മലക്കുകൾ, രണ്ട് മലക്കുകൾ പോലെയുള്ള ആളുകൾ, അഹദാനി, എന്നെ പിടിച്ചിട്ട് ഫദഹബാബി ഇലന്നാർ, തീൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഫൈദാഹിയ മത്വീയത്തുൻ കത്തൊയ്യിൽ ബിർ, ഒരു കിണർ ചുറ്റപ്പെട്ടതുപോലെ അതിന് രണ്ട് തൂണുകളുണ്ട്, അവിടെ കുറേ ആളുകളുണ്ട്. ഞാനവരെ മനസ്സിലാക്കി, ഔദു ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു മലക്കിനെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ടതില്ല എന്ന്. ഞാൻ ഈ സംഭവം എൻ്റെ സഹോദരി ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമ അവരോടത് പറഞ്ഞു. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ടതാണ്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു. എൻ്റെ സഹോദരൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അദ്ദേഹം കണ്ടു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുല്ല എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ല ആളാണ്. ലൗകാന യുസല്ലി മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് അദ്ദേഹം അല്പം നമസ്കരിച്ചിരുന്നുവെങ്കിൽ, ഫക്കാന ബഅദു ലാ യനാമു മിനൽ ലൈലി ഇല്ല ഖലീല, അതിനുശേഷം അദ്ദേഹം കുറച്ച് മാത്രമേ രാത്രിയിൽ ഉറങ്ങിയിട്ടുള്ളൂ എന്ന്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, അർ റുഇയ അസ്വാദിഖ, സത്യസന്ധമായ സ്വപ്നം എന്നുള്ളത് ജുസ് ഉമ്മിൻ സിത്തത്തി സിത്തത്തിൻ വ അർബഈന ജുസ് അമ്മിൻ വ നുബുവ, പ്രവാചകത്വത്തിൻ്റെ 46 ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് സത്യസന്ധമായ സ്വപ്നങ്ങൾ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല സ്വപ്നങ്ങളും കാണിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചു തന്ന കാര്യമാണ്. 46 പാർട്ടുകളുടെ നുബുവത്തിൻ്റെ ഭാഗങ്ങളുടെ ഒരു ഭാഗമാണ് സത്യസന്ധമായ സ്വപ്നം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ സമയങ്ങളിൽ അങ്ങനെ സ്വപ്നത്തിൽ കാണുകയായിരുന്നു ഓരോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് നുബുവത്ത് ലഭിക്കുന്നത്. ഈ ഒരു ഹദീസിൽ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വപ്നം കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി കൊടുക്കും. ആ വന്ന് പറയുന്നത് റജാഅ അൻ യുഅബ്ബിറഹ വയുഫസ്സിറഹ ലഹു, ആ സ്വപ്നത്തിൻ്റെ വിശദീകരണം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. തൻ്റെ ദീനിലും ദുനിയാവിലും എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപയോഗപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു ഉറങ്ങിയപ്പോഴാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത്. രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ തീയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്, നരകത്തിൻ്റെ അടുത്തേക്ക്, നരകത്തിൻ്റെ അല്ലെങ്കിൽ തീയിൻ്റെ അടുത്തേക്ക്. അവിടെ സൈഡുകൾ ചുറ്റപ്പെട്ടതായ ഒരു കിണറുണ്ട്. സൈഡ് ചുറ്റിയിട്ടില്ലെങ്കിൽ അതിന് കലീബ് എന്നാണ്, പൊട്ടക്കിണർ എന്നൊക്കെ പറയും. എന്നാൽ അതിൻ്റെ സൈഡുകളൊക്കെ പടുത്തുയർത്തപ്പെട്ട വെള്ളമെടുക്കുന്ന കിണറാണെങ്കിൽ അതിന് ബിഅറ് എന്ന് പറയും. അതിന് രണ്ട് കർണുകളുണ്ട്, അതായത് അൽ മനാറത്താനി അഞ്ചാനിബയിൽ ബിഅർ, ആ കിണറിൻ്റെ രണ്ട് സൈഡുകളിൽ. അതിന്മേൽ ഒരു തടിക്കഷ്ണം വെച്ചുകൊണ്ടാണല്ലോ അവിടെ വെള്ളം കോരുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ അദ്ദേഹം കാണുന്ന ഈ ഒരു സ്വപ്നത്തിൽ ആ തീയിൻ്റെ അടുക്കൽ കുറേ ആളുകളുണ്ട്. അവരെ മനസ്സിലാക്കുന്നു, അവരാരാണെന്ന് തിരിച്ചറിയുന്നു. പക്ഷെ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അവരെ അറിയാം, അതൊരു അദബാണ്. അത് കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അങ്ങനെ ഒരു മലക്കിനെ വേറൊരു മലക്കിനെ കണ്ടുമുട്ടുമ്പോൾ ആ മലക്ക് പറയുകയാണ്, ലം തുറ ലം തഖഫ്, പേടിക്കേണ്ടതില്ല, നിങ്ങൾ ആ നരകം കാണുമ്പോൾ, തീ കാണുമ്പോൾ, ഫല റൗഅ അലൈക വല ദററ വല ഫസ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഉപദ്രവമൊന്നുമില്ല. ഒരു സമാധാനിപ്പിക്കലാണ് അദ്ദേഹത്തിന്, സമാധാനമായി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ ഒരു സ്വപ്നം തൻ്റെ സഹോദരി ഹഫ്സ ബിൻ സുമർ റളിയല്ലാഹുഅൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളാണ്, അവ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുവിന് ആ ഒരു ലജ്ജയുള്ളത് കൊണ്ട് തന്നെ സഹോദരിയാണത് പറഞ്ഞത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം ഉണർത്തിയിട്ടുള്ളത്. നിഅമർ റജുൽ അബ്ദുല്ലാ ലൗ കാന യുസല്ലി മിനല്ലൈൽ, അബ്ദുല്ല എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ലയാളാണ്, രാത്രിയിൽ നിന്ന് അല്പഭാഗം അവർ അദ്ദേഹം നമസ്കരിക്കുമായിരുന്നെങ്കിൽ. അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റജുലുൻ സ്വാലിഹാണ്, അദ്ദേഹം രാത്രിയിൽ കുറച്ച് നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ. ഇതിലെന്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ? ഫഫീ ഹാദ ഹസ്സുൻ ലഹു അൻ യഹ്രിസ അലാ ഖിയാമില്ലൈൽ, അദ്ദേഹത്തെ ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയൊരു കാര്യം തന്നെക്കുറിച്ച് പറയപ്പെട്ട സന്ദർഭത്തിലാണ് അദ്ദേഹം അവിടെ നിന്നങ്ങോട്ട് രാത്രിയിൽ നിന്ന് കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ, ബാക്കി ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മൗലമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്വപ്നത്തെ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഉറിദ അലന്നാർ, തീ നരകം കാണിക്കപ്പെട്ടു, വലം യഖൌ ഫീഹ, അതിലേക്ക് വീണിട്ടില്ല, ബൽ ഔഫിയ മിൻഹ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടു എന്നാണ്. അതായത് അദ്ദേഹത്തോട് ലാറോ ആയാലേക്ക് നിങ്ങൾ പേടിക്കേണ്ടതില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വലാഹിയത്തിന് നന്മയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ പരാമർശിക്കപ്പെട്ടു എന്ന് മാത്രം നരകത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. അദ്ദേഹം ഫറാളുകളിൽ നിന്ന് അശ്രദ്ധനാകുന്ന ആളല്ല. മസ്ജിദുകളിൽ അദ്ദേഹം ഉണ്ടാവാറുണ്ട്, രാത്രിയിൽ മസ്ജിദുകൾ രാത്രി കഴിഞ്ഞുകൂടാറുണ്ട്, എന്നാൽ രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കാം ഏതായിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉണർത്തുകയാണ് ചെയ്തത് ഖിയാമുൽ ലൈൽ നിർവഹിക്കണം. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തെ കാക്കാൻ നമുക്കേറെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഖിയാമുൽ ലൈലിൻ്റെ ശ്രേഷ്ഠതയും. നിശ്ചയമായും ആ രാത്രി നമസ്കാരം വന്നഹു യുനജ്ജി മിനന്നാർ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല മുത്തബിഉ സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം, ശ്രേഷ്ഠത, അദ്ദേഹത്തിൻ്റെ ഒരു ഫളീലത്ത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നേർവഴിയിൽ നടക്കുവാൻ, നേർവഴിയിൽ മുന്നേറുവാൻ വേണ്ടിയുള്ള ഒരു സബാത്തിനു വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ ഖൈറിനു വേണ്ടി ആഗ്രഹിക്കുകയും മോഹിക്കുകയും അതിനുവേണ്ടി ഇൽമു നേടുകയും അതിന് താല്പര്യവും നമുക്കുണ്ടാവണം. അപ്പോൾ നല്ല സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ അത് നമുക്ക് നന്മയായിരിക്കും എന്നുള്ള സദ്വിചാരമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് ഉദ്ദേശിച്ചത്, അതാണ് സംഭവിക്കുക എന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിൽ സമാധാനപ്പെടുകയും. ഫർറുഇയ സ്വാലിഹ തദുല്ലു അല ഖൈരി റായിഹ, ഇങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരാൾ മനസ്സിലാക്കേണ്ടത് അത് തനിക്ക് നന്മയാണ് എന്നത് മനസ്സിലാക്കുക, ഒരു നന്മയുടെ അറിയിപ്പായിക്കൊണ്ടും നല്ലതാണ് കാണുന്നത് എന്നതുമുള്ള ഒരു സമാധാനം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയായും നമുക്ക് ഇഹപര ജീവിതത്തിൽ പ്രതിഫലം ലഭിക്കുന്നതും പദവി ലഭിക്കുന്നതുമായ കാര്യമാണ് രാത്രി നമസ്കാരം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തങ്ങളെക്കുറിച്ചൊരു കാര്യം കേട്ടാൽ പിന്നെ അതിൽ പൊങ്ങച്ചം കാണിച്ച്, പ്രൗഢി കാണിച്ച്, അഹങ്കാരം കാണിച്ച് സൽക്കർമ്മങ്ങളിൽ നിന്ന് അകലുകയല്ല ചെയ്യാറുള്ളത്, മറിച്ച് എന്തൊരു കുറവാണ് ഉള്ളത് വന്നിട്ടുള്ളത് അത് നികത്തുവാനും, നന്മകൾ ഏറെയേറെ നിർവഹിച്ച് റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നേറുവാനുമാണ് അത്തരത്തിൽ ഈമാനുള്ള, ഇഖ്ലാസുള്ള ആളുകൾ പരിശ്രമിക്കുക എന്നതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നന്മയുടെ സ്വലാഹിയത്തിൻ്റെ ഭാഗമാണ് രാത്രി നമസ്കരിക്കുക എന്നുള്ളത്. അത് നിലനിർത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. അബ്ദുല്ല എത്ര നല്ല മനുഷ്യൻ. ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവൻ്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ല മഴ്സിൻ വണ്ടൂരാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ല, അലഹമ്ദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് കേൾക്കുകയുണ്ടായി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, തീർച്ചയായും ഈ വ്യക്തി അല്ലാഹുവോട് അവൻ്റെ ഇസ്മുൽ അഅലമുകൾ കൊണ്ടാണ് തേടിയിരിക്കുന്നത്. മഹത്തായ പേരുകളെ കൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു രീതിയിൽ തേടിക്കഴിഞ്ഞാൽ, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉറപ്പായും അവന് വേണ്ടത് നൽകും. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അവൻ ആ ഒരു കാരണത്താൽ അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻത അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുവെ, നിശ്ചയമായും നീ തന്നെയാണ് അല്ലാഹുവെന്നും യഥാർത്ഥ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ല എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. ഏകനും എല്ലാവർക്കും ആശ്രിതനായ നിരാശ്രയനും ആരുടെയും സന്തതിയായി ജനിക്കാത്തവനും ആരെയും ജനിപ്പിക്കാത്തവനും തുല്യനായി ആരുമില്ലാത്തവനുമാണവൻ. അല്ലാഹുവെ, നിന്നോടിതാ ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിടുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പ്രാർത്ഥനയിൽ അല്ലാഹുവിൻ്റെ ധാരാളം പേരുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവിടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സാധ്യത കൂടുതലാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലൂക ബി അന്നി അഷ്ഹദു അന്നക അല്ലാഹുമ്മ ഇന്നി അസ്അലൂക ബി അന്നി അഷ്ഹദു അന്നക അഷ്ഹദു അന്നക അൻതല്ലാഹു അല്ലദീ അഷ്ഹദു അന്നക അൻതല്ലാഹു അല്ലദീ അൻത അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അൻത അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദു അൽ അഹദു സ്വമദു അൽ അഹദു സ്വമദു അല്ലദീ ലം യലിദ് الأحد الصمد الذي لم يلد ولم يولد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم اني اسالك باني اشهد انك انت الله الذي لا اله الا انت الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. ഈ പ്രാർത്ഥന മനപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുല്ല മഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
0: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. നന്മകൾ പകർന്നു നൽകുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ, ഈ മതത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ഈ മതത്തിലെ നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഇതിനെല്ലാം ഇസ്ലാം വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. സൂറത്തുൻ നഹലിൻ്റെ 125-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. പ്രവാചകനോട് പറയുകയാണ്, നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് യുക്തിപൂർവം നല്ല സദുപദേശവും മുഖേന നീ ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടി, യുക്തിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിൻ്റെ

0: വത്താല പറയുന്നത്. നന്മയിലേക്ക് എന്ന് പറയുമ്പോൾ നല്ല നല്ല കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ മതത്തിലേക്കുമെല്ലാം ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകണം എന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുവീൻ, നിങ്ങൾ പരസ്പരം സഹായിക്കുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആയത്തിറക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും കാണാം, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരാൾ ഒരു നന്മ അറിയിച്ചാൽ അങ്ങനെ ആ നന്മ അയാൾ ചെയ്യുകയാണെങ്കിൽ അതറിയിച്ചവന് ആ ചെയ്തവൻ്റെ അതേ പ്രതിഫലമുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു ദിക്കറ് പറഞ്ഞു കൊടുത്താൽ, പ്രവാചകന് പഠിപ്പിച്ച ഒരു സൽക്കർമ്മം പറഞ്ഞു കൊടുത്താൽ, അയാൾ അത് പ്രാവർത്തികമാക്കി തുടങ്ങിയാൽ അയാൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നമുക്കും ലഭിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അതെല്ലാം മറ്റുള്ളവർക്ക് കൂടി നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാം, ഭർത്താവിന് പറഞ്ഞു കൊടുക്കാം, മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, സുഹൃത്തുക്കളോട് പറയാം. അങ്ങനെ നമുക്കറിയുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ അവരത് ചെയ്യുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ട് കബറിലെത്തിയാലും അവരത് ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രവാചകന് പറഞ്ഞില്ലേ, മൻ ദഅ ഇലാ ഹുദൻ, ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് നന്മയിലേക്ക് ക്ഷണിച്ചാൽ, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, അതിനെ പിന്തുടരുന്നവരുടെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം അവനും ലഭിക്കുന്നതാണ്. ലായങ്കുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ, അത് അവരുടെ പ്രതിഫലങ്ങളിൽ നിന്ന് ഒട്ടും കുറവ് വരുത്തുകയുമില്ല. വമൻ ദഅ ഇലാ ദലാലത്തിൻ, ഒരാളെ ദുർമാർഗത്തിലേക്ക് തിന്മയിലേക്ക് ക്ഷണിച്ചാൽ, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു, അതിനെ പിന്തുടരുന്നവരുടെ പാപത്തിന് തുല്യമായ പാപം അവനും ലഭിക്കുന്നതാണ്. ലായങ്കുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ, അത് അവരുടെ പാപങ്ങളിൽ നിന്ന് ഒട്ടും കുറവ് വരുത്തുകയില്ല. അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുത്തു, അയാളത് പ്രാവർത്തികമാക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി അയാളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ രണ്ടുപേരും അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ലി അൻ യഹ്ദി അല്ലാഹു ബി കറജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുംരിൻ നഅമി, ഒരാൾ നീ മുഖേന ഹിദായത്തിലേക്ക് വരിക എന്നുള്ളതാണ്, ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് എന്നാണ്. അഥവാ അറബികൾക്കേറെ ശ്രേഷ്ഠതയുള്ള ഒന്നാണല്ലോ ചുവന്ന ഒട്ടകം, അത് ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് നീ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരമാവധി നമ്മൾ പഠിച്ച നമുക്കറിയുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, നന്മകൾ പകർന്നു നൽകുക. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിനു വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംവിധാനമാണ് അൽ ഇജാബ. ഇന്നത്തെ അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സൗദി അറേബ്യയിലെ തബൂക്കിൽ നിന്നും ബഹുമാന്യനായ ഫൈസൽ മദീനി നമ്മോടൊപ്പം ചേരുന്നു. ഫൈസൽ മദീനിയെയും ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫൈസൽ മദീനി, നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ശ്രോതാവ് ഒരു ഹദീസിൻ്റെ സിഹത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ആ ഹദീസിൻ്റെ ടെക്സ്റ്റ് അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കഴിഞ്ഞ പീസ് റേഡിയോ അൽ ഇജാബ പ്രോഗ്രാമിൽ ഒരു സഹോദരൻ ചോദിച്ച ഒരു ചോദ്യം ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഹദീസ് ഉമ്മുഹാനി ബിൻത് അബി ത്വാലിബ്, അബൂ ത്വാലിബിൻ്റെ മകൾ ഉമ്മുഹാനി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ പറഞ്ഞൊരു ഹദീസാണ്. മർറബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എൻ്റെ സമീപത്തിലൂടെ നടന്നുപോയി. ഫഖുൽതു, അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇന്നി ഖദ് കബുറത് വളഅഫത്, എനിക്ക് നല്ല പ്രായമായിട്ടുണ്ട്, അതുപോലെ തന്നെ ദുർബലയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുർനി ബി അമലിൻ അഅമലുഹു വഅനജാലിസ, ഞാൻ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ മറുപടിയാണ് സബ്ബിഹി മിഅ, 100 തവണ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് 100 ഒട്ടകത്തെ, അത് എല്ലാവിധ പിന്നെ സൗകര്യത്തോടു കൂടി പടച്ചറബിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത പോലെയാണ് എന്ന രൂപത്തിലാണ് ആ ഹദീസ് വന്നത്. ഒന്ന്, തസ്ബീഹ് ചൊല്ലി, സബ്ബിഹി മിഅ, 100 തവണ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ 100 ആദമിൻ്റെ വലത് ഇസ്മായിൽപ്പെട്ട ഇസ്മായിലിൻ്റെ സന്തതിയിൽപ്പെട്ട 100 ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിച്ച പ്രതിഫലമാണ് എന്നതാണ് ഒന്നാമത്തെ തസ്ബീഹിൻ്റെ പ്രതിഫലമായിട്ട് അതിൽ പറയുന്നത്. രണ്ടാമത്തത് തക്ബീർ, 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലമാണ് 100 ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത പ്രതിഫലമാണ് എന്നും, അതുപോലെ തന്നെ 100 തവണ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കുതിരകളെ എല്ലാവിധ പിന്നെ കടിഞ്ഞാളുകളും സൗകര്യങ്ങളും വിരിപ്പൊക്കെ വിരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുക്കി അയച്ചതുപോലെയാണ് എന്നും, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ആകാശഭൂമികൾക്കിടയിലുള്ള ഏറ്റവും ഉത്തമമായതാണ്, അതിനേക്കാളും പുണ്യമുള്ള ഒരു കർമ്മം ഒരാൾ ചെയ്താലല്ലാതെ അതിന് തുല്യമായ ഒരു പ്രതിഫലം വേറെ ഇല്ല എന്ന് പറയുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബൈഹക്കി അദ്ദേഹത്തിൻ്റെ ഷുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽബാനി അദ്ദേഹത്തിൻ്റെ തെറീബു തെർഹീബ് എന്ന ഗ്രന്ഥത്തിൻ്റെ സ്വഹീഹായ ഹദീസുകളും ലഈഫായ ഹദീസുകളും വേർതിരിച്ച് രചിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഈഫ് എന്ന് പറയുന്ന ലഈഫ് തെർഹീബു തെർഹീബിൽ ആദ്യം ഇദ്ദേഹം ഈ ഹദീസ് കൊടുത്തിരുന്നു. കാരണം ഇതിൻ്റെ സനദിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഹദീസിന് ദുർബലമാണ് എന്നാണ് ആദ്യം അത് രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് ആ ഹദീസിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് എന്നും, അതിലുള്ള പോരായ്മകൾ അത് ആ ഹദീസിനെ ദുർബലപ്പെടുത്താവുന്ന തരത്തിലുള്ള പോരായ്മകളല്ല എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സ്വഹീഹ് തെർഹീബ് തെർഹീബിലേക്ക് ഈ ഹദീസിനെ മാറ്റി അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ സിൽസിലത്ത് ഹദീസ് സ്വഹീഹ എന്ന ഗ്രന്ഥത്തിൽ അൽബാനി ഈ ഹദീസ് സ്വഹീഹാക്കി ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ഹദീസിന് ചില ദുർബലതകൾ പണ്ഡിതന്മാർ ആരോപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശവാഹിദുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ പരസ്പരം ശക്തിപ്പെടുത്തുകയും ചെറിയ പോരായ്മകൾ മറ്റു സനദുകൾ കൊണ്ട് പരിഹരിക്കപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യയോഗ്യമായ ഹസൻ എന്ന പദവിയിലാണ് ഈ ഹദീസ് പെടുക എന്നതാണ് മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകരിക്കാവുന്നതും ഇതുകൊണ്ട് അമല് ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ വിശദമായ പരിശോധനയില്ലെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു തആല അഅലം.
0: ഒരു കോളർ ലൈൻ ഉണ്ട്, ആരാണോ നോക്കാം. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഒരു പ്രയാസപ്പെട്ട ഒരു ചോദ്യത്തിനാണ്.
0: ചോദിച്ചോളൂ.
2: ഹസ്ബൻഡിനായി പിന്നെ ഡിപ്രഷന്റെ നമുക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത് അവർക്ക് എന്താണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: വ്യക്തമായില്ല. ഭർത്താവിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണോ പറഞ്ഞത്?
2: അതെ. അതെ, അതിന് ഇപ്പൊ തരണം ചെയ്ത് വരുന്നുണ്ട്. അതിന് അവർക്ക് നമ്മളോട്ടൊരു എന്താ പറയാ, എങ്ങനെ ചെയ്ത് കൊടുത്തിട്ടും ഒരു പോസിറ്റീവ് ഇല്ല.
0: ഉസ്താദ് മറുപടി പറയും.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈന. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം ആ സഹോദരൻ്റെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും മനസ്സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും ഒക്കെ മനസ്സിലും അവരുടെ കുടുംബ ജീവിതത്തിലും അല്ലാഹു അവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
0: ആമേൻ.
1: നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് സമാധാനിക്കുക എന്നതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു വിശ്വാസി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും ഒക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനും എനിക്ക് അള്ളാഹുവിൽ നിന്ന് അപാരമായ പ്രതിഫലം, ഒരു മുള്ളു കാലിൽ കൊള്ളുന്നതിന് പോലും പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖളാഇനെ ഉൾക്കൊള്ളുക, എന്നിട്ട് അതിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുകയും ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക, അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക, സദഖകൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഒരു വലിയ സംഭവമായി, ഒരു പ്രയാസമായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയൊരു പ്രയാസത്തെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അതൊരു വലിയ സംഭവമാക്കി നമ്മളതൊരു ഭാരമാക്കി മാറ്റുമ്പോഴാണ് പിന്നെ അതൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അവന് ഖൈറാണ് എന്ന് തിരിച്ചറിയുകയും ആ പ്രയാസങ്ങളെല്ലാം ക്ഷമിക്കുന്നതിലൂടെ ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും എനിക്ക് ഇതിനൊക്കെ പ്രതിഫലമുണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു നിലപാടായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മാനസികമായ സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അതുമായി
0: സൂചിപ്പിക്കാനുള്ളത്. ഖിബിലയ്ക്ക് നേരെയും ഖുർആൻ നേരെയും പലപ്പോഴും ചില പ്രായമായ ആളുകൾ പള്ളിയിലും മറ്റും ഇരിക്കുന്നത് കാണാം. ഇത് കാൽ നീട്ടി ഇങ്ങനെ ഖിബിലയ്ക്ക് നേരെയും ഖുർആൻ നേരെയും ഒക്കെ ഇരിക്കുന്നത് ശരിയാണോ എന്ന്?
1: ഇവിടെ ചോദ്യത്തിൽ രണ്ട് വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഖിബിലയ്ക്ക് നേരെ കാൽ നീട്ടിയിരിക്കുക. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആനിന് നേരെ കാൽ നീട്ടിയിരിക്കുക. ഇതിൽ ഖിബിലയ്ക്ക് നേരെ കാൽ നീട്ടിയിരിക്കുക എന്നുള്ളത് ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു ശിക്ഷാർഹമായ കാര്യമായിട്ട് പ്രമാണങ്ങളിൽ ഇവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് ഇരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കുമ്പോൾ ഒരു പ്രയാസമായിട്ട് അത് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഖിബിലയ്ക്ക് നേരെയാണെങ്കിലും കാല് ഒന്ന് നീട്ടി വെക്കുകയോ ഒന്ന് നിവർത്തി വെക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ഇസ്ലാമികമായ വിലക്കുകളൊന്നുമില്ല, അത് അനുവദനീയമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആ ഖുർആനിനെ തൊട്ട് ചാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ മുന്നിൽ കാൽ നീട്ടി വെക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഖുർആനിന് നേരെ ഖുർആനിന് നേരെ വരുന്ന രൂപത്തിൽ തൊട്ടടുത്ത് ഖുർആൻ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ഖുർആനിന് നേരെ കാല് നീട്ടി വെക്കാൻ പാടില്ല. അത് ഖുർആനോട് കാണിക്കുന്ന ഒരു അനാദരവാണ്. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം എന്നുള്ള നിലക്കും അത്രയും പവിത്രമായ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന നിലക്കും അതിനോട് കാണിക്കുന്ന ഒരു അനാദരവ് എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആനിന് നേരെ അത് ഖുർആൻ അടുത്തുണ്ടെങ്കിൽ, ഇപ്പോൾ ഖുർആൻ കുറച്ച് ദൂരെയാണെങ്കിൽ വിഷയമല്ല, നേരെ മുന്നിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ അതിന് ഒരു അനാദരവായി തോന്നുന്ന രൂപത്തിൽ ഖുർആനിന് നേരെ കാല് നീട്ടിവെക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഖിബിലയ്ക്ക് നേരെ കാല് നീട്ടിവെക്കുന്നത് കൊണ്ട് ഒരു വിലക്കും ആ വിഷയവുമായി പ്രമാണങ്ങളിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ മറന്നുകൊണ്ട് അഊദു ചൊല്ലാനിടയായി, സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്.
1: വിശുദ്ധ ഖുർആൻ സൂറ നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ഔദു ചൊല്ലേണ്ടത് എപ്പോഴാണ്? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔദു ചൊല്ലുക എന്നത് സുന്നത്താണ്, നിർബന്ധമായ ഒരു കാര്യമല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫഇദാ ഖറഅത്തുൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാ മിനശ് ശൈത്താനിർ റജീം, നിങ്ങൾ ഖുർആൻ ഓതാൻ ആരംഭിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫസ്റ്റിൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിന് ശേഷം ഫാത്തിഹ ഓതുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നത് പ്രബലമായ ഒരു സുന്നത്താണ്, അത് നമ്മൾ ചെയ്യേണ്ടതുമാണ്. എന്നാൽ ശേഷം വരുന്ന റക്അത്തുകളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും, ഈ നാല് റക്അത്താണെങ്കിൽ നാലാമത്തെയും റക്അത്തിൽ ഫാത്തിഹ ഓതുന്ന സന്ദർഭത്തിൽ ഔദു ചൊല്ലേണ്ടതില്ല, അത് സുന്നത്ത് പോലും അല്ല എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം ജുംഹൂറുൽ ഉലമ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഷാഫി മദ്ഹബ് പ്രകാരം എല്ലാ റക്അത്തിലും ഔദു ഓതുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ നേരെ തിരിച്ച് ബിസ്മി ചൊല്ലുക എന്നുള്ളത് എല്ലാ റക്അത്തിലും എല്ലാ സൂറത്തും ഓതുന്ന സമയത്തും എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുന്ന സമയത്തും അത് ചൊല്ലേണ്ടതുണ്ട്. എന്നാൽ ഔദു അത് സുന്നത്ത് ഫസ്റ്റിൽ മാത്രമാണ് എന്നതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ അറിയാതെ പിന്നെ രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലുമൊക്കെ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഔദു കൂടി ചൊല്ലി എന്നുള്ളത് കൊണ്ട് നമസ്കാരത്തിൻ്റെ സിഹത്തിനെ അത് ബാധിക്കുകയില്ല, അതൊരു തെറ്റായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു അബദ്ധമായിട്ട് നമസ്കാരത്തിലൊരു കുറവായി കാണുകയോ മറ്റോ ചെയ്യേണ്ടതില്ല. അതിൻ്റെ പേരിൽ അയാൾ സഹവിൻ്റെ സുജൂദ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കഫാറത്തുകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഷാഫി മദ്ഹബിലൊക്കെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതൊരു അബദ്ധമായിട്ട് കാണേണ്ടതില്ല. എന്നാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് അഫ്ളൽ. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്ന സന്ദർഭത്തിൽ മാത്രം ഔദു ഓതുക എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലുള്ള ശരിയായ സുന്നത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല അഅലം.
0: നിസ്കാരത്തിൽ സ്വഫ് നിൽക്കുമ്പോൾ സ്വഫിൻ്റെ വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കണം എന്ന് ചിലർ പറയുന്നു. എന്നാൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ആദ്യം നടുവിലും പിന്നെ വലതും ഇടതുമായും ആണ് നിൽക്കേണ്ടത് എന്നാണ്. ഏതാണ് ശരിയെന്ന്?
1: നമസ്കാരത്തിൽ സ്വഫ് കെട്ടുന്ന സന്ദർഭത്തിൽ രണ്ടാമത്തെ ഒരു സ്വഫ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ സ്വഫ് പൂർണ്ണമായും പൂർത്തിയായതിന് ശേഷമാണ് രണ്ടാമത്തെ സ്വഫ് ആരംഭിക്കേണ്ടത്. അങ്ങനെ സ്വഫ് ആരംഭിക്കുമ്പോൾ നേരെ ഇമാമിൻ്റെ പിറകിൽ സെൻട്രലായിട്ടാണ് ഫസ്റ്റത്തെ ആൾ നിൽക്കേണ്ടത്. അതിനുശേഷം വരുന്ന ആൾ വലതുഭാഗം പിന്നെ ഇടതുഭാഗം ഇങ്ങനെ തൂർന്ന് വരുന്ന രൂപത്തിൽ തന്നെയാണ് മധ്യഭാഗത്തു നിന്നാണ് സ്വഫുകൾ ആരംഭിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഫിൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുമ്പോൾ ഇടതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാളും പുണ്യം വലതുഭാഗത്തിനാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സ്വഫ് ആരംഭിക്കേണ്ടത് ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്നാണ്, ഇമാമിൻ്റെ പിന്നിലാണ് നിൽക്കേണ്ടത്, നടുക്ക് മധ്യഭാഗത്താണ് നിൽക്കേണ്ടത്. അവിടെ നിന്നാണ് സൊഫ് തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾ ഇടതും വലതും അവർക്ക് നിൽക്കാവും, എങ്കിലും വലതു ഭാഗത്തിന് മുൻഗണനയുണ്ട്, അതിന് പ്രത്യേക പരിഗണനയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. വല്ലാഹു തആല അഅലം.
0: വിവാഹസമയത്ത് മഹറായി എന്ത് വസ്തു കൊടുക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്നാണ് മറ്റൊരു ചോദ്യം.
1: വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ചെറിയ മഹർ കൊടുക്കുക എന്നതാണ് ഏറ്റവും പുണ്യകരമായ മഹറായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മക്കളെ കെട്ടിച്ച സന്ദർഭത്തിലും ഭാര്യമാർക്കൊക്കെ 12 ഊക്കിയിൽ കൂടുതൽ മഹർ കൊടുത്തിട്ടില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ മഹർ കൊടുക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ കല്യാണം, ഏറ്റവും അനുഗ്രഹീതമായ ബർക്കത്തുള്ള വിവാഹം എന്നൊക്കെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ചില റിപ്പോർട്ടുകളുണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ മഹറുള്ള കല്യാണം ഏറ്റവും ബർക്കത്തുള്ളതാണെന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെ മുഴുവൻ കല്യാണം കഴിപ്പിച്ചപ്പോഴും അവർക്കെല്ലാം 12 ഊക്കിയിൽ കൂടുതൽ കൊടുത്തിട്ടില്ല എന്നാണ്, ഭാര്യമാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ മഹർ കൊടുക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ കല്യാണം എന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെ കോപ്പി വരെ മഹറായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മഹർ കൊടുക്കുന്നതാണോ, സ്വർണ്ണാഭരണങ്ങൾ മഹറായിട്ട് കൊടുക്കുന്നതാണോ, പണം കൊടുക്കുന്നതാണോ ഉത്തമം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയും. അപ്പൊ അവിടെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരടക്കം പറഞ്ഞത്, ഈ വിവാഹം കഴിക്കുന്ന പുരുഷന് സാമ്പത്തികമായി ശേഷിയും കഴിവുമുള്ള ആളാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നതാണ് വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളോ മഹറായി കൊടുക്കുന്നതിനേക്കാളും ഉത്തമം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ലഘുവായ മഹർ കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും പിന്നെ ഖുർആന്റെ കോപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹദിയകളോ കൊടുക്കുക എന്നതല്ല, മറിച്ച് വലിയ ഒരു ഭാരമാകാത്ത രൂപത്തിൽ, പ്രയാസകരമാകാത്ത രൂപത്തിൽ, ഏറ്റവും ചെറിയ രൂപത്തിൽ കൊടുക്കുക എന്നതാണ്. എന്നാൽ അത് തന്നെ ഒരാഭരണമായിട്ട്, സ്വർണ്ണാഭരണമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും ഉത്തമം എന്നാണ് പണ്ഡിതന്മാർ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പിന്നെ പവൻ കണക്കിന് സ്വർണമൊന്നും മഹറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ചെറിയ രൂപത്തിൽ ഒരാൾക്ക് സാമ്പത്തികമായി കഴിയുന്ന രൂപത്തിൽ അത് ആഭരണമായിട്ട് തന്നെ മഹറായി കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മഹർ ധാരാളമായിട്ട് ആവശ്യപ്പെടുകയും വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് അതൊരു പ്രയാസമാകുന്ന രൂപത്തിൽ അത് ആവശ്യപ്പെടുക എന്നുള്ളത് സഹോദരിമാർ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട വലിയ ആയിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിക്കണം എന്ന് തന്നെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന സാധനം കൊടുക്കണം എന്ന് പ്രത്യേകമായ ഹദീസുകളിൽ എവിടെയും വന്നിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങൾ അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളൊക്കെയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് സ്വർണ്ണാഭരണം. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതിന്റെ ഹാത്തം മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു ആഭരണം, ഒരു മോതിരമെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ നിനക്ക് ഖുർആൻ അറിയുമെങ്കിൽ ഒരു സൂറത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് മഹറിൽ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അത് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്, കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടത് എന്നാണ് പ്രമാണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല അഅലം.
0: ഹലോ,
2: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരാളെ നോമ്പ് നേർച്ചയാക്കിയാൽ, നേർച്ചയാക്കിയ ആൾക്ക് ആ നോമ്പ് നോറ്റാൻ കിട്ടാൻ കഴിയാത്തൊരാളാണ്, അത് ബാക്കിയുള്ളവർ നോറ്റ് കൊടുത്താൽ, അതായത് സഹോദരങ്ങളോ മറ്റേ മക്കളോ ആരെങ്കിലും നോറ്റ് കൊടുത്താൽ അത് സാധുവാകുമോ എന്നാണ് ചോദ്യം.
0: ഈ നോമ്പ് തോൽക്കാൻ നിയത്ത് വെച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ?
2: ആ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അസുഖം കാരണം നോമ്പ് എടുക്കാൻ
0: കഴിയും.
1: ഇവിടെ നേർച്ചയാക്കി കഴിഞ്ഞാല് ആ നേർച്ച എന്ന് പറയുമ്പോൾ ഒരു കസമിന്റെ രൂപത്തിൽ, ഒരു സത്യം രൂപത്തിലാണ് അത് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ നോമ്പ് നോൽക്കും എന്ന് പറയുമ്പോൾ കസമാണ്, സത്യം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, നേർച്ചയാക്കി കഴിഞ്ഞാൽ, ആ നോമ്പ് നോൽക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയായി മാറും. കാരണം ഒരാൾക്ക് നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ സ്വയം നിർബന്ധമാക്കുന്നതാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ഞാൻ ഇത്ര നോമ്പ് നോൽക്കും എന്ന് നേർച്ചയാക്കി കഴിഞ്ഞാൽ, ആ നോമ്പ് നോൽക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്, അതൊരു കടമ. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ അയാൾക്കത് നോറ്റുകൂട്ടാൻ പ്രയാസകരമായ രൂപത്തിലുള്ള സാഹചര്യം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇപ്പൊ താൽക്കാലികമായ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ, കുറച്ച് കഴിഞ്ഞാൽ അത് അസുഖം മാറുമെങ്കിൽ, ആ അസുഖം മാറിയതിന് ശേഷം അയാൾ തന്നെ അത് നോറ്റുകൂട്ടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ അസുഖം ഒരിക്കലും മാറാത്ത നിത്യരോഗിയാണ്, അല്ലെങ്കിൽ വാർദ്ധക്യ രൂപത്തിലുള്ള അവസ്ഥകളാണ്. അപ്പൊ ആ അസുഖം ഒരിക്കലും സുഖപ്പെടും എന്ന് പ്രതീക്ഷയില്ലാത്ത രൂപത്തിലുള്ള അസുഖങ്ങളാണെങ്കിൽ ഫർള് നോമ്പുമായി ബന്ധപ്പെട്ട വിധി പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക് ആ നോമ്പ് പിന്നെ പകരമായിട്ട് കഫാറത്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ ആ നോമ്പ് നോറ്റു കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഭക്ഷണം, അത് ഭക്ഷണമായി പാകം ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരാൾക്ക് ആ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, ഒരു 1.5 കിലോ തൂക്കം വരുന്ന അരി ഒരു നോമ്പിന് എന്നുള്ള നിലക്ക് അത് കഫാറത്തായിട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. അത് ഈ നോമ്പ് നോൽക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമാണ് അത് അനുവദനീയമാകുന്നത്. സാധിക്കുമെങ്കിൽ അത് അദ്ദേഹം സ്വയം നോറ്റുകൂട്ടുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നതാണ്. ഏതായാലും ആ നോമ്പ് നോറ്റുകൂട്ടുകയോ, അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കുകയോ ചെയ്യേണ്ടത് നിർബന്ധമായ ബാധ്യതയാണ്. ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ഇദ്ദേഹം തന്നെയാണ് അതിന് കഫാറത്ത് കൊടുക്കേണ്ടത്. ജീവിച്ചിരിപ്പിക്കുന്ന വ്യക്തിയാണ്, കുടുംബങ്ങളല്ല ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ നിർബന്ധമായ നോമ്പിന്റെ പ്രായശ്ചിത്തം കഫാറത്ത് നോൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകി ഇദ്ദേഹമാണ് കൊടുക്കേണ്ടത്, ബന്ധുക്കളല്ല കൊടുക്കേണ്ടത്. ഇദ്ദേഹം മരണപ്പെടുകയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായ ശേഷി ഇല്ലാത്തൊരു സാഹചര്യം വരികയോ ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ അത് ചെയ്യേണ്ടത് എന്ന് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. അല്ലാഹു തആല
0: ഉത്തരം വ്യക്തമായല്ലോ.
2: ആ വ്യക്തമായി. ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല്ലെങ്കിൽ, പിന്നെ 1 കിലോ അരി എന്നാണോ പറഞ്ഞത്? അവിടെ ഒരു
0: 1.5 കിലോ.
2: ഒന്നര കിലോ. ഓക്കെ ഓക്കെ, വ്യക്തമായി.
0: മരണപ്പെട്ട മാതാപിതാക്കളുടെ നിസ്കാരം, നോമ്പ് എന്നിവ മക്കൾക്ക് ചെയ്തു വിട്ടാമോ എന്നാണ് ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം.
1: നമസ്കാരം എന്ന് പറയുന്നത് ഫർദു അയിൻ, വ്യക്തി ബാധ്യതയാണ്. ഒരു വ്യക്തി ചെയ്യേണ്ട, ഒരു വ്യക്തിയുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ അയാളുടെ നമസ്കാരം അയാൾ സ്വയം നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി മരണപ്പെട്ടു പോയാലും അദ്ദേഹം നഷ്ടപ്പെടുത്തിയ നമസ്കാരത്തിന് പകരമായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ച് വീട്ടുക എന്നത് ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല, പ്രാമാണികമായി അതിന് യാതൊരു തെളിവുകളുമില്ല. അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപമോചനം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ നമസ്കാരം നഷ്ടപ്പെട്ടത് പുറത്തു കൊടുക്കാൻ വേണ്ടി കാരുണ്യമായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് അവിടെ പരിഹാരമായിട്ടുള്ളത്. എന്നാൽ നോമ്പ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ, ഒരാളുടെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് മറ്റുള്ള ബന്ധുക്കൾക്ക് നോറ്റ് വീട്ടാവുന്നതാണ്. മൻ മാതവ അലൈഹി സിയാമും സ്വാമ അൻഹു വലിയഹുന. ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് ബാധ്യതയായി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ നോമ്പ് അദ്ദേഹത്തിന്റെ പകരക്കാരായിട്ടുള്ള വലിയകളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ആ നോമ്പ് അദ്ദേഹത്തിന് വേണ്ടി നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ നോറ്റ് വീട്ടേണ്ട നോമ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട നോമ്പുകൾ, ആ നോമ്പുകൾ അദ്ദേഹത്തിന്റെ രോഗം കാരണമോ അശക്തി കാരണമോ അല്ലെങ്കിൽ ദുർബലമായ അവസ്ഥ കാരണമോ നോൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് ഇളവ് നൽകപ്പെട്ട രൂപത്തിൽ നഷ്ടപ്പെടുത്തിയ നോമ്പാണെങ്കിൽ ആ നോമ്പ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ നോറ്റ് വീട്ടേണ്ടതില്ല. എന്നാൽ നിർബന്ധമായ അവസ്ഥയിലുള്ള നോമ്പ്, ആ നോമ്പ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തി കളഞ്ഞു, പിന്നീട് ആ നോമ്പ് നോറ്റ് വീട്ടുവാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല, ചില പ്രത്യേക നോറ്റുകൂട്ടാൻ നേർച്ചയാക്കപ്പെട്ട നോമ്പുകൾ, ഇത്തരം നോമ്പുകളൊക്കെ ജീവിത കാലഘട്ടത്തിൽ നോറ്റുകൂട്ടാൻ കഴിയാതെ ഒരു ബാധ്യതയായി കടമായി നിലനിൽക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ബാധ്യത അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ വീട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വലിയകളായിട്ടുള്ള രക്ഷാകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് ആ നോമ്പ് നോറ്റുകൂട്ടാവുന്നത്. അതായത് നോമ്പിൽ മാത്രമാണ് ബാധകമായിട്ടുള്ളത്. എന്നാൽ നമസ്കാരത്തിൽ ഈ നിയമം ബാധകമല്ല എന്നതുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഹലോ.
3: ഹലോ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
3: എനിക്ക് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ്.
0: ചോദിച്ചോളൂ.
3: ഈ ഞാൻ സ്ത്രീകളെ ജിമ്മിൽ പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അതായത് ലേഡീസ് മാത്രമുള്ള ജിമ്മില് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അങ്ങനെ പോകുമ്പോൾ എന്തൊക്കെ ഇസ്ലാമികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
1: ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെ സംരക്ഷിക്കുക, ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അൽ മുഅ്മിനുൽ ഖവി ഖൈറു മിനൽ മുഅ്മിനുൽ ളഈഫ്, ദുർബലനായ ഒരു വിശ്വാസിയെക്കാളും ഉത്തമനാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ് എന്ത് ശക്തനായ ഒരു വിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ജിമ്മ് പോലുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ പോകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് അന്യ പുരുഷന്മാരാണ് അവിടെ ഉള്ളത് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ സ്ത്രീകൾക്ക് പാടുള്ളതല്ല. എന്നാൽ സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതൊക്കെ സ്ത്രീകളാണ്, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ആകാര വെടിവുകൾ പുറത്ത് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, മാന്യമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർക്ക് ജിമ്മ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയും അത്തരം പരിശീലന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് വിലക്കുകളൊന്നും പ്രാമാണികമായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്.
0: ഉത്തരം വ്യക്തമായല്ലോ.
3: ഉത്തരം വ്യക്തമായി, പക്ഷെ എനിക്ക് ഒന്നുകൂടി ചോദിക്കാനുള്ളത്, അപ്പൊ സ്ത്രീകൾ മാത്രം ഉള്ളിടത്താണെങ്കിലും അങ്ങനെ നമ്മൾ ഡ്രസ്സിംഗിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അവിടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: തീർച്ചയായും ഉണ്ടെന്നാണ്.
1: നമ്മുടെ മുഖല്ലതായ ഔറത്തുകൾ ഒരിക്കലും സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഒരിക്കലും അന്യ സ്ത്രീകളുടെ മുമ്പിലും സ്ത്രീകളുടെ മുമ്പിലാണെങ്കിലും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സ്ത്രീയുടെ മുന്നിലും അവരുടെ ഔറത്തുകൾ പ്രദർശിപ്പിക്കാറില്ല. അല്ലാത്ത നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർക്ക് പോകാവുന്നതാണ് ഇൻഷാല്ലാ.
3: അല്ല, ആകാര വടിവുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ബനിയനും ഇതൊക്കെ പാൻ്റൊക്കെ ഇടുമ്പോ അതെന്തായാലും ആ രീതിയിലുള്ള ഒരു വസ്ത്രം ആവില്ലല്ലോ. അപ്പൊ അത് പറ്റില്ല എന്നാണ് അതുകൊണ്ട്.
1: കഴിവിന്റെ പരമാവധി ശരീരത്തോട് ഇറങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതാണ് സൂചിപ്പിക്കേണ്ടത്. അല്ലാഹു
0: എന്റെ സഹോദരന്റെ ഭാര്യക്ക് ക്യാൻസർ രോഗം വന്നു. ഒരാൾ പറഞ്ഞു ഈ ആയത്തോതി സംസം വെള്ളത്തിൽ ഊതി കുടിക്കാൻ. അങ്ങനെ പറഞ്ഞ ആയത്തുകളിൽ ഒന്ന് ബിസ്മിയോടുകൂടി ഫാത്തിയ ഒരു പ്രാവശ്യം, പിന്നെ 5 ആയത്തുകൾ കൂടി അദ്ദേഹം പറഞ്ഞു തന്നതിൽ ഒന്ന് വയഷ്ഫി സുദൂറ ഖൗമിൽ മുഅ്മിനീൻ എന്നുള്ള ഭാഗം വരുന്ന ആയത്താണ്. ഇത് ശരിയാണോ എന്നാണ് ശ്രോതാവിന്റെ ചോദ്യം.
1: ഇവിടെ അസുഖങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് രോഗശമനത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു മരുന്ന് കൂടിയാണ് സംസം വെള്ളം. ഷിഫാഉ സഖ്മിൻ വാ തഅമു തഅമിൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രോഗത്തിനുള്ള മരുന്നാണ്. അതുകൊണ്ട് തന്നെ സംസം വെള്ളം ഒരാൾ രോഗം മാറണം എന്ന ഉദ്ദേശത്തിൽ കുടിച്ചാൽ അതുകൊണ്ട് അസുഖം മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ചികിത്സയ്ക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ റുഖിയയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആയത്തുകളും ഹദീസുകളും പ്രാമാണികമായി സ്ഥിരപ്പെട്ടു വന്ന ആയത്തുകളും ഹദീസുകളുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം അസുഖം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിക്റുകളായി പഠിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹ, അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ റബ്ബനാ സഹിബിൽ ഷാഫി ലാ ഷിഫാ ലാ ഷിഫാ കുഷ്ഫാ ലാ യുഗാദിർ സഖ്മ എന്ന് പറയുന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ ഔദു ബിസ്സത്തില്ലാഹി ഖുദ്രതി മിൻ കുല്ലി മാ അജിദു വഹാദിർ എന്ന് പറയുന്ന പ്രാർത്ഥന, ഇത്തരം പ്രാർത്ഥനകളൊക്കെ റുഖിയായിട്ട് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വേദന വരുന്ന സ്ഥലത്ത് കൈ വെച്ചിട്ട് അതിലേക്ക് ഊതി കയ്യിലേക്ക് ഊതിയിട്ട് തടവാം. അതുപോലെ തന്നെ സംസം വെള്ളത്തിലും ഇങ്ങനെ ഊതി കുടിക്കുക എന്നതിനെ അതിന് പ്രത്യേകമായ തെളിവുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച വയസ്ഫി സുദൂറ കൗമി മുഅ്മിനീൻ എന്ന് പറയുന്ന ആയത്ത് ഇത്തരം റുഖിയയായി എണ്ണപ്പെട്ട ഒരു ആയത്തായിട്ട് എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാത്തിഹ പിന്നെ അവർക്ക് ഓതി കണ്ട് പിന്നെ എന്ത് ചെയ്യാം, അതിനേക്കാൾ ഉപരി അള്ളാഹുമ്മ റബ്ബനാ സയ്യിദ് ബിൽ വസ്ഫി അൻത ഷാഫി എന്നുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സംസം വെള്ളം കുടിക്കേണ്ടത് എന്നുള്ളത്, അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുടിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ പറഞ്ഞൊരായത്ത് അത്തരത്തിലുള്ള ഓതി ഊതേണ്ട ഒരായത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടതായിട്ട് എവിടെയും കാണാൻ സാധിച്ചില്ല, പ്രാമാണികമായി സ്ഥിരപ്പെട്ടു വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല.
0: ഉപ്പയും ഉമ്മയും 2018 ഹജ്ജിന് വേണ്ടി ഗവൺമെൻറ് ചാനലിൽ കൂടി പോയിരുന്നു. അതിൻ്റെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഉലുഹിയത്തിനെ ടിക്ക് ചെയ്യാൻ മറന്നുപോയി. പിന്നെ അവിടെ ചെന്ന് അറിവ് നടത്താം എന്ന് വിചാരിച്ചു. പോകുന്ന സമയത്താണ് വെള്ളപ്പൊക്കമുണ്ടായത്. ലാസ്റ്റ് ഫ്ലൈറ്റാണ് കിട്ടിയത്. ചെന്നപ്പോൾ നേരെ മീനായിലേക്കാണ് പോയത്. അതുകൊണ്ട് അറഫയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഉലുഹിയത്ത് അറുത്തിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? എന്തുണ്ട് പരിഹാരം? അവരുടെ ഹജ്ജ് ശരിയായിട്ടുണ്ടാവില്ലേ? അതൊരു വലിയ വിഷമമായി കിടക്കുന്നു. ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഉലഹിയത്ത് എന്നുദ്ദേശിച്ചത് അദ്ദേഹം ഹജ്ജിൻ്റെ ഭാഗമായി വരുന്ന അറവായിരിക്കാം ഉദ്ദേശിച്ചത്.
1: അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിച്ച് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം.
0: ആമീൻ.
1: ഇവിടെ ചോദ്യകർത്താവിൽ നിന്ന് മനസ്സിലാകുന്നത് അറഫയുമായി ബന്ധപ്പെട്ട് ഒന്നും അദ്ദേഹം ആ ഉംറയിൽ ഹജ്ജിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർക്കാനുകൾ ആ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ബാത്തിലാവും, ഹജ്ജ് സ്വീകരിക്കപ്പെടില്ല. അങ്ങനെയുള്ള റുക്കുനുകളിൽപ്പെട്ട കാര്യമാണ് അറഫയിൽ നിൽക്കുക എന്നത്. അറഫയിൽ ഉച്ചക്ക് മുതൽ പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ദുൽഹജ്ജ് 9-ന്റെ അന്ന് പിന്നെ ഉച്ച മുതൽ 10-ന്റെ അന്ന് അഥവാ 60 ദിവസത്തിൻ്റെ അന്ന് രാവിലെ സുബഹിൻ്റെ വരെ ആ ഒരു ഇടവേളയിൽ എപ്പോഴെങ്കിലും ഒന്ന് കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും അറഫയിൽ പോയി നിൽക്കുക എന്നുള്ളത് ഹജ്ജ് സ്വീകരിക്കപ്പെടാനുള്ള നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അറഫയിൽ തീരെ നിന്നിട്ടില്ല, അറഫയിൽ ഒരാൾ പോയിട്ടേ ഇല്ല എങ്കിൽ അവരുടെ ഹജ്ജ് സ്വഹീഹല്ല, ഹജ്ജ് ബാത്തിലാണ് എന്നതാണ് പ്രാമാണികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അറഫയിൽ നിന്നിട്ടില്ലെങ്കിൽ അവരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹജ്ജ് സ്വഹീഹായിട്ടില്ല, ഹജ്ജ് ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഹജ്ജ് ഇഹ്റാമിൽ കെട്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് പോയിട്ട് ഹജ്ജ് നഷ്ടപ്പെട്ടു പോയാൽ രണ്ടാമത് അവർക്ക് ഹജ്ജ് നിർബന്ധമാകും എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരിക്കൽ കൂടി അത് പിന്നെ ചെയ്യുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഹജ്ജ് അവരുടെ പേരിൽ ബാധ്യതയായി വരുന്ന രൂപമാണ് ഉണ്ടാവുക. എന്തായാലും ഒരാള് അറിവ് പിന്നെ നടത്താൻ വിട്ടുപോയി എന്നുള്ളത് ഹജ്ജിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അറിവ് നടത്തുക എന്നുള്ളത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് മുത്തമത്തി. അപ്പൊ ഒരാൾ തമത്തു ആയിട്ട് ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യാനുള്ള നിയത്തോടു കൂടി മക്കളിലേക്ക് പോയി, അങ്ങനെ പോയി അവിടെ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അറക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ തിരിച്ചു വന്നിട്ടാണ് അതിന് സാധിച്ചിട്ടില്ല അറുത്തിട്ടില്ല എന്ന് തോന്നുന്നതെങ്കിൽ, സാമ്പത്തികമായ ശേഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് മക്കയിലെ ഏതെങ്കിലും ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് മക്കയിൽ ആ അറിവ് നടത്തിയിട്ട് ആ മാംസം അവിടെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാളാണ്, പൈസ കയ്യിലില്ലാത്തൊരു സാഹചര്യമാണ്, അറുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് അവിടെ പോകും, പക്ഷെ അവിടെ ചെയ്യുമ്പോൾ കയ്യിലുള്ള പൈസ ഒക്കെ നഷ്ടപ്പെട്ടു, പിന്നെ അറിവ് നടത്താനുള്ള ഹദി ആ പിന്നെ പൈസ ബലിമൃഗത്തെ വാങ്ങാനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിലില്ല എങ്കിൽ അദ്ദേഹത്തിന് അതിന് പകരമായി 10 നോമ്പ് നോറ്റാൽ മതി. അതിൽ 3 നോമ്പ് മിനായിലുള്ള ആ ദിവസങ്ങളിൽ നോൽക്കുകയും ബാക്കി 7 എണ്ണം തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷവുമാണ് നോൽക്കേണ്ടത്. ഇനി ഒരാൾക്ക് ആ 3 ദിവസം അവിടെ നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം 10 നോമ്പ് നോറ്റാലും മതിയാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അറഫ എന്നുള്ളത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല, അൽ ഹജ്ജു അറഫ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഹജ്ജ് ബാത്തിലാണ്, അവരുടെ ഹജ്ജ് സ്വഹീഹല്ല എന്നതാണ് പ്രാമാണികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, അത് നിർബന്ധത്തിന്റെ ഹജ്ജാണെങ്കിലും സുന്നത്തിന്റെ ഹജ്ജാണെങ്കിലും, ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ച് പോയിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യാതെ തിരിച്ചു വന്നാൽ രണ്ടാമത് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായി മാറും എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ കൃത്യമായ ഒരു കാര്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക എന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ഹജ്ജിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അബദ്ധം അവിടെ സംഭവിച്ചത്. ഇനി അതിന് പരിഹാരം ഇല്ല, അത് ഹജ്ജ് രണ്ടാമത് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഹജ്ജ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് അതിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് കൃത്യമായി അതിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടി അത് പോയി ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ ഇനി ആവർത്തിക്കുന്ന സാഹചര്യം ആർക്കും ഉണ്ടാവാതിരിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു തആല.
0: ഹലോ,
4: ഹലോ,
0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ചോദിച്ചോളൂ.
4: നമ്മള് കുളിച്ച് കഴിഞ്ഞിട്ട് എണ്ണ തേക്കുന്നത്, അത് ഈ നമ്മൾ കുപ്പന്റെ മേലെ തടവുന്ന ആ വിധിയിൽ വരും?
0: കുളിച്ച് കഴിഞ്ഞ് എണ്ണ തേക്കുന്നത് കുഫയുടെ മേൽ തടവുന്നത് പോലെ വരും. കുഫയിൽ തടവുന്നത് വുളുവിന്റെ ഭാഗമായിട്ടല്ലേ?
4: തന്നെ തന്നെ, നമ്മള് കുളിച്ച് കഴിഞ്ഞിട്ട് വുളു എടുത്ത് വുളു ചെയ്ത് എണ്ണ തേച്ചാൽ, തലയിൽ എണ്ണ തേച്ചാല് പിന്നീട് വുളു ചെയ്യുമ്പോ നമ്മൾ ആ എണ്ണയുടെ മേലെ കൂടെ തടവുമ്പോ അത് അതിന്റെ കുഫയുടെ വിധിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കിട്ടുന്നുണ്ടേ? ഇങ്ങനെയാണോന്നേ?
0: അതായത് കുളിച്ചു കഴിഞ്ഞ് തലയിൽ എണ്ണ പുരട്ടിയാൽ വുളു എടുത്ത ശേഷം തല തടവുമ്പോൾ എണ്ണയുടെ പ്രയോഗം കാരണം വുളുവിന് തടസ്സം വരുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം?
4: അതെ അതെ, പിന്നീട് വുളു ചെയ്യുമ്പോ നമ്മള്
0: ഓക്കെ
4: ചെയ്യുമ്പോ അടുത്ത നോക്കാൻ സമയം വുളു ചെയ്യുമ്പോഴേക്ക് ആ വുളു
0: പോയിട്ടുണ്ടാവുമല്ലോ ചിലപ്പോ.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വുളു എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം തലയിൽ എണ്ണ തേച്ചു കഴിഞ്ഞാൽ ആ എണ്ണ തേച്ചു എന്നുള്ളത് കൊണ്ട് തലയുടെ മുടിയിൽ തടവുന്നതിന് അതൊരു തടസ്സമല്ല എന്നതാണ് ഫുഖഹാക്കളൊക്കെ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തലയിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഒരാൾ എണ്ണ തേച്ചാലും ആ എണ്ണയുടെ അംശങ്ങൾ മുടിയിൽ ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ തടവൽ അനുവദനീയമാണ്. അത് ഹുഫയോട് ഖിയാസ് ചെയ്യേണ്ടത് കാര്യമില്ല. അത് ഇത് ഈ രൂപത്തിൽ തന്നെ വിധിയായിട്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അത് ആ രൂപത്തിൽ തന്നെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഹുഫ തടവുക എന്നുള്ളത് ഒരാൾ ഉതോടുകൂടിയാണ് പിന്നെ ഷോക്സ് ധരിച്ചതെങ്കിൽ പിന്നീട് ആ ഒതു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഉതെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മേലെ തടവിയാൽ മതി. ഇത് വേറൊരു വിധിയാണ്. അപ്പോൾ ആ വിധി ആ തടവുന്നത് മുതൽ നാട്ടിൽ താമസിക്കുന്നവർ രാത്രി പകലും യാത്രക്കാരാണെങ്കിൽ മൂന്ന് രാത്രിയും പകലും അത് അനുവദനീയമാണ്. ഉതു ഫസ്റ്റ് ഉതെടുക്കുന്നത് മുതൽ. എന്നാൽ അത് അതിനോട് ക്യാസ് ചെയ്തിട്ടല്ല ഈ ഒരു വിധി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. അല്ലാഹു അഅലം.
0: ഉത്തരം വ്യക്തമായല്ലോ. കുഴപ്പമില്ല. പുരുഷന്മാർക്ക് ജമാഅത്തായി നിസ്കരിക്കേണ്ട നിർബന്ധ നിസ്കാരം യാത്രയിൽ ജമാക്കിയോ ഖസറാക്കിയോ നിസ്കരിക്കാമോ, അതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് മറ്റൊരു ചോദ്യം.
1: പുരുഷന്മാർക്ക് നിർബന്ധമായ നമസ്കാരങ്ങൾ തന്നെയാണ് ഈ അഞ്ച് നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത്. ദുഹുർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹി പോലുള്ള നമസ്കാരങ്ങൾ. അപ്പോൾ ഇത്തരം നമസ്കാരങ്ങൾ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പള്ളിയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വീട്ടിൽ വെച്ചിട്ടോ റൂമിൽ വെച്ചിട്ടോ ഒക്കെ സൗകര്യപ്പെടുമെങ്കിൽ അദ്ദേഹത്തിന് ആ രണ്ടരക്കായത്തുള്ള നമസ്കാര നാലരക്കായത്തുള്ള നമസ്കാരത്തെ രണ്ടരക്കായത്തായിട്ട് കിസറാക്കിക്കൊണ്ട് ചുരുക്കി നമസ്കരിക്കാവുന്നതാണ്. ഇനി ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കുറേ ആളുകളുണ്ടെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ജമാഅത്തായിട്ട് ഒന്നിച്ച് ആ നമസ്കാരം നിർവഹിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ആരുമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അയാൾക്ക് ഒറ്റക്കും പിന്നെ പള്ളിയിൽ പോകാതെയാണെങ്കിൽ റൂമിലോ അല്ലെങ്കിൽ പള്ളിയിൽ എത്തിയിട്ടാണെങ്കിലൊക്കെ ഒറ്റക്ക് അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാത്രാവേളകളിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
0: ഉദുവിനു ശേഷം, ബാങ്കിനു ശേഷം ഈ സന്ദർഭങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ രണ്ട് കൈയും ഉയർത്തേണ്ടതുണ്ടോ അതോ ചൂണ്ടുവിരൽ മാത്രം ഉയർത്തിയാൽ മതിയോ എന്നാണ്.
1: ഉദുവിൻ്റെയും ബാങ്കിൻ്റെയും ശേഷമുള്ള പ്രാർത്ഥനാ വേളകളിൽ കൈകൾ ഉയർത്തുക എന്നതിന് പ്രാമാണികമായി യാതൊരു തെളിവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അവിടെ നമ്മൾ സാധാരണ കൈകൾ താഴ്ത്തിയിട്ടുകൊണ്ട് ഒരു ദിക്ർ ചെല്ലുന്ന രൂപത്തിലാണ് ആ പ്രാർത്ഥന അവിടെ നിർവഹിക്കേണ്ടത്. അപ്പം അവിടെ കൈകൾ വിരൽ ചൂണ്ടുകയോ അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയോ രണ്ടും ചെയ്യേണ്ടതില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു തആല.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. വിവാഹ സന്ദർഭങ്ങളിൽ ധാരാളം ഫോട്ടോകൾ എടുക്കുകയും അത് പരസ്പരം കൈമാറുകയും സ്റ്റാറ്റസ് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് ധാരാളമായി കണ്ടുവരുന്നു. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
1: ഫോട്ടോസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അത്. പിന്നെ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ക്യാമറ കൊണ്ടെടുക്കുന്ന ചിത്രം എടുക്കുക എന്നുള്ളത് കൈകൊണ്ട് വരയ്ക്കുന്ന ചിത്രം പോലെയല്ല, അത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരാണെങ്കിലും അത് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ദഅ്‌വാ പ്രവർത്തനങ്ങൾ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് അത് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ആ പ്രസംഗം അതിനുശേഷം ഓർത്തു വെക്കാനും, അതുപോലത്തെ അതുപോലെ ഒരാൾ പ്രോഗ്രാം സ്പോൺസർ ചെയ്തു, അപ്പോൾ ആ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് ആ പരിപാടി നടത്തി എന്നുള്ളതിനൊരു തെളിവ് അദ്ദേഹത്തിന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐ ഡി ഒരു പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് രൂപപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ പാസ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഫോട്ടോ അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വെറുതെ ഒരാവശ്യമില്ലാതെ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഫോട്ടോസുകൾ എടുത്തു വെക്കുകയും അത് സ്റ്റാറ്റസ് ആയിട്ട് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിലൂടെ ലൈക്കും ഷെയറും നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് പ്രാമാണികമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ ഫോട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, ഞാൻ എൻ്റെ സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കുക എന്നൊരു പ്രകടന പരതയും അതിൽ വരുന്നുണ്ട്. മാത്രമല്ല നിഷിദ്ധമായ ഒരു ആ ഒരു കാര്യമാണ് അത് എന്നുള്ളതും അഹയുമാ ഖലപ്തും എന്ന് പറഞ്ഞ ആ ഒരു ശിക്ഷ പരലോകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ആളുകളായി മാറാനൊക്കെ അത് കാരണവും. അത്രയല്ല ഇത്തരം ഫോട്ടോസുകൾ സൂക്ഷിച്ചു വെക്കുന്ന വീടുകളോ മറ്റോ ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് മലക്കുകൾ കടന്നു വരില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സംസ്കാരം ഒരു വിശ്വാസി ഒരിക്കലും ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും അത് അവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. അത്ര ഫോട്ടോസുകൾ എടുക്കുക, അത് സ്റ്റാറ്റസ് ആക്കി ഇടുക, അതിലെ ഷെയറും ലൈക്കും കാണുക, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഫോട്ടോസുകൾ ഇത്തരം കാര്യങ്ങളിൽ ധാരാളമായി ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് നമ്മൾ ഈ ആധുനിക അടുത്ത കാലഘട്ടത്തിലൊക്കെ കണ്ടു. സോഷ്യൽ മീഡിയയിൽ അവരുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പെൺകുട്ടികൾ ഇട്ട ഫോട്ടോസുകൾ മോർഫ് ചെയ്തുകൊണ്ട് പല അശ്ലീല സൈറ്റുകളിലും അത് പേസ്റ്റ് ചെയ്യുകയും അത് കേസാവുകയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെ വെറുതെ അനാവശ്യമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോവുകയും വലിയൊരു തീരാനഷ്ടത്തിലേക്ക് പോകാൻ അത് കാരണമാകും. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷക്കും കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഒരു വിശ്വാസി ഒഴിവാക്കണം എന്നത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രാമാണികമായത് വളരെ വലിയ തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാഹു തആല ആണ്.
0: 40 ദിവസത്തിന് ശേഷവും പ്രസവരക്തം നിലച്ചില്ല എങ്കിൽ വലിയ അശുദ്ധിയുടെ കുളി കുളിച്ച് നിസ്കാരം ആരംഭിക്കണം എന്ന് കേൾക്കാനിടെ, ഇത് ശരിയാണോ? പിന്നീട് രക്തസ്രാവം നിലച്ചാൽ വീണ്ടും ശുദ്ധി വരുത്തേണ്ടതുണ്ടോ എന്നാണ്.
1: നിഫാസിന്റെ കൂടിയ കാലം അഥവാ പ്രസവരക്തിന്റെ കൂടിയ കാലം പണ്ഡിതന്മാർ പറഞ്ഞ 40 ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 40 ദിവസമായാൽ അവരുടെ നിഫാസിന്റെ കാലാവധി കഴിഞ്ഞതായിട്ട് കണക്കാക്കുകയും അവർ കുളിച്ച് നമസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും സാധാരണ പോലെ ആരംഭിക്കുകയും ചെയ്യണം എന്നതാണ് പ്രാമാണികമായിട്ട് ഫുഖഹാക്കളും പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ രക്തം തുടർന്ന് വരികയാണെങ്കിൽ അത് നിസ്തിഹാലത്ത് അഥവാ രക്തസ്രാവമുള്ള അസുഖമായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ കഴുകി വൃത്തിയാക്കി അവരവിടെ കെട്ടിവെച്ച് അവർ നമസ്കാരം മറ്റു കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഓരോ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴും അവിടെ കഴുകി വൃത്തിയാക്കി പിന്നീട് അവിടെ അത് രക്തം പുറത്തേക്ക് വരാത്ത രൂപത്തിലുള്ള പാഡുകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഒതു പിടിച്ചിട്ട് നമസ്കരിക്കും. ഓരോ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴും ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒതു എടുത്തുകൊണ്ട് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തവണ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനുള്ള കുളി 40-ാമത്തെ ദിവസം കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞതിന് ശേഷം ഈ രക്തം കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ രൂപത്തിൽ ഓരോ സന്ദർഭത്തിലും കഴുകി വൃത്തിയാക്കി ഒതു എടുത്തു പോകുന്നു. പിന്നീട് ആ രക്തം നിന്ന് കഴിഞ്ഞാൽ പിന്നീട് വലിയ അശുദ്ധിയുടെ ഒരു കുളി എന്ന നിലയ്ക്ക് 2-ാമത്തെ കുളി അവർ കുളിക്കേണ്ടതില്ല. കാരണം ആ അസുഖം പിന്നെ അസുഖത്തിൻ്റെ അവസ്ഥയിലുള്ള രോഗത്തിൻ്റെ അവസ്ഥയിലുള്ളതായതുകൊണ്ട് തന്നെ അതൊരു വലിയ അശുദ്ധിയായിട്ടല്ല പരിഗണിക്കുന്നത്. വലിയ അശുദ്ധി അവിടെ കഴിഞ്ഞു, അതിൻ്റെ കുളി അവരെ കുളിച്ചു, ശുദ്ധിയായി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ആ രക്തം നിലച്ചു, 2-ാമത് വരുന്ന രക്തം നിലച്ചാൽ പിന്നീട് അതിൻ്റെ പേരിൽ അവർ 2-ാമത് കുളിക്കുകയോ മറ്റോ ചെയ്യേണ്ടതില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു തആല.
0: എൻ്റെ ഭർത്താവിന് ആദ്യ ഭാര്യയിൽ 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്കും ആ മരുമക്കൾക്കും നമ്മൾ സ്വന്തം ഉമ്മയെ പോലെയാണോ അതുപോലെ തന്നെയാണോ പേരക്കുട്ടികൾക്കും? അതായത് വീട്ടിലാകുമ്പോൾ കയ്യും മുടിയും എല്ലാം പുറത്ത് കാണുമല്ലോ, ഇത് അവർ കാണുമ്പോൾ ഞാൻ കുറ്റക്കാരിയാകുമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
1: ഇവിടെ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ആ ആൺകുട്ടികൾ ഈ സഹോദരിക്ക് മഹറമാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 31-ാമത്തെ വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു, ഫലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ അബ്നാഇ ബുഊലതിഹിന്ന ഔ പിന്നെ അബ്നാഇഹിന്ന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ആയത്ത് പോവാണ്. അപ്പൊ അവിടെ ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവിന്റെ മക്കള് അവരുടെ മക്കള് ഇവരൊക്കെ ആൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികൾ ഈ സ്ത്രീക്ക് മഹറമായിട്ടുള്ള ആളുകളാണ്, അവരുടെ മുമ്പിൽ അവർക്ക് അവരുടെ അവർത്ത് പ്രകടിപ്പിക്കാം, അഥവാ മുഖം മുടി പോലുള്ള വസ്തുക്കൾ പ്രകടിപ്പിക്കാം. അപ്പൊ ഇവിടെ മക്കളുണ്ട്, പിന്നെ രണ്ട് പെൺമക്കളാവുമ്പോൾ അവരുടെ മരുമക്കളാണ് വരിക, അപ്പൊ അവരുടെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരാണ് വരിക. അപ്പോൾ സ്വന്തം മക്കളായിട്ടുള്ള ആദ്യ ഭർത്താവിലുള്ള സ്വന്തം ആൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ ആ ആൺകുട്ടികളുടെ മുമ്പിൽ മുടിയും അതുപോലെ തന്നെ കൈകളും കാണിക്കുന്നതിൽ കുഴപ്പമില്ല, അവർ മഹറമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഈ ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന അവരുടെ ആൺകുട്ടികൾ അഥവാ പേരക്കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾക്കും അവർ വലിയതായാലും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മഹറമ തന്നെയാണ്. എന്നാൽ ഈ രണ്ട് പെൺകുട്ടികൾ ആദ്യ ഭർത്താവിലുള്ള ആൺകുട്ടികൾക്ക് പുറമെയുള്ള രണ്ട് പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരായിട്ടുള്ള മരുമക്കളും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമുകളല്ല. മൂന്ന് രൂപത്തിലാണ്, ഒന്നുകിൽ മുലകുടി ബന്ധം, അതല്ലെങ്കിൽ വിവാഹബന്ധം, അതല്ലെങ്കിൽ പിന്നെ വളർത്ത് രൂപത്തിലുള്ള ബന്ധങ്ങൾ. ഈ മൂന്ന് രൂപത്തിലുള്ള ബന്ധങ്ങളും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മരുമക്കളായി വരുന്ന ആദ്യ ഭർത്താവിൻ്റെ ഉണ്ടായ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ അവരുടെ മരുമക്കളായിട്ടുള്ള ആളുകൾ അവർ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മഹറമുകളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ അവരുടെ ശരീരഭാഗങ്ങൾ കൃത്യമായി അവർ മറക്കേണ്ടതുണ്ട് എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മക്കളായിട്ടുള്ള ആൺമക്കളും ആ ആൺമക്കളുടെ ആൺമക്കളും ഇവർക്ക് മഹറമുകളാണ് എന്നതുമാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു ആണ്
0: ബാങ്ക് കൊടുക്കുമ്പോൾ ഖിബലക്ക് മുന്നിട്ട് നിൽക്കേണ്ടതുണ്ടോ? സമ്മേളനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഖിബലക്ക് മുന്നിട്ട് നിൽക്കാതെ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു, എന്താണ് ഇതിൻ്റെ വിധി?
1: ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഖിബലക്ക് തിരിയുക എന്നത് മുഅക്കദായ സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപവും ഖിബലക്ക് അഭിമുഖമായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപം. എന്നാൽ ഒരാൾ ഖിബലക്ക് അല്ലാത്ത നിലക്ക് തിരിഞ്ഞ് ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് സ്വഹീഹാണ്, അതിൻ്റെ പേരിൽ വലിയൊരു ശിക്ഷാർഹമായ കാര്യമാണ് എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പിന്നെ ഖിബലക്ക് തിരിയുക എന്നുള്ളത് വാജിബല്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഉത്തമം, സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരാൾ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞ് ബാങ്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ആ ബാങ്കിനെ അത് ബാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല.
0: എൻ്റെ വല്ലിപ്പാക്ക് റമദാൻ മാസങ്ങളിൽ നോമ്പുകൾ അസുഖവും മറ്റുമായി നഷ്ടപ്പെട്ടിരുന്നു, കുറേയൊന്നും നോറ്റ് വീട്ടിയിട്ടുമില്ല. ഇനി അതിനുവേണ്ടി ഞങ്ങൾ ആരെങ്കിലും നിയത്ത് വെച്ച് മുദ്ദു കൊടുത്താൽ പറ്റുമോ എന്നാണ് ചോദ്യം.
1: ഇവിടെ ചോദ്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. വല്ലിപ്പ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ വ്യക്തമല്ല. ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അദ്ദേഹം വാർദ്ധക്യസഹജമായ കാരണങ്ങൾ കൊണ്ടാണ് ആ നോമ്പുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എങ്കിൽ ഇനി ആ രോഗത്തിൽ നിന്ന് അദ്ദേഹം മുക്തമാവുകയില്ല. അദ്ദേഹത്തിന് ആ രോഗം നോമ്പ് നോറ്റുവിട്ടാനും കഴിയുകയില്ല എങ്കിൽ ഇദ്ദേഹത്തിന് സമ്പത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് തന്നെ ആ ഒരു പിന്നെ നോമ്പിനുള്ള പ്രായശ്ചിത്തം കഫാർത്ത് കൊടുത്തു വിട്ടുകയാണ് ചെയ്യേണ്ടത്. ഒരു നോമ്പിന് 1.5 kg അരി വെച്ചിട്ട് എത്ര നോമ്പാണോ ആ രൂപത്തിൽ നഷ്ടപ്പെട്ടത് അത്രയും നോമ്പ് പിന്നെ അതിനുള്ള നോമ്പിനുള്ള കഫാർത്ത് ബന്ധുക്കളായിട്ടുള്ള ആളുകൾ കൊടുത്തു വിട്ടുകയാണ് ചെയ്യേണ്ടത്. മരണപ്പെട്ട അവസ്ഥയിലാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ആ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയുമെങ്കിൽ നോറ്റ് വീട്ടുകയോ അതല്ലെങ്കിൽ കഫാറത്തായിട്ട് മുത്തായിട്ട് കൊടുത്തു വിട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല.
0: നമസ്കാരത്തിൽ സുജൂദിലും റുക്കുഅയിലും ഉള്ള ദിക്റുകൾ ഫർള് നമസ്കാരങ്ങളിൽ മൂന്നിൽ കൂടുതൽ തവണ ചൊല്ലാൻ പാടില്ല എന്നുണ്ടോ? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫർലി എന്ന ദിക്റ് ഒരു തവണയേ പറയാൻ പാടുള്ളൂ എന്ന് ഒരു ഖുർആൻ ക്ലാസ്സിൽ കേൾക്കാനിടയായി. ഇത് ശരിയാണോ എന്നാണ്.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമസ്കാരത്തിന്റെ സുജൂദുകളിലും റുഖൂകളിലും നമുക്ക് നിയമമാക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ദിക്റുകളുണ്ട്. അത് ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്നതും സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റുക്കൂലും സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് സുജൂദിലുമാണ്. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതല്ലാത്ത വേറെയും ചില പ്രാർത്ഥനകളുണ്ട്. ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക്കല്ലാഹുമ്മ ഗഫുർലി പോലെയുള്ള ദിക്റുകൾ, അത്തരം ദിക്റുകളൊക്കെ ഒരു തവണ ചൊല്ലുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ, മൂന്ന് തവണ വരെ ചൊല്ലുക, ഇനി മൂന്നിൽ കൂടുതൽ തവണ ചൊല്ലാൻ പറ്റിയത് ചൊല്ലുക എന്നത് സുന്നത്താണ്. ഒരാൾക്ക് സമയം കിട്ടുമെങ്കിൽ ആ സമയം കിട്ടുന്ന സന്ദർഭത്തിൽ ഇത് മൂന്ന് തവണയോ അതിൽ കൂടുതലോ ചൊല്ലാവുന്നതാണ്. അതിൽ അനുവദനീയമാണ്. ഒരു തവണ തന്നെ വേണം ചൊല്ലണമെന്നില്ല. ഒന്നിൽ കൂടുതൽ തവണ ചൊല്ലുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നതാണ് പ്രമാണങ്ങൾ ഇത് മനസ്സിലാകുന്നത്. ഇനി ഒരാൾ ഈ ദിക്റ് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അറബിയിൽ തനിക്കറിയാവുന്ന പ്രാർത്ഥനകൾ സുജൂദിൻ്റെ വേളകളിലൊക്കെ ചൊല്ലി വർദ്ധിപ്പിക്കുക എന്നുള്ളതും അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാമായിട്ടാണ് ഒരാൾ നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ അവർ ഈ രൂപത്തിൽ ധാരാളം തവണ ഇത് ആവർത്തിച്ച് മഅ്മൂമുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമസ്കാരം നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത്, എളുപ്പമാക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ദീർഘമായി നമസ്കരിച്ചതിന്റെ പേരിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അഫത്താനുൻ അൻത യാ മുആദ്, മുആദിനി ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചതായ ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഫർദ് നമസ്കാരമാണെങ്കിലും സുന്നത്ത് നമസ്കാരമാണെങ്കിലും നമുക്ക് ഇത്തരം ദിക്റുകളൊക്കെ ഒന്നിൽ തവണ ചൊല്ലുന്നത് കൊണ്ട് വിലക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.
0: ഹലോ,
5: വാലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ.
5: ഒരു പ്രാവശ്യം കൊടുത്ത മുതല് ജക്കാത്ത് കൊടുത്തത് പിറ്റേ വർഷാവർഷം ആ മുതല് ജക്കാത്ത് കൊടുക്കേണ്ടി വരുമോ?
0: ഒരു വർഷം കൊടുത്ത
5: ഒരു വർഷം കൊടുത്തു അത് വർദ്ധിച്ചിട്ടില്ല,

0: പിന്നീട് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ ആ സമ്പത്ത് വീണ്ടും അത് ഇപ്പൊ നമ്മൾ കൊടുത്ത സന്ദർഭത്തിൽ ചിലപ്പോൾ കറക്റ്റ് നിസാബനായിക്കൊള്ളതിൽ കൂടുതൽ വർധനവുണ്ടാവും നമ്മൾ കൊടുക്കുന്ന സന്ദർഭത്തിൽ. അപ്പൊ ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ സക്കാത്ത് കൊടുത്ത് വിട്ടിട്ടും പിറ്റത്തെ വർഷവും അതേ രൂപത്തിൽ തന്നെ നിസാബിനും കൂടുതൽ ആ സമ്പത്ത് ഉണ്ട് എങ്കിൽ പിറ്റത്തെ വർഷവും അതുപോലെ അതിന് സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ. ഹലോ.
2: നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം പോയിട്ട് ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുമോ?
0: നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ആ നമസ്കരിക്കുന്ന വ്യക്തിയുടെ പിന്നിൽ നമുക്ക് ജമാഅത്തിന്റെ നിയത്തോടു കൂടി നമസ്കരിക്കൽ അനുവദനീയമാണ്. ഉദാഹരണത്തിന് പള്ളിയിൽ ഒരാൾ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഒറ്റയ്ക്ക് അയാൾക്ക് വേണ്ടി സുന്നത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ വേക്കിലൊരാൾ വന്നു, അയാൾക്ക് ജമാഅത്തിന് വേറെ ആരും കിട്ടിയില്ല എങ്കിൽ ഈ ഒറ്റ പിന്നെ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പിന്നിൽ ജമാഅത്തിന്റെ നിയത്തോടു കൂടി ഫർള് നമസ്കാരത്തിന് ഇദ്ദേഹത്തിന് നമസ്കാരം നിർവഹിക്കാം. അത് അനുവദനീയമാണ്. അദ്ദേഹം പിന്നെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നീയത്ത് മാറ്റുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹം സുന്നത്താണ് എന്നുള്ള നിലയ്ക്ക് ആ സുന്നത്ത് നിസ്കരിച്ച് സലാം കൂട്ടാം. പക്ഷേ ഒരു നമസ്കാരത്തെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു അക്ബർ എന്ന് കുറച്ച് ഉറക്കെ പറയാം. മറ്റുള്ള ഓത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഴയ രൂപത്തിൽ തന്നെ പതുക്കെ തന്നെ അയാൾക്ക് ഓതിയാൽ മതിയാവുന്നതാണ്. അങ്ങനെ അദ്ദേഹം സലാം വീട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നെ ഇദ്ദേഹം ബാക്കിയുള്ള രണ്ടരക്കാലത്താണെങ്കിൽ ആ രണ്ടരക്കാലത്തിന് ശേഷമുള്ള ബാക്കിയുള്ള രണ്ടരക്കാലത്ത് ഇദ്ദേഹം എഴുന്നേറ്റ് അത് പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് അത്തരം രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പ്രാമാണികമായി ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു തആല അഅലം.
1: വ്യക്തമായല്ലോ. ഒരു പുരുഷന് പള്ളിയിൽ പോയി അഞ്ച് വക്ത ജമാഅത്തായി നിസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രയാണ്? സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, അലാറം കേൾക്കുന്നില്ല എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ പരിഭവം.
0: എന്നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് ബാങ്ക് കേൾക്കുന്ന വ്യക്തിക്ക് നിർബന്ധമായ ബാധ്യതയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണുകൊട്ടനായ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് നബിനോട് ചോദിക്കുന്നു, നബിയെ, രാത്രിയിൽ എനിക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കൈപിടിച്ച് കൊണ്ടുവരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അതേ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം ഹൽ തസ്മ ഉന്നിത എന്നാണ്, താങ്കൾക്ക് ബാഗ് കേൾക്കുമോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഇതൻ ഫ അജിബുഹു എന്നാണ്. എന്നാൽ ആ ബാഗിന് താങ്കൾ നിർബന്ധമായിട്ട് ഉത്തരം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൃത്യമായിട്ട് കേൾക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ നിർബന്ധമായും അയാൾ ആ പള്ളിയിലേക്ക് എത്തുക എന്നുള്ളത് ബാധ്യതയാണ്. മൈക്രോഫോൺ ഇല്ലാതെ തന്നെ ഒരാൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാവുന്ന പരിധിയിലാണ് ഒരാൾ താമസിക്കുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിന് ഹാജരാവുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ഇത് ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമസ്കാരമില്ലാന്ന്, മല്ലം യുജിബ് ഫലാ സ്വലാത്ത ലഹുന്ന്. ഒരാൾ അത്തരം ബാങ്കിന് ഇക്കാമത്ത് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, പള്ളിയിൽ ജമാഅത്തിന് എത്തിയിട്ടില്ലെങ്കിൽ അവനാ നമസ്കാരം ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജമാഅത്തിന് അർഹതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ, അതിന് മറ്റ് മതപരമായ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ, അയാൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ വരെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള പ്രമാണങ്ങളാണ് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നമസ്കരിക്കുന്ന സമയത്ത്, ജമാഅത്ത് നമസ്കാരം നടത്തുന്ന സമയത്ത് പള്ളിയിൽ പോകാതെ കിടന്നുറങ്ങുന്ന ആളുകൾക്കുള്ള അതികഠിനമായ ശിക്ഷ ബർസഖിയായ ലോകത്ത് തന്നെ ഉണ്ടാവുന്നതാണ്. വലിയ കൂർത്ത കല്ലുകൾ കൊണ്ട് സ്വന്തം തല ഇടിച്ച് പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. അത് വീണ്ടും പഴയ രൂപത്തിൽ ആ വീണ്ടും ഇടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഇത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, നിസ്കാരത്തിൻ്റെ സമയത്ത് അത് പിന്നെ പള്ളിയിലേക്ക് വരാതിരിക്കുക, അതുപോലെ ഖുർആൻ പഠിച്ചിട്ട് അതുകൊണ്ട് അമല് ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന, നമസ്കാരം തന്നെ നഷ്ടപ്പെടാൻ കാരണമാകുന്ന, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വീട് കത്തിച്ച് കളയാൻ ആഗ്രഹിച്ചു പോയ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു ബാധ്യതയാണ്, എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വിലക്കപ്പെട്ട വെറുക്കപ്പെട്ട എന്നെ കത്തിച്ച് കളയാൻ റസൂലുള്ള ആഗ്രഹിച്ചൊരവസ്ഥയിലാണ് ഞാൻ ഈ പള്ളിയിലേക്ക് പോകാതിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പള്ളിയിലേക്ക് പോവുക. അതുപോലെ തന്നെ രാത്രി സുബഹിൻ്റെ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തിൽ അറിയുന്ന ആളുകളോട് ആ സമയത്ത് ഒന്ന് വളരെ വിളിക്കാൻ പറയുക, അലാറം സെറ്റ് ചെയ്യുക, പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഉദുവോടുകൂടി ചൊല്ലേണ്ട ദിക്കറുകളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് കിടക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങി മനസ്സുകൊണ്ട് തയ്യാറായി കിടക്കുക. അങ്ങനെ കായിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എഴുന്നേൽ

0: ഇരിക്കാനും പള്ളിയിൽ പോകാനൊക്കെ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ടൂർ പോവുക, ഒരു യാത്ര പോവുക ചെയ്യുകയാണെങ്കിൽ 3 മണിക്കും 2 മണിക്കും നമ്മൾ എഴുന്നേറ്റ് പോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ അലാറം വെച്ച് നമ്മൾ എഴുന്നേൽക്കാറുണ്ട്, കുളിക്കാറുണ്ട്, പോവാറുണ്ട്. അപ്പം അതൊരു ഗൗരവം അതിനെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് അതങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ ഈ ഒരു നമസ്കാരത്തിൻ്റെ ഗൗരവത്തെ കൃത്യമായി മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേൽക്കാനും പള്ളിയിൽ പോകാനൊക്കെ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.
1: നമ്മുടെ എപ്പിസോഡിന് അനുവദിക്കപ്പെട്ട സമയം തീർന്നു. അതുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു സമയത്ത് ഇനിയും ധാരാളം ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, അവ കൈകാര്യം ചെയ്യാം. പ്രമാണബദ്ധമായ ശ്രോതാക്കളുടെ മറുപടി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹുറഹ്മായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.

0: നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നീരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: വഅലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ റമദാനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്താ ഒരു നിശ്ചിത സംഖ്യ. നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തു നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തു നിന്നോ നമ്മൾ മാറ്റിവെക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും, ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും. പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും, അതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എം നിന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സഹായിക്കും.
0: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നേർരേഖ ഫോർവേഡ് ചെയ്യുമ്പോൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ജീവിതത്തിൻ്റെ വലിയൊരു സമയം നമ്മൾ കഴിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. തർക്കമില്ലാത്തൊരു വിഷയമാണത്. ഈ സമയം അത്രയും ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം നന്മകൾ കിട്ടും, കുറേ തിന്മകളും നമുക്ക് മുക്തമാവാൻ പറ്റും. ഒരുപക്ഷെ ഈ സമയത്തിൽ തന്നെ വലിയൊരു ഭാഗം നമ്മൾ ചെലവഴിക്കുന്നത് വാട്സപ്പിലായി. ഏറ്റവും ഭംഗിയായി ആശയങ്ങൾ കൈമാറാൻ, ഏത് തരത്തിലുള്ള ആശയങ്ങളെ കൈമാറാനും, ശബ്ദമാണെങ്കിലും ചിത്രമാണെങ്കിലും എല്ലാറ്റിനും ഏറ്റവും സൗകര്യമുള്ള ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ആശയവിനിമയങ്ങൾക്ക് അതുപയോഗിക്കും. ഇത്തരം ഗ്രൂപ്പുകളിൽ ഉള്ള ആളുകൾ പൊതുവായി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നാം നമ്മുടെ വിരലമർന്ന് ഏതൊരു സന്ദേശവും നമ്മുടെ നമ്പറിൽ നിന്ന് പോയാൽ നമ്മെ അതുമൂലം വിലയിരുത്തപ്പെടുമെന്ന് നമ്മളറിയാം. എന്താണോ നമ്മൾ അയക്കുന്നത് അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കും. നിങ്ങൾ എന്തൊന്ന് അയച്ചാലും നിങ്ങളുടെ ആശയത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ അതവിടെ മനസ്സിലാക്കപ്പെടും. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ മാത്രമേ ഒരു മെസ്സേജ് നാം സ്വന്തം നിലക്കോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയാണെങ്കിലോ ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് എവിടെ നിന്ന് വന്നതാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് അയച്ചു എന്ന് ചിന്തിക്കപ്പെടാം. ഒരു പക്ഷേ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പോവാൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ നമുക്ക് തിരുത്താം. അത് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മളുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകും. ഒരിക്കലും ആ ലക്ഷ്യത്തിന് വിരുദ്ധമായത് ഒന്നും അതിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യത്തെ പഠിക്കാൻ, ഇപ്പോൾ കുട്ടികൾ അവരുടെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങൾ വരാൻ പറ്റില്ല. കാരണം അതിൽ ചേർന്നവരെല്ലാം ആ പഠന ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ മറ്റു പ്രസംഗങ്ങളോ കാര്യങ്ങളോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, അവിടെ ഒരു അധ്യക്ഷനുണ്ട്, അതാണ് അഡ്മിൻ. ആ അഡ്മിൻ്റെ സമ്മതത്തോടുകൂടെയാണ് നമ്മളതിൽ പ്രവേശിക്കേണ്ടതും തിരിച്ചു പോരേണ്ടതും അതിൻ്റെ നിയന്ത്രണങ്ങളും ലക്ഷ്യങ്ങളും തീരുമാനിക്കുന്നതിൽ അയാൾക്കൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യം ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ ആ ഗ്രൂപ്പ് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാവരും പറയേണ്ട കാര്യമില്ല. അത് പേഴ്സണലായിട്ട് അയാൾക്ക് ഒരു മെസ്സേജായി അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മളാ പറയുന്ന കാര്യം എല്ലാവരും അറിയുകയോ നോക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിരന്തരമായി ചില ആളുകൾ അങ്ങനെ ഉണ്ട്, കണക്കൊന്നുമില്ല, എന്തൊക്കെ എവിടെ നിന്ന് കിട്ടിയോ അതൊക്കെ എന്തു ചെയ്യുക, ഓരോ ഗ്രൂപ്പുകൾ മാർക്ക് ചെയ്യുക, അയക്കാം. അങ്ങനെ എന്തു ചെയ്യും, കിട്ടുന്ന സാധനങ്ങളെല്ലാം എല്ലാ ചവറുകളും നിറഞ്ഞ്, ഒരു പക്ഷേ ഒരു കാര്യവും ഒരു ഉപകാരവും കിട്ടാതെ ആളുകൾ നോക്കാൻ പറ്റാത്ത വിധത്തിൽ എന്ത് ചെയ്യുക, ആക്കി തീർക്കുക. എന്ത് എവിടെ എന്നൊന്നും അറിയാതെ ധാരാളക്കണക്കിന് പോസ്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ അയക്കുന്നത് എന്ത് പ്രതികരണങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും എന്നത് നമ്മൾ നല്ലോണം ചിന്തിക്കണം, അയക്കണം. കാരണം ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ചിടുന്ന ആളുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ല. ഒരു വർഗീയതയ്ക്ക് വേണ്ടി ഒരാളൊരു പോസ്റ്റ് ഉണ്ടാക്കി വിട്ടാൽ നമ്മളത് അയക്കണോടുകൂടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിലുപരി അത് ഈ സമൂഹത്തിലൊരു തിന്മയ്ക്ക് വേണ്ടി സഹകരിക്കലായിരിക്കും. അതേമാതിരി ഭീതിപ്പെടുത്തുന്ന സംഗതികൾ, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ മരണങ്ങൾ, പല ആളുകളും ഈ ആക്സിഡൻറ്റുകളൊക്കെ എന്ത് ചെയ്യും, CCTVകളിലെ ചിത്രങ്ങൾ കിട്ടും. അതൊക്കെ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. കാരണം അതൊക്കെ അവിടെ ബന്ധുക്കളും കുടുംബങ്ങളും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീട്.
5: ഭീതിപ്പെടുത്തുന്ന, അവിടേക്കെന്നും അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണതൊക്കെ. ആ മരണരംഗങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതിനെന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം. അതിലേറെയൊക്കെ ഉപരി എന്താ അറിയുമോ, വിശ്വസ്തമായതും ആധികാരികമുള്ളതും മാത്രം പോസ്റ്റ് ചെയ്യുക. അതിപ്പോൾ ദീനീ കാര്യങ്ങളാണെങ്കിലും അല്ലപ്പോൾ ഒരു കലക്ഷനെ കുറിച്ചോ ഒരാളുടെ ഒരു സഹായാഭ്യർത്ഥനയൊക്കെ ആണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് 100% സത്യമാണെന്ന് നമുക്ക് ഉറപ്പ് വേണം. കാരണം നമ്മളൊരു വിശ്വസ്തനാണെങ്കിൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും അതിൽ പണം കൊടുക്കുക കാര്യങ്ങൾ ചെയ്താൽ അത് പറഞ്ഞ് നമുക്കാണല്ലോ അതിലേറ്റവും ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ഉപകാരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം. ചില ആളുകൾ ഒരു ഇതിൽ തന്നെ മറ്റയാൾ പോസ്റ്റ് ചെയ്ത അതേ കാര്യം തന്നെ ഇയാളും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചുരുങ്ങിയത് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് നോക്കുക, നമ്മൾ ഇടാൻ പോകുന്ന കാര്യം അതിലുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം അറിയേണ്ടത്. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ചില തെറ്റായ ചികിത്സാ വിവരങ്ങൾ, ചില മരുന്നുകളുടെ പരസ്യങ്ങൾ, ഇതൊക്കെ എന്താ അറിയുമോ, നമ്മൾക്ക് ആധികാരികത തോന്നാത്ത കാര്യങ്ങൾ വെറുതെ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ പല ആളുകളും പല അപകടങ്ങളിലും പെടാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നമുക്കത് തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരവസ്ഥയുണ്ടായിരിക്കും. മതപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത അല്ലെങ്കിൽ ഇസ്ലാമികമായ ശരിയല്ലാത്ത ആശയങ്ങളെ, മതവിധികളെ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് എന്ത് ചെയ്യും, നമുക്കെത്തും. പിന്നെ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അഡ്മിൻ അയാൾക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ട് ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് അംഗങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും അയാൾക്ക് ചിലപ്പോൾ നിയമപരമായ നടപടികൾ പോലും അയാൾ വിധേയനാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഒരു പോസ്റ്റ് കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഏതൊരു രംഗത്തും ഒരു വിശ്വാസമുള്ളവൻ, മാന്യതയുള്ളവൻ ഇടപെടുമ്പോൾ ആ മാന്യത പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മളുള്ള ഗ്രൂപ്പുകളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ഒരു സൂക്ഷ്മമായ സമീപനം എല്ലാ കാര്യങ്ങളും ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പക്വതയോടുകൂടിയും അതേപോലെ തന്നെ കാര്യബോധത്തോടുകൂടിയും ലക്ഷ്യബോധത്തോടുകൂടിയും കാര്യങ്ങളെ സമീപിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹവും അറിവും പ്രദാനം ചെയ്യട്ടെ.
4: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ ഫോർവേഡ് ചെയ്യുമ്പോൾ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിലെ ഇടപെടലുകളെ സൂചിപ്പിക്കുന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: സൂറത്തു യാസീനിലെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ഇത് പാരായണം ചെയ്തത് ഖലീഫ അൽ തുനൈജി എന്ന പ്രശസ്ത കാരിയാണ്. ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പൂർണ്ണമായിട്ടും ഹിഫ്ള് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം തജ്വീദ് ഖിറാഅത്ത് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വചനങ്ങളുടെ അർത്ഥ തലങ്ങളിലേക്കൊന്ന് കടന്നു പോകാമെന്ന് തോന്നുന്നുണ്ട്.
1: യെസ്, ഈ ആയത്തുകളിലൂടെ മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മനുഷ്യൻ കണ്ടറിയുന്നില്ലേ?
0: അതെ, ആദ്യം തന്നെ അതെ ചോദിക്കണം. അവലം യറൽ ഇൻസാൻ,
1: അതെ, ഒരു ചോദ്യത്തിലൂടെ അല്ലേ?
0: അതെ,
1: ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്നും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നിട്ട് അവനതാ സ്പഷ്ടമായ ഒരു എതിരാളിയായിരിക്കുന്നു. അതോടൊപ്പം അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. അവൻ പറയുകയാണ്, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക? പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവനെല്ലാം തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനുമാണ്. അതായത്, നിങ്ങൾക്ക് പച്ചയായ മരത്തിൽ നിന്നും തീ ഉണ്ടാക്കി തന്നവൻ, എന്നിട്ട് നിങ്ങളതാ അതിൽ നിന്നും തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു.
0: അതായത്, മനുഷ്യരിലെ ചില ആളുകളെ പറ്റിയിട്ട് അള്ളാഹു അവിടെ വിവരിക്കുകയാണ്. അതായത്, സ്വന്തം ഉത്ഭവത്തെ കുറിച്ച് പോലും വിസ്മരിച്ചുകൊണ്ട് ആരാണ് ഈ എല്ലുകളെ ജീർണിച്ചതിന് ശേഷം, തുരുമ്പായതിനു ശേഷം, അല്ലെങ്കിൽ മണ്ണായി അത് മാറിയതിന് ശേഷം വീണ്ടും ആരാണ് അതിനെ ജീവിപ്പിക്കുന്നത് എന്ന ചോദ്യം അതിൽ അള്ളാഹു വിശേഷിപ്പിക്കേണ്ട എന്തൊരു ധാർഷ്ട്യമാണ് ഇവർ കാണിക്കുന്നത് എന്ന്. യെസ്, അതേപോലെ തന്നെ അത്രയും നിസാരമായിട്ടുള്ള ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു മനുഷ്യനെ അല്ലെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനാണോ അവര് അള്ളാഹുവിന് പ്രത്യക്ഷമായിട്ട് എതിരാളികളായിട്ട് നിൽക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെന്ന് അള്ളാഹു പറയാണ്. അതുപോലെ തന്നെ അവര് അള്ളാഹുവിനെ എന്ത് ചെയ്യാണ്, സഹജീവികളുമായി താരതമ്യം നടത്തിയിട്ട് അവര് അള്ളാഹുവിന് നേരെ ചില ഉപമകൾ നൽകുകയാണ്. അത് എത്രയോ ചീത്തയായിട്ടുള്ളതാണെന്ന് അള്ളാഹു തന്നെ പറയാണ്.
1: മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കറിയാലോ, അവിടെ അള്ളാഹു വളരെ വിശദമായി പറയുന്നുണ്ട്, വലക്കത് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വിൻ, അതുപോലെ സുമ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കിൻ സുമ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഖതൻ. ആയത്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ അതിലൂടെ ശരിക്കും മനുഷ്യന്റെ ഓരോ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ രൂപങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കണം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ എല്ലാത്തിനും പരിമിതികളുണ്ട്. അവൻ്റെ കേൾവിക്കും കാഴ്ചക്കും എല്ലാത്തിനുമുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു ലോകമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്നതുപോലെ മനുഷ്യന് അവൻ്റെ ബുദ്ധിക്കും ചില പരിമിതികൾ ഈ കാഴ്ചയും ശക്തിയും ഒക്കെ നൽകിയ ആ റബ്ബ് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ആ സൃഷ്ടി ലോകത്തെക്കുറിച്ചും ഒന്നും കൂടുതലായി അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു എൻഡ് പോകുന്ന എവിടേക്കാണ്, മനുഷ്യനിലേക്കാണ്,
0: അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിലേക്കാണ്,
1: ആ കഴിവുകളിലേക്ക് അതുവരെ ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവയെല്ലാം സൃഷ്ടിച്ച റബ്ബിലേക്കുള്ള ഒരു ചിന്തിക്കാനുള്ള ശക്തി എല്ലാ പരിമിതികളെപ്പോലെ അവൻ്റെ ബുദ്ധിക്കുമുണ്ട് എന്നതാണ്.
0: അതെ, നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെ, 100ൽ 1% മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിച്ചേർന്ന് റസൂൽ അങ്ങനെയുള്ള ഹദീസുകളിൽ പഠിപ്പിച്ചത്.
1: 100ൽ 1 മാത്രം, ബാക്കി 99 സ്വർഗത്തിലാണ് അല്ലേ?
0: സ്വർഗത്തിലാണ് അല്ലെങ്കിൽ പരലോകത്ത് മുഅ്മിനുകൾ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നെഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. എഴുത്ത് ഡോക്ടർ നെഹ്ല തമന്ന. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് മനുഷ്യൻ എത്തിച്ചേരുന്ന സ്വാഭാവിക ഘട്ടമാണ് വാർദ്ധക്യം. പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. വാർദ്ധക്യം ജീവിതത്തിന്റെ ക്ഷയകാലമല്ല, പരിചയസമ്പത്തിൻ്റെയും പക്വതയുടെയും മനോഹരമായൊരു കാലഘട്ടമാണ്. ശരിയായ ജീവിതശൈലിയും ആരോഗ്യപരിചരണവും സാമൂഹിക പിന്തുണയും ലഭിച്ചാൽ ഈ കാലഘട്ടവും ആസ്വാദ്യകരമാക്കാൻ കഴിയും. ശക്തിയും സൗന്ദര്യവും ആരോഗ്യവും ക്രമേണ ക്ഷയിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അള്ളാഹു. പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി. പിന്നെ അവൻ ശക്തിക്കു ശേഷം ബലഹീനതയും നരയുമുണ്ടാക്കി. വിശുദ്ധ ഖുർആൻ അധ്യായം 30:54. പ്രായം കൂടുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനശേഷിയിൽ ക്രമേണ മാറ്റങ്ങളുണ്ടാകും. കാഴ്ചയും കേൾവിയും കുറയുക, പേശികളുടെ ശക്തി കുറയുക, സന്ധികളിൽ വേദനയും ചലനപരിമിതിയും ഉണ്ടാവുക, ഉറക്കരീതിയിൽ മാറ്റം വരിക തുടങ്ങിയവ സാധാരണയായി കണ്ടുവരുന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, അസ്ഥിക്ഷയം, സന്ധിരോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. എന്നാൽ ഇവയിൽ പലതും നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ആയാസകരമായ വാർദ്ധക്യ ജീവിതം നയിക്കാൻ സാധിക്കും. ആരോഗ്യം ഒരു അമാനത്ത്. മനുഷ്യ ശരീരം ഒരു അമാനത്താണ്. അതിനാൽ ശരീരത്തെ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ശരീരത്തിനും നിന്റെ മേൽ അവകാശമുണ്ട്. സുഹൈഹുൽ ബുഖാരി. ഈ ഹദീസ് ആരോഗ്യപരിപാലനത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്രായമായവർക്കും തങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം, വിശ്രമം, ശാരീരിക പ്രവർത്തനം, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വാർദ്ധക്യകാലത്തെ ആരോഗ്യപരിപാലനം. ഭക്ഷണം. ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. പ്രായം കൂടുമ്പോൾ ശരീരത്തിനാവശ്യമായ കലോറിയുടെ അളവ് കുറയാമെങ്കിലും പോഷകങ്ങളുടെ ആവശ്യകത കുറയണമെന്നില്ല. അതിനാൽ പോഷകസമൃദ്ധമായ ഭക്ഷണം പ്രധാനമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ആവശ്യമായ അളവിലുള്ള പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും പ്രധാനമാണ്. ഉപ്പ്, പഞ്ചസാര, എണ്ണ എന്നിവ പരമാവധി നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും. ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വിശപ്പില്ലായ്മ, വിഴുങ്ങാനുള്ള പ്രയാസം തുടങ്ങിയവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കാതെ ഡോക്ടറുടെ സഹായം തേടണം. വ്യായാമം ശരീരത്തിനും മനസ്സിനും. വാർദ്ധക്യത്തിൽ ചലനശേഷി കുറയുന്നത് സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ കഴിയുന്നത്ര സജീവമായി തുടരുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പ്രായമായി ഇനി വ്യായാമം വേണ്ട എന്ന ചിന്ത ഒഴിവാക്കണം. വ്യക്തിയുടെ ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾ വാർദ്ധക്യത്തിലും പ്രാധാന്യമർഹിക്കുന്നു. നടത്തം, പേശീശക്തി വർദ്ധിപ്പിക്കുന്ന ലളിതമായ വ്യായാമങ്ങൾ, ബാലൻസ് മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം. സ്ഥിരമായ ശാരീരിക പ്രവർത്തനം പേശികളുടെ ശക്തി നിലനിർത്താനും ചലനശേഷി മെച്ചപ്പെടുത്താനും വീഴ്ചയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. വീഴ്ചകൾ. പ്രായമായവരിൽ വീഴ്ചകൾ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കാഴ്ചക്കുറവ്, ബാലൻസ് പ്രശ്നങ്ങൾ, പേശികളുടെ ബലക്കുറവ്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ വീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട്. വീട്ടിൽ വഴുതി വീഴാൻ സാധ്യതയുള്ള പരവതാനികൾ ഒഴിവാക്കുക, മതിയായ വെളിച്ചം ഉറപ്പാക്കുക, കുളിമുറിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, ആവശ്യമെങ്കിൽ കൈപ്പിടികൾ ഉപയോഗിക്കുക തുടങ്ങിയ ചെറിയ മുൻകരുതലുകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രശ്നപരിഹാരം എന്താണ്? രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പ്രശ്നപരിഹാരം എന്താണ്? എഴുത്ത് നസീമ വാടാനപ്പള്ളി. ഇന്ന് സമൂഹത്തിൽ എമ്പാടും പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിന് നെട്ടോട്ടമോടുന്നവരാണ് ചുറ്റുമുള്ളത്. പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി നിയമത്തിനുമേൽ നിയമങ്ങൾ വന്നിട്ടും പലപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന വിരോധാഭാസവും നാം കാണുന്നു. കാരണമറിഞ്ഞ് ശരിയായ ചികിത്സ നൽകുമ്പോഴേ അത് ഫലപ്പെടുകയുള്ളൂ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾ അവൻ്റെ കൂടി പ്രശ്നങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിനു മുമ്പ് തന്നെ തൻ്റെ ജനതയിലെ അധർമ്മാദികൾ കണ്ടു വേദനിച്ചിരുന്നു. അവിടുത്തെ പാത പിന്തുടരേണ്ടവരാണ് നമ്മൾ. ഇന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും വിഭാഗീയതകളും പ്രശ്നങ്ങളുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തൗഹീദിന്റെ വിളംബരം ഉൾക്കൊള്ളുന്ന ബാങ്ക് വിളി ഉയരുന്ന പള്ളികളിൽ പോലും ഖബറുകൾ കെട്ടിപ്പൊക്കി അതിനകത്ത് മറമാടപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ തൃപ്തിക്കായി നേർച്ച വഴിപാടുകൾ നടത്തുന്നു. ഓണവും ക്രിസ്തുമസും നബിദിനവും പെരുന്നാളുമെല്ലാം എന്തെന്ന് ഇന്നും തിരിഞ്ഞിട്ടില്ലാത്ത മുസ്ലിം ഉമ്മത്ത്, തൗഹീദും ഷിർക്കും തിരിയാത്ത, സുന്നത്തും ബിദഅത്തും മനസ്സിലാകാത്ത വിഭാഗത്തോട് ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടെന്തു ഫലം? നബിദിനാഘോഷം അനാചാരമാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്തോറും വാശി തീർക്കും പോലെ അത് ഓരോ വർഷവും കൊഴുപ്പുകൂട്ടി ആഘോഷിക്കുകയാണ്. കല്യാണങ്ങൾ കോപ്രായങ്ങളുടെ വേദിയായി മാറുന്നു. എവിടെയാണ് പ്രശ്നം? തട്ടമിട്ട പെൺകുട്ടി തട്ടമിടാൻ കൽപ്പിച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്ന വിശ്വാസിക്കറിയില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണെന്ന്. മക്ബറകളിൽ ചെന്ന് ആഗ്രഹ സഫലീകരണത്തിനായി തേടുന്നവർ മരിച്ചവർ കേൾക്കില്ലെന്ന സത്യം അറിയാത്തവരോ കേൾക്കുമെന്നും അതിവേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്നും പറഞ്ഞ് പറ്റിക്കപ്പെട്ടവരോ ആയേക്കാം. ഏറ്റവും വലിയ അജ്ഞത സൃഷ്ടാവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നതിൽ തർക്കമില്ല. ഈ ഒരു അജ്ഞതയ്ക്കുമേൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ കണ്ടിട്ടാണ് ഇതര മതസ്ഥർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് എന്ന കാര്യം കൂടി നാം ഓർക്കുക. അല്ലാഹുവേ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 74. ഇതാണ് പ്രശ്നത്തിന്റെ മൂലകാരണം. സൃഷ്ടാവിനെ അറിയേണ്ടതുപോലെ അറിയണം, എങ്കിലേ മതത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ കഴിയൂ. അല്ലാഹു കൽപ്പിക്കുന്നു, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 19. മുസ്ലിം സമുദായത്തിന് ഈ തിരിച്ചറിവ് അന്യമായി ഇരിക്കെ എങ്ങനെ മഖ്ബറകൾ ആരാധനാ കേന്ദ്രങ്ങളാകാതിരിക്കും? എങ്ങനെ ഹറാമുകളിൽ നിന്ന് അകലം പാലിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ പ്രബോധന മാർഗത്തിൽ കൂടുതലായും പഠിപ്പിച്ചത് അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമായിരുന്നു. അല്ലാഹുവിനെക്കുറിച്ചുള്ള ദൃഢബോധ്യമാണ് അവൻ്റെ കൽപ്പനകളെക്കാൾ വലുതായി മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് സ്വഹാബത്തിനെ എത്തിച്ചത്.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രശ്നപരിഹാരം എന്താണ്? ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
0: പീസ് റേഡിയോയിൽ അടുത്തതായി അസ്മാ ഉൽ ഹുസ്ന, അൽ അലീം, അവധാനതയുള്ള സഹനശീലൻ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അറിവുകളിൽ വച്ച് ഏറ്റവും പുണ്യമായതും ജീവിതത്തിലേറെ ഉപകരിക്കുന്നതും ഇഹപര വിജയത്തിനുതകുന്നതുമായ അറിവാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അത്തരത്തിൽ ഇഹപര വിജയം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അല്ലാഹു ഹലീമാണ്. ഹലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അവധാനതയുള്ളവൻ, അതുപോലെ തന്നെ സാവകാശം കാണിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥം അതിന് നൽകാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒന്നുകൂടെ വിശാലമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ, പ്രത്യേകിച്ചു മനുഷ്യർ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു. നമുക്കറിയാം അല്ലേ, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാതെ ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ വരെയുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വേറെയുണ്ട്. അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ, അല്ലാഹുവിനെ തെറി പറയുന്നവർ, അല്ലാഹുവിന് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർ, അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവർ, നമുക്കറിയാല്ലേ, ക്രിസ്ത്യാനികൾ അല്ലാഹുവിൻ്റെ മകനാണ് ഈസ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാർ ഉസൈർ അല്ലാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പറയുകയാണ് അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിനില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അല്ലാഹുവിന് കൊടുക്കേണ്ട വഖാറുകളും അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകളും നൽകാതെ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ വരെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ എങ്ങും അല്ലാഹു സുബ്ഹാനഹു തആല കഴിവുണ്ടായിരിക്കെ തൻ്റെ അടിമകളെ ആ സമയത്ത് തന്നെ, തിന്മകൾ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ പിടികൂടാൻ കഴിവുണ്ടായിരിക്കെ അല്ലാഹു വിട്ടുവീഴ്ച നൽകി, സാവകാശം കാണിച്ചു, തൗബ ചെയ്യാൻ അവസരങ്ങൾ നൽകി. ഇതാണ് അല്ലാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു കഴിവുണ്ടായിരിക്കെ, അല്ലാഹുവിന് എല്ലാ നിലക്കും അധികാരമുണ്ടായിരിക്കെ, ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർക്കും വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകി, അവർക്കൊരു തൗബയുടെ അവസരങ്ങളൊക്കെ നൽകി, അല്ലാഹു സഹനശീലനായിക്കൊണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകുന്നവനായിക്കൊണ്ട്, ധൃതി കാണിക്കാത്തവനായിക്കൊണ്ട്, അൽ ഹലീമായിക്കൊണ്ട് നിലനിന്നു. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്നും ആളുകൾ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവർ, എന്നാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം നമ്മെ വിളിച്ചോതുന്നുണ്ട്. അല്ലാഹു എങ്ങാനും ഒരാൾ ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലൗയു ആഖിദുഹുല്ലാഹു, അല്ലാഹു പിടിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങളെ, ബിദുൽമിഹിം, അവർ ചെയ്യുന്ന അക്രമങ്ങൾ കാരണം അല്ലാഹു അപ്പൊ തന്നെ പിടിക്കുമായിരുന്നുവെങ്കിൽ, മാ തറക അലൈഹ മിൻ ദാംബ, ഈ ലോകത്തൊരാളും ബാക്കിയുണ്ടാവില്ലായിരുന്നു, ഈ ഭൂമി ലോകത്ത് ഒരാളും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു വീണ്ടും വിശദീകരിക്കുകയാണ്. വലാക്കിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അല്ലാഹു ഇങ്ങനെ ഒരവധി വരെ നീട്ടിക്കൊടുത്തിരിക്കാൻ, ഒന്ന് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാൻ. ഒരു മരണത്തിന് മുമ്പ് ഇതിനൊരു മാറ്റം സംഭവിക്കുമോ, ഇസ്ലാമിലേക്ക് കടന്നു വരുമോ, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമോ, ഇതൊക്കെ പരീക്ഷിക്കാൻ അള്ളാഹു ഒരു അവധി വരെ നീട്ടിക്കൊടുത്തു. പക്ഷെ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പം പോലും മുന്തിക്കുകയോ ഒരൽപ്പം പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല. അവധി വരെ അള്ളാഹു സുബ്ഹാനഹു വതാല ക്ഷമിച്ച് സഹനശീലനായിക്കൊണ്ട് അൽ ഹലീമായിക്കൊണ്ട് കഴിയും. എന്നാൽ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയം നീട്ടിക്കൊടുക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. സൂറത്തുൽ കഹഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും നമുക്ക് ആ വിഷയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലൗ യുആഖിദുഹും ബിമാ കസബു, അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിടിക്കുകയായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ലഅജ്ജലലഹുമുൽ അദാബ്, അവർക്ക് വേഗം ശിക്ഷ വന്നു ഭവിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തിട്ടില്ല. കാരണം അള്ളാഹു അൽ ഹലീമൻ, അള്ളാഹു ഹലീമായതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് ശിക്ഷ നൽകാത്തത്, അവസരങ്ങൾ നൽകിയത്. ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ അൽ ഹലീമായ അള്ളാഹുവാണ്. തീർന്നില്ല അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ബൽ അജ്ജലലഹും, അവർക്ക് അവധി നീട്ടിക്കൊടുത്തു. അവർക്ക് അവധി നീട്ടിക്കൊടുത്തു നന്നാവാൻ, തൗബ ചെയ്യാൻ, റബ്ബിലേക്കടുക്കാൻ, പരലോകത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ. അങ്ങനെ അള്ളാഹു അവസരങ്ങൾ നൽകി. ധൃതി കാണിക്കാതെ അള്ളാഹു വിശാലമായ കാരുണ്യം കാണിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല അവദാനതയുള്ളവനായി, അള്ളാഹു സഹനശീലനായി മാറി. അതാണ് അൽ ഹലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് ആ നാമം ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു എങ്ങാനും ഈ ലോകത്ത് ചെയ്യുന്ന ആളുകൾ, ഈ ലോകത്ത് ഓരോ ആളുകളും ചെയ്യുന്ന തിന്മകൾക്ക് അപ്പം തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവില്ല. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഏറ്റവും വലിയ തിന്മ എന്നത് ശിർക്ക് ചെയ്യലാണ്. അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ഫിർഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി, അവൻ പറഞ്ഞതെന്താ, അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് ലോക രക്ഷിതാവ് എന്ന് പറയുന്നുണ്ട്. ആ ഫിർഔനിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാനാണ് ലോകരക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അഹങ്കാരിയുടെ മുന്നിലേക്കും മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെയും മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞയക്കുന്നു. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്ക്, ചിലപ്പോൾ അവസരം കിട്ടിയേക്കാം, ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. ഇത് ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫിർഔനിൻ്റെ അത്തരം, ഞാനാണ് ലോകരക്ഷിതാവ്, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ആ ഫിർഔനിൻ്റെ അടുക്കൽ ലയ്യനായ വാക്കുകളുമായി കൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ പോകാൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തും മൂസ നബി അലൈഹി ഇസ്ലാമിനോടും പറയാൻ. അപ്പോൾ അത്തരം വാദങ്ങൾ, വലിയ വമ്പിച്ച അക്രമം പ്രവർത്തിച്ച ഫിർഔനിൻ്റെ അടുത്ത് പോലും മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഉപദേശവുമായി കൊണ്ടുപോകാൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമത്തിൻ്റെ വിശാലമായ അർത്ഥം, അതിൻ്റെ യാഥാർത്ഥ്യത നമുക്ക് ബോധ്യപ്പെടും എന്നതാണ് ഇതിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഹലീം എന്ന നാമത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ചില നാമങ്ങൾ തേടുന്നത്, അതിലുള്ള വിശേഷണങ്ങൾ മനുഷ്യർക്കും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാകണം. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്, കാരുണ്യവാനാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കരുണ കാണിക്കുക എന്നത് അതിൻ്റെ തേട്ടമാണ്. ഇതുപോലെ തന്നെ അസ്സലാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു അസ്സലാമായ അള്ളാഹു. ആ സലാം എന്നതിൻ്റെ തേട്ടമെന്താ, അധികമായി കൊണ്ട് സലാം വ്യാപിപ്പിക്കുക മനുഷ്യർ. അതുപോലെ തന്നെ അൽ ഹലീം എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്കും ഹിൽമുണ്ടാകണം, അവദാനതയുണ്ടാകണം, സാവകാശമുണ്ടാകണം, എടുത്തുചാട്ടം ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബനു അബ്ദുൽ ഖൈസിൻ്റെ ഗോത്രത്തിൽ നിന്നൊരു നേതാവ്, മഹാനായ മുന്ദിർ ബിനു ആയിദ് എന്ന് പറയുന്ന സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വരികയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്ന ഫീക ലഹസ്ലതൈൻ, നിനക്ക് രണ്ട് പ്രത്യേകമായ സവിശേഷമായ രണ്ട് ഗുണങ്ങളുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തത് അൽ ഹിൽമു, രണ്ടാമത്തത് അൽ അനാജ്. ഒന്നാമത്തെ ഹിൽമാണ് അവദാനതയാണ്, ധൃതി കാണിക്കാത്ത, സാവകാശം കാണിക്കുന്ന, അവദാനതയുള്ള, ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് അൽ ഹിൽമ്. ഹിൽമ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു വസ്തുത, ധൃതി കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജലത്തു മിനശ് ഷൈത്താൻ, പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ധൃതി വേഗത്തിലാക്കുക, സ്പീഡ് കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വമാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി മിനൽ ഹിൽമി, അല്ലാഹുവിന്റെ അടുക്കൽ ഹിൽമിനോളം ഇഷ്ടപ്പെടുന്ന മറ്റൊരു വസ്തുവുമില്ല, മറ്റൊരു സംഭവവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹു അൽ ഹലീമാണ്, അല്ലാഹു അവധാനതയുള്ളവനാണ്. ആ അവധാനത എന്നത് എല്ലാ വിഷയത്തിലും നിഴലിച്ചു നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അവധാനതയുണ്ടാകണം, വിവേകമുണ്ടാകണം. അതുപോലെ തന്നെ ധൃതി പാടില്ല, ആ ധൃതി പിശാചിന്റെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെയാണ് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ അവധാനതയുള്ള, ഹിൽമുള്ള, വിവേകമുള്ള, അതുപോലെ തന്നെ ധൃതി കാണിക്കാത്ത യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, ക്ലാസ് എടുത്തത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.

0: حدث.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐ ടി ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഐ ടി മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
2: ഐ ടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ, നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും, ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും ഒരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരാപ്പാണ് ഡിജി ലോക്കറും. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ്, നമുക്ക് സെർച്ചിങ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൗട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഐടി ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സ്വാലിഹ് ഇബ്രാഹിമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
0: أعوذ بالله من الشيطان الرجيم.

റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്താം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിന് അദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദ്വാരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദ്വാരം അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്ക് തിരിച്ചു മറുപടി.

0: ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയുള്ളൂ, അവരിപ്പോൾ ആഘോഷപ്പിറ്റേ നിന്നെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കൊരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം, അത് വായിച്ചിട്ടുള്ള കാര്യമാണ്, ശരിയാണോ തെറ്റോ എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരു അറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടില് കുറച്ച് പിന്നെ എന്താ പറയാ, ഒരു മാനുഷികമായി അവന്റെ ശരിക്കും അവന്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
1: വിളിച്ചുണ്ടാക്കിയിട്ട്
0: കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറ വർഷം 1448 റബിയുൽ ആഖർ 14 തീയതി 2026 സെപ്റ്റംബർ 25 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദൗസരി ഹഫിള്ളഹുല്ലാഹു തആല വതബല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ശുദ്ധമായിരിക്കുക. നല്ല ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കുക. നല്ല മനുഷ്യരുടെ ലക്ഷണം അതാണ്. വിജയത്തിലേക്കുള്ള മാർഗം അതുമാത്രമാണ്. അള്ളാഹു നല്ല മനസ്സുള്ള സൂക്ഷ്മതയുള്ളവരെയാണ് അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുക എന്ന് നാം മറക്കരുത്. ജനങ്ങളെ, മനുഷ്യനെ അത്യുന്നതമായ പദവിയിലേക്ക് എത്തിക്കണമെന്നതാണ് ഇസ്ലാം അതിൻ്റെ നിയമങ്ങളിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഉന്നതമായ ലക്ഷ്യം, ഉന്നതമായ മനോഭാവങ്ങൾ ഈ ലോകത്തും പരലോകത്തേക്കു വേണ്ടിയും നാം വെച്ചു പുലർത്തണം. താഴ്ന്ന കാര്യങ്ങളിൽ നാം തൃപ്തിപ്പെടാതിരിക്കണം. ദുർബലരും അശക്തരുമായി മാറാതിരിക്കണം. വിജയത്തിൻ്റെ രഹസ്യം അതാണ്. ജീവിതം രക്ഷപ്പെടാനുള്ള താക്കോൽ അതാണ്. ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഉത്കൃഷ്ടമായ മനക്കരുത്താണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. ഈ ലോക ജീവിതത്തിൽ താഴ്ന്ന ഒരു ജീവിതത്തെ ഒരിക്കലും നാം പൊറുപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് പരിശോധിച്ചു നോക്കൂ. മനുഷ്യനെ അവൻ്റെ എല്ലാ നിലക്കും ഉത്കൃഷ്ടതയുടെ ഉത്തുംഗതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ശരീഅത്തിൻ്റേത്. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് അള്ളാഹു പറയുന്നു. നന്മകൾ എവിടെയുണ്ടോ ആ നന്മയിലേക്ക് നിങ്ങൾ മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നബി വചനം കാണാം. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലു അൽ ഫിർദൗസ്. നിങ്ങൾ സ്വർഗമാണ് ചോദിക്കുന്നതെങ്കിൽ, അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലൂഹു അൽ ഫിർദൗസ്, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗം മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹുസൈനുബിന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി

0: ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂർ വഅശ്റാഫഹ വയക്റഹു സഫാസിഫഹ. അല്ലാഹു ഉന്നതമായ കാര്യങ്ങളെയാണ് ഇഷ്ടപ്പെടുക, താഴ്ന്ന നിസ്സാരമായ കാര്യങ്ങളോട് അല്ലാഹുവിനിഷ്ടമില്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉന്നതമായിരിക്കണം, താഴ്ന്ന ലക്ഷ്യങ്ങളിൽ നാം തൃപ്തിപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത ചര്യ പരിശോധിച്ചു നോക്കൂ. അവിടെ അത്യുന്നതമായ ലക്ഷ്യത്തിലേക്കാണ് പ്രവാചകൻ നമ്മളെ നയിച്ചത്. ഒന്നാമതായി തൗഹീദ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനല്ലാതെ കീഴൊതുങ്ങാൻ പാടില്ലെന്നുമുള്ള ഉന്നതമായ ഒരു ലക്ഷ്യം വിശ്വാസപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ക്ഷമിച്ചു, അതിനുവേണ്ടി അദ്ദേഹം പരമാവധി പ്രയത്നിച്ചു, ആ പ്രബോധനം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ ലോകം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി. ആ റിസാലത്ത്, ആ സന്ദേശം, അള്ളാഹുവാണ് രക്ഷകൻ, അള്ളാഹുവാണ് പരമാധികാരി, അവന് മാത്രമേ ആരാധിക്കാവൂ, അവനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അവനല്ലാതെ മറ്റൊരാളെയും നാം ആരാധനയിൽ പങ്കുചേർക്കരുത് എന്ന തത്വം ജനങ്ങൾ വിശ്വസിച്ചു, അത് അംഗീകരിച്ചു. കൂട്ടം കൂട്ടമായി ഇതിനെ ജനങ്ങൾ ആശ്ലേഷിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. സഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. ഉന്നതമായ ലക്ഷ്യം അവരുടെ വിശ്വാസം മുതൽ ജീവിതത്തിൻ്റെ ചെറിയതും വലിയതുമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നതമായ ലക്ഷ്യത്തെയാണ് അവർ മുന്നിൽ കണ്ടത്. അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിച്ചത്, അതിനുവേണ്ടിയാണ് അവർ ത്യാഗം സഹിച്ചത്. അതിൻ്റെ മുമ്പിൽ ഏത് മഹാകടമ്പകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അവർ അതിജീവിക്കുകയാണ് ചെയ്തത്. സഹാബിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലറിയാം, അവരും ആ മാർഗം തന്നെയാണ് പിന്തുടർന്നത്. വിശ്വാസികൾക്ക് അതല്ലാതെ മറ്റൊരു മാർഗമില്ല. താഴ്ന്ന പതിതമായ ഒരു ജീവിതം വിശ്വാസികൾക്ക് പരിചിതമല്ല, ആവാൻ പാടില്ല. നക്ഷത്രത്തിൻ്റെ താഴെ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിക്കൂടാ. ഉന്നതങ്ങളായിരിക്കണം, ഉന്നതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഉലുവുൽ ഹിമ്മത്തി അല്ലാ തഖിഫ ദൂനല്ലാഹ്, അള്ളാഹുവിൻ്റെ താഴെ മറ്റൊന്നിനെയും അവിടെ നിൽക്കാതിരിക്കുക എന്നതാണ് മറ്റു. അള്ളാഹുവിൻ്റെ ഉന്നതമായ ആ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും കിട്ടേണ്ടതെന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവരിൽ നമ്മൾ പറ്റിപ്പിടിക്കാൻ പാടില്ല. നമ്മുടെ മനക്കരുത്ത് താഴ്ന്നു പോകരുത്. സൃഷ്ടികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, താൽപ്പര്യങ്ങൾ, ഭൗതികമായ താൽക്കാലിക നേട്ടങ്ങൾ കിട്ടണമെന്ന താഴ്ന്ന ചിന്താഗതി ഒരിക്കലും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുകയില്ല. നേരെ മറിച്ച്, അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെന്ന ആ സമാധാനവും ആ ലക്ഷ്യബോധവുമാണ് നമ്മളെ ഇഹലോകത്തും പരലോകത്തും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക, ആത്മീയമായി ഉയരാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ത്യാഗം ചെയ്തവർ അവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് നാം വഴി കാണിക്കും. അതുകൊണ്ട് ത്യാഗപൂർണമായി ഉന്നതങ്ങളായ ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്തുവോ അവന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹത്തിൻ്റെയും കവാടങ്ങൾ തുറക്കപ്പെടും. നന്മകളുടെ എല്ലാ പാതകളിലേക്കും അവർ എത്തിച്ചേരും. അവൻ മറ്റാരുമറിയാതെ അവൻ പോലും നിനക്കാത്ത അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലവും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായവും അവന് ലഭിക്കും. നാം വേണ്ടത് ലക്ഷ്യം ഉത്കൃഷ്ടമാക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഇതൊരു തത്വശാസ്ത്രമല്ല, ഇതൊരു പ്രായോഗികമായ ശരീഅത്തായിട്ട് നാം കാണണം. ഉന്നതമായ ലക്ഷ്യത്തിലേക്കെത്തണമെന്ന ഒരു കാര്യം. അതുകൊണ്ട് വിശ്വാസികളെ, കുറഞ്ഞ ജീവിതകാലം മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ജീവിതത്തിൽ മത്സരിച്ച് നന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്ന മത്സരയോട്ടം അതെന്നും മരണം വരെ നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ആ ഓട്ടത്തിൽ ജയിക്കണമെങ്കിൽ തളർന്നിരിക്കാൻ പാടില്ല, മടിയനാവാൻ പാടില്ല. നാം ഒരിക്കലും ക്ഷീണിച്ച് വഴിയിൽ കുത്തിയിരിക്കാൻ പാടില്ല, മുന്നോട്ട് പോകണം നന്മയുടെ കാര്യത്തിൽ. എന്നിട്ട് ഉന്നതങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള മനക്കരുത്തുണ്ടെങ്കിലേ ഒരാൾക്ക് ഉന്നത തലങ്ങളിലെത്താൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ്സിൻ്റെ വില അത് വലിയതാണ്. ഓരോ ദിവസവും അവൻ്റെ മുതൽ മുടക്കാണ് മൂലധനമാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും കഴിഞ്ഞ ഒരു നിമിഷങ്ങൾ തിരിച്ചു വരികയില്ല. നമ്മൾ ഓർക്കണം, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച പോലെ സൃഷ്ടിച്ചു വിട്ടതല്ല. ഇതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന്, ഭൂമിയിൽ നന്മ കൈവരുത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി നാം പ്രവർത്തിക്കണം. എല്ലാ നല്ലതുകളും ഭൂമിയിൽ ഉണ്ടാവണം, മനുഷ്യരിൽ ഉണ്ടാവണം. ആ നന്മക്ക് വേണ്ടി നാം ജീവിക്കണം. അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടോ? വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും വിചാരിച്ചു പോയിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വെറുതെയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. വലിയൊരു ബാധ്യത, ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നാട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. യഅത്തനിബ് ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിൻ്റെ മുമ്പ് മറ്റൊരഞ്ചു കാര്യത്തെ നാം നേടിയെടുക്കണം. ശബാബക കല ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ മുമ്പ് യുവത്വം അത് പ്രയോജനപ്പെടുത്തണം, അത് നേട്ടമാക്കി മാറ്റണം. സിഹത്തക്ക ഖബ്ല സഖ്മിക, രോഗിയായി കിടക്കുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നേട്ടമായി മാറ്റണം. വഹിനാ അക്ക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യം അത് നമുക്ക് നേട്ടമായി മാറ്റണം. വഫറാഖക്ക ഖബ്ല ശുഗുലിക, ഒരിക്കലും തിരിയാൻ പറ്റാത്ത വിധത്തിൽ ജോലിത്തിരക്കുകളിൽ കടന്ന് വിഷമിക്കുന്നതിൻ്റെ മുമ്പ് ഒഴിവുള്ള സമയങ്ങൾ അത് നാം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായി നേട്ടമാക്കി മാറ്റണം. അവസാനം വഹയാത്തക്ക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പ് ഈ ജീവിതം ഗുണകരമാക്കി നേട്ടമാക്കി നാം മാറ്റണം. അതാണ് ഉന്നതമായ മനക്കരുത്ത് എന്ന് പറയുന്നത്. ഈ മനക്കരുത്തിലേക്കാണ് നമുക്ക് മത്സരിച്ചോടാനുള്ളത്. ഈ മനക്കരുത്ത് കൊണ്ട് കിട്ടുന്ന നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കാനുള്ളത്. ഈ ആഗ്രഹം സഫലീകരിക്കാൻ അള്ളാഹുവിനോട് മാത്രം നാം സഹായം തേടണം. ഒരിക്കലും ദുർബലരാവരുത്. വെറുതെ കുത്തിയിരുന്ന് നേട്ടങ്ങൾ വരും എന്നാരും ആരും വിചാരിക്കരുത്. ആകാശക്കോട്ടകൾ കെട്ടി ചടഞ്ഞിരിക്കരുത്. ഭൗതികമായ ഈ താൽക്കാലിക സുഖ സൗകര്യങ്ങളിൽ ഒരിക്കലും നാം വ്യാപൃതനായി ആയുസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉന്നത മനക്കരുത്തുള്ള മനുഷ്യന്മാരുടെ ജീവിതം കണ്ട് പഠിക്കുക, അവരോടൊപ്പം സഹവസിക്കുക. ഉന്നതമായ ശ്രേണിയിലെത്തിച്ചേർന്ന ആളുകളുടെ ആ ഒരു മനക്കരുത്തിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ട് മനസ്സിലാക്കുക. അലസന്മാരായി ജീവനത്തെ നഷ്ടപ്പെടുത്തരുത്. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കരുത്. കഴിഞ്ഞുപോയ മഹാന്മാരായ മഹത്വത്തിൻ്റെ ഉന്നത ശൃംഖലയിലെത്തിയ ആളുകളിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇങ്ങനെയാണ്, ബുദ്ധിയുള്ളവൻ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവനായിരിക്കും, നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചവനായിരിക്കും. എന്നാൽ ദുർബലന്മാർ തോന്നിയതുപോലെ ജീവിക്കുകയും എന്നിട്ട് എനിക്കെന്തെല്ലാമോ നേട്ടങ്ങൾ കിട്ടുമെന്ന് വെറുതെ അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദുർബലന്മാർ ആയിക്കൂടാ നമ്മൾ. നേരമറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നേരിൻ്റെ മാർഗത്തിൽ സമൂഹത്തിനും നമുക്കും നമ്മുടെ സമൂഹത്തിനും ജനങ്ങൾക്കും രാജ്യത്തിനുമെല്ലാം ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ നാം എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ മുതൽ മുടക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമായിരിക്കുക. അള്ളാഹുവല്ലാത്തവരിൽ നിന്നുള്ള എല്ലാ അടിമത്വത്തിൽ നിന്നും മോചിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ആദർശബോധമുള്ള വിശ്വാസമുള്ള അടിമയാണ് എന്ന ആ മനോധൈര്യം നമുക്ക് ശക്തി പകരണം. പൂർവികന്മാരിൽ ഒരുപാട് മാതൃകകളുണ്ട്. ആ പൂർവികന്മാരുടെ മാതൃക നമ്മൾ പിൻപറ്റണം. ഉയരങ്ങളിലേക്കെത്തിയ പൂർവികന്മാരുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവർ താഴ്ന്ന ജീവിതം കൊണ്ടൊരിക്കലും തൃപ്തിപ്പെട്ടിട്ടില്ല. അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നു, അഥവാ ഉന്നത ശ്രേണികളായിരുന്നു. അവിടേക്ക് അവർ എത്തി. അതുപോലെ എത്താൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കാനല്ല, മുന്നിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ മാർഗം നോക്കി ജീവിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതാണ് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നമ്മുടെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവർ, നമ്മുടെ മാർഗത്തിലേക്ക് അവനെ അള്ളാഹു ചേർക്കും. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. സഹോദരങ്ങളെ, പരസ്പരം മറ്റുള്ളവരോട് ഏൽപ്പിക്കുക, ചടഞ്ഞിരിക്കുക, ചീത്ത കൂട്ടുകാരുടെ പിന്നാലെ പോകുക, ഈ ജാതി കാര്യങ്ങളൊന്നും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നേരമറിച്ച് നല്ല കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, ഉന്നതങ്ങളിലെത്തിയ ഉന്നതമായ വ്യക്തിത്വങ്ങൾ, അവരൊക്കെയായിരിക്കണം നമ്മുടെ മാതൃകകൾ. ആ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട്, മൂല്യങ്ങളെയും നേരുകളെയും പിൻപറ്റിക്കൊണ്ട് നാം സമൂഹത്തിനും നാടിനും ഗുണം ചെയ്യുന്ന, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി മാറുക. രാജ്യത്തിനെ വഞ്ചിക്കുന്ന, രാജ്യത്തെ തിന്മകൾ പരത്തുന്ന, വ്യാപിപ്പിക്കുന്ന, സമൂഹത്തലത്ത് പരസ്പരം ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: കഫനീം. ഇത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ഷാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പൊ ഈ പറഞ്ഞത് പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മള് എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷെ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കുമില്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ 8 വർഷത്തിലേറെക്കാലമായി കേരളത്തിൽ മതപ്രബോധന രംഗത്തും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആധുനിക സംവിധാനമാണ് പീസ് റേഡിയോ. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പീസ് റേഡിയോവിന്റെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മലയാളികൾ നിത്യശ്രോതാക്കളായിട്ടുള്ള പീസ് റേഡിയോ, അത് എല്ലാ വിഷയങ്ങളും, മതപരമായ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ആനുകാലികമായ പ്രശ്നങ്ങളിൽ മറുപടികൾ പറയുന്നു, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൃത്യമായി, കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ എതിരിൽ പല നിലക്കും വരുന്ന വെല്ലുവിളികൾക്ക് കൃത്യമായ ബോധവൽക്കരണം സമൂഹത്തിന് നൽകുന്നു. ചെറിയ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഇസ്ലാമിക ശിക്ഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് മതത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കലാ പരിപാടികളും മത്സരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും നിങ്ങൾക്ക് പീസ് റേഡിയോ ശ്രദ്ധിക്കാനുള്ള അവസരമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ്. ഈ പരിശുദ്ധ റമദാനിൽ ദീനീ സേവനത്തിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ഈ സംരംഭത്തിലേക്കും പരമാവധി നിങ്ങൾ സഹായം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൌണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയുടെ ആദ്യ ഭാഗത്തിന്റെ ഇസ്രാ മീറാജ് എന്ന ഭാഗമാണ് നാം കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് യാത്രകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ചകൾക്കാം. ചില ശിക്ഷകളും ആ യാത്രയിൽ നബിക്ക് കാണിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. നബി പറയുന്നത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നെയും കൊണ്ട് കയറപ്പെട്ടപ്പോൾ ഒരു ജനതയുടെ അരികിലൂടെ ഞാൻ നടക്കുകയുണ്ടായി. അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്. അവർ അവരുടെ മുഖങ്ങളും നെഞ്ചുകളും വലിച്ചു കീറുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജിബിരീൽ, ആരാണിക്കൂട്ടർ? അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഇവർ. ജനങ്ങളുടെ അഭിമാനത്തെ തകർക്കുന്ന, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അയാളുടെ അസാന്നിധ്യത്തിൽ സംസാരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. ഒരു മൃതശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തു തിന്നാൽ ആ മയ്യത്ത് ആ വിവരം അറിയില്ലല്ലോ. മയ്യത്ത് എന്നത് എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട ശരീരമാണല്ലോ. ഒന്നും അറിയാനോ ചെയ്യാനോ കഴിയാത്ത ശരീരം. നമ്മുടെ അസാന്നിധ്യത്തിൽ ഉള്ള ഒരാളെപ്പറ്റി അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് അയാൾ കേൾക്കുകയോ അറിയുകയോ ഇല്ല. ഇങ്ങനെ അഭാവത്തിലുള്ള ഒരാളുടെ കുറ്റവും കുറവും പറയുന്നത് മൃതശരീരത്തിൽ നിന്നും ഇറച്ചിയെടുത്ത് തിന്നുന്നതിനോടാണ് ഖുർആൻ ഉപമിച്ചിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് ഈ ഹദീസിൽ നാം കാണുന്നത്. യാത്ര കഴിഞ്ഞു. പ്രഭാതമാകുന്നതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. നേരം പുലർന്നു. നബി കഅബയുടെ സമീപത്തുള്ള ഹിജറിൽ ഇരുന്ന് യാത്രാ വിവരണം നടത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹിജറിൽ ഞാൻ എന്നെ കാണുകയുണ്ടായി. ഖുറൈശികൾ എന്നോട് എന്റെ രാപ്രയാണത്തെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളെപ്പറ്റിയും ഖുറൈശികൾ എന്നോട് ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി പറയാൻ സ്ഥൈര്യം ഉള്ളവനായിരുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങേയറ്റം വിഷമിച്ചു. അതുപോലെ തീരെ ഞാൻ വിഷമിച്ചിട്ടില്ലായിരുന്നു. നബി പറയുന്നു, അപ്പോൾ അള്ളാഹു എനിക്ക് അതിലേക്ക് നോക്കിക്കാണുന്ന വിധത്തിൽ അതിനെ ഉയർത്തിത്തന്നു. അവർ എന്നോട് അതിനെപ്പറ്റി ചോദിച്ചില്ല. ഞാൻ അവർക്കതിനെപ്പറ്റി അറിയിച്ചിട്ടല്ലാതെ. ഹറമിന്റെ പരിസരത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അത്ഭുതയാത്ര വിവരിക്കാൻ തുടങ്ങി. മക്ക മുശ്രിക്കുകൾക്ക് അതുൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ പരിഹസിച്ചും കളിയാക്കിയും അതിനെ കളവാക്കിയെങ്കിലും ഉറച്ച ഈമാനിന്റെ ഉടമകൾ അതിനെ നിസ്സംശയം സത്യപ്പെടുത്തുകയും ചെയ്തു. നബിയുടെ യാത്രാ വിവരണം കേട്ടപ്പോൾ മക്കാർ അതിന്റെ നിജസ്ഥിതി അറിയാൻ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ കണ്ട കാഴ്ചകളെല്ലാം ആരും കാണാത്തതാണല്ലോ. അതിനാൽ അവർക്ക് അതിനെപ്പറ്റി ചോദിച്ച് മുഹമ്മദ് പറയുന്നത് നേരാണോ എന്ന് ഉറപ്പിക്കുക സാധ്യമല്ലായിരുന്നു. അതിനാൽ അവർക്ക് പരിചയമുള്ള ബൈത്തുൽ മുഖദ്ദസിനെപ്പറ്റി അവർ പലതും ചോദിക്കാൻ ആരംഭിച്ചു. അവർ അതിനെപ്പറ്റി നബിയോട് ചോദിക്കുമ്പോൾ ശരിക്കും മറുപടി പറയാൻ നബി വിഷമിച്ചിരുന്നു. മറുപടി പറയാതിരുന്നാൽ ശത്രുക്കൾ അത് മുതലെടുക്കുകയും ചെയ്യുമല്ലോ. പക്ഷേ മുഹമ്മദ് നബിയെ നബിയായി തെരഞ്ഞെടുത്ത അള്ളാഹു അവിടുത്തെ സഹായിച്ചു. ബൈത്തുൽ മുഖദ്ദസ് നബിക്ക് നോക്കിക്കാണും വിധത്തിൽ അള്ളാഹു ഉയർത്തി. അതും ഒരു മുഅ്ജിസത്തായിരുന്നു. അങ്ങനെ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ശരിയായ മറുപടിയും അവിടുന്ന് നൽകി. ഒരു മുഅ്ജിസത്തിനെ സ്ഥിരപ്പെടുത്താനായി മറ്റൊരു മുഅ്ജിസത്ത് അള്ളാഹു നബിയിലൂടെ പ്രകടമാക്കുന്നു. നബിയുടെ മറുപടി കേട്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ മനസ്സ് വന്നില്ല. അവർ അവരുടെ ദുർനടപ്പിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ അത്ഭുതയാത്ര മുസ്ലിമായി എന്ന് പറയുന്ന ഇന്നത്തെ ചിലർക്കും സംശയം തെല്ലും ഇല്ലാതെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സംഭവത്തിലൂടെ അന്നും ഇന്നും യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർ ധാരാളമാണ്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് എല്ലാവരും തെറ്റിപ്പോയത്. പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് സ്ഥാനം നൽകുന്ന അഖലാനികൾക്ക് ഇതൊന്നും അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല. ഇത്തരം സമീപനം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രാ വിവരണം നടത്തുന്ന സമയത്തും ചിലർ ബുദ്ധി കൊണ്ട് അതിനെ അളന്നു നോക്കി. അങ്ങനെ അവർക്കത് അംഗീകരിക്കാൻ പ്രയാസമായതിനാൽ ഈ വഴിയെ വലിച്ചെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്കിടയിൽ നിന്ന് തന്നെ ചിലർ ഈ യാത്രയ്ക്ക് എതിര് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് ശത്രുക്കൾക്ക് ഒരു അവസരമായിരുന്നു. അവർ നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകുകയാണ്. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അവർ ചോദിച്ചു, അബൂബക്കറെ, നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണെന്ന് ഞങ്ങൾ എത്രയായി പറയുന്നു. അവൻ എന്തെല്ലാമാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ഈ കാര്യങ്ങളെല്ലാം അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അവരുടെ സംസാരത്തിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം അപ്രകാരം പറഞ്ഞുവോ? അവർ മറുപടി പറഞ്ഞു, അതെ. അവർ വിചാരിച്ചത് അബൂബക്കറും മുഹമ്മദിനെ തള്ളുമെന്നായിരുന്നു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ചരിത്ര പ്രസിദ്ധമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി പറയുന്ന ഏതൊരു കാര്യവും ലവലേശം സംശയമില്ലാതെ ആത്മാർത്ഥമായി സത്യപ്പെടുത്തുന്ന ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതിനാലാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറഞ്ഞു, നബിയേയും കൊണ്ട് മസ്ജിദുൽ അഖ്സായിലേക്ക് രാപ്രയാണം നടത്തപ്പെട്ടപ്പോൾ രാവിലെ ജനങ്ങളെല്ലാം അതിനെപ്പറ്റി സംസാരത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തവരിലെ ചില ആളുകൾ മുർത്തദ്ദായി. അങ്ങനെ മുശ്രിക്കുകളിലെ ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടി. അവർ ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ ഒറ്റ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തപ്പെട്ടു എന്ന് വാദിക്കുന്നുവല്ലോ. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം അത് പറഞ്ഞുവോ? അവർ പറഞ്ഞു, അതെ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞുവെങ്കിൽ തീർച്ചയായും അത് സത്യമാണ്. അവർ ചോദിച്ചു, അവൻ ഒരു രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയെന്നും പ്രഭാതത്തിനു മുമ്പ് തിരിച്ചു വന്നെന്നുമെന്നത് താങ്കൾ സത്യപ്പെടുത്തുന്നുവോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, കാരണം ഞാൻ അതിനേക്കാൾ വിദൂരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നവനാണ്. രാവിലെയും വൈകുന്നേരവും വാനലോകത്തു നിന്നും വരുന്ന വാർത്തകളെ ഞാൻ സത്യപ്പെടുത്തുന്നവനാണ്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് വന്നത്. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുതൂതർ എന്ന ആദ്യഭാഗ രചനയിൽ നിന്നും ഇസ്രാ മിഹ്റാജ് എന്ന ഭാഗമാണ് നാം കേൾപ്പിക്കപ്പെട്ടത്. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ അറബി ഭാഷാ പഠനം. അറബി ഭാഷാ പഠനത്തിൽ മൊഡ്യൂൾ 2-ൽ 19-ാമത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ പോലുള്ള പ്രയോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സലീം സുല്ലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള ശ്രോതാക്കളെ, പഠിതാക്കളെ, ദുറൂസ് ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ ആദ്യ ടെക്സ്റ്റിലെ അദ്ദർസുർ റാബി ആഷർ 14-ാമത്തെ ചാപ്റ്ററാണ് ഇൻഷാല്ലാ നമുക്ക് എടുക്കാനുള്ളത്. ഓരോ ചാപ്റ്ററുകളും ഓരോ തംരീനുകളും നമുക്ക് പുതിയ പുതിയ നമ്മുടെ ഭാഷാ ലോകത്തേക്ക്, അറബി ഭാഷാ ലോകത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കെപ്പോഴും ഉണ്ടാവണം. ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്ന ഓർമ്മയും വേണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതൊക്കെ എനിക്ക് എന്നെക്കൊണ്ട് കഴിയും, ഇത് എന്നെക്കൊണ്ട് ഭാഷാ പഠനം കഴിയുമെന്നും അത് മറ്റുള്ളവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലൂടെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വായിച്ചു നോക്കാം. അൽ ഫിത്തിയ, എന്താണ് ഫിത്തിയത്ത്? അല്ല, ഫിത്തിയത്ത് എന്ന സുപരിചിതമായ ഒരു വാക്കാണ്, നമ്മൾ പലതവണ ആവർത്തിച്ചു വന്ന വാക്കാണ് ഫിത്തിയത്ത്. യുവാക്കൾ, യുവാക്കളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അസ്സലാമു അലൈക്കും സലാം പറയാൻ യുവാക്കൾ. എസ് ഹാമിദ്, ഹാമിദ് മറുപടി പറയാണ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഹാമിദ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. എന്താ അർത്ഥം നമുക്കറിയാലേ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, നിങ്ങളുടെ മേലിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. അഹദുൽ ഫിത്തിയ, ഒരു പുതിയൊരു പ്രയോഗം അല്ലേ? അഹദുൽ ഫിത്തിയ, ഇതിനി നമ്മുടെ വാക്കാണ്. ഇതുപോലെ നമുക്കൊരുപാട് 100,000 വാക്കുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അഹദുൽ ഫിത്തിയ എന്ന് പറഞ്ഞാൽ യുവാക്കളിൽ ഒരാൾ എന്നാണ്. അപ്പോൾ യുവാക്കളിൽ ഒരാൾ, അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളിൽ ഒരാൾ എന്നെങ്ങനെ പറയാം? അഹദുൽ തുല്ലാബ് എന്ന് പറഞ്ഞൂടെ. ഡോക്ടർമാരിൽ ഒരാൾ എന്ന് പറയാൻ അഹദുൽ അതിബ്ബാ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അഹദുൽ ഫിത്തിയ, യുവാക്കളിൽ ഒരാൾ. എന്താ ചോദിക്കുന്നത്? കൈഫ ഹാലുക യാ അമ്മി, കൈഫ ഹാലുക യാ അമ്മി, അങ്കിൾ എന്തൊക്കെയുണ്ട് അവസ്ഥ? ഇവിടെ അമ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അറബി ഭാഷയിൽ അമ്മത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അമ്മ എന്ന് പറയുന്നത്. പ്രായമായ ഒരാളൊക്കെ നമുക്ക് അമ്മ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. കൈഫ ഹാലുക യാ അമ്മി, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ഹാമിദ്. അന ബിഖൈരിൻ വൽഹംദുലില്ലാ. കൈഫ ഹാലുക്കും മൻ അൻതും അല്ലേ? ഹാമിദ് മറുപടി പറയാം, അന ബിഖൈരിൻ വൽഹംദുലില്ലാ. ഇവിടെ അമ്മിൻ്റെ പേരെന്താണ്? ഹാമിദാണ്. അപ്പോൾ അന ബിഖൈരിൻ വൽഹംദുലില്ലാ, സുഖമാണ്, അൽഹംദുലില്ലാ. കൈഫ ഹാലുക്കും, നിങ്ങളുടെ, അതാ ഹാലുക്ക എന്നല്ല പറയുന്നല്ലേ, കൈഫ ഹാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് സുഖമാണോ? അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? കൈഫ, എങ്ങനെയാണ്, ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്നതാണ് ചോദിക്കുന്നത്. ഹൗ ആർ യു എന്നതാണ് ഉദ്ദേശിക്കുന്നത്, ബഹുജനമാണെന്നർത്ഥം. മനന്തും, നിങ്ങളാരാണ്? അഹദുഹും, അവരിലൊരാൾ, നമ്മുടെ പ്രയോഗമാണ് അഹദുഹും, അവരിൽ ഒരാൾ. നഹ്നു അബ്നാഉ ദക്തൂരി മൂസ, ഞങ്ങൾ ഡോക്ടർ മൂസയുടെ ആൺകുട്ടികളാണ്. ഞങ്ങൾ ഡോക്ടർ മൂസയുടെ ആൺകുട്ടികളാണ്. ഇബ്നു അബ്നാഉ അല്ലേ, ഇബ്നു മകൻ, അബ്നാഉ ആൺകുട്ടികളല്ലേ മക്കൾ. അപ്പം ഞങ്ങൾ ഡോക്ടർ മൂസയുടെ ആൺകുട്ടികളാണ്. ഹാമിദ്, അഖിലൻ വസഹിലൻ വമർഹബ. അപ്പോൾ ഒരാൾ പരിചയപ്പെടുമ്പോൾ എന്തു ചെയ്യുന്നു, പ്രത്യേകമായിട്ട് പറയുകയാണ്. ആ പരിചയപ്പെടലിൽ ഒരു സന്തോഷം കാണി. അഖില, അഖിലൻ വസഹിലൻ വമർഹബ. അഖിലൻ വസഹിലൻ വമർഹബ എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ. അഖിലൻ വസഹിലൻ വമർഹബ. ഒരാൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഇന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ കണ്ട് വെൽക്കം ചെയ്യാൻ, അവരെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അറിവിലേക്ക്, പിന്നീട് എന്നേക്കുമായിട്ട് ആ ഒരു പരിചയം ഒരു ബന്ധമായി മാറുകയാണല്ലോ. അപ്പോൾ ആ ഒരു പുതിയ ബന്ധം തുടങ്ങുന്നതിനെ വെൽക്കം ചെയ്യാൻ. അഖിലൻ വസഹിലൻ വമർഹബ മർഹബ. അബൂക്കും സ്വദീഖി, ആ നിങ്ങളുടെ ഉപ്പ എൻ്റെ സ്വദീഖാണ്. അബൂക്കും, അബൂക്കും നിങ്ങളുടെ ബാപ്പ. അപ്പോൾ നിൻ്റെ ബാപ്പ എന്നെങ്ങനെ പറയാം? അബൂക്ക. നിങ്ങളുടെ ബാപ്പ എന്നെങ്ങനെ പറയാം? അബൂക്കും. അപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെ എന്നതിന് പ്രയോഗമുണ്ട്. ടെക്സ്റ്റിൽ ഇതുവരെ വന്നിട്ടില്ല, ഇൻഷാല്ലാ നമുക്കതറിയാം. അബൂക്കുമാ അല്ലേ, അബൂക്കും സ്വദീഖി, നിങ്ങളുടെ പിതാവ് എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഫ്രണ്ടാണ് എന്നർത്ഥം. അയ്ന അമ്മുക്കും അശ്ശൈഖ് ഈസ. അയ്ന അമ്മുക്കും അശ്ശൈഖ് ഈസ. നിങ്ങളുടെ അമ്മ പിതൃവൻ ശൈഖ് ഈസ എവിടെയാണ്? അപ്പോൾ ഇവിടെ അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചു ബാപ്പയുടെ സഹോദരനാണ്. നേരത്തെ നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു യാ അമ്മീ എന്നിടത്ത് എന്താണ് അവിടെ ആ ഒരു നമ്മൾ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയൊക്കെ ആ ഒരു അർത്ഥത്തിലൂടെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അയ്ന അമ്മുക്കും അശ്ശൈഖ് ഈസ, നിങ്ങളുടെ ബാപ്പയുടെ സഹോദരൻ അശ്ശൈഖ് ഈസ എവിടെയാണ്? അപ്പോൾ അഹദുഹും, അഹദുഹും അവരിലൊരാൾ. അപ്പോൾ കൂട്ടത്തിൽ യുവാക്കളിൽ ഒരാൾ പറയാണ് ഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്. ഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്. ഹുവൽ ആനഫിൽ മുസ്തഫ, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹുവൽ ആന, അദ്ദേഹം ഇപ്പോൾ ആകുന്നു. ഫിൽ മുസ്തഫ ഹോസ്പിറ്റൽ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹുവൽ ആന ഫിൽ മുസ്തഫ, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാകുന്നു. ഹാമിദ് ഷഫാഹുല്ലാ. ഇപ്പം ഇങ്ങനെ നമ്മൾ കേട്ടാൽ എന്താ നമ്മൾ പറയേണ്ടത്? ഷഫാഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകട്ടെ. ഇത് നമ്മുടെ ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഒരാൾ, അയാൾ രോഗിയാണ്, നിൻ്റെ ഉപ്പ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ എവിടെ, അയാൾ രോഗിയാണ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നാവിൽ നിന്നും വരേണ്ട ഒരു പ്രാർത്ഥനാ വാക്യം കൂടെയാണ് യഥാർത്ഥത്തിൽ നിന്ന് ഷഫാഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകട്ടെ. എന്നിട്ട് മൻ ഹാദിഹി ഇത്തിഫിലത്തുല്ലത്തീ മഅകും. യെസ്, മൻ ഹാദിഹി ഇത്തിഫിലത്തുല്ലത്തീ മഅകും. അപ്പോൾ ആ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഒരു തിഫിലത്ത് ഉണ്ട്. തിഫിലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്കാണ് പറയാം, ചെറിയ പെൺകുട്ടിക്കാണ് എന്ത് ചെയ്യുന്നത് തിഫിലത്ത് എന്ന് പറയണം. തിഫില് ചെറിയ ആൺകുട്ടിക്ക്. അപ്പോൾ കൂട്ടത്തിലുള്ള ചെറിയ പെൺകുട്ടി മൻ ഹാദിഹി ഇത്തിഫിലത്തുല്ലത്തീ മഅകും. മഅകും, മഅകും നിങ്ങളുടെ കൂടെ. അപ്പം മഅക, നിൻ്റെ കൂടെ. മഅകും നിങ്ങളുടെ കൂടെ. അപ്പോൾ പുരുഷ വിഭാഗത്തെ അറിയിക്കുന്ന അവർ ബഹുവച, പിന്നെ കുറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മഅകും, നിങ്ങളുടെ കൂടെയുള്ള ഈ ചെറിയ പെൺകുട്ടി ആരാകുന്നു? അഹദുഹും, അവരിലൊരാൾ. അവരിലൊരാൾ മറുപടി പറയുന്നല്ലേ, എന്താ മറുപടി പറയുന്നത്? ഹിയ ഉഖ്തുന, ഹിയ ഉഖ്തുന, അവൾ ഞങ്ങളുടെ സഹോദരിയാണ്. ഹാമിദ്, അവൾ ഞങ്ങളുടെ സഹോദരിയാണ്. ഹാമിദ് മസ്മുഹ, എന്താണ് മസ്മുഹ അല്ലേ? മാ ഇസ്മുഹ എന്ന് പറയില്ല, കോമണായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം തെറ്റാണത്. മാ ഇസ്മുഹ ഇല്ല, മസ്മുഹ എന്താണ് അവളുടെ പേര്? അഹദുഹും, അവരിലൊരാൾ പറയാണ് ഇസ്മുഹ ലൈല, അവരുടെ പേര് ലൈലയാണ്. എന്നിട്ട് ഐന ബൈത്തുക്കുമുൽ ജദീദു, ഐന ബൈത്തുക്കുമുൽ ജദീദു, നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്? ഐന എവിടെയാണ്? ബൈത്തുക്കും നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്? ഐന ബൈത്തുക്കുമുൽ ജദീദു, ഐന ബൈത്തുക്കുമുൽ ജദീദു, നിങ്ങളുടെ പുതിയ വീട് എവിടെയാകുന്നു? അഹദുഹും, അവരിലൊരാൾ പറഞ്ഞു ബൈത്തുനൽ ജദീദു ഖരീബ് മിനൽ മത്താർ, ഞങ്ങളുടെ പുതിയ വീട്, ഞങ്ങളുടെ പുതിയ വീട് ഖരീബുൻ സമീപസ്ഥാണ്, അടുത്താണ്. മിനൽ മത്താരി, മിനൽ മത്താരി എയർപോർട്ടിന്. അപ്പോൾ ഖരീബുൻ അടുത്ത് എന്നാണ്. കരീബുൻ എന്നതിനോടൊപ്പം ഒരു മിന്നെ വരും. കരീബുൻ മീനൽ മത്താരി, എയർപോർട്ടിന് സമീപസ്ഥാണ്. ഹാമിദ്, അഅൻതും ഫിൽ മദ്രസത്തി സാനവിയ, അഅൻതും ഫിൽ മദ്രസത്തി സാനവിയ, നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണോ, നിങ്ങൾ സെക്കൻഡറി സ്കൂളിൽ ആണോ, അഅൻതും നിങ്ങളാണോ ഫിൽ മദ്രസത്തി സാനവിയ സെക്കൻഡറി സ്കൂളിലാണോ, അഹദുഹും ല നഹ്നു ബിൽ ജാമിഅ, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ ജാമിഅയിലെ, ഞങ്ങൾ ജാമിഅയിലാകുന്നു, ല ഞങ്ങൾ അല്ല, നഹ്നു ബിൽ ജാമിഅ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്, അന ഫി കുല്ലിയത്തിൽ ഹന്ദസ, ഞാൻ എൻജിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ അന ഒരാൾ പറഞ്ഞു അതിൽ ഞാൻ എൻജിനീയറിംഗ് കോളേജിലാണ്. അടുത്തയാൾ വ മഹ്മൂദുൻ, മഹ്മൂദ് ആകട്ടെ, മഹ്മൂദ് മഹ്മൂദ് വ മഹ്മൂദുൻ ഫി കുല്ലിയത്തി തിബ്ബി, അവൻ മെഡിക്കൽ കോളേജിലാണ്, കുല്ലിയത്തു തിബ്ബ് മെഡിക്കൽ കോളേജിലാണ്. വ ഇബ്രാഹീമു, വ ഇബ്രാഹീമു, വ ഇബ്രാഹീമു ഫി കുല്ലിയത്തി ശരീഅ, വ ഇബ്രാഹീമു ഫി കുല്ലിയത്തി ശരീഅ, ഇബ്രാഹീം ശരീഅ കോളേജിലാണ്, ശരീഅ കോളേജിലാണ് ദീൻ പഠിക്കാനുള്ള കോളേജ് അല്ലേ, ശരീഅ ഫി കുല്ലിയത്തി ശരീഅ, വ ഇബ്രാഹീമു ഫി കുല്ലിയത്തി ശരീഅ, വ യൂസുഫു, യൂസുഫ് ആകട്ടെ, എവിടെയാണ്, വ യൂസുഫു ഫി കുല്ലിയത്തി തിജാറ, വ യൂസുഫ് ഫി കുല്ലിയത്തി തിജാറ, യൂസുഫ് കൊമേഴ്സ് കോളേജിലാണ്, ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കൊമേഴ്സ് കോളേജിലാണ്. അതാകുമ്പോൾ യൂസുഫ് ഫി കുല്ലിയത്തി തിജാറ, തിജാറത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം, പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് കുല്ലിയത്തു തിജാറ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് കോളേജിലാണ് യൂസുഫ്. ഹാമിദ്, മൻ ദാലിക്കൽ ഫതല്ലദീ ഫി സയ്യാറത്തിക്കും, നേരത്തെ പഠിച്ച പ്രയോഗങ്ങൾ അത് തന്നെ വീണ്ടും വരുന്നല്ലേ, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്. മൻ ദാലിക്കൽ ഫത, ആ യുവാവാരാണ്, അല്ലദീ ഫി സയ്യാറത്തിക്കും, നിങ്ങളുടെ കാറിലുള്ളതായ ആ യുവാവാരാണ്, കാറിൽ തന്നെയാണ്, പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ മഹ്മൂദ് ഹുവ സമീലി, ഹുവ സമീലി, അവൻ എൻ്റെ സഹപ്രവർത്തകനാണ്. ഹാമിദ്, ഐന ഹുവ, സോറി ഹാമിദ്, മിൻ ഐന ഹുവ, അവൻ എവിടെ നിന്നുമുള്ളവനാണ്, മിൻ ഐന ഹുവ, അവൻ എവിടെ നിന്നുമുള്ളവനാണ്. മഹ്മൂദ് ഹു മിൻ ഇംഗൽത്തറ, അവൻ ഇംഗ്ലണ്ടിൽ നിന്നുമാണ്, അവൻ ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. ഹാമിദ്, മസ്മുഹു, മസ്മുഹു, അവൻ്റെ പേരെന്താണ്. മഹ്മൂദ്, ഇസ്മുഹു വില്യം, ഇസ്മുഹു വില്യം, അവൻ്റെ പേര് വില്യമാണ്, വില്യമു. ഹാമിദ്, അ മുസ്ലിമുൻ ഹുവ, മുസ്ലിമാണോ അവൻ, അ മുസ്ലിമുൻ ഹുവ, മുസ്ലിമാണോ അവൻ. മഹ്മൂദ്, ല ഹുവ നസ്രാനിയൻ, അവൻ ക്രിസ്ത്യാനിയാണ്. അബൂഹു ഉസ്താദി, അവൻ്റെ ഉപ്പ എൻ്റെ ഉസ്താദാണ്. ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേര്, ഇസ്മുഹു അവൻ്റെ ഉപ്പയുടെ പേരാണ്, ഇസ്മുഹു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദക്തൂർ ഇഡ്വർഡ്, ഡോക്ടർ ഇദ്വർഡാണ് അവൻ്റെ ഉപ്പ, അവൻ്റെ ഉപ്പയുടെ പേര്. ഔ ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദക്തൂർ ഇഡ്വർഡ്, ഡോക്ടർ ഇഡ്വർഡാണ്. അപ്പോൾ യഹ്ദി, യഹ്ദീഹുമല്ലാഹു ഇലൽ ഇസ്ലാം. അപ്പം അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന നിർവഹിക്കുകയാണ്. എന്താണ് യഹ്ദി എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, ഹുമ അവർക്ക് രണ്ടു പേർക്കും അള്ളാഹു സന്മാർഗം പ്രദാനം ചെയ്യട്ടെ, ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. അപ്പോൾ അവർ രണ്ടു പേരും, അവരുടെ പിതാവ് ആരാണ്, അവർ രണ്ട് പിതാവും നസ്രാനിയാണ്, അദ്ദേഹവും നസ്രാനിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടു പേർക്കും ഇസ്ലാമിലേക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹാമിദ്, അദഹബ്തു മിലൽ മുസ്തഷ്ഫ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയോ, ലി സിയാറത്തി അമ്മിക്കും, നിങ്ങളുടെ നിങ്ങളുടെ ഉപ്പയുടെ സഹോദരനെ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃവിനെ സന്ദർശിക്കുവാൻ. അല്ലയോ, ഇന്ന്, അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മിനെ സന്ദർശിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടോ? യൂസുഫ്, നഅം, അതെ, ദഹബിന, ഞങ്ങൾ പോയിരിക്കുന്നു. അപ്പം ഇൻഷാല്ലാ നമ്മൾ ഇതിൻ്റെ തംരീനിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളാണ്. ആ പഠിച്ച ആ നിയമങ്ങളെ ഏറെക്കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് താഴെ വരുന്ന തംരീനുകളിലൂടെ. ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. ജസാകുമുല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 19-ാമത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ എന്നിവ പോലുള്ള പ്രയോഗങ്ങളുടെ രീതിയാണ് സലീം സുലൈമി വിശദീകരിച്ചത്.
2: ഹവ്വലിൽ മുബ്തദ ഇലൽ ജം, മുബ്തദയിനെ ജംആക്കി മാറ്റുക. ഹുവ ജമീലി, ഓപ്ഷൻ എ. ഹും ജമീലി, ഓപ്ഷൻ ബി. ഉലായിക സുമലായി, ഓപ്ഷൻ സി. ഹ ഉലായി ജമീലുൻ. ചോദ്യം 2, സ്വഹീഹിൽ ജുംലത്തൽ ആത്തിയ, താഴെ പറയുന്ന വാചകം ശരിയാക്കുക. ഹിയ അഹൂന, ഓപ്ഷൻസ് എ. ഹിയ ഉഖ്തുന, ബി. ഹുവ അഹൂന, സി. ഹുന്ന അഖവാത്തുന. ചോദ്യം 3, റത്തിബിൽ കലിമാത്ത്, വാക്കുകൾ ക്രമപ്പെടുത്തുക. ഹുവ, മിൻ, ഇങ്കൽ തറ, അ. ഓപ്ഷൻസ് എ. അഹുവ മിൻ ഇങ്കൽ തറ, ബി. ഹുവ അ മിൻ ഇങ്കൽ തറ, സി. മിൻ ഹുവ അ ഇങ്കൽ തറ.

0: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഓ ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും, ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളും ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല എന്ന് തോന്നുന്നു, അല്ലേ?
1: അതെ അതെ.
0: മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവർ
1: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി. അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ

0: പഠിക്കുന്നത്.
1: തിരുവനന്തപുരം.
0: ആ അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
1: നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
0: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും.
1: അതെയല്ലേ.
0: പിന്നെ അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്
1: അവരെല്ലാം നിലക്കുള്ള സ്കഫോൾഡിംഗ്.
0: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
1: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചറെ ഓർമ്മ വരികയാണ്.
0: ടീച്ചർ
1: രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
0: അതെ.
1: പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിയമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
0: സ്വന്തമായിട്ട്.
1: ആ സ്വന്തമായിട്ട്. അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ആ ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷെ ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്, അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ. അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലൂടെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം ഇവിടൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചു കൂത്താതെ വീഴാതെ പോവാണ്.
0: അടുത്തും
1: നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചുത്തി എന്നൊക്കെ പറയാം. അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണത്.
0: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
1: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രമല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ ആ ചിന്ത വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
0: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
1: അതെ അതെ.
0: പക്ഷേ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
0: അതെ,
1: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ ശരിക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
0: തീർച്ചയായും.
1: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മളിന്ന് ഉണ്ടാവാന്നുള്ളതാണ്.
0: അതെ.
1: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ടൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയുക, പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
0: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ.
1: അതെ അതെ.
0: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മളെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10-ാം ക്ലാസ്സിൽ വേണ്ടി പഠിക്കണം, അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു.
0: അതെ.
1: ആ കാരണം അവനക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോ അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോ അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാവുമ്പോ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവന്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയിലക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
0: രക്ഷിതാക്കള് അതിന്

0: മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
1: ഇന്നുണ്ട് അല്ലേ? ഇന്ന് അവർക്കുള്ള, അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങള്, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ തെരഞ്ഞെടുത്ത് അവർ വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്കൊരു സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
0: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്
0: അതാണ്
1: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
4: പീസ് റേഡിയോ, tuned to reality.

0: അജഗന്റെ നമസ്കാരം. നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ് നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവവചനം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഉപകാരികളാവുക ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കാനുള്ള ചില മാർഗങ്ങളെല്ലാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതൊക്കെ വിഭാഗങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. നമ്മെക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം മാത്രമാണ് ഉണ്ടാവുന്നത് എങ്കിൽ, തിന്മയുടെ കാര്യത്തിൽ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് നിർഭയത്വം ലഭിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ നാം കാരണം മറ്റുള്ളവർക്ക് തിന്മകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എങ്കിൽ, നാം ഏറ്റവും ഉത്തമനായ ആളാണ് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ നേരെ മറിച്ച് നമ്മിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മറ്റുള്ളവർക്ക് തിന്മകൾ കേൾക്കേണ്ടി വരുന്നു, മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, നാം ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് തിരിച്ചറിയണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആരോടും ദേഷ്യം വെക്കാതെ അസൂയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ, സത്യം മാത്രം പറയുന്ന ആളുകൾ, സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താവും, സ്വന്തം ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്ന ഭാര്യയും, എല്ലാവരും ഏറ്റവും ഉത്തമരായ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ ഖൈറുക്കും ഖൈറുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓരോ വിഭാഗങ്ങളെക്കുറിച്ചും പറയുന്നത്. ഇവിടെ ഖൈറുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത്, അതിനർത്ഥം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്നും, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുപ്പമുള്ളവർ എന്നുമാണ് അതിൻ്റെ വിശദീകരണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുഹും അഖ്ലാഖ, മനുഷ്യരെ, നിങ്ങളിൽ ഏറ്റവും നല്ലവരായ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, സൽസ്വഭാവികളാണ്. ഏറ്റവും നല്ല സ്വഭാവം, മാന്യമായി സംസാരിക്കുന്നവർ, എല്ലാ നിലക്കും മാന്യമായി നല്ല നിലയിൽ പെരുമാറുന്നവർ, നല്ല നിലക്ക് ആളുകളോട് ഇടപഴകുന്ന ആളുകൾ, അവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈയൊരു കാര്യം കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൽസ്വഭാവികളാവുക എന്നുള്ളത് സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുക എന്നതിനേക്കാൾ നരകമോചനം, പാപമോചനം നേടിത്തരാൻ സഹായകമാവുന്ന ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിനുള്ള മാർഗങ്ങളൊക്കെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്, മൻ കാന സഹിലൻ ഹയ്യിനൻ ലയ്യിന, മൃദുലമായിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഹറമഹുല്ലാഹു അലന്നാർ, അത്തരത്തിലുള്ള ആളുകളുടെ മേൽ അള്ളാഹു നരകത്തെ ഹറാമാക്കിയിട്ടുണ്ട് എന്നാൽ അവർക്ക് നരകമോചനമുണ്ട്, അവർ പിന്നെ നരകത്തിലല്ല. സൽസ്വഭാവത്തിൻ്റെ ഉടമകൾ, സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട്, തൻ്റെ ഭാര്യയോട്, മക്കളോട്, തൻ്റെ മാതാപിതാക്കളോട്, തൻ്റെ കുടുംബത്തോടൊക്കെ പെരുമാറുന്ന മനുഷ്യർ, അവർക്ക് നരകമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. നാലാളുകൾ കൂടുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കുറ്റം നാം അറിയുമ്പോൾ ആ നാലാളുകൾക്കിടയിലിട്ട് അവനെ പരിഹസിക്കാനും അവനെ ചീത്ത വിളിക്കാനും നാം തുനിയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൃത്യമായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നമ്മുടെ നാവുകളെ നാം തയ്യാറാക്കി നിർത്തുമ്പോൾ പ്രവാചകൻ പറഞ്ഞ സൽസ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് നരകമോചനമുണ്ട്, അവർ സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ആ വാക്കുകളെ നാം ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എല്ലാ നിലക്കും നമ്മുടെ ചുറ്റുപാടുകളുള്ള ആളുകളെ, ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ ഉപകാരം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഉന്നതി നേടാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണെന്നോ അവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം. ഏതെങ്കിലും ഒരു നിലക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ, മറ്റുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നവർ, ആളുകൾക്ക് തൻ്റെ അയൽവാസിക്ക്, തൻ്റെ കുടുംബക്കാർക്ക്, തൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന ആളുകൾ, അവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ പഠിപ്പിച്ചു, അഹബ്ബുൻ നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ അൻഫഅലിന്നാസ്, അവർ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് ആ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ അല്ലാൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. യക്ഷി ഹാൻഹു കുർബ, അവൻ്റെ പ്രയാസം നീക്കിക്കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ അവനുണ്ടെങ്കിൽ, ഔ യഖലി അൻഹു ദൈന, അവൻ്റെ കടം വീട്ടാൻ അവനെ സഹായിക്കുന്ന കൂട്ടുകാരൻ, ഔ യത്റദ്ദ അൻഹു ജൗഅ, അവൻ്റെ വിശപ്പ് മാറ്റാൻ അവൻ സഹായിക്കുന്ന, വഅയംശി മാ അഖല്ലി ഹാജ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ആവശ്യം, അവൻ്റെ പ്രയാസം തീർക്കാൻ ഇറങ്ങിപ്പോവലാണ് അഹബ്ബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, മിൻ അൻ അഇതകഫ ഫി ഹാദൽ മസ്ജിദ് ശഹ്റ, മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഇതികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരൻ്റെ പ്രയാസം നീക്കാൻ ഇറങ്ങിപ്പോകലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിന് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഉപകാരികളാവുക എന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ മുന്നിൽ നിൽക്കണം എന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. സലാം പറഞ്ഞാൽ അത് മടക്കുക എന്നുള്ളത് വളരെയധികം ഉന്നതിയിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾ തന്നെക്കാൾ ചെറിയ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് അങ്ങോട്ട് സലാം പറയുകയോ, അല്ലെങ്കിൽ അവർ സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചത് ആ സലാം മടക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്തു പറ്റി മനുഷ്യർക്ക്? സലാം പറഞ്ഞാൽ അതൊന്നു മടക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ എങ്ങനെയാണ് നാം ആഗ്രഹിക്കുന്ന ആ ഒരു സ്വർഗത്തോപ്പിലേക്ക്, ആ സ്വർഗലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക? സലാം പറയുക എന്നുള്ളത് പരലോകത്തേക്കും ഈ ദുനിയാവിലും വളരെയധികം നമുക്ക് മെച്ചപ്പെടുത്തി തരുന്ന, നമുക്ക് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം തന്നെയാണ് സലാം പറയുക, പാപങ്ങൾക്ക് സഹായങ്ങൾ നൽകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം അടക്കലും പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും നിങ്ങളിൽ ഏറ്റവും നല്ലവരാക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി മറ്റുള്ള ആളുകളെ സഹായിക്കാൻ, അവർക്ക് ഉപകാരം മാത്രം ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉപകാരികളാവുക. ക്ലാസ് എടുത്തത് അബ്ദുല്ലാ മെഴ്സിൻ വണ്ടൂർ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹിം 38-39 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഫവാസ് ഫൈറൂസ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ഹിഫ്ളുൽ ഖുർആൻ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ 37 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ 38-39 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان

الأخلاق، إن ربي لسميع الدعاء. ഇനി ഇൻഷാ അല്ലാ ശ്രോതാക്കൾ എൻ്റെ കൂടെ പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല. ഇന്നത്തോടുകൂടി 39 വചനങ്ങളാണ് സൂറത്ത് ഇബ്രാഹിമിൽ നിന്ന് നാം മനഃപ്പാഠമാക്കിയത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 38-39 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ശുക്രന്റെ സുജൂദ് രചന നിർവഹിച്ചത് നൂറുദ്ദീൻ സൊലാഹി, ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ശുക്രന്റെ സുജൂദ്, എഴുത്ത് നൂറുദ്ദീൻ സൊലാഹി. മദീനയിലെ ഒരു ദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ദാനധർമ്മ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഖിബിലയെ മുൻനിർത്തി പെട്ടെന്ന് പ്രവാചകൻ സുജൂദിൽ വീണു. ദീർഘമായി സുജൂദിൽ കിടന്ന ശേഷം അവിടുന്ന് തലയുയർത്തി കൂടെയുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുകയാണ്, ജിബ്രീൽ എന്റെ അരികിൽ വന്ന് ഒരു സന്തോഷവാർത്ത അറിയിച്ചു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ ഞാനും സ്വലാത്ത് ചൊല്ലും, ആരെങ്കിലും അങ്ങയുടെ മേൽ സലാം പറഞ്ഞാൽ അവന്റെ മേൽ ഞാനും സലാം പറയും. തന്നിലൂടെ സമുദായത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി എന്നോണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണത്. വിശ്വാസികളിൽ അധികം ആളുകൾക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവാചക ചര്യയാണ് ഈ ശുക്രിന്റെ നന്ദിയുടെ സുജൂദ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു സന്തോഷവാർത്ത കിട്ടുകയോ താൻ നിയോഗിച്ച സൈന്യം അവരുടെ ശത്രുക്കൾക്കെതിരെ വിജയം കൈവരിച്ച വാർത്ത കേൾക്കുകയോ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുമായിരുന്നു. അഹ്മദ് അബൂദാവൂദ്. എപ്പോഴാണ് ഒരാൾ നന്ദിയുടെ സുജൂദ് ചെയ്യേണ്ടതെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിവരിക്കുന്നു, ഒരാളുടെ ജീവിതത്തിൽ രണ്ട് രൂപത്തിലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. ഒന്ന് സ്ഥിരമായി അനുഭവിക്കുന്നവ, അതിന് നന്ദിയെന്നോണം അവൻ പതിവായി ഇബാദത്തുകളിൽ മുഴുകുന്നു. രണ്ട്, പെട്ടെന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദിയെന്നോണം അവൻ സുജൂദ് ചെയ്യുന്നു. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ. അഥവാ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു സന്തോഷം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിപത്ത് നീങ്ങിപ്പോയ വാർത്ത അറിയുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ വിധിച്ച നാഥന് നാം തിരിച്ചു നൽകുന്ന നന്ദിയാണ് സുജൂദ്. ഇത്തരം ഘട്ടങ്ങളിൽ അവനിലേക്കാണല്ലോ ഒരു വിശ്വാസി കൂടുതൽ അടുക്കേണ്ടതും. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വരുമ്പോൾ അറിവില്ലായ്മ കൊണ്ടോ ആ നേരത്തെ അശ്രദ്ധ മൂലമോ അധികം ആളുകൾക്കും ഇത് നഷ്ടപ്പെടാറാണ് പതിവ്. ചിലരാണെങ്കിൽ അല്ലാഹു അല്ലാത്തവരിലേക്ക് നന്ദി സൂചകമായി വല്ലതും സമർപ്പിക്കുന്നു. അവർ എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്. യമനിൽ നിന്നും അലി റളിയല്ലാഹുനുവിന്റെ കത്ത് മദീനയിൽ തിരുസവിതത്തിൽ ലഭിച്ചു. ഹമദാൻ ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച സന്തോഷവാർത്തയാണ് പ്രവാചകൻ അതിൽ വായിച്ചത്. ഉടനെ അവിടുന്ന് സുജൂദിൽ വീണു. ശേഷം തലയുയർത്തി ഹമദാൻ ഗോത്രത്തിന് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം വർഷിക്കാനായി പ്രാർത്ഥിച്ചു. അൽബിദായ. നോക്കൂ, ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളിൽ അനിർവചനീയമായ ക്ഷമയിലൂടെ നാദനിലേക്കെടുത്ത പ്രവാചകൻ സന്തോഷങ്ങളിൽ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ രൂപം സൃഷ്ടാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രവാചക വിയോഗാനന്തരം സഹാബികൾ അഭിമുഖീകരിച്ച കുഴപ്പമായിരുന്നല്ലോ മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ രംഗപ്രവേശം. അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മദീനയിൽ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ റളിയല്ലാഹു അറിഞ്ഞപ്പോൾ അദ്ദേഹം സുജൂദിൽ വീണു. സാദുൽ മആദ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്ന വാർത്ത അദ്ദേഹം അറിഞ്ഞപ്പോൾ നന്ദി സൂചകമായി സുജൂദിൽ വീണു. ബുഖാരി. അമവി ഭരണകാലഘട്ടത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ അങ്ങേയറ്റം ഉപദ്രവിച്ച ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ്. ഹസനുൽ ബസരിക്ക് അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹജ്ജാജിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ താബിഈ പണ്ഡിതവരെ സുജൂദിൽ വീണ് സൂറത്ത് ഇബ്രാഹീമിലെ അഞ്ചാം സൂക്തത്തിലെ അവസാന ഭാഗം പാരായണം ചെയ്തു. തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ച. അധ്യായം 14, വചനം 5. എങ്ങനെയാണ് ശുക്രന്റെ സുജൂദ്? സാധാരണ നമസ്കാരത്തിലുള്ളതുപോലുള്ള ഒരു സുജൂദ് ചെയ്യുക. എന്താണോ സുജൂദിൽ ചൊല്ലാറുള്ളത് അത് ചൊല്ലാം. വുളു ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വന്നണയുമ്പോൾ നാഥന്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ശുക്രന്റെ സുജൂദ്. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് നൂറുദ്ദീൻ സൊലാഹി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഹൃദയവസന്തം. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 52-53 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്കായി ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فَيَنْسَخُ اللَّهُ مَا يُلْقِي الشَّيْطَانُ ثُمَّ يُحْكِمُ اللَّهُ آيَاتِهِ وَاللَّهُ عَلِيمٌ حَكِيمٌ لِيَجْعَلَ مَا يُلْقِي الشَّيْطَانُ فِتْنَةً لِلَّذِينَ فِي قُلُوبِهِم مَّرَضٌ وَالْقَاسِيَةِ قُلُوبُهُمْ وَإِنَّ الظَّالِمِينَ لَفِي شِقَاقٍ بَعِيدٍ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ 52-53 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രവാചകന്മാർ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ പിശാജ് അവിടെ വസ്വാസുണ്ടാക്കുകയും അത് ഹൃദയത്തിൽ ദുർബലതയുള്ള വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണമായി തീരുകയും എന്നാൽ വിശ്വാസ ദൃഢതയുള്ള ആളുകളുടെ ഹൃദയത്തിൽ അതൊന്നും ഏശാതിരിക്കുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. വമാ അർസൽനാ മിൻ ഖബ്ലിക, പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല, വമാ അർസൽന, നാം അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക മിർ റസൂലിൻ, നിനക്ക് മുമ്പ് ഒരു ദൂതനെയോ, വലാ നബിയിൻ, ഒരു നബിയെയോ നാം അയച്ചിട്ടില്ല, ഇല്ല ഇദാ തമന്ന, അവർ ഓതി കേൾപ്പിച്ചാൽ, തമന്ന ഓതി കേൾപ്പിച്ചാൽ, ഇദാ തമന്ന, അൽ കശൈത്വാനു, പിശാചിട്ടുകൊടുത്തിട്ടല്ലാതെ, ഫി ഉംനീയതിഹി, അദ്ദേഹത്തിൻ്റെ പാരായണത്തിൽ, ആ ഓതി കേൾപ്പിക്കുന്നതിൽ പിശാജ് വസ്വാസിട്ടുകൊടുത്തിട്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയോ നബിയെയോ നാം നിയോഗിച്ചിട്ടില്ല, ആ പ്രവാചകന്മാർ ഓതിക്കേൾപ്പിച്ചാൽ ആ ഓതിക്കേൾപ്പിക്കുന്നതിൽ പിശാജ് ഇട്ടുകൊടുത്തിട്ടല്ലാതെ അഥവാ അവിടെ വസ്വാസുണ്ടാക്കിയിട്ടല്ലാതെ ഒരു പ്രവാചകനും ഓതിക്കൊടുത്തിട്ടില്ല എന്നർത്ഥം. എന്നാൽ അള്ളാഹു മായിച്ചു കളയും, അപ്പോൾ അള്ളാഹു മായിച്ചു കളയും, മാ യുൽഖി ശൈത്വാൻ, പിശാചിട്ട് കൊടുക്കുന്ന ആ കാര്യത്തെ. സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി, പിന്നീട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. വല്ലാഹു, അല്ലാഹു, അലീമുൻ, എല്ലാം അറിയുന്നവനും ഹക്കീം, യുക്തിമാനുമാകുന്നു. ഇതാണ് ആദ്യ ആയത്തിൻ്റെ അർത്ഥം. അഥവാ പ്രവാചകനോട് പറയുകയാണ് അള്ളാഹു, നിനക്ക് മുമ്പ് ഒരു നബിയെയോ ഒരു റസൂലിനെയോ അയച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ ആ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുന്ന സമയത്ത് പിശാജ് തൻ്റെ ദുർബോധനം അവിടെ ചെലുത്തും, അങ്ങനെയല്ലാതെ ഒരു പ്രവാചകനും ആയത്തുകൾ കേൾപ്പിച്ചിട്ടില്ല, ഓതിക്കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹു പിശാജ് നടത്തുന്ന ആ ദുർബോധനത്തെ മായ്ച്ചു കളയുകയും ആ വചനത്തെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ആദ്യ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തിൽ ലിയജഅല മായുൽ കിശൈത്വാൻ, എന്നാൽ പിശാചിട്ട് കൊടുക്കുന്ന ആ ദുർബോധനം, ലിയജഅല മായുൽ കിശൈത്വാൻ, പിശാചിട്ട് കൊടുക്കുന്നതായ ആ വസ്വാസ്, ആ ദുർബോധനം ആയിത്തീരാൻ വേണ്ടി, ഫിത്തിന, ഒരു പരീക്ഷണമായിത്തീരാൻ വേണ്ടി, ആർക്ക്? ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾക്ക്. ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ വൽഖാസിയത്തി ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പരുഷമായ കടുത്തുപോയ ആളുകൾക്കും ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾക്കും ആ പിശാച് ചെലുത്തുന്ന ആ ദുർബോധനം ഒരു പരീക്ഷണമായി തീരാനും വേണ്ടിയാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളയുകയും ബലപ്പെടുത്തുകയും ചെയ്യുമെന്നാൽ ഹൃദയത്തിൽ രോഗമുള്ളവരും ഹൃദയം കടുത്തുപോയതുമായ ആളുകളെ സംബന്ധിച്ച് അത് അവർക്കൊരു പരീക്ഷണമായി തീരുകയും ചെയ്യും. വഇന്നല്ലാലിമീന, തീർച്ചയായും അക്രമകാരികളായ ആളുകൾ, ലഫീ ശിഖാഖിം ബഈദ്, വിദൂരമായ കക്ഷി മാത്സര്യത്തിലാകുന്നു. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് മുമ്പ് നാം ഒരു നബിയെയോ ഒരു റസൂലിനെയോ അയച്ചിട്ടില്ല. അവരൊക്കെ അവരുടെ ജനതയിൽ വന്ന് ഓതിക്കൊടുക്കുമ്പോൾ അവിടെ പിശാജ് ആ ഓതിക്കൊടുക്കുന്നതിൽ ദുർബോധനം നടത്തും, വസ്വാസുണ്ടാക്കും എന്നർത്ഥം. എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുർബോധനത്തെ മായ്ച്ചു കളയുകയും ആ ആയത്തിനെ ബലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾ, നിഫാക്കുള്ള കാപട്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ ഹൃദയം കടുത്തുപോയതായ ആളുകൾ, എന്തു പറഞ്ഞാലും അത് ഹൃദയത്തിലേക്ക് കയറാതെ അവിശ്വാസികളായിട്ടുള്ള ആ ആളുകൾ, അത്തരം ആളുകൾക്ക് അതൊരു പരീക്ഷണമായി തീരുകയും ചെയ്യും അതിനു വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു സാഹചര്യം കൂടെ തഫ്സീറുകളിലെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്മ് പാരായണം ചെയ്യുകയാണ്. അങ്ങനെ ഫലമ്മ ബല ഹാദൽ മൗദ്, ഈ സ്ഥാനത്തെത്തിയപ്പോൾ ഏത്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത അൽഖുറ, അങ്ങനെ ആ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എത്തിയ സമയത്ത് പിശാജ് അതിനിടയിൽ പറയുകയാണ്, ഓതി കേൾപ്പിക്കുക, അഥവാ പിശാജിന്റെ നാവിലൂടെ പറയുകയാണ്, എന്ത്, തിൽകൽ ഖറാനീഖൽ ഉലാം വഇന്ന ശഫാഅതുഹുന്ന തുർതജാം എന്ന് പറഞ്ഞ് അതേ പ്രാസത്തിൽ പ്രവാചകൻ ഓതി വന്ന ആ ആയത്തിന് അഫറായിത്തുമുല്ലാത്ത വല്ലോസ വമനാത സാലിസത ലുഹ്റ എന്ന് പറഞ്ഞ ആ അതേ പ്രാസത്തിൽ തന്നെ അതിനെ തുടർന്ന് പിശാചും എന്ത് ചെയ്യുകയാണ്, പിശാചിൻ്റെതായ ചില വാക്കുകളായിട്ട് അതിനെ ഓതുകയാണെന്നർത്ഥം. അങ്ങനെ അഥവാ അത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക, പ്രവാചകൻ അവിടെ ലാത്തയെയും ഉസ്സയെയും ഒക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അത് കേൾക്കുന്നത്. അങ്ങനെ പ്രവാചകൻ അത് ഓതുന്നത് അങ്ങനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതി അതിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സുജൂദ് ചെയ്യുകയാണ്. ഫസജദ, പ്രവാചകൻ സുജൂദ് ചെയ്തു. വസജദു, അങ്ങനെ അവരെല്ലാ ആളുകളും എന്ത് ചെയ്തു, എല്ലാവരും അവിടെ, അഥവാ തഫ്സീറുകളിൽ കാണാം അവിടെ മുസ്ലിം മുശ്രിക്കുമായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തു, സുജൂദ് ചെയ്തു എന്നാണ്. അഥവാ മുശ്രിക്കുകളായ ആളുകൾ ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ഓതുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ ഇവിടെ ആ പുതിയ വാക്കുകൾ തിൽക്കൽ അറാനികൾ ഓല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങൾ പറയുന്നത് പിശാചാണ്. പക്ഷെ അവരിത് പ്രവാചകനാണ് പറയുന്നത് തെറ്റിദ്ധരിക്കുകയും പ്രവാചകന്റെ കൂടെ സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ പറയുകയാണ്, പ്രവാചകൻ നമ്മുടെ ദൈവങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞു, എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ പ്രവാചകൻ തൻ്റെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ മുശ്രിക്കുകൾ എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. എന്ന് മാത്രമല്ല, ഈ വാർത്ത പരക്കുകയും ആ സമയത്ത് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നതായ ആളുകളുണ്ടായിരുന്നു, അവിടെ വരെ ഈ വാർത്ത എത്തി. അഥവാ മക്കയിലെ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു, ഇനി മക്കയിൽ നിർഭയത്വത്തോടു കൂടി കഴിയാം, അതുകൊണ്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രവാചകൻ ആ ആയത്ത് ഓതിയപ്പോൾ അവിടെ പിശാച് ശരിക്ക് അവൻ്റെ നാവിലൂടെ ചില വാക്കുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ഇത് മുശ്രിക്കുകളായ ആളുകളുടെ ചെവിയിൽ കേൾക്കുകയും അവരിത് പ്രവാചകനാണ് പറയുന്നു എന്ന ധാരണയാൽ പ്രവാചകന്റെ കൂടെ സുജൂദ് ചെയ്യുകയും പ്രവാചകൻ തന്റെ പഴയ ദീനിലേക്ക് മടങ്ങുകയും പ്രവാചകൻ ലാത്തിയെയും ഉസ്സയെയും ഒക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയുമൊക്കെയാണ് എന്നാണ് അവർ എന്ത് ചെയ്തത്, ധരിച്ചത്. അങ്ങനെ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇതേ സമയം മുസ്ലിങ്ങളും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവരൊക്കെ സുജൂദ് ചെയ്തു, അപ്പൊ അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇത് അബ്സീനിയയിലെ വാർത്ത എത്തുന്നു, അവിടെയുള്ളവർ മക്കയിൽ എല്ലാവരും മുസ്ലിമായി എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, പ്രവാചകരെ, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയോ ഒരു നബിയെയോ നാം അയച്ചിട്ടില്ല. ഇല്ല ഇദാ തമന്ന അൽഖശൈത്വാനു ഫി ഉംനിയതിഹി, ആ പ്രവാചകൻ ഒരു ആയത്തോതിക്കൊടുക്കുമ്പോൾ ആ ഓതുന്നതിൽ പിശാജ് ഇട്ടുകൊടുക്കും, അഥവാ പിശാജ് അവിടെ വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. പിശാജ് അവിടെ വസ്വാസ് ഉണ്ടാക്കും, അതാണ് പറയുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ വസ്വാസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഫയൻ സഹുല്ലാഹു മാ യുൽക്കി ശൈത്വാൻ, പിശാജ് ഓതിക്കൊടുക്കുന്ന ആ വസ്വാസ് അല്ലെങ്കിൽ പിശാജ് ഇട്ടുകൊടുക്കുന്നതായ ആ കാര്യങ്ങൾ അള്ളാഹു മായ്ച്ച് കളയും. ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ അതിനൊരു സ്വാധീനമുണ്ടാവുകയില്ല, വിശ്വാസികൾ അത് കേൾക്കുന്നില്ല. മാത്രമല്ല സുമ്മ യുഹിക്കുമുല്ലാഹു ആയാതിഹി, അള്ളാഹു അവൻ്റെ ആയത്തുകളെ അവിടെ ബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ എന്ത് ചെയ്യാണ് പറയുകയാണ്. എന്നാൽ അവിടെ ഹൃദയത്തിൽ രോഗമുള്ള ആ ആള്, ആ ഓതിക്കൊടുക്കുമ്പോൾ പിശാജിട്ട് കൊടുക്കുന്ന ആ ദുർബോധനം, ആ വസ്വാസ്, അത് ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾ അഥവാ കാപഢ്യമുള്ള മുനാഫിക്കുകളായ ഒക്കെ ആളുകൾക്ക്, അതുപോലെ ഹൃദയത്തിലേക്ക് ഒന്നും കയറി ചെല്ലാത്ത ഹൃദയം കഠിനമായി തീർന്ന ആളുകൾക്ക് അതൊരു പരീക്ഷണവുമായി തീർന്നു. അഥവാ അവർക്ക് തെറ്റിദ്ധാരണയുണ്ടായി, അവർ പ്രവാചകനൊക്കെ തങ്ങളുടെ ദൈവങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്, ആ തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യും അവരുടെ എന്ത് ചെയ്യും ഉണ്ടായി. വഇന്നല്ലാലിമീന, അങ്ങനെ അക്രമികളായ ആളുകൾ ലഫീഷിക്കാക്കിംബഈദ്, അവർ വിദൂരമായ കക്ഷി മത്സരത്തിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏത് പ്രവാചകന്മാർ ഒരായത്ത് കേൾപ്പിക്കുമ്പോഴും പിശാജ് അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായ ആളുകളെ അത് ബാധിക്കുകയില്ല. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ഏശുകയില്ല, അവരെ അത് ബാധിക്കുകയില്ല. എന്നാൽ കാപഢ്യമുള്ള ആളുകൾ, ഹൃദയകാഠിന്യമുള്ള ആളുകൾ, ആ ആളുകൾക്ക് ഇതൊരു പരീക്ഷണമായി തീരുകയും അവർ പിശാജിൻ്റെ വസ്വാസിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പിശാജിൻ്റെ ദുർബോധനങ്ങളിൽ ഒരിക്കലും അകപ്പെടാതെ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം.

0: അൽഖശ്ശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖിശ്ശൈത്വാനു സുമ്മാ യുഹ്കിമുല്ലാഹു ആയാതിഹി ثُمَّ يُحْكِمُ اللَّهُ آيَاتِهِ وَاللَّهُ عَلِيمٌ حَكِيمٌ لِيَجْعَلَ مَا يُلْقِي الشَّيْطَانُ فِتْنَةً لِلَّذِينَ فِي قُلُوبِهِمْ مَرَضٌ وَالْقَاسِيَةِ قُلُوبُهُمْ وَإِنَّ الظَّالِمِينَ لَفِي شِقَاقٍ بَعِيدٍ
1: കൃത്യമായി പഠിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 52-53 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. പ്രവാചകന്മാർ ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് ദുർബോധനം നടത്തും, എന്നാൽ അത് വിശ്വാസ ദുർബലതയുള്ളവർക്ക് പരീക്ഷണമായി തീരും. ഈ കാര്യമാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കായി ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സുലാഹി.

0: വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ 259 വചനമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദത്തിലൂടെ നാം കേട്ടത്. പ്രശസ്ത ഖുർആൻകാരിയാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ പഠനം നടത്തുകയുമുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 259 ആയത്തിനാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം, ഔ കല്ലദി മറ അലാ ഖറിയത്തിൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലൂടെ നടന്നുപോയ ഒരുവൻ്റെ മാതിരി, വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അത് അഥവാ ആ രാജ്യം അതിലെ മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയാണ്. ഖാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചത്തു നിർജീവമായി പോയതിൻ്റെ ശേഷം ഇതിനെ അല്ലാഹു ജീവിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ അമാത്തഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസ, എന്നിട്ട് അദ്ദേഹത്തെ അല്ലാഹു 100 മരിപ്പിച്ചു കിടത്തി, പിന്നെ അദ്ദേഹത്തെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. ഖാലക്കം ലബിസ്ത്, അല്ലാഹു പറഞ്ഞു, നീ എത്ര കാലം കഴിഞ്ഞുകൂടി? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. ഖാല ബൽ ലബിസ്ത മിഅത ആമിൻ ഫൻദുർ ഇലാ തഅമിക വ ശറാബിക ലം യതസന്ന, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ല, നീ 100 കഴിഞ്ഞുകൂടിയിരിക്കുന്നു, എന്നാൽ നിന്റെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്കൂ, അത് പഴക്കം പിടിച്ച് മാറ്റം വന്നിട്ടില്ല. വന്ദുർ ഇലാ ഹിമാരിക വലിനെ ജാലക്ക ആയത്തല്ലിന്നാസ്, നിന്റെ കഴുതയിലേക്ക് നോക്കുക, അതെങ്ങനെയുണ്ടെന്ന് നിന്നെ മനുഷ്യർക്ക് നാം ഒരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയും കൂടിയാകുന്നു ഇത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വൻദുർ ഇലൽ ഇദാമി കൈഫ നുൻശിസുഹ ഥുമ്മ നക്സുഹ ലഹ്മ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അതാ ആ എല്ലുകളിലേക്ക് നോക്കുക, നാം അവയെ എങ്ങനെ ഘടിപ്പിക്കുകയും പിന്നെ അവർക്ക് മാംസം ധരിപ്പിക്കുകയും ചെയ്യുന്നു.

0: എന്ന്. അങ്ങനെ ഫലമാ ചബയ്യന ലഹു കാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ അദ്ദേഹത്തിന് കാര്യം വ്യക്തമായി തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു,
1: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, മരണമല്ലേ നല്ലത് എന്ന വിഷയവുമായി ഇന്നും നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. മരണത്തെ നമ്മളെല്ലാവരും ഭയപ്പെടുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ മരണം മതി എന്ന് ആഗ്രഹിച്ച് പോകാൻ സാധ്യതകളുണ്ട്. അത്തരം ഘട്ടങ്ങളും പരീക്ഷണങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യന് വന്നെത്താം. കാരണം ഇന്നത്തെ രോഗങ്ങളുടെ കാഠിന്യവും അതിൻ്റെ ദുരന്തങ്ങളും ആലോചിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറയുന്നുണ്ട്, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത, നിങ്ങൾ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ഇമ്മാ മുഹ്സിനൻ, ഒന്നുകിൽ അവൻ നന്മ ചെയ്യുന്ന ആളായിരിക്കും, നല്ല മനുഷ്യനായിരിക്കാം, ഫലഅല്ലഹു യസ്ദാദ്. ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഒരല്പസമയം കൂടെ ജീവിച്ചിരിക്കുക എന്നുള്ളത് നന്മകളെ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കും. ഇമ്മാ മുസിഅൻ, എന്നാൽ അവൻ ചീത്ത പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, ഫലഅല്ലഹു യസ്തഅതിബ്, അവന് ഖേദിച്ചു മടങ്ങുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള അവസരമാകും. അപ്പോൾ നല്ല മനുഷ്യനായാലും ചീത്ത മനുഷ്യനായാലും ആയുസ് നീട്ടിക്കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ബുദ്ധിശൂന്യതയാണ് മരണത്തെ ആഗ്രഹിക്കുക എന്നത്. കാരണം അല്പം ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതം നീട്ടിക്കിട്ടുക എന്നുള്ളത് എന്തായിരുന്നാലും അവന് ഗുണകരമാണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് പറയാൻ കാരണം. രണ്ട് കാര്യം എന്തായാലും ഒരാൾക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും അത് സഹിക്കുന്നത് മൂലമുണ്ടാകും. ഒന്ന്, തിന്മകൾ എന്തു ചെയ്യുക, മായ്ച്ചു കളയാൻ സഹായകമാകും. അപ്പോൾ നമ്മൾ അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണെങ്കിലും നമ്മുടെ ശ്വാസം പോകുന്നത് വരെ, മരിക്കുന്നത് വരെയുള്ള ആ കടത്തുണ്ടല്ലോ, അത് നമ്മുടെ പാപങ്ങൾ അങ്ങനെ മായഞ്ഞു പോകും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹമ്മുൻ വല ഹമ്മുൻ വല അതൻ, എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ മനോദുഃഖങ്ങളോ വന്നാൽ അവൻ്റെ തിന്മകളെ മായ്ച്ചു കളയും, ഒരു മുള്ളു കുത്തുന്നതിന് പോലും പ്രതിഫലമുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ കിടക്കുകയാണെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ വേദനകൾക്കുള്ള ക്ഷമക്കുള്ള പ്രതിഫലം കിട്ടും. അവൻ ക്ഷമിക്കണല്ലോ. ഇന്നമാ യുവഫ സ്വാബിറുന അജ്റഹും ബിഗൈരി ഹിസാബ്, സൂറത്ത് സുമർ 10-ാമത്തെ ആയത്ത്. കണക്കില്ലാത്ത പ്രതിഫലം ക്ഷമിക്കുന്നവർക്കുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളതിനെ ക്ഷമിക്കുന്നു എന്നതിനും പ്രതിഫലം, ആ വേദനകൾ സഹിക്കുന്നു എന്നതിന് പ്രതിഫലം, ഈ രണ്ട് നിലക്കുള്ള പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു സുബ്ഹാനല്ല പറയാം. ഒരു സുബ്ഹാനല്ല എന്ന് പറഞ്ഞാൽ ഹൈറും പിന്നെ ദുനിയാ മാഫിയാണ്. ഈ ദുനിയാവിൽ അവന് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളെക്കാളും വലുതാണ് എന്ത് ഒരു സുബ്ഹാനല്ല പറയാമെന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവ് മുഴുവനും സ്വന്തമായി കിട്ടുന്നതിനേക്കാളും വലുതാണ് പരലോകത്തേക്കുള്ള അവൻ്റെ സമ്പാദ്യങ്ങളിൽ ഒരു സുബ്ഹാനല്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാന. അതായത് സ്വത്തും അതേപോലെ തന്നെ മക്കളും ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ എന്നെന്നും ശേഷിക്കുന്ന സൽപ്രവർത്തനങ്ങൾ, അത് നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലമുള്ളതും അതേപോലെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ് എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ഇനിയിപ്പോൾ എഴുന്നേൽക്കാൻ വയ്യെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ഒരു തസ്ബീഹ് ചെല്ലുമ്പോൾ എത്ര ഗുണം നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഏതൊരു ജീവിതഘട്ടങ്ങളിലും ജീവിതം അവസാനിപ്പിച്ച് കിട്ടണം എന്നാഗ്രഹിക്കാതെ എന്തു ചെയ്യുക, നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ച് ഈ ആയുസ് പ്രതിഫലാർഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ നിവർത്തില്ലെങ്കിൽ ഫൈൻകാൻ അലാബുദ്ധ ഫായിലൻ, ഞാൻ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫലിയക്കുൽ അള്ളാഹുമ അഹീനി മാകാനത്തിൽ ഹയാത്തു ഹൈറലി, അള്ളാഹുവെ ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണം. ഉതവഫനി ഇതാക്കാനത്തിൽ വഫാത്തു ഹൈറലി, മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യം വരുന്ന ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും നന്മകൾ നിറഞ്ഞതാക്കി തീർക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറാ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മരണമല്ലേ നല്ലത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. യുക്തിവാദികളും ശരിതെറ്റുകളും. ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിനെക്കുറിച്ച് പുതിയ കാലത്തുള്ള പലതരം ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വ്യത്യസ്തമായ രൂപത്തിൽ ഇസ്ലാം മാറ്റപ്പെടണം അല്ലെങ്കിൽ ഇസ്ലാമിന് എന്തെങ്കിലും പരിഷ്കാരങ്ങളൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ വലിയ വാഗ്വാദങ്ങളാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മതത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഇത്തരം വാദഗതിക്കാരെ നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാമും പരിഷ്കരിക്കപ്പെടണമെന്ന് പറയുന്ന ആളുകളാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ ഇസ്ലാമിനെ മറ്റ് മതങ്ങളുടെ ഒരു കൂട്ടിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് ഇതര ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വാദം മാത്രമല്ല, മറിച്ച് കൃത്യമായ ആശയ അടിത്തറ അതിനുണ്ട്. ഇസ്ലാമിൻ്റെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള കൈകാര്യം എന്ന് പറയുന്നത് വളരെ സമഗ്രമാണ് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊണ്ടോ ഇതര ദർശനങ്ങളെപ്പോലെ പുതിയ കാലത്ത് മാറ്റപ്പെടുന്ന രൂപത്തിലുള്ള ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പുതിയ കാലം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്നെല്ലാം പറയുന്ന പല വാദങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിനെ ബാധിക്കുന്ന ഒന്നേ അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന ആധുനികത, പുതിയ കാലം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇതിനെയൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വായിക്കുകയാണ്. ഉദാഹരണത്തിന് ചരിത്രം എന്ന് പറയുമ്പോൾ അത് പുരോഗമിക്കാത്തൊരു വിഭാഗം ആളുകൾ, പ്രാകൃതരായ ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിവൊന്നുമില്ലാത്ത ആളുകൾ. എന്നാൽ ഇപ്പോൾ പുതിയ കാലം അല്ലെങ്കിൽ 2026 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ, പലപ്പോഴും അത് ഏതോ ഒരു ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായ കാലം എന്നുള്ള രൂപത്തിൽ പല ആളുകളും അതിനെ വായിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ഈ 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്തോ മുൻപുള്ള കാലത്തിനെയെല്ലാം തിരുത്തി വന്ന ഒന്ന് എന്നുള്ള നിലക്കാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്, ഒരിക്കലും യഥാർത്ഥത്തിൽ നമ്മൾ ആരും തന്നെ ഇന്നലെയോ ഇന്നോ പൊട്ടിമുളച്ചുണ്ടായതല്ല, മറിച്ച് കൃത്യമായ രൂപത്തിൽ ഒരുപാട് കാലത്തെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി, ഒരു പ്രക്രിയയുടെ ഭാഗമായി നേടിയെടുത്തതാണ്, ആർജിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആധുനികത എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അതാത് നാട്ടിലെ അതാത് കാലത്തെ മനുഷ്യന്മാർക്ക് അവർക്ക് അവരുടെ ജീവിതം ആധുനികമായതെന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഉമർ മൗലവിയുടെ തർജ്മാൻ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ തുടക്കഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഉമർ മൗലവി ഖുർആൻ തഫ്സീർ രചിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ CDയെക്കുറിച്ചും അന്നത്തെ ടെക്നോളജിയെക്കുറിച്ചും പറയുന്ന ചില വാക്കുകൾ വായിക്കാനിടയായി. വല്ലാത്ത അത്ഭുതം തോന്നി. ഒരു കാലത്ത് മനുഷ്യർ ആ കാലത്തെക്കുറിച്ചും അവിടെ അവർ അനുഭവിച്ച സൗകര്യങ്ങളെക്കുറിച്ചും എത്ര വിശാലമായാണ് കാണുന്നത് എന്നുള്ളത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് അതിൽ എഴുതിയിട്ടുള്ളൊരു ഭാഗം, ഹദീസുകളുടെ ക്രോഡീകരണത്തിന് ആധുനിക സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് CD എന്ന് പറയുന്നതിലാണ് നമ്മൾ ഇന്ന് റെഫറൻസുകൾ സ്വീകരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് യഥാർത്ഥത്തിൽ ആധുനികമായ വളരെ പ്രധാനപ്പെട്ടൊരു സാങ്കേതിക തികവായിരുന്നു CD, കാസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം വീട്ടിൽ ഏറ്റവും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒന്നായി, അല്ലെങ്കിൽ ഒരു e-waste മാറിയൊരു സാധനമായി അത് മാറിയിരിക്കുന്നു. അപ്പോൾ ആധുനികത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആധുനികത നാളെ പലർക്കും പഴഞ്ചനാണ്, അത് അവർക്ക് ഒരു കുപ്പത്തൊട്ടിയിലിടാൻ പറ്റുന്ന ഒരു സാധനമായി മാത്രം മാറും. അതുകൊണ്ട് മനുഷ്യൻ ആധുനികത വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ പുതിയ കാലം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തിരുത്തി എന്ന് പറയുന്നത് പഴയകാലമെല്ലാം പ്രാകൃതമാണ് എന്ന പല ആളുകളുടെയും വാദങ്ങളാണ്. ഇപ്പോൾ ലോകമെല്ലാം സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ബഹുമാനമുണ്ടെങ്കിലും അദ്ദേഹം ഇത്തരം താത്വികമായ കാര്യങ്ങൾ, മതപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ പിഴവുകളാണ് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം ഈ പ്രാകൃതമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു രൂപമുണ്ട്. എന്താണ് ചരിത്രത്തിൽ ഇന്നലെയിലെ മണ്ടത്തരങ്ങളെ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് അതെല്ലാം ഏതോ കാലത്ത് ആളുകളുടെ അബദ്ധങ്ങളിൽ നിന്നുണ്ടായ മണ്ടനാശയങ്ങൾ അത് മാത്രമാണ് എന്നും അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുകയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പറയുന്ന കാര്യം, ഇദ്ദേഹവും നാളെ ഒരു 10 വർഷം 20 വർഷം ഇത്രയും ഈ പറഞ്ഞ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ഡലാശയങ്ങളുടെ വക്താവായി മാറുമെന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു ഒരു ഒരു ആന്തരികമായ ആഴം അത്തരം ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വളരെ പ്രധാനമായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മൂല്യബോധമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, ഞാൻ പറയുന്നത് സാങ്കേതികമായ അല്ലെങ്കിൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എത്ര പുരോഗമിച്ചാലും ആത്യന്തികമായി മൂല്യബോധങ്ങളുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെന്നെല്ലാം പറഞ്ഞു വരുന്ന പല ആളുകളും, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ സാമൂഹികമായ മതപരമായ മേഖലകളിലെല്ലാം വരുന്ന ആളുകൾ, അവർ തങ്ങളുടെ ആശയങ്ങളാണ് പരിഷ്കാരമായി എടുക്കുന്നത്, സ്വന്തമായി പരിഷ്കാരിയാണ് എന്ന് അവർ തന്നെ അവരെ ലേബിൾ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വസ്ത്രവുമായി ബന്ധപ്പെട്ട് പുറത്തേരിയിൽ നിന്ന് ആളുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കിനും വളരെ ഷോർട്ട് ഡ്രസ്സുകൾ, റിവീലിംഗ് ആയ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അതാണ് പരിഷ്കാരം, അതാണ് പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവരുടെ സ്വന്തം വ്യാഖ്യാനം അവർ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി സാമ്പത്തികമായിട്ടാണെങ്കിൽ സ്വന്തമായി കുറച്ച് പണം നേടുമ്പോഴേക്കിനും അവർ എന്തോ ആധുനികമായ ജീവിതം ജീവിക്കുന്നു എന്നും ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം അത്തരം ജീവിതം ജീവിക്കാൻ അർഹതയില്ലാത്തവർ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവരാണ് എന്നൊരു ചിന്തയിൽ നിന്നും ആ അപഹർഷതാബോധത്തിൽ നിന്നുമാണ് പലപ്പോഴും മതപരമായ പല കാര്യങ്ങളെയും ഇത്തരം ആളുകൾ വിലയിരുത്തുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് മാനവിക മൂല്യങ്ങളുടെ അളവുകോലുകൾ, മാനദണ്ഡങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നിടത്ത് ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്നൊരു വിഭാഗത്തെ നമുക്ക് കണക്കാക്കാനേ സാധിക്കില്ല. അവരവർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തിപരമായ ഒരു സ്പേസും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എല്ലാം ഉണ്ടാവും. ആ ഒപ്പീനിയൻസിനപ്പുറത്തേക്ക് നമ്മുടെ അഭിപ്രായം എന്നുള്ളത് എന്തോ സുപ്പീരിയറാണ് എന്ന ചിന്ത, അതൊരിക്കലും യഥാർത്ഥത്തിൽ ഒരു നല്ല ജീവിതത്തിനും നല്ല ഒരു സമൂഹത്തിനും ഒരിക്കലും നല്ലതല്ല എന്ന് മാത്രമാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരിഷ്കരണവുമായി വന്ന പല പ്രസ്ഥാനങ്ങളുടെയും പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നുള്ളത് വളരെ ചോദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇടത് രാഷ്ട്രീയ ചിന്തകളെന്നെല്ലാം പറഞ്ഞ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന പലപ്പോഴും ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്ന പുതുതലമുറയുടെ എല്ലാം ഇടങ്ങളിലേക്ക് ഇത്തരം ആളുകൾ പ്രവേശിച്ച് അക്രമ രാഷ്ട്രീയങ്ങളെയെല്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് അതേ വ്യക്തികൾ തന്നെ പലതും കൊണ്ടാഘോഷിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരിക്കലും മാനുഷികമായി മാനവികമായി ബയോളജിക്കലി ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ക്വീറുമായി ബന്ധപ്പെട്ട LGBTQIA+ ബന്ധപ്പെട്ടൊക്കെയുള്ള പല ആശയങ്ങളും ഇത്തരം ആളുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളുടെ ശരിതെറ്റുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ കാലത്തിലെ ട്രെൻഡ് എന്താണോ അതാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് പരിഷ്കരണത്തിന് അടയാളം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളായി ഇത്തരം ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ പലപ്പോഴും കൊതിക്കുന്നത് അശ്ലീലങ്ങൾ മാത്രമാണെന്നുള്ളത് വല്ലാത്തൊരു സത്യമാണ്. കാരണം ഇത്തരം ആളുകൾ പലപ്പോഴും അവർ വാദിക്കുന്ന ലൈംഗികമായ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹം വേണ്ട എന്നാണ്, കുടുംബം വേണ്ട എന്നാണ്. അപ്പോൾ എങ്ങനെയും തോന്നിയ പോലെ ജീവിക്കലാണ് ആധുനികത എന്ന് ഈ പാവങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി വല്ലാത്ത വാദഗതികളാണ്. ഗാമോഫോബിയ എന്ന് പറയുന്ന മനുഷ്യന് വിവാഹമേ ആവശ്യമില്ല എന്ന് പറയുന്ന ചിന്തയിലേക്ക് അവർ എത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവാണ് അവനാണ് ഈ പറയുന്ന പരലോകത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുമോ, അവിടെ ഒബ്ജക്റ്റീവായ ഒരു കാര്യത്തെ ഇന്ന് തന്നെ ഇസ്ലാം കൃത്യമായും പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം സബ്ജക്റ്റീവാണ്. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മളിന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ, നമ്മളെന്ന വ്യക്തി ഇവിടെ ഉണ്ടാവും എന്നുള്ളതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗം മാത്രമാണ്. പക്ഷേ ആത്യന്തികമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കൈമാറുന്നിടത്ത് നമുക്ക് വളരെ ഒബ്ജക്റ്റീവായ കൃത്യമായ രൂപത്തിലൊരു കാര്യം ഉണ്ടെന്നാണ്. അത് സമയത്തിനും കാലത്തിനനുസരിച്ച് മാറില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മദ്യപാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മദ്യപാനം പലപ്പോഴും പബ്ലിക് സ്പേസിൽ ചെയ്യുന്നില്ലെങ്കിലും വിദേശ നാട്ടിലേക്ക് പോയാൽ അത് പബ്ലിക് സ്പേസിലൊക്കെ വളരെ ആക്റ്റീവായി ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ അത് ശരിയും ഇവിടെ എത്തുമ്പോൾ തെറ്റുമാവും, ഒരു മനുഷ്യനെ ഒരിക്കലും ആവാൻ പാടില്ല. പക്ഷേ കൃത്യമായ വിശ്വാസമില്ലെങ്കിൽ അത്തരത്തിലാണ് ചിന്തകൾ വർക്ക് ചെയ്യുക. മറ്റൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ലൈംഗികമായ സദാചാരമില്ലാത്ത ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈനേഴ്സായിട്ടുള്ള ആളുകൾ, അവർ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഇവിടെയുള്ള നാട്ടിലെ നിയമവ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തൊരു കാലത്ത് നമുക്ക് അവരിലേക്കൊക്കെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാട്ടിലെ നിയമങ്ങളാണ് പുതിയ കാലത്ത് പുരോഗമനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായ ആളുകൾ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നെല്ലാമാണ് അതിന് അക്കാദമികമായി പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് പൂർണ്ണമായി ജീവിക്കാൻ മതിയായതാണ് എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഇപ്പോൾ ട്രാഫിക് റൂൾസിൽ നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ജീവിതത്തിലും അങ്ങനെയാണെന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇന്നേ വരെ അവിഹിതം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഏതെങ്കിലും ഗവൺമെൻറ് വന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാദം. തീർച്ചയായും അവിടെ ഒബ്ജക്റ്റീവായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യ നിലക്ക് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒബ്ജക്റ്റീവായ ഒരുപാട് മൂല്യങ്ങൾ അവിടെ നമ്മൾ നിലകൊള്ളുകയും ആ മൂല്യങ്ങളുടെ വിഷയത്തെ സബ്ജക്റ്റീവായ, റിലേറ്റീവായ, നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ഒരുപാട് കാഴ്ചപ്പാടുകളിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്ത് ഈ യുക്തിവാദികൾ, ലിബറലുകൾ എന്നെല്ലാം പറയുന്ന കൂട്ടർ, അത്തരം ആളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നരേഷൻസ് എന്താണ് എന്നുള്ളത് അപകടകരമായ രൂപത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ് എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക ശരിയത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇസ്ലാം പ്രാകൃതമാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമായിട്ട് ഇത്തരം ആളുകൾ ഇങ്ങനെ മൈക്കൊക്കെ എടുത്തിറങ്ങും. ഇപ്പോൾ പലപ്പോഴും ഇവിടെയുള്ള ചർച്ച മതപരമായ കാര്യങ്ങൾ പബ്ലിക് സ്പേസിൽ സംസാരിക്കുമ്പോൾ ഭയങ്കരമായ അസഹിഷ്ണുള്ള ആൾക്കാരുണ്ട്. അവർക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് പോലും അലർജിയാണ്. അതുകൊണ്ടാണ് ബീച്ചിൽ കാറ്റ് കൊള്ളുന്ന വന്നിരിക്കുന്ന ആളുകളെ പോലും സമാധാനം കൊടുക്കുന്നില്ല എന്നൊക്കെ ചെറിയ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇത്തരം ആളുകൾക്ക് തോന്നാനുള്ള കാരണം. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ ശരീഅത്ത് നിയമം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം, മതരാജ്യം എന്നെല്ലാം പറഞ്ഞ് പല തെറ്റായ ചിന്തകളും ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇത്തരം ചിന്തകൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുരോഗമിച്ച കാലം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ഇതിനെ എങ്ങനെ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മതേതരമായ രാജ്യം അല്ലെങ്കിൽ മതേതരമായ ചിന്തകൾ, മത ഇതരമല്ല മറിച്ച് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു നാട് എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന ശരീരത്തിക്കൽ തീരുമാനിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ വിശ്വാസം അൾട്ടിമേറ്റ്ലി അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഇസ്ലാം വളരെ പ്രായോഗികമായതുകൊണ്ടും അതിൻ്റെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അത് കൃത്യമായും നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒരുപോലെ സാധിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹയർ എന്ത് എന്നുള്ളതായിരിക്കും അള്ളാഹുക്ക് തീർച്ചയായും പരിഗണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് തീർച്ചയായും മനുഷ്യന് ഉപദ്രവകാരിയായ ജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട അവൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഇസ്ലാം മനുഷ്യ ജീവനുകൾക്കാണ് പ്രാധാന്യം നൽകിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. എന്നാൽ അവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്ത് ഉടലെടുക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്തെ ഇസ്ലാമിക വിമർശനങ്ങളെല്ലാം ഒരിക്കലും മറുപടി കൊടുക്കാൻ സാധിക്കുന്നതാവണമെന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്നിടത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ചുറ്റുള്ള ആളുകളിലൊക്കെ ഇവരുണ്ടാക്കിയിട്ടുള്ള വിദ്വേഷങ്ങളെ, ആ വിദ്വേഷങ്ങളെ പൊളിച്ചു എഴുതാൻ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്ത് സാധിക്കണം എന്നുള്ളതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ പറയുന്ന ഇസ്ലാം പരിഷ്കരിക്കണമെന്നെല്ലാം പറയുന്ന ആളുകളുടെ എല്ലാം ആത്യന്തികമായ വാദമെന്നുള്ളത് അത് തന്നെയാണ്. ഇസ്ലാം വെറുപ്പിനെ പതിയെ പതിയെ പതിയെ ഉണ്ടാക്കിയെടുത്ത് അവസാനം ഞങ്ങൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു കൈകഴുകൽ നടത്താനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. തീർച്ചയായും അള്ളാഹു നമ്മളെ നമ്മുടെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തികൾ മനുഷ്യനെ നിശ്ചയിക്കാൻ സാധിക്കില്ല, നമ്മൾ ഒരു വലിയ പ്രളയത്തിനാണ് കണ്ടുമുട്ടിയത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നാട്ടിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അവബോധങ്ങൾ നൽകുന്നിടത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് പുതിയ കാലത്ത് ഈ ഖുർആനിൻ്റെ ടെക്സ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ, പ്യൂരിറ്റേറിയനിസം അല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ തന്നെ പറയുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രൂപത്തിൽ ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമെല്ലാം എടുക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ വളരെ വലിയ രൂപത്തിൽ ഒരു ഫണ്ടമെൻ്റലിസ്റ്റായി, മൗലികവാദിയായിട്ടെല്ലാമാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നത്. വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കൃത്യമായ രൂപത്തിൽ സഹവർത്തിത്വത്തോടു കൂടി, കൃത്യമായ രൂപത്തിലുള്ള സ്നേഹത്തോടു കൂടി പരിഷ്കരിക്കാതെ തന്നെ ഇസ്ലാമിനെ അതിൻ്റെ ഏറ്റവും തനതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാം പറയുന്ന ഒബ്ജക്റ്റീവായ സത്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗം നേടുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു അതിനെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ, റബ്ബ് തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യുക്തിവാദികളും ശരിതെറ്റുകളും. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ ഒരു വൈബ് ഇതിലേക്ക് പോവുകയാണ്, വൈബ് മൊമെന്റിലേക്ക്, റേഡിയോ വൈബ്സ്. ഇൻഷാല്ലാ, നമ്മുടെ ഇന്നത്തെ വൈബ്സിൽ ആദ്യത്തെ ഇൻസൈറ്റ് നമ്മൾ കേൾക്കുന്നത് മുഹമ്മദ് സിയാദ് ബിൻ ഹസൻ ഫലസ്തീൻ നമ്മോട് പറയുന്നത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഇൻസൈറ്റാണ്. ഇൻഷാല്ലാ കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലസ്തീനെക്കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേലിൻ്റെ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം 86,000-ത്തിലധികം പേർ ഈ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഫിലസ്തീനികളായിട്ടുള്ള ആളുകൾ പരിക്കേൽക്കുകയും 38,000-ത്തോളം പേർ ഈ ഒരു സമയത്ത് മരണമടയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൻ്റെ, ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകേണ്ട ചില പുതിയ കുറച്ച് ചിന്തകളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കൊക്കെ അറിയാം, ഈ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം ഇതൊരു 7 ഒക്ടോബർ ശേഷം തുടങ്ങിയൊരു പ്രശ്നമല്ല. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ഫിലസ്തീനിലെ ജനത നിരന്തരം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം ഏറ്റവും ഇൻറ്റൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന സമയങ്ങളിലും ബോംബാക്രമണങ്ങൾ നടക്കുന്ന സമയത്തുമാണ് നമ്മൾ ഫിലസ്തീനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ ഒരു ഫിലസ്തീനി കുഞ്ഞു ബാലനെ പോലും അവരുടെ നിരന്തര ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ഭാഗമായി ഇത്തരം യുദ്ധങ്ങളും ബോംബാക്രമണങ്ങളും മാറിയത് ഒരുപാട് പതിറ്റാണ്ടുകളുടെ അവരുടെ ഒരു ചരിത്രമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത് ജൂതന്മാർ അവർക്കായിട്ടുള്ളൊരു രാഷ്ട്രം എന്നൊരു സങ്കല്പം, ഒരു സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം, ഒരു ദേശീയതാവാദത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോകത്തുള്ള എല്ലാ പീഡിപ്പിക്കപ്പെടുന്ന ജൂത വിഭാഗങ്ങളും ഒരുമിച്ച് ഒത്തുകൂടിക്കൊണ്ടൊരു രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരുകയും അതിൻ്റെ ഭാഗമായി അറബ് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഫിലസ്തീൻ അടുത്തുള്ള പ്രദേശത്തേക്ക് ഈ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ബ്രിട്ടനെ പോലുള്ള കൊളോണിയൽ അധികാരികൾ ജൂതന്മാർക്കായിട്ടൊരു രാജ്യം നൽകുകയാണ്. ഈ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിടുന്ന യൂറോപ്പിലെയും മറ്റൊക്കെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാർക്ക് അവർക്കായിട്ടുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു രാജ്യം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സയനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നത്. ഫിലസ്തീൻ എന്ന പ്രദേശത്തേക്ക് ജൂതന്മാരുടെ കുടിയേറ്റം ഉണ്ടാകുന്നതും ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു പ്രദേശം ഫിലസ്തീനുകളുടേതാണെന്ന്, അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്നത് തുടക്ക കാലഘട്ടങ്ങളിൽ ഫിലസ്തീനുകളുള്ള സ്ഥലത്തേക്കാണ് ജൂതന്മാർ കുടിയേറി വന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വേറെ ഒരാൾ പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് ഇതെൻ്റെ വീടാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ, മറ്റുള്ളവർ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അധികാരം തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വന്നുകൊണ്ട് നമ്മുടെ വീടും സ്ഥലവും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ നിലനിന്നിരുന്ന സ്ഥലങ്ങൾ കയ്യേറുന്നതിനെക്കുറിച്ച് നമുക്കൊരിക്കലും ആലോചിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ലോകം നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുള്ള, അല്ലെങ്കിൽ നമ്മളൊരു 20-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം ലോകത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ദേശരാഷ്ട്രങ്ങൾ രൂപീകരിച്ചൊരു സമയം, പ്രത്യേകം അതിർത്തികൾ നിർണ്ണയിച്ചു കൊണ്ടുള്ള നാഷൻ സ്റ്റേറ്റുകൾ രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിന് ശേഷം നമ്മൾ മനുഷ്യർ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില ജനാധിപത്യ മൂല്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്യൻ മോഡേൺ വാല്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഘോരം സെക്യുലറിസത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പരമാധികാരത്തിൻ്റെ അല്ലെങ്കിൽ സോവറിനിറ്റിയുടെ ഒക്കെ എല്ലാത്തരം ഇത്തരം വാല്യൂസിൻ്റെ ഇത്തരം മൂല്യങ്ങളുടെ യൂറോപ്പ് വിളിക്കുന്ന ഇത്തരം മൂല്യങ്ങളുടെ ഒക്കെ ഒരു അവസാനമാണ് നമുക്ക് ഫിലസ്തീൻ വിഷയത്തിലെ ഇവരുടെയൊക്കെ നിലപാടുകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഫിലസ്തീൻ പ്രശ്നം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെക്യുലർ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലിബറൽ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആളുകൾ അവർ നിശബ്ദരാവുകയാണ്. ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന രീതിയിലേക്ക് അവരുടെ ആശയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ദേശരാഷ്ട്രങ്ങളുടെയൊക്കെ രൂപീകരണത്തിന് ശേഷം, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, പല രാജ്യങ്ങളും കൃത്യമായിട്ടുള്ള അതിർത്തികൾ വരച്ചുകൊണ്ട് ആ രീതിയിൽ അതിനകത്ത് പരമാധികാരം അവിടുത്തുകാർക്കായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഫിലസ്തീൻ പ്രശ്നം ഈ രീതിയിൽ രൂക്ഷമാകുന്ന സന്ദർഭത്തിലും ഇത്തരം ആശയങ്ങളുടെ തുടക്കക്കാർ എന്ന് പറയുന്ന യൂറോപ്യരാവട്ടെ പാശ്ചാത്യരാവട്ടെ അവർ ഈ ഒരു ഫിലസ്തീൻ വിഷയത്തിൽ കൃത്യമായിട്ടും നിശബ്ദത പാലിക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഇസ്ലാം വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഈ ഒരു ഫിലസ്തീൻ വിഷയത്തെയും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ലിബറൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നവനാസ്തികരെന്ന് പറയുന്ന ഒക്കെ വിഭാഗം. ഈ ഒരു വിഷയത്തിൽ അവർ എടുക്കുന്ന നിലപാടും ഇസ്രായേൽ അനുകൂല നിലപാടുകൾ, കേരളത്തിലടക്കമുള്ള നവനാസ്തികരായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ അവരുടെ ായി പറയുന്ന ഇസ്രായേൽ അനുകൂല നിലപാടുകൾ, എത്രത്തോളം ഈ ഒരു വിഷയം ഒരു സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കതീതമായിക്കൊണ്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിലടക്കമുള്ള നിരീശ്വരവാദികൾ ഫിലസ്തീനിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ കളിയാക്കിക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിരന്തരം അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിലൂടെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലസ്തീൻ വിഷയത്തിൽ മാത്രമാണ് ഇത്തരം ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ യുദ്ധക്കെടുതിയുടെ ഭാഗമാകുന്ന ഏതൊരു ജനതയോടും കൂടെ എല്ലാവരും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫിലസ്തീൻ വിഷയത്തിൽ ഈ ഒരു രണ്ട് സ്റ്റാൻഡേർഡ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം പാശ്ചാത്യ ശക്തികൾ, പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭ പോലും ഒരു നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതിനെതിരെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് വെടിനിർത്തലുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം, എത്രത്തോളം ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഇത്തരം മൂല്യങ്ങൾക്ക് എതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഡിബേറ്റ്, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ പോലും രണ്ട് സ്ഥാനാർത്ഥികളും, അമേരിക്കയുടെ നിലവിലെ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ ആയിരുന്നാലും റിപ്പബ്ലിക്കുകളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആയിരുന്നാലും, ആരാണ് ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കാൻ കഴിയുന്ന ആളെന്നുള്ള രീതിയിലാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഭാഷണങ്ങളും പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ആരാണ് ഇസ്രായേലിനെ കൂടുതൽ അനുകൂലിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള മത്സരങ്ങൾ ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ അനുകൂലമായിക്കൊണ്ട് ഇത്തരം പാശ്ചാത്യ ശക്തികളൊക്കെ മാറുന്നൊരു സാഹചര്യത്തിലും പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് മുന്നേറ്റങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലെ, പാശ്ചാത്യ നാടുകളിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ നിരന്തരം ഫലസ്തീനിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നൊരു സാഹചര്യം നമുക്ക് കാണുകയാണ്. അവർ യൂണിവേഴ്സിറ്റിയുടെ മുൻപിലുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിരന്തരം ഫലസ്തീനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അവരുടെ കോൺവക്കേഷൻ വേദികൾ പോലും ഫിലസ്തീൻ അനുകൂല നിലപാടുകളുടെ ഇടിമുഴക്കമായിട്ട് മാറുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യു കെയിൽ നടന്നിട്ടുള്ള അവസാന തെരഞ്ഞെടുപ്പുകളിൽ പോലും ഫിലസ്തീനിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടുള്ള ഒരുപാട് സ്വതന്ത്ര എം പിമാർ ജയിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ മാധ്യമങ്ങളാകട്ടെ ഇത്തരം പാശ്ചാത്യ ശക്തികളൊക്കെ വലിയ രീതിയിൽ ഇസ്രായേൽ അനുകൂല പ്രൊപ്പഗണ്ടകൾ നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ജനങ്ങൾ ഫിലസ്തീനിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫിലസ്തീൻ അനുകൂല നിലപാടുകളുമായിട്ട് എന്നും മുൻപന്തിയിലുണ്ടാകുന്ന ആളുകളായിരുന്നു നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന ഇടത് പാർട്ടികൾ പോലും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ വിലയിരുത്തലിൽ പോലും ചില അണികളൊക്കെ ഫിലസ്തീൻ അനുകൂല നിലപാടിനെ അതൊരു മുസ്ലിം പ്രീണനമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത് തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഇടതുപക്ഷ സംഘടനകളൊക്കെ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോന്നിരുന്ന ഫിലസ്തീനിന് വേണ്ടിയിട്ടുള്ള ഫിലസ്തീൻ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിന് വേണ്ടി നിലനിന്നിരുന്ന ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്ന പാർട്ടികളായിരുന്നു. അവർ പോലും ഈയൊരു ഇസ്ലാമോഫോബിയുടെ കാലത്ത് ഇത്തരം വിലയിരുത്തലുകളിലേക്ക് പോകുന്നത് തീർത്തും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമുക്ക് നൽകുന്ന ഒരുപാട് തിരിച്ചറിവുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം ഒന്നടങ്കം പുതിയ കാലത്ത് നമ്മൾ ആർജിച്ചെടുത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അതിർത്തികൾ വരച്ചിട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വാ തോരാതെ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനകളായിട്ട് പറയുമ്പോൾ തന്നെ ഫിലസ്തീൻ വിഷയത്തിൽ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കോ ഫിലസ്തീൻ വിഷയത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ ഒരു നിശബ്ദത കാണുന്നൊരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിലസ്തീനെ കുറിച്ച് നിരന്തരം സംസാരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. നമുക്ക് കഴിയുന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലാണോ നമുക്ക് സംസാരിക്കാൻ കഴിയുക, അത് ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആയിരിക്കും. നിരന്തരം ഫിലസ്തീന് വേണ്ടിയിട്ടുള്ള അത്തരം ക്യാമ്പയിനുകളുടെ ഭാഗമായിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടായിരിക്കും. അതിനേക്കാളുപരി പടച്ച തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും ഫിലസ്തീനിലെ ജനതക്ക് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും സമാധാനം നൽകാനുള്ള അത്തരം പ്രാർത്ഥനകൾക്കും ഈ ഒരു സമയത്ത് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പ്രിയമുള്ളവരെ, ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത് മുഹമ്മദ് ഷിയാദ് ബിൻ ഹസൻ VP അവതരിപ്പിച്ച ഫലസ്തീൻ നമ്മോട് പറയുന്നത് എന്ന ചിന്തയാണ്. ഇൻസൈറ്റിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. റേഡിയോ വൈബ്സ് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക്
0: ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഒരു പാട്ട് കേൾക്കാം. അപ്പോൾ സ്വരത്തെക്കുറിച്ച് എല്ലാവരും വലിയ വലിയ കമൻറ്റുകൾ അയക്കാറുണ്ട്. ചെറിയ വാക്കുകളാണെങ്കിലും സ്വരം സൂപ്പർ സൂപ്പറായ ഒരു ഗാനം തന്നെ ആകും അല്ലേ?
2: ആറടി മണ്ണിൽ എനിക്കൊരു വീടുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ.
0: മാഷാ അല്ലാ, യെസ്.

0: മഷാല്ലാ. സ്വരത്തിൽ ആറടി മണ്ണിൽ എനിക്കൊരു വീടുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനമാണ് പ്രേമുള്ളവരെ സ്വരത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. റേഡിയോ വൈബ്സിലെ ഇനി ആരോഗ്യ വിചാരമാണ്. ഡോക്ടർ മുഹമ്മദ് കോയ, അതുപോലെ ഷുഹൈബ് നായക്കാൻ, ഇവർ
1: പ്രമേഹത്തെക്കുറിച്ചാണ് അല്ലേ ഇന്നത്തെ,
0: എന്നിവർ അവതരിപ്പിക്കുന്ന പ്രമേഹത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ആരോഗ്യ വിചാരത്തിലുള്ളത്. കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നാം ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം ചിരകാല രോഗങ്ങൾ അഥവാ ക്രോണിക് ഡിസീസസ് അഥവാ മാറാവ്യാധികൾ എന്നതാണ്. അതിൽ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇന്ന് ലോകത്ത് തന്നെ എല്ലാവർക്കും പിടിപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സുപരിചിതമായ പ്രമേഹം അഥവാ ഷുഗർ അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗമാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് കോയ, MBBS MRCP ഇന്റൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് ഇവിടെ പരിശീലിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർ, എന്താണ് ഈ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് അഥവാ ഷുഗർ എന്ന് പറയുന്നത്? ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ?
3: പ്രമേഹം എന്ന രോഗം എന്ന് പറയുന്നത് നമ്മൾ പുരാണ കാലം മുതലേ തന്നെ ഈ ഒരു രോഗം നമ്മൾ മനുഷ്യ ജീവിതം മുതൽ കാണുന്ന ഒരു രോഗമാണ്. ഈ രോഗം 21st century ഇൻസിഡൻസ് എന്ന് പറഞ്ഞു, നമ്മൾ ലോകത്തിലെ ഒരു ആൾ ജനസംഖ്യത്തിൽ നോക്കുമ്പോൾ എത്ര ശതമാനം കൂടുതൽ ശതമാനം രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രമേഹം പ്രത്യേകിച്ചും നമ്മുടെ 100th century ഒത്തിരി പ്രവർത്തിച്ച് കൂടി വരുന്നുണ്ട്. ഇതിന് പ്രമേഹം എന്ന രോഗം എന്ന് പറയുന്നത് ബ്ലഡ് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് പ്രത്യേക ഷുഗർ രോഗമാണ് സാധാരണ ജനങ്ങളിടയിൽ അത് ഇതിനെ പറച്ചിൽ. ഷുഗർ രോഗം എന്ന് പറഞ്ഞാൽ ബ്ലഡ് നമ്മൾ രക്തത്തിൽ ഓടുന്ന ഒരു രക്തത്തിൽ നമ്മൾ ഷുഗർ പഞ്ചസാര സർക്കിളെ വാക്കി പഞ്ചസാര ഗ്ലൂക്കോസ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് രക്തത്തിൽ ഷുഗർ കൂടിയ ഒരു സമയം അതിൻ്റെ ഒരു അളവ് കൂടി ഒരു പരിധി വരെ അളവ് കൂടിയാൽ അതിന് നമ്മൾ പ്രമേഹം എന്ന രോഗം എന്ന് പറയും. അത് പല വ്യത്യാസങ്ങളുണ്ടാകും അതിന്. പക്ഷെ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് രക്തത്തിൽ ഷുഗർ കൂടിയാൽ പ്രമേഹം.
2: തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് ഡോക്ടർ. എങ്ങനെയാണ് ഒരാൾ ഒരു മനുഷ്യൻ പ്രമേഹ രോഗിയാവുന്നത്?
3: പ്രമേഹം പലതരത്തിൽ നമ്മൾ ഒരാൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ, ഒന്ന് പാരമ്പര്യമായിട്ട് ജനറ്റിക്കൽ ഓർ ഹെറിഡിറ്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ, നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ഹെറിഡിറ്ററി എന്ന് പറയും, അത് പാരമ്പര്യമായിട്ട്. രണ്ടാമത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ ജീവിത രീതികളിൽ തെറ്റുകൾ വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളിൽ വന്നാൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ 100th century കൂടുതൽ നമ്മൾ കാണുന്നത് ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ ജീവിത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ് നമ്മുടെ പ്രമേഹം കാണുന്നത് കൂടുതലും. ഹെറിഡിറ്ററി അതായത് പാരമ്പര്യം പെർസെൻറ്റേജ് വളരെ 10-15% മാത്രമേ ഉള്ളൂ. 85% പ്രമേഹം ഈ ലോകത്തുള്ളത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്.
2: ശ്രോതാക്കൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു വരുന്നത് പ്രമേഹ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയുടെ അഭാവം ചില അഭാവങ്ങൾ കൊണ്ട് വരുന്നതാണ് എന്നാണ്. എന്താണ് ഈ ടൈപ്സ് ഓഫ് ഡയബറ്റീസ്? എത്ര വിധം ഈ ഡയബറ്റീസ് നമ്മൾ കാണപ്പെടുന്നുണ്ട്?
3: Type 1, Type 2 ഡയബറ്റീസ് സാധാരണ ജനങ്ങൾക്ക് അറിയുന്നത് Type 1, Type 2. പിന്നെ വേറെ ടൈപ്സ് ഉണ്ട്, മോഡി എന്ന് പറയും ഇംഗ്ലീഷിൽ, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഇൻ യങ് Type 1 diabetes എന്ന് പറഞ്ഞാൽ നന്ന ചെറിയ കുട്ടികൾക്ക്, അതിനാൽ ജനമാല ഒരു വയസ്സ് 2 വയസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പ്രമേഹം കാണുന്നത് Type 1 diabetes വരാൻ കാരണം, ഈ Type 1 പ്രമേഹ രോഗം വരാൻ കാരണം ഇൻസുലിൻ പ്രവർത്തിക്കാത്തതുകൊണ്ട്, അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, അതായത് ഉൽപ്പാദനം പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിക്കുന്നുണ്ട്, അതില്ലാത്തത് കൊണ്ടാണ് ഈ Type 1 diabetes വരാൻ കാരണം. പക്ഷേ Type 2 diabetes, അതായത് നമ്മളിപ്പോൾ Type 2 diabetes എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു രോഗി കാണുന്നത് Type 2 diabetes ആണ്. 18 വയസ്സ് മുതൽ മുന്നോട്ട് പോകുന്ന എല്ലാ രോഗികൾക്കും ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയും. ഇത് ഇൻസുലിൻ ഉൽപാദനത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ഇൻസുലിൻ പ്രവർത്തനം പ്രതിരോധം കാരണം കൊണ്ടാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് വരുന്നത്. അതിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു വണ്ണ വെച്ച് കൂടുതൽ ഒരു 100 kg ഒരാൾ, ഒരു ഉദാഹരണത്തിന് 100 kg ആൾ, മൂപ്പർക്ക് പാരമ്പര്യമായിട്ട് പ്രമേഹമില്ല, പക്ഷെ മൂപ്പരുടെ വെയിറ്റ് ഈ അമിതവണ്ണം കൂടുന്നതോടും മൂപ്പർ ഡയബറ്റീസ് റിസ്ക് കൂടി, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് വരും. ഈ ടൈപ്പ് ടു ഡയബറ്റീസ് വരാൻ കാരണം ഇൻസുലിൻ്റെ പ്രതിരോധം കാരണം കൊണ്ടാണ് കൂടുതൽ കാണുന്നത്. ദിസ് ഇസ് ടൈപ്പ് ടു. പിന്നെ നമ്മൾക്ക് വേറൊരു സബ് ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ ഒത്തിരി ഒരു ഡീറ്റെയിൽ ആയി പോകും. പിന്നെ ജനങ്ങൾ, പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, മോഡി എന്ന് പറയും. അത് നമുക്ക് പിന്നെ എപ്പോഴും സംസാരിക്കാം അതിനെപ്പറ്റി.
2: ഈ ഡയബറ്റീസിൻ്റെ അഥവാ ഷുഗറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: ഡയബറ്റീസിൻ്റെ ഷുഗർ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്മോട്ടിക് സിംപ്റ്റംസ് എന്നാണ് ഈ ഇംഗ്ലീഷ് മെഡിക്കൽ ടെർമിനോളജി. ഓസ്മോട്ടിക് സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ പോളിയൂറിയ, പോളിഡിപ്സിയ എന്നാണ് രണ്ട് വാക്കുകൾ, ആൻഡ് പോളിഫേജിയ. ഇതിനർത്ഥം എന്ന് വെച്ചാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക, കൂടുതൽ മൂത്രം ഒഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. ഇത് മൂന്നാണ് പോളിഫേജിയ എന്ന് പറഞ്ഞിട്ട്, പോളിഡിപ്സിയ ആൻഡ് പോളിയൂറിയ. ഇതല്ലാതെ വേറെ ലക്ഷണങ്ങൾ ക്ഷീണം ഉണ്ടാവാം, പിന്നെ നമ്മളുടെ വെയിറ്റ് കുറയുന്നതോടെ അമിതവണ്ണം ഇതിന്ന് വളരെ ഒത്തിരി
2: വണവസ്ഥയിലേക്ക്
3: ആവാം, പിന്നെ നമ്മളുടെ ക്ഷീണമാണ് ഒന്ന് മൂന്നാം. ഇതാണ് വലിയൊരു ഏറ്റവും കൂടുതൽ സിംപ്റ്റംസ് നമ്മൾ സാധാരണ ഒരു ഡയബറ്റീസ് കാണുന്നത്. ചില സമയങ്ങളിൽ രോഗികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഇൻഫെക്ഷൻ ആയിട്ട്, അതായത് ന്യൂമോണിയ, അല്ലെങ്കിൽ മൂത്രതാവരത്തിൽ പഴുപ്പ്, ഇങ്ങനായിട്ട് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഡയബറ്റീസ് ഉള്ളത്. ഇതാണ് സാധാരണ നമ്മൾ ലക്ഷണം കാണുന്നത്.
2: ഈ ചില ഷുഗർ വന്ന ആളുകൾ കുഴഞ്ഞു വീണു പോകുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എത്തിയാലാണോ ഈ കുഴഞ്ഞു വീഴുന്നത് ആളുകൾ?
3: കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞത് അതൊരു ഒരു കോമൺ മാൻ ടെർമിനോളജിയാണ്, അത് നമ്മൾ സാധാരണ ജനങ്ങൾ പറയുന്നത് കുഴഞ്ഞു വീഴുക. അങ്ങനെ ഒരു സാധാരണ അങ്ങനെ അല്ല, സാധാരണ ഷുഗർ എന്ന് പറയുന്നത്, ഷുഗർ നമ്മളിപ്പോൾ ഒത്തിരി കൂടി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ ലാബറട്ടറി ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷുഗർ നമ്മൾ അളവിൽ കാണാത്ത ഒരു ഷുഗർ കാണാം. അങ്ങനത്തെ വിധത്തിൽ മാത്രം നമ്മൾ കൊഴിഞ്ഞു പോകാമെന്ന് പറയാം, നമുക്കൊരു പദ്ധതി ഉപയോഗിക്കാം. അല്ലാതെ സാധാരണ നമ്മൾ കാണുന്നത് ഡയബറ്റീസ്, രണ്ടാമത്തെ ഡയബറ്റീസ്, അത് ടൈപ്പ് ടു ഡയബറ്റീസ്, പ്രമേഹ രോഗങ്ങളിൽ സാധാരണ നമ്മൾക്ക് അങ്ങനെ കാണാറില്ല. സാധാരണ ആളുകൾ വരുന്നത് അതിന് മുമ്പേ, ഈ കാലത്തെ ആളുകൾക്ക് ഈ നമ്മളെ ഈ ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയും, അതിൻ്റെ ഭാഗം കൊണ്ട് കൂടുതൽ പേരും ഇപ്പോൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഏർലി പാർട്ട് ഓഫ് ഡയബറ്റീസ് അങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ ഡയഗ്നോസ് ടെസ്റ്റുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ്ഡ് ഡയബറ്റീസ് കാണുന്നത് വളരെ അപൂർവ ഈ കാലങ്ങളിൽ.
2: ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാരമ്പര്യമായിട്ടാണ് 10% ഷുഗർ നമുക്ക് ശരീരത്തിൽ പകരുന്നതെന്ന് പറയുന്നത്. ഏതുതരം പ്രായക്കാരെയാണ് ഈ ഷുഗർ പിടിപെടുന്നത്? അതിൽ ചെറുപ്പക്കാർക്ക് മാത്രമാണോ, അല്ല ചെറുപ്പക്കാർക്കാണോ, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക്, പ്രവാസികളെ പോലത്തെ ആളുകൾക്ക്, പ്രായമുള്ളവർക്ക് ആ സമയത്താണോ, അല്ലെങ്കിൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ?
3: ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ, ടൈപ്പ് 1 എന്ന് പറഞ്ഞത് ആദ്യത്തെ ടൈപ്പ്. ഇതിൽ നമ്മൾ പറഞ്ഞത് ഉൽപാദനം, ഇൻസുലിൻ ഉൽപാദനം ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് നമ്മൾ കാണുന്നത് ഏറ്റവും ചെറിയ കുട്ടികൾ, അതായത് 1 മുതൽ തന്നെ നമ്മൾ ഡയഗ്നോസ് തുടങ്ങും, ചിലപ്പോൾ 4-5 വയസ്സാവാം. പിന്നെ പാരമ്പര്യത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ, അതായത് മാതാപിതാക്കൾ, ബ്രദേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, നമ്മൾ അടുത്ത കുടുംബങ്ങളിൽ ഷുഗർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും നമ്മളൊരു ഒരു ഹെറിഡിറ്ററി റിസ്ക് ഫാക്ടർ, അതുകൊണ്ടാവും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ആവും. പക്ഷെ ശരിക്കുള്ള ഒരു ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ടൈപ്പ് ടു ഡയബറ്റീസ് നമ്മൾ ചിലപ്പോൾ 40 വയസ്സാവാം, 50 വയസ്സാവാം, അല്ലെങ്കിൽ 25 വയസ്സ്, അല്ലെങ്കിൽ ഈ പ്രഗ്നൻറ്റ് വുമൻ, ഗർഭിണികൾക്ക് ഹെറിഡിറ്ററി റിസ്ക് ഫാക്ടർസ് എന്ന് പറയും, അതായത് പാരമ്പര്യത്തിൽ ഉണ്ടെങ്കിൽ അത് റിസ്ക് ഫാക്ടർ ആണ്, പക്ഷെ അതുകൊണ്ട് ആവണം എന്നില്ല, ഒരു ചെറിയ തുല്യം മാത്രം അതൊരു പെർസെൻറ്റേജ് ഉണ്ട്.
2: ഈ ഡയബറ്റീസിൽ സാധാരണ ആളുകൾ നമ്മൾ ഷുഗർ പരിശോധിക്കാൻ പോകുന്ന സമയത്ത് വ്യത്യസ്ത ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പം അതിൽ പെടുന്ന ടെസ്റ്റാണല്ലോ ഈ FBS RBS അഥവാ അല്ലെങ്കിൽ HbA1c എന്ന് പറയുന്നത്. എന്താണ് FBS, എന്താണ് RBS എന്ന് വ്യക്തമാക്കാമോ?
3: ഒരു ഡയബറ്റീസ് പ്രമേഹ രോഗം, ഷുഗർ രോഗിക്ക് രോഗി എന്ന് പറയപ്പെടുന്നത് പ്രത്യേക ഇൻ്റർനാഷണൽ ഗൈഡ്ലൈൻസ് ഇല്ല, ഒരു പ്രത്യേക നമ്പറുകളുണ്ട്. ഇത് ബ്ലഡ് ഷുഗറിൻ്റെ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്,

0: മാത്രം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക. 10 മണിക്കൂർ മുതൽ 14 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കണം, അതിനാൽ നോൺബായിരിക്കണം. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അത് 125 മേലെ പോയാൽ ഡയബറ്റീസ് എന്നൊരു ഡയഗ്നോസ് വരും. ഇത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ ഫാസ്റ്റിംഗ് ചില സമയങ്ങളിൽ ചിലവർക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാം, പക്ഷേ റാൻഡം നോർമൽ ആവാം. അതിനാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ മുതൽ 2 മണിക്കൂർ ടെസ്റ്റ് ചെയ്താൽ അവർക്ക് 200 താഴെ ആവാം. അപ്പോൾ അത് റാൻഡം ബ്ലഡ് ഷുഗർ താഴെ, അതൊരു കാറ്റഗറി ഓഫ് ഡയബറ്റീസ് ആണ്. പക്ഷേ സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡൽ PPBS, പോസ്റ്റ് പ്രാൻഡൽ, അത് ഭക്ഷണത്തിൻ്റെ 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഇടയിൽ ചെക്ക് ചെയ്യുന്ന പോസ്റ്റ് പ്രാൻഡൽ. മൂന്നാമത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചികിത്സ തുടങ്ങി കഴിഞ്ഞിട്ട് ശേഷം HbA1c ടെസ്റ്റ് ഉണ്ട്. ഇത് പ്രത്യേകം നമ്മൾ ചികിത്സ ഫലിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടും, നമ്മൾ ഒരു രോഗി ചിലപ്പോൾ മരുന്ന് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ അതിൻ്റെ ചികിത്സ ദേഹത്ത് ഫലിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടും HbA1c അസൈലേറ്റഡ് ഹെമോഗ്ലോബിൻ. ഇത് നമ്മൾ 3 മാസത്തിൻ്റെ ഷുഗറിൻ്റെ അളവാണ്, ഒരു ആവറേജ് 3 മാസത്തെ ഷുഗറിൻ്റെ അളവിനാണ് HbA1c എന്ന് പറയുന്നത്. ഇത് 3 അങ്ങനെ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത്.
1: അതുപോലെ തന്നെ ഈ ഷുഗർ വന്ന ഒരാൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഷുഗർ വരണോ ഇല്ലോ നമുക്കറിയില്ല, എന്നാൽ സാധാരണ ഒരു മനുഷ്യന് ഷുഗർ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ?
0: നമ്മൾ ഈ പ്രസൻറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ എല്ലാം ഒരു ഇലക്ട്രോണിക് ജീവിതമാണ് നമ്മളത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്നില്ല, കാറിൽ കയറുന്ന പോകുന്നു, നടത്തം കുറഞ്ഞു. രണ്ടാമത് എല്ലാം ഒരു മൊബൈൽ ടച്ച്. ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് കൈകൂടെ നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ബോഡി അടക്കം മെറ്റബോളിസം നടക്കുന്നത് നമ്മളിപ്പോൾ എത്ര കഴിക്കുന്നോ അതിനത്ര നമ്മൾ ബേൺ ഔട്ട് ചെയ്യണം, നമ്മൾ ആ ബോഡിയിൽ നിന്ന് പുറത്ത് ഇറങ്ങണം. അപ്പോൾ ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ യൂത്തിനാണ് ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ഒരു വിഷയം. എന്താ വെച്ചാൽ ഇന്ന് കാലത്ത് നമ്മൾ വളരെയധികം ഈ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം, വളരെ വ്യായാമം വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇൻസിഡൻസ് WHO പറയുന്നത് 2050 ഏകദേശം 1 in 3 ഡയബറ്റീസ് ആയിരിക്കും എന്നാണ് വേൾഡ്. അതാണ് അവരെ ഒരു ഫ്യൂച്ചർ അവർ പറയുന്നത്, ബിക്കോസ് ഓഫ് ദി പ്രസൻറ്റ് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? വ്യായാമം, ഏറ്റവും ആദ്യം വ്യായാമം. വ്യായാമം എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്താൽ ഒത്തിരി ഡയബറ്റീസ് വരാതിരിക്കാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ ജീവിത രീതിയിൽ പരീക്ഷണം ചെയ്താൽ ഒത്തിരി ഡയബറ്റീസ് കുറഞ്ഞ് കിട്ടും. രണ്ടാമത് നമ്മൾ കാണുന്നത് ഭക്ഷണരീതി. ഭക്ഷണരീതി അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, ഇന്നിപ്പോൾ ഇന്ന് കാലത്ത് എല്ലാവർക്കും കാശ് കൂടി, ലക്ഷറി ലൈഫ് സ്റ്റൈലായി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒത്തിരി കൂടിപ്പോയി, അതും റിച്ച് ഫുഡ്, ഫൈൻ ഫുഡ്, ഷുഗർ കൂടിയതും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളാണ്, പെപ്സി ഇങ്ങനെ ഫാസ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇത് ഏറ്റവും ഒരു ജീവിതത്തിന് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഭക്ഷണം. പ്രസൻറ്റ് എല്ലാവരും പോയി ഫാസ്റ്റ് ഫുഡ്, അമേരിക്കൻ ഫാസ്റ്റ് ഫുഡിലാണ് എല്ലാവരും ഇപ്പോൾ ഭക്ഷണം, എല്ലാവർക്കും താല്പര്യം. ഇതൊരു ഇമ്പോർട്ടൻ്റ്, നമ്മൾ എല്ലാ നമ്മൾ മക്കൾക്ക് ഏതായാലും നമ്മൾ ഇതൊരു ഈ ഒരു സൂചന കൊടുക്കണം, എല്ലാ ഫ്യൂച്ചർ ജനറേഷൻ സൂചന കൊടുക്കണം. എല്ലാവരും ഇത് ഷുഗറും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷർ എല്ലാം കൂടുന്നൊരു കാര്യമാണ് ഈ ഭക്ഷണരീതി. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റായി വെച്ചാൽ നമ്മൾ ഷുഗർ ഒത്തിരി വരാതിരിക്കാനും ഉള്ളവർ ഷുഗർ കുറക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്.
1: അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനുഷ്യ ജീവിതത്തിൽ വ്യായാമത്തിന് കൂടി പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഈ ഡയബറ്റീസ് അഥവാ ഷുഗർ എന്ന അസുഖം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ ഭക്ഷണരീതിയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, ഈ മധുരം കഴിക്കുന്നവർക്കാണോ കൂടുതൽ ഷുഗർ, മധുരം കൂടുതൽ കഴിക്കുന്നവർക്കാണോ ഷുഗർ വരാൻ സാധ്യത ഭക്ഷണരീതിയിൽ വെച്ചിട്ടല്ല, ഏതുതരം ഭക്ഷണത്തിലും ഒരു എക്സ്ട്രാ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാലാണോ ഷുഗർ വരാൻ സാധ്യതയുള്ളത്?
0: പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിലവർ ഒത്തിരി വണ്ണുള്ളവരുണ്ടാവും, ഒത്തിരി വണ്ണുള്ളവർ ഷുഗർ ഉണ്ടാവണമെന്നില്ല. ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ആണ് ഒരു ചില ഒരു എല്ലാ ജനങ്ങൾക്കും ഇതുണ്ടാവണമെന്നില്ല, ഇതേ ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷേ കൂടുതൽ നമ്മൾ കാണുന്നത് ഇക്കാലത്ത് എല്ലാ നമ്മൾ വ്യായാമം കുറഞ്ഞ് ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നിടത്തോളം നമ്മുടെ ജനങ്ങൾക്ക് ഇക്കാലത്ത് ഡയബറ്റീസിൻ്റെ റിസ്ക് കൂടി
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ ബീഫോ ഫ്രൈ ഐറ്റങ്ങൾ കൂടുതൽ കഴിക്കുന്നു, ഷുഗർ സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സൗദി അറേബ്യയിൽ തന്നെ പ്രത്യേകിച്ച് കാണുന്നിടത്തോളം എക്സ്പാട്രിയേറ്റ്സ്, പ്രവാസികൾ

0: കൂടുതൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് പെപ്സി, ഈ കപ്സ, ഈ ഫാസ്റ്റ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. ഇങ്ങനത്തെ അവരെ നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടുതൽ കാണുന്നു. ഇവർ കുറച്ച് വർഷങ്ങളുണ്ട് ഡയബറ്റീസ് തുടക്കം തുടങ്ങി. ഇവരെ ഈ ഭക്ഷണ രീതിയിൽ ശീലം പരിശീലനം ചെയ്താൽ, ജീവിതത്തിൽ പരിശീലനം ചെയ്താൽ, പിന്നെ ജീവിത ശൈലികൾ മാറ്റിയാൽ ഇവരെ ഷുഗർ കുറയുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പറ്റും, പ്രത്യേകിച്ച് പ്രവാസികളുടെ. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇൻ ഷോർട്ട്, എല്ലാ ഫാസ്റ്റ് ഫുഡും, എല്ലാ ഈ കൊഴുപ്പുള്ള ഭക്ഷണം, ഈ പെപ്സി, ഈ ഫിസി ഡ്രിങ്ക്സ്, ഇതെല്ലാം ദേഹത്തിന് അപകടമാണ്.
1: ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്ന് പറയുന്നത്, നാം ഇന്ന് ആകത്തുക ചർച്ച ചെയ്തിരിക്കുന്നത്, പ്രമേഹ രോഗം പാരമ്പര്യമായിട്ട് വരുന്നത് 10-15% ഉണ്ടെങ്കിലും അതിൽ ബാക്കി കിടക്കുന്ന 85% പ്രമേഹ രോഗം ഒരു മനുഷ്യരത്തിൽ വരുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള അപാകതകൾ കൊണ്ട് മാത്രമാണ്. നാം ശ്രദ്ധിക്കേണ്ടുന്നത്, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ജീവിത രീതിയിൽ കൂടുതലും വ്യായാമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ മിക്കവാറും പള്ളികൾ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും നടക്കാൻ സാധ്യമാകുന്നിടത്തെല്ലാം നാം നടന്നുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഒരുവിധം ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ബാക്കിയെല്ലാം തന്നെ പടച്ചവൻ്റെ വക്കലാണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ നാം എല്ലാവരും, പ്രത്യേകിച്ചിട്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രവാസികളായ ആളുകൾ എല്ലാവരും തന്നെ കൂടുതലായിട്ടും, പ്രത്യേകിച്ചിട്ട് ബാച്ചിലേഴ്സ് ആണെങ്കിൽ അധികം ആളുകളും ചെയ്യുന്നത് ഹോട്ടൽ ഫുഡാണ്. അപ്പോൾ ഹോട്ടൽ ഫുഡിൽ നിന്നും വരുന്ന ഒരു വ്യതിയാനം, അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും കൂടിയും ഈ ഡയബറ്റീസ് അഥവാ ഷുഗർ എന്നത് നമ്മുടെ ശരീരത്തിൽ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണ രീതിയിലും അതുപോലെ ജീവിത രീതിയിലും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഡോക്ടർ, അവസാനമായിട്ടൊരു ചോദ്യം, ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
0: പ്രമേഹം നമ്മൾ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസിന് ഒറ്റ ചികിത്സ ഇൻസുലിൻ. പിന്നെ ഇന്ന് കാലത്ത് പ്രത്യേകിച്ചും സയൻസ് അഡ്വാൻസ് സയൻസ് പല ചികിത്സകൾ വരുന്നുണ്ട്. പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റും പലതും, ജനറ്റിക് തെറപ്പി. നമ്മളിന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിലാണ് നമ്മൾക്ക് കൂടുതൽ പ്രാധാന്യം. എന്താ വെച്ചാൽ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നമ്മുടെ ഫസ്റ്റ് ഗൈഡ് ലൈൻ, ഇൻ്റർനാഷണൽ ഗൈഡ് മെഡിക്കൽ ഗൈഡ് ലൈൻസിൽ ഏറ്റവും ആദ്യത്തെ ചികിത്സ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ജീവിതത്തിൽ ജീവിത പരിശീലനം, ജീവിതശൈലി മാറ്റങ്ങൾ, ഇതാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സ. ഒരു രോഗിക്ക് ഷുഗർ വന്നു പറഞ്ഞാൽ അതിന് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൽ അവർ ജീവിതശൈലി മാറ്റി, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, വ്യായാമങ്ങൾ കൂടി, ഇതുകൊണ്ട് നമ്മൾ കൂടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും.
1: തീർച്ചയായിട്ടും.
0: ദർ ഈസ് എ സ്മോൾ സേയിങ്, നമ്മളൊരു ഒരു വാക്ക് ഇൻ ഇംഗ്ലീഷിൽ, യു ഷുഡ് കൺട്രോൾ ദ ഷുഗർ, ഷുഗർ ഷുഡ് നോട്ട് കൺട്രോൾ യു. അതാണ് നമ്മൾ അതിൻ്റെ ഒരു മോട്ടോ വേണ്ടത്. ഇന്ന് നമ്മുടെ ഈ ആഹാര പ്രതിരോധം നമ്മൾ മാറ്റേണ്ടി വരണം. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, ഈ പെപ്സി, ഈ ഡ്രിങ്ക്സ് ഒത്തിരി കുറക്കേണ്ടതാണ് നമ്മളൊരു ഇന്നത്തെ മെസ്സേജ്. ഇതാണ് ആദ്യത്തെ ചികിത്സ, ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാം നമ്മളൊരു ഗുളിക ഉണ്ട്, ഇൻസുലിൻ ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിന്നിലല്ല പോകേണ്ടത്.
1: അതെ അതെ.
0: നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാതെ, നമ്മൾ ഈ ജീവിതശൈലി മാറ്റില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആദ്യത്തെ പ്രാധാന്യം ജീവിതശൈലി മാറ്റങ്ങൾ. വ്യായാമം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് എല്ലാ ദിവസവും എല്ലാവരും, ഷുഗർ വന്നവർ, ഷുഗർ വന്നില്ലെങ്കിലും. ഷുഗർ വന്നാൽ പ്രത്യേകിച്ചും 20 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും.
1: തീർച്ചയായിട്ടും.
0: ഒരു ഫാസ്റ്റായി നടക്കുന്നവർ, അതൊരു ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. രണ്ടാമത് ഡയറക്റ്റ് ഷുഗർ, അതായത് ചായയിൽ പഞ്ചസാര ഇടുന്നത്, അല്ലെ ഈ സ്വീറ്റ്സ് കഴിക്കുന്നത്, നെയ്യ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഷുഗർ കൂട്ടിപ്പോകും. മൂന്നാമത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഡ്രിങ്ക്സ്, ഈ പെപ്സി, പിന്നെ കള്ള് കുടിക്കുന്നവർ കള്ള് കുടി, ഇതെല്ലാം ഷുഗർ കൂട്ടും. പിന്നെ നമ്മുടെ അടുത്ത ചികിത്സ വരുന്നത്, ഗുളിക ആവാം, ഇൻസുലിൻ ആവാം.
1: തീർച്ചയായിട്ടും.
0: ഇത് ഓരോ വ്യക്തിക്കും അവരവരുടെ ഡയബറ്റീസിൻ്റെ സ്റ്റേജും അവരവരുടെ ലെവൽ ഓഫ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയും, അവയവങ്ങൾ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചികിത്സിക്കുന്നത്. പക്ഷേ ഏറ്റവും ആദ്യ ചികിത്സ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഗുളിക തുടങ്ങും. സാധാരണ ഒരു മെറ്റ്ഫോർമിൻ എന്നാണ് ഗുളിക തുടങ്ങുന്നത്. രണ്ടാമത് ഇത് ചെയ്യുന്നത് വേറെ സിമ്പിൾ ഗുളികകൾ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇൻസുലിൻ, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഒരു പ്രത്യേകിച്ച് വ്യത്യസ്തമായ ചികിത്സകൾ ഇന്ന് കാലത്ത് നമുക്കുള്ളത്.
1: വളരെ നന്ദി ഡോക്ടർ. ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പങ്ക്തി ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഓക്കെ, മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് പ്രമേഹത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഡോക്ടർ മുഹമ്മദ് കോയ ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ പീസ് റേഡിയോ വൈബ്സ് തുടരുകയാണ്.
3: സത്യവിശ്വാസിയായതിന് അള്ളാഹുവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ നമ്മളെ പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ കൃപ ലഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അമത്തു വമാ അമദതു വമാ അലിംതു വമാ ജഹിൽതു. അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അമദതു വമാ അലിംതു വമാ ജഹിൽതു. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണിത്. ഇതിൻ്റെ അർത്ഥം: അള്ളാഹുവെ, ഞാൻ രഹസ്യമായും പരസ്യമായും പിഴവ് സംഭവിച്ചും തെറ്റുപറ്റിയും മനഃപൂർവവും അറിഞ്ഞുകൊണ്ടും അറിവില്ലാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അമദതു വമാ അലിംതു വമാ ജഹിൽതു. അല്ലാഹുമ്മ, അല്ലാഹുമ്മ, അല്ലാഹുമ്മ ഗഫിർ ലീ, അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു, അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു, അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഅലൻതു വമാ അഅലൻതു അഅലൻതു. അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു. അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു വമാ അഖ്തഅതു വമാ അഖ്തഅതു വമാ അഖ്തഅതു വമാ അമദതു വമാ അഖ്തഅതു വമാ അമദതു വമാ അമദതു. اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما عمدت وما اخطأت وما عمدت وما اخطأت وما اخطأت وما عمدت وما عمدت عمدت وما علمت وما جهلت وما علمت وما جهلت وما علمت وما جهلت وما علمت وما علمت وما علمت وما جهلت وما جهلت وما اخطأت وما عمدت وما اخطأت وما عمدت وما علمت وما جهلت وما علمت وما جهلت. اللهم اغفر لي ما اسررت اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما عمدت. اللهم اغفر لي ما اسررت وما اعلنت. اللهم اغفر لي ما اسررت وما اعلنت وما اخطأت وما عمدت وما علمت وما جهلت. ഈയൊരു പ്രാർത്ഥന നാം മനപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നേർമാർഗം ലഭിച്ചതിന് ശേഷം അള്ളാഹു അവൻ്റെ കൃപ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. അസ്സലാം സാറേ, അപ്പോൾ സത്യവിശ്വാസി ആയതിനുള്ള പ്രാർത്ഥന അല്ലേ, അള്ളാഹുവിന്റെ കൃപ ലഭിക്കാനുള്ള പ്രാർത്ഥന.
3: നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥന്റെ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും എണ്ണിച്ചുട്ടപ്പം പോലെ ഒന്നോ രണ്ടോ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥന,
2: എല്ലാ വിഷയത്തിലുണ്ട് പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം അത് തുടരുകയാണ് മാഷാല്ലാ. അപ്പോൾ നമ്മൾ കേട്ടത് അള്ളാഹുവിന്റെ സത്യവിശ്വാസിയായതിന് അള്ളാഹുവിന്റെ കൃപ ലഭിക്കാനുള്ള

0: ഇനി പൂമരത്തണലിൽ
1: യെസ് കുട്ടികളുടെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. സ്നേഹനിധികളായ ഉമ്മയും മകനും പങ്കെടുക്കുന്നവരൊക്കെ ആയിഷ നർമിൻ,
0: ഫാത്തിമ നൂറ ജന്ന.
1: ഇന്നത്തെ ഉസ്താദ് ആരാണ്?
0: നമ്മുടെ തൗഫീഖ് അസ്ലം.
1: തൗഫീഖ് ഉസ്താദാണ് ഇന്ന് ആയിഷയും ഫാത്തിമയും ജന്നയും കൂടിയിട്ടുള്ളത് ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ ഈസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളിന്ന് ഇൻഷാല്ലാ പൂമരത്തണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അറിയുന്ന പ്രോഗ്രാമാണ്. കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് എന്ത്? പൂമരത്തണൽ അല്ലേ. ആ പേര് പോലെ തന്നെ ഒരു മരത്തിൻ്റെ തണലിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കഥ പറയുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം, അതുപോലെയുള്ളൊരു പിന്നെ അവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലേ. ഇൻഷാ നമ്മൾ ഈ ഒരു പുതിയൊരു എപ്പിസോഡിൽ, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ കേട്ടിട്ടുണ്ടായിരുന്നോ അല്ലേ, ഒരുപാട് മര്യാദ പഠിച്ചിരുന്നു അല്ലേ. മര്യാദകൾ, പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറേ കാര്യം പഠിച്ചിരുന്നു. ഇൻഷാ ഇന്ന് നമ്മൾ പിന്നെ കഥകളാണ്. എല്ലാവർക്കും ഇഷ്ട കഥ അല്ലേ? കഥ കേൾക്കുക എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ. ചെറുപ്പത്തിലൊക്കെ ഉമ്മമാരെന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കുമ്പം കഥ പറഞ്ഞിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഇൻഷാ ഓരോ എപ്പിസോഡ് നമുക്ക് ഓരോ കഥകൾ പറഞ്ഞ് അതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഒക്കെ ഇൻഷാ അല്ലാ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം അല്ലേ. നമുക്ക് പരിചയപ്പെടുത്തണ്ട എല്ലാവരും, പരിചയപ്പെടുത്തണ്ടേ? ഓക്കെ, അങ്ങനെ പരിചയപ്പെടുത്തിക്കാം ആദ്യം.
3: ഞാൻ ഫാത്തിമ നൂറാണ്, ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്.
2: സ്കൂളിന്റെ പേര്?
3: നോബിൾ പബ്ലിക് സ്കൂൾ.
2: നോബിൾ പബ്ലിക് സ്കൂൾ
3: മഞ്ചേരി.
2: മഞ്ചേരി. ഓക്കെ.
4: എന്റെ പേര് ആയിഷ നർമി.
2: ബാക്കി വീട്?
4: വണ്ടൂര്.
2: വണ്ടൂര്. എത്ര ദിവസം പഠിക്കുന്നത്?
4: സ്കൈത്രിയില്.
2: ഓക്കെ.
5: എന്റെ പേര് ജന്ന മറിയം, ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്നത്. ഞാൻ നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി.
2: രണ്ടാളൊരു സ്കൂളിൽ തന്നെയാണല്ലേ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സാണ് അല്ലേ? ഇഞ്ചി ഫ്രണ്ട്സല്ലേ അവളെ അല്ലേ? എങ്ങനെയാണ് ഫ്രണ്ട്സായത്? ഇവിടെ വന്നിട്ടാ അല്ലേ? പിസോഡിക്ക് വന്നിട്ടല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ ഇന്നത്തെ ഒരു 1ാമത്തെ കഥയിലേക്ക് പോവാം അല്ലേ. എല്ലാവരും ഈ ഒരു പുതിയ എപ്പിസോഡ് കഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക അല്ലേ, കഥ കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക. അപ്പം ഇൻഷാല്ലാ നമ്മൾ ഒരു കഥയിലേക്ക് പോവുകയാണ്. കഥ പറഞ്ഞ ഞാനല്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണ് എന്ത് ചെയ്യണത്, കൂട്ടുകാരുടെ കഥ പറയണത് ഇൻഷാല്ലാ. ആരാ 1ാമത്തെ കഥ പറയണേ? ഇത് പറയും അല്ലേ. ഓക്കെ, എന്താണ് കഥ?
3: അത് നമ്മള് ഫുഡ് കഴിക്കുമ്പോ എല്ലാവരും കൂടി ഇരിക്കണം, പിന്നെ മാതാപിതാക്കളെ നല്ലോണം സ്നേഹിക്കണം, അതാണിത് ഈ കഥയിൽ പറയണത്.
2: ഓക്കെ, എന്താണ് കഥന്റെ രൂപം, ആരെ കുറിച്ചാണ് പറയണത്?
3: ഇതില്
2: അലിബ്നു ഹുസൈൻ അല്ലേ. അലിബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നൊരു പണ്ഡിതനാണ്, ഒരു താബി പണ്ഡിതനാണ് അല്ലേ. ആ
3: അലിബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ താബിയ പണ്ഡിതനായിരുന്നു. ഇദ്ദേഹത്തിന് മാതാപിതാക്കളെ നല്ല ഇഷ്ടവും ഇദ്ദേഹം മാതാപിതാക്കളെ നല്ല ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അക്കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കൂടി ഇരുന്നിട്ടാണ്.
2: ഒരുമിച്ച് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുള്ളത്.
3: പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉമ്മയോടൊപ്പം കൂടി ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോ ഇത് കേട്ട ജനങ്ങളെല്ലാരും ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാന് പറ്റാത്തത്?
2: മടി കാണിക്കുന്നു.
3: അപ്പോ ഇദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഒപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാരണം ഉമ്മക്ക് ഇഷ്ടമല്ല ഭക്ഷണ വിഭവങ്ങൾക്ക്. എന്റെ കയ്യ് അങ്ങോട്ട് ഉമ്മ എടുക്കാൻ നേരത്ത് ഞാൻ എടുക്കുമെന്നില്ല, ഭയം കൊണ്ടാണ് ഞാന് ഭക്ഷണം ഉമ്മാന്റെ ഒപ്പം കഴിക്കാൻ മടിക്കുന്നത്.
2: ഇതാണ് കഥ അല്ലേ. എങ്ങനുണ്ട് കഥ അല്ലേ? ഇപ്പറല്ലേ, എന്താ മനസ്സിലാക്കണ്ടേ? നമ്മള് ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ സ്വർഗാണ് അല്ലേ അല്ലേ. കാരണം ഉമ്മാനെ ഇഷ്ടപ്പെട്ടാല് ഉമ്മ നമ്മെ തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളൂ, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുള്ളൂ. പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളൂ, നമുക്ക് സ്വർഗം
4: നമുക്ക് സ്വർഗം കിട്ടുള്ളൂ.
2: അപ്പൊ ഇവിടെ ആരെ കുറിച്ചാ പറഞ്ഞത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലേ. അപ്പം ശരിക്കും നമ്മള് നമ്മുടെ മനഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യല്ല സാധാരണ എന്താ ചെയ്യ എല്ലാരും മനഷ്ടപ്പെട്ടാല്? എപ്പോഴും മന കൂടെ ഉണ്ടാവും അല്ലേ, മന കൂടെ ഉണ്ടാവൂലേ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? മന കൂടെ ഇരുന്നില്ല അല്ലേ. ഉമ്മാനെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും? ഉമ്മാനോട് അഷ്ണയക്കായിരിക്കും, ഉമ്മാനോടെ കടന്നുറങ്ങും അല്ലേ, ഉമ്മാനോട് യാത്ര ചെയ്യൊക്കെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? ഉമ്മാന കൂടെ ഇരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്?
5: ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ എടുക്കുന്നു.
2: അത് ഉമ്മാവോടുള്ള സ്നേഹം തന്നെയല്ലേ അല്ലേ. അയാളുടെ മനസ്സിൽ ഒരു പ്രയാസം എന്താണ്? ഉമ്മ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ടാവും അല്ലേ, ബീഫ് ഉണ്ടാവും, മീൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഉമ്മ എടുക്കാൻ കരുതിയത് ഞാൻ എടുക്കോന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യണത്? മന കൂടെ അത്രത്തോളം മന അലീബിന് ഹുസൈലാവും സ്നേഹിച്ചു എന്നുള്ളതാണ് മനസ്സിലായല്ലോ. ഇതാണ് ഈ കഥയിലെ ഒരു ഗുണപാഠം എന്നുള്ളത് അല്ലേ. രണ്ടു മൂന്ന് കാര്യത്തിൽ പറയണ്ട. ഒന്നെന്താണ്? ഒന്ന്, നമ്മള് ഭക്ഷണം കഴിക്കേണ്ട എങ്ങനെയാണ്?
5: ഒരുമിച്ച്
2: അല്ലേ. നിങ്ങളെ വീട്ടിനെ
5: കഴിക്കല്?
2: ഒരുമിച്ച് കഴിക്കല്. ആ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ സന്തോഷം വേറെയാണ് അല്ലേ, ആ ഒരു രസം വേറെ. എല്ലാവരും ഒപ്പം ഭക്ഷണം കഴിക്കുന്നുള്ളു അല്ല. അപ്പോൾ ഈ ജന്റെ വീട്ടില് ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കുക, ഉമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഉപ്പ വാഴ ഭക്ഷണം കഴിക്കുക, അതൊരുന്നല്ല രസം ഉണ്ടാവൂല അല്ലേ. അതും രസം ഉണ്ടാവില്ല, ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം രസം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ ഈ കഥയിൽ പഠിക്കാനുള്ള വിഷയം. അദ്ദേഹം അത്രത്തോളം ഉമ്മാനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആൾക്കാര് മനസ്സിലാക്കിയെന്ത്? ഇദ്ദേഹം ഉമ്മാനെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, പക്ഷെ ഉമ്മാനെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മള് ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരു ചെറിയ കഥ അല്ലേ, ഒരു ഒരു സംഭവമാണത്. ഇത് കഥ സാധാരണ നമ്മള് കഥ പുസ്തകങ്ങൾ വായിക്കണ പോലെയാണോ? അല്ല, അതെന്താണ്? ഇത് നടന്ന സംഭവങ്ങളാണ് അല്ലേ. നബിമാരെ കഥകൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ സുഹാബികളത് ഉണ്ടാവും. ഈ താബി പണ്ഡിതന്റെ കഥ നടന്ന സംഭവമാണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗുണപാഠമുള്ള കഥയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഈ ഒരു കഥയിൽ നമ്മുടെ കൂട്ടുകാർക്ക് നൽകി ഈ ഒരു പാഠം എന്താണ് പറഞ്ഞത്? ഒന്ന് ചുരുക്കി പറഞ്ഞു നോക്കാം നമുക്ക്. എന്താണ്?
5: മാതാപിതാക്കളോടുള്ള സ്നേഹം.
2: ആ ഒന്ന്, മാതാപിതാക്കളോടുള്ള സ്നേഹം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഒരുമിച്ചിരുന്ന്
5: ഭക്ഷണം
2: കഴിക്കല് അല്ലേ. ഇത് രണ്ടെന്താണ്? ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ മാതാപിതാക്കളോടുള്ള ഒരു ഇഷ്ടമാണ് അല്ലേ. ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുള്ളത് തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഈ സംഭവം നടന്നത് എന്താണ്? അദ്ദേഹത്തിന് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടെ
5: ഭക്ഷണം
2: കഴിക്കാതിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കഥയിലേക്ക് പോവാം അല്ലേ. ഒക്കെ ചെറിയ ചെറിയ കഥകളാണ്. അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഗുണപാഠം നമ്മളെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം ഇൻഷാല്ലാ. അടുത്താരാ പറയണത്? അർമിനാണോ? ജന്ന അല്ലേ ഇവര്. ഓക്കെ ഇൻഷാല്ലാ. എന്താണ് കഥ?
5: യുദ്ധഭൂമിയിൽ നടന്നൊരു കഥയാണ്.
2: ആ യുദ്ധഭൂമി നടന്ന ഒരു സംഭവമാണ്. ഓക്കെ.
5: ഒരു ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധം ഒരു കാഴ്ച സ്വഹാബത്ത് കണ്ടു. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ കാണാതായി. ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്.
2: യുദ്ധഭൂമിയിൽ കാണാതായി അല്ലേ.
5: ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്. ഉമ്മ കുഞ്ഞിനെ കണ്ട സമയത്ത് ഉമ്മ കുഞ്ഞിനെ പെട്ടെന്നെടുത്ത്. അപ്പോ നബി ചോദിച്ചു, സ്വഹാബത്തെ, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലോട്ട് ഇടുമോ എന്ന്. അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു ഇതുപോലെയാണ് നമ്മളെയും
2: തീയിലേക്ക് ഇടുക വെച്ചപ്പോ എന്താ പറഞ്ഞത്?
5: ഇല്ല,
2: ഒരിക്കലും
5: ഇടൂല. അപ്പോ അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു.
2: അള്ളാഹ്ക്ക് അത് അതിനേക്കാൾ എന്തുണ്ടാവും? നമ്മോട്
5: സ്നേഹമുണ്ട്,
2: സ്നേഹം ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പൊ ഇതില് അള്ളാഹിന്റെ ഒരു കാരുണ്യം അല്ലേ. അതോടൊപ്പം തന്നെ ഉമ്മാന്റെ ആ ഒരു കുട്ടിയോടുള്ള ഇഷ്ടം അല്ലേ. ഇതിലെന്താ മനസ്സിലാണ്, നമുക്ക് ഒരു യുദ്ധഭൂമിയിൽ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ കാണാതാകാണ്. അപ്പൊ സ്വാഭാവികം എന്ത് വിചാരിക്കും, കുട്ടി യുദ്ധത്തില് മരിച്ചുപോയി കരുതിയിട്ടുണ്ടാവും. അപ്പൊ ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി എന്ത് ചെയ്യാണ്, കുട്ടിനെ തെരയാണ്. ഒരു എന്താണ്, ഉമ്മാക്ക് പ്രായമുണ്ട് അല്ലെ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉമ്മ എന്ത് ചെയ്യാണ്, ഓടി നടന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞു നോക്കും. പെട്ടെന്ന് കാണുമ്പോ എന്താണ് എക്സ്പ്രഷൻ ഉണ്ടാകുക,
3: നല്ല സന്തോഷം.
2: ആ സന്തോഷം മാത്രല്ല, എന്ത് ചെയ്യും പിന്നെ, കരയും ചെയ്യും. എന്താ കരയുന്നത്,
3: സന്തോഷം.
2: ആ സന്തോഷം കൊണ്ട് കരയും ചെയ്യും. കിട്ടിയ മാത്രല്ല, കെട്ടി പിടിച്ച് എന്ത് ചെയ്യും, വാരെടുത്ത് ഉമ്മ വെക്കുകയോ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോഴാണ് നബി ചോദിച്ചത് എന്ത്, സ്വഹാബത്തിനോട്, ആ ഉമ്മ ആ സമയത്ത് ആ കുട്ടിനെ എടുത്തുകണ്ട് തീയിലേക്ക് കയറിയോന്ന് ചോദിച്ചു. ഒരിക്കലും തീയില കയറിയോ, കാരണം കുട്ടിയെ നഷ്ടപ്പെട്ട ആ വേദനയിലാണ് ഉമ്മ മുമ്പുണ്ടായിരുന്നത് അല്ലേ. ഭാത്രത്തോളം ആ കുട്ടിനെ ഇഷ്ടമാണ് അമ്മക്ക്. പക്ഷെ ആ പെട്ടെന്ന് കിട്ടിയപ്പോ എന്ത് ചെയ്ത്, കുട്ടിനെ കിട്ടിയ സന്തോഷത്തിലായി. അപ്പളാ ചോദിച്ചത് എന്ത്, ആ കുട്ടിനെന്ത് ചെയ്യോ, ഒരു തീയിലേക്ക് കയറിയോ എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ചെയ്യൂല. അപ്പൊ നബി എന്ത് ചെയ്യാണ്, നബി അവിടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം കൊണ്ടുവരികയാണ് അല്ലെ. എന്താ പറഞ്ഞത്, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള കാരുണ്യം സ്നേഹം ഉണ്ട് അല്ലെ, അതിനേക്കാൾ എത്രയോ ഉണ്ട് ആർക്ക്,
3: അള്ളാഹു
2: ആരോട്,
3: നമ്മളോട്,
2: നമ്മോടുണ്ട് അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളഹാനോട് എന്ത് ചെയ്യണം, അള്ളഹാനോട് അള്ളഹാനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കുക, അതാണ് ആ അള്ളാഹു അനുസരിക്കുക അല്ലെ. എങ്ങനെ അള്ളാഹ് അനുസരിക്കൽ, എങ്ങനെയാ, പിന്നെ കഴിഞ്ഞോ,
3: അള്ളാഹിനോട്
2: പ്രാർത്ഥിക്കണം,
3: മാതാപിതാക്കളോട് നന്നായി പെരുമാറണം.
2: ആ പെരുമാറണം. പിന്നെ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനുള്ള വേറെ എന്താ, പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട് ആർക്ക് ഓർമ്മ ഉള്ളത്, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. രാവിലെ എണീക്കുമ്പോഴല്ല, അത് കാറ് സ്വഭാവം രാവിലെ. അതുണ്ട് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ, അതാ തൃപ്തി കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. റളിയത്തു അള്ളാനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റളിയത്തു അല്ലെ. ഇത് അള്ളാന്റെ ഇഷ്ടം കിട്ടാനൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അള്ളാന്റെ ഇഷ്ടം കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്ത്, അതുപോലെ ഉമ്മാന്റെ ഇഷ്ടം കിട്ടാനുള്ള, ഉമ്മ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഉമ്മ തെറ്റായ കാര്യം ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഉമ്മ ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങള് ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് ഇഷ്ടം ഉണ്ടാവും, ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവും. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യും ചെയ്യരുത് കേട്ടല്ലോ. എങ്കിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, അള്ളാഹിന്റെ
3: സ്നേഹം
2: നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നിന്നാണ് അത്രത്തോളം ഒരു ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയോടുള്ള ഇഷ്ടത്തെക്കാൾ എത്രയോ ഇഷ്ടം ആർക്ക്, അള്ളാഹ്ക്ക് നമ്മോട്. പക്ഷെ ആ ഇഷ്ടം ഉണ്ടാകാൻ എന്ത് ചെയ്യണം, അനുസരിക്കന്നെ ചെയ്യണം. ഇതാണ് നമ്മൾ ഈ കഥയിൽ പിന്നെ പഠിക്കുന്നത് അല്ലെ. ഇത് യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്, നടന്ന ഒരു സംഭവമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണത്, ഒരു കഥാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് കഥ പറഞ്ഞു നമ്മൾ അല്ലേ, രണ്ടും എന്തും ബന്ധപ്പെട്ടതാണ്, ഉമ്മയോടുള്ള സ്നേഹം അല്ലെ. ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ആ സംഭവം പറഞ്ഞു, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞു. ഇതിലെന്താണ്, ഇതില് ഈ മകന് ഉമ്മയോടുള്ള സ്നേഹം പറഞ്ഞത്, ഇതിലോ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള ഇഷ്ടം എത്ര ഉണ്ടെന്നുള്ളതും, അതിന്റെ കൂടെ എന്ത് ചെയ്ത് അള്ളാഹ് നമ്മോടുള്ള ഇഷ്ടം പറഞ്ഞല്ലേ. അത് കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്, നല്ല വസ്ത്രം ധരിക്കുക അല്ലേ, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ആർക്ക് ഇഷ്ടം, അള്ളാഹ് ആരെ ഇഷ്ടം കേട്ടുള്ളതാണ്, അള്ളാഹു
4: ഇഷ്ടപ്പെടും.
2: ആ ബിസ്മി ചൊല്ലി കൊണ്ട് അപ്പൊ അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കണം, അപ്പൊ അള്ളാഹ് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇൻഷാല്ലാ. അപ്പോ ഈ രണ്ട് കഥകളെ നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു ഇൻഷാല്ല. ഞാൻ അടുത്ത് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഇൻഷാല്ല. പ്രിയ കൂട്ടുകാരെ, തൽക്കാലം നമ്മൾ ഈ ഒരു എപ്പിസോഡോടെ അവസാനിപ്പിക്കുകയാണ്. കഥകൾ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കേട്ട് ഉഷാറായി പഠിച്ച് ഏതെങ്കിലും വേദിയിലൊക്കെ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഗുണപാഠമുള്ള കഥകളൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: മാഷാല്ലാ. അപ്പോ കുട്ടികളെ, പൂമരത്തണലിൽ കേട്ടല്ലോ തൗഫീഖ് ഉസ്താദിന്റെ കൂടെ സ്നേഹനിധികളായ ഉമ്മയും മകനും എന്ന വിഷയത്തിൽ ഈ പൂമരത്തണലിൽ പങ്കെടുത്തവർ ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം എന്നിവരായിരുന്നു. പൂമരത്തണൽ ഇവിടെ അവസാനിച്ചു. ഇനി നുറുങ്ങുകളാണ്.
1: സലാം സാറേ, കാഴ്ചപ്പാടുകൾ മാറണം. ആ വിഷയമാണ് ഇന്നത്തെ നുറുങ്ങുകളിലുള്ളത്. മാറണം നമ്മുടെ കാഴ്ചപ്പാട്. പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എഴുതിയിട്ടുള്ള, രചന നിർവഹിച്ചിട്ടുള്ള ഈ ലേഖനം ആണ് ശബ്ദാവിഷ്കാരത്തോട് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ നുറുങ്ങുകളിലേക്ക്.
6: മാറണം നമ്മുടെ കാഴ്ചപ്പാട്, രചന പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ചില മൊഴിമുത്തുകളാണ് താഴെ കൊടുക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഈ മനോഹരമായ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും മാഞ്ഞുപോകാൻ സാധ്യതയില്ല. നിന്റെ വേദനകൾ പങ്കിട്ടെടുക്കുന്ന ഒരു സ്നേഹിതനുമില്ല, നിന്റെ പ്രയാസങ്ങൾക്ക് ചുമൽ വെച്ചു തരുന്ന ഒരാത്മസുഹൃത്തുമില്ല, നിനക്ക് പകരം ഉറക്കമിളക്കുന്ന ഒരടുപ്പക്കാരനുമില്ല. നിന്നെ നീ തന്നെ ശ്രദ്ധിക്കുക, നിനക്ക് നീ തന്നെ കാവലിരിക്കുകയും നിന്നെ നീ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുക. ജീവിത ദുഃഖങ്ങൾക്കു പരിധിയിൽ കവിഞ്ഞ പരിഗണന കൊടുക്കരുത്. നീ തളരുമ്പോൾ ഊർജം പകർന്നുകൊടുത്ത് കരുത്തു വീണ്ടെടുക്കേണ്ടത് നീ തന്നെയാണ്. നീ പരാജയപ്പെടുമ്പോൾ നിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ് നിന്റെ തുണക്കെത്തുക. വീണുപോയെടുത്തുനിന്ന് ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള പ്രാപ്തി നിന്റെ കൈവശം തന്നെയാണുള്ളത്. നിന്റെ വില മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ തിരഞ്ഞു നടക്കരുത്. നിന്റെ വില നിന്റെ ഹൃദയത്തിൽ തന്നെ അന്വേഷിക്കുക. നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്നുവെങ്കിൽ നിന്റെ പ്രഭാവം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് എന്നർത്ഥം. നിന്നെക്കുറിച്ച് നന്നായി നിനക്കുതന്നെ അറിയാമെങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്നത് കാര്യമാക്കേണ്ട. ഇഹലോകത്തിലെ വിഭവസമാഹരണ ചിന്ത ചുമന്നു നടക്കരുത്. ഇഹലോകം അള്ളാഹുവിൻ്റേതാണ്. ആഹാരത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, അത് നൽകുന്നവൻ അള്ളാഹുവാണ്. ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട, അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താം എന്നതായിരിക്കട്ടെ നിന്റെ മനോവിചാരം. കാരണം നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ നിന്നെ അവൻ ഇഷ്ടപ്പെടും, മറ്റുള്ളവർ നിന്നെ ഇഷ്ടപ്പെടാൻ അവൻ അവസരമൊരുക്കും. ഐശ്വര്യവും സ്വയം പര്യാപ്തതയും അവനുണ്ടാക്കിത്തരും. നിന്റെ മനസ്സിനെ കരയിപ്പിച്ച ജീവിത ദുഃഖങ്ങളിൽ നിരാശപ്പെടരുത്. നീ പറയേണ്ടത്, അള്ളാഹുവേ, ഐഹികലോകത്തും പരലോകത്തും ഉത്തമമായതിനെ എനിക്ക് പകരം നൽകണമേ എന്നാണ്. സങ്കടങ്ങൾ ഒരു സാഷ്ടാംഗ പ്രണാമം കൊണ്ട് അപ്രത്യക്ഷമാകും, സന്തോഷം ഒരു പ്രാർത്ഥന കൊണ്ട് ഓടിയെത്തും. നീ ചെയ്ത ഒരു നന്മയും അള്ളാഹു മറക്കില്ല. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുത്തത് അവൻ ഓർക്കും. കണ്ണുനീർ പൊഴിക്കുന്ന നേത്രങ്ങൾ തുടച്ചുകൊടുത്ത് അവക്ക് ആനന്ദം പകരാനുള്ള നിന്റെ യത്നം അവൻ വിസ്മരിക്കില്ല. ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളെ ആധാരമാക്കി ജീവിതത്തെ മുന്നോട്ടു നയിക്കുക. നിനക്ക് നന്മ ചെയ്യുന്നവരെ നിനക്ക് കണ്ടെത്താനായില്ലെങ്കിലും മറ്റുള്ളവർക്ക് നീ നന്മ ചെയ്യുക, അവരുടെ സ്തുതിഗീതങ്ങൾക്ക് കാതോർക്കുവാനല്ല. നന്മ ചെയ്യുന്നവനെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതാണ് കാര്യം. ഉദാരമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. നിന്റെ ചുമലിൽ കെട്ടിവെക്കപ്പെട്ട ജീവിതഭാരങ്ങളെ അറുത്തുമാറ്റാൻ അത് നിന്നെ സഹായിക്കും. നിന്റെ ദാനങ്ങൾ കിട്ടുന്നവരെക്കാൾ നൽകുന്ന നീ തന്നെയാണ് അത്യാവശ്യമുള്ളവൻ എന്നറിയുക.
1: മാഷാല്ലാ, നമ്മൾ കേട്ടിട്ടുള്ളത് നുറുങ്ങുകൾ, മാറണം നമ്മുടെ കാഴ്ചപ്പാട് എന്ന പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി രചിച്ചിട്ടുള്ള, അതിൻ്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇനി ഏതാണ് പ്രോഗ്രാം?
0: അസ്മാഉൽ ഹുസ്ന, അൽ വക്കീൽ, അടിമകളെ ഏറ്റെടുത്തവൻ. സൃഷ്ടികൾക്ക് തങ്ങളുടെ പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങനെ തുടങ്ങി മുഴുവൻ നിമിഷങ്ങളിലും
1: താങ്ങേകുന്നവൻ അല്ലേ,
0: താങ്ങേകുന്നവൻ, ഏറ്റെടുക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന അൽ വക്കീൽ എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന.
1: യെസ്, മനിയമ്മൽ വക്കീൽ എല്ലാവരും പറയുന്നുണ്ടാകും. അതിന്റെ കൂടുതലായ ആഴങ്ങളിലേക്ക് പഠിക്കാനുള്ള അവസരമാണ് ഇൻഷാല്ലാ കേട്ടുവരാം.
0: അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
1: യെസ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ആ നാമങ്ങളെക്കുറിച്ച് പഠിക്കലും അത് കാണാതെ പഠിക്കലും ഇതൊക്കെയും സ്വർഗത്തിലേക്ക് പോകുന്ന എളുപ്പവഴിയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ നാമങ്ങളെ പഠിക്കാനും അതോടൊപ്പം ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും ഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള തേട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ വക്കീൽ എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു വക്കീലാണ്. നമ്മുടെ സംരക്ഷണമേറ്റുകൊണ്ട് അള്ളാഹു വക്കീലാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ഏറ്റുകൊണ്ട് അള്ളാഹു വക്കീലാണ്. നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് തുണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വക്കീലാണ്. നമ്മുടെ ഉപജീവനം അവൻ സംരക്ഷണം ഏറ്റെടുത്തതാണ്. നമ്മുടെ സംരക്ഷണം തന്നെയും അവൻ ഏറ്റെടുത്തവനാണ്. അതാണ് അൽ വക്കീൽ എന്ന് പറയുന്നത്. പടപ്പുകളുടെ സൃഷ്ടികളുടെ നിലനിൽപ്പ് ഏറ്റെടുത്തവനാണ് അള്ളാഹു. വക്കഫ ബില്ലാഹി വക്കീല. ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ മതിയാകുന്നവനാണ് വക്കീലായിക്കൊണ്ട്. കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായിക്കൊണ്ട് അവൻ മതിയാകുന്നവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നത്. അൽ വക്കീൽ എന്ന നാമം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറഞ്ഞത് വക്കഫ ബില്ലാഹി വക്കീല, അള്ളാഹു മതി ഒരു വിശ്വാസിക്ക് വക്കീലായിക്കൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ അള്ളാഹു മതി, ഒരാളുടെയും ആവശ്യമില്ല. അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകും, അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും, അവൻ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പേടിക്കേണ്ടതില്ല എന്നതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിൽ വിശ്വാസത്തെ കൊണ്ടുവന്ന് റബ്ബിലേക്കെല്ലാം തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നിനെയും പേടിക്കേണ്ടതില്ല എന്നാണ് തിരുവചനങ്ങളും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹുവ ഫത്തഖിദൂഹു വക്കീല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും, അതായത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി അവൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും അവൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നടപ്പിലാക്കാൻ കഴിയുന്ന വക്കീൽ അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് എല്ലാ പ്രതിസന്ധി, ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെയെല്ലാം ദൂരീകരിക്കാൻ അള്ളാഹു മതി. എന്തെല്ലാം അവന് ലഭിക്കണമോ ആ ലഭിക്കേണ്ട കാര്യങ്ങളെയെല്ലാം നേടിത്തരാൻ അള്ളാഹു മതി. അതുപോലെ തന്നെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെ നിർവഹിച്ചു നൽകാൻ അള്ളാഹു മതി. നമ്മുടെ സംരക്ഷകനായിക്കൊണ്ടും അള്ളാഹു മതി എന്നതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ നിന്നെല്ലാം പുറത്തു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താ? ബിസ്മില്ലാ, തവക്കൽ തു അലല്ലാ, ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥനയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, അതിൻ്റെ തുടക്കത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബിസ്മില്ലാ തവക്കൽ തു അലല്ലാ ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ. എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ഏത് മുന്നിൽ വരുന്ന പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു തൗഫീക്ക് ചോദിച്ചുകൊണ്ടാണ് അവിടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. വീട്ടുകാരെ സംരക്ഷിക്കാനും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, നമുക്ക് ഒരുപക്ഷെ ഈ ദിക്റൊക്കെ പറയുന്നുണ്ടാവും, ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ദിക്റു പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയും, ഹുദീത ഉഖീത കുഫീത. ഹുദീത എന്ന് പറഞ്ഞാൽ നീ, നിൻ്റെ മാർഗം എളുപ്പമായി, അല്ലെങ്കിൽ നിനക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വുക്കീത, നിൻ്റെ വിഷയങ്ങളിൽ കൃത്യമായ കാവൽ നിനക്കുണ്ട്. നിൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ, വിപത്തുകളിൽ, തിന്മകളിൽ നിന്ന് നീ ഭരമേൽപ്പിച്ചതുകൊണ്ട് തന്നെ നിനക്ക് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. വക്കുഫീത, അള്ളാഹു മതിയാകുന്നവനാണ്, കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മതിയായി നിനക്ക് ഉണ്ട് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു മറുപടി പറയുമെന്നാണ്. ഇങ്ങനെ മറുപടി പറയുമ്പോൾ പിശാജ് പരസ്പരം സംസാരിക്കും, ഇനി എങ്ങനെയാണ് ആ മനുഷ്യനെ തെറ്റിക്കുക എന്ന ഒരു സംസാരവും അവിടെ നടക്കുമെന്നാണ് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിശാചുക്കൾ പോലും തോറ്റ് പിന്മാറിപ്പോകും എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. പിശാചുകൾക്ക് പിന്നെ ഇടപെടാൻ സാധിക്കുകയില്ല. അതാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. അതോടൊപ്പം അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ആ നാമങ്ങളിൽ നിന്നുള്ള തേട്ടം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും റബ്ബിൽ ഭരമേൽപ്പിക്കണം എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉപദേശം നൽകുകയാണ്, ഒരു വസീയത്ത് നൽകുകയാണ്. എന്താണ് വസീയത്ത്? അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി. നീ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്തിലാണെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ ഒരു കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ പറയുന്ന വാചകങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്, നീ കൃത്യമായി പറയണം. എന്നിട്ട് പറയണം, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ റസൂലുള്ള പറഞ്ഞത്, വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ നീ എൻ്റെ കാര്യം എന്നിലേൽപ്പിക്കരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചത്, പഠിപ്പിച്ചത്. അപ്പോൾ സ്വന്തം കാര്യം പോലും ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾക്കുള്ളിലുള്ള സമയം, ആ സമയം പോലും എന്നിലേൽപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എത്ര നിസാരമാണെങ്കിലും അത് റബ്ബിൽ ഭരമേൽപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു പ്രാർത്ഥനയിൽ റസൂലുള്ള പഠിപ്പിച്ചത് ദഅവാത്തുൽ മക്റൂബ് എന്നാണ് ആ പ്രാർത്ഥനയുടെ ഹെഡിങ് തന്നെ. അതായത് പരീക്ഷിക്കപ്പെട്ടവൻ്റെ, പ്രയാസപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി വ അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു ലാ ഇലാഹ ഇല്ല അൻത. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രയാസ പ്രതിസന്ധികളിൽ നിൽക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത്, അല്ലാഹുമ്മ റഹ്മതക അർജു, റബ്ബേ നിൻ്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾ പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, നീ എല്ലാം ഏറ്റെടുത്ത് എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരയണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വ അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളെയും, ഏത് നിസാരമായതും വലുതായതും ചെറുതായതുമായ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രശ്നങ്ങളെയും റബ്ബെ നീ എനിക്ക് ശരിയാക്കി തരയണമേ, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ലട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ വിഷയം ഇവിടെ ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾ പോലും എന്നിൽ എൻ്റെ കാര്യത്തെ ഭരമേൽപ്പിക്കരുതേ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഭരമേൽപ്പിക്കണം എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് കിടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിലൊരു പ്രാർത്ഥന ഏറ്റവും അവസാനമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈഖ് വ വജ്ജഹ്തു വജ്ഹി ഇലൈഖ് വ ഫവ്വൽതു അംരി ഇലൈഖ് വ അൽജഅ്തു ദഹ്രി ഇലൈഖ്. ഇങ്ങനെ റബ്ബിലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ മുതുകും എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച്, ഞാനൊന്നുമല്ല റബ്ബെ, നിന്നിലെല്ലാം എൻ്റെ മുഴുവനും സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ച് കിടന്നാൽ അന്നത്തെ രാത്രി മുഴുവൻ അവനെ ഇബാദത്തിലായിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ സർവ്വതും റബ്ബിൽ സമർപ്പിക്കുക എന്നതാണ് അൽ വക്കീൽ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം വളരെ വിഷമത്താൽ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയം സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് റസൂലെ ഇങ്ങനെ ഇരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു മലക്കും ആ കാഹളം തൻ്റെ ചുണ്ടിൽ വച്ചുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏത് സെക്കൻഡിലും ഊതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക, ഞാൻ എങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് നിർഭയനായിക്കൊണ്ടിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, റസൂലെ, ഈ ഒരു ഭീതിതമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഖൂലു ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന. നിങ്ങൾ ഹസ്ബുനല്ലാ എന്ന് പറഞ്ഞുകൊള്ളുക, ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊള്ളുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു. നമ്മൾ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും ഏത് പ്രയാസങ്ങളെയും നേരിടാനും തയ്യാറായിക്കൊണ്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതായത് ടെൻഷൻ ഫ്രീ ആകാൻ, പ്രയാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, നമ്മുടെ പ്രതിസന്ധികൾ അകന്നുപോകാൻ എല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചാൽ നമുക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് പ്രയാസങ്ങളും ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നങ്ങളും പരിഹരിച്ചു നൽകാൻ അള്ളാഹുവിന് എളുപ്പമാണ്. നമ്മൾ റബ്ബിലേക്ക് ശരിയാവണ്ണം ഒന്ന് തവക്കുൽ ചെയ്താൽ എല്ലാം തീരുന്ന പ്രശ്നം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രശ്നം നൽകുന്നവനും അള്ളാഹുവാണ്, ആ പ്രശ്നത്തെ ഊരിമാറ്റാൻ കഴിവുള്ളവനും അള്ളാഹുവാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് നൽകുന്ന ഒരു ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ദുനിയാവ് ഒരു വലിയ സമുദ്രമാണ്, ആഴക്കടലാണ്. അങ്ങനെ ഉപമിച്ചുകൊണ്ട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഈ ദുനിയാവ് എന്നത് ഒരു ആഴക്കടലാണ്. ആ ആഴക്കടലിൽ പലരും മുങ്ങി നശിച്ചിട്ടുണ്ട്. ദുനിയാവിൻ്റെ പളപളപ്പിൽ, ദുനിയാവിൻ്റെ അലങ്കാരത്തിൽ, അതിൻ്റെ ആഗ്രഹത്താൽ ഈ കടലിൽ, ഈ ദുനിയാവ് എന്ന ആഴക്കടലിൽ മുങ്ങി നശിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മകനെ, നീ സൂക്ഷിക്കണം. ഈ കടലിൽ യാത്ര ചെയ്യാനുള്ള കപ്പൽ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആദർശമാണ്, ശരിയായ ആദർശമാണ്. അൽ ഈമാനു ബില്ലാ, നമ്മുടെ ശരിയായ റബ്ബിലേക്കുള്ള വിശ്വാസമാണ്. അതോടൊപ്പം ആ കപ്പലിലുള്ള ചരക്കുകൾ എന്നത് അഅമാലു സ്വാലിഹ, സൽക്കർമ്മങ്ങളാണ്. കപ്പലിൽ ചരക്കുകൾ ഉണ്ടാകണം, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകണം. അതെന്താണ്? അത് അഅമാലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും മൂന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു, ആ കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ അതിലൊരു പായ്ക്കപ്പൽ, പായ്ക്കപ്പലാണ്, അതിനൊരു പായ് വേണം. ആ പായയിൽ കാറ്റടിച്ചുകൊണ്ട് ആ കാറ്റിൻ്റെ ദിശയിലേക്കാണ് ഈ ഒരു കപ്പൽ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ പായ വേണമെങ്കിൽ ആ പായ എന്നത് തവക്കൽ ത്വാലല്ലാ, തവക്കുലാണ്, റബ്ബിലേക്ക് ഭരമേൽപ്പിക്കലാണ്. ഈ രൂപത്തിൽ മൂന്ന് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിക്കുകയാണ്. ശരിയായ വിശ്വാസം, അഅമാലു സ്വാലിഹാത്ത്, അതോടൊപ്പം റബ്ബിലേക്ക് പൂർണ്ണമായി സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നിനക്കുണ്ടാകേണ്ടത് എന്ന് മകനെ ഉപദേശിക്കുകയാണ്. മറ്റൊരു ചരിത്രത്തിൽ ദാത്തു റിഖാ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. പ്രവാചകൻ്റെ വാള് ആ മരത്തിൻ്റെ കൊമ്പിൽ ചാർത്തിക്കൊണ്ട് പ്രവാചകൻ അവിടെ കിടന്നു വിശ്രമിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ശത്രു ഒരു ഭാഗത്തുകൂടെ വന്ന് ആ വാളിനെ എടുത്ത് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനോട് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർഭയത്വത്തോടുകൂടി പറയുകയാണ്, അല്ലാഹു ഉണ്ട്, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാളെടുക്കാനും പ്രവാചകൻ്റെ നേരെ നീട്ടാനും പ്രവാചകൻ്റെ പ്രവാചകനോട് ഈ രൂപത്തിൽ ചോദിക്കാനും കഴിവ് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആല, ഇവിടെ പ്രവാചകൻ അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അല്ലാഹു അവൻ്റെ കയ്യിൽ നിന്ന് ആ വാളിനെ നിലത്തിടാൻ, അവൻ്റെ കയ്യിൽ നിന്ന് ആ വാളിനെ നിലത്തേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടെത്തിച്ചു. അവിടെ ശത്രു ആ വാള് നിലത്തിട്ടപ്പോഴേക്ക് പ്രവാചകനെടുത്ത് ആ ശത്രുവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വാള് വീശുന്നവനിൽ ഏറ്റവും നല്ലവനെയാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞ് പ്രവാചകൻ അത് കേട്ടപ്പോഴേക്ക് ആ വ്യക്തിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സംഭവം, അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ കൂടെയുണ്ട് എന്ന് പറയണമെങ്കിൽ മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ അതും ഉറക്കച്ചടവിൽ എണീറ്റ് നിന്നുകൊണ്ട് പ്രവാചകന്റെ നേരെ വാള് വീശിയ ആ ഒരു സന്ദർഭത്തിൽ ആകെ നമ്മളൊക്കെയാണെങ്കിൽ ഭയവിഹ്വരായിക്കൊണ്ട് നമ്മൾ വിഭ്രാന്തിയിലായിക്കൊണ്ട് എന്തു പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറഞ്ഞു. അത് പറയണമെങ്കിൽ അള്ളാഹുവിൽ ശരിയായ വിശ്വാസമുണ്ടാകണം. വിശ്വാസം രൂഢമൂഢ മൂലമായിരിക്കണം. എന്തും അള്ളാഹുവിനെ കൊണ്ട് കഴിയും, എൻ്റെ എല്ലാം ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി, എൻ്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അറിയുന്നവനാണ് അള്ളാഹു, അത് നീക്കിത്തരാൻ കഴിയുന്നവനുമാണ് അള്ളാഹു എന്ന വിശ്വാസമുണ്ടെങ്കിൽ, അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരു പ്രയാസമായി മാറുകയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞല്ലോ, ഖുല്ല യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. എല്ലാം നമുക്ക് സംഭവിക്കാനിരിക്കുന്ന മുഴുവനും അത് റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർവ്വകാര്യങ്ങളെയും റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പ്രത്യേകം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ ആ അൽ വക്കീൽ എന്ന നാമം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നിവ കാര്യങ്ങളെയാണ് ഞാനിവിടെ ഉണർത്തിയത്. അല്ലാഹു എല്ലാത്തിനും സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളവനാണ്. ആ സംരക്ഷണം ഏറ്റെടുത്ത റബ്ബിലേക്ക് നമ്മൾ സർവ്വതും നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവൻ അല്ലാഹു മദി വക്കഫ ബില്ലാഹി വക്കീല എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വക്കീലായിക്കൊണ്ട് അല്ലാഹു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിൽ അല്ലാഹു നമുക്ക് തുണയേകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ജീവിക്കാനും ആ രൂപത്തിൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് അൽ വക്കീൽ എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്മാഉൽ ഹുസ്നയിലെ അടിമകളെ ഏറ്റെടുത്തവൻ എന്ന ആ നാമത്തെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ കൂടുതലായും അസ്മാഉൽ ഹുസ്ന ഇനിയും പഠിക്കാനുണ്ട്. അടുത്തടുത്ത ഇനി വരുന്ന എപ്പിസോഡുകളിൽ മറ്റു നാമങ്ങൾ പഠിക്കാം. അസ്മാഉൽ ഹുസ്നക്ക് ശേഷം നമ്മൾ ഇനിയൊരു കഥയാണ് കേൾക്കുന്നത്. സലം സാറുടെ കഥയാണ്, സ്വാർത്ഥനായ കുരങ്ങനും കൊക്കും എന്ന കഥയാണ്. ഇൻഷാല്ലാ കഥ കേൾക്കാം.
1: പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും കഥ പറയാൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പതിവ് പോലെ രണ്ട് കഥകളാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഒന്നാമത്തെ കഥ കുരങ്ങനും ഡോൾഫിനും, രണ്ടാമത്തെ കഥ സ്വാർത്ഥനായ കുറുക്കനും കൊക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കഥയിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡിലെ കഥകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? തീർച്ചയായിട്ടും എല്ലാ കഥകളിൽ നിന്നും നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കഥയിലും നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കഥ കേൾക്കാം. പണ്ട് കച്ചവട ചരക്കുമായി ഒരു കപ്പൽ ദൂരദേശത്തേക്ക് പുറപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന ഒരാൾ താൻ വളർത്തുകയായിരുന്ന ഒരു പെൺകുരങ്ങിനെയും തൻ്റെ യാത്രയിൽ കൂടെ കൂട്ടിയിരുന്നു. അവർ കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ ശക്തമായ കൊടുങ്കാറ്റടിച്ചു. തിരമാലകൾ ഉയർന്നു പൊങ്ങി. അവരുടെ കപ്പൽ തകർന്നുപോയി. എല്ലാവരും വെള്ളത്തിലേക്ക് വീണു. താൻ മുങ്ങി മരിക്കുമെന്ന് കുരങ്ങിന് ഉറപ്പായി. പെട്ടെന്ന് ഒരു ഡോൾഫിൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും കുരങ്ങിനെ ഒരു ദ്വീപിൻ്റെ തീരത്തേക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീരത്തെത്തിയപ്പോൾ കുരങ്ങിനോട് ഡോൾഫിൻ ചോദിച്ചു, നിനക്ക് ഈ സ്ഥലം ഏതെന്നറിയാമോ? ഓ, അതെനിക്കറിയാം. ഈ കരയിലെ രാജാവ് എൻ്റെ അടുത്ത സുഹൃത്താണ്. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു രാജ്ഞിയാണെന്ന കാര്യം നിനക്കറിയാമോ എന്നാണ് കുരങ്ങൻ തിരിച്ചു ചോദിച്ചത്. പൊങ്ങച്ചക്കാരിയായ കുരങ്ങിൻ്റെ ഈ മറുപടി കേട്ട് ഡോൾഫിൻ ഒന്നും മിണ്ടിയില്ല. ആ കരയിൽ ഒരാളും ജീവിക്കുന്നില്ലെന്ന് അറിയാവുന്ന ഡോൾഫിൻ പിന്നെ ചോദിച്ചു, ശരിയാണ്, നിങ്ങളൊരു രാജ്ഞിയായിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ രാജ്യത്തൊരു രാജാവുമാകാം. അപ്പോൾ കുരങ്ങൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ രാജാവാകുന്നത്? ദൂരത്തേക്ക് നീന്തിക്കൊണ്ട് ഡോൾഫിൻ പറഞ്ഞു, അതെ, അത് വളരെ എളുപ്പമാണ്. ഈ കരയിലെ ഒരേ ഒരു ജീവി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇനി മുതൽ സ്വാഭാവികമായും ഇവിടുത്തെ രാജാവാകാം. കൂട്ടുകാരെ, ഒരിക്കലും നുണ പറയരുത്, പൊങ്ങച്ചം കാണിക്കുകയും അരുത്. ഇസ്ലാം ഇത് രണ്ടും വിലക്കിയിട്ടുണ്ട്. നുണ പറയുന്നവരും പൊങ്ങച്ചം നടിക്കുകയും ചെയ്യുന്നവർ ഒടുവിൽ വലിയ ആപത്തിലായിരിക്കും ചെന്ന് ചാടുക. സ്വാർത്ഥനായ കുറുക്കനും കൊക്കും. മരപ്പൊത്തിൽ താമസിക്കുകയായിരുന്ന ഒരു കൊക്കിനെ സ്വാർത്ഥനായ ഒരു കുറുക്കൻ ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനായി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് കൊക്ക് കുറുക്കൻ്റെ വീട്ടിലേക്ക് പോകുകയും തൻ്റെ നീണ്ട കൊക്കുകൾ കൊണ്ട് വാതിലിൽ മുട്ടുകയും ചെയ്തു. കുറുക്കൻ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, അകത്തേക്ക് വരൂ, നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. കൊക്ക് ഭക്ഷണം കഴിക്കുവാനായിരുന്നു. അതിന് നല്ലവണ്ണം വിശക്കുന്നുണ്ടായിരുന്നു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ മണവും വരുന്നുണ്ട്. കുറുക്കൻ ഒരു പരന്ന പാത്രത്തിൽ സൂപ്പ് വിളമ്പി. അവൻ വളരെ വേഗത്തിൽ ഒറ്റ വലിക്ക് തന്നെ അത് കുടിച്ചു തീർത്തു. പാവം കൊക്ക്, പരന്ന പാത്രമായതിനാലും തൻ്റെ നീളൻ കൊക്ക് കാരണത്താലും അതിന് സൂപ്പ് വലിച്ചു കുടിക്കാനായില്ല. കൊക്ക് അമളി പറ്റിയത് പുറത്ത് കാണിക്കാതെ ചെറുതായി ചിരിച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചിരുന്നു. സ്വാർത്ഥനായ കുറുക്കൻ ചോദിച്ചു, നീ എന്താ സൂപ്പ് കഴിക്കാത്തത്? ഇഷ്ടമായില്ലേ? കൊക്ക് പറഞ്ഞു, എന്നെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. നാളെ വൈകുന്നേരം

0: ഭക്ഷണത്തിനായി എൻ്റെ വീട്ടിലേക്ക് നീ വരൂ. അടുത്ത ദിവസം കൊക്കിൻ്റെ വീട്ടിൽ കുറുക്കൻ പോയി. കൊക്ക് സൂപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരുന്നു. നീണ്ട ഉയരമുള്ള പാത്രത്തിലായിരുന്നു അത് വിളമ്പിയത്. കൊക്ക് തൻ്റെ സൂപ്പ് വളരെ വേഗം കുടിച്ചു. എന്നാൽ കുറുക്കനത് കുടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വിശന്ന് വലഞ്ഞുകൊണ്ട് കുറുക്കൻ തിരിച്ചു പോകേണ്ടി വന്നു. കൂട്ടുകാരെ, നമ്മളാരും സ്വാർത്ഥന്മാരും ചതിയന്മാരുമാകരുത്. അത് ഒടുവിൽ നമുക്ക് തന്നെ വിനയായിത്തീരും. അപ്പോൾ ഈ രണ്ട് കഥയിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.
1: അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കണ്ട് കേൾക്കാൻ പറ്റിയ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ കേട്ട് കാണാൻ പറ്റിയ പ്രോഗ്രാമാണ് ദൃശ്യം.
2: യെസ്, ദൃശ്യം അവരാൾ കണ്ടതാണ് അല്ലേ, അവരത് കുറിക്കുന്നു. പിന്നീട് നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ശ്രോതാക്കളെ എന്ത് ചെയ്യുന്നു, ആ യാത്ര ആ ശബ്ദത്തിലൂടെ കേൾക്കുന്നു.
1: ഇത് നല്ലൊരു പ്രോഗ്രാമാണ് കേട്ടോ. മിസ്റ്റർ ഹരിദാസ് അദ്ദേഹത്തിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ബിനു അലി അടുത്തനാട്ടകരയിൽ കൂടി ചേരുന്ന ഈ ദൃശ്യം പ്രോഗ്രാം, ഊട്ടി വേറിട്ട കാഴ്ചകൾ, നമുക്കൊന്ന് കേട്ടുവരാം.
3: പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യാത്രാ കുതുകിയായ, യാത്രാ കമ്പക്കാരനായ, യാത്രകൾ ആസ്വദിക്കുകയും പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന എം ഹരിദാസിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഊട്ടിയിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഊട്ടിയുടെ ഊടുവഴികൾ പോലും പരിചിതമാണ് എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലാണ്. ഊട്ടിയിൽ പതിവായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ടിങ്, അങ്ങനെ പരിമിതമായ സ്ഥലങ്ങളിൽ യാത്ര അവസാനിക്കാറാണ് പതിവ്. പക്ഷെ അതല്ലാത്ത ഒരുപാട് കാഴ്ചയിടങ്ങളുണ്ട് ഊട്ടിയിൽ. ഹരിയേട്ട, ഏതൊക്കെയാണ് അവിടുത്തെ പൊതുവെ എല്ലാവരും പോകാത്ത, നമ്മൾ അവിലാഞ്ചിയെ കുറിച്ചാണ് പറഞ്ഞു
4: തുടങ്ങിയത്. അവിലാഞ്ചിക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധ എടുത്തിട്ട് തന്നെ പോകണം. നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തൊരു സ്ഥലമാണത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ തണുപ്പാണ്, അവിലാഞ്ചിയിൽ തണുപ്പാണ്. അത് വെച്ചാൽ മരത്തിൻ്റെ മുകളിലൊക്കെ ശിഖരങ്ങളിലൊക്കെ മഞ്ഞു വീഴും എന്നാണ് പറയുന്നത്. അത് നമ്മൾ പറയുന്നതിൽ അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. കാരണം നമ്മളെ കുന്തിപ്പുഴ ഉണ്ടല്ലോ, കുന്തിപ്പുഴ, നമ്മുടെ സൈലൻ്റ് വാലി എന്ന് വരുന്ന കുന്തിപ്പുഴ ഉണ്ടല്ലോ, ആ കുന്തിപ്പുഴ ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ അവിലാഞ്ചിയുടെ മുകളിൽ. അതിൻ്റെ പേര് അങ്കിണ്ട പീക്ക് എന്നാണ്. പശ്ചിമഘട്ടത്തിലൊരു പീക്കാണ് അങ്കിണ്ട പീക്ക്. ഈ അങ്കിണ്ട പീക്കിലേക്ക് മനുഷ്യൻ വല്ലപ്പോഴേ പോകാറുള്ളൂ. ഫോറസ്റ്റുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഫോറസ്റ്റുകാർ പ്രത്യേകം നിയോഗിച്ച ആളുകൾ മാസത്തിലൊരിക്കലൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി അങ്കിണ്ട പീക്കിലേക്ക് പോയിട്ട് വരും. അവിടെ കയ്യേറ്റങ്ങളോ മറ്റെന്തെങ്കിലും പോച്ചിങ്ങൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി, മൃഗവേട്ടയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഈ അങ്കിണ്ട പീക്കിൻ്റെ ഒരു ഫോട്ടോ കണ്ട് നമ്മൾ വിശ്വസിക്കില്ല കേരളത്തിലാണ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലാണെന്നുള്ളത്. കാരണം മരങ്ങളിലൊക്കെ ഉണ്ടല്ലോ മഞ്ഞ് വെതറി കിടക്കുന്നുണ്ടാവും. ആ അങ്കിണ്ട പീക്ക് എന്നാണ് എനിക്ക് ഒരു ഫോറസ്റ്റർ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചത്, എവിടെ സ്ഥലം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ സ്വിറ്റ്സർലാൻഡാണോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, സൈലൻ്റ് വാലി ഉത്ഭവിക്കുന്ന അങ്കിണ്ട പീക്കാണ് അവർ. അപ്പോൾ അങ്കിണ്ട പീക്കിൽ എൻ്റെ തൊട്ട് താഴെയാണ് യവലാഞ്ചി. അപ്പോൾ അവിടേക്ക് ഇന്നും മഞ്ഞ് വീണ്ട് ജനങ്ങൾ സ്പർശിക്കാത്ത കാടുകളാണ്. അപ്പോൾ അങ്കിണ്ട പീക്കിൽ നിന്നാണ് ഈ പറയുന്ന സൈലൻ്റ് വാലി ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് സൈലൻ്റ് വാലിയിൽ വെള്ളം എന്നും നമ്മൾ ജനങ്ങൾ നശിപ്പിക്കുക എന്നല്ലാതെ മണ്ണാർക്കാട് ചെത്തല്ലൂർ വരെയൊക്കെ അത് കുടിക്കാം നമുക്ക്. അത്ര തെളിനീരാണ്,
1: പരിശുദ്ധമായ
4: സൈലൻ്റ് വാലി എന്ന് വരുന്ന ആരും സ്പർശിക്കാത്ത വെള്ളങ്ങളാണത്. അത് പിന്നീടൊക്കെ നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ മലിനമാകും, വഴുക്കൊക്കെ നമ്മളതിലേക്ക് തുറന്നു വിടും, വേസ്റ്റുകൾ കൊണ്ട് ഡബ് ചെയ്യും. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്കൊക്കെ കിടക്കുമ്പോഴേക്കും അത് നാശമാവുന്നു മാത്രം. അതിന് മുമ്പൊക്കെ നല്ല വെള്ളമാണ്, മണ്ണാർക്കാടൊക്കെ കുന്തിപ്പുഴയിലൊക്കെ കണ്ടിട്ടില്ലേ, തെളിനീരായിട്ടാണ് അത് വരുക. അപ്പോൾ അതിൻ്റെ ഒരു ചെരിവാണ് ഈ പറയുന്ന അവിലാഞ്ചി. അവിലാഞ്ചി ഇപ്പോൾ സാഹസിക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. കാരണം അവിടെ താമസ സ്ഥലം കുറവായതുകൊണ്ടേ രാത്രി സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പോയി വരണം. അപ്പോൾ പോയി വരുമ്പോൾ നമ്മൾ അതിൽ താല്പര്യമുള്ള ആളുകളാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ജീപ്പ് എടുത്തിട്ട് പോവാം. ഷെയറിംഗ് ജീപ്പാണ്, അധികം പൈസ ഒന്നുമില്ല. പോയിട്ട് അതൊക്കെ കണ്ടിട്ട് അവിടെ ഒന്ന് രണ്ട് ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് ഒരു ഡാമിൽ നിന്ന് വേറെ ഡാമിലേക്ക് പോകുന്ന ടണൽസ് ഉണ്ട്. അതൊക്കെ അവിടെ റോഡ് അവസാനിക്കുകയാണ് പിന്നെ. ആദ്യം ടാറിങ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കട്ട് റോഡ് കൂടി നമ്മൾ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല, കാടിനും മധ്യത്തിൽ അവസാനിക്കുകയാണ്. പിന്നെ മൃഗങ്ങളുടെ ലോകമാണത്. അപ്പോൾ ഓണദ്വീപൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ കാണാം. ഞാൻ കേഴേനൊക്കെ ജീപ്പിൻ്റെ പിന്നിലിരുന്നിട്ട് തള്ളി മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അത് സ്ഥിരം പരിചയമായതുകൊണ്ട് അതിനൊരു വിഷയമല്ല, അത് മാറി തരില്ല. നമ്മൾ തള്ളി മാറ്റുമ്പോൾ ഭയങ്കര ശല്യമൊക്കെ, നമ്മൾ ശല്യം ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മളെ ശാപിച്ചുകൊണ്ട് മാറിക്കും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാലിപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടുന്ന് തിരിഞ്ഞു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന കോത്തഗിരി. ഊട്ടിയിലെ ഒരു കാലത്ത് ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ്, ഏറ്റവും തണുപ്പരുപ്പെടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കോത്തഗിരി കൊണ്ടാടിയിരുന്നു. കോത്തഗിരിയിൽ ഇപ്പോൾ അടുത്ത് ഈ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഒരു സ്ഥലം വാങ്ങിയിട്ട് കോടനാട് എന്ന് പറഞ്ഞൊരു ചായത്തോട്ടം വാങ്ങി. അപ്പോൾ കോടനാട് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമ്മൾ തിരിയ കോത്തഗിരി എന്നാണ്. അവിടെ ഒരു NGR പ്രതിമ ഉണ്ടാവും കോത്തഗിരിയിൽ നിന്നാണ് പോയി കഴിഞ്ഞാൽ. ആ റോഡിൽ കോത്തഗിരി മേട്ടുപ്പാളയം റോഡിൽ കുറേ പോകുമ്പോൾ സ്വർണ്ണ പെയിൻ്റ് അടിച്ച ഒരു MGR പ്രതിമ ഉണ്ടാവും. അങ്ങനെ ആളുകളെ വിഷ് ചെയ്ത് നിൽക്കണം. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ അവസാനിക്കുക പോയിട്ട് കോടനാടാണ്. കോടനാടിൽ നിന്ന് പിന്നെ റോഡില്ല. കോടനാട് വ്യൂ പോയിന്റിൽ അവസാനിക്കും. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അവിടെ പാറക്കെട്ടുകളാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം ഏതാറിയോ? ഗുണ്ടൽപേട്ടാണ്. ഞാൻ എനിക്ക് ജിയോഗ്രഫി പോയിട്ട് പിടുത്തം കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോഴങ്ങനെ നദി, ഈ വൈകുന്നേരം പോയാൽ കാണില്ല നദി, ഉച്ചക്കൊക്കെ പോയാൽ നദി ഇങ്ങനെ അങ്ങനെ ഒഴുകണ കാണാം, ഒരു നാരു പോലെ. ഈ പറയണ മസിനുകൂടിയത്തെ മോയാറില്ലേ, ആ മോയാറാണ്. മോയാർ നദിയാണത്. മസിനുകൂടിയിൽ നിന്ന് പോകുന്ന കർണാടകയ്ക്ക് ഒഴുകി പോകുന്ന നദിയാണ്. ആ മോയാർ നദി ഇങ്ങനെ പുലിമേട് കൂടി ഇങ്ങനെ പാടശേഖരമാണ്, നമുക്ക് കാണുമ്പോൾ ഒരു പച്ച കളറായിട്ടേ തോന്നുള്ളൂ, അത്ര വ്യൂ പോയിന്റാ അത്. ആ സ്ഥലം ഏതാന്ന് ഞാൻ കുറെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഈ പറയണ ഭവാനി സാഗറാണോ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ താഴത്തേക്ക് പോകില്ലേ നമ്മളെ കോയമ്പത്തൂരിൻ്റെ അപ്പുറത്ത് സേലത്തിൻ്റെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണോ വിചാരിച്ചു. അപ്പോൾ അതല്ല, അത് ഡെക്കാൻ പീഠഭൂമിയാണ് ആ കാണുന്നത്. അതായത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് ഏരിയയാണ് ആ കാണുന്നത്. ഗുണ്ടൽപേട്ടിലെ ഓരോ മലകൾ, ഡെക്കാൻ പീഠഭൂമി വിശാലമായിട്ട് കിടക്കുക, കൃഷി സ്ഥലങ്ങൾ, ആ നമ്മൾ ഈ സൂര്യകാന്തി പാടൊക്കെ നിൽക്കുന്ന സ്ഥലമില്ല, അതൊക്കെയാണ് ആ കാണുന്നത്. ആ ചാമരാജനഗറിൻ്റെ ഇങ്ങേ സൈഡ് കംപ്ലീറ്റ് കാണും. അപ്പോൾ അത് ഈ ജയലളിത കോടനാട് എസ്റ്റേറ്റ് വാങ്ങി പത്രങ്ങളിൽ അത് സ്ഥലം പിടിച്ചത് കൊണ്ടാണ് പിന്നീട് ആളുകളും കോടനാട്ടിക്ക് പോകാൻ കാരണം. ആ പണ്ടൊക്കെ ആളുകൾ കോത്തഗിരി വരെ മാത്രം പോയി മടങ്ങലായിരുന്നു. ഈ കോടനാട് വ്യൂ പോയിന്റ് ഒരു വൺ ഡേ ടൂറിന് പറ്റിയ സ്ഥലമാണ്. അവിടെ ചായപ്പൊടിയൊക്കെ മേടിക്കാം. അവിടെ ഒരു വാച്ച്, വലിയ വാച്ച് ടവർ ഉണ്ട്. അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാവുന്നുള്ളു. നമുക്ക് മേട്ടുപ്പാളയം വഴി പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ നിന്ന് ഈ പറയുന്ന ഊട്ടി വഴി പോയിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനോട് തിരിഞ്ഞു പോവാം. ഈ പശ്ചിമഘട്ടത്തിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പശ്ചിമഘട്ടം ടൂറിസത്തിൻ്റെ ഒരു വരദാനമാണ്. പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ കേരളം ഒരു മരുഭൂമി ആവുമായിരുന്നു. പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ കേരളം, ഈ കാണുന്ന കേരളമല്ല, നദികളില്ലായിരുന്നു കേരളത്തിൽ. കേരളത്തിൽ ഈ പറയുന്ന 44 നദികളോ 40-ലധികം നദികളുണ്ട്. അത് നദികൾ മുഴുവൻ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തു നിന്നാണ്. രണ്ട് മൂന്നെണ്ണം മാത്രം കിഴക്കോട്ട് ഒഴുകണം, ബാക്കി മുഴുവൻ പടിഞ്ഞാട്ട് ഒഴുകുന്നു മാത്രം. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങടെ എണ്ണം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ കർണാടകയിൽ നിന്ന് മുതൽക്ക് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആകുംബെ പറഞ്ഞൊരു ഷിമോഗ, ഈ ജോഗ ഫാൾസ് ഇങ്ങനെയൊക്കെ പോയിട്ട് കർണാടകയിൽ തന്നെ കൊടക്, ഗോപാലസ്വാമി പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ കോത്തഗിരി, ഈ അവിലാഞ്ചി, ഇങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ മൂന്നാറിക്ക് പോവുക. മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാഗമൺ, കാടിൻ്റെ വേറൊരു ഡൈവേഴ്സിറ്റിയാണ് വാഗമൺ. വാഗമണിലും മരങ്ങളല്ല, പുൽമേടുകളാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ഇതില്ലേ, നമ്മുടെ ഇടിമിന്നൽ ഏൽക്കുന്ന സ്ഥലമാണ് വാഗമൺ. വാഗമണിലൊക്കെ ചെറിയ ഇടിമിന്നൽ സമയത്ത് നമ്മൾ നടന്നാൽ നമ്മൾ പെണായി പോകും. ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഇറങ്ങി വെട്ടുന്നൊരു സ്ഥലമായിട്ടാണ് വാഗമണ്ണ് കാണുന്നത്. പുൽമേടുകളാണ്. വാഗമണ്ണിൻ്റെ അപ്പുറത്ത് പരിന്തമ്പാറുണ്ട്, പീരുമേടുണ്ട്. പരിന്തമ്പാറ ഒരു ഭയങ്കര വ്യൂ പോയിൻ്റാണ്. താഴെ ഭയങ്കര അഗാധകർത്തങ്ങളാണ്. പാറയുടെ വക്കത്ത് പോയി നമ്മൾ നിന്ന് താഴത്തേക്ക് നോക്കും. പരിന്തമ്പാറ കഴിഞ്ഞിട്ട് പീരുമേടും കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ രാമക്കൽ മേടുണ്ട്. രാമക്കൽ മേട് എന്ന് പറഞ്ഞാൽ ഒരു ജനൽ പോലെയാണ്. നമ്മളിങ്ങനെ പോയി പോയിട്ട് ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറിയിട്ട്, ഭയങ്കര ഡേഞ്ചറസ് ഏരിയ കേട്ടോ, ഒരു എൻഡിൽ പോയിട്ട് പാറയുടെ മുകളിൽ നിന്ന് നമ്മൾ ദൂരത്തേക്ക് നോക്കുകയാണ്. നമ്മൾക്ക് ഈ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന രണ്ട് കാര്യങ്ങൾ എന്താ അറിയോ? വിസ്മയിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുക. ഇതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ടൊരു വിടവ് കൂടെ താഴെയുള്ള ഭൂമി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതല്ലെങ്കിലോ ഏറ്റവും അടിത്തട്ട് പോയിട്ട് മോളയ്ക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമാണ്. ഇതിൻ്റെ എത്രയോ സാധ്യതകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്.
3: നമ്മൾ ദൊഡ്ഡപേട്ട പറയാൻ ബാക്കിയുണ്ട്.
4: ആ ദൊഡ്ഡപേട്ട ഈ പറയുന്ന ബേട്ട എന്ന് പറഞ്ഞൊരു മലയാണ്. അത് നമ്മൾ കോത്തഗിരിയിലാണല്ലോ. കോത്തഗിരി നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ ദൊഡ്ഡപേട്ട എന്ന് പറഞ്ഞാൽ കോത്തഗിരി ഒരു കാലത്ത് ഏറ്റവും ഒരു തണുപ്പുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഊട്ടിയിലെ പ്രദേശം എന്നുള്ള നിലയ്ക്ക് ദൊഡ്ഡപേട്ട ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ഡോട്ടാപേട്ട വ്യൂ പോയിന്റ് നമുക്ക് മേട്ടുപ്പാളയം കാണാം, കോയമ്പത്തൂർ ടൗൺ കാണാം, ടെലസ്കോപ്പിക് വ്യൂ പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ അതിലും വലിയ സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ആളുകൾക്ക് ഡോട്ടാപേട്ടനൊക്കെ അവരുടെ താല്പര്യം കുറഞ്ഞു. അതിലും വലിയ സംഭവങ്ങൾ ഓരോ ദിവസം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് നമ്മൾ പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളടുത്ത് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ അടുത്ത കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, തുഷാരഗിരി. തുഷാരഗിരിയിലെ അടിയിലൊരു വെള്ളച്ചാട്ടത്തിൽ എല്ലാവരും പോയിരുന്നു പണ്ട്. ഇതിന് മുകളിലൊരു വെള്ളച്ചാട്ടം എന്നാണ് പിന്നീട് അറിയണത്. അപ്പം നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു ഭീകരം വെള്ളച്ചാട്ടം ഉണ്ട്. അത് പക്ഷെ സ്വകാര്യ സ്ഥലത്ത് കൂടിയായിരുന്നു ആദ്യം. അതൊരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് സ്വകാര്യ വ്യക്തിക്ക് പോയി എന്നൊക്കെ ചില കോടതി വിധികളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ്, ഇത്തരം തർക്കങ്ങളിലുകൊണ്ടാണ്. അപ്പോൾ തുഷാരഗിരി എന്ന് പറയുന്നത് 3 വാട്ടർഫാൾസുകളാണെന്നുള്ളത് അറിയപ്പെടുന്ന എപ്പോഴറിയോ? ഈ 80s. അതേപോലെ തന്നെയാണ് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ. ആതിരപ്പള്ളി വാഴച്ചാൽ പണ്ട് പിന്നെ നമ്മുടെ പൊള്ളാച്ചി ചാലക്കുടി റൂട്ടിൽ മരം കൊണ്ടുപോകുന്ന റൂട്ടാണത്. മരം കടത്താനുള്ള ഒരു റോഡായിരുന്നു അത്, പൊള്ളാച്ചി നിന്ന് ചാലക്കുടിയിലേക്കുള്ള. അവിടെ ഈ വിഞ്ചികളുണ്ടായിരുന്നു, മരത്തിന് നമ്മൾ ലോറിയിൽ കയറ്റുന്ന അല്ലെങ്കിൽ മരത്തിന് മലയുടെ മുകളിലേക്ക് കയറ്റുന്ന റെയിലുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആതിരപ്പള്ളി വാഴച്ചാൽ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒടുവക്കത്തുള്ളൊരു വെള്ളച്ചാട്ടമായിട്ടാണ് കണക്കാക്കിയിരുന്നുള്ളൂ. പിന്നീട് സിനിമാക്കാരാണ് ഇതിനെ പ്രശസ്തമാക്കുന്നത്. പിന്നീട് റോഡ് വികസനവും മറ്റു സൗകര്യങ്ങളും വന്നപ്പോൾ ആതിരപ്പള്ളി അറിയാത്തവർ ഇപ്പോൾ ആരുമില്ല, വാഴച്ചാൽ അറിയാത്തവരാരുമില്ല. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാൾപ്പാറയ്ക്ക് പ്രാധാന്യം വന്നു. വാൾപ്പാറ പണ്ടൊരു തമിഴ് സ്ഥലം എന്നുള്ള നിലയ്ക്കല്ലാതെ കുറച്ച് ആയത്തോട്ടം എന്നുള്ള നിലയ്ക്കല്ല ആരും വരും. പക്ഷെ വാൾപ്പാറ ചുരത്തിനോളം ഭംഗിയുള്ളൊരു ചുരം വേറെ ഇല്ല. എല്ലാ അളവുകളും ഒരു പ്രത്യേക പർട്ടിക്കുലർ പോയിന്റിൽ നോക്കിയ കാണും. അത് കുമ്മായടിച്ച് തമിഴൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മളെ മറ്റു ചുരം പോലെയല്ല. അപ്പോൾ ഈ വാൾപ്പാറ ചുരം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കാണുന്ന ആൾക്ക് ഭയങ്കര വിസ്മയമായിരിക്കും. അത് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പെരിങ്ങൽക്കുത്ത്, അത് കഴിഞ്ഞാൽ വാൾപ്പാറ, ഇതിലെ ഈ പറയുന്ന ആതിരപ്പള്ളി, അതിൻ്റെ ഇടയ്ക്ക് വാഴച്ചാൽ. അപകടകരമായിട്ടുള്ളൊരു സ്ഥലമാണ് വാഴച്ചാൽ, എന്നാലും നമുക്ക് പുറമേ നിന്ന് കാണാം, മതിലിപ്പുറത്ത് നിന്ന് കാണാം, ഇറങ്ങാൻ പാടില്ല എന്ന് മാത്രം. ഇത്തരം ഒരുപാട് സാധ്യതകൾ നമുക്ക് പശ്ചിമഘട്ടം തരുന്നതാണ്. പശ്ചിമഘട്ടം ഇല്ലായിരുന്നു നിങ്ങൾക്ക് ടൂറിസത്തിൻ്റെ ഒരു 70% കേരളത്തിന് അല്ല ലോകത്തിന് തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. അതിലെ വനം, ആ വനത്തിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ട്. പുൽമേടുകൾ അല്ലെങ്കിൽ സ്തൂപിതാഗ്ര വനങ്ങൾ, മഴക്കാടുകൾ, ഡ്രൈ ഫോറസ്റ്റുകൾ, പലത് ഏലപ്പുഴയും കാടുകൾ. ഇപ്പോൾ ഈ നമ്മുടെ പറമ്പിക്കുളത്തൊക്കെ പോയാൽ ഭയങ്കര ചൂടായിരിക്കും. പറമ്പിക്കുളത്ത് ഏലപ്പുഴയും കാടുകളാണ്. പക്ഷെ ആനക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ തണുപ്പ് തോന്നുന്നൊരു കാടല്ല. പത്തനംതിട്ടയിലെ കാടുകളൊക്കെ തണുപ്പ് പോകുന്ന കാടാണ്. ഇപ്പോൾ തേക്കടിയൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ജലാംശമുള്ള കാടാണ്. ഒരുപാട് അരുവികളും നമ്മൾ കാട്ടിലൊക്കെ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ പുതഞ്ഞു പോകുന്ന ചതുപ്പൊക്കെയുള്ള ഒരു തരം കാട്. ഭൂമിയിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 365 ദിവസം ഇന്ന് വെള്ളം ഇങ്ങനെ കിനിഞ്ഞ് അരുവികളായിട്ട് നമ്മളെ പെരിയാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മഴക്കാടുകളാണ്. അവിടെയാണ് ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, മൃഗങ്ങളുടെയൊക്കെ ഡൈവേഴ്സിറ്റി ഉണ്ടാവുക. പറമ്പിക്കുളത്ത് അങ്ങനെ നീർച്ചാലും നമ്മൾ കാണില്ല. പറമ്പിക്കുളത്ത് എന്ന് വെച്ചാൽ തേക്കാണ് അധികം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ കൊമേഴ്സ്യലാക്കുകയാണ് കാടിനെ. തേക്ക് പ്ലാന്റേഷൻസാണ്.
3: നമ്മൾ യാത്രയിൽ എപ്പോഴും,
4: നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ സ്ഥലമല്ല, അത് രണ്ടാമതാണ്. അത് റീടേക്കുകളില്ല. ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ പോയി വിചാരിക്കുക, നമുക്ക് അപ്പോൾ കണ്ട് മതിയായില്ല. നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ വേറൊരു മുഖമാണ് അതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പോയിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഈ സൊവനീർ കടകളുണ്ടാവും. സൊവനീർ കടകളിൽ അവിടുത്തെ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനങ്ങൾ, ശില്പങ്ങൾ ഒക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ രണ്ട് കല്ലെങ്കിലും എടുത്തിട്ട് പോരണം. പെബിൾസ്, നദികളിൽ നിന്നുള്ള പെബിൾസ് ഇല്ലേ, എൻ്റെ അടുത്ത് ചാക്ക് കണക്കിന് പെബിൾസ്. അതായത് ഡാമിൽ പോയാൽ അവിടുന്ന് പെബിൾസ് എടുക്കുക, പുഴയിൽ പോയാൽ പെബിൾസ് എടുക്കുക. ഇന്ത്യയിൽ കാവേരി, ഗംഗ, അത് ഇത് ഇന്ത്യയിലെല്ലാം നദികളുടെ കല്ലും എൻ്റെ അടുത്തുണ്ട്, എടുത്തു വച്ചിട്ടുണ്ട് ഓരോന്ന്. ഗംഗയിൽ പല ഭാഗത്തുള്ള കല്ലുകൾ എൻ്റെ അടുത്തുണ്ട്. അത് പിന്നെ ബദ്രിനാഥ്, കേദാർനാഥ് എന്നൊക്കെയുള്ള കല്ലും ഞാൻ താങ്ങി പിടിച്ചു കൊണ്ടിരും. ഹരിദ്വാർ, ഋഷികേശ്, എല്ലായിടത്തുള്ള കല്ലുകൾ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ ഭാരതപ്പുഴയിലെ കല്ലുകൾ, പെരിയാറിലെ കല്ലുകൾ, എന്തിന് നമ്മുടെ കാഞ്ഞിരപ്പുഴ എന്നുള്ള കല്ലുകൾ, പെബിൾസ് എവിടെ കണ്ടാലും ഞാൻ പെറുക്കിയെടുത്ത് ചാക്കിലാക്കി കൊണ്ടിരും. കുന്തിപ്പുഴയിലെ കല്ലുകൾ, അങ്ങനെ ഓരോ നമ്മുടെ ഓർക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. പ്രകൃതിയാണല്ലോ, പ്രകൃതി നമ്മൾ നമിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ പെറുക്കിക്കൊണ്ടുവന്നിട്ട് ഒരു ഓർമ്മയ്ക്ക് വെക്കണം.
3: ഓരോ കല്ലുകളും ഓരോ യാത്രക്കുറിപ്പുകളാണ്.
4: യാത്രക്കുറിപ്പുകളാണ് അവിടുത്തെ. ഇപ്പോൾ നഗരങ്ങളിൽ പോയാലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വൻ നഗരങ്ങളിലൊക്കെ പോകുമല്ലോ. ഇപ്പോൾ ഭുവനേശ്വറിൽ നമ്മൾ പോയി. ഭുവനേശ്വറിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു ഭുവനേശ്വറിൽ മറ്റേ ജഗന്നാഥ ക്ഷേത്രത്തിലൊക്കെ പോയി. അപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കോലുണ്ട്, ഒരു നമ്മളെ ഇവിടുത്തെ കൺസെപ്റ്റേ അല്ല അവിടെ. നമ്മളവിടെ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടപ്പനല്ലേ, അതായത് ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന പോലെയല്ല, മിനിങ്ങി അല്ല, വസ്ത്രമൊക്കെ ധരിച്ച് പട്ട് വസ്ത്രം ധരിച്ചു ആഭരണ വിഭൂഷണനായിട്ടുള്ള കൃഷ്ണനല്ലേ. അവിടെ എന്തൊരു പ്രത്യേക രൂപമാണ്, ഒരു പ്രത്യേക ചിത്രമാണ് അവിടുത്തെ. അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുരി ജഗന്നാഥീശ്വരനാണ്. ശരിയൊരു ചിത്രം മേടിച്ചു വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. സാരാനാഥിൽ, ബുദ്ധൻ്റെ സാരാനാഥിൽ പോയിട്ട് ഞാനൊരു ഹാൻഡിക്രാഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബുദ്ധ സന്യാസിയുടെ അടുത്ത് നിന്ന്. അയാളിനോട് പൈസ ചോദിച്ചു, സംഭാവന ചോദിച്ചപ്പോൾ തന്ന് പകരം തന്നതാ. തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാപ്പ് പോലെയുള്ള ഒരു ചിത്രമാണ് ചുമരുമ്പ് തൂക്കിയിട്ട് സാരാനാഥ് എന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ അതേപോലെ സാരാനാഥ് എന്നല്ല, നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മളിപ്പോൾ ഞാൻ പടുത്ത് ലഡാക്കിൽ പോയപ്പോഴേ ചൈന ബോർഡറിലുള്ള പാങ്കോങ് ലേക്കിൽ പോയി. രാവിലെ ഓടിയിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ എത്തിയത്, കണ്ടമാനം ഓടണം. പാങ്കോങ് ലേക്കിൽ പോയപ്പോൾ അതിൽ കുളിക്കാൻ പാടില്ല പറഞ്ഞു, ഇറങ്ങാനേ പാടുള്ളൂ, തെളിനീരാട്ടോ ശുദ്ധമായ വെള്ളം. അവിടെ ഈ പറയുന്ന അവിടുത്തെ ബുദ്ധഭിക്ഷുക്കളുണ്ടല്ലോ അവരുടെ ഒരു പരിപാവന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വെള്ളത്തു നിന്ന് ഒരു സാധനം എടുത്തിട്ടുണ്ട്, ഒരു സ്ലേറ്റ് കല്ല്. ഞാൻ ഇപ്പോൾ വീട്ടിൽ ചന്ദന അരയ്ക്കണമായില്ല. അപ്പോൾ നമ്മൾ പാങ്കോങ് ലേക്കിനെ എന്ന് ഓർമ്മിപ്പിക്കും ആ കല്ല് വീട്ടിലിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോന്ന് കൊണ്ടുവരണം, അതൊക്കെ നമ്മുടെ മനസ്സിനെ റിഫൈൻ ചെയ്യും.
3: നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ അവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്,
4: ഊട്ടിയിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിന്റെ പച്ചക്കറികളുണ്ട്.
3: പച്ചക്കറികൾ
4: വെച്ചാൽ അവിടുത്തെ ക്യാരറ്റിന് പ്രത്യേക ടേസ്റ്റാണ്,
3: മധുരം.
4: അപ്പോൾ അവിടുത്തെ ക്യാരറ്റ് ഓൺ ദി വേ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ കഴുകണം. അവർ ഈ കണ്ണി കണ്ട ഇട്ടച്ചാലിലൊക്കെ കഴുകിയ ബീട്രൂട്ട് ക്യാരറ്റായിരിക്കും. നമ്മൾ വാങ്ങിയിട്ട് ശുദ്ധജലത്തിൽ കഴുകണം, അവർ ഈ തോട്ടിലെ വെള്ളത്തിൽ തന്നെ കഴുകുന്നതാണ്. അത് പ്രത്യേക ടേസ്റ്റാന്നാ പറയണം.
3: മധുരയിലെ
4: മധുരമുള്ള ക്യാരറ്റുകൾ
3: അവർ, അതുപോലെ നമ്മൾ നേരിട്ട് വാങ്ങിക്കാണെങ്കിലും മധുരമുള്ള തരും, വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ സാദാ പറ്റും,
4: അങ്ങനെയൊക്കെ തരും. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈദുൽ ഫിത്തറിൻ്റെ നമ്മൾ റംസാൻ മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ റംസാൻ വ്രതാരംഭമൊക്കെ കഴിഞ്ഞിട്ട് ഈദുൽ ഫിത്തറൊക്കെ ആഘോഷിച്ച് കൂട്ടുകുടുംബമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാവരും ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ഗുജറാത്തിലെ തപ്തി നദി മുതൽ നാഗർകോവിൽ വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അഗസ്ത്യാർകൂടം, കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരത്തുള്ള അഗസ്ത്യാർകൂടം, കുറ്റാലം, പാലരുവി, നാമക്കൽമേട്, പരുന്തംപാറ, വാഗമൺ, മൂന്നാർ, ഇരവികുളം, നമ്മുടെ നെല്ലിയാമ്പതി, അട്ടപ്പാടി, എത്രത്തെത്ര സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കോത്തഗിരി, ഈ കോടനാട് വ്യൂ പോയിൻ്റ്, കൊടക്, ഗോപാലസ്വാമിപ്പേട്ട്, ടൊഡാപേട്ട, ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ പണവും സൗകര്യങ്ങളുള്ള ആളുകൾ ആകുമ്പേക്ക് പോട്ടെ, അല്ലാത്തവർ അട്ടപ്പാടി ചുരം കണ്ട്, അട്ടപ്പാടിയുടെ പണ്ടത്തെ അട്ടപ്പാടി അല്ല കേട്ടോ, പണ്ടൊക്കെ ഡ്രൈ ആയിരുന്നു അട്ടപ്പാടി. ഇപ്പം അട്ടപ്പാടി പച്ച പിടിച്ചു തുടങ്ങി, ജനത്തിന് കുറച്ച് അപബോധം വന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ ആയാൽ പോരാ. പണ്ട് ആന ഇറങ്ങുമ്പോഴേ അതിനൊക്കെ ഉപദ്രവിച്ച് വിട്ടിരുന്ന ആളുകൾ റിസോർട്ട് മുതലാളിമാർ ഇപ്പോൾ ആന ഇറങ്ങണം എന്നാണ് വിചാരിക്കണം, നല്ല റിസോർട്ടിൽ ആളെ കിട്ടൂ. പണ്ട് ഒരു ഫോറസ്റ്റിനോട് പറഞ്ഞതാ, കുമളി ടൗണിൽ ആന ഇറങ്ങിയിട്ട് ബഹളം വെച്ചിട്ട് ഇവർക്ക് തുരത്താൻ പറ്റാതെ നിൽക്കുമ്പോൾ ആളുകൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റുകാരെ. ഇപ്പോൾ കുമളി റിസോർട്ടിൻ്റെ തൊടിയിൽ ആന വരണം എന്ന് അതിന് വേണ്ടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും ചാക്കി ഇട്ട് കൊടുക്കണത് ആന എന്താ പറയുക, ഈ താമസിക്കാൻ ടൂറിസ്റ്റിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ റിസോർട്ട് മാഫിയകളുണ്ടല്ലോ, വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വരുത്താണ് തീറ്റക്കെട്ട് കൊടുത്തിട്ട്. അങ്ങനെ ആ രീതിയിൽ മാറി കാര്യങ്ങൾ, കൃഷി നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതായ അതിൻ്റെ ഒരു പിന്നിലൊരു സൈക്കോളജി ഉണ്ട് കേട്ടോ. ഈ കൃഷി കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ലേ, ആനത്താരിയിലൊരു കൃഷി വന്നപ്പോൾ ആനപ്പോൾ പോകുമ്പോൾ അവിടെ കൃഷി കാണുകയാണ്. ആന കഴിഞ്ഞ 2 വർഷം പോയപ്പോൾ ഈ കൃഷി അവിടെ ഉണ്ടായിരുന്നില്ല.
3: അത് ആനയുടെ റൂട്ടാണ്, റൂട്ടാണ്.
4: ആനക്കറിയില്ലല്ലോ ഈ ബോർഡർ ഇവിടെ കഴിഞ്ഞു, കാട് ഇവിടെ കഴിഞ്ഞു, ബാക്കി സുൽത്താൻ ബത്തേരി ടൗണാന്ന് ആനക്കറിയില്ലല്ലോ. അപ്പോൾ ആന പഴയ ഓർമ്മയിൽ ഇങ്ങനെ വരുമ്പോൾ വഴി തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കണം. മൃഗങ്ങളെ നമ്മൾ അവരുടെ ഏരിയക്ക്, ഇപ്പോൾ ഒരു നിസ്സാര ഒരു പ്രശ്നം, അരിക്കൊമ്പനെ നമ്മൾ നാട് കടത്തിയത് എവിടുന്ന അറിയോ, ചിന്നക്കനാലിലെ യൂക്കാലിപ്റ്റസ് തോട്ടത്തിനാണ് പിടിച്ച്. യൂക്കാലിപ്റ്റസ് തോട്ടം ഒരു കാടല്ലേ, യൂക്കാലിപ്റ്റസ് കാട്ടിന്നാണ് ചിന്ന ഈ അരിക്കൊമ്പനെ പിടിച്ച് നാട് കടത്തിയത്.
3: കാട് ആനയുടെയാണ്,
4: ആ യൂക്കാലിപ്റ്റസ് കാടാണ്. അവിടെ എന്താ പ്രത്യേകത, അപ്പോൾ ആനയെ സംബന്ധിച്ച് അത് അയാളുടെ സ്ഥലമായിരുന്നു, അത് കുറഞ്ഞു വരുന്ന കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു.
3: നമ്മൾ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എന്തിന് യാത്ര ചെയ്യണം, എന്താണ് യാത്രകൾ നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ,
4: നമ്മളൊരു പുസ്തകം വായിക്കണ പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യാത്ര നിങ്ങളുടെ മനസ്സിനെ സമ്പുഷ്ടീകരിക്കും, അതിനെ റിഫൈൻ ചെയ്യും, മനസ്സിനെ നിർമ്മലമാക്കും. നിങ്ങൾ ലോകം കണ്ടില്ല അവൻ എന്നൊരു പ്രയോഗം തന്നെ നമ്മൾ പറയില്ലേ, അവൻ ലോകവിവരമല്ല. എന്താണ് അതിൻ്റെ ബേസിക്? ലോകം കണ്ടിട്ടില്ല, അവൻ ലോകം കണ്ടാൽ ഇങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെ പറയില്ലേ. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് മാത്രം നിൽക്കുന്ന ഒരാളും ഇന്ത്യ മഹാരാജം മുഴുവൻ ചുറ്റി നടന്ന ഒരാളും സംസാരിക്കുന്ന രണ്ട് രീതിയിലാണ്. അപ്പം നമ്മളെ റിഫൈൻ ചെയ്യുന്നൊരു സാധനമാണ് യാത്ര. നിരന്തര യാത്രയിലൂടെ, നിരന്തര സമ്പർക്കത്തിലൂടെ നമ്മൾ പല സ്ഥലത്തും പോയി പല ഭക്ഷണങ്ങൾ കഴിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇഡ്ഡലിയും സാമ്പാറും ചോറും തന്നെ മതി എന്ന് പറയണതല്ല. അവിടെ പോകുമ്പോൾ നമ്മൾ അത് കഴിക്കണം, ഓരോ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എല്ലാ ടോളറൻസും ഉണ്ടാവുക. ഇപ്പോൾ രണ്ട് ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും പിടിച്ചേക്കാൻ പറ്റണം നമുക്ക്. യാത്ര ചെയ്യുമ്പോഴാണ് അതിനുള്ള ത്രാണി നമുക്ക് കിട്ടുക. അപ്പോൾ യാത്ര നമ്മളെ ഒരിക്കലും ദുഷിപ്പിക്കുന്നില്ല, യാത്ര നമ്മളെ നിർമ്മലമാക്കുന്നു. നമുക്ക് ലോക വിവരം തരുന്ന പുസ്തക വായന പോലെയാണ്. അപ്പോൾ യാത്രകൾ ഒരു ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. യാത്ര ചെയ്യാത്തവർ മൂഢന്മാരാണ് എന്ന് പറഞ്ഞാൽ അത് അവിവേകമാകുമോ എന്നറിയില്ല. എന്നാലും എനിക്കിപ്പോൾ ഈ ആളുകളോട്, കേൾക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ വ്രതാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞിട്ട്, നമ്മൾ ഈ ഫിത്തർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഈദുൽ ഫിത്തറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു യാത്ര പോവാം. ഒന്നുകിൽ സുഹൃത്തുക്കളായിട്ട് പോവാം. ഒറ്റയ്ക്കുള്ള യാത്ര ഉണ്ടല്ലോ, ഒരു സുഖകരമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മനസ്സ് കൂടെ വേണം. അത് കൂട്ടുകാരാകുമ്പോൾ കുറച്ചൊരു രസം തോന്നും, നമ്മുടെ ഭാര്യയും കുട്ടികളാകുമ്പോൾ വേറെ രസമാണ്, കുടുംബം മൊത്തത്തിലാണെങ്കിൽ വേറെ രസമാണ്. ഓരോ ഡൈമെൻഷൻസാണ് ഇതിനുണ്ടാകുന്നത്. അങ്ങനെ ഒരു യാത്ര പോകണം. യാത്ര പോയി വരുമ്പോഴാണ് ആ ആഘോഷത്തിൻ്റെ പരിസമാപ്തി ഉണ്ടാവുക,
3: പൂർണ്ണത.
4: അതെ, എല്ലാവരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാവുക ചെയ്യാം. ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇൻറ്റിമസി കൂടുക ചെയ്യാം,
3: ബന്ധങ്ങളുടെ കിഴയടുപ്പം കൂടും.
4: അപ്പോൾ യാത്ര ആരും മുടക്കരുത്, അങ്ങനെ നിരന്തര യാത്ര ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്.
3: നമുക്ക് തൽക്കാലം ഹരിയേട്ടനോട് യാത്ര പറയാം. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയാണ് അദ്ദേഹം. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മനോഹരമായി യാത്രയെക്കുറിച്ച് സംവദിക്കും. അതിനപ്പുറം എനിക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിനൊരു കാര്യം, ഓരോ സ്ഥലത്തെക്കുറിച്ചും അദ്ദേഹം ആഴത്തിൽ പഠിക്കും. ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഇന്നൊരു ജംഗ്ഷനുണ്ട്, അവിടെ ഇന്നൊരു ഹോട്ടലുണ്ട്, അവിടെ പ്രത്യേകിച്ച് കാണണം എന്ന് പറയും. എനിക്ക് തന്നെ അത്തരം കുറേ അനുഭവങ്ങൾ വളരെ കുറച്ചേ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും. മാത്രമല്ല ഊട്ടിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. ഊട്ടിയിൽ ഞാനും ഹരിയേട്ടനും ഓഫീസിൽ പെരിന്തൽമണ്ണ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് സഹ ഓഫീസർമാരെ കൂട്ടിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതിലും ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, രണ്ടുപേർ ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ല
4: കൂട്ടി
3: കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രസകരമായ ഒരു കാര്യം, ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് യാത്ര ചെയ്യാം, നമ്മെ കൂടുതൽ റിഫൈൻ ചെയ്യാം, കൂടുതൽ ഊർജസ്വരരാകാം. നമുക്ക് നമ്മുടെ കൂടെ ഒരു മിനിറ്റുകൾ നീണ്ട, മണിക്കൂറുകൾ തന്നെ നീണ്ട യാത്ര ചെയ്തതിന് ഹരിയേട്ടന് ടീം പീസ് റെഡിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും യാത്ര ചെയ്യട്ടെ എന്നും ഇനിയും കൂടുതൽ നമുക്ക് പകർന്നു തരട്ടെ എന്നും ആഗ്രഹിക്കുന്നു.
2: അപ്പോൾ ശബ്ദത്തിലൂടെയും യാത്ര ചെയ്യാമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ദൃശ്യം. കേട്ടുകൊണ്ട് നമ്മൾ ഊട്ടിയിലായിരുന്നു.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി സ്നേഹക്കൂടിൻ്റെ ജോലി ചെയ്ത് ജീവിക്കൽ മാന്യതയാണ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള എപ്പിസോഡാണ്. താജുദ്ദീൻ സ്വലാഹിയും ജംഷീർ സ്വലാഹിയുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
6: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സ്നേഹക്കൂടിൽ ഞാൻ ജംഷീർ സ്വലാഹി, എൻ്റെ കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉള്ളത് താജുദ്ദീൻ സ്വലാഹിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിലും ഉപജീവന മാർഗവും അതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട അറിയേണ്ട ചില കാര്യങ്ങളാണ്. തൊഴിലെടുക്കാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങാടികളിലൂടെയൊക്കെ നടന്ന് സമയം കളയുന്ന പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, മക്കൾ, യുവാക്കൾ ഇവരെ പറ്റിയൊക്കെയുള്ള ചില ആവലാതികളും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ പല ഉമ്മമാരും സഹോദരിമാരുമൊക്കെ നമ്മളോട് റേഡിയോയിലേക്ക് ഈ സ്നേഹക്കൂടിലേക്കൊക്കെ വന്ന പരാതികളുടെയും അല്ലെങ്കിൽ സങ്കടങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തൊഴിലിനോട് ഉള്ള ഇസ്ലാമികമായ ഒരു സമീപനം എന്താണ്?
3: ഇസ്ലാം അതിൻ്റെ എല്ലാ സമീപനങ്ങളെയും ഏത് കാലഘട്ടത്തിലേക്കും പര്യാപ്തമായ രീതിയിൽ നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിയെയും വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം നിർവചിച്ച കൂട്ടത്തിൽ തൊഴിലിനോടുള്ള സമീപനവും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും അവൻ്റെ തൊഴിലിലൂടെ അവൻ്റെ ഉപജീവന ശ്രമങ്ങളിലൂടെ പര്യാപ്തനാക്കാനാണ് പടച്ചു തമ്പുരാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. തൊഴിലെടുക്കാത്ത ഒരു വ്യക്തി എന്നതല്ല, തൊഴിലെടുക്കുന്നൊരു വ്യക്തി ആ തൊഴിലിൽ നിന്ന് അധ്വാനിച്ച് സ്വന്തം ജീവിതം പൂരിപ്പിക്കുന്നൊരു വ്യക്തി എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത് മാ അക്കല അഹദുൻ തഅമൻ ഖത്തു ഖൈറൻ മിൻ അയ്യ ഉക്കുല മിൻ അമലി യദി. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാം ശരിക്ക് ആ വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കാനും അയാളുടെ ഉപജീവനം, അയാളുടെ കുടുംബത്തിൻ്റെ ഉപജീവനം ഇതൊക്കെ അയാളിലൂടെ തന്നെ പൂരിപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് ജോലി വേണ്ടിവരും. ജോലിക്ക് പോകുന്നതിനും സമ്പാദിക്കുന്നതിനും ആരാധനാകർമ്മങ്ങൾ കൂടി തടസ്സമായിക്കൂടാ എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റേത്. ആരാധനാകർമ്മങ്ങൾക്ക് ജോലിയും തടസ്സമായിക്കൂടാ, ഇത് രണ്ടും പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. നമ്മൾ ജുമാ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ജുമായിലെ 10-ാമത്തെ വചനം ഓതി കേൾക്കുന്നു, ഫൈദ ഖുലിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫൈദ ഖുലിയത്തി സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ ഫൻതഷിറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, നിങ്ങൾ ആ പള്ളി വിട്ടു പോവുക, വബ്തഗു മിൻ ഫദ്ലില്ലാ, അള്ളാഹിൻ്റെ ഫളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ഫളിൽ എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്, അൽമാൽ സമ്പാദ്യമാണ് എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളിങ്ങനെ ജോലി ചെയ്ത് ദുനിയാവ് വെട്ടിപ്പിടിച്ചിങ്ങനെ നടന്നാൽ പോരാ, വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അള്ളാഹിനെ ധാരാളം സ്മരിക്കുകയും ഓർക്കുകയൊക്കെ വേണം, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും. അപ്പം ശരിക്കു പറഞ്ഞാൽ തൊഴിലുള്ള ഒരു വ്യക്തി എന്നത് ഇസ്ലാം ഓരോ വ്യക്തിക്കും നിർദ്ദേശിച്ചതും ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തിയതുമായ ഒരു കാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് വജഅൽനഹാറ മഅഷ, സൂറത്തു നബയിലെ 11-ാമത്തെ ആയത്താണ്. പകൽ സമയത്തെ നമ്മൾ മഅഷാണ് ആക്കിയത്, ഉപജീവനത്തിനുള്ള മാർഗമാക്കുകയാണ് ചെയ്തത്. പകൽ സമയത്ത് അവനിങ്ങനെ കുനിഞ്ഞ് ഒരു സ്ഥലത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കുകയോ എന്നല്ല വേണ്ടത്. അവന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, ചിലപ്പോൾ തലമുറകളായി കിട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടാകാം, അതിങ്ങനെ തിന്ന് അതിങ്ങനെ തീർക്കുക എന്നുള്ളതല്ല. സ്വന്തമായൊരു ജോലി എന്നത് വളരെ കൃത്യമായി ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് തെളിവുകൾ അതിന് ഉദ്ധരിക്കേണ്ടതില്ല. ഹുവല്ലദീ ജഅലലക്കുമുൽ അർദ ദലൂലൻ ഫംഷൂഫി മനാകി ബിഹ വകുലൂ മിൻ റിസ്ഖി വൈലഹിൻ നുഷൂർ, സൂറത്തു മുൽക്ക് 15-ാമത്തെ വചനമാണ്. ഭൂമിയിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും അന്നം കണ്ടെത്താനുമൊക്കെയുള്ള ആഹ്വാനം അത് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ജംഷീർ സലായി ചോദിച്ചതുപോലെ ഒരു ജോലിയോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ജോലി ചെയ്യാനും അധ്വാനിക്കാനും ഒക്കെ തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി ഉണ്ടാവുക എന്നുള്ളതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വിയർത്തധ്വാനിക്കുന്ന ജോലി ഇല്ലെങ്കിൽ അവരാ കാര്യം പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്.
6: തീർച്ചയായും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതിന് ഇസ്ലാം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ്.
3: അതെ,
6: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പലവിധ ജോലികളുണ്ട്. ചിലർ കൈക്കോട്ടെടുത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നു, അങ്ങനെ അവിടുന്ന് തുടങ്ങി ചിലർ വാഹനങ്ങൾ ഓടിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി പല സമയങ്ങളിലും വീട്ടിൽ നിന്ന് പല ദീർഘമായ സമയങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. മക്കളുടെ കൂടെ വീട്ടിലിങ്ങനെ ഇരിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്നതിനൊക്കെ പകരം ഇങ്ങനെ ദീർഘമായി അധ്വാനിച്ച് യാത്ര ചെയ്യുക ഒക്കെ പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനൊരു മുസ്ലിം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഈ സാഹചര്യവും ഈ സമയങ്ങളൊക്കെ?
3: അതെ, ഒരു വ്യക്തി ഒരു പക്ഷേ ഇപ്പം ഒരു പ്രവാസിനെ കെടുത്താൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു, അത് കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ്, ഭക്ഷണം പോലും ശരിക്കും കഴിക്കണില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ, ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെ, ഒരു 2 മണി 3 മണി 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ പലപ്പോഴും കാണാം, 3 മണി 4 മണിയൊക്കെ ഉള്ള. ഇതേപോലെ വളരെ വൈകി എത്തുന്നവരുണ്ട്. അതേപോലെ കൊടും വേനലിൽ നല്ല ശക്തമായ വെയിലിൽ അങ്ങനെ തളർന്നു പോകുന്ന ചൂടിൽ പോലും അധ്വാനിക്കണവരുണ്ട്.
6: കരിങ്കൽ കോറിയിലൊക്കെ,
3: കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യണവർ. ഇനിയിപ്പോൾ ഒരു നല്ല AC ഒക്കെ ഉള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അയാൾക്ക് വർക്ക് പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. അയാളുടെ മേലുള്ള ലോഡും കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട അത്യാവശ്യം
6: ടാസ്കും
3: ഭയങ്കര പ്രഷറുകൾ അയാളുടെ മേലുണ്ട്.
6: ടാർജറ്റ്,
3: അതെ,
6: പൂർത്തിയാക്കുക,
3: ടാർജറ്റ് പൂർത്തിയാക്കുക. പിന്നെ ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന നിരവധി ആളുകളെ കാണാം. ഇവിടെയൊക്കെ പലപ്പോഴും ഉണ്ടാകേണ്ട ഒരു നീയത്ത് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ഇതൊക്കെ ശരിക്ക് അമലു സാലിഹത്താണ്, ഇബാദത്താണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. സഹാബത്ത് ഇങ്ങനെ ഒരു വളരെ ശക്തനായ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കാണാണ്. അപ്പോൾ അയാളിങ്ങനെ ധൃതിപ്പെട്ടു പോവുകയാണ് അയാളെ ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ സഹാബികൾ ആരോ പറഞ്ഞു, ലൗകാന ഹാദാ ഫീ സബീലില്ല, ഈ മനുഷ്യന് ഈ പണിയൊക്കെ അള്ളാഹൻ്റെ മാർഗത്തിലുള്ളൊരു പണിയൊക്കെ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അയാൾ സമ്പാദിക്കാനാണല്ലോ പോണത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, ലാ തഖൂലു ഹാദാ, ആ മനുഷ്യനെ പറ്റി നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താണ്? ഫഇന്നഹു ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ല, സ്വന്തം ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാനും ആ കുട്ടിയുടെ മരുന്നിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് അയാൾ പായുന്നതെങ്കിൽ അത് അള്ളാഹൻ്റെ മാർഗത്തിലുള്ളതാണ്. അത് ഒരു യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യേണ്ടത് മാത്രമല്ല ഫീ സബീലില്ല, മറിച്ച് ഇതും ഫീ സബീലില്ല തന്നെയാണ്. വഇൻകാന ഖറജ യസ്ആ അലാ അബവൈനി ഷൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ല, ഇനി ആ വ്യക്തി പോകുന്നത് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ, ഉമ്മാൻ്റെ മരുന്ന് ഉമ്മാൻ്റെ ഭക്ഷണം സംരക്ഷണം പോലെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതും ഫീ സബീലില്ലയാണ്, അതും നമുക്ക് ഫീ സബീലില്ലായി തന്നെ കാണാൻ പറ്റും. ഇനി വൈങ്കാന ഖറജ യസ്ആ അലാ നഫ്സിഹി, അവൻ ഒരു അവൻ്റെ ഇഫ്ഫത്തിന് വേണ്ടിയാണ് പോണതെങ്കിൽ, വേറൊരാളോട് കൈനീട്ടാതിരിക്കാനും സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും സ്വന്തം ആവശ്യം സ്വന്തം നിലക്ക് നിർവഹിക്കാനൊക്കെ വേണ്ടിയാണ് പോണതെങ്കിൽ, ഫഹു ഫീ സബീലില്ല, അതും അള്ളാഹൻ്റെ മാർഗത്തിലുള്ളത് തന്നെയാണ്. ഇനി തീർന്നില്ല, വൈങ്കാന ഖറജ റിയാഅൻ വ മുഫാഖറതൻ ഫഹു ഫീ സബീലി ശൈത്താൻ, എന്നാൽ അവൻ പോണത് കുറച്ച് എന്താണ് അത്യാവശ്യമൊക്കെ സമ്പാദിച്ച് ഒരു പ്രൗഢി കാണിക്കാനും അവൻ്റെ വീട് ഭയങ്കര സംഭവമാക്കാനും അവൻ്റെ കാറ് വലിയ സംഗതിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് ശൈത്താൻ്റെ മാർഗത്തിലാണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഈ സമയം മുഴുവൻ അവൻ എന്താണ്, ശരിക്കും ഇബാദത്താണ്, പുണ്യമാണ്, പരലോകത്തേക്കുള്ളതാണ്. പാടത്തായിരിക്കും കിളക്കുന്നത്, പക്ഷേ അത് രാത്രി നിസ്കരിക്കുന്നത് പോലെയും പഠിച്ചവനോട് ദിക്ര ചെല്ലുന്നതും പോലത്തെ മറ്റൊരു അമലാണ്. പക്ഷെ ഈ നീയത്ത് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകില്ല.
6: അതെ, അപ്പോൾ ഒരാൾക്ക് ഈ നീയത്തൊന്നും ഇല്ലെങ്കിൽ ഈ പുണ്യം അയാൾക്ക് കിട്ടുമോ?
3: കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. നീയത്തില്ലെങ്കിൽ കിട്ടൂല, കാരണം ഇന്നമല്ല അമാലു
6: ബിന്നിയ,
3: പ്രവർത്തനങ്ങൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സ് അത് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഇപ്പം ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവം നമ്മളോട് അനുസ്മരിക്കുകയാണെങ്കിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നമുക്കറിയാം പ്രവാചകന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ
6: റിപ്പോർട്ട് ചെയ്ത
3: ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതേപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഅദ്ദിനായിരുന്നു, ആ നിലക്ക് പ്രസിദ്ധനാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ഓരോന്നും പിൻപറ്റി അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്ഥാനപ്പേരുണ്ട്, മുത്തബിഉസ് സുന്ന എന്ന പേര് ലഭിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ ഇങ്ങനെ ഇവരടങ്ങുന്ന ഒരു സദസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളൊരു ജനാസയെ ഇങ്ങനെ തുടർന്ന് പോയാൽ, ജനാസയുടെ പിന്നാലെ പോകുമല്ലോ, ആളുകൾ ജനാസിന്റെ മുന്നിൽ മണ്ടും, ശരിക്കതല്ല, ജനാസയെ പിന്തുടർന്ന് പോകുക എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ സ്പീഡിൽ പോണ ജനാസിന്റെ കൂടെ അതേ സ്പീഡിൽ അധികാരികളൊക്കെ ചൊല്ലി, മനസ്സിൽ ചൊല്ലി പുറത്തേക്ക് വരാതെ പോവാന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ പോയാൽ അയാൾക്ക് നിശ്ചിത ഖിറാത്ത് ഉണ്ട്,
8: എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ അങ്ങനെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് ആവേശവും സംശയവുമായി. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നു, അവർ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഖിറാത്ത് പോയി അന്ന് കിട്ടിയില്ല. കിട്ടില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ജനാസയെ പിന്തുടരാത്ത ഒരാളായതുകൊണ്ടല്ല, മറിച്ച് ജനാസയെ പിന്തുടരുമ്പോൾ ഇങ്ങനത്തെ ഒരു നീയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നീയത്ത് എന്നുള്ളത് പ്രധാനമാണ്. അത് ഇങ്ങനെ വായോണ്ട് ചൊല്ലി പറയാന്നുള്ളതല്ല, മനസ്സിലത് ഉണ്ടാവുക. പാടത്ത് കളക്കുമ്പോൾ വിഷമം വരുമ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അതുവഴി എനിക്ക് പഠിച്ചോൻ പുണ്യം തരും, ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ളത് വരെ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ അതുകൊണ്ട് എനിക്ക് പഠിച്ചോൻ പുണ്യം തരട്ടെ എന്ന് എന്ത് ചെയ്യൂല, പലപ്പോഴും ചിന്തിക്കൂല. അപ്പം ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ വർക്ക് സ്റ്റേഷനിലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ക്ഷമാപൂർവ്വം അതിജീവിച്ച് പോകാൻ എന്ത് ചെയ്യും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു ദീനി തലമുണ്ട്. ജോലി ഏതാണെങ്കിലും ഹലാലായ എല്ലാ ജോലിക്കും ഒരു ഒരു ദീനി തലമുണ്ട് എന്നുള്ളതിൽ സംശയമല്ല.
6: പുണ്യം കിട്ടുന്ന പുണ്യത്തിൻ്റെ അവസരങ്ങളാണ് ഇത്.
8: അതെ
6: അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പല ആളുകളും ഇത്ര പുണ്യവും ഇത്ര അവസരങ്ങളൊക്കെ കിട്ടുന്ന മഹത്തരം ഇസ്ലാം വളരെ മഹത്തായി കണ്ട ഈ സംഗതി ഇതൊന്നും ശ്രമിക്കാതെ തിരിച്ചറിയാതെ എപ്പോഴും ഇങ്ങനെ ഔദാര്യം കിട്ടുന്ന അല്ലെങ്കിൽ ഔദാര്യം പറ്റുന്ന മറ്റുള്ളവരുടെ സഹായം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പല ആളുകളെയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആളുകളോട് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ?
8: തീർച്ചയായും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അയാൾ എന്ന വ്യക്തിയെ അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ അയാളുടെ കഴിവിനെ അയാളുടെ ഊർജത്തെ ഈ സമൂഹത്തിന് കിട്ടണില്ല. രണ്ട്, അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുറച്ച് സ്വസ്ഥവും സുഖസുന്ദരവുമായി ജീവിക്കേണ്ട അത് അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ആ കുടുംബത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. മൂന്ന്, അയാളുടെ അഭിമാനം അയാൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പം അള്ളാഹു തന്ന ഒരു ഒരു ജീവിത കാലഘട്ടം അതുപയോഗിക്കാത്തത് വലിയ കുറ്റമാണ്. എപ്പോഴിങ്ങനെ വേറൊരാളുടെ ഔദാര്യം പ്രതീക്ഷിച്ച്, ഇപ്പം ലോക്ക്ഡൗൺ കാലമൊക്കെയാണ്, അപ്പം നമുക്ക് നമ്മളെ ശ്രോതാക്കൾക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ തോന്നാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറയുകയാണ്. നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ നഷ്ടപ്പെട്ട ജോലിയുടെ സങ്കടം കൊണ്ട് അങ്ങനെ ഇരിക്കുക. പലപ്പോഴും ആളുകൾ ഫുഡ് കിറ്റും ബാക്കിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, ആ ഫുഡ് കിറ്റ് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. രോഗിയോ ശാരീരിക പ്രയാസമൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്കൊരു മനസ്സംഘർഷവും ആവശ്യമില്ല, അയാൾക്കത് സ്വസ്ഥമായിട്ട് സ്വീകരിക്കുക, അയാളുടെ ആ അവസ്ഥ കൊണ്ടാണ്. മാത്രമല്ല അയാൾ നല്ല നിലക്ക് അധ്വാനിച്ച കാലത്തെ ഒരു പുണ്യം ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നുണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണ്, മിസ്ലമാക്കാന മുഖീമൻ സഹീഹൻ. ഏത് കാര്യത്തിലും അങ്ങനെയാണ്, അയാൾ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അയാൾ ചെയ്തതിൻ്റെ എല്ലാ ഓഹരിയും രോഗാവസ്ഥയിൽ കിട്ടും. എന്നാൽ ആരോഗ്യമുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്, എന്നിട്ടും ഉള്ള ജോലി പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവർ മറ്റു ജോലികൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം, അത് അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തണം. അപ്പം എനിക്കറിയണ ആളുകൾ ഖുതുബക്കും മദ്രസിലൊക്കെ പോകുന്ന ചില സുഹൃത്തുക്കളൊക്കെ മീൻ കച്ചവടം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇപ്പോൾ ഒരു ഉസ്താദ് ഏതോ ഒരു പൂള കച്ചവടം നടത്തിയതിനെ പറ്റിയിട്ട്, ഉസ്താദ് പൂള കച്ചവടം നടത്തി ജീവിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, അതിലെന്താ തകരാറുള്ളത്, അതിനെന്താ പ്രശ്നമുള്ളത്? അദ്ദേഹം വളരെ മാന്യമായി വേറുള്ളവരെ മുന്നിൽ കൈനീട്ടാൻ പോകുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഒരു തൊഴിലെടുത്തു. അതൊരു കുറ്റകരമായി കാണേണ്ടതില്ല.
6: അതെ. അപ്പോൾ തീർച്ചയായും ഉസ്താദന്മാരും പണ്ഡിതന്മാരും അല്ല, അങ്ങനെ ഏത് ആളുകൾക്കും എന്ത് ചെയ്യാ, തൊഴിലുകൾ ചെയ്യാലോ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ വരെ നമുക്ക് ഹദീസുകളും ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പല തൊഴിലും ചെയ്തവരായിട്ടാണ് കാണുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം കൃഷിക്കാരനായിരുന്നു, കൃഷി ചെയ്തിരുന്നു.
8: ഹവ്വ ബീവി നമ്മുടെ ഉമ്മ, അവരെ അദ്ദേഹത്തെ കൃഷിയിൽ സഹായിച്ചിരുന്നു.
6: തീർച്ചയായും
8: ചരിത്രത്തിൽ
6: കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് കണ്ടിട്ട് അദ്ദേഹം ഒരു ആശാരി പണി ചെയ്തിരുന്ന
8: നജ്ജാറായിരുന്നു.
6: ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇത് വളരെ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഒരു ഹദ്ദാദായി പടയങ്കികളൊക്കെ നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും.
8: നമ്മുടെ നാട്ടിൽ കൊല്ലൻ എന്ന് പറയും,
6: കൊല്ലം. അതെ. അതേപോലെ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഖയ്യാത്തായി വസ്ത്രങ്ങൾ
8: ടൈലറായി
6: കാണാൻ പറ്റും. മൂസ അലൈഹിസ്സലാം ആടുകൾ മേയിച്ചിരുന്നു, ഖുർആൻ തന്നെ നമ്മളെ
8: അതെ പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളോളം.
6: അതെ.
8: അതും അദ്ദേഹം മഹറായിട്ടാണ് എന്ത് ചെയ്തത്,
6: മഹർ പോലും അദ്ദേഹം ആ തൊഴിലായിട്ടാണ്
8: സ്വീകരിച്ചത്,
6: തൊഴിൽ ചെയ്തെടുക്കാൻ കണ്ടത് അല്ലേ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് കാണാൻ പറ്റും, അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വിശിഷ്ടരായ അള്ളാഹിന്റെ അമ്പിയാക്കൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്.
8: ഇതിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശിയായി ജനിച്ചിട്ടും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ടയിൽ കാരക്കി ഏറ്റിയിട്ട് ഒക്കാലയിലും അടക്കമുള്ള ഒരുപാട് ചന്തകളിൽ കാരൊക്കെ വേണോ എന്ന് ചോദിച്ച് പ്രവാചകൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആടിനെ പ്രവാചകൻ മേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്ര ഉള്ളൂ, നല്ലൊരു പോയിന്റാണ് ഇവിടെ ജംസലായി ചേർത്ത് വെച്ചത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വ്യക്തിക്ക് വേറൊരാളുടെ മുന്നിൽ കൈനീട്ടിയിരിക്കല്ല അയാൾ ചെയ്യേണ്ടത്, മറിച്ച് അയാൾ എന്ത് ചെയ്യണം, തൊഴിലെടുക്കാനും ജോലികളിൽ ഇടപെടാനും തീർച്ചയായും അയാൾ ശ്രമിക്കണം എന്നത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അൽ യദുൽ ഉലിയ ഖൈറു മിനൽ യദ് സുഫ്ല, മേലെ നിൽക്കുന്ന കൈ തന്നെയാണ് താഴെയുള്ള കൈയിനേക്കാളും നല്ലത് എന്നാണ് കൊടുക്കുന്ന കൈ. പിന്നെ അതാണെന്ത് ഏറ്റവും ഉന്നതം, വാങ്ങുന്ന കൈയല്ല ഏറ്റവും ഉന്നതം. ഇനി മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, ഒമൻ യസ്തഅഫിഫ് ഇഫ്ഫിഹില്ല, ഒരു വ്യക്തി ഇഫ്ഫത്ത് സ്വയം ഒരു പവിത്രതയും മാന്യതയൊക്കെ പാലിക്കണമെങ്കിൽ അല്ല എന്ത് ചെയ്യും, അതിനുള്ള ഒരു സാഹചര്യം അവന് കൊടുക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്, അഹദ് അഹദുക്കും ഹബ്ലഹു ഫയഹ്തബ് അലാ ളഹ്രിഹി ഖൈറുൻ ലഹു മിൻ അൻ യഅതിയ റജുലൻ ഫയസ്അലുഹു അഅതാഹു ഔ മനഅഹു.
9: തീർച്ചയായും
8: ആ വലിയൊരു മെസ്സേജാണ് എന്ന് പറഞ്ഞാൽ, ഓ നിങ്ങളൊരു കയറെടുത്തിട്ട് ആ കയറിൽ കുറച്ച് വിറകൊക്കെ കെട്ടിയിട്ട് അത് തോളിലേറ്റി അതുമായിട്ട് വിൽക്കാൻ പോകലാണ് വേറെ ആളെടുത്ത് പോയി ചോദിക്കുന്നതിലാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ്.
9: അല്പം ശാരീരികമായി പ്രയാസപ്പെട്ടാലും
8: അതെ,
9: മറ്റുള്ളവരുടെ മുഴുവൻ കൈനീട്ടുന്നതിനേക്കാൾ ഉത്തമം
8: ഈ ഒരു അധ്വാനിക്കുന്ന രീതിയാണെന്നാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് വിയർക്കാൻ റെഡിയല്ല, ചളിയാകാൻ റെഡിയല്ല, അവിടെ ബ്രോക്കറേജ്, ഇവിടെ ഇത്, അവിടെ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടച്ചെലവ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ പുതിയ തലമുറ സ്വീകരിക്കുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് മുറിഞ്ഞിറങ്ങണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനകൾക്കും ദീനിനും ഒന്നും തടസ്സമാകാതെ ദീനി കാര്യങ്ങൾ അത് ജോലിക്കും ബാക്കിയുള്ളതിനൊന്നും മുടക്കമാകാതെ ഉള്ളൊരു ക്രമമാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് വേണ്ടത്, അതെത്ര കഠിനാധ്വാനമാണോ അതിനനുസരിച്ചുള്ള പുണ്യം ഉണ്ടാകും. വിയർപ്പ് എന്നത് അത് ഇവിടെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്, ആ സ്മെല്ല് പഠിച്ചവന് ഇഷ്ടമുള്ള സ്മെല്ലാണ് തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
9: ഇപ്പോൾ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ജോലിയും അതോടൊപ്പം പ്രവാചകനിൽ നിന്നുള്ള ഹദീസുകളൊക്കെ പഠനവും
8: അതെ
9: ഇബാദത്തും എല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു നമുക്ക് കാണാൻ പറ്റുമല്ലോ.
8: ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന് തെളിവാണ്. അദ്ദേഹം പറഞ്ഞു, കുന്നാന തനാബുൻ നുസൂൽ, പ്രവാചകന്റെ അടുത്ത് ഞങ്ങൾ ഊഴം വെച്ചാണ് ഞങ്ങൾ പോയിരുന്നത്. ഒരു ദിവസം ഞാൻ കൃഷിയിടത്തിൽ പോകും, അവിടുന്ന് അധ്വാനിച്ച് സമ്പാദ്യവും വിഭവങ്ങളുമായി വരും. അന്ന് എൻ്റെ അയൽക്കാരനും എൻ്റെ കുടുംബവും ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് കഴിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേന് എൻ്റെ അയൽക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് എൽമുമായിട്ട് വരും, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ആ എൽമു പഠിപ്പിച്ചു തരും. അടുത്ത ദിവസം എൻ്റെ അയൽക്കാരൻ കൃഷിയിടത്തിൽ പോകും, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോകും, ദീനു പഠിക്കും. ഇങ്ങനെയാണ് അവരൊക്കെ ചെയ്തത്. അപ്പം ദീനിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടൊരു മൂലക്കെ ഒരു തസ്ബീഹ് മാലയും പിടിച്ച് ഒരാളായി ഇങ്ങനെ ഇരിക്കുക, ജനങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നൊന്നും പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലില്ല. അത് ഒരു ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തൊഴിൽ ആയി സ്വീകരിക്കേണ്ട ഘട്ടമുള്ള ആളുകൾക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് അത് വേണ്ടിവരും. അത് അതിനെ നമ്മളിവിടെ എന്ത് ചെയ്യണില്ല, ഒരിക്കലും നെഗറ്റീവായി കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു ജീവിതോപാധിയും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗവുമായി കാണുന്നതിനെ തീർച്ചയായും പുനർവിചിന്തനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്.
9: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലോ, അധ്വാനിക്കാതെ എളുപ്പവഴിയിൽ ഇങ്ങനെ സമ്പാദിക്കുകയാണ് എന്നുള്ളത്.
8: അപ്പോൾ
9: പലപ്പോഴും കാണുന്ന ഈ ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ ചെന്നാൽ ഇപ്പോൾ നാട്ടിൻപുറത്ത് തന്നെ കാണുന്നുണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് പോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ സംസാരത്തിലൊക്കെ ഈ ബ്രോക്കറേജ് ചില അമിതമായ വർണ്ണനയൊക്കെ പറഞ്ഞിട്ട് അധ്വാനിക്കാതെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ നമ്മൾ ഇവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും.
8: തീർച്ചയായും ഇത് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡാണ്.
9: അതായത്
8: ഓൺലൈൻ റമ്മി മുതൽക്ക് ഓഫ്ലൈനിലുള്ള കടലാസായി കിട്ടുന്ന ലോട്ടറി വരെയുള്ളത് വാങ്ങും. അത് വലിയ പ്രതീക്ഷയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയാൽ വീടൊക്കെ പൊളിച്ചിട്ടിട്ട് തമാശ പറയലുണ്ട്, ഉള്ള സംഭവം ഒന്നുമല്ല, വീടൊക്കെ പൊളിച്ചിട്ടിട്ട് അവസാനം വീടിന്റെ നിർമ്മാണം നടക്കണില്ല, കൂട്ടുസ്വത്താണ്. അപ്പൊ ഒരു ദിവസം മൂത്തക്കാക്ക എല്ലാരെയും വിളിച്ചുകൂട്ടി, ഒരു നല്ല പ്ലാന് തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ പ്ലാൻ എന്ന് വെച്ച്, ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാണിച്ചെടുത്തു
9: കോടിയുടെ.
8: അപ്പോൾ ഇത് ഇതൊരു ആളുകളുടെ ഒരു മാനസികാവസ്ഥ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്, കള്ളിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഇങ്ങനെ ഒരു വായുവിൽ നിന്ന് സാധനം കിട്ടണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നടക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട്, ലാ യഖഉദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി, ജീവിതായോധനം തേടാതെ ഭക്ഷണത്തിൻ്റെ വിഭവം തേടാതെ ഇങ്ങനെ നിങ്ങൾ ചടഞ്ഞിരിക്കണം ആൾക്കാരാകരുത്. എന്നിട്ട് ഞാൻ ചടഞ്ഞിരുന്നിട്ടോ പറയണേ, അള്ളാഹുമ്മ റസുഖ്നീ, പഠിച്ചോനെ എനിക്ക് നീ ഭക്ഷണം തരണേ, ജോലിക്ക് പോകൂല, നേരം വെളുത്താ ജോലിക്ക് പോകൂല, അധ്വാനിക്കൂല, എന്നിട്ട് ഒരു മൂലക്ക് ഇരുന്നാണ്ട് പഠിച്ചോനെ എനിക്ക് വിഭവം തരണേ, എൻ്റെ കുടുംബം എനിക്ക് സമ്പത്ത് തരണേ എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ഞാൻ ഒരാളെ കണ്ടു, അപ്പോൾ അവൻ എന്നെ ആശ്ചര്യപ്പെടുത്തി, അത്ര നല്ലൊരു ചങ്ങായിയാണ്, അത്ര കണ്ട വളരെ സ്മാർട്ടാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, അല ഹുഹർഫ, എന്താ കുഞ്ഞു അവനക്ക് പണി, നമ്മൾ സാധാരണ ആളുകൾ കാണുമ്പോൾ ചോദ്യമാണ്, എന്താ നിനക്ക് ജോലി എന്ന് ചോദിക്കണം. അപ്പോൾ പറയാണ് അവന് ജോലിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയാം, എങ്കിൽ സഖത്തമിനായനി, പിന്നെ എൻ്റെ കണ്ണിൽ ഓനൊരു വിലയില്ല, അവൻ്റെ ആകാരമോ അവൻ്റെ ശരീരമോ അവൻ്റെ ഡ്രസ്സോ ഒന്നുമല്ല, പണിയെടുക്കാതെ ജീവിക്കണവന് പുല്ലു വില ഞാൻ കൊടുക്കൂല എന്നാണ്. അപ്പം തരികിടി കൂടെ ജീവിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇങ്ങനത്തെ ഹറാമായ രീതിയിലുള്ള വിഭവങ്ങളും സമ്പാദനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വിയർത്ത് അധ്വാനിക്കുക. അമ്പിയാക്കൾ കൊല്ലൻ്റെ പണിയെടുത്തു, ആശാരിൻ്റെ പണിയെടുത്തു, അതുപോലെ തന്നെ നെയ്ത്തുകാരൻ്റെ പണിയെടുത്തു, ടൈലറെ പണിയെടുത്തു, കൃഷിക്കാരൻ്റെ പണിയെടുത്തു, കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ എം ഡി ഒന്നല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം, നമ്മൾ ആടിനെ നോക്കി ജീവിച്ചു, അതേപോലെ കാരൊക്കെ വിറ്റ് ജീവിച്ചു, ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു തൊഴിലിനും മോശമല്ല. നമ്മൾ ഭയങ്കര സ്റ്റാറ്റസിൻ്റെ പേര് പറഞ്ഞിട്ട് തൊഴിലുകൾ എടുക്കാത്തൊരു സാഹചര്യം,
9: അത് പ്രത്യേകം നമ്മുടെ കേരളത്തിൽ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പഠനമൊക്കെ പറയുന്നത് അഭ്യസ്ത വിദ്യർ വലിയ വലിയ കോഴ്സൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യൂല, ഒരു ജോലിയും ചെയ്യൂല. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ തജ്ജുദ്ദീസുലായി പിന്നെ ഈ ഏർപ്പാടിലൊക്കെ ഇടപെടുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്താൽ അവരൊരു വലിയ പ്രതിസന്ധിയിലല്ല അവർ ചെന്ന് ചാടുക?
8: അത് ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ സലഫി പണ്ഡിതന്മാരോടൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പലിശയുമായുള്ള ഇടപെടലുകളിൽ ഉള്ള ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, അതല്ലെങ്കിൽ ഹറാമിൻ്റെ സമ്പാദ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ജോലി ഒഴിവാക്കണം തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹറാമായ സമ്പാദനം ജീവിതത്തിലേക്ക് വരിക വഴി ഫസ്റ്റ് തടയപ്പെടുന്നതവൻ്റെ പ്രാർത്ഥനയാണ്. മത്തഅമഹു ഹറാം, വമശ്റബഹു ഹറാം, വഖുദിയ ബിൽ ഹറാം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ കുടിക്കണ വെള്ളം, ആ ഹറാമിൽ അവനിങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അന്ന യുസ്തജാബുലഹു, പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പിന്നെ ഉത്തരത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടിട്ട് പിന്നെ കുറേ ജീവിത സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു വിഷയം, ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ, നല്ല സാലറി ഉള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ആ സമ്പാദ്യം അടയുമ്പോൾ അയാളെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ ജോലിയിലൂടെ തന്നെ പോയാൽ നിങ്ങൾക്കും എനിക്കൊക്കെ സ്വസ്ഥമായിട്ട് നല്ല മാർബിളിട്ടായി വീട്ടിൽ താമസിക്കുക. പക്ഷേ മാർബിളില്ലാത്ത ആറടി മണ്ണിലെ ഒരു കൊച്ചു ഖബറുണ്ട്, മൂടുകല്ല് വെച്ച് ആൾക്കാർ പോരും, അവിടെ മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിലൊരു സുഖം ഉണ്ടാവില്ല, എപ്പോഴാണ് മരിക്കാന്നറിയില്ല. അപ്പം ആ ബോധ്യം കൈമാറുന്നതോടുകൂടെ കുടുംബത്തിൻ്റെ ജീവിത ചെലവ് ചുരുങ്ങും, കുടുംബം ആ ബോധ്യത്തിലേക്ക് വരും. അപ്പോൾ എല്ലാ ദിവസവും 2 കിലോ വീതം നല്ല ചെമ്മീനൊക്കെ വാങ്ങിയിരുന്ന വീട്ടിൽ ഒരു 160 റുപ്യ എടുത്ത ആഴ്ചയിലൊരു 1 കിലോ മീനെ എന്തിനുണ്ടാവുള്ളൂ, വാങ്ങാനുണ്ടാവുള്ളൂ. വീട് ചിലപ്പോൾ ചെത്തിത്തേക്കാത്ത നിലത്ത് പുൽപ്പായിൽ കിടന്നുറങ്ങേണ്ടി വരും, പക്ഷേ ആ കടത്തത്തിന് ഹറാമായ വീട്ടിലെ കടത്തത്തേക്കാൾ ഒരു സമാധാനം ഉണ്ടാകും. അത് മക്കളെയും ഭാര്യയെയും ഒക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പടച്ചോൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനൊക്കെ വേറെ വഴി കാണിച്ചു തരും. ഇല്ല, ഇനി വഴി കാണിച്ചു തന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ് ബാക്കിയുള്ള കാലം ജീവിച്ചതെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകം ഉണ്ടെന്നുള്ള വിശ്വാസം അയാൾക്ക് കൊടുക്കുന്ന ചെറിയ ആത്മവിശ്വാസം ഒന്നല്ല അയാൾക്ക്. മാത്രമല്ല, ലൗ അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖക്കും കമാ യർസഖു തൈർ തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന എന്നാണ്. നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും, പക്ഷിയെ ഭക്ഷിപ്പിക്കുന്നത് പോലെ ഭക്ഷിപ്പിക്കും. തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ വയറൊട്ടിയിട്ടത് പോകുന്നു, വൈകുന്നേരം വയറ് നിറച്ചത് തിരിച്ചു വരുന്നു. ഇവിടെ ഹക്ക തവക്കുൽ എന്നുള്ളത് പ്രത്യേകം ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം, അടിവരടണം. ഇപ്പോൾ ഹറാമായ കച്ചവടമോ സംഗതിയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ചില കച്ചവട വസ്തുക്കൾ വിൽക്കുന്നതിലൂടെ എനിക്ക് ഹറാമ് വരുന്നു എന്ന് ചിന്തിക്കണേ. ഇപ്പം ഒരു ലൈബ്രറി ആണെങ്കിൽ അവിടെ കുറേ എന്താ പറയുക, കുട്ടികളെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള മസാല പുസ്തകങ്ങൾ വിൽക്കുന്നു, അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നു, അതല്ലെങ്കിൽ ഒരു സിഗരറ്റും ലഹരി വസ്തുക്കളും പാൻ പരാഗും ഒക്കെ വിൽക്കുന്നു, അത് എടുത്ത് ഒഴിവാക്കി ഇവിടുത്തെ മൊത്തം പോകും എന്ന് വിചാരിക്കുന്ന ഒരാൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഞാൻ അള്ളാഹുവിൽ ശരിക്കാണ് തവക്കുലാക്കി, ഹക്ക തവക്കുലാക്കി, അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ ഇപ്പൊ ബാങ്ക് മാനേജർ ആയിരുന്ന ഒരാൾ ജോലി ഒക്കെ രാജിവെച്ചിട്ട് അയാൾ ചെയ്തത് എന്താ വെച്ചാൽ ഒരു കമ്പനിയിലെ കണക്കെഴുത്തുകാരനായിട്ടിരുന്നു. അപ്പം അയാൾക്ക് എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം മൂന്നിലൊന്നേ ശമ്പളം കിട്ടുന്നുണ്ടാവുള്ളൂ, പക്ഷേ അയാൾക്ക് എന്താണ് സമാധാനമുണ്ട്, അയാളെ നിസ്കാരം പഠിച്ചും സ്വീകരിക്കുന്നുണ്ട്, അയാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാത്രമല്ല ആ ചെയ്ത നന്മ വെച്ചിട്ട് അയാൾക്ക് പഠിച്ചവനോട് എന്ത് ചെയ്യുക, നിരന്തരം പ്രാർത്ഥിക്കാം, പ്രശ്നമല്ല. ഇപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നല്ല ഈ ഡി ജെ മിക്സിംഗ് ഒക്കെ ഉള്ള ഭയങ്കര ബോക്സും ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ വിൽക്കണ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ മ്യൂസിക് സിസ്റ്റം ഒക്കെ വിൽക്കണേ. അപ്പം മുമ്പർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന് എന്ത് ചെയ്തു, പിന്മാറി, വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൊക്കെ പറഞ്ഞു ഇത് വേണ്ട, അത് ഭയങ്കര കച്ചവടം പോകുന്നതാണ് നമുക്ക്. അപ്പം അദ്ദേഹം അങ്ങനെ വരുന്നൊരു വരുമാനം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്നു. ആ കമ്പനിയിൽ തന്നെ വേറെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം വിൽക്കുന്നുണ്ട്. ആ വർഷം ആ പ്രവിശ്യയിൽ, നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു വിശാലമായ നാടാണ്, ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം അദ്ദേഹത്തിനാണ് നടന്നത്. ഈ സാധനം ഒഴിവാക്കിയിട്ട് പോലും. അപ്പം അങ്ങനത്തെ ഒരു തവക്കുൽ ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ എനിക്കറിയുന്ന വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു ജോലി അത് ഹറാമാണെന്ന് മനസ്സിലാക്കി, അതിൽ സമ്പാദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് രാജിവെച്ച് പോരാണ്. പോരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം ഒരു അറബ് സുഹൃത്തിനെ കാണുന്നു, പരിചയപ്പെടുന്നു, അദ്ദേഹവുമായി പുതിയൊരു സംഭവം തുടങ്ങുന്നു. അപ്പോൾ നമ്മളെ ചിലപ്പോൾ കുറച്ചൊരു കാലം പരീക്ഷണം ഉണ്ടാകാം, അത് എന്ത് തൊഴിലെടുക്കാൻ ഞാൻ റെഡിയാണെന്ന് തീരുമാനിച്ചിട്ട് വേണം വരാൻ. ഇഷ്ടംപോലെ തൊഴിൽ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു തൊഴിൽ ഞാൻ എടുക്കും എന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ട് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഫാമിലി സംഗതിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് വിചാരിക്കാതെ ഹറാമെന്ന് രക്ഷപ്പെടാനാണെന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും, ഭംഗിയായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കേണ്ടത്. എത്രയുണ്ടായി?
9: അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു സംഗതിയാണ്, വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയ കച്ചവടമൊക്കെ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്നൊക്കെ ലോണ് പലിശക്ക് പണമെടുക്കലും വട്ടി പലിശക്കാരിൽ നിന്ന് പണം വാങ്ങി തുടങ്ങലും പിന്നെ അത് വലിയ പ്രതിസന്ധിയിലാകലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്.
8: വളരെ ശരിയാണ് ജംഷീർ സലാഹ് ഇവിടെ പറഞ്ഞത്. പലിശക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ആളുകൾ പലപ്പോഴും കാണുന്നത്. അത് നിർവാഹല്ലായിട്ടാണ്, കൃഷി ഇറക്കാൻ കഴിയൂല, കൃഷി ഇറക്കാൻ കഴിയില്ലെങ്കിൽ ഇറക്കണ്ട, പട്ടിണി കിടക്കുക, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പലിശ എന്നുള്ളത് ഒരു നിലക്കും അനുവദിക്കപ്പെടുന്നൊരു സംഭവമല്ല. അല്ലാതി കുലുനരി ബാല കുമുന ഇല്ലാക്കമായ കുമുല്ലതി യതഖബ്ബത്തു ഹുശൈത്താനു മിനൽ മസ്സി ദാലിക ബി അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ല റിബ. കൃത്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥയായിരിക്കും എന്നാണ്. പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനോനില തെറ്റി അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് അയാൾ പോവുക. അപ്പോൾ പലിശ ബാധിച്ചവൻ ആത്യന്തികമായി വരാൻ പോകുന്ന ദുരന്തത്തെയും ദുരിതത്തെയും തന്നെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കിലു രീബ യുബാസു യോമൽ ഖിയാമ മജ്നൂനൻ, ഭ്രാന്തനായി പരലോകത്ത് എന്ത് ചെയ്യും അവനെ കൊണ്ടുവരുന്ന ഇബ്നു അബി ഹാത്തിമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭ്രാന്താവസ്ഥയിലായിരിക്കും അവന്. മാത്രമല്ല വൻപാപങ്ങളിൽ എണ്ണിയിട്ടുണ്ട് ഖുർആൻ. ഷിർക്കിൻ്റെയും സിഹറിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൂടെയാണ് പലിശ തിന്നുന്നവനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കിലുഹു വഖാതിബുഹു വമൂക്കിലുഹു വശാഹിദൈഹി ഒക്കെ, പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, എല്ലാം ഇങ്ങനൊരു തിന്മ വേറല്ല. അത്രയും ഗൗരവത്തിൽ ഇസ്ലാം ഈ തിന്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ദിർഹമു മിൻ റിബ യഅകുലുഹു റജുൽ, ഒരു വ്യക്തി കഴിക്കുന്ന ഒരു ദിർഹം, പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം, വഹുവ യഅലമു, ഇത് പലിശയാണ് എന്നറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഒരു ഒരു ദിർഹം, അത് അഷദ്ദു മിൻ സിത്തും വസലാസീന ജനിയ, അത് പിന്നെ 36 വ്യഭിചാരത്തിന് തുല്യമാണ്, 36 വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ്, അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ പലിശയിൽ കുടുങ്ങിയ ആളുകൾ ചെയ്യേണ്ടത് അവരുടെ പ്രോപ്പർട്ടികളിൽ ചിലത് വിറ്റിട്ടാണെങ്കിൽ പോലും സഹോദരിമാർക്കൊക്കെ വലിയ റോൾ എടുക്കാൻ പറ്റും. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാകും, സഹായിക്കണം, ഒരു കരാറോടുകൂടെ സഹായിക്കണം. എന്നിട്ട് ഭർത്താവ് ഇനി എടുക്കൂല എന്ന് ഉറപ്പ് വരുത്തിച്ചതിൻ്റെ ശേഷം അത് വിറ്റിട്ടാണെങ്കിൽ പോലും പലിശയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുന്നൊന്നും പറയണൊരു ഘട്ടം ഉണ്ടാകരുത്. പലിശയോട് ഇസ്ലാം അത്രയും കണിശമായ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളതെന്നുള്ളതിൽ സംശയമല്ല. മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്നതൊക്കെ അവസാനം തകരും. നമുക്കത് പിന്നെ ഒരു വലിയ സംഭവമായിട്ട് തോന്നിയാലോ അവസാനതൊക്കെ പൊളിഞ്ഞാടണേ അത് നമ്മൾ കാണേണ്ടി വരും എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ശ്രോതാക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്.
9: ഓക്കെ, താജുദ്ദീൻ സുലൈ, ജസാക്കുമുല്ലാ. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധ കൂടി നമ്മുടെ

0: ിലേക്ക് അവർക്ക് അയക്കാം, അവർ നമ്മളെ സഹായിക്കും. ഏത് തരം, ഞാൻ ഇന്ന കോഴ്സ് എടുത്ത ഒരാളാണ്, എനിക്ക് ഏത് തരം ജോലിക്ക് PSC വേണ്ടിയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. സഹോദരിമാർക്കടക്കം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് തൊഴിലുകളും മേഖലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും
1: ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ തജീദ് സുലൈ, നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാം വളരെയധികം പരിഗണനയും ശ്രദ്ധയും കൊടുക്കാൻ നിർദ്ദേശിച്ച വിഷയങ്ങളാണ്. ഇതിലെ ഹലാലും ഹറാമും ഒക്കെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപജീവന മാർഗം വിശാലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പ്രാർത്ഥനയും അള്ളാഹുവിനെ സൂക്ഷിക്കലും അതേപോലെ കുടുംബബന്ധം ചേർക്കലുമൊക്കെ ഇതിനുള്ള ചില പരിഹാരങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഏതായാലും നല്ല രൂപത്തിൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും നമ്മുടെ കുടുംബത്തിനെ പരിചരിക്കാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഈ സ്നേഹക്കൂടുമായി കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കണം. അതിൻ്റെ കോൺടാക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം കൈമാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് അവൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അല നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാല്ലാ, സ്നേഹക്കൂടാണല്ലോ നമ്മളിപ്പോൾ കേട്ടത്. ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലായി, ജംഷീർ സലായി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സ്നേഹക്കൂടിൽ ജോലി ചെയ്ത് ജീവിക്കൽ മാന്യതയാണ് എന്ന വിഷയമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇനി അൽ ഉസൂൽ.
3: അൽ ഉസൂൽ, പ്രിയ ശ്രോതാക്കളെ, ഹദീസ് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാനുള്ള വലിയ ഒരു വാതിലിവിടെ തുറക്കുകയാണ് അൽ ഉസൂലിലൂടെ. അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കാം. ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല മനിത്തബഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അവിടുന്ന് പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായ 10,000-ക്കണക്കിന് ഹദീസുകൾ വിവിധ ഗ്രന്ഥങ്ങളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. സ്വഹീഹ് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, സ്വഹീഹും അല്ലാത്തതും ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് അതിനെ ഗ്രന്ഥരൂപത്തിലാക്കിയ പണ്ഡിതന്മാരും ഉണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിലാണ്. ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായതാണ് കുത്തുബുസ്സിത്ത എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തിർമിദിയും നസയും ഇബ്നു മാജയും രചിച്ചിട്ടുള്ള, റഹിമഹുമുല്ലാഹു ജമീഅൻ, അവർ രചിച്ചിട്ടുള്ള 6 ഗ്രന്ഥങ്ങൾ, ഇതിനെയാണ് നമ്മൾ കുത്തുബുസ്സിത്ത എന്ന പേരിൽ വിളിക്കുന്നത്. ഈ 6 ഗ്രന്ഥങ്ങളും ഒരേ ശൈലിയും ഒരേ രീതിയും അല്ല സ്വീകരിച്ചിട്ടുള്ളത്. മുഹദ്ദിസുകൾ പൊതുവെ വ്യത്യസ്തമായ രീതി സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ഏതൊക്കെയാണ് ആ രീതികളെന്നും അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അവ

0: തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു ഹദീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു വിജ്ഞാനമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ രചന ശൈലിയെക്കുറിച്ചുള്ള വിജ്ഞാനം ഇല്ലാതിരുന്നാൽ പല അപകടങ്ങളിലും അത് ചെന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് പണ്ഡിതന്മാർ ഹദീസുകൾ രചിച്ചിട്ടുള്ളത്, അതിൻ്റെ ക്രോഡീകരണം നടത്തിയിട്ടുള്ളത്, ആ ഗ്രന്ഥങ്ങൾക്ക് എന്തൊക്കെയാണ് പേര് പറയുക, ഒരു പ്രത്യേക പേരിൽ വിളിക്കപ്പെടുന്ന ഗ്രന്ഥം അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ജാമിഅ് എന്നുള്ളത്. ജാമിഅ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽ ജവാമിഅ്, ജാമിഉകൾ എന്നർത്ഥം. എന്താണ് ജാമിഅ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് നൽകിയ നിർവചനം ഇങ്ങനെയാണ്: കുല്ലു കിതാബിൻ യുജ്മിഉ ഫീഹി മുഅല്ലിഫുഹു ജമീഅൽ അബ്വാബി മിനൽ അഖാഇദി വൽ ഇബാദാത്തി വൽ മുആമലാത് വസ്സിയർ വൽ മനാഖിബ് വൽ റിഖാഖ് വൽ ഫിതൻ വ അഖ്ബാരി യൗമുൽ ഖിയാമ. അഥവാ ഒരു മുഅല്ലിഫ്, ഒരു ഗ്രന്ഥകാരൻ ആ കിതാബിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, അഥവാ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അബ്വാബുകളും. ജമീഅൽ അബ്വാബി മിനൽ അഖായിദ്, അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇബാദത്തുമായി, അഥവാ അഖീദ എന്ന് പറയുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം, ഇങ്ങനെ അന്ത്യനാളിലുള്ള വിശ്വാസം, ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം, ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ. രണ്ടാമതായി, അഖീദ മാത്രമല്ല, ഇബാദത്തുകളുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ഈ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, മയ്യത്ത് നമസ്കാരങ്ങളുണ്ട് എന്നിങ്ങനെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടി വന്നിട്ടുള്ള ഹദീസുകളും ആ ഗ്രന്ഥത്തിലുണ്ട്. അപ്രകാരം വൽ മുആമലാത്ത്, ഇടപാടുകൾ, കച്ചവടങ്ങൾ, അതിലുള്ള പിന്നെ ക്രയവിക്രയങ്ങൾ, അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തൽ, കച്ചവടത്തിൽ വരുന്ന ചതികൾ, വഞ്ചനകൾ എന്നിങ്ങനെയുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട, മുആമലാത്തുകളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ, ഹദീസുകൾ ആ ഗ്രന്ഥത്തിൽ കാണാം. വസ്സിയർ, അപ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, പ്രവാചകൻ്റെ ജനനം, പ്രവാചകൻ്റെ ദഅവത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, പ്രവാചകൻ ജീവിച്ച രീതികൾ, ഉടുത്ത വസ്ത്രങ്ങൾ എന്നിങ്ങനെയുള്ള പ്രവാചകനുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തുകളും ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വൽ മനാഖിബ്, അപ്രകാരം അൻസാരികളുടെയും മുഹാജിറുകളുടെയും സഹാബത്തിൻ്റെയും താബിഈകളുടെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഫളാഇലുകൾ, അവരുടെ മനാഖിബുകൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിത രീതികൾ എന്നിത്യാദി കാര്യങ്ങളുണ്ടാകാം. വറിഖാഖ്, മനസ്സിനെ നൈർമല്യപ്പെടുത്തുന്ന, തഖ്‌വയുണ്ടാക്കുന്ന, ഖുശൂഉനെ നിർമ്മിക്കുന്ന, മനുഷ്യൻ്റെ മനസ്സുകൾക്ക് ഭയമുണ്ടാക്കുന്ന, അതിലൂടെ മനുഷ്യന് തഖ്‌വയാർജിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹദീസുകൾ അതിലുണ്ടാകും. ഫിത്തനുമായി ബന്ധപ്പെട്ട, അന്ത്യനാളിനോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന വലിയ വലിയ ഫിത്തനകൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതിലുണ്ടാകും. അഖ്ബാരി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നടക്കാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും നരകത്തിൻ്റെ പാലത്തെക്കുറിച്ചും എന്നിങ്ങനെ പരലോകവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ എല്ലാം ആ കിതാബിലുണ്ടാകും. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ മൊത്തത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾക്കാണ് നമ്മൾ അൽ ജാമിഅ് എന്ന് പേര് പറയുക. അപ്പോൾ ജാമിഅ് എന്ന ഹദീസ് ഗ്രന്ഥം, അത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരണം, അതിൽ തഫ്സീറുണ്ടാകും, അതുപോലെ തന്നെ ഫിത്നകളുണ്ടാകും, സീറുകളുണ്ടാകും, റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രമുണ്ടാകും, അഖീദയുണ്ടാകും, ഇബാദത്തുകളുണ്ടാകും, മുആമലാത്തുകളുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിഷയങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഹദീസ് ഗ്രന്ഥം അതാണ് അൽ ജാമിഅ. ജാമിഅ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നാണല്ലോ. അപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ മുഴുവനും ഒരു കിതാബിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള മഹത്തായ പരിശ്രമം, അതാണ് ശരിക്കും അൽ ജാമിഅ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയിട്ടുള്ള, അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ ജാമിഅ അസ്സഹീഹ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം മുസ്ലിമിൻ്റെതും ഏകദേശം അൽ ജാമിഅനോട് യോജിക്കുന്നതാണ്. ഇമാം തിർമിദിയുടെ ഗ്രന്ഥത്തെക്കുറിച്ചും ചില ആളുകൾ അത് ജാമിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ സുനനിൻ്റെ കൂട്ടത്തിലും ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തി. എന്താണ് സുനൻ എന്ന് ശേഷം വിശദീകരിക്കാം. അപ്പോൾ ജാമിഅകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഖീദയും മുആമലാത്തുകളും സീറത്തുമൊക്കെ ഉൾക്കൊള്ളുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ. രണ്ടാമതായി മുസ്നദുകൾ എന്ന് പറയും, അതിൻ്റെ ബഹുവചനമാണ് അൽ മസാനീദ്. അപ്പോൾ ഇമാം അഹമ്മദിൻ്റെ മുസ്നദ് എന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് മുസ്നദ് എന്ന് പറഞ്ഞാൽ, കുല്ലു കിതാബിൻ ജുമഅ ഫീഹി മർവിയാതു കുല്ലു സഹാബിൻ അലാ ഹിദ മിൻ ഗൈരി നദ്രി ഇലൽ മൗളൂഇ അല്ലദീ യതഅല്ലഖു ഫീഹി അൽ ഹദീസ്. ഒരു റാവി, ഒരു റിപ്പോർട്ടർ, ഒരു സഹാബി, ആ സഹാബി ഉദാഹരണമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ എടുക്കാം നമുക്ക്, ആ സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു അധ്യായത്തിൽ ക്രോഡീകരിക്കുക. അതിൻ്റെ വിഷയം എന്തുമാവട്ടെ, മിൻ ഗൈരി നദ്രി ഇലൽ മൗളൂഇ അല്ലദീ യതഅല്ലഖു ഫീൽ ഹദീസ്, ഈ ഹദീസിൻ്റെ മത്തിന് ബന്ധപ്പെടുന്ന വിഷയം എന്തുമാവട്ടെ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി, ആ സഹാബിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ഒരു സ്ഥലത്ത്, ഉദാഹരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും നമുക്ക് മുസ്നദ് അഹമ്മദിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ ഹദീസുകളും അതിൻ്റെ വിഷയം നോക്കാതെ, അത് അന്ത്യനാളോട് ബന്ധപ്പെട്ടതാണെങ്കിലും അതേപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഫിത്നകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ വന്ന ഹദീസുകളല്ല, ആ വിഷയം ഉദ്ധരിച്ച സഹാബിയാർ, ആ സഹാബിയുടെ പേരിൻ്റെ തലവാചകത്തിന് താഴെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഈ ആ ഏത് വിഷയത്തിലാണോ അല്ലെങ്കിൽ എന്ന് പരിശോധിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു അധ്യായത്തിൽ ക്രോഡീകരിച്ചു. അതുകൊണ്ട് തന്നെ മുസ്നദുകൾ, ഇമാം അഹമ്മദിൻ്റെ മുസ്നദിന് ഉദാഹരണമാണ്, ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ മുസ്നദാണ് ഇമാം അഹമ്മദിൻ്റെ മുസ്നദ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ഒരു പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഹദീസ് സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണെങ്കിൽ ആ ഹദീസിനെ നമുക്ക് തിരഞ്ഞെടുക്കുക വളരെ പ്രയാസകരമായിരിക്കും. കാരണം ഏത് സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചതെന്നറിയണം, എന്നിട്ട് ആ സഹാബിയെ നമ്മൾ പരതണം, ഇങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അതേസമയത്ത് ജാമിഅകളാണെങ്കിൽ ആ അധ്യായം നോക്കിയാൽ മതിയാകും, അതിൽ ആ അത്തരം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു നിലക്ക് നോക്കിയാൽ ജാമിഅകളേക്കാൾ ഉപകാരം, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ സുഖവും ഉപയോഗിക്കാൻ കൂടുതൽ ലളിതവുമായത് ജാമിഅകളാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലാഹു അലം. സുനനുകൾ സാധാരണക്കാർക്കിടയിൽ മുതതാവിലല്ല, അഥവാ സാധാരണ പ്രവർത്തകന്മാർക്കിടയിലും പണ്ഡിതന്മാരല്ലാത്ത ആളുകൾക്കിടയിലും മുസ്നദുകൾ വേണ്ടത്ര പ്രചാരം ശ്രദ്ധിക്കാതെ പോയതിൻ്റെ കാരണം ഇതായിരിക്കാം. സ്വഹാബി, അതേത് സ്വഹാബിയാണെങ്കിലും ആ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളെല്ലാം ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കപ്പെടുന്ന അവസ്ഥ. അത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വേറെയും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വളരെ പ്രസിദ്ധരാണ്. മൂന്നാമത്തെ ഒരു ഇനമാണ് അസ്സുനൻ, സുനനുകൾ. ഇപ്പൊ സുനനു തിർമിദി, സുനൻ ഇബിൻ മാജ, സുനൻ നസായി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ സുനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജാമിഅകൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ മുസ്നദുകൾ നമ്മൾ പറഞ്ഞു. ഇനി സുനനുകളാണ്. സുനനുകൾ എന്ന് പറഞ്ഞാൽ വഹിയൽ കുത്തുബുൽ മുസന്നഫ അല അബ്വാബിൽ ഫിഖ്, ഫിഖിൻ്റെ രീതിയിൽ, അഥവാ ഒരു ഫഖീഹ് ഒരു ഫിഖിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തുമ്പോൾ ഏത് വിഷയത്തിലാണ് ആ ഗ്രന്ഥരചനകൾ നടത്തുക, അതേ വിഷയത്തിൽ ഉള്ള ഹദീസുകൾ ക്രോഡീകരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫിഖിൻ്റെ കർമ്മശാസ്ത്ര രംഗത്തുള്ള ഒരു കിതാബാണെങ്കിൽ ആ കിതാബ് തുടങ്ങുന്നത് അതിൻ്റെ തൊഹാറത്തും അതേപോലെ തന്നെ ശുദ്ധീകരണവും വുളു എടുക്കൽ, കുളിക്കൽ, നമസ്കാരം എന്നിങ്ങനെ തുടങ്ങിക്കൊണ്ടായിരിക്കും പൊതുവെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അവതരണ ശൈലി. യഥാർത്ഥത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത്തരം ശൈലി കടമെടുത്തതാണ് യഥാർത്ഥത്തിൽ സുനനുകൾ എന്ന് പറഞ്ഞാൽ, അഥവാ ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ ലഹജയിൽ, അതിൻ്റെ ശൈലിയിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതാണ് സുനനുകൾ എന്ന് പറയുക. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനൻ ഈ വിഷയത്തിൽ പ്രസിദ്ധമാണ്. അപ്പോൾ സുനനുകൾ ഫിഖിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. മഅജിം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുഅജം എന്നുള്ളതാണ് അടുത്ത ഇനം. മുഅജം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ് അൽ മഅജിം. കുല്ലു കിതാബിൻ ജമഅ ഫീഹി മുഅല്ലിഫുഹു അൽ ഹദീസ മുറത്തിബൻ അല അസ്മാഇ ശുയൂഖിഹി. അൽ മഅജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥം ആരാണോ എഴുതിയിട്ടുള്ളത്, അതിൻ്റെ മുഅല്ലിഫ് ആരാണ്, അതിൻ്റെ ഓതർ ആരാണ്, അദ്ദേഹം ഒരു സനദ് പറയുന്നു ഹദീസിൻ്റെ വിഷയത്തിൽ. ആ സനദ് പറയുമ്പോൾ തൻ്റെ ശേഖന്മാർ, തന്നെ ഹദീസ് പഠിപ്പിച്ച ഗുരുക്കന്മാർ, ഉസ്താദ്മാർ, ശുയൂഖുമാർ, ആ ശുയൂഖുമാരുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചത്. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ പേരാണ് ഇമാം അൽ ഹുമൈദി റഹിമഹുള്ള. അപ്പോൾ ഇമാം ബുഖാരി ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ഇമാം ഹുമൈദിയുടെ ഹദീസുകൾ മാത്രം ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കുക, അഥവാ കുല്ലു കിതാബിൻ ജമഅ ഫീഹി മുഅല്ലിഫുഹു, ഇമാം അതിൻ്റെ മുഅല്ലിഫ് ആ കിതാബിൻ്റെ ഗ്രന്ഥകാരൻ ആ ഹദീസിനെ ക്രോഡീകരിക്കലാണ് അൽ ഹദീസ മുറത്തബൻ എന്ന് പറഞ്ഞു. ഹദീസിനെ അതിൻ്റെ തർത്തീബോടുകൂടി, അഥവാ ഒരു ഷെയ്ഖ് അല അസ്മാഇ ഷെയ്ഖിഹി ശുയൂഖിഹി, ആ ഷെയ്ഖിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ അബൂ ഹുറൈറ അല്ലെങ്കിൽ അബൂബക്കരിൻ, ഉമർ, ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നിങ്ങനെയുള്ള പേരുകൾ അതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ പ്രകാരം, അല തർത്തീബ് ഹുറൂഫിൽ മുഅജിം ഗാലിബൻ, അധികവും അതിൻ്റെ മുഅജിം അഥവാ മഅജിം അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ ആയിട്ട് ഷെയ്ഖിൻ്റെ ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിക്കുക, ഇതിനാണ് മുഅജിം എന്ന് പറയുക. അപ്പോൾ ഇമാം തബറാനിയുടെ മുഅജിമുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഗീറുണ്ട്, അൽ മുഅജിം തബറാനി. അപ്പോൾ ഇമാം തബറാനി ഈ വിഷയ ഈ ഗ്രന്ഥത്തിൽ ചെയ്തിട്ടുള്ള കാര്യം ഇതാണ്, അഥവാ തൻ്റെ ഉസ്താദ്മാർ, ആ ഒരു ഉസ്താദിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉസ്താദിൽ നിന്ന് താൻ കേട്ടിരിക്കുന്ന ഹദീസുകൾ മുഴുവനും ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കുന്നു. ഇതാണ് മുഅജമുകൾ. ഇനി ഇലലുൽ ഹദീസ്, ഇലലുകൾ എന്ന് പറയാറുണ്ട്. ഇലലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഹദീസിൻ്റെ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അത് സബബുൻ ഗാമിദാണ്, ഗോപ്യമായി നിൽക്കുന്ന, വളരെ രഹസ്യമായ, വളരെ സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ മാത്രം കണ്ടെത്തുന്ന സംഗതിയാണത്. അങ്ങനെയുള്ള മുഹദ്ദിസുകൾ, അങ്ങനെയുള്ള പണ്ഡിതന്മാർ, അവർ ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിൽ ഇല്ലത്തുണ്ട്, അതിൽ ഗോപ്യമായിട്ടുള്ള ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതാണ് കുത്തുബുൽ ഇലൽ, ഇല്ലത്തുള്ള ഹദീസുകൾ. മാത്രം ക്രോഡീകരിച്ച് അതിനെ ഗ്രന്ഥരൂപത്തിലാക്കി. അതിൽപ്പെട്ടതാണ് ഇമാം ദാറഖുത്തൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇലൽ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ ഇമാം ദാറഖുത്തൈനി സനദിനെ സംബന്ധിച്ചും മത്തുകളെ സംബന്ധിച്ചും അഗാധമായ പാണ്ഡിത്യവും വിവരവുമുള്ള മഹാപണ്ഡിതനാണ്. ആ ഇമാം ദാറഖുത്തൈനി ഇല്ലത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതാണ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ അൽ ഇലൽ എന്ന് പറയുക. ഇനി അൽ അജ്സാ എന്ന് പറഞ്ഞാൽ ജുസ്ഉകൾ, ജുസ്ഇൻ്റെ ജമ്മാണ് അൽ അജ്സാ. ജുസ്ഉകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുത്തൈബാത്തുകൾ, ചെറിയ ചെറിയ കിതാബ്. കുല്ലു കിതാബ് സഗീരിൻ ജുമഅ ഫീഹി മർവിയാ തുറാവിൻ വാഹിദ് മിൻ റുവാത്തിൽ ഹദീസ് ഔ ജുമഅ ഫീഹി മാ യതഅല്ലഖു ബിമൗദൂഇൻ വാഹിദ് അല സബീലിൽ ഇസ്തിഖ്സാ. കുല്ലു കിതാബിൻ സഗീർ, ഓരോ ചെറിയ ഗ്രന്ഥങ്ങൾക്കും അത് പറയും. ജുമഅ ഫീഹി, അതിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. മർവിയ തുറാവിൻ വാഹിൻ മിർവാത്തുൽ ഹദീസ്, റുവാത്തുൽ ഹദീസിൽപ്പെട്ട ഏതെങ്കിലും റാവിമാരുടെ, ഒരു റാവിയുടെ ഹദീസ്. ഔ ജുമഅ ഫീഹ ഫീഹി മാ യതഅല്ലഖു ബിമൗദൂഇൻ വാഹിദ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയ സംബന്ധിയായി വന്നിട്ടുള്ള ഒരു ഹദീസ്. അങ്ങനെ വന്നിട്ടുള്ള ഹദീസുകളുടെ എല്ലാ റിവായത്തുകളും ഒരു ഹദീസിൽ ക്രോഡീകരിക്കപ്പെടുന്നു. ഇതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമാണ് ജുസ്ഉ റഫ്ഇൽ യദൈൻ ഫി സ്വലാ, നമസ്കാരത്തിൽ കൈകൾ ഉയർത്തുക എന്നത്. അപ്പോൾ നമസ്കാരത്തിൽ കൈകൾ ഉയർത്തുക എന്ന് പറയുന്ന ആ അധ്യായത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും, ആ അധ്യായത്തിൽ മാത്രം ആ സ്പെഷ്യൽ വിഷയം, ആ അടിയന്തര പ്രാധാന്യമുള്ള, അതല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ആ വിഷയങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ച് അതിലെ തെരിശെറ്റുകൾ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം, അതിനാണ് അൽ അജ്സാ എന്ന് പറയുന്നത്. അപ്പോൾ സംഗതി എല്ലാം ഹദീസ് ഗ്രന്ഥങ്ങൾ തന്നെയാണ്, പക്ഷേ പലതിനും പല ഡ്യൂട്ടിയാണ് നിർവഹിക്കാനുള്ളത്. അടുത്തത് അൽ അത്റാഫ്. അത്റാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേരിൽ തന്നെ തൊറഫുൻ, അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കിതാബിൽ അത്റാഫ് എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബുകളിൽ, അതൊരു കിതാബിൻ്റെ പേരല്ല, നേരത്തെ പറഞ്ഞതൊന്നും ഹദീസുകളെ കിതാബിൻ്റെ പേരുകളല്ല, ആ കിതാബിൻ്റെ മൗളുഅ അനുസരിച്ച് കൊണ്ടാണ് അതിൻ്റെ പേരുകൾ ആ കിതാബിനും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഹദീസുകൾക്കും ലഭിക്കുക. അൽ അത്റാഫ് എന്ന് പറഞ്ഞാൽ കുറ്റു കിതാബിൻ ദക്കറ ഫീഹി മുസന്നിഫു തുറഫ കുല്ല ഹദീസിൻ അല്ലദി യുദല്ലു അലാ ബഖിയത്തി. ഓരോ ഹദീസിൻ്റെയും അത്റാഫുകൾ, അതിൻ്റെ അറ്റങ്ങൾ മാത്രം മത്തിന് ഉദ്ധരിക്കുക. ഉദാഹരണം ഇന്നമൽ അമലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ് നിർത്തുക. അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ പ്രകാരം ഇങ്ങനെ ഓരോ സുമ്മുർ അസാനി ദക്കുല്ലി മത്തിനിൻ ഔമിനൽ മുത്തൂൻ ഇമ്മ മുസ്തഈബൻ, പൂർണ്ണമായിട്ടോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉദ്ധരിക്കുക. ഔ മുഖയ്യിദത്തുൻ ലഹ ബിബഅദിൽ ഖുതുബി, അതല്ലെങ്കിൽ വേറെ പ്രത്യേകമായിട്ടുള്ള ചില കിതാബുകളിലുള്ള ഹദീസുകൾ ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ, ഹദീസിൻ്റെ വിഷയം നോക്കാതെ അതിൻ്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഓരോ ഹദീസിൻ്റെയും അത്റാഫുകൾ അഥവാ അതിൻ്റെ തുടക്കം, ഉദാഹരണമായി പറഞ്ഞാൽ ഇന്നമല്ലാമാലു ബിനിയാത്ത് ഇന്നമാലിക്കുലിംബി ഇമ്മാനഹ ഫമൻ കാനത ഹിജ്റത്തു എന്നിങ്ങനെ പറഞ്ഞ ഹദീസ് സുദീർഘമായ ഹദീസാണ്. അപ്പോൾ ആ സുദീർഘമായ ഹദീസുകൾ മുഴുവൻ കൊടുക്കാതെ ഹദീസിൻ്റെ തുടക്കം മാത്രം കൊടുത്ത് അത് കേട്ടാൽ തന്നെ ഇന്ന ഹദീസാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഹദീസിൻ്റെ കിതാബുകളുടെ തുടക്കം മാത്രം, അതിൻ്റെ മത്തിൻ്റെ തുടക്കഭാഗം മാത്രം കൊടുത്തുകൊണ്ട് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. അതിനാണ് അത്റാഫ് എന്ന് പറയുക. അതിലേറ്റവും പ്രസിദ്ധമാണ് ഇമാം മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഹ്ഫത്തുൽ അഷ്റാഫ് ബിമഅരിഫത്തിൽ അത്റാഫ് എന്ന് പറയുന്ന ഇമാം മിസ്സിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം. അപ്രകാരം തന്നെ അൽ മുസ്തദ്റക്കാത്ത്. മുസ്തദ്റക്ക് എന്ന് പറഞ്ഞാൽ കുല്ലു കിതാബി ജമഅ ഫീഹി മുഅല്ലിഫുഹു അൽ ഹദീസ് അല്ലദി ഇസ്തദ്റക്കഹ അല കിതാബിൻ ആഖർ മിമ്മാ ഫാതതുഹു അല ശർത്തി. ഒരു മുഅല്ലിഫ് ഒരു ഗ്രന്ഥം എഴുതുന്നു, ഒരു ഗ്രന്ഥകാരൻ ആ ഗ്രന്ഥത്തിൽ ചില ഷർത്തുകൾ വെക്കുന്നു, ആ ഷർത്ത് പ്രകാരമുള്ള കാര്യമാണ് ഞാൻ എഴുതിയത് എന്ന് അയാൾ പറയുന്നു. അതേസമയം വേറെ ഒരു ഗ്രന്ഥകാരൻ ഇതേ ഷർത്ത് വെച്ചുകൊണ്ട്, ഇതീ ഗ്രന്ഥകാരൻ പറഞ്ഞ അതേ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന ചില ഹദീസുകളുണ്ട്. അങ്ങനെ ആ ഹദീസുകൾ കണ്ടെത്തി ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾക്കാണ് മുസ്തദ്റക്കാത്ത് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഇമാം ബുഖാരിയും മുസ്ലിമും, അല്ലെങ്കിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ ഹദീസുകൾ വെക്കാൻ കർശനമായ നിബന്ധനകളാണ് പണ്ഡിതന്മാർക്ക് മുന്നിൽ വച്ചിട്ടുള്ളത്. അപ്പോൾ ഇമാം ബുഖാരിയല്ലാത്ത ഇമാം ദാറഖുത്നി അല്ലെങ്കിൽ ഇമാം ഹാക്കിം അവരെന്ത് ചെയ്യുന്നു? ഇമാം ബുഖാരിയുടെ ഷർത്തെടുക്കുന്നു. ഇന്നതാണ് ഇമാം ബുഖാരിയുടെ ഷർത്ത് തൻ്റെ സ്വഹീഹിൽ. എങ്കിൽ ആ ഷർത്ത് പ്രകാരം ഇനിയും സഹീഹുൽ ബുഖാരിയിലേക്ക് വെക്കാമായിരുന്ന ചില ഹദീസുകൾ ഇമാം ദാറഖുത്നിയോ അതല്ലെങ്കിൽ ഇമാം ഹാക്കിമോ കണ്ടെത്തി അങ്ങനെയുള്ള ഹദീസുകൾ ഒരു കിതാബിൻ്റെ രൂപത്തിലാക്കുന്നു. അതാണ് അൽ മുസ്തദ്റക്കാത്ത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിനും അതുപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിനും ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ മുസ്തദ്റക് അല സ്വഹീഹൈൻ ഈ വിഷയത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ്. അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വച്ചിട്ടുള്ള ഷർത്തുകൾ, ആ ഷർത്തുകൾ പ്രകാരം ഇനിയും അവർക്ക് കിതാബിൽ കൊണ്ടുവരാമായിരുന്ന ചില ഹദീസുകൾ, അത് കണ്ടെത്തി ഗ്രന്ഥരൂപത്തിലാക്കുന്നതിനാണ് മുസ്തദ്റക് എന്ന് പറയുക. അവസാനമായി അൽ മുസ്തഖ്റജാത്ത്. മുസ്തഖ്റജ് എന്ന് പറഞ്ഞാൽ കുല്ലു കിതാബിൻ ഖർറജ ഫീഹി മുഅല്ലിഫുഹു അഹദീസ കിതാബിൽ ലഗൈരിഹി മിനൽ മുഅല്ലിഫീൻ ബിഅസാനീദ ലിനഫ്സിഹി മിൻ ഗൈരി തരീഖിൽ മുഅല്ലിഫിൽ അവ്വൽ. ഒരു മുഅല്ലിഫ്, ഒരു ഗ്രന്ഥകാരൻ, ഒരു ഹദീസ് സനദ് സഹിതം ഉദ്ധരിക്കുന്നു. ആ ഹദീസിൻ്റെ സനദ് സഹിതം അദ്ദേഹം കൊടുക്കുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമകാലികനായ ഏതെങ്കിലും ഒരു വ്യക്തി അതേ സനദിലൂടെ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ ബുഖാരിയുടെ സനദാണ് ഉണ്ടാവുക, ഇമാം മുസ്ലിം ഉദ്ധരിക്കുമ്പോൾ മുസ്ലിമിൻ്റെ സനദാണ് ഉണ്ടാവുക. എന്നാൽ ആ രണ്ടുപേരുടെയും ഹദീസ് ആ സനദുകൾ മാറ്റിവെച്ച് തൻ്റെ ഈ ഗ്രന്ഥകാരൻ്റെ സനദ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് പിറ്റ് ചെയ്ത് അങ്ങനെ അത് യഥാർത്ഥത്തിൽ അത് തനിക്കുള്ള ഹദീസ് തന്നെയായിരിക്കും. അങ്ങനെ ആ ഗ്രന്ഥകാരൻ തന്നിലൂടെ ആ ഹദീസിലേക്ക് എത്തിച്ചേരുക. ചിലപ്പോൾ വറുബ മജ്തമഅഹു ഫീ ശൈഖിഹി ഔ മൻ ഫൗഖുഹു, അധികവും ശൈഖിൻ്റെ മുകളിലുള്ള ആളിലേക്ക് തന്നെ ഇയാളുടെ ഹദീസിൻ്റെ പരമ്പര എത്തിച്ചേരും. അങ്ങനെ അഥവാ ശൈഖ് മാത്രമേ അത് സനദിൽ മാറ്റമുണ്ടാവുകയുള്ളൂ, സനദ് ശൈഖോ അതല്ലെങ്കിൽ ശൈഖിൻ്റെ ശൈഖോ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രന്ഥകാരൻ താൻ ഉദ്ധരിച്ച സനദ് ആ സനദ് ഹദീസിൽ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ കൊടുത്ത ഹദീസിൻ്റെ സനദ് മാറ്റിക്കൊണ്ട് വേറെ ഒരു വ്യക്തി ഇതേ ഗ്രന്ഥകാരൻ ഉദ്ധരിച്ച ഹദീസിലേക്ക് തൻ്റെ സ്വന്തം സനദിലൂടെ എത്തിച്ചേരുന്ന പ്രവണതക്കാണ് അൽ മുസ്തഖ്റജാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ജാമിഅകൾ എന്താണ്, മുസ്നദുകൾ എന്താണ്, സുനനുകൾ എന്താണ്, മുഅ്ജമുകൾ എന്താണ്, ഇലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അജ്സാഅകൾ, അത്റാഫുകൾ, മുസ്തദ്റക, മുസ്തഖ്റജ്, ഇതൊക്കെ ഹദീസിൻ്റെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളാണ്. അത്
1: ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ് മധുര ഖുർആനിൽ കേൾക്കാനുള്ളത്. സൂറത്തു യാസീനാണ്. യാസീനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചൊരു സംഗതി ഖൽബുൽ ഖുർആൻ ഏതാന്ന് ചോദിച്ചാൽ യാസീൻ എന്നാണ് പറയാറുള്ളത് എല്ലാവരും. പക്ഷെ ആ സംഗതി സഹീഹായ സംഗതി അല്ല, അത് മൊത്തത്തിൽ ആളുകൾ അങ്ങനെ പറയാറുണ്ടെങ്കിലും സഹിയായ റിപ്പോർട്ടുകൾ ഇല്ല എന്നാണ് പറയാറുള്ളത്. എന്തായാലും ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് പഠിക്കാനുള്ള വിശാലമായ അർത്ഥങ്ങൾ, വിശദീകരണങ്ങൾ ആവശ്യമായ സൂറത്താണ് സൂറത്തു യാസീൻ. അതിൻ്റെ അവസാന ഭാഗത്തെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. 81 മുതൽ 83 വരെയുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് മധുരം ഖുർആനിലേക്ക്.

0: മാഷാ
1: അല്ലാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, കാരണം നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഇവിടുന്നൊരാൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യം അല്ല അത്. വാനലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ഈ കണ്ട ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബ്, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളോടുള്ള സംവേദനം, ആ ഒരു സംസാരം, അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം കണക്റ്റായി പോവുകയാണ്. നോക്കൂ, ഒരു രാത്രിയിൽ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വെറും കുറച്ച് നക്ഷത്രങ്ങളാണോ? അല്ല, അനന്തമായ വിശാലതയിൽ അസംഖ്യം നക്ഷത്രങ്ങളും ഗാലക്സികളും നിലകൊള്ളുന്ന നമ്മുടെ ഈ ഭൂമി അതൊരു ഭാഗത്ത് നിലകൊള്ളുന്നു. നമ്മുടെ ഈ ഭൂമി ആ വിശാലമായ പ്രപഞ്ചത്തിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രം. ആ ഭൂമിയിൽ തന്നെ ഒരു ഒരു ഒരു 75-90% വെള്ളം കൊണ്ട് നിറക്കപ്പെട്ടത്. അതിലുള്ള കരയിൽ അസംഖ്യം ജന്തുജീവജാലങ്ങൾക്കിടയിൽ ഏറ്റവും ചെറിയൊരു മനുഷ്യൻ, നിസ്സാരനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ആ മനുഷ്യനിലേക്ക് പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ട് മനുഷ്യനെ തിരഞ്ഞെടുത്ത് ഈ മഹാപ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവ് മനുഷ്യനോട് സംസാരിക്കുകയാണ്. സൂറത്ത് യാസീലിലെ ഈ വചനത്തിലൂടെ ഇതൊക്കെ സൃഷ്ടിച്ച എനിക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് അല്ലേ?
0: ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ അവരെ പോലെയുള്ളതിനെ സൃഷ്ടിക്കുവാനും കഴിവുള്ളവനല്ലയോ? ബല എന്നുള്ളതാണ് അവിടെ വരുന്നത്. ബല എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അതെ എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പം കുറച്ചുകൂടിയും ഇതിൽ അമനുമൽ തഫ്സീർ കൊടുത്ത് അല്ലാതെ കഴിവുള്ളവനല്ലാതെ പിന്നെ എന്താന്നുള്ള, യെസ് അതെ, അവൻ തന്നെയാണ് സർവജ്ഞനായ മഹാസൃഷ്ടാവ്.
1: ഈ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനൊന്നുകൂടി ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ കുൻ ഫയകൂൻ.
0: അതെ,
1: മനുഷ്യൻ സൃഷ്ടിക്കുന്നത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ച സംവിധാനങ്ങളിൽ നിന്ന് ഓരോന്നിനെയും ഘടിപ്പിച്ചും യോജിപ്പിച്ചും കണ്ടെത്തിയും ചിന്തിച്ചും സമയങ്ങളെടുത്തുമൊക്കെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൽ കുൻ എന്നുള്ളൊരൊറ്റ വാക്ക് മതി.
0: പക്ഷേ ഈ ആയത്തുകൾ പഠിക്കുമ്പോഴേ ഇതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗമുണ്ട്, ഒരു നുരുമ്പി എല്ലാം എടുത്തിട്ട് ചോദിക്കണ്ടല്ലോ, ഇതാരാണ്, പിന്നെ ഇനി ആരാ ഇതിന് പുനരുജ്ജീവിപ്പിക്കാൻ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വലിയ ഒരു മറുപടിയാണ്, ശരിക്കും വായടപ്പൻ മറുപടിയാണ്. ഇത്രയും ആകാശഭൂമികളെ സങ്കീർണമായിട്ടുള്ള മനുഷ്യ ശരീരം പോലും, സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ ഓരോന്ന് പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് റബ്ബ് സുബ്ഹാനതാല അതിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 40 വരെയുള്ള വചനം മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. മുഅ്മിൻ, സൂറത്തുൽ മുഅ്മിൻ 38-39 വചനം.
1: യെസ്.
0: അപ്പോൾ എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്. നിശ്ചയമായും പരലോകമത്രയ സ്ഥിരവാസത്തിൻ്റെ ഭവനം എന്ന വചനം
1: ഓർമ്മപ്പെടുത്തലാണ്.
0: അതുപോലെ ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിന് അത്രക്കല്ലാതെ അവന് പ്രതിഫലം ശിക്ഷ അഥവാ ശിക്ഷ അല്ലാഹു നൽകുന്നതല്ല. ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ ആരെങ്കിലും

ആവാതെ ശരിക്കും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമല്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശരിയാക്കാതെ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. യെസ്.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ പല പ്രാർത്ഥനകളും അനിവാര്യഘട്ടത്തിലും അല്ലാത്ത സമയങ്ങളിലുമെല്ലാം ജീവിതത്തിൽ ഒരു തുടർച്ചയായ ജീവിതത്തിലെ ഓരോ ഇബാദത്തുകളുടെയും അമലുകളുടെയും ഭാഗമായി നമ്മൾ നിർവഹിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്, അഥവാ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഴ ലഭിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അമിതമായി പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെയും നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏറ്റവും പരമപ്രധാനമായി മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രാർത്ഥനയോടൊപ്പം നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ പ്രാർത്ഥനകൾ മഴയുടെ വിഷയത്തിൽ നമുക്ക് നിർവഹിക്കാനുണ്ട്. അഥവാ മഴയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമസ്ഖിന ഗൈസൻ മുഈസൻ മരീഅൻ മുരീഅൻ നാഫിഅൻ ഗൈറ ലാദിൻ ആജിലൻ ഗൈറ ആജിലിൻ.

0: വളരെ ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഈസ, അല്ലാഹുവേ ഞങ്ങൾക്കിനി മഴ വർഷിപ്പിക്കണമേ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഈസൻ, സഹായപ്രദവും സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് കാലതാമസമില്ലാതെ ഉടനെ തരണമേ. ആജിലൻ ഗൈറ ആജിലിൻ, ആജിലൻ ഗൈറ ആജിലിൻ, അഥവാ ഉടനെ നൽകാനാണ്, കാലതാമസമില്ലാതെ. അത് എങ്ങനെയുള്ളതാവണം? ഉപകാരപ്രദമായതും, അഥവാ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മറ്റു ആയി മാറാതെ ഉപദ്രവകരമല്ലാത്തതും ആക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. എന്തൊക്കെ കാര്യമാണ് സഹോദരങ്ങളെ ഈ ഒരു ഒറ്റ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? സഹായം ചോദിക്കുന്നുണ്ട് അല്ലേ, സുഖപ്രദമാകാൻ വേണ്ടി, ആരോഗ്യപ്രദമാകാൻ വേണ്ടി ഒക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മസ്കിന വൈസൻ അല്ലേ, മുഈസൻ മരിഅൻ മുരിഅൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായ രൂപത്തിൽ ചോദിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ പ്രയോജനപ്രദമായ മഴ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ മഴ നമുക്ക് ഒരു പക്ഷേ നാം വിചാരിച്ച പല കാര്യങ്ങൾക്കും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പലപ്പോഴും ആ മഴയെ ശപിക്കുന്ന, അല്ലെങ്കിൽ മഴയോട് ഒരു വെറുപ്പ് ഉളവാക്കുന്ന രൂപത്തിൽ സംസാരിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ആ സമയത്ത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ എന്ന പ്രാർത്ഥന ഉരുവിടാൻ നാം മറന്നുപോകാൻ പാടില്ല. ഇനിയോ മഴ ലഭിച്ച ശേഷമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുത്തുർന ബിഫളില്ലാഹി വറഹ്മത്തിഹി എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുത്തുർന ബിഫളില്ലാഹി വറഹ്മത്തിഹി എന്ന് നാം പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ ഔദാര്യത്താലും കാരുണ്യത്താലും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന ആ ഒരു പ്രാർത്ഥന നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അപ്പോൾ സുപ്രധാനമായും മൂന്ന് പ്രാർത്ഥനകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു മസ്ഖിന ഗൈസൻ മുഈസൻ മരിഅൻ മുരിഅ നാഫിഅൻ ഗൈറ വാദിൻ ആജിലൻ ഗൈറ ആജിലിൻ എന്ന പ്രാർത്ഥന. ഇനി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അതേപോലെ മഴ ലഭിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മുത്തുർന ബിഫളില്ലാഹി വറഹ്മത്തിഹി, മുത്തുർന ബിഫളില്ലാഹി വറഹ്മത്തിഹി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇനിയോ നമുക്ക് മഴ വേണ്ടതിലേറെ നമുക്ക് മഴ ലഭിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള മഴ നാട്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും ആ ഒരു പക്ഷേ ചില സമയങ്ങളിൽ മഴ നമുക്ക് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാനും കാരണമാണ്. പ്രതീക്ഷിക്കാതെ വരുന്ന ചില മഴ, നമ്മൾ വിചാരിക്കാത്ത, അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മുൻ പരിചയം വെച്ച് സാധാരണ ഒരു സമയത്ത് മഴ ഉണ്ടാകാറേ ഇല്ലാത്ത ചില സമയങ്ങളുണ്ടാകും. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു പക്ഷേ മഴ വരുമ്പോൾ, അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ തന്നെ അത് നമുക്ക് ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ, തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ബാക്കി അതിൻ്റെ കൂടെ അല്ലാഹുമ്മ അലൽ ആകാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി എന്ന പ്രാർത്ഥന കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥന മുഴുവനായി ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ആക്കേണമേ, ഞങ്ങളുടെ മേൽ നാശമായി ആക്കരുതേ, മുകളിലും തായ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ഇത് പെയ്യിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുക. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരിക്കൽ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഈ കൃഷിയും കാലികളുമൊക്കെ മഴ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ജീവനൊടുങ്ങിയ സാഹചര്യം ഉണ്ടായപ്പോൾ പ്രവാചകനോട് വന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു. പക്ഷേ പിറ്റേ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഈ ആവശ്യപ്പെട്ട ആൾ തന്നെ വന്നിട്ട് പറയുന്നതായി ചരിത്രത്തിൽ കാണാം, ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ മഴ ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് മഴയുടെ കാരണം എന്ന് പറയുമ്പോൾ, അവിടുന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് അവസാനമായി സൂചിപ്പിച്ചത്. അല്ലാഹുമ്മ ഹബ് അലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിതി ശജരി എന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ സദാസമയങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാൻ കൂടിയുള്ള ഒരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും നാം ഓരോരുത്തരും മുന്നേറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഇവിടെ രണ്ടു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിലുണ്ട്, ഈ ലിസ്റ്റിലില്ലാതെ പോകുന്നവർക്ക് പ്രശ്നം ഉണ്ട്. രണ്ട്, നമ്മൾ ആലോചിക്കാത്തൊരു വലിയ അപകടം ആലോചിക്കൂ, ഈ ലിസ്റ്റിൽ നിന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ പുറത്തായ വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്?
3: ഇതേ അവസ്ഥ തന്നെയായിരിക്കും,
2: അവർക്കും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഒരുപക്ഷെ അത്ര ആസൂത്രണം ഒക്കെ ഉണ്ടാകും, നമ്മൾ വിശ്വസിക്കേണ്ടതിലേക്കാണ് പോകുന്നത്. ഏറ്റവും വലിയ ഒരു അനീതി സംഭവിക്കാൻ പോകുന്നത് ജെൻസിയോടായിരിക്കും. കാരണം ഇവരുടെയൊക്കെ മക്കളിൽ ഈ 14 കോടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 14 കോടിയോ 20 കോടിയോ ആളുകളുണ്ടാവില്ലേ? ഇവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളും ദളിതരുമായിട്ടുള്ള ആളുകളാണ്. അവരുടെ പോപ്പുലേഷൻ താരതമ്യേന കുറച്ച് അധികമാണ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ താരതമ്യേന കുറച്ച് അധികം തന്നെയാണ്. കാരണം ഇവിടുത്തെ അർബൻ വിഭാഗത്തിൽപ്പെട്ടവരല്ല. അപ്പോൾ അത് 20-ഓ 25-ഓ കോടി ആളുകളുണ്ടാകും. അപ്പോൾ ഇവർ തങ്ങൾക്കെതിരാണ് എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പല സർവേകളിലും ഇപ്പോൾ ഉണ്ടായി വന്ന പ്രക്ഷോഭങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവരെ പുറത്ത് നിർത്തുക എന്നുള്ളത് നിർബന്ധമാണ്, ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് കാലത്തേക്കെങ്കിലും. ഈ പ്രോസസ്സ് വലിച്ചു നീട്ടി കൊണ്ടുപോയി തങ്ങൾക്കൊരു പരമാധികാരമുള്ള ഒരു ഭരണകൂടം വരുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്. അതിന് വേണ്ട തന്ത്രങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. നേരത്തെ തന്നെ ഈ ലോക്സഭയിലെ നമ്പർ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒന്ന്, രണ്ട്, എല്ലാ ഇലക്ഷനും ഒന്നിച്ചാക്കുക എന്നുള്ളത്, പിന്നെ ഇലക്ഷൻ നേരത്തെയാക്കാനുള്ള തന്ത്രങ്ങൾ. അപ്പോൾ എല്ലാം സെറ്റായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർലമെൻറ്റ് പോലും പിരിച്ചു വിട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നുള്ള സ്ഥാനത്തിലേക്ക് പോവുകയും അങ്ങനെ വളരെ സിമ്പിളായി അവരുദ്ദേശിക്കുന്ന ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ സമ്പൂർണമായ അധികാരമുള്ളൊരു സാധനത്തിലേക്ക് ഇത് കൊണ്ടുപോകാനും കഴിയും. ഇത് വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അത് SIRലൂടെ ഈ പറയുന്ന വലിയൊരു വിഭാഗത്തെ തൽക്കാലത്തേക്കെങ്കിലും പുറത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 14 കോടിയെ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഈ റിവിഷൻ പെറ്റീഷൻസ് ഒക്കെ തന്നെ ഇനി ദീർഘകാലത്തൊരു പ്രോസസ്സുള്ളവർ മാത്രം, കാരണം അപ്പലേറ്റ് കോർട്ടുകൾക്കൊന്നും തന്നെ ആ രീതിയിൽ ആയിരക്കണക്കിന് ഇതൊന്നും പിന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രോസസ്സ് ഡിലേ ചെയ്യുക എന്നുള്ളൊരു ഇത് പ്രധാനമാണ്. പിന്നെന്താ വെച്ചുകഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ECI മറ്റേത് വിദേശയാത്ര നടത്തി എന്നുള്ളതാണ്, അനുമതി കൂടാതെ വിദേശയാത്ര എന്തെങ്കിലും നടത്തി. അതുപോലെ തന്നെ എന്താ വെച്ചാൽ വേറെ ചില ആരോപണമൊക്കെ ഞാൻ പറഞ്ഞാൽ, അപ്പോൾ അത്തരത്തിലുള്ള ലളിതമായ ചെറിയ ആരോപണങ്ങൾക്കൊക്കെ ഉത്തരം പറയുകയും എന്നാൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും മേജറായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ മെല്ലെ മൗനം പാലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് കൂട്ടി വായിക്കേണ്ട, ആലോചിച്ച് നോക്കൂ. ഈ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. അവർ മറ്റേ മജിസ്ട്രേറ്റാണ്, അവരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു, അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുന്നു. ആ സമയത്ത് കോർട്ട് മ്യൂട്ടിയപ്പെട്ടു എന്നുള്ള ഇതുകൾ. ഇതിൽ സുപ്രീം കോടതി പോലും എന്താണ് ഏതോ നിലയ്ക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഇനി ചെയ്യാനുള്ള ഒരു കാര്യം കോടതിയെ സമീപിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. പക്ഷേ ആലോചിച്ച് നോക്കിപ്പോൾ ഈ SIRന്റെ വിഷയം വന്ന സമയത്ത് ആ സമയത്ത് തന്നെ കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. മാത്രമല്ല ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അത് വളരെ യുക്തിസഹമായ ഒന്നായിരുന്നു. കാരണം ബംഗാളിലൊക്കെ നടന്നത് എന്താണ്, ഈ ഇലക്ഷനെ തൊട്ട് മുമ്പ് നടത്തുന്നു, ആളുകൾ പുറത്താവുന്നു, അവർക്ക് അകത്ത് കയറാൻ പറ്റാതെയാവുന്നു, 90 ലക്ഷത്തോളം ആളുകൾ പുറത്ത് നിൽക്കുന്നു, ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ പല കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി പിന്നെ തോറ്റതും അവിടെ എത്ര വോട്ടർമാരെ പുറത്താക്കി എന്നുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് ഒരുപാട് മണ്ഡലങ്ങൾ ബംഗാളിലൊക്കെ ആ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ട് ഒരു പറ്റം ആളുകളെ വെട്ടിമാറ്റി ഇലക്ഷൻ നടത്തി വിജയിക്കുന്നൊരു തന്ത്രത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് ആസൂത്രിതമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ SIR പ്രോസസ്സ് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഡിസ്കസ് ചെയ്താൽ ഒബ്ജക്ഷൻസ് വരും. കാരണം അത് രാഷ്ട്രീയ കക്ഷികളും വിദഗ്ധരായിട്ടുള്ള ആളുകളും പലരും ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളായി മാറ്റിവെച്ചു, അല്ലെങ്കിൽ പിന്നെ ഏകപക്ഷീയമായി നടപ്പാക്കി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ചില സത്യങ്ങളുണ്ട്. അതിലെന്താണ്, 97 കോടി വോട്ടർമാരിൽ 14% വരുന്ന ആളുകൾ വളരെ ബോധപൂർവം ഈ ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നു. മാത്രമല്ല, ഭാവിയിൽ, ഒരു സമീപ ഭാവിയിൽ തങ്ങൾക്കെതിരാകാനിടയുള്ള വോട്ടർമാരിൽപ്പെട്ട വലിയൊരു വിഭാഗത്തെ ഒരിക്കലും ഇതിനകത്തേക്ക് പെട്ടെന്ന് കയറാൻ പറ്റാത്ത വിധമുള്ള ഒരു ഷീൽഡ്, മറ്റേ Form 6 എന്ന് പറയുന്ന ഒരു ഷീൽഡ് അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു. പിന്നെ വേറെ ഒന്നും മനസ്സാക്കണം, അതായത് ഈ ഇതുവരെ നമ്മുടെ എന്യൂമറേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല, വോട്ടർമാർ എത്രയും നമുക്കറിയില്ല. ആ ഘട്ടത്തിലാണ് 2 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഈ വോട്ടർ പട്ടികയിലേക്ക് കയറാനുള്ള അവസരം പോലും എന്ത് ചെയ്യുന്നത്, നിഷേധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, SIR പേരിൽ ഒരു ഇന്ത്യയൊട്ടുക്കും ഉള്ള ഇലക്ട്രൽ റോളിൻ്റെ ഒരു പരിഷ്കരണത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഷ്കരിക്കപ്പെട്ട ഒരു ഇലക്ട്രൽ റോള് ഉണ്ടാകുന്നു. അങ്ങനെ വെട്ടിമാറ്റപ്പെട്ടവർക്ക് ചേരാനുള്ള അവസരമെന്ന് പറയുന്നത് വളരെ വിദൂരമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. കോടതി ആവശ്യപ്പെട്ടിട്ട്, അതിപ്പം ഈ ബംഗാളിൻ്റെ കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 14 ലക്ഷത്തിൻ്റെ കേസിൽ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, സമയം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും എന്ത് ചെയ്തില്ല, നടന്നില്ല. കാരണം ഒരു ഒഫീഷ്യൽ പ്രോസസ്സ് എന്ന അർത്ഥത്തിൽ അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ, അതിലും കോടതിയും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ECയെ വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പല കാര്യങ്ങളും വളരെ ഭദ്രമാക്കി ഒരു ഭാഗത്ത് വെച്ച് മറ്റു ചില കാര്യങ്ങൾ ആസൂത്രണത്തോടെ നടപ്പാക്കി എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഇവിടെ ECയ്ക്കൊപ്പം മറ്റുള്ളവർ വീണ്ടും ചേർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ പുറത്തു വന്ന കാര്യങ്ങൾ ഭാഗ്യവശാൽ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഇംപീച്ച്മെൻ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഈ പിന്നെ സപ്പോർട്ട് കൊണ്ടോ ഇത് മുന്നോട്ട് പോകാൻ ഒരിക്കലും നിവൃത്തിയില്ല. മറിച്ച് ഇതൊരു പ്രക്ഷോഭം കൊണ്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ കോടതിയിൽ കേസ് പോയിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിചാരണയ്ക്ക് എടുക്കണം വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പോയിട്ടുണ്ട്. അത് എന്തോ സുപ്രീം കോടതി എന്തെങ്കിലും മറ്റേ നോട്ടീസ് അയച്ചിട്ടുണ്ട് തോന്നുന്ന വിഷയത്തിൽ ഇന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒപ്പം വെച്ചാൽ നമുക്കറിയാം 14 കോടി ജനങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 കോടിയെങ്കിലും ജെനുവിനായിട്ടുള്ള വോട്ടർമാരാണ്. ആ 10 കോടി ഇന്ന് വോട്ടില്ലാതെ നാളെ പൗരത്വമില്ലാതെ തെരുവിലാക്കപ്പെടാൻ പോകുന്നവരാണ്. അതിലൊരു 5 കോടി പ്രക്ഷോഭത്തിനിറങ്ങിയാൽ ഈ സർക്കാർ താഴെ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷികൾ ഇനി മൊബിലൈസ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ബോധപൂർവം പൗരത്വം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ആളുകളെ സമാഹരിക്കാനും ഒപ്പം ഈ കോസിനോട് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകാൻ തയ്യാറുള്ള വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ട്. അതിൻ്റെയും പുറമെ ഇതിലെ നഷ്ടക്കാരാകാൻ പോകുന്ന ജെൻസി അവരേതായാലും പ്രക്ഷോഭരംഗത്തേക്ക് മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഇത്തരമൊരു പ്രക്ഷോഭമാകണമെന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു കാരണവശാലും ECയെ പുറത്താക്കുകയില്ല, രാജിവെക്കാൻ സമ്മതിക്കുകയില്ല. കാരണം അദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് BJP അന്ത്യമായിരിക്കും. ഞാൻ രണ്ടാമത്തൊന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു ഇലക്ഷൻ ഓഫീസറുടെ വിഷയമല്ല, മറിച്ച് ഈ സീമാ ഖന്നയെ പോലെ അല്ലെങ്കിൽ ഖാർഗിനെ പോലെയുള്ള മറ്റു പലരും പല കുഞ്ചിക സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് ഇതിനെ കാണാതെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ തന്നെ പൂർണ്ണമായും പൊടിച്ചെഴുതേണ്ട ഒന്നിലേക്ക് ഈ കൊണ്ടുവന്ന നിയമങ്ങൾ കോടതി വഴിയോ അല്ലാതെയോ സ്ക്വാഷ് ചെയ്യാതെയും ഒന്നും ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചോളം ശുഭോദർക്കമായ ചില സൂചനകൾ ഇതിനകത്ത് ഉണ്ട്. അത് നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട ഒന്നാണെന്നുള്ളത് തന്നെയാണ്.
3: തീർച്ചയായിട്ടും പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഇത് ഏറ്റെടുക്കുകയും വലിയ പ്രക്ഷോഭമായി ഇതിൽ വിജയം കാണും വരെ ഇതിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ട അത്രമാത്രം ഗൗരവമായ വിഷയമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്. എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുക്കൂഴും സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിൻ്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിൻ്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
1: പീസ് റേഡിയോ. Tune to reality.

0: മുൻഗാമികളുടെ നനവാർന്ന ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപദം. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, ഏഴാനാകാശത്തിനു മുകളിൽ നിന്നും വിവാഹം കഴിക്കപ്പെട്ടവർ. ചരിത്രം പങ്കുവെക്കുന്നത് സുഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മുടെയൊക്കെ മുൻഗാമികളായ സച്ചരിതരും സന്മാർഗികളുമായ സഹാബികളെപ്പോലുള്ള ആളുകളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ശിഷ്യന്മാരും അനുചരന്മാരുമായ സഹാബികളെക്കുറിച്ചും അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലിൻ്റെ പ്രിയ പത്നിമാർ മുഅ്മിനികളുടെ ഉമ്മമാരെക്കുറിച്ചാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹദി അവരുടെ പേര് സൈനബ് ബിൻത് ജഹ്ഷ് ഇബിൻ റിയാബ് അൽ അസദിയ എന്നാണ്. അഥവാ ബനു അസദ് ഗോത്രത്തിലെ ജഹ്ഷ് ഇബിൻ റിയാബ് എന്നവരുടെ മകളായിക്കൊണ്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹദിയുടെ പേര് തുടക്കത്തിൽ ബറ എന്നായിരുന്നു. ആ പേരാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് നാമകരണം ചെയ്തിരുന്നത്. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബറ എന്ന പേര് മാറ്റി സൈനബ് എന്ന പേര് മഹദിക്ക് നൽകുന്നത്. അറബികൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ടായിരുന്ന വിളിപ്പേര് അഥവാ കുഞ്ഞത്തായിക്കൊണ്ട് ഉമ്മുൽ ഹക്കം, ഹക്കമിൻ്റെ ഉമ്മ എന്നൊരു പേര് സൈനബ് റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബാണ്, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി പുത്രി കൂടിയാണ് മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അവരുടെ സഹോദരന്മാരായി പ്രമുഖരായ സ്വഹാബികളെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് ഉഹദ് യുദ്ധത്തിൽ ശുഹദാക്കളിൽപ്പെട്ട പ്രഗത്ഭനായ സ്വഹാബിയാൻ. അതുപോലെ അബൂ അഹമ്മദ്, ഹംന ബിൻത് ജഹ്ഷ് തുടങ്ങിയ മറ്റു സ്വഹാബികളൊക്കെയും മഹദിയുടെ സഹോദരന്മാരായി നമുക്ക് കാണാൻ കഴിയും. മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മക്കയിലെ ആദ്യകാല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരുടെ തുടക്കത്തിൽപ്പെട്ട ആളുകളിലൊരാളായിരുന്നു മഹദി. പിന്നീട് മദീനയിലേക്ക് ഹിജറ പോകുന്നവരുടെ കൂട്ടത്തിലും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വളർത്തുപുത്രനായ മോചിപ്പിക്കപ്പെട്ട അടിമയായിരുന്ന സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ വചനമിറങ്ങിയ വലിയ രൂപത്തിൽ അന്ന് ചർച്ചയായിരുന്ന ഒരു വിവാഹമായിരുന്നു ഇത്. ഉയർന്ന തറവാട്ട് മഹിമയുള്ള സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആദ്യ സമയത്ത് ഈ വിവാഹാലോചനയുടെ തുടക്കത്തിൽ മോചിക്കപ്പെട്ട അടിമയായ ഒരാളുമായി ഇത്തരത്തിലൊരു വിവാഹത്തിന് തയ്യാറല്ല എന്നൊരു വിസമ്മതം മഹദി പ്രകടിപ്പിക്കുകയും, എന്നാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇറങ്ങുകയുണ്ടായി, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വ റസൂലുഹു ഫഖദ് ദല്ല ദലാലൻ മുബീന. അഥവാ അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് യാതൊരു സ്വതന്ത്ര തീരുമാനവും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ആരെങ്കിലും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴി പിഴച്ചു പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വചനമിറക്കുകയാണ്. തുടർന്ന് പൂർണ്ണ മനസ്സോടുകൂടി മഹദി അതിന് തയ്യാറാവുകയും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വിവാഹം നടക്കുന്നു. പിന്നീട് അവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, തുടർന്ന് മുന്നോട്ടു പോകാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും കൂടി വിവാഹമോചനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അംസിക അലൈക സൗജക വത്തഖില്ലാ, നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തുക, അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് സൈദ് റളിയല്ലാഹു അൻഹുവിനെ ഈ തുടർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയും സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ തലാഖ് ചൊല്ലുന്ന വിവാഹമോചനം നടത്തുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ വിവേചനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊളിച്ചെഴുതുകയായിരുന്നു ഈയൊരു വിവാഹത്തിലൂടെ. എന്നാൽ പിന്നീട് അവർക്കിടയിലുള്ള വ്യക്തിപരമായ വൈമനസ്യങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തിക്കുകയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 5 വർഷം ദുൽഖഅദ് മാസത്തിൽ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്ന വിവാഹാലോചന നടത്തുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സൈദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം നടത്തി ഇദ്ദ കഴിഞ്ഞിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ റസൂലിന് വേണ്ടി വിവാഹാലോചനയുമായി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അന്ന് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആ ഒരു ആലോചനയ്ക്ക് മറുപടിയായി പറഞ്ഞത് മാ അനബി സാനിഅത്തിൻ ഷൈഅൻ ഹത്ത ഉവാമിർ റബ്ബി, എന്റെ രക്ഷിതാവിനോട് ചോദിച്ച് തീരുമാനമെടുക്കാതെ ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് അവർ പറയുകയും പിന്നീട് ഇസ്തിഖാറത്ത് നിസ്കരിക്കാൻ വേണ്ടി അവർ പോവുകയുമാണ് അന്ന് സംഭവിച്ചത്. ആകാശത്തു നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി ഇറങ്ങിക്കൊണ്ടാണ് ആ ഒരു വിവാഹത്തിലെ തീർപ്പ് പിന്നീടുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനുള്ള കൽപ്പനയിറക്കുന്നത്. സൂറത്തു അഹ്സാബിലെ 37 വചനമായി ഫലമ്മ ഖലാ സൈദു മിൻഹ വതറ സവ്വജ്നാകഹ ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജു ഫി അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖലൂ മിൻഹുന്ന വതറ വകാന അംറുല്ലാഹി മഫ്ഊല എന്ന വചനം അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കുന്നുണ്ട്. അങ്ങനെ സൈദ് അവളിൽ നിന്നും ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അഥവാ വിവാഹമോചനം ചെയ്തപ്പോൾ നാം അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു, ദത്തെടുക്കപ്പെട്ടവരുടെ ഭാര്യമാരെ അവർ വിവാഹമോചനം ചെയ്താൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാകുന്നു ഇത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വചനമിറക്കിക്കൊണ്ടാണ് ഈ വിവാഹം നടത്തുന്നത്. അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ വളർത്തുപുത്രന്മാരെ സ്വന്തം മകനെ പോലെയായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ എന്ന രൂപത്തിലായിരുന്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹമോചനം ചെയ്യപ്പെട്ട ഭാര്യമാരെ ഒരിക്കലും പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ വിവാഹം കഴിക്കരുത് എന്നതായിരുന്നു അന്നത്തെ നിയമമായി ആളുകൾ പഠിച്ചു വച്ചിരുന്നത്. ആ ഒരു നിയമത്തെ തകർക്കുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിലൂടെ തന്നെ ഇസ്ലാമികമായ നിയമം അവിടെ പഠിപ്പിക്കുകയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈയൊരു വചനത്തിലൂടെ അവിടെ നടപ്പിലാക്കിയത്. ഇവിടെ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അഭിമാനമായി ഈ ഒരു വചനം അവരെടുത്തു പറയുന്നതായി ഇടക്കൊക്കെ കാണുവാൻ സാധിക്കും. മറ്റു ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, സൗവജകുന്ന അഹാലിക്കുന്ന, നിങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ചത് നിങ്ങളുടെ അഹലുകാരാണ്, വീട്ടുകാരാണ്. വസൗവജനിയല്ലാഹു തആല മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എന്നാൽ എന്നെ വിവാഹം കഴിപ്പിച്ചത് 7 മുകളിൽ നിന്നും എന്റെ റബ്ബാണ് എന്റെ വിവാഹം നടത്തി തന്നതെന്ന് അഭിമാനപൂർവ്വം മറ്റു ഭാര്യമാരുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു എന്നതൊക്കെ ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന തന്റെ സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹദിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മറ്റു വ്യത്യസ്തമായ പല പ്രധാന സംഭവങ്ങളും മഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സൈനബ് റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയമയായിക്കൊണ്ട് വിരുന്നായിക്കൊണ്ട് സൽക്കാരമായിക്കൊണ്ട് റൊട്ടിയും ഇറച്ചിയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരിടത്തിൽ ഭക്ഷണം കഴിഞ്ഞിട്ടും ചില ആളുകൾ സംസാരിച്ച് റസൂലിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. ലജാലുവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇറങ്ങിപ്പോകാൻ പറയാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് ആ ഒരു പ്രയാസത്തിൽ. പിന്നീട് അവർ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അനസ് റളിയല്ലാഹു അൻഹുവിനും അവർക്കുമിടയിൽ മറയിടുകയും ശേഷം സൂറത്തു അഹ്സാബിലെ ഹിജാബിന്റെ വചനങ്ങൾ ഇറങ്ങുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവ ഹിജാബിന്റെ ആയത്തായ സൂറത്തു അഹ്സാബ് 53 വചനം അത് അവതരിക്കാനുള്ളൊരു കാരണമായിക്കൊണ്ട് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വിവാഹമായി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോടുകൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയാറുണ്ട്, അസ്റഉകുന്ന ലിഹാകൻ ബി അത്വലുകുന്ന യദ, എന്നോട് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വന്നു ചേരുന്നവൾ കൈ നീളമുള്ളവളാണ് എന്ന് പറയുന്നുണ്ട്. ഭാര്യമാർ അവരുടെ ശാരീരികമായ കൈനീളമാണെന്ന് കരുതി റസൂലിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മന്മാർ, അവരുടെ കൈകളൊക്കെ അളന്നു നോക്കുകയുണ്ടായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, റസൂലുള്ളാഹിക്ക് തൊട്ട് ശേഷമായി ആദ്യം മരണപ്പെടുന്നത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ധനം ദാനം ചെയ്യുന്നതിലായിരുന്നു മഹദിയുടെ ആ കൈയിന്റെ നീളം അഥവാ ഔദാര്യം എന്നത് ആ സഹാബത്തിന്, റസൂലിന്റെ പത്നിമാർക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർക്ക് അപ്പോഴാണത് ബോധ്യപ്പെട്ടതെന്ന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുണ്ടായ അപവാദ പ്രചരണത്തിൽ, ഇഫ്കിന്റെ സംഭവത്തിൽ മാതൃകാപരമായ നിലപാടെടുത്തത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വലിയൊരു വെളിച്ചമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹുവിനെതിരെ കപടന്മാരായ ആളുകൾ, പല രൂപത്തിലുള്ള വ്യഭിചാരാരോപണം പോലും കഠിനമായ പരീക്ഷണഘട്ടത്തിലൂടെ മഹദി കടന്നുപോയ സന്ദർഭത്തിൽ, പ്രചരിപ്പിച്ച സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയും മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുമൊക്കെ വളരെ വലിയ പ്രയാസത്തിലൂടെ, സത്യമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ സ്വഹാബത്ത് വലഞ്ഞിരിക്കുന്ന ഒരു പ്രയാസഘട്ടമായിരുന്നു അന്ന്. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചോദിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് കിടപിടിച്ചിരുന്ന ഒരു മഹദിയായിരുന്നിട്ടും സൈനബ് റളിയല്ലാഹു അൻഹ അന്ന് മറുപടി കൊടുത്തത് യാതൊരു രൂപത്തിലുമുള്ള അസൂയയോ യാതൊരു രൂപത്തിലുമുള്ള മോശമായ ചിന്തയോ നൽകാതെ മഹദി അന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ എന്റെ കണ്ണും കാതും സൂക്ഷിക്കുന്നവരാണ്, അവരെക്കുറിച്ച് നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഒരു മോശം പ്രവൃത്തി പോലും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. സൂക്ഷ്മതയും തക്വയും കാരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം അപവാദങ്ങളിൽ പെടാതെ കാത്തു സൂക്ഷിച്ചു എന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ആ രൂപത്തിൽ, ആ സന്ദർഭത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാനും അത് റസൂലിനോട് തുറന്നു പറയാനും അന്ന് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ കാണിച്ച ആ ഒരു ധൈര്യവും നിലപാടും അത് ചരിത്രത്തിൽ വലിയ ഒരു തെളിവായിക്കൊണ്ട് ബാക്കിയായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹദിയുടെ ഗുണവിശേഷണങ്ങൾ, അവിടുത്തെ ദീനി രംഗത്തെ സേവനങ്ങളൊക്കെ ഇത്തരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന വചനങ്ങൾ ഇപ്രകാരമാണ്: ദീനികാര്യങ്ങളിൽ സൈനബിനേക്കാൾ ഉത്തമയായ, അള്ളാഹുവെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, സംസാരത്തിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധതയുള്ള, കുടുംബബന്ധം ഏറ്റവും കൂടുതൽ ചേർക്കുന്ന, ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന, അള്ളാഹുവിലേക്കടുക്കാനായി സ്വന്തം കൈകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് സ്വതക്ക ചെയ്യുന്ന മറ്റൊരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന അഥവാ തുകൽ ഊറക്കിടുക, തുന്നുക തുടങ്ങിയ കൈത്തൊഴിലുകൾ മഹദി സ്വന്തമായി ചെയ്യുകയും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് മുഴുവനായും ദരിദ്രർക്കും അനാഥർക്കും ദാനം ചെയ്യുകയും മഹദി ചെയ്യാറുണ്ടായിരുന്നു എന്ന്, അതുകൊണ്ട് തന്നെ മഹദിയെ ഉമ്മുൽ മസാക്കീൻ, ഭാവങ്ങളുടെ മാതാവെന്നുവരെ സഹാബികളായ നാട്ടുകാരായ ആളുകളൊക്കെ മഹദിയെ വിളിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന, ഭരണം നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹം റസൂലിന്റെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനുകൾക്ക് അവർക്ക് വേണ്ട വിഹിതം ദിർഹമുകൾ നൽകാറുണ്ടായിരുന്നു. ഒരിക്കൽ 12,000 ദിർഹം മഹദിക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചപ്പോൾ അത് കാണാൻ പോലും നിൽക്കാതെ മുഴുവൻ പണവും കുടുംബത്തിലെ പാവങ്ങൾക്കും അനാഥർക്കുമായി മഹദി വീതിച്ചു കൊടുക്കുകയും തുടർന്ന് അള്ളാഹുവെ അടുത്ത വർഷത്തെ ഉമറിന്റെ വിഹിതം എനിക്ക് എത്തിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു, അഥവാ സ്വന്തമായൊരു ദുനിയാവിലെ ഒരു തുണ്ട് പണം പോലും പ്രതീക്ഷിക്കാതെ അതെല്ലാം സ്വതക്ക ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആ ഒരു ഉദാരമായ മനസ്സിന്റെ ഉടമയായിരുന്നു മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ഹദീസ് രംഗത്ത്, മതവൈജ്ഞാനിക രംഗത്ത് മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ കയ്യൊപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രഗത്ഭമായി അറിയപ്പെടുന്ന പല ഹദീസുകളും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നീട് ഹിജ്റ 20-ലാണ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്താണ് ഏകദേശം 50-53 വയസ്സുള്ളപ്പോൾ മഹദി വഫാത്താകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഭാര്യമാരിൽ നിന്നും ആദ്യമായി മരണപ്പെടുന്നത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. മഹദിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രത്യേകത, സാധാരണ അറബികളിൽ സ്ത്രീകളുടെ ജനാസ, അത് ഔചിത്യവും മറവും പൂർണ്ണമായി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കട്ടിലിനു മീതെ മറയിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രൂപത്തിൽ ഒരു പെട്ടി രൂപത്തിൽ, നഹ്ഷ് എന്ന് പറയുന്ന രൂപത്തിൽ ജനാസ കൊണ്ടുപോകാറുള്ളത് തുടങ്ങിയത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ ജനാസ മുതലാണ്. അവരുടെ ആ ഒരു സൂക്ഷ്മത, അവർ മുതലാണ് ആ രൂപത്തിലൊരു ചര്യ അത് തുടങ്ങിയത്. പണ്ട് ഹബ്ഷയിൽ അത് കണ്ടിട്ടുണ്ടെന്നും അസ്മ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ആണ് ഈയൊരു പെട്ടി തയ്യാറാക്കിയതെന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും മദീനത്തിലെ ജന്നത്തുൽ ബഖീഇൽ മഹദിയെ മറവ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ മഹദിയെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരായ സഹാബികളിലെ പ്രഗത്ഭരായ റസൂലിൻ്റെ പത്നിമാരായ ആളുകളെക്കുറിച്ചൊക്കെ ഈ രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കുവാനും സത്യസന്ധത നിലനിർത്തുവാനും ദുനിയാവിന് വേണ്ടി ഒരു തുണ്ടുപോലും ഒരു അപ്പക്കഷ്ണം പോലും പ്രതീക്ഷിക്കാതെ ആഖിറത്തിന് വേണ്ടി എന്തും ത്യജിക്കാനും കൊടുക്കാനും തയ്യാറാകുന്ന മനസ്സുകളുള്ളവരെപ്പറ്റി കാണുമ്പോൾ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാൻ അതിൻ്റെയൊക്കെ ഒരു അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ടാകണം. സഹാബത്തിനെ സ്നേഹിക്കാനും അവരെയൊക്കെ കൂടുതൽ അറിയാനും അവരെയൊക്കെ മാതൃകയാക്കാനും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കൂട്ടത്തിൽ നമ്മെയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് സ്മൃതിപദം. ചരിത്രത്തിലെ നനവാർന്ന ഓർമ്മകൾ നമ്മളുമായി പങ്കുവച്ചത് സൊഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഏഴാനാകാശത്തിന് മുകളിൽ നിന്നും വിവാഹം കഴിക്കപ്പെട്ടവർ. ഈ ചരിത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശുപാർശയ്ക്കു വേണ്ടി നൂഹ് നബിക്ക് അരികിൽ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഖിയാമു ലൈലിൻ്റെ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്ത് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടിൽ കൊണ്ടുവരികയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, തഹജ്ജുദ് നമസ്കാരം, രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധമാണ് എന്നതും, അതുവഴി പരലോകത്ത് സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ചെയ്യുമെന്നതാണ്. സൂറത്തുൽ ഇസ്രായിൽ നിന്നുള്ള ഈയൊരായത്ത് അഖിമി സ്വലാത്ത ലി ദുലൂക്കി ഷംസി ഇല ഗസഖിൽ ലൈലി വ ഖുർആൻ അൽ ഫജ്ർ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചിത സമയങ്ങളിൽ നമസ്കരിക്കണം കൃത്യമായി. അതേപോലെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഫജ്ർ നമസ്കാരത്തെ ആ നമസ്കാരം നിലനിർത്തണം. പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു എന്ന് ഫർദ് നമസ്കാരത്തെ ഉണർത്തിയതിനു ശേഷം രാത്രിയിൽ നിന്നും നിങ്ങൾ ഉറക്കമുണർന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർബന്ധ കൽപ്പനയാണ് 5 നേരത്തെ നമസ്കാരങ്ങൾ, ളുഹുർ, അസർ, മഗ്രിബ്, ഇഷ, ഫജ്ർ, ഈ 5 നേരത്തെ നമസ്കാരങ്ങൾ. ഈ ഒരായത്തിൽ നിന്ന് തന്നെ 5 നേരത്തെ നമസ്കാരമുണ്ട് എന്നത് തഫ്സീറുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആയത്തിനെ വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ നിശ്ചയിച്ചു തന്നതും നിർണയിച്ചു തന്നതും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫഅല ഹാദാ തകൂനു ഹാദിഹിൽ ആയ ദഖല ഫീഹാ ഉഖാത്തു സ്വലാത്തിൽ ഖംസ. അതുകൊണ്ട് തന്നെ ഈ ഒരായത്തിൽ സൂറത്തുൽ ഇസ്രായിൽ നിന്നുള്ള 78-ാമത്തെ ആയത്തിൽ നിന്ന് 5 നേരത്തെ നമസ്കാരങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ലി ദുലൂക്കി ഷംസി ഇല ഗസഖിൽ ലൈൽ, നമസ്കാരം നിർവഹിക്കേണ്ടത് സൂര്യൻ ആകാശത്ത് നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചയ സമയങ്ങളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വഹുവ ലലാമുഹു ഗസഖുൽ ലൈൽ, അത് ഇരുട്ടാണ്, ഗുറൂബ് ഷംസാണ്. ഉഖിദ മിൻഹു ദുഹുർ വൽ അസർ വൽ മഗ്രിബ് വൽ ഇഷ, അതിൽ നിന്ന് ളുഹുറും അസറും മഗ്‌രിബും ഇഷാവും ലഭിക്കും. വ ഖുർആൻ അൽ ഫജ്ർ, അത് സ്വലാത്തുൽ ഫജ്റാണ്. മാത്രമല്ല വഖദ് സബത്തതി സുന്ന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാതുറൻ മിൻ അഫ്ആലിഹി വ അഖ്വാലിഹി ബിതഫാസീൽ ഹാദിഹിൽ ഔഖാത്ത്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുത്തവാതിറായി വന്ന അവിടുത്തെ അഫ്ആലുകളിൽ, പ്രവർത്തനങ്ങളിലും വാക്കുകളിലും എല്ലാം ഈ സമയങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ ഓരോ ദിവസവും 5 നേരത്തെ നമസ്കാരമുണ്ട് എന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ നമസ്കാരങ്ങൾക്ക് തന്നെ അത് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഖംസും വഇശ്റൂന ദറജ, സബഉം വഇശ്റീന ദറജ, 25-ഉം 27-ഉം ഇരട്ടിയൊക്കെ പ്രതിഫലം ലഭിക്കുന്നു. മാത്രമല്ല ഫജ്ർ നമസ്കാരത്തിന് മലക്കുകൾ ഹാദിറാകുന്നു, സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണർത്തുന്നുണ്ട്. വ ഖുർആൻ അൽ ഫജ്ർ, ഇന്ന ഖുർആൻ അൽ ഫജ്രിക്കാന മഷ്ഹൂദ എന്ന്. തഷ്ഹദുഹു മലായികത്തുൽ ലൈൽ വ മലായികത്തുൽ നഹാർ, രാത്രിയുടെ മലക്കുകൾ പകലിൻ്റെ മലക്കുകളെല്ലാം അവിടെ ഹാദിറാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാം. യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൽ നഹാർ, രാവിൻ്റെയും പകലിൻ്റെയുമെല്ലാം മലക്കുകൾ നിങ്ങളുടെ അടുക്കൽ അവിടെ ഹാദിറാകുന്നുണ്ട്. വയജ്തമിഉന ഫീ സ്വലാത്തി സുബ്ഹി വഫീ സ്വലാത്തിൽ അസർ, ഫജറിൻ്റെ സമയത്തുണ്ട്, അസറിൻ്റെ സമയത്തുണ്ട്. അവർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതായ ആ ഒരു സമയങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടുന്നതാണ്. അത്തൈനാഹും വഹും യുസല്ലൂന, ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ നമസ്കരിക്കുകയാണ്. മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നത് നിന്റെ അടിമകൾ. വചറക്കിനാഹും വഹും യുസല്ലൂൻ, അവരെ വിട്ടു പോന്നപ്പോഴും അവർ നമസ്കാരത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ട് സഹോദരങ്ങളെ. തുടർന്നാണ് രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അമ്രുൽ ലഹു ബി ഖിയാമില്ലൈലി ബഅദൽ മക്തൂബ, ഫർദിന് ശേഷം പിന്നെ രാത്രി നമസ്കാരം കൊണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അയ്യു സ്വലാത്തി അഫ്ദൽ ബഅദൽ മക്തൂബ, ഫർദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ് എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമുൽ ലൈൽ കൊണ്ട് ഫർദ് നമസ്കാരം കൽപ്പിച്ചതിന് ശേഷം ഈ ഒരു വിഷയം പറയുന്നത്. ഫഇന്ന തഹജ്ജുദ്, നിശ്ചയമായും തഹജ്ജുദ് എന്നത് മാ കാന ബഅദ നൗമിൻ, അത് ഉറക്കത്തിന് ശേഷമുണ്ടാവുന്നതാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വകദാലിക സബതത്തിൽ ഹദീസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം തന്നെ അന്നഹു കാന യതഹജ്ജദു ബഅദ നൗമിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിന് ശേഷം തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വഗൈരി വാഹിദിൻ മിന സ്വഹാബ റളിയല്ലാഹുനും, അതല്ലാത്തവരും എല്ലാം അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ആ രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു, എന്നിട്ട് നാഫിലത്തല്ലക്ക എന്നത് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കതൊരു കൂടുതൽ

കുല്ലുഹും വഖാലിഖുഹും. അതെ, നിങ്ങളോട് അസൂയ വെക്കുന്ന നിലക്ക് സൃഷ്ടികളെല്ലാവരും തന്നെ. നോക്കൂ സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിനെ ചോദിക്കാനുള്ള ഒരു അവകാശം ലഭിക്കപ്പെടുന്നത്, ഒരു അനുമതി ലഭിക്കപ്പെടുന്നത്, വലിയൊരു ഖൈറ് ഫളൽ ലഭിക്കപ്പെടുന്നത്, വലിയ സ്ഥാനം അത് ലഭിക്കപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു റക്കമെൻ്റ് വഴി അവർക്ക് ആശ്വാസം നൽകും ആ ദിവസത്തിൻ്റെ ഭയാനകതയിൽ നിന്ന്. അതാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്, മനസ്സിലാക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ടല്ലോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, യുജ്മഉ അന്നാസു ഫീ സഈദിൻ വാഹിദ്, ആളുകളെല്ലാം ഒരേ പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. വിദൂരതയിലേക്ക് കണ്ണെത്തുന്ന, വിളിച്ചാൽ കേൾക്കുന്ന, ഹുഫാത്തൻ ഒറാത്തൻ കമാ ഖുലിഖു ഖിയാമൻ, സൃഷ്ടിക്കപ്പെട്ടതുപോലെ നഗ്നപാദരായി ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, ഒരാളും തന്നെ ഒരക്ഷരം ഉരിയാടുകയില്ല അള്ളാഹുവിൻ്റെ പെർമിഷനില്ലാതെ. ആ ഒരു സമയത്താണ് അവിടെ നടക്കുന്നതായ ശുപാർശയ്ക്ക് വേണ്ടിയുള്ള തേട്ടങ്ങൾ, അതായത് ശുപാർശ ലഭിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ജനങ്ങളെല്ലാം ചെല്ലും. അബുൽ ബഷർ, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹത്തിന് സംഭവിച്ചതായ, ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം പ്രയാസപ്പെടുന്നത്. കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആ ഒരു പഴം ഭക്ഷിച്ചത് കാരണത്താൽ. തുടർന്ന് ഫയദഹബൂന ഇലാ നൂഹിൻ അലൈഹി സ്വലാത്തു വസ്സലാം, മഹ്ഷറിൽ വച്ച് ജനങ്ങളെല്ലാവരും കൂടെ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. വഹു അവ്വൽ റുസുലി മിനൽ ബഷർ, മനുഷ്യരിൽ നിന്നുള്ള ആദ്യത്തെ റസൂൽ, മെസഞ്ചർ, ദൂതനായിട്ടുള്ളത് ഒരു സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അവ്വൽ റസൂലിൻ അർസലഹുല്ലാഹുലി അഹ്ലിൽ അർദ് ഹുവ നൂഹ് അലൈഹിസ്സലാം, ഭൂമിയിലേക്ക്, ഭൂമുഖത്തേക്കൊരു ജനവിഭാഗത്തിലേക്ക് റസൂലായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടത് നൂഹ് നബിയാണ്. ഫയുദക്കിറൂനഹു ബിനിഅമത്തില്ലാഹി അലൈഹി, അദ്ദേഹം അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ, അനുഗ്രഹത്തെ അവർ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അത് അദ്ദേഹമാണല്ലോ അള്ളാഹു അയച്ച ആദ്യത്തെ റസൂൽ. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെടും, അള്ളാഹ് കൊടുത്ത നിഅമത്ത് നിങ്ങളല്ലേ ആദ്യത്തെ റസൂൽ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം വലാക്കിന്നഹു യഅതദിറു, അദ്ദേഹവും ഒഴിവ് കഴിവ് പറയുകയാണ്, ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് എക്സ്ക്യൂസ്? അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക്കൽ ഹഖ്, അദ്ദേഹത്തിൻ്റെ ജനത നശിപ്പിക്കപ്പെട്ടത് വലിയ വെള്ളപ്പൊക്കത്തിലാണ്, നമുക്കറിയാം. ആ സന്ദർഭത്തിൽ സ്വന്തം മകനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ കപ്പൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചു. അങ്ങനെ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞവൻ വിശ്വാസിയായിരുന്നില്ല മകൻ. അപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് കുടുംബത്തെ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഈ മകൻ ഇങ്ങനെ സംഭവിക്കുന്നത്, അതാണ് വൈന്ന ബിനീമിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. വൈന്ന വാഴ്ദക്കൽ ഹക്ക്, റബ്ബെ നിൻ്റെ വാഗ്ദാനം സത്യമാണെന്ന് പറയുമ്പോൾ, ലി അന്നല്ലാഹു വഅദഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നു, നൽകിയിട്ടുണ്ട്. അയ്യുഞ്ചിയഹു വഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തും. വക്കാൻ അഹദു അബിനായിഹി കാഫിറൻ, ഒരു മകൻ കാഫിറായിരുന്നു, സത്യനിഷേധിയായിരുന്നു. ലം യഞ്ജു മിനൽ മാഇ, അവനൊരിക്കലും ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യർക്കം മഅന, കുഞ്ഞുമോനെ, പൊന്നുമോനെ, ഞങ്ങളുടെ കൂടെ ഈ വാഹനത്തിൽ കയറണം. വലാ തകും മഅൽ കാഫിരീൻ, കാഫിറുകളുടെ കൂട്ടത്തിൽ ആയിപ്പോകരുത് എന്ന്. ആ മകൻ പറഞ്ഞത് ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ഏതെങ്കിലും പർവ്വതത്തിൽ പോയി അഭയം തേടിക്കൊള്ളാമെന്ന്. അതായത് ഞാൻ നിങ്ങളുടെ കൂടെ കയറുകയില്ല, വലിയ വെള്ളമാണുള്ളത്. എങ്ങനെയായിരുന്നു സഹോദരങ്ങളെ അത്? അള്ളാഹു സുബ്ഹാനഹു വതആല അസ്സമാഉ ഫതഹഹുല്ലാഹ്, അള്ളാഹു ആകാശത്തെ തുറന്നു. ഖിറാഅത്തിൽ കാണാം, ഫഫതഹന അബ്വാബ അസ്സമായി, ആകാശത്തിൻ്റെ കവാടങ്ങൾ നാം തുറന്നു. മറ്റൊരു ഖിറാഅത്ത് ഫഫതഹന, അതിനേക്കാളും ഭയാനകമായ ഒന്നാണത്, ഫതഹല്ലാഹു അബ്വാബ അസ്സമാഇ ബിമാഇ മുൻഹമിരിൻ ഗസീർ, അതിശക്തമായിട്ടുള്ള
മഴയാണ്, വെള്ളമാണ്,

0: അവർക്കിറക്കിയത് അഷദ്ദ മിനൽ ഖിറബ്, ഒരു ചെറിയ തോൽപാത്രത്തിൽ നിന്നുള്ളതൊന്നുമല്ല, ശക്തമായ വഫജ്ജർനൽ അർള ഒഴിയൂന, ഭൂമിയിൽ നിന്ന് പൊട്ടിയൊഴുക്കി വെള്ളം. ഹത്ത ഇന്നത്തൻ നൂറല്ലതി ഹുവ മഹല്ലുന്നാരി വഹുവ അഷദ്ദുൽ അർള യബൂസത്തൻ വഅബഅദുഹ മിനൽ മാഇ ബദഅ യഫൂർ. അതാണ് അടുപ്പുകളെല്ലാം തീയിൻ്റെ സ്ഥലമാണത്, അവിടെയും കൂടി അവിടെ വറ്റി വരണ്ടുപോയി അവിടെയൊക്കെ വെള്ളം, അതിൽ നിന്നെല്ലാം വെള്ളം വരുന്നൊരവസ്ഥ. വഫജ്ജർനൽ അർള ഒയൂന, ഭൂമിയിൽ ഉറവകളുണ്ടാക്കി എല്ലാ ഭൂമിയിൽ നിന്നും, ആകാശത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം ഇറക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനഹു വതാല, ഭൂമിയിൽ നിന്ന് പൊട്ടിയൊഴുക്കി. അങ്ങനെ എങ്ങനെയായിരിക്കും അത്, സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ വെള്ളം ഒഴുക്കപ്പെടുന്നത് യക്കൂനു അളീമൻ അളീമൻ അളീമൻ, ഭയാനകമാണ്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കങ്ങളുണ്ടായി. നേപ്പാളിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എല്ലാ അവസാന പിടിവള്ളിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്ന ഒരു ഭയാനകരമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ, അവിശ്വാസിയായ മകൻ പറഞ്ഞത് പർവ്വതത്തിൻ്റെ ഉന്നതിയിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളാം എന്നതാണ്. അങ്ങനെ ഓടി ഒളിക്കുകയാണതിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരലോകത്തെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവിധ രക്ഷയും നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ. ശുപാർശയ്ക്ക് വേണ്ടി നൂഹ് നബിക്കരികിൽ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിക്കുന്നത് സബീൽ പന്നിക്കോട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും, പ്രത്യേകിച്ചും നിരീശ്വരവാദികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് ജീവിച്ചാൽ പോരെ എന്നുള്ളത്. ആ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്ന് നമ്മൾ ഇൻസൈറ്റ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഈ ഒരു വിഷയം നമ്മൾ കീറി മുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോരുത്തരുടെയും ഇഷ്ടം അത് നടപ്പിലായാൽ ആകെ ഒരു വൈരുദ്ധ്യം നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഒരു വീടെടുക്കാം. ഒരു വീട്ടിൽ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ ഇഷ്ടം എന്തായിരിക്കും? കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ആ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക എന്നുള്ളതായിരിക്കും കുട്ടിയുടെ ഇഷ്ടം. എന്നാൽ ആ കുട്ടിയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടം എന്തായിരിക്കും? ആ കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറോ എൻജിനീയറോ ആക്കണം എന്നതായിരിക്കും. ഇതിൽ തന്നെ നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? ഇനി പ്രധാനമായും ഓരോരുത്തരുടെ ഇഷ്ടം പിൻപറ്റുകയാണെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ഉദാഹരണം തന്നെ എടുക്കാം, ട്രാഫിക് നിയമങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ട്രാഫിക് നിയമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. നമ്മളൊരു വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമവശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തിരക്കേറിയ ഒരു റോഡിൽ ഓരോരുത്തരും, ഞാനിനി ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം, എനിക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, എനിക്ക് ഞാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ വണ്ടി ഓടിക്കും. ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊന്നും ഓരോരുത്തർക്കും ബാധകമല്ല എന്ന് വെക്കുക. ഒരു ചുവപ്പ് സിഗ്നൽ കണ്ടാൽ സാധാരണ വണ്ടി നിർത്തണം, ആരും നിർത്തുന്നില്ല എന്ന് കരുതുക. ഇങ്ങനെയായാൽ എന്തായിരിക്കും സംഭവിക്കുക? വണ്ടികൾ എവിടെ നിൽക്കണം, എവിടെ നിന്ന് പിന്നീട് തുടരണം, യാത്ര തുടരണം, എപ്പോഴാണ് റെഡ് സിഗ്നൽ കാണിക്കുക, എപ്പോഴാണ് ഗ്രീൻ സിഗ്നൽ കാണിക്കുക. തിരക്കേറിയ ആ റോഡിൽ അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ പച്ചയും ചുവപ്പും ഓറഞ്ചും ലൈറ്റുകൾ കത്തുക എന്നുള്ളതല്ലാതെ അവിടെ ഒരുപാട് ആക്സിഡൻറ്റുകളാണ് നടക്കുക. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലോ, ഒരു ആംബുലൻസ് വന്നാൽ പോലും മാറിക്കൊടുക്കാൻ ആരും തയ്യാറാവില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമാണ് വലുത്. ശരിക്കും ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മെ പരിമിതപ്പെടുത്താനുള്ളതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ട്രാഫിക് നിയമങ്ങൾ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രത്യേകമായ ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്, എല്ലാവരും അവരവരുടെ ആഗ്രഹപ്രകാരം ജീവിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ഈ ലോകത്ത് എന്തിനാണ് കോടതിയും എന്തിനാണ് പോലീസും? ഒരു കള്ളൻ പിടിക്കപ്പെട്ടാൽ ആ കള്ളന് അവൻ്റെ ന്യായമുണ്ടാവുമല്ലോ. തൻ്റെ കുടുംബത്തെ പോറ്റാനാണ് അദ്ദേഹം മോഷ്ടിക്കുന്നത്. പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റണ്ടേ, അതുകൊണ്ട് ഞാൻ കക്കുന്നു. ഇങ്ങനെ ആരെന്ത് ചെയ്താലും അതിന് ഒരു നിയമമില്ല, ഒരു ശിക്ഷ അവിടെ നടപ്പാക്കപ്പെടുന്നില്ല, അതിൽ യാതൊരു ധാർമ്മികതയുമില്ല, അതിൽ യാതൊരു കർത്തവ്യവുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നാടും ഒരു കാടും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ കാട്ടിലെ മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോകുകയല്ലേ ചെയ്യുക? ഈ ആശയം വിളമ്പുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ പല മാധ്യമങ്ങളിലും കാണാൻ പറ്റും. നോ റൂൾസ്, അല്ലെങ്കിൽ മൈ ലൈഫ് മൈ ചോയ്സ്, ലിവ് ആസ് യു ലൈക്ക്, നിങ്ങൾക്കിഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചോളൂ, യു ഓൺലി ലിവ് വൺസ്, യോളോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഇന്ന് പല രീതിയിലായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിനെ പല മാധ്യമങ്ങളിലൂടെ പല രീതിയിൽ ഇത് ഓരോരുത്തരുടെയും മനസ്സിലേക്ക്, ഇതൊരു സാധാരണ ആശയം എന്നുള്ള നിലക്കാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കുകയാണോ വേണ്ടത്? മതങ്ങൾ അങ്ങനെയാണോ കൽപ്പിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാലുള്ള പ്രധാനമായ പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേതായിട്ട് ഞാൻ സൂചിപ്പിച്ചത് ഓരോരുത്തരുടെ ആശയങ്ങൾ തമ്മിൽ വിരുദ്ധത ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു നാട്ടിൽ 1000 പേരുണ്ടെങ്കിൽ 1000 ആശയങ്ങൾ അവിടെ ഉണ്ടാകും. രണ്ടാമത്തേതായിട്ട് നമ്മൾ ഒരു ട്രാഫിക് നിയമത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരവരുടെ തോന്നലുകൾ ഒരു നിയമമാക്കി മാറ്റിയാൽ അതൊരു കാടിനേക്കാൾ അധപതിച്ചു പോകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും ഒരു നിരീശ്വരവാദം അല്ലെങ്കിൽ ലിബറലിസത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പാതയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളാണ് വലുത് എന്നുള്ളത്. എന്തിന് നാം ഒരു നിയമം പിൻപറ്റണം, എന്തിന് നാം ഒരു മതനിയമത്തെ ഫോളോ ചെയ്യണം, ഇങ്ങനെയൊന്നും ചെയ്യാതെ എനിക്കെൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പോരെ. ഇങ്ങനെ ഒരുപാട് ആശയങ്ങളിൽ പൊതിഞ്ഞുകൊണ്ടാണ് നിരീശ്വരവാദം പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നൊരാൾ പറയുന്നു എന്ന് വിചാരിക്കുക. തിരിച്ചയാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ലോകത്ത് നല്ലത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഒരു മനസ്സാക്ഷിയുള്ള ഒരാളുടെ മറുപടി എന്ന് പറയുന്നത് നല്ലത് വരാൻ ആഗ്രഹിക്കുക എന്നതായിരിക്കും. അതേസമയം നമുക്ക് തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം, നല്ലത് വരണമെങ്കിൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണ്ടേ? അതായത് മുമ്പ് നമ്മൾ ട്രാഫിക് നിയമങ്ങളുടെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഒരു അപകടവും കൂടാതെ എല്ലാ യാത്രക്കാരും സുരക്ഷിതമായി പോകണമെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ റോഡ് സുരക്ഷയിൽ ഒരുപാട് നിയമങ്ങൾ വേണമെന്നതുപോലെ നല്ലൊരു ലോകം നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയും നിയമങ്ങൾ വേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ മറുപടി എന്ന് പറയുന്നത് തീർച്ചയായും നിയമങ്ങൾ വേണ്ടി വരും. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, നിയമങ്ങൾ വേണ്ടി വരും ശരി, എന്നാൽ ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ, സാധാരണയായി ഏതൊരു വസ്തുവും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാനുവൽ ഉണ്ടാകും. ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു ഫോണോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് നമ്മളൊരു മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ്, ഓൺ ബട്ടൺ എവിടെയാണ്, എവിടെയാണ് ഇത് ഓഫാക്കേണ്ടത്, ഇത് പെട്ടെന്ന് ഓഫായാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുള്ളത് അതിൻ്റെ മാനുവൽ വഴിയായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കമ്പനി പുറത്തിറക്കിയ ഫോണിന് മാനുവൽ തയ്യാറാക്കാൻ ഏറ്റവും യോഗ്യരാരാണ്? ആ ഉപകരണം കണ്ടുപിടിച്ച ആളുകൾ തന്നെയാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അഥവാ ഇസ്ലാം മതം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് മനുഷ്യനെ നല്ലതായിട്ടുള്ളത് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളായിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് ഉത്തമ ബോധ്യമുണ്ട് താനും. എന്താണ് നന്മ, എന്താണ് ദോഷം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഒരു മാനുവൽ രൂപത്തിൽ പറഞ്ഞു തരാൻ സൃഷ്ടാവായ അള്ളാഹുവിന് കഴിയും. സൃഷ്ടികളായ എല്ലാവരും ആ മാനുവൽ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരിക്കൽ കൂടി എല്ലാവരും തന്നിഷ്ടപ്രകാരം വണ്ടി ഓടിക്കുന്നത് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. അവിടെയുള്ള സാഹചര്യം ആകെ വഷളാവുക മാത്രമാണ് ചെയ്യുക. ഒരിക്കലും ഒരാൾക്ക് പോലും സുഗമമായി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. ഇതുപോലെ ഞാൻ തന്നെയാണ്, ഇത്തരം എൻ്റെ തന്നിഷ്ടങ്ങളനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ എന്നൊരാൾ ഉറച്ചു പറയുമ്പോൾ, എല്ലാവരും ഇത്തരത്തിൽ ചിന്തിക്കുക കൂടി ചെയ്യുമ്പോൾ ആ സമൂഹത്തിൻ്റെ അവസ്ഥ ആകെ വഷളാവുകയാണ് ചെയ്യുക. സമൂഹത്തിൽ പിന്നീട് ധാർമ്മികത അവിടെ നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു എന്തൊക്കെ നിയമങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വിലക്കിയത് അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയും എന്തൊക്കെയാണോ അള്ളാഹു അനുവദനീയമാക്കിയത് അതെല്ലാം നമ്മൾ അനുവദനീയമായി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സാധാരണ നിരീശ്വരവാദികൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, ചില കാര്യങ്ങളൊക്കെ ഹറാമാക്കിയിട്ടുണ്ടല്ലോ, വിലക്കിയിട്ടുണ്ടല്ലോ. ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപാനം ഹറാമാണ്. എന്തിനായിരിക്കും സൃഷ്ടാവായ നാഥൻ മദ്യപാനം ഹറാമാക്കിയത്? അത് മനുഷ്യൻ്റെ ആരോഗ്യവും ബുദ്ധിയൊക്കെ നശിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല മദ്യപാനം ഒരുപാട് തിന്മയിലേക്കും മറ്റുള്ള വ്യഭിചാരത്തിലേക്കും മറ്റുള്ള ഒരുപാട് തിന്മയിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ അള്ളാഹു വിലക്കിയൊരു കാര്യത്തിന് അതിൻ്റേതായ ഒരു യുക്തി ആ സൃഷ്ടാവിങ്കലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഓരോരുത്തരും അവരവരുടെ തന്നിഷ്ടം പ്രവർത്തിച്ചാൽ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയൊരു ലോകം നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല. കാരണം ഓരോരുത്തരും അവരുടെ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് ഈ ലോകത്തിൻ്റെ ധാർമ്മികതയും ഈ ലോകത്തിലെ ഓരോ സമൂഹത്തിൻ്റെയും അടിത്തറ തന്നെ ഇളകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ പൊതുവായിട്ടുള്ളൊരു നിയമങ്ങളിലേക്കും മനുഷ്യർക്ക് ഏറ്റവും അനുയോജ്യമായ നിയമങ്ങൾ എന്നുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങളാണ്. അങ്ങനെ ഒരു വിശ്വാസി ജീവിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മുസ്ലിം എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹു നൽകിയ എല്ലാ നിയമങ്ങളും അനുസരിച്ച് അതിന് കീഴൊതുങ്ങി ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിക്കുക ചെയ്താൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും നമുക്ക് പ്രതിഫലം നേടാൻ കഴിയുകയുള്ളൂ. അതിന് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. ഇൻസൈറ്റ് ഇതോടെ സമാപിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റിൻ്റെ പ്രതിപാദ്യ വിഷയം. നമ്മോട് സംസാരിച്ചത് സബീൽ പന്നിക്കോട്.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسله

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പ് ഉണ്ടല്ലേ,
1: അതെ,
0: യാത്രയിലെ മെയിൻ സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യണല്ലോ,
1: തീർച്ചയായിട്ടും.
0: തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പ്രിയമുള്ളവരെ, അപ്പൊ ഇന്നത്തെ തിരുമൊഴികളിൽ ആകാശവാതിലുകൾ തുറക്കുന്ന ബാങ്കിന്റെ സമയം, ഈ വിഷയത്തിലാണ് ബഹുമാനനായ കെവി മുഹമ്മദ് അലി നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നൂദിയ ബിസ്സലാത്തി ഫുത്തിഹത് അബ്വാബുസ് സമാ വസ്തുജീബ ദുആ. ഇദാ നൂദിയ ബിസ്സലാത്തി ഫുത്തിഹത് അബ്വാബുസ് സമാഇ വസ്തുജീബ ദുആ. പ്രശ്രോതാക്കളെ, സഹീഹുൽ ജാമിഇൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഇമാം അഹമ്മദും ഇത് തൻ്റെ സുനനിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഹസൻ എന്ന ദർജയിലാണ് ഈ ഹദീസിനെ പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ജാബിർ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ അമ്ർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹും സഹാബിയാണ്. മദീനയിലാണ് ജനനം. ഹിജ്റക്ക് മുമ്പ് 16 അൻസാരി സഹാബിയാണെന്ന് ചുരുക്കം. ഹിജ്റ 78 മദീനയിൽ വെച്ച് തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. 1540 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. പിതാവ് അബ്ദുള്ള, അതായത് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുള്ളാഹി ബിൻ അമ്ർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ വ്യക്തിത്വമാണ്. ഉഹദ് യുദ്ധത്തിന് ശേഷം എല്ലാ യുദ്ധങ്ങളിലും ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു എന്നും നമുക്ക് കാണാനാകും. ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ നൂദിയ ബിസ്സലാത്തി നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, അതായത് ബാങ്ക് വിളിച്ചാൽ, ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിലെ ചില വാതിലുകൾ അത് തുറക്കപ്പെടും. വസ്തുജീബ ദുആ, പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും. ബാങ്കിൻ്റെ സമയം, ആകാശവാതിലുകൾ തുറക്കുന്ന സമയമാണ് എന്ന വലിയ ഒരു സന്തോഷ വാർത്തയാണ്, ഒപ്പം ഒരു ഓർമ്മപ്പെടുത്തലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് നൽകുന്നത്. ബാങ്കിൻ്റെ സമയം, ബാങ്ക് വിളി ആരംഭിക്കുമ്പോൾ തന്നെ ആ അത്ഭുതകരമായ സമയം ആരംഭിച്ചു എന്ന് നമുക്ക് കാണാം. ചില റിപ്പോർട്ടുകളിൽ നമസ്കാരത്തോടടുക്കുന്ന സമയം എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല വിശദീകരണങ്ങളിലും ബാങ്ക് മുതൽ നമസ്കാരം ആരംഭിക്കുന്ന ആ വേള ഏറ്റവും മഹത്തരമായ വേളയാണ്, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന വേളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബാങ്കിൻ്റെ ലഫ്തുകൾക്ക് ജവാബ് പറയേണ്ടതുണ്ട്, അങ്ങനെ ബാങ്കിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, സലാത്ത് ചൊല്ലേണ്ടതുണ്ട്, തുടർന്ന് അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തിത്താമ എന്ന് തുടങ്ങിയ പ്രസിദ്ധമായ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്, റസൂലിനു വേണ്ടി പ്രത്യേകം വസീലയും ഫദീലയും ഒക്കെ ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ വന്ന പ്രകാരം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് റളിത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന എന്ന് തുടങ്ങിയ ആ ഇസ്ലാമിൻ്റെ ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥ ഈമാൻ പ്രകടിപ്പിക്കുന്ന വചനങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. അതിനൊക്കെ പ്രത്യേകം പ്രതിഫലമുണ്ട്, പാപമോചനമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള സമയം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ആ സമയവും ഉപയോഗപ്പെടുത്തണം. അദ്ദുആ ഉലാ യുറദ്ദു ബൈനൽ അദാനി വലി ഖാമ, ബാങ്കിനും ഇഖാമത്തിനുമിടയിലുള്ള സമയം, അതിനു ഇടയിൽ പ്രാർത്ഥന മടക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച ഹദീസിൽ ആ ആശയം കൂടിയുണ്ട്. ബാങ്ക് വിളി മുതൽ നമസ്കാരം ആരംഭിക്കുന്നതുവരെയുള്ള സമയം ആകാശവാതികൾ തുറക്കുന്ന സമയമാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിനും ഇക്കാമത്തിനുമിടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ, ഫമാനക്കൂലിയ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ആ വേളയിൽ നമ്മൾ എന്താണ് പറയേണ്ടത്. മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ തിരുമൊഴികളിൽ ആ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ഓർമ്മപ്പെടുത്താവുന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരാനാണ് അത് വീണ്ടും പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ സ്വഹാബത്തിന് മറുപടി നൽകിയത്, സലുല്ലാഹ് ആഫിയത്ത് ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും ആഫിയത്തിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ആ സമയത്ത് ചോദിച്ചുകൊള്ളുക എന്നാണ്. അപ്പോൾ ഏതും പ്രാർത്ഥിക്കാം, നമ്മൾ ആവശ്യങ്ങളെല്ലാം തന്നെ ആ സമയത്ത് പറയാം, എന്നാൽ ആഫിയത്ത് ചോദിക്കാൻ മറക്കണ്ട പ്രത്യേകം. കാരണം ഒരാളുടെ ഈമാനിന് ശേഷം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യമെന്നത്, ആഫിയത്ത് എന്നത്. അത് ദീനിലും ദുനിയാവിലും വേണം, പരലോകത്തും വേണം, എല്ലാ മേഖലയിലും അത് വേണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുമ്മ അസ്അലുക്കൽ ആഫിയത്ത ഫീ ദീനീ വ ദുനിയായ വ അഹ്ലി വ മാലി, എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലൊക്കെ എനിക്ക് ആഫിയത്ത് തരണേ, അതേപോലെ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് തരണേ എന്നൊക്കെ പല സന്ദർഭങ്ങളും പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബ് നമുക്ക് ചില സന്ദർഭങ്ങളും സമയങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോ ബാങ്കിന്റെ സമയവും നമസ്കാരം വരെയുള്ള സമയമൊക്കെ ഉത്കൃഷ്ട സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് വലിയ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഉത്തരം കിട്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ആകാശവാദികൾ തുറക്കുന്ന പ്രത്യേക സമയങ്ങളുണ്ട്. ഇതൊക്കെ റബ്ബ് നമുക്കായി നൽകിയതാണ്. അത് ഉപയോഗപ്പെടുത്താനുള്ള പ്രേരണയാണ് ഇവിടെ നാം കാണുന്നത്. ഈ സമയത്തിന്റെ മഹത്വവും അത് തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഭാഗ്യവാൻ എന്നുകൂടി നാം മനസ്സിലാക്കുക, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആകാശവാദികൾ തുറക്കുന്ന സമയം ഇവിടെ ബാങ്ക് വിളിച്ചാലെന്ന് പറഞ്ഞല്ലോ, ബാങ്കിന് വിളിച്ചാൽ നമസ്കാരം വരെയുള്ള ആ സമയം. അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകൾ ഹുദൂർ സലാ എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ മുൻതസ്ഫുലെ, രാത്രിയുടെ മധ്യസമയം, ആകാശവാദികൾ തുറക്കപ്പെടുന്ന സമയമാണ് അർദ്ധരാത്രി എന്ന രൂപത്തിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആരുണ്ട് പ്രാർത്ഥിക്കുന്നവനും ഉത്തരം നൽകുമെന്ന വിളിയാളം ആ സമയത്തുണ്ടാകും എന്നും നമുക്ക് ഹദീസിൽ കാണാം. ഏതൊരു മുസ്ലിമും ഏതൊരു പ്രാർത്ഥനയും ആ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് ഉത്തരം നൽകാതിരിക്കയില്ല. കാരണം ആകാശവാതിലുകൾ അവനു വേണ്ടി തുറന്നുവെച്ച സമയമാണ് അർദ്ധരാത്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്തെക്കുറിച്ചുമുണ്ട്. മറ്റൊന്ന്, സൂര്യൻ മധ്യത്തു നിന്ന് തെറ്റുന്ന ആ ലുഹറിനോടടുത്ത ആ സമയമുണ്ടല്ലോ, ആ സമയത്തെക്കുറിച്ചും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശവാതിലുകൾ തുറക്കുന്ന സമയം, ആ സമയത്ത് ഒരു ഖൈർ അതിലേക്ക് കയറിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, പറഞ്ഞതായിട്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ബാങ്കിൻ്റെ സമയം അത് ഗൗരവപ്പെട്ട സമയമാണ്, പ്രധാന സമയമാണ്. അതുകൊണ്ട് ബാങ്കിനെ അവഗണിക്കാൻ പാടില്ല. ബാങ്കിനെ പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അഞ്ച് നേരത്തെ ബാങ്കും കേൾക്കുന്നവരാകണം നമ്മൾ. സുബ്ഹി ബാങ്ക് കേൾക്കാത്തവരാകരുത് എന്ന് ചുരുക്കം. ഏത് ബാങ്കും കേൾക്കണം. സുബ്ഹി ബാങ്കും ഫജറിൻ്റെ ബാങ്കും നമ്മൾ കേൾക്കണമെങ്കിൽ ആ ബാങ്ക് കേൾക്കുന്ന ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉണരാനും അതിനെ കാത്തിരിക്കാനുമാകണം. ആ സമയം ആകാശവാദികൾ തുറക്കുന്ന സമയമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒരുപാട് പ്രാർത്ഥിക്കേണ്ടവരും പ്രാർത്ഥിക്കാനുള്ളവരുമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അള്ളാഹു നൽകുന്ന പ്രത്യേക സമയങ്ങൾ യഥാവിധി ഉപയോഗിച്ച് ആ വലിയ നേട്ടം നേടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ആകാശവാതിലുകൾ തുറക്കുന്ന സമയം അല്ലേ, ബാങ്കിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് നല്ലൊരു വളരെ മനോഹരമായ നിരീക്ഷണവും ഒരു ചിന്തയും നമുക്ക് തിരുമൊഴികളിലൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റി. കെ വി കല്ലാഹു കൂടുതൽ ആഫിയത്തും എൽമും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം ഏറെ ലളിതമായി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന പ്രത്യേക പരിപാടി ഹൃദയവസന്തമാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്ന് സൂറത്തു ആലു ഇംറാനിലെ 140-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, പരീക്ഷണങ്ങളിലെ ഗുണപാഠങ്ങൾ. ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കായി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141-ാമത്തെ വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

0: വലിയുമഹ്ഹിസ് അല്ലാഹുല്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റഹ്ഫത്ത്, അല്ലാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ്. അല്ലാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കുമുണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട് കരുണ കൊണ്ടത് വിശദീകരിക്കുന്നു. അല്ലാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീലിൽ ഇൻസാനി അയ്യ അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖി ലസ്ത അവല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെയൊരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ് ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദർ അന്നൽ മുസീബത്ത് അഅളു മിൻ ഹാദാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്. അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ ആയിരങ്ങൾ നഷ്ടപ്പെട്ടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹ സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലിഅല്ലാ യർകന ലിൻസാൻ ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. വലൗകാനത്ത് ദായിബൻ മെഹന വനിഖ്മ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ ലക്കാനത്ത് അദാബൻ മുസ്തമിറ, തുടർന്നു കൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിൻ അല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയപരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെ സമ്മിശ്രമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷെറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി, നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ ആയത്തിൽ നിന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സൃഷ്ടികൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാഹി, എന്തിനുവേണ്ടി? അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക. വിജയങ്ങൾ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് യംതഹിനുൽ അബ്ദ, ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ല എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. താറത്തമ്പിൽ മസായിബി വചാറത്തമ്പിൽ മഹായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വറല്ലാഹു ലിൽ ഇൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ ഫഹാദ ബിസിലാ, അതൊരു വലിയ പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും. യാ അയ്യുഹല്ലദീന ആമനു ليبلونكم الله بشيء من الصيد تناله أيديكم ورماهكم ليعلم الله من يخافه بالغيب. സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയുണ്ടായി, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലിയബ്ലുവന്നക്കുമുല്ലാഹു ബിഷൈഇം മിനസ്സൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലം അല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അള്ളാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമൻ ഇഅതദ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമ അല്ലാഹി സുബ്ഹാനഹു വതആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹ സതൂജദ് വഹാദ അസ്ലിയു, ഒരു കാര്യം ഉണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഴിയിൽ മുമ്പി അന്നഹ വജദത്ത്, അതുണ്ടായി എന്നുള്ളത് അതും അള്ളാഹുവിൻ്റെ അറിവാണ്. അതുണ്ടാകുന്നു എന്നതും വലിയ ആലം അള്ളാഹുല്ലദീന ആമനുവെന്ന്, ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്റൂഹ ലിഹിക്മിൻ ബാലിഅത്തിൻ കസീറ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ ആലം അള്ളാഹുല്ലദീന ആമനു വയത്തഖദ് മിൻകും ഷുഹദ, ഒരു പക്ഷേ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫളീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. വയത്തഖദ് മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫക്കഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലാ ഇഷ്ഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫളീലത്തു ഷുഹദായി ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖദ് മിൻകും ഷുഹദ അവ്വലുമയ്യ ദുഹുലുഹ ഫിഹ ഷുഹദ ഉഹദ് റളിയല്ലാഹുന്നും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി ആയത്തിൽ ഇസ്ബാത്തുൽ മഹബ്ബത്തിലില്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച് അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുല്ലു അലാ സുബൂത്തിഹാലി ഗൈരിഹിം ഔലിയദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്. കല്ല ഇന്നഹും മർ റബ്ബിഹിം യൗമൈദില്ല മഹ്ജൂബൂൻ, എന്നാൽ അങ്ങനെയല്ല, നിശ്ചയമായും അവരുടെ റബ്ബിനെ തൊട്ട് നിശ്ചയമായും അവർ അന്നേ ദിവസം മറയിടപ്പെടുന്നതാണ്. അൽ ഫുജ്ജാർ, ഫുജ്ജാറുകളായ ആളുകളെ സംബന്ധിച്ച്. അങ്ങനെ ഈ കൂട്ടർക്ക് ഇടയിൽ മറയിടപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അത് അള്ളാഹുവിൻ്റെ കോപം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഒരു നല്ല തെളിവ് പിടിക്കലാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമാക്കുന്നു, ഫഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നത്, ലമ്മ നഫൽ മഹബ്ബ അനിൽ ളാലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നിഷേധിച്ചപ്പോൾ, ദല്ല അലാ സുബൂത്തി ഹാലിമൻ കാന ളിദ്ദുഹും, അത് ളിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലിഅന്നഹ ലൗകാനത്ത് മുൻതഫിയ അൻഹാഉലായി വഹാഉലായി ലം യകുലി തഖ്സീസി ളാലിമീന ഫായിദ, അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്നല്ലാഹു തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബുനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അല്ലാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അല്ലാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വതആല ഇദാ വഫഖൽ അബ്ദുലഹ ലാ യുആദിലുഹ ശൈഉൻ വലാ തുമാസിലുഹ ലദ്ദ. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, ഒരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച് യജിദുൽ ഇൻസാനു ഫീ മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫ് അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില സലഫുകളൊക്കെ പറയുന്നത്, ലൗ യഅലമുൽ മുലൂക് വബ്നാ ഉൽ മുലൂക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, നമ്മൾ ഏതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ, വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി ഔലിയാ ഉള്ളാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, അഅലമു മിൻഹും ഫീ ഹാദൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിന്നഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്നഹ വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്നഹ വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദു ബിൽ മഹബ്ബ വിൽ അൽ ഇറാദ അവ സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം അത് ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ് എന്ന് പറഞ്ഞാൽ ഇരീദു യുസീബഹും യുസീബഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌തീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് വാത്തുലായ മദ്ഹബാണ്. അഷ്അരിയത്ത് അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ, വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു വചനങ്ങളിൽ 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ളുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ളുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ളുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ളുൽമ് കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ളുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക. എത്രത്തോളം നമ്മൾ മനുഷ്യൻ ളുൽമുകളാകുന്നു, അള്ളാഹൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാവുമെന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലി യുമഹ്സ് അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നഹ വൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു ആലു ഇംറാനിലെ 140-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ചത്. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പരീക്ഷണങ്ങളിലെ ഗുണപാഠങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യരിലധികവും അനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. ശാരീരിക മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം ഇവയിൽ ഉൾപ്പെടും. മഹാഭൂരിപക്ഷത്തിലും ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കൈവശം എത്രയുണ്ടെങ്കിലും ഉള്ളതിൽ തൃപ്തിയില്ലാത്തത്. ലഭിച്ച സൗകര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും സംതൃപ്തരല്ലെന്നതാണ് ഇന്ന് നാം കാണുന്ന വലിയ പ്രശ്നം. തൃപ്തിയില്ലാതെയാണ് മഹാഭൂരിപക്ഷവും ജീവിക്കുന്നത്. വീടിൻ്റെ കാര്യമായിരുന്നാലും, വാഹനത്തിൻ്റെ കാര്യമായിരുന്നാലും, ജോലിയുടെ കാര്യമായിരുന്നാലും, മറ്റു സൗകര്യങ്ങൾ എല്ലാം ഈ ഗണത്തിലാണ് നമുക്ക് കാണുവാനും സാധിക്കുന്നത്. എങ്കിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ പൂർണ്ണ തൃപ്തരാണോ? ആത്മാർത്ഥമായി അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ലഭിച്ചതിൽ തൃപ്തിയടയാൻ നമുക്ക് കഴിയണം. അതാണ് ഖനാഅത്ത്. ഖനാഅത്ത് എന്നാൽ അധ്വാനം ഉപേക്ഷിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതല്ല, മറിച്ച് അധ്വാനിച്ച് ലഭിക്കുന്നതിൽ തൃപ്തിയടയുക എന്നതാണ്. ഇതിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് വിജയം വരിക്കാൻ സാധിക്കുമെന്നതാണ്. ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. മുസ്ലിം ഉദ്ധരിക്കുന്ന 1054 ഹദീസിൽ ഇത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിന് കീഴ്പ്പെട്ടവൻ അഥവാ പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സമാപനത്തിൽ ലഭിച്ചതിൽ തൃപ്തിയടയുന്ന, അള്ളാഹു നൽകിയതിൽ തൃപ്തിയടയുന്നവനും ഈ വിജയമുണ്ടെന്ന് അതിൽ വിശദീകരിക്കുന്നു. നേട്ടമുണ്ടാവുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ ലഭിച്ചതിൽ തൃപ്തിയുള്ള ഹൃദയം അതിലും വലിയ അനുഗ്രഹമാണ്. രണ്ടാമത്തേത്, ഖനാഅത്തുള്ളവൻ യഥാർത്ഥ സമ്പന്നനാണ്. ലൈസ ലഗിനാൻ കസരത്തിൽ ഗാർ വലാക്കിന്നിൽ ഗിന ഗിനൻ നഫ്സ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, ജനങ്ങളിൽ ഏറ്റവും ധന്യനാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിൽ വറള ബിമ ഖസമല്ലാഹു ലക്ക തകുൻ അഗ്നന്നാസ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നു. നാലാമത്തൊരു നേട്ടം, അസൂയയിൽ നിന്ന് രക്ഷിക്കും. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയ വയ്ക്കില്ല. അതാണ് ഇതിലേറ്റവും പ്രധാനമുള്ള ഒരു കാര്യം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും ഇതിനു സമാനമായ ഒട്ടനവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിയടഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. റബ്ബിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയില്ല. റബ്ബിനെ നന്ദി കാണിക്കാൻ കഴിയില്ല. സമാധാനവും മനഃശാന്തിയും നഷ്ടപ്പെടും. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടി കടക്കണിയിൽ അകപ്പെടും. ഹറാമുകളിൽ ആപതിക്കും. പലിശ, ചതി, വഞ്ചന, സാമ്പത്തിക തട്ടിപ്പുകൾ, മോഷണം, കൊലപാതകങ്ങൾ വരെ എത്താൻ സാധ്യതയുണ്ട്. ജീവിതം കുടുസാകും. അസൂയ, പക, വിദ്വേഷം എന്നിവ വളരും. ബന്ധങ്ങൾ തകരും. ആയതിനാൽ നാം കരുതലോടെ ജീവിക്കേണ്ടതുണ്ട്. ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സഹായകമാകുന്ന ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, തന്നേക്കാൾ കുറവുള്ളവരിലേക്ക് നോക്കുക എന്നതാണ്. ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും എന്ന പ്രവാചകന്റെ വാചകം ശ്രദ്ധേയമാണ്.

0: രൂപപ്പെടുത്തുന്നത് ഒഴിവാക്കുക എന്നതാണ്. അഞ്ചാമത്തേത് വരുമാനത്തിനുള്ളിൽ ജീവിത ചെലവ് ചുരുക്കാൻ പഠിക്കുക എന്നതാണ്. ആറാമത്തേത് ഏറ്റക്കുറച്ചിലുകൾ റബ്ബിൻ്റെ തീരുമാനമെന്ന് വിശ്വസിക്കുക. ഏഴാമത്തേത് എല്ലാം റബ്ബിൻ്റെ പരീക്ഷണത്തിനാണെന്ന് തിരിച്ചറിയുക. എട്ടാമത്തേത് ധൂർത്തും പൊങ്ങച്ചും ഒഴിവാക്കുക. ഒൻപതാമത്തേത് ഹലാൽ മാർഗം വഴി മാത്രം സമ്പാദിക്കുക. പത്താമത്തേത് ദുആ ചെയ്യുക. പതിനൊന്ന് റബ്ബിനോട് ശുക്ർ വർദ്ധിപ്പിക്കുക. പന്ത്രണ്ട് ദുനിയാവ് നീങ്ങുന്നതാണെന്നും ശാശ്വതമല്ലെന്നും മനസ്സിനെ ഉറപ്പിക്കുക. അല്ലാഹു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് റബ്ബിനെ ഭയപ്പെട്ട് ശുക്ർ കാണിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പിയുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഫിസിഷ്യൻ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ. അദ്ദേഹം കോട്ടക്കൽ HMS ഹോസ്പിറ്റലിലും വർക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: തീർച്ചയായും നാം അനുദിനം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP. എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും വളരെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP കൂടി എന്നുള്ള അവസ്ഥ. എന്താണ് ബ്ലഡ് പ്രഷർ അഥവാ BP?
5: ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഓരോ അവയവത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിലേക്കുള്ള രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ സംഭവിച്ചാൽ, അതിപ്പോൾ രക്തത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ, ഇല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെ ഈ രക്തസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വരുന്നത്, ഈ രക്തക്കുഴലുകൾ കേടുവരുന്നതിലൂടെയാണ് പ്രധാനമായും.
4: തീർച്ചയായും ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ, അളവുകൾ എത്രയാണ്?
5: അതായത് നമ്മൾ ഇത് പഠനങ്ങളിലൂടെ എല്ലാം കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റോളിക് BP അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തക്കുഴൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, സിസ്റ്റോളിക് BP,
4: അത്
5: 120, 140, 150 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
4: അതിൽ
5: ആദ്യത്തെ പറയുന്ന ഈ 120, 140 എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റോളിക് BP 120 താഴെയും, അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡയസ്റ്റോളിക് BP അഥവാ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിനനുസരിച്ച് അതിനനുസരിച്ച്